أسامة بن عبد الله خيات ഹഫിള്ളഹു അല്ലാഹു തആല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫൈസുൻ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അല്ലാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ ഔദാര്യം അല്ലാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്, എല്ലാം നൽകുന്ന റാസിഖാണ് അല്ലാഹു, റസ്സാഖാണ് അല്ലാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്കീ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അല്ലാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അല്ലാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അല്ലാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അല്ലാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും. എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവനെ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അല്ലാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അല്ലാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അല്ലാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ളൊരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അല്ലാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അല്ലാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസുക്കുകളും ഞഴുമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു

0: ചോദിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ ഫഅഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് ഞഴിമത്തുകളും റിസുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അള്ളാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ. അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിനു വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂഫി മനാക്കിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂമിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹി നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ ല റസഖക്കും കമായ റിസുഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പ്രഭാതത്തിൽ. വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്, കൂട്ടിൽ നിന്നെന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം. എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമുക്ക് തരും. മഹാനായ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖുദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റസ്ഖ്നി, അള്ളാഹുവേ എനിക്ക് റിസ്ക് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ക്കിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ക് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ക് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അല തും തിറു ദഹബം വല ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ക് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫക്കുൽത്തുസ്തഫിറു, നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറയുന്നയിടത്ത് കാണുന്നുണ്ട്, ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ ആകാശത്തു നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വൈജഅല്ലക്കും ജന്നാത്തിൻ വൈജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക. എങ്കിൽ യുമത്യഴുക്കും മത്താൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. ഒയ് ഉത്തിക്കുല്ലതി ഫലിൻ ഫലുലഹു, ഫലില് ശ്രേഷ്ഠതയുള്ളവർക്ക് അവൻ്റെ ശ്രേഷ്ഠതയുടെ അവകാശികൾക്ക് അതവൻ നൽകും. അതല്ല നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈനിയ ഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ആ മഹാ ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ റിസ്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനോട്. പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തകബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, റബ്ബ് പറയുന്നു നിങ്ങളോട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തആല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. ദുആഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന ഉഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഇഹലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഇഹലോകത്തെ നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അള്ളാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുന്യാവിൽ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം, അതാണ് പരലോകത്തെ ഹസനത്ത്. രണ്ട് രോഗത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക, എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻസറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫി അസരിഹി യുൻസഅ ലഹു ഫി അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചെറുക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ഖ് അല്ലാഹു തആല വിശാലമാക്കിത്തരും. അപ്പോൾ കുടുംബബന്ധങ്ങൾ ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ഖ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ഖ് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലന്ത മൂത്ത അത്താ തസ്തക് മില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്. അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ഖുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വ അജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. വലായ അഹമിലന്നക്കും ഇസ്തിബ്താ ഉർ റിസ്ഖി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി അൻ യത്തുലു ബഹൂബി മാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച്, സകാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു ഉദ്ദേശിച്ചതേ കിട്ടു, അല്ലാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദു മാ ഹല്ല വദഉ മാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അല്ലാഹു ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നവരിൽ ഉത്തമനാണ് അല്ലാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഴ്ത്തിമും സിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത് നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുമ്മ അഴ്ത്തിമും സിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽതുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു റിസ്ഖ് നൽകുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കയ്യൊഴിച്ചാൽ അല്ലാഹു നമ്മളെയും കയ്യൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കിന് വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനിക്കുകയും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഇഹലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീ ആണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. ഹൃദയം ശുദ്ധമാകുമ്പോൾ ജീവിതത്തിലെ ഭാരങ്ങൾ സ്വയം ലഘുവാകുന്നു. കാരണം ശുദ്ധമായ ഹൃദയം അള്ളാഹുവിൻ്റെ സഹായം ആകർഷിക്കും. പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കാനാണ് എന്ന ബോധം വേദനകളെയും സഹനീയമാക്കും. കഴിയട്ടെ, പുലരട്ടെ നമുക്കായി ഓരോ ദിനവും നന്മകൾക്കായി.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ അബുൽ ഫാദി മേലാറ്റൂർ. ഇന്ന് 2026 സെപ്റ്റംബർ 18 വെള്ളി, ഹിജറ വർഷം 1448, റബീഉൽ ആഖിർ 6, കൊല്ലവർഷം 1202, കന്നി 2.

0: നമുക്കൊരു വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്.
1: വെള്ളിയാഴ്ചയുടെ പ്രത്യേകത അറിയാലോ.
0: അതെ,
1: വെള്ളിയാഴ്ച ഏറെ പുണ്യമുള്ള ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വെള്ളിയാഴ്ചകളിലെ സുന്നത്തുകൾ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. സൂറത്തു കഹ്ഫ് പാരായണം ചെയ്യുക, അതുപോലെ തന്നെ യൗമുൽ ജുമുഅയാണ്, ജുമുഅ ദിവസമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ.
0: അതെ, ഏതായാലും നമുക്കേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ,
0: നമുക്കിങ്ങനെ വന്ന ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ.
1: ആ, ജസ്റ്റ് ഒന്ന് സലാം പറഞ്ഞ് മറുപടി പറഞ്ഞിട്ട്
0: അതെ അതെ
1: നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു.
0: ജമീല വി പി ഉണ്ട്,
1: സഹൽ പീടപ്പലമുണ്ട്,
0: ജമീല കുമരനെല്ലൂർ
1: പാലക്കാടുണ്ട്, സജീന എം കാഞ്ഞിരമറ്റമുണ്ട്,
0: ഷമീറ വെരുമ്പിലാവ് പെരുമ്പിലാവ്
1: പെരുമ്പിലാവ് പെരുമ്പിലാവ്
0: വി ആണ്.
1: അതെ,
0: അമീരിട്ടി എടുത്തനാട്ടുകാരുണ്ട്, എം എ ഗഫൂർ പാലത്തിങ്ങനുണ്ട്,
1: സക്കീന ഉദരംപൊയിൽ, സൈന ബി പിൻ കാലിക്കറ്റ്,
0: സലീന തോട്ടശ്ശേരി,
1: ഉസ്ര കെ എം മുറയൂർ,
0: നസീമ എച്ച് കൊടുവായൂര്, ഹുസൈൻ വി എം എടത്തനാട്ടുകര, സഫി എടപ്പാട്, നജ്മ കെ കെ,
1: അങ്ങനെ അങ്ങനെ അങ്ങനെ വായിക്കുകയാണെങ്കിൽ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അവർക്ക് അവരെ പേരുകൾ വായിക്കാൻ തോന്നുന്നു. അപ്പോൾ വന്നവർക്കൊക്കെ സലാം പറഞ്ഞവർക്ക് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമുക്കേ ഇന്ന് ഇവരോട് ഒരു ചോദ്യം ചോദിക്കണമല്ലോ.
1: അതെ,
0: ഇന്നത്തെ ചോദ്യം പിന്നെ ഇതാണ്, നമ്മുടെ ഈ ഈ ഒരു അവസാനത്തെ ആഴ്ചയിൽ വന്നിട്ടുള്ള നേർപ്പദം, നേർപ്പദം 12-18 സെപ്റ്റംബർ 12-18 ലാസ്റ്റ് വന്ന ലക്കം അഥവാ ഇന്ന് വരെയുള്ള ആ ലക്കത്തിൽ ഓരോരുത്തരും വായിച്ചിട്ടുള്ള പിന്നെ ലേഖനത്തിൻ്റെ ഒരു പേര് ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. എങ്ങനെയുണ്ടാവും
1: ഏതെങ്കിലും ലേഖനം?
0: ആ ഇന്ന് ഇപ്പം ഈ അവസാനം വന്ന ലേഖത്തിലെ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ലേഖനം, ഏകദേശം 10-35 പേജാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ പല ഒരു ഞാൻ പറയുന്നത് 2, 3, 4, 5, 6, 7 ഒരു 10 ലേഖനങ്ങൾ, ലേഖനങ്ങൾ മീൻസ് എഴുത്തുകൾ കാണാം വ്യത്യസ്തമായിട്ട്. അതിൽ കവിതയുണ്ട്, ലേഖനമുണ്ട്, അങ്ങനെ പലതുണ്ട്.
1: ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഖനമോ കവിതയോ അല്ലെങ്കിൽ
0: എന്താണോ അവർ വായിച്ച ഈ ലക്കത്തിൽ നിന്ന്
1: വായിച്ച
0: ഒന്നിൻ്റെ ഹെഡിങ് അവരെന്ത് ചെയ്യട്ടെ, ഒന്ന് എഴുതട്ടെ എന്നുള്ളതാണ്. ടൈപ്പ് ചെയ്യട്ടെ അല്ലേ, ഇൻഷാല്ലാ.
1: അതാണ് ഇന്നത്തെ ചോദ്യം. ഇനി നമുക്ക് മദ്രസ ഖുർആനിലേക്ക് പോവാം.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാ അല്ലാ. സൂറത്തു ബക്രയിലെ 143-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിമനോഹരമായ ഖുർആൻ വചനം അബൂബക്കർ ശാത്രി ഹഫിൽഹുദ അല്ലേ, അദ്ദേഹമാണ് നമ്മുടെ മുമ്പിൽ ഇത് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് ആര്? അബൂബക്കർ ശാത്രി എന്ന് പറയുന്ന അദ്ദേഹം. സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അവർ നടത്തിയിട്ടുണ്ട്.
1: യെസ്, നമ്മുടെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ, അപ്രകാരം നാം നിങ്ങളെ മധ്യമ അഥവാ ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും വേണ്ടി അത്രേ അത്. നീ ഇതേവരെ യാതൊരു ഖിബിലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. വന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയുവാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു നിർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കിക്കളയുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ദയാലുവും കരുണാനിധിയും തന്നെ.
0: അതെ, ഇതിവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്, മധ്യമ സമുദായം എന്നുള്ളതാണ്.
1: അതെ,
0: ഇപ്പം നമുക്കറിയാം, ഇപ്പം അഹ്ലു കിതാബിൻ്റെ ആളുകളായ ക്രിസ്ത്യാനികൾ അവർ മതത്തിൽ അതിരുകവിയ ചെയ്ത്,
1: അതെ അതെ,
0: എന്നാൽ യഹൂദികൾ ജൂതന്മാർ ചെയ്തതോ മതം വെട്ടിച്ചുരുക്കുക ചെയ്തു. ഈ രണ്ടവസ്ഥ അവരുണ്ടാക്കി. അപ്പം നമ്മൾ മുഅ്മിനീങ്ങൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറഞ്ഞത് അവിടെ നിൽക്കണം.
1: അതെ,
0: കൂട്ടാനും കുറക്കാനും
1: പാടില്ല.
0: അപ്പം അതൊരു അതിൻ്റെ ഒരു ഗൗരവം അതിലുണ്ട്.
1: അതെ,
0: പിന്നെ നമ്മളൊരു മറ്റുള്ള സാക്ഷികളാണ്, അത് വലിയൊരു ഗൗരവമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന പലരും, നമ്മളെ അയൽവാസികൾ, നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ ഉള്ളവരൊക്കെ നമ്മൾ എന്താണ്, സാക്ഷികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായതുപോലെ നമ്മൾ നമ്മളെ കൂടെ ജീവിക്കുന്നവർ സാക്ഷികളാണ് എന്നുള്ളതാണ്.
1: സാക്ഷിയാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും.
0: നമ്മൾ ഇപ്പോൾ നമ്മളെ ശരിക്കും നമ്മളോട് ചോദിക്കപ്പെടുന്നു, നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമാക്കാണല്ലോ, നമ്മുടെ കൂടെ ജീവിച്ച ആളുകൾ,
1: അതെ അതെ,
0: നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ച് ഉള്ള ഒരു ചോദ്യങ്ങൾ നമ്മളെയും ചോദിക്കപ്പെടും. അപ്പോൾ നമ്മൾ സാക്ഷികളാണ്, കാരണം നമ്മളൊരു മധ്യമ നിലപാട്, മധ്യമ സമുദായമാണ്. അപ്പോൾ ദീനിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മളോട് അതിരി, ഇപ്പോൾ ഒരു മധ്യമ നിലപാടെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിരി കവിഞ്ഞ്. ഇപ്പോൾ രാത്രി ഒരു സഹോദരി വന്നിട്ട് നബിയോട് പറയുന്നുണ്ടെന്ന്, എൻ്റെ ഭർത്താവ് നല്ല ദീനിയായൊരു മനുഷ്യനാണ്, അദ്ദേഹം പകലുകളിൽ എന്ത് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, രാത്രി അയാൾ ഉറക്കം ഒഴിഞ്ഞ് നിസ്കരിക്കുന്നു. നബി അത് വിലക്കുക ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ കണ്ണുകളോട് ബാധ്യത ഉണ്ട്, അത് ഉറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾക്കൊക്കെ ബാധ്യതകളുണ്ട്, അതെന്ത് ചെയ്യണം, അതൊക്കെ നിർവഹിക്കപ്പെടണം. ഒരു മൂന്നാളുകൾ വന്നിട്ട് നബിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, നബി നോമ്പെടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവർ പറഞ്ഞല്ലോ, നബി ആയതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി, അപ്പോൾ നമ്മളങ്ങനെ ചെയ്താൽ പോരാന്നുണ്ട്. അവർ തീരുമാനം പറഞ്ഞു പോകണത്, ഞാൻ ഇന്ന് മുതൽ ഫുള്ള് നോമ്പെടുക്കും, മറ്റുള്ളവർ ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും. അങ്ങനെ പറഞ്ഞു പോയ ആൾക്കാർ നബി തിരിച്ചു വിളിച്ചു എന്നാ, ഞാൻ നിങ്ങളെ പോലെ തന്നെ സൂക്ഷ്മതയുള്ള ഒരാളാണ്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാതിരിക്കാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി നിസ്കരിക്കാറുണ്ട്, എനിക്ക് ബാധ്യതകളുണ്ട്, നിർവഹിക്കാറുണ്ട്. അപ്പം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം ആളുകൾ ഇതൊന്നും ഈമാൻ പോരാ, തഖ്വ പോരാ, ഒരു ഭയഭക്തി പോരാ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട്, പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ കുറേ ആളുകൾ ഇന്ന് ഏതെങ്കിലും മലമുകളിൽ പോയി താമസം, ഒറ്റയ്ക്ക് താമസിക്കാം, കാട്ടിൽ പോയി താമസിക്കാം, അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പറയണത് കുടുംബം വേണം അല്ലേ, ഭാര്യ വേണം, കുട്ടികൾ വേണം, സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കണം, സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഇടപെടണം. അതല്ലാതെ ഞാൻ ഇങ്ങനെ പോവുക, ഞാൻ ഇങ്ങനെ തസ്ബീഹ് മാലിം കയ്യിൽ വെച്ച് തസ്ബീഹും ചൊല്ലി ഒരു പള്ളി മൂലയിൽ ഇരിക്കുക എന്നുള്ളതല്ല.
1: അതെ,
0: അപ്പോൾ ഇതിലൊക്കെ ഈ ആശയങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യരെ സാക്ഷിയാകുക എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശദീകരണമാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് അല്ലേ. മനുഷ്യൻ്റെ സന്തോഷങ്ങൾക്കും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം കൃത്യമായൊരു മാതൃക മനുഷ്യനായി മാറാനും
0: ഓർമ്മ. വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീകളെ പോലെയുള്ള അത് ഇസ്ലാം വിലക്കാണ്, സന്യാസിമാർ അത് പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ സംസ്കാരമുണ്ടോ അതൊക്കെ നിലനിർത്തി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു അയാൾ സ്വർഗത്തിലാണ്. അപ്പൊ നബി പറഞ്ഞു അത് ശരിയാണ്, സ്ഥിരപ്പെട്ടു എന്ന് നബി സ്ഥിരപ്പെട്ടു. മറ്റൊരാൾ ജനാസ കൊണ്ടുപോയപ്പോൾ ആളുകൾ പറഞ്ഞു ഇയാൾ നരകത്തിലാണ്. അതായത് ആ സാക്ഷി എന്നുള്ളത്, കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ചില ആൾക്കാർ മരണപ്പെട്ടാൽ നാട്ടിലെല്ലാവർക്കും സങ്കടമായിരിക്കും, ചില ആൾക്കാർ മരണപ്പെട്ടാൽ തീർന്നു കിട്ടിയല്ലോ, അവനോട് പോയി കിട്ടിയല്ലോ. അതെ അതെ. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
1: ചില ആളുകളെങ്കിലും ഈ വളരെ മോശമായിട്ട് നമുക്ക് സാക്ഷികളായി ജീവിക്കുന്നവരുണ്ട് എന്നർത്ഥം.
0: അതെ അതെ അതെ.
1: പറയിപ്പിക്കാൻ എന്ന് പറയും നമ്മളല്ലേ.
0: അതെ. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഇങ്ങനെ പറയാം, ഇപ്പൊ ഇന്ത്യ ഒരു ഫുട്ബോൾ മാച്ചിൽ പങ്കെടുത്താൽ അതിലാകെ എത്ര ആളാ, 11 ആളാ കളിക്കുക. പക്ഷെ തോറ്റാ എന്താ പറയാ, ഇന്ത്യ തോറ്റു എന്ന് പറയാം. 11 പേര് തോറ്റു എന്ന് പറയില്ല. അതേപോലെ തന്നെ നമ്മളൊക്കെ എന്താണ്, ഓരോ വ്യക്തികളാണെങ്കിലും നമ്മൾ ഈ സമുദായത്തിന് സാക്ഷികളാണ്. നമ്മളൊരു ഫോൾട്ട് പറ്റിയാല്
1: അല്ലേ,
0: അതൊരു വലിയ ഫോൾട്ടാണ്.
1: അതാണല്ലോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്.
0: അതെ അതെ.

0: നമ്മൾ ചോദിച്ച ചില ആദ്യം ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ ഇതിന് നേർപ്പതുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യത്തിനോടുള്ള മറുപടി അയച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഇതിലെ
1: പ്രശ്ന പരിഹാരം എന്താണ്
0: എന്താണ്
1: എന്നത് വായിച്ചു അൻവർ എൻ ടി മുട്ടിൽ വയനാട് അല്ലേ.
0: യെസ്, ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരിപ്പോ ഈ ഒരു സമയത്ത് സ്ഥലം പറഞ്ഞു വന്നിട്ടുണ്ട്. സിനത്ത്, റുബീന, ദാനൂര്,
1: അമീർ ടി അടുത്തനാട്ടുകാര, സഹാബത്തിനെ അധിക്ഷേപിക്കുന്ന ഷിയാക്കൾ, ഷമീർ മദീനയുടെ ലേഖനം.
0: അതെ അതെ അതെ ഉണ്ട്. പിന്നെ നമ്മുടെ ഷാഹുൽ ഹമീദ് തൃക്കടീരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, രോഗം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്, പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
1: അല്ലാഹു എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
0: അതുപോലെ തന്നെ എത്ര മനോഹരമായ പാരായണം, അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആമീൻ.
1: അതുപോലെ തന്നെ വഹീദ പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, 58 ഇന്ന് പഠിക്കുക, 58 എന്ന് എനിക്ക് മനസ്സിലായില്ല, 58 ഇന്ന് പഠിക്കുക എളുപ്പം, ആശയം മനസ്സിലായി. അസ്സലാമു അലൈക്കും, വീണ്ടും സലാം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബഷീർ എം കെ സലാം പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, ഇനി ഇൻഷാല്ലാ നമുക്കേ നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു
1: വരുമ്പോൾ, ആയിഷ മുഹമ്മദ്, സ്നേഹത്തിന് നൂലുകൊണ്ട് നടത്താത്ത സമ്മാനം, പിന്നെ ഫെമിനിസം. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് അവർ വായിച്ചതായിട്ടാണ് പറയുന്നത്.
0: ഓക്കെ, മാഷാല്ലാ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ കാര്യങ്ങളാണ് അല്ല, വായനക്കാരാണ് അല്ലേ, റീഡേഴ്സ് ആണ് ഇൻഷാല്ലാ.
1: ഇനി നമുക്ക് ഈ പീസ് ടൈം അല്ലേ, പീസ് ടൈമിലെ ഒരു വാചകം വായിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾ എഴുതുന്ന, പിന്നെ നമ്മുടെ റേഡിയോയെ കുറിച്ച് അവർ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്തത് അല്ലേ.
0: അതെ അതെ.
1: അല്ലെങ്കിൽ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് റേഡിയോയിൽ എത്തിപ്പെട്ടത് എന്നൊക്കെ അനുഭവങ്ങളൊക്കെ
0: പറയാറുണ്ട്.
1: അതിലെ അനുഭവമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഭക്ഷണം വേണം, ആത്മാവിനും വേണം. അത് ശരീരത്തിന് ഭക്ഷണം വേണം, ആത്മാവിനും വേണം. ആത്മാവിന് പോഷണമാകുന്ന ചിന്തകളുമായി പീസ് റേഡിയോ വിവരങ്ങളുടെ കാലത്ത്. അറിവ് മാത്രം പോരാ, ശരിയായ ചിന്തയും വേണം അതിനായി പീസ് റേഡിയോ എന്ന ഒരു ശ്രോതാവ് നമുക്ക് എഴുതിയിട്ടുണ്ട്. നല്ല
0: ചിന്തയാണ് അല്ലേ.
1: അത് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മളിപ്പോൾ ശരീരത്തിന് നമുക്ക് എവിടുന്ന് ഭക്ഷണം കഴിക്കാലോ, പക്ഷെ ആത്മാവിനെയാണ് ശരിപ്പെടുത്തിയാൽ എന്താണ് ക്ലിയറായി പോവുള്ളൂ. ആത്മാവ് ശരിയല്ലേ, നമ്മുടെ മനസ്സും ഹൃദയമൊന്നും ശരിയല്ലെങ്കിൽ എന്തായി, തെറ്റിപ്പോയി
0: അല്ലേ.
1: അതെ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും നന്നായി.
0: അതെ.
1: അതേസമയം മാംസപിണ്ഡം കേട് വന്നാൽ, ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അപ്പൊ ശരിക്കും നന്നാകേണ്ടത് എന്താണ്, നമ്മുടെ മനസ്സാണ്, ആത്മാവാണ് എന്ന് ആ ഒരു വാചകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നു.
0: ഏതായാലും ഇൻഷാല്ലാ ഇനി നമുക്ക് പുലരിവട്ടത്തിലേക്ക് പോകാം.
1: അതെ,
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം എന്നത്തെയും പോലെ തന്നെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻസരി നമ്മോടൊപ്പം ചേരുന്നു. വിലയുണ്ടാകണമെങ്കിൽ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ വിലമതിക്കപ്പെടുക എന്നുള്ളത്. എവിടെ നമുക്ക് വിലയില്ലാതാകുന്നുവോ അവിടെ നമ്മൾ എന്തൊക്കെ തന്നാലും അവിടെ നമ്മൾ നിൽക്കാൻ തയ്യാറാവില്ലെന്നതാണ് വസ്തുത. അപ്പോൾ നമുക്കൊരു വിലയുണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് പിന്നെ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആത്മസുഹൃത്തുക്കളോ ആരൊക്കെ നമുക്കുണ്ടെങ്കിലും അവിടെ അടുക്കലെല്ലാം നമുക്കൊരു വില കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് വേണം. എപ്പോഴും അവൾക്കൊരു വിലയുണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ്. ഭർത്താവ് നിന്ന് ഡൈവേഴ്സ് വാങ്ങി അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കി വീട്ടിൽ വന്ന് കുറച്ച് കാലം നിന്നാൽ മാതാപിതാക്കളുടെ പോലും ചിലപ്പോൾ കാഴ്ചപ്പാടുകൾ മാറും. ആങ്ങളമാരും ആളുകളും ഒക്കെ എന്തു ചെയ്യും, അവരുടെ സമീപനങ്ങൾ, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ എന്തു ചെയ്യും, ഒരു സമീപനങ്ങൾ മാറും. നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും അവർക്കെല്ലാം ചില പരിമിതികളുണ്ട്. ഒരു വലിയ ഒറ്റപ്പെടൽ നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യത്തിൽ അനുഭവിക്കും. ഇത് പ്രത്യേകം പറയാൻ കാരണം, മനുഷ്യനെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഹലക്കനാക്കും അസുവാജ, ഞങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ദാമ്പത്യം, പരസ്പരമുള്ളൊരാശ്രയത്വം, ഇതിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്ക് ആവശ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും, ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് പഴയ കുറേ സാധനങ്ങളാണ്. നമ്മൾ മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇന്ന് ഉപയോഗിക്കാത്ത വസ്തുക്കൾ, മണ്ണെണ്ണ വിളക്ക്, അതേപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പല വീട്ടു സാധനങ്ങളും വീട്ടുപകരണങ്ങളും, അളക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഇന്ന് നമ്മളതൊന്നും പ്രാബല്യത്തിലില്ല. അങ്ങനത്തെ സാധനങ്ങളാണ് അതിന്. അപ്പോൾ എന്താണ് ഇപ്പം ഇന്ന് അതൊന്നും ആളുകൾക്ക് ആവശ്യമില്ലാത്തത്? ഇന്ന് അതിനൊക്കെ പകരം സാധനങ്ങൾ വന്നു, അതിനൊക്കെ വിലയില്ലാതായി. ആരുടെയെങ്കിലുമൊക്കെ കടകളിൽ അത് വിൽക്കാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. ആവശ്യമുണ്ടാകുമ്പോഴാണ് വിലയുണ്ടാകുന്നത്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ കുറച്ച് പ്രായമായി, അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ എവിടെ താമസിക്കുകയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംരക്ഷിക്കണം, നമ്മളെ നോക്കണം എന്നൊരു ബാധ്യതക്കപ്പുറം നമ്മളെക്കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം എന്നുള്ളതാണ് പ്രധാനം. പ്രയോജനമുണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോഴും വിളിക്കും, നമ്മളില്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യം അറിയുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ആ സന്ദർഭത്തിലാണ്. എന്നാൽ ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ ഒരിക്കലും ആവശ്യങ്ങൾ നിലക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒരിക്കലും ആവശ്യങ്ങൾ നിലക്കുന്നില്ല. ഏറ്റവും വലിയ ആവശ്യമെന്ന് പറഞ്ഞാൽ ശാരീരികമായ നമ്മളുടെ കാര്യങ്ങൾ നിർവഹിക്കലോ, നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരലോ, നമ്മൾ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകലോ, നമ്മളെ ശാരീരികമായി പരിചരിക്കലോ അല്ല, അതിനപ്പുറം നമ്മുടെ മാനസിക ബന്ധമാണ്. ലിത്തസ്കുനു ഇലേഖ എന്നല്ലേ, മാനസിക ബന്ധമാണ്. നമുക്ക് നമ്മുടെ വേദനകളെ നമുക്ക് പറയാനും നമ്മുടെ വിഷമങ്ങളെ പറയാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരാളുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പം ഇത് നമ്മൾ മരിക്കുന്നത് വരെയും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരാവശ്യം നിലക്കുന്നില്ല. ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ സാന്നിധ്യം അടുത്തുണ്ടാകുമ്പോൾ നമുക്കൊരാശ്വാസവും നമുക്ക് ഒരു ഏകാന്തതയില്ലായ്മയും നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദാമ്പത്യം അത് ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോവാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിലൊക്കെ തിരക്കായി, ജീവിതത്തിലൊക്കെ തിരക്കുകളാവുമ്പോൾ ദമ്പതികൾ പരസ്പരമുള്ള കടമകൾക്കും അവർക്ക് ഇരിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ദാമ്പത്യ ബന്ധങ്ങളെ ലൈവായി സജീവമാക്കി നിലനിർത്താൻ നമ്മൾ ഏതു കാലഘട്ടങ്ങളിലും ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും യഥാർത്ഥത്തിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ മരിച്ചൊരാളോ അല്ലെങ്കിൽ വിധവയായി ജീവിക്കുന്ന ഒരാൾക്കോ യഥാർത്ഥത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന രോഷമുണ്ടാകും മനസ്സിൽ. ആ രോഷവും പ്രതിഷേധവുമൊക്കെ നമ്മൾ പലപ്പോഴും രേഖപ്പെടുത്തുക നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയോട്, ഭർത്താവിനോടാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് എങ്ങനെ അറിയുമോ, മരിക്കുന്നത് വരെ ഇവരെങ്ങനെ ദ്രോഹിച്ചിട്ടും അവരെ ചീത്ത പറഞ്ഞിട്ടും അവരോട് ദേഷ്യപ്പെട്ടിട്ടും അവരോട് ദേഷ്യം തീർത്തിട്ടും അങ്ങനെ കഴിഞ്ഞുകൂടി പോകും. അതിലടക്കം ആയിരിക്കും ഒരാൾ മരണപ്പെട്ടു പോവുക. പിന്നെ നമുക്ക് അവരോട് മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവരോട് നല്ലൊരു സഹവാസം വേണ്ടിയിരുന്നു എന്നും അവരുടെ ആവശ്യകത നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ കരയുകയും ദുഃഖിക്കുകയും ചെയ്തിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ അടുത്തിടെ ഒരാളുടെ ഒരു പരാതി കേട്ടു. അതായത് ഭർത്താവ് മരിച്ചു, അത് കഴിഞ്ഞ് പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാപ്പ മരിക്കുന്നത്. അപ്പോൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വാപ്പ കൂടെ മരിച്ചപ്പോഴാണ് അവരതിൻ്റെ ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിയോട് വാപ്പമാർക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഭർത്താവ് മരിച്ചപ്പോഴും വാപ്പയുടെ സ്നേഹത്തിൽ അവർ നിലനിന്നു. എന്നാൽ വാപ്പ മരിച്ചപ്പോൾ വാപ്പയുടെയും ഭർത്താവിൻ്റെയും നഷ്ടത്തിൻ്റെ ആഘാതം അവർ ശരിക്കും അനുഭവിച്ചു എന്നതാണ് അവരുടെ ഒരു മാനസിക വിഷമമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ വില മനസ്സിലാക്കുകയും നമുക്കാരുണ്ടെങ്കിലും നമുക്കൊരു വിലയുണ്ടാകുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോഴാണ് എന്ന് തിരിച്ചറിവുണ്ടാവുകയും ആ ഉള്ള കാലം ശരിയായി അനുഭവിക്കാനും ആസ്വദിക്കാനും നമ്മൾ പരിശ്രമിക്കുകയും വേണം. അള്ളാഹു തന്ന ഈ ഒരു മഹാനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിരിക്കുക നമ്മളെപ്പോഴും പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. വളരെ നല്ലൊരു മെസ്സേജാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ ഹയർസ് ബിൻ സലീം നമ്മോട് പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ല, ഉസ്താദിൻ്റെ പ്രഭാഷണം എത്ര അർത്ഥവത്തായതാണ്. ആരൊക്കെ ഉണ്ടായാലും സ്വന്തം ഇണകളില്ലെങ്കിൽ അതൊരു ഒറ്റപ്പെടൽ തന്നെയാണ്. എല്ലാവരുടെയും
0: എന്താ ഫുള്ളിൽ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ,
1: സ്വർഗത്തിലാക്കട്ടെ എന്നൊക്കെ.

0: ഓരോ ദിവസത്തെയും പുലരിവട്ടം ഓരോ ആളുകളുടെയും ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്നത് അവരുടെ ജീവിത പ്രശ്നങ്ങളായിട്ടും അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ്. അത് നമ്മുടെ ശ്രോതാക്കൾ പങ്കുവെക്കുന്നതും നമുക്ക് കാണാനും വായിക്കാനും സാധിക്കുന്നുണ്ട്.
1: അതെ, ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചത് ഒന്ന് നമുക്ക് ഒരു വിലയുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഇവിടെ എനിക്ക് നിലയും വില ഇല്ലാത്തുള്ളൂ, ഇവിടെ നിന്ന് വിട്ടാൽ തീരെയില്ലാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ വീട്ടിലുണ്ട്, വീട്ടിലുണ്ട് നിലയും വലയില്ലാത്ത. അത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പുറത്തൊക്കെ ഭയങ്കര നിലയും വലയുള്ള ആളുകളായിരിക്കും, വീട്ടിൽ നിലയും വലയും വേണം. ഭാര്യ നമ്മളെ പുച്ഛിച്ച് തള്ളുക, മക്കൾക്ക് നമ്മളെ നിലയും വലയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല.
0: അത് ചില സ്ഥലത്ത് ചില ആളുകൾ പറയലോ, ഞാൻ ഭാര്യനെ വരച്ച വരിയിൽ നിർത്തും.
1: അതെ,
0: പക്ഷെ വര വരക്കല് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളായിട്ടും, അപ്പൊ അങ്ങനെ ഒരു സംഗതി ശരിക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ടോ? അങ്ങനെ ചില വരകളൊക്കെ നേരെ മറിച്ച് ചില ഇസ്ലാമിക മര്യാദകൾ എല്ലാരും പാലിച്ചു.
1: അത് പരസ്പര സ്നേഹമാണ്, അത് വരയൊന്നുമല്ല.
0: അതെ,
1: നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞ എന്താ, നമ്മളൊരു നമ്മള് കീഴിലൊരാളിങ്ങനെ നമ്മള് സ്വിച്ച് ഇടുമ്പോ വർക്ക് ചെയ്യണം, അതല്ലല്ലോ അനുസരണം. നമ്മളോട് സ്നേഹമുണ്ട്. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നുള്ളത് എന്താണ്, അത് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ അയൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ളത് സ്നേഹത്തിന്റെ ഭാഗം. അതേപോലെ തിരിച്ചു അതുണ്ടാവും എന്നുള്ളതാണ്.
0: അതിപ്പോ ഒരാള് അതൊരു അടിമത്താണ്, അല്ലെങ്കിൽ പിന്നെ സ്ത്രീന്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നൊക്കെ പറഞ്ഞാല് ഓൽക്ക് അങ്ങനെ പറഞ്ഞോണ്ട് അടുക്ക, ഓൽക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല.
1: അതെ
0: അല്ലെ.
1: ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു സഹോദരി, ഇപ്പൊ ഇത് ഇങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നി, അടുത്ത കാലത്ത് ഒരു സഹോദരി പിന്നെ പറഞ്ഞു, ഈ ഡിവോഴ്സ്, ഞാൻ ഡിവോഴ്സാണ്, രണ്ട് മക്കളുണ്ട്. പക്ഷെ അവര് പറയണ, ഈ ഡിവോഴ്സ് ആകാപ്പോ നമ്മളോട് പലരും സംസാരിക്കുമല്ലോ, ഒരിക്കലും കൂടെ അനുവദിക്കരുത്. ഞാനൊക്കെ എടുത്തുചാടി, എടുത്തുചാട്ടൊന്നുമല്ല, അവർ കുറെ ചിന്തിച്ചോ ആലോചിച്ചോ ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഞാൻ അറിയുന്നുണ്ട്, കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ, എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും തന്നെ ഒരാളെ അത് പ്രോത്സാഹിപ്പിക്കരുത്. ആ സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, ഒന്ന് വേർപെട്ട് കിട്ടിയാൽ മതിയെന്നും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നുമല്ല ഒരാൾ. ഇപ്പോൾ എന്നോട് വേറൊരു സഹോദരി പറഞ്ഞൊരു വിഷയം ഉണ്ടെന്ന്, സ്വതന്ത്രമാണെങ്കിലും വീട്ട് കല്യാണം നിക്കാഹ് ചെയ്തിട്ടാൽ മതി, വീട്ടിലേക്ക് വരണമെന്നില്ല, ഒന്നും തരണമെന്നില്ല. പക്ഷെ ആളുകളോട് പറയാൻ, എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, ഒരു എനിക്കൊരു ആളുണ്ട് എന്ന് പറയാൻ മാത്രം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട് അവരുടെ സങ്കടങ്ങളൊക്കെ.
0: ഒരു അവരുടെ അഭിമാനത്തിനും അന്തസ്സിനും ഒരു കാവൽ കൂടിയാണ് ശരിക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലെ തുണ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ വിഷമങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: ഫൗസിയാമു പറയുന്നു, കൊല്ലം കൊയിലാണ്ടിയിലുള്ള, മരണം വരെ ഇണയോടുകൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ, ആമീൻ. അവർ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. അതുപോലെ തന്നെ ജമീല ബി പി, ഇന്നത്തെ പുലരിവട്ടം കേട്ടിരുന്ന എത്ര വലിയ ശരിയാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് എന്താ വെച്ചാൽ ഒരു ഹൃദയസ്പർക്കായ ഒരു സംസാരമാണ് എന്ത് ഹരിസ് മൗലവി നടത്തിയത്. അസ്സലാമു അലൈക്കും, ഷിഹാബ് കൽപ്പറ്റ, ഈ ഹൃദയ പ്രഭാഷണം, ഇന്നത്തെ പ്രഭാഷണം എത്ര നല്ല വിഷയമാണ്. ഇന്നത്തെ പുലരിവട്ടത്തിൽ ഹരിസ് മൗലവി നൽകിയത് അള്ളാഹു അദ്ദേഹത്തിനും ഈ സംവിധാനത്തിനും
0: യെസ്
1: കൂടുതൽ വിജ്ഞാനവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അപ്പം നമ്മളേ 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 15 സെക്കൻഡുമാണ്.
1: അതെ,
0: ഈ ഒരു സമയത്ത് നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകേണ്ട
1: പ്രധാനപ്പെട്ട ഒരു സെഷനാണ് അല്ലേ.
0: യെസ്,
1: ഇല്ലെങ്കിൽ അടി കിട്ടും.
0: അതെ, അപ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ നിയമാവലി ഒന്ന് പറയാം. നിയമാവലി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കണം. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യണം. പേരിൻ്റെ കൂടെ തന്നെ ഹനീഫ വണ്ടൂർ എന്ന് പറയുന്നത് പോലെ, അല്ല ഹനീഫ വണ്ടൂർ എന്ന് നമ്മൾ ഒരുമിച്ച് പറയുന്നത് പോലെ, ശ്രോതാക്കൾ അവരുടെ പേരിന്റെ കൂടെ സ്ഥലം രേഖപ്പെടുത്തണം. ഇൻഷാല്ലാ നമ്മൾ 3 തവണ ചോദിക്കും,
1: അല്ലെങ്കിൽ എന്താ കുറെ ഹനീഫകൾ ഉണ്ടാവും,
0: ഞാൻ തന്നെയാണെന്ന് എനിക്ക് സംശയം വരും അല്ലെ. ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. എല്ലാരും ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വളരെ കുറച്ച്
1: ബീപ് ശബ്ദം പറയണില്ല.
0: അതെ അതെ,
1: പറ
0: ബീപ് ശബ്ദം ഉണ്ടാകും, ഒരു 25 സെക്കൻഡ് ഉണ്ടാകും. അത്
1: അത് അവസാനിക്കുന്നതോടുകൂടി സമയം അവസാനിക്കും.
0: ആ സമയം അവസാനിക്കും. ഇൻഷാല്ലാ നമുക്ക് ഇന്ന് വളരെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഉത്തരം അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നനിഫ്ക ചോദ്യം ഒന്ന് വായിക്കും.
1: അതെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച സ്വഹാബി ആരാണ്?
0: യെസ്, കൊയങ്ങുലോ അല്ലേ?
1: അന്ന് ക്ഷീണാകും. അപ്പോൾ ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അമ്മാർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി സൽമാൻ റളിയല്ലാഹു അൻഹു.
0: ചോദ്യം ആവർത്തിക്കുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച സ്വഹാബി ആര്? നാല് ഓപ്ഷൻ ഉണ്ട്: എ അബൂബക്കർ, ബി അമ്മാർ, സി ബിലാൽ, ഡി സൽമാൻ റളിയല്ലാഹു അൻഹു.
1: ഓക്കെ,
0: ഒരിക്കൽ കൂടി ചോദിക്കാം.
1: അതെ, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച സ്വഹാബി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു,
0: ബി അമ്മാർ റളിയല്ലാഹു അൻഹു,
1: ഓപ്ഷൻ സി ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു,
0: ഓപ്ഷൻ ഡി സൽമാൻ റളിയല്ലാഹു അൻഹു.

0: ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ. ഈ ചോദ്യം നമ്മൾ പറയുന്നതോടുകൂടി ഇതിങ്ങോട്ട് നിറയാണ് അല്ലേ,
1: അടിച്ചു കയറി വരികയാണ്.
0: അതായത് എത്ര എത്ര സെക്കൻഡിനുള്ളിലാണ് പിന്നെ ഇതിങ്ങനെ കൗണ്ട് ചെയ്ത് പോണത് എന്നുള്ളത് ഇന്ന് ധാരാളക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട്, ഉത്തരം എഴുതിയിട്ടുണ്ട്.
1: അതെ അതെ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് 13 പേരെയാണ് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ളത്.
0: അതെ, അത് നോക്കാം നമുക്ക് സിസ്റ്റം, അത് അതിലേക്ക് എത്തും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം അല്ലേ.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ പ്രധാനപ്പെട്ട സെഷൻ

0: വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എവിടെ ആയിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒറ്റൊരു ചോദ്യം, ആരും കാണുന്നില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? അവിടെയാണ് നിങ്ങളുടെ ഈമാനിന്റെ യഥാർത്ഥ പരീക്ഷ. ആളുകൾക്ക് മുന്നിൽ നല്ലവനാകാൻ എളുപ്പമാണ്, പക്ഷേ ആരുമില്ലാത്തപ്പോഴും അള്ളാഹുവിനെ ഭയന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക, അതാണ് തഖ്വ. അള്ളാഹു അത്തരത്തിൽ തഖ്വ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ആമീൻ. ഒരു മിനിറ്റ് കൊണ്ട് കണ്ടങ്ങളെ, എത്ര വിഷയമാണ് മൂപ്പർ പറഞ്ഞത്. നമ്മളെ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാണ്.
2: അതെ അതെ, അതല്ല ഇന്ന് പറയുന്നു.
1: ഇത് നമ്മുടെ റയ്ഹാൻ ഷഹീദാണ് ഇന്നത്തെ 1 മിനിറ്റ്.
2: ഓക്കെ, 1968 എപ്പിസോഡാണ് നമ്മള്. ആ എപ്പിസോഡ് മിനിറ്റാണ് കേട്ടത് അല്ലേ?
1: 1968 8-ാമത്തത്. 1956 ദിവസങ്ങളായി ഇത് നമ്മൾ ഒരു ദിവസം മുടങ്ങാതെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കണം.
2: അതെ.
1: അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളാണ് മുപ്പർ പറഞ്ഞു. നമ്മൾ ഒറ്റക്കാവുമ്പോൾ അല്ലേ, വളരെ ഒരു വലിയ കാര്യമാണ്. പലരും നാട്ടിൽ മാന്യന്മാരായിരിക്കും, നാട്ടിൽ മാന്യന്മാരായിരിക്കും, ഇവിടുന്ന് വിട്ടാൽ പിന്നെ എന്താവും, അതുപോലെ എല്ലാ സ്വഭാവവും പുറത്തേക്കണ വരും.
2: വിടണമെന്നില്ല, ഒറ്റക്കായാൽ മതി.
1: അല്ല, ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മളിങ്ങനെ വലിയ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരായി കണ്ട ആളുകളൊക്കെ ദൂരെ സ്ഥലത്തൊക്കെ പോയാൽ അവരവിടെ നിന്നൊക്കെ പല ഉടായ്പകളും കാട്ടിയിട്ട് പിടിക്കപ്പെട്ടതും ഒക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. പിന്നെ അത് പറഞ്ഞ പോലെ ഒറ്റക്കായാൽ, റൂമിലൊറ്റക്കായാൽ, വീട്ടിലൊറ്റക്കായാൽ, യാത്രയിലൊറ്റക്കായാൽ എന്താണ്, അപ്പം അതും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒറ്റക്കാവുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം.
2: പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളെ പിന്നെ സ്ക്രീൻ, ഇരുട്ടിലെ സ്ക്രീൻ വെളിച്ചം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആവും. എന്താ അറിയോ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില ആളുകൾക്ക് ഒരു 12 മണിയൊന്നും ആവാതെ ഉറക്കുന്നതിന് വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റക്കാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതിൽ ഇപ്പോൾ ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലായിക്കോട്ടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേ എന്ത് ചെയ്യും, ചില ആഡ്സുകൾ വരും. ഈ ആഡ്സുകൾ നമ്മളെ ആ ഒരു സമയത്തെ എന്തു ചെയ്യാണ്, ഉപയോഗപ്പെടുത്തുകയാണ്, നമുക്കോരോന്ന് ഇട്ട് തരികയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ചിലപ്പോൾ സ്ക്രോളിങ്ങിൻ്റെ അടിയിൽ വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞറിയാതെയോ ആ അപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവൾ നിൽക്കും. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് നമ്മളെ ശരിക്കും അന്തസ്സിന് അഭിമാനത്തിന് വലിയൊരു പ്രശ്നം വരുത്തുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും സമയത്ത് അറിയാതെ തൊട്ടുകഴിഞ്ഞാലും അൽഗോരിതം പ്രവർത്തിച്ചിട്ട് എന്താക്കും, നമ്മളെ ഫോൺ ഒരാൾ എടുക്കുന്ന സമയത്ത് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം മോശമായ ഒളികറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും അത്തരമൊരു കാര്യങ്ങൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്ത ഒരാൾക്കാണ് അങ്ങനെ വരാമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്വകാര്യതയെ മുതലെടുക്കാനും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ,
1: സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വാൻ റാക്കറ്റാണ്. നമുക്കും മൊത്തത്തിൽ ആളുകൾക്ക് ഇതറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടി എടുത്താൽ അതിന് തൊട്ട് താഴെ അടുത്ത് വരും. നമുക്കിഷ്ടമല്ലാത്ത, നമുക്ക് കാണാൻ പാടില്ലാത്തതൊക്കെ വരും. നമ്മൾ ചോദിച്ചിട്ടൊന്നല്ല വരിക, അല്ലെങ്കിലും വരും. വന്നാൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്താലാണ് പ്രശ്നം.
2: അതെ,
1: ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്തില്ലെങ്കിലും അത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ചതിയാണ്, ചതിക്കുഴിയാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.
2: പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്.
1: ഉണ്ട്,
2: ആ നമുക്ക് അത്തരം കാര്യങ്ങൾ കാണിച്ചു തരണ്ട, അല്ലെങ്കിൽ നമുക്ക് അത് പ്രദർശിപ്പിക്കപ്പെടേണ്ടതില്ല നമ്മുടെ മുമ്പിൽ എന്നുള്ളതിന് ചില ഓപ്ഷനുകളൊക്കെ ഉണ്ട്.
1: പിന്നെ അത്തരം അത് പൊതുവെ ആളുകൾക്ക് അത് അറിയൂല,
2: അത് ഉപയോഗിക്കൂല. പിന്നെ ഇത്തരം അന്യ സ്ത്രീകളുടെ ആവർത്തികളൊക്കെ കാണിക്കുന്ന രൂപത്തിലുള്ള സംഗതി ബ്ലറായിട്ട് കാണിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
1: അപ്പൊ നമ്മുടെ മൊബൈലിൽ തന്നെ എത്രത്തോളം അനുഗ്രഹമാണ് നമുക്ക്. പക്ഷെ നമ്മളറിയാതെ എന്ത് ചെയ്യുന്നു, നമ്മളതിലേക്ക് വഴുതിപ്പോ. അപ്പൊ നമുക്ക് ഖുർആൻ ഓതാം, കേൾക്കാം. ഖുർആൻ ഓതാനൊക്കെ ഇപ്പൊ നല്ല സുഖ.
2: അപ്പൊ
1: ഞാനൊക്കെ സുഹൃത്തു കഹഫ് ഓതലെപ്പോഴെന്നറിയോ, നമ്മൾ ജുമയ്ക്ക് ഇങ്ങനെ പോവല്ലോ, ജുമയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ മൊബൈല് നമ്മൾ എന്ത് ചെയ്യാൻ ഓണാക്കിയിട്ട് അങ്ങനെ കേട്ട് പോവാ ചെയ്യാം. അപ്പൊ നമുക്ക് അത് നല്ലൊരു സൗകര്യല്ലേ, ആ യാത്രയിൽ നമുക്കിത് കേട്ട് ഇങ്ങനെ പോവാം, നമുക്ക് അതിനോടൊപ്പം ഓതാം, അതൊരു സുഖ. അതേസമയം തന്നെ നമ്മൾ അതിങ്ങനെ ഇരുന്ന് അതിലേക്ക് നോക്കി ഇരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, പിന്നാലെ പോവും. അപ്പൊ രണ്ടു കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പൊ നമ്മൾ അള്ളാഹു നമുക്ക് നൽകാത്ത ഒരു അവയവം പോലെയാണ് ശരിക്കും ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ. നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ കണ്ടില്ല ആരെങ്കിലും നടന്ന്, നമ്മളൊക്കെ എല്ലാവരും നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ കയ്യിലില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്.
2: ഏതായാലും

0: നേരത്തെ ഒരു വൺ മിനിറ്റ് വാക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പങ്കുവെക്കണം തോന്നിയൊരു സംഭവമാണ്. ഒരു സംഭവമായിട്ടല്ല, ഒരു നമുക്കറിയാലോ ഒരാളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരാൾ മറ്റൊരാൾ അത് പിന്നെ മുതലെടുക്കുക, അതല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യുക, അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഒരാൾ ഒരു അപകടത്തിലോ ഒരു ദുരന്തത്തിലോ മരണപ്പെട്ട ഒരു വീട്, ആ വീട്ടിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മറ്റൊരാളോടും പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടബോധം, ആ നഷ്ടപ്പെട്ടതിനുള്ള വേദനയൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവിടെ അവരുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ തിരിച്ചറിയാതെ അവരിലേക്ക് കടന്നു ചെല്ലുന്ന പല മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, അതുപോലെ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അത് വലിയ രൂപത്തിൽ വാർത്തയാക്കി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇതേ ആളുകൾ തന്നെ ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ വിചാരണയും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമ്പോൾ ഇദ്ദേഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ കാണാതെ പോകുന്ന മാർക്കറ്റിംഗ് മീഡിയാസുകൾ.
1: അതെ അതെ, അത് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു തന്ത്രമാണ്.
0: അതെ,
1: പത്രങ്ങളെ അത് അത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ പറയാം, പത്രമാധ്യമങ്ങൾ അത് പോലും എന്താണ്, ഇപ്പോൾ ഒരു ഒരാൾ അറിയപ്പെടുന്ന ഒരാളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം അത് വലിയ ഊതി വീർപ്പിച്ച് മുൻ പേജിൽ കൊടുത്ത് അയാൾ നിരപരാധിയാണ് എന്നുള്ളത് പിന്നെ അവസാനം നിർബന്ധ സാഹചര്യത്തിൽ പെട്ടിക്കുളത്ത് കൊടുത്ത്.
0: അതാണ്, അത് നമുക്ക് അങ്ങനത്തെ ചില വാർത്തകൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുടെ വിഷയത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തും പിന്നെ പ്രചരിപ്പിക്കാനാണ് വേഗം, പക്ഷെ തിരുത്താൻ പ്രയാസമാണ്. ഒരാളുടെ അന്തസ്സും അഭിമാനമൊക്കെ ക്ഷതമേറ്റതിനു ശേഷം പിന്നെ നമ്മൾ അവന് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത് സ്വന്തം മകള് പിന്നെ വാപ്പാക്കെതിരെ കേസ് കൊടുത്തു, അതിലൊന്നുമില്ല, അത് മകളെ ചെയ്തൊരു തെറ്റിനെ എതിർത്തതായിരുന്നു കാരണം. മറ്റൊന്നൊരു കോളേജ് അധ്യാപകനാ തോന്നുന്നുണ്ട്, ആ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നിരന്തരമായി എതിർത്തിരുന്ന ഒരു അധ്യാപകനെ എന്ത് ചെയ്തു, ഇവർ കേസിൽ കൊടുക്കുക. അവസാനം അയാൾ അഭിമാനം മുറിവേറ്റപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ജീവൻ ഒടുക്കി എന്നുള്ളതാണ് സംഭവം ഉണ്ടായത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇവർ കുറ്റബോധം വന്നിട്ട് തിരുത്തി പറയുന്ന ഒരു സംഭവം, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഏതായാലും നമ്മൾ അത്തരം ആളുകൾക്ക് ഒരു അപമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും അവരും മുമ്പിൽ കാണണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ, നമ്മളിപ്പോൾ ഒരു മീഡിയ സീറ്റ് നടക്കുന്ന ആളുകളല്ല, പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടുന്ന പലതും നമ്മളും പ്രചരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഞാനിപ്പോൾ ചെയ്യണത് ഒറ്റരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണോ? ഇപ്പോൾ ഒരാളെ ഫാമിലിയിലുള്ളൊരു പ്രശ്നം, അത് നമുക്ക് അവിടെ ഒരു ഫാമിലിയിൽ നല്ലൊരു അടിയടന്നു, നമുക്കത് എങ്ങനെയോ അതിൻ്റെ പല വീഡിയോസ് കിട്ടി, നമ്മളത് പിന്നെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെന്തൊരു നന്മ നമുക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കണമല്ലോ. നേരെ മറിച്ച് നമ്മൾ വിചാരിക്കണം എന്താ പറയുക, ഇത് ആദ്യം എനിക്ക് കിട്ടുന്നത് ഞാൻ അയച്ചിട്ടാകണം എന്നൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ്
1: എല്ലാവരും മനസ്സിലൊരു ഒരു ജേർണലിസത്തിൻ്റെ മനസ്സുണ്ട്. കാരണം പെട്ടെന്ന് വാർത്തകൾ എത്തിച്ചു കൊടുക്കുക, ഞാനായിരിക്കും വാട്സപ്പിൽ ആദ്യം മെസ്സേജ് അയക്കുക, കുടുംബ ഗ്രൂപ്പിലാണെങ്കിലും നാട്ടിലെ ഗ്രൂപ്പാണെങ്കിലും ഒക്കെ ഞാൻ ആദ്യം ഇടണം എന്നുള്ള ഒരു ത്വരയുണ്ട് ആളുകൾക്ക്.
0: ശരിക്കും അതിലെന്തെങ്കിലും ഹയർ ഉണ്ടോ? ഒന്നുമില്ല,
1: ഒരു ഹയറും ഇല്ല. ചിലപ്പോൾ വാർത്ത തെറ്റായിരിക്കും, ഇനി തെറ്റാണ്, ഇനിയിപ്പോൾ ശരിയാണെങ്കിൽ പോലും ഒരാളുടെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എങ്കിൽ പോലും അത് അയാളെ വിളിച്ച് തിരുത്താണല്ലോ വേണ്ടത്. അതല്ലാതെ അത് പാടി പറഞ്ഞ് പൊടിപ്പും തൊങ്ങലും വെച്ച് ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയ തെറ്റാണ്. അത് ആളുകൾ ഇപ്പോൾ ഇമാം ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു സംഭവമുണ്ട്, പിന്നെ ഒരു ആളെക്കുറിച്ച് പരദൂഷണം അങ്ങനെ പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ഒരു സഹോദരൻ അയാളൊരു കിണറ്റിൽ വീണു, നിങ്ങൾ അയാൾ എന്താ ചെയ്യുക, നിങ്ങൾ ആ കിണറ്റിലിട്ട് മൂടുമെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു, എന്ത് ചെയ്യും, ഞങ്ങൾ അയാളെ അതിന് രക്ഷിക്കും. അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, ഒരു സഹോദരൻ ഒരു തെറ്റ് പറ്റിയാൽ അയാൾ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത്. വീണ്ടും അയാൾ ഇപ്പോൾ പല പ്രതികളും, ഇപ്പോൾ ചില കള്ളന്മാരൊക്കെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്, അതായത് മോഷ്ടാക്കൾ അയാൾ എങ്ങനെ മോഷ്ടാവായി ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ചെറിയ അനുഭവ കുറ്റകൃത്യങ്ങൾ, അപ്പോൾ ആളുകൾ അവൻ എന്ത് ചെയ്യാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വലിയ ഒരു കുപ്രസിദ്ധനാക്കി മാറ്റാണ്. പിന്നെ വയസ്സ് തോന്നുന്ന മാനസികമായി ഞാനിപ്പം എന്ത് എന്തിനു നന്നായി ജീവിക്കണം അല്ലെങ്കിൽ എന്ത് എന്തിന് ഇത് നിർത്തണം. പണ്ടെപ്പോഴെങ്കിലും ഒരു മിഠായി വരണേലും ഒരു മിഠായി എടുത്തതോ, ഒരു കൗതുകത്തിന്റെ പേരിൽ എടുക്കണേ, ഒരു കളവായിട്ട് എടുക്കുന്നല്ല. പക്ഷെ അവനെ പിന്നീട് വലിയ കള്ളനാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തിക്കും.
0: അതെ, ഇതേ സംഭവം ഇന്ന് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉദാഹരണം പറയാം, ഒരു സംഭവം ഉണ്ടായി, അപ്പൊ ആ സംഭവത്തിന് കൃത്യമായ റീസൺ ഒക്കെ ഉണ്ടായിട്ടും അവരെന്ത് ചെയ്യും, ആ സംഭവത്തെ അങ്ങനെ ദിവസങ്ങളോളം വാർത്തയാക്കും. അപ്പം എന്താ ഒരു വിവാദം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു തെറ്റിദ്ധാരണയും പിന്നെ ആളുകൾക്കിടയിലൊരു ആശങ്കയും ഒക്കെ ഉണ്ടാക്കുക, അതിങ്ങനെ സൃഷ്ടിച്ചിട്ടിങ്ങനെ. എന്നാൽ ചിലപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ നീ ഗവൺമെൻറ് നല്ല ഏതൊരു പിന്നെ ആളുകളായിരുന്നാലും അതിനൊരു പരിഹാരം ചിലപ്പോൾ കാണുന്നുണ്ടാവും. എന്നാൽ അത് പരിഹരിച്ചതിനെ കുറിച്ച് ചിലപ്പോൾ എന്തെയില്ല, എവിടെയും നമ്മൾ കാണില്ല.
1: അതിപ്പോൾ ഇപ്പം അടുത്ത കാലത്തായാലും, അടുത്ത കാലത്ത് നമ്മൾ ഏകദേശം 10-15 വർഷമായിട്ട് തുടങ്ങിയ മാധ്യമ പ്രവർത്തനങ്ങൾ, ഇപ്പം ചാനലുകൾ അധികരിച്ചല്ലോ, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു നമ്മുടെ മാധ്യമത്തിൻ്റെ ഒരു രൂപം
0: വേണ്ടിയിട്ടില്ല,
1: അതെ രൂപം തന്നെ മാറി. ഞങ്ങൾക്ക് ഇത്ര റേറ്റ്, ഇത്ര ആളുകൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, വാർത്തകൾ ഞങ്ങളാണ് ആദ്യം എത്തിക്കുന്നത് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രൂപം. അപ്പം നമ്മൾ ആലോചിക്കും, പിന്നെ സ്ഥലത്തൊരു ഭൂകമ്പം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. നമ്മളെ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ദൂരദർശൻ മാത്രമേ അല്ലെങ്കിൽ ആകാശവാണിയാണ് ഉള്ളത്. ഈ ആകാശവാണിയിൽ നിന്ന് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇറാനിൽ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ ഭൂകമ്പമുണ്ടായി, അവിടെ 10,000 പേര് മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്ര വലിയ ഒരു ദരിക്കുകളല്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവതരണത്തിൻ്റെ ശൈലി നോക്കി അല്ലെ, നമ്മളങ്ങനെ ആകെ പിടിച്ചുരച്ച്, നമ്മളങ്ങനെ ആകെ അല്ലെ നമ്മളെ മനസ്സിനേക്ക് കൊണ്ടുപോയി ആകെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രൂപത്തിലാണ് എന്തുണ്ടാവുക ഇപ്പോഴത്തെ ഒരു അവതരണം ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മളെ ബാസിൽ സി പിക്കെതിരെ ഉണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കുക. അതിന് മുപ്പര് നിരപരാധിയല്ലേ, മുപ്പര് ഒരു നല്ല ആശയത്തിലേക്കൊണ്ട് തന്നെ അങ്ങോട്ട് വളച്ചൊടിച്ചിട്ട് കൊണ്ടുപോയി അദ്ദേഹത്തെ പ്രതിയാക്കി അല്ലേ. ആ ഒരു അവസ്ഥയിലാണ് എന്തുള്ളത്, നമ്മുടെ മാധ്യമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പോയി കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പറയാറുണ്ട്, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാതിരിക്കുന്നത് ശരിയല്ല, വാർത്തകൾ അവർ വേഗത്തിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എന്താണ് ശരിയല്ല, ധാർമ്മികതയല്ല,
0: അതെ
1: മാനവികതയല്ല.
0: ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി, ആ ദുരന്തം ഉണ്ടായതിൻ്റെ ഫസ്റ്റ് സീന് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമം. യഥാർത്ഥത്തിൽ അതിലൂടെ എന്ത് ഗുണമുള്ളത്, ഒരു ദുരന്തമുണ്ടായിട്ട് ആളുകളുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ആളുകൾ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? നേരെ മറിച്ച് ആ പിന്നെ വാർത്ത കേട്ട് നമ്മളൊക്കെ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ട് റബ്ബേ നമ്മളെന്നും അത്തരം അപകടത്തിൽ പെടുത്തരുതേ ആരെയും, പിന്നെ അതിൽപ്പെട്ട ആളുകൾക്ക് ഇനി അല്ലേ ഷെയ്ദിൻ്റെ കൂലി കൊടുക്കണേ, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു പ്രാർത്ഥന. പക്ഷേ ഇവർ ഇതിനെ ഈ ഒരു സീനിനെ എന്ത് ചെയ്യും, ദിവസങ്ങളോളം അവർക്ക് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കും.
1: അതല്ലേ ലോകത്ത് അറിയപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ, ഒരു ഫോട്ടോഗ്രാഫർ, എനിക്ക് ആളെ പേര് ഓർമ്മ കിട്ടണില്ല, അദ്ദേഹം ഒരു കഴുകൻ ഒരു കുട്ടിയെ ഒരു അല്ലേ വിശന്ന് നിൽക്കുന്ന ഒരു കുട്ടിയെ കട ആ കുട്ടി ഇങ്ങനെ ആ കഴുകൻ അതിനെ ആ കുട്ടി മരിക്കാൻ നിൽക്കണത് കഴുകൻ അതിനെ തിന്നാൻ. അപ്പൊ അത് ഇയാൾ വളരെ എന്താണ് പിന്നെ ക്ഷമയോടുകൂടി ആ ഫോട്ടോ പകർത്തുകയാണ് ഇയാൾക്ക് അത് കിട്ടാൻ വേണ്ടി, ലോക പ്രശസ്തനായി. പക്ഷെ അയാളോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ കുട്ടിയെ അയാൾക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അയാൾ എന്തിനാണ്, ഇതാണ് ഇങ്ങനെ ഇപ്പൊ നമ്മളെ ആളുകൾ ഇപ്പൊ ചക്ക ഒരു അപകടം ഉണ്ടായി, ആ അപകടമൊക്കെ വേഗം സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനും നോക്കുക, അയാളെ വേഗം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനല്ല. അപ്പം ഈ ഒരു ത്വര എല്ലാം ഈ പത്രപ്രവർത്തനത്തിനും നമ്മുടെ ആളുകൾക്കൊക്കെ ആയി വന്നിട്ടുള്ളത് വലിയ ഒരു ഗൗരവമായി ചിന്തിക്കേണ്ട.
0: ഇപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഒരു പ്രായം ചെന്നൊരു ഉപ്പാനെ ആ വീട്ടിലെ പിന്നെ മകനും അവൻ്റെ ഭാര്യയും കൂടിയിട്ടൊക്കെ തല്ലുന്നൊക്കെ പല വീഡിയോസും പല രൂപത്തിൽ നമ്മൾ കണ്ട്. അപ്പം ഇത് വീഡിയോ എടുക്കുന്ന അയൽവാസി എന്ത് ചെയ്യാണ്, ഇത് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത്
1: പിടിച്ചു മാറ്റുന്നില്ല.
0: ഇങ്ങനെ കുറേ സംഭവങ്ങൾ, അപകടങ്ങൾ സംഭവിച്ചിടത്ത് പോയിട്ട് ആ സമയത്ത് ഇങ്ങനെ റോട്ടിൽ കിടക്കുന്നുണ്ടാവും അപകടം സംഭവിച്ചിട്ട്, അത് വീഡിയോ എടുക്കുക, ആ സമയത്ത് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള എന്തോ ഒരു മാനസികാവസ്ഥയിലൂടെ മനുഷ്യന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യതകൾ മറ്റുള്ളവരുടെ ഏത് രൂപത്തിലായിക്കോട്ടെ അത് ഇങ്ങനെ കിട്ടണം, അവരുടെ പോരായ്മകളും പ്രശ്നങ്ങളും അത് സമൂഹത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വൈൻജാക്കും ഫാസിക്കും പിന്നെ ബൈൻ, അതിൽ നിന്ന് ആ രായത്തിൻ്റെ ഒക്കെ വിശദീകരണങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തെറ്റായൊരു കാര്യം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഗൗരവവും അത് പറഞ്ഞെടുക്കുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്ക് ആയത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.
1: അതെ, അപ്പോൾ ഇന്നത്തെ ഒരു ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് നമുക്ക് ഇപ്പോഴത്തെ വർത്തമാന സാഹചര്യത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും.

0: ഇതാക്കൾ അവരുടെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറമേ പുഞ്ചിരി വിരിയുന്നതിലല്ല, ഉള്ളിൽ സമാധാനം നിറയുന്നതിലാണ് ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുമ്പോൾ, നമസ്കാരം ജീവിതത്തിൻ്റെ താളമാകുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഹൃദയം പാപത്തെ ഭയക്കുമ്പോൾ, അവിടെയാണ് ജീവിതം നന്നാകുന്നത്. സ്വകാര്യതയിലെ നന്മ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും. പെരുമാറ്റത്തിലെ നന്മ കുടുംബത്തിൽ സമാധാനം പകരും. കുടുംബത്തിലെ സമാധാനം മുഴുവൻ ജീവിതത്തെയും മനോഹരമാക്കും എന്നാണ് അമീർ തീർത്ഥാടകർ പറയുന്നത്.
1: എന്നാൽ വിലമതിക്കാത്തവർ സ്നേഹം കൊടുത്തിട്ടും സ്നേഹമായി കാണാതെ പോകുമ്പോൾ, കരുതലുകൾ ശീലമായി മാറുമ്പോൾ ഹൃദയം പതുക്കെ പിൻവാങ്ങും. ദാമ്പത്യത്തിൽ അകലം മൈലുകളിലല്ല, വിലമതിക്കപ്പെടാതെ പോയ ഒരു ഹൃദയത്തിൻ്റെ മൗനത്തിലാണ്. യെസ്, ആരാണത് എഴുതിയത്?
0: പിന്നെ ഇപ്പോൾ അടുത്ത് വന്ന നേർപ്പദം എനിക്ക് കിട്ടിയിട്ടില്ല. ശിശുക്കളുടെ മഞ്ഞപ്പിത്തത്തിന് വേണ്ട മുൻകരുതൽ എഴുതിയത് എൻ്റെ മോൾ ഡോക്ടർ ഹിയാന ജഹാനാണ് എന്നാണ് അസ്മാബി ബേനവണ പറയുന്നത്.
1: അപ്പം ഞാനിപ്പോൾ വായിച്ചത് ആയിഷ മെഹറൂൺ കാരാടൻ തിരുരങ്ങാടി.
0: ഓ,
1: വിലമതിക്കാത്തവർ എന്ന വിഷയത്തിൽ.
0: അതെ അതെ. ഓക്കെ, ഒരു മിനിറ്റ് നല്ലൊരു മെസ്സേജ് നൽകി എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പ്രതികരിക്കുന്നു. നിഷ്പക്ഷമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് വെറുമൊരു കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുന്നു. സത്യവും യാഥാർത്ഥ്യവും മൂടിവെച്ച് ആളുകളെ ആകർഷിക്കുന്ന വാർത്തകളും സെൻസേഷണലിസവും മാത്രം നൽകി റേറ്റിംഗ് ഉയർത്താനാണ് ഇവരുടെ മത്സരം. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തെറ്റായ വാർത്തകൾ പരത്താനും മാത്രമേ ഇത് ഉപകരിക്കുന്നുള്ളൂ. ഉത്തരവാദിത്വ ബോധമുള്ള മാധ്യമ പ്രവർത്തനം അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വാർത്തകളുടെ സത്യാവസ്ഥ തിരിച്ചറിയാൻ ജനങ്ങൾ തന്നെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു.
1: ഫസീല വൈലത്തൂർ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഓപ്ഷൻ പറഞ്ഞു തരുമോ, എന്നാൽ അറിയാത്തവർക്ക് നന്നാവുന്ന ക്വിസിന്റെ ഓപ്ഷനാണോ?
0: വേറെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ?
1: അതെ, ക്വിസിന്റെ ഓപ്ഷൻ ആയിരിക്കും അല്ലേ?
0: യെസ്.
1: അപ്പൊ ക്വിസിന്റെ ഓപ്ഷൻ ഒന്ന് പറഞ്ഞെടുത്തോളാം, നാളെ അവർക്ക് ഉപകാരപ്പെടുമല്ലോ.
0: ക്വിസിന്റെ ഓപ്ഷനാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യ ഉത്തരം ഒന്നും പറയപ്പോ, വിജയികളെ പിന്നെ പറയാം. ഉത്തരം ചോദ്യം ഒന്ന് വായിക്കാം. ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച സ്വഹാബി ആര് എന്നതായിരുന്നു ചോദ്യം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു, ബി അമ്മാർ റളിയല്ലാഹു അൻഹു, സി ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഡി സൽമാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം
1: ഉത്തരം വരുന്നത് ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ഉത്തരം. ശരിയായ ഉത്തരം അതാണ്,
0: ഓപ്ഷൻ സി ആണ്.
1: ഓപ്ഷൻ സി,
0: യെസ്. ഏതായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പുതിയ പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ?
1: അതിൻ്റെ സമയമായോ?
0: യെസ്.
1: ആയിക്കോട്ടെ.
0: നമുക്ക് നൂറിലധികം പ്രോഗ്രാമുകളും നൂറിലധികം അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി. നാം ഇന്ന് പരിചയപ്പെടുന്നത് വഴികാട്ടി എന്ന് പറയുന്ന പീസ് റേഡിയോയിൽ. വെള്ളിയാഴ്ച 3:50 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും കേൾക്കാൻ സാധ്യമാകുന്ന വൈകാട്ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്.
1: അതെ.
0: ജോലി, പഠനം എന്നിവ സംബന്ധിച്ചും വ്യത്യസ്ത കരിയർ സംബന്ധമായ വിഷയങ്ങളിലും ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിലും അവബോധം നൽകുന്ന പ്രോഗ്രാമാണിത്. ഏതായാലും ഇൻഷാല്ലാ ആ ഒരു പ്രോഗ്രാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇന്ന് ഏതായാലും ഒരു വെള്ളിയാഴ്ചയാണല്ലോ, നമുക്ക് ആ ഒരു സമയത്ത് കേൾക്കാം.
1: ഇന്നത്തെ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്.
0: അതെ അതെ, ഇന്ന് ഇൻഷാല്ലാ നമ്മളിത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഏതായാലും ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേൾക്കാം.
1: അതെ.

0: മാഷാ നാം ഇതുവരെ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അധ്യായം 77 സൂറത്തുൽ മുർസലാത്തിൻ്റെ 20 മുതൽ 28 വരെയുള്ള വചനമാണ് നാം കേട്ടത്.
1: വൺ മിനിറ്റ് ടോക്ക് പോലെ തന്നെ മറ്റൊരു അല്ലേ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാ ദിവസവും
0: അതെ
1: നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അത് എത്രാമത്തതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2504 ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് 2481-ാമത്തേണ്. അപ്പോൾ അത്രയും ദിവസങ്ങളായി ഇത് നിരന്തരമായി നമ്മൾ ആളുകൾക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നേരിൻ്റെ നന്മ എന്നൊക്കെ ക്യാപ്ഷൻ തുടങ്ങിയ ചില മീഡിയ വരെ ഒരു നന്മയും ഒരു മാനവികതയില്ലെന്നാണ് യാഥാർത്ഥ്യം. എം എ ഗഫൂർ പാലത്തിങ്ങൾ പറയുന്നു. നമ്മൾ അനുഭവം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല.
0: അതെ അതെ.
1: പിന്നെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സങ്കട ബാധിതകാര പറയുന്നത് എൻ്റെ ആൻസർ ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുക്കാറില്ല എന്നാണ്. സിസ്റ്റത്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്.
0: ഡൊണേറ്റ് ബട്ടൺ ഇങ്ങനെ കുറേ കണ്ടല്ലേ. പിന്നെ ആലനല്ലൂർ പഞ്ചായത്തിലാണ് ഈ കാരാന സ്ഥലം. ബാബിതക്കാരനെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. അപ്പൊ അവിടെ 20-ാം തീയതി
1: നമ്മളെ മുസലഹിക്കാര
0: ആ അവിടെ തന്നെ ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണം ഉണ്ട്. അന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഇൻഷാല്ല. ആ പ്രദേശത്തും ഈ ശബ്ദം കേൾക്കുന്ന പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കണം. ഇത് ഓർമ്മപ്പെടുത്തിയത് ഉമ്മർ കിളപ്പാറയാണ് പാലക്കയിൽ.
1: അതെ
0: ഇൻഷാല്ല. പിന്നെ മസ്ജിദ് നബവിയിലെ ഇമാമിന്റെ ഖിറാഅത്ത് അൽഹംദുലില്ലാ എന്നാണ് ജമീല വിപി. എന്നാ ഒരു കാര്യം നമുക്ക് ചോദിക്കാം ശ്രോതാക്കളോട്. ഇപ്പം നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേട്ട കാര്യൻ്റെ പേരൊന്ന് എല്ലാവരും ടൈപ്പ്
1: ചെയ്യട്ടെ.
0: അതെ അതെ,
1: അത് നല്ലൊരു അത് നല്ല ഇതാണ് അറിഞ്ഞത്.
0: അതെ.
1: അപ്പോൾ നമുക്കേ ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്.
0: അതെ.
1: കാരണം അത് സമയത്ത് പോയിട്ടില്ലെങ്കിൽ അത് വിഷയമാണ്. അതിനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, പെന്നും പേപ്പറൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്.
0: അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജസ്റ്റ് ഒരു കട്ടൻ ചായ കുടിക്കുള്ളൂ.
1: അതെ,
0: എന്ന് തീരുമാനിച്ചാലും ഉണ്ടാവാം.
1: അതെ. അല്ല, ഇതുപോലെ ഇതിപ്പോ ഒരു ഇത് തമാശയായിട്ട് പറഞ്ഞതല്ല,
0: അല്ല കാഴ്ച തന്നെയാണ്.
1: ഇപ്പൊ എന്താ വെച്ചാൽ KV അവതരിപ്പിക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരുമൊഴിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അദ്ദേഹം ഇപ്പൊ അയില ആ ഹദീസ് റിവായത്ത് ചെയ്ത ആള്, അയാൾ ആരാണ്, എന്താ ജനിച്ചത്, അയാളെ ശരിക്കുള്ള പേരെന്താണ്, എന്നെ മകനാണ് എന്നൊക്കെ പറഞ്ഞു ശരിക്ക് അത് വളരെ കൃത്യമാണ്. നന്നായി ഒരു വെറുതെ പറഞ്ഞു പോവല്ല, നന്നായി പഠിക്കാൻ പറ്റാവുന്ന ഒരു സെഷനാണ്.
0: അതെ, നമ്മളെ ശ്രോതാക്കൾക്ക് കൃത്യമായ ടൈമിംഗ് ഉണ്ട് ഓരോന്നിനും. കാരണം അത് തിരുമൊഴി എന്നുള്ള സമയത്ത് അത് കിട്ടുമ്പോഴാണ് അവർക്ക് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മൾ
1: പുലരി വട്ടം പോലെ തന്നെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് തിരുമൊഴികൾ. അപ്പൊ നമുക്ക് തിരുമൊഴികളിലേക്ക് പ്രവേശിക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് എന്ന വിഷയത്തിൽ ഇന്ന് ബഹുമാനനായ KV മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അസ്വാമിത് അൻ അബീ ദറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് ഫഖാല ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്, തിരുമൊഴിയാണ് വായിച്ചത്. മഹാനായ സ്വഹാബി അബൂദർ അൽ ഗഫാരി റളിയല്ലാഹുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹുബിന് അസ്വാമിത് റളിയല്ലാഹുവിനുമാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഈ അബ്ദുല്ലാഹുബിൻ സ്വാമിത് റളിയല്ലാഹുവിനു അബൂദർ റളിയല്ലാഹുവിൻ്റെ സഹോദര പുത്രനാണ് എന്നതാണ് ചരിത്രം. അബു നദർ അൽ ഗഫാരി അൽ ബസരി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹിജ്റ 75-ോ 72-ോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം. അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ച് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഹിജ്റ 31-ലോ 32-ലോ ആണ് മരണപ്പെടുന്നത്. ജുന്തബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അബൂദർ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം. ജുന്തബ് ബിൻ ജുനാദ ഗഫാർ ഗോത്രക്കാരനാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഏകദൈവാരാധനയിൽ കൃത്യമായി സൂക്ഷ്മത പാലിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നില്ല, പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ സുജുതി ചെയ്തിരുന്നില്ല എന്നൊക്കെ ചരിത്രമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ഓടി വരികയും അദ്ദേഹം ദീൻ പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അബൂദർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല ഉഖ്ബിറുക ബിഹബ്ബിൽ കലാം ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അല ഉഖ്ബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ബി അഹബ്ബിൽ കലാമി ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം. കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അതെന്നെ അറിയിച്ചു തരണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാ, നിശ്ചയമായും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മലക്കുകൾക്കും അവന്റെ അടിമകൾക്കും വേണ്ടി തെരഞ്ഞെടുത്ത വചനമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിനേറെ ഇഷ്ടപ്പെട്ടതാണ്, അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം അബൂദർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച് കൊടുത്തത് എന്ന് നാം അറിയുക. അബൂദർ റളിയല്ലാഹു അൻഹുവിന് രോഗമുണ്ടായ സന്ദർഭത്തിൽ രോഗിയെ സന്ദർശിക്കുന്ന വേളയിലാണ്, രോഗ സന്ദർശന വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തത് എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാനാകും. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചറിഞ്ഞതായിട്ടും ചില റിപ്പോർട്ടുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാണ് നബിയെ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞു എന്നതും ചില റിപ്പോർട്ടുകളിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി, ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നതാണ് കാണാനാവുക. സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നും ഉണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണല്ലോ. ഉനസ്സിഹുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവനെ യോജിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്. കൂട്ടുകാർ, ഇണകൾ, മക്കൾ, മറ്റെന്തൊക്കെ കുറവുകൾ അള്ളാഹുവിന് യോജിക്കാത്തതുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ സ്തുതിയും, അവന് മാത്രമാണ് അർഹതയുള്ളത് എന്നതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്. വബിഹംദിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ ഹംദ് കൊണ്ട്, അതായത് അവനെ തിരിച്ചറിയുകയാണ്, തസ്ബീഹ് നടത്താൻ, പരിശുദ്ധപ്പെടുത്താൻ അവൻ മാത്രമാണ് അർഹൻ, അവൻ്റേതാണ് എല്ലാ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകിയ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നതിലൂടെ ഒരടിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ആ വചനം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. അഹബുൽ കലാം എന്ന രൂപത്തിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ എന്ന രൂപത്തിൽ മറ്റ് പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് അഹബുൽ കലാമി ഇലല്ലാഹി അർബാ, നാല് വചനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നിങ്ങനെ പറഞ്ഞതും കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന രൂപത്തിലും തസ്ബീഹിന്റെ വചനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് ഒന്നാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഓരോ ദിവസവും 100 പ്രാവശ്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച വചനം കൂടിയാണിത്. അതിനുമപ്പുറം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി അവനെ സ്തുതിച്ചുകൊണ്ട് ഒഴിവ് സമയങ്ങളൊക്കെ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ നാവിൻ തുമ്പിൽ വന്നുകൊണ്ട് ആശയമറിഞ്ഞ്, അർത്ഥമറിഞ്ഞ് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് നമ്മുടെ മീസാൻ നിറക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനൊക്കെ പര്യാപ്തമാണ്. ഒപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും സാധ്യതയുള്ളതാണ് ഈ വചനങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, കെ വി മുഹമ്മദ് അലി മൗലവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച തിരുമൊഴികൾ, അത് വലിയ പുണ്യം കിട്ടുന്ന ഒരു ചെറിയ വാക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇപ്പം മീസാനിലെ ഭാരമാകുന്ന ദിക്കർ, ആയിഷ മെഹ്റുൻ കാരാടൻ തിരുരങ്ങാടി, നാവിൽ വീഴുന്ന രണ്ട് ചെറുവാക്കുകൾ, പക്ഷേ മീസാനിൽ പർവ്വതങ്ങളേക്കാൾ ഭാരമുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അലീം. ലോകം കേൾക്കാതെ പോയാലും റബ്ബ് കേൾക്കുന്ന ദിക്കർ, ഹൃദയം തകർന്ന രാത്രികളിലും പ്രതീക്ഷയായി ശേഷിക്കുന്ന ദിക്കർ. നാവ് ക്ഷീണിക്കട്ടെ, ഹൃദയം മിണ്ടാതിരിക്കരുത്, കാരണം ഒരു തസ്ബീഹ് പോലും റബ്ബിൻ്റെ അടുക്കൽ നിൻ്റെ ആഹൃദത്തിൻ്റെ ഭാരമാകാം. മനോഹരമായ ഒരു മെസ്സേജാണ്. കാരണം നാളെ പരലോകത്ത് എത്തുമ്പോഴാണ് ഒരു ദിക്കറിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു സുബ്ഹാനല്ലാ, ഒരു അൽഹംദുലില്ലാ എന്നൊക്കെ പറയാൻ ഇപ്പോൾ നമ്മൾ മടി കാണിക്കുകയോ അല്ലെങ്കിൽ സമയം കാണാതിരിക്കുകയോ ചെയ്താൽ നാളെ അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുമെന്നുള്ളതാണ്. സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പറഞ്ഞ ആൾക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം നടും എന്ന് കേട്ടിട്ടുണ്ട്, എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരൊറ്റ ഒരു സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി എന്നോ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹോ വബിഹംദിഹി എന്ന് പറയുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ പേരിൽ സ്വർഗത്തിലൊരു ഈത്തപ്പന മരം നടുകയാണ്. അങ്ങനത്തെ ലക്ഷക്കണക്കിന് തോട്ടങ്ങൾ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ സ്വർഗത്തിൽ നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും, നടാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എത്ര മഹത്തരമാണ് തസ്ബീഹുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും തന്നെ അതിനൊരു സമയം ഒരിക്കലും കാണാതിരിക്കരുത്. യാത്രകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ പുകഴ്ത്താൻ, അത് അള്ളാഹുവിൽ നിന്ന് പുണ്യങ്ങൾ വാരിക്കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നാളെ മീസാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പിന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകുന്നതിനേക്കാളും വലിയ ഒരു മഹത്തരമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് സഹാബികളോട് ചോദിച്ചു. സഹാബികളാകെ അത്ഭുതം കൂറി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത്? സഹാബികൾ ചോദിക്കുകയാണ്, നബിയെ അങ്ങനെ എന്താണ്? കാരണം ഇസ്ലാമിൽ ഏറ്റവും വലിയ ജിഹാദുകളിൽ പെട്ടത്, ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗപരിശ്രമം, ആ ത്യാഗപരിശ്രമത്തിലെ ഏറ്റവും വലുത് എന്താണെന്ന് വെച്ചാൽ യുദ്ധമാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പങ്കെടുത്ത് ഷഹീദാകുക എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ മഹത്തരമായ ഒരു സംഗതി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും? നബി പറഞ്ഞെന്ത്? സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ ധാരാളം നിങ്ങൾ പറയുക. നിങ്ങളുടെ നാവിനെ നിങ്ങൾ നനഞ്ഞതാക്കുക, ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് നാളെ തുലാസ് നിങ്ങളുടെ മീസാനിൽ, നിങ്ങളുടെ തുലാസിൽ നാളെ അത് പുണ്യകർമ്മമായി ഘനം തൂങ്ങും എന്ന് നബി പഠിപ്പിച്ചു. അപ്പോൾ അത്രത്തോളം മഹത്തരം ഈ വിഷയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നാം മറക്കാതിരിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ധാരാളം മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ, കാരണം നമ്മൾ വഴികാട്ടിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകാൻ കാരണം തിരുമൊഴികളുടെ സമയമായതുകൊണ്ടാണ് അന്ന് സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ആ പരിചയപ്പെടുത്തൽ ഇന്ന് വഴികാട്ടി എന്ന പ്രോഗ്രാമാണ്.
1: ഇന്നത്തെ വഴികാട്ടിയിൽ നാം കേൾക്കാൻ പോകുന്നത് അറബി ഭാഷയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്ന ഒരു വിഷയത്തിലുള്ള സംസാരമാണ്. അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി എന്നിവരാണ്
0: പങ്കെടുക്കുന്നത്. നമുക്ക് കേട്ടുവരാം.
2: അപ്പോൾ നിങ്ങളിവിടെ ജാമിയൽ ഹിന്ദിയിലാണല്ലോ പഠിച്ചത്. അപ്പോൾ നിങ്ങളെ ഡിഗ്രിക്ക് കൊന്നത് ദഅവയായിരുന്നല്ലോ നിങ്ങൾ എടുത്തിരുന്നത്?
3: അതെ.
2: പിന്നെ
3: പി ജി ഹദീസിലായിരുന്നു.
2: ഹദീസിൽ പിന്നെ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയിൽ നിങ്ങൾ ലുഗാണല്ലോ തിരഞ്ഞെടുത്തത്, ഇല്ല തുകലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊരു ലുഗ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ലുഗൻ്റെ ഒരു പ്രാധാന്യം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്.
3: പിന്നെ ഒന്ന് പേഴ്സണലി ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണത്. പിന്നെ അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ജാമിയൽ ഹിന്ദിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ബി എ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി എന്തിനാണ് ലുഗ പഠിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ലുഗ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തതല്ല, ആയിരുന്നില്ല. എനിക്ക് കൂടുതൽ താല്പര്യം ദാവ എടുക്കാനായിരുന്നു, കുല്യത്തുൽ അഖീദ വദ്ദാവ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമിയൽ ഹിന്ദുവിലെ ഡിഗ്രി അഖീദ വദ്ദാവായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയതും പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ല രൂപത്തിൽ താല്പര്യം വന്നതും അഖീദ വിഷയങ്ങൾ, അതുപോലെ തന്നെ ശരിക്കുള്ള വിശ്വാസം, അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പഠിക്കാം, തൗഹീദ്, ഈമാൻ, അതുപോലെ തന്നെ പിന്നെ പിഴച്ച കക്ഷികൾ, അവരുടെ ചരിത്രങ്ങൾ, പിഴവിൻ്റെ കാരണങ്ങൾ, അതിന് ചിന്ത, അങ്ങനെ പ്രസ്ഥാനങ്ങൾ, ആധുനിക ലോകത്തുള്ള ഇസങ്ങൾ, ഇതിനെ പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു ബേസ് സംഗതികൾ, എങ്ങനെ ഇസ്ലാമിനെ ആ നിലക്ക് നമുക്ക് ശരിയായി അവതരിപ്പിക്കാം, ദാവ കാര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മേഖല. ഞാൻ ദാവ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് ലുഗയിലേക്കാണ് പിന്നെ ഇത് കിട്ടിയത് സിസ്റ്റത്തിൽ. പിന്നെ ഞാനതിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നല്ല ഗ്രേഡും അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും ആ കോളേജിൻ്റെ പ്രിൻസിപ്പളും ഓക്കെ ആണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ, അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മാർക്ക് കൂടി ഒരു ഘടകമാണ്, നമുക്ക് നല്ല ഗ്രേഡ് വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് മാറാം, മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ കോളേജ് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. ഞാൻ ഒന്നാമത്തെ സെമസ്റ്റർ ലുഗയിൽ പഠിച്ചപ്പോൾ ലുഗയിൽ തന്നെ തുടരണം എന്ന് എനിക്ക് തോന്നി. പിന്നെ പലരുമായി ചർച്ച ചെയ്യുകയും ഇസ്തിഖാറൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ തുടർന്നതാണ് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ലുഗ എന്നുള്ളത് പിന്നെ പലരുടെയും ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഭാഷ എന്നുള്ളത് അത്രത്തോളം പഠിക്കാനുണ്ടോ, എന്താണ് ഈ ലുഗ അത്ര പഠിച്ചിട്ട് എന്നുള്ളത്. ഒന്ന്, എൻ്റെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ വദ്രാസത്തിൽ ഇൻസാനിയ എന്നുള്ളതാണ്, അത് പുതിയ ഒരു പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദീന യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമത് രൂപീകരിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു 1975 എൻ്റെ ഓർമ്മ കുല്യത്തുൽ ലുഗ രൂപീകരിക്കുന്നത്. അത് മുതൽ കഴിഞ്ഞ വർഷം വരെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ എന്നായിരുന്നു പേര്. പിന്നീട് പല വിഷയങ്ങൾ, ഉദാഹരണത്തിന് താരീഖ്, ചരിത്രം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കുല്യത്തുൽ ദാവയുടെ അഖീദയുടെ കീഴിലായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി ഞാൻ എനിക്ക് കാരണം എനിക്ക് ചരിത്രം, അഖീദയും ചരിത്രമാണ് പ്രധാനമായിട്ട് എൻ്റെ ഒരു കൂടുതൽ വായനയും പഠനമൊക്കെ. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഞാൻ ദാവ എന്നുള്ളത് പിന്നെ ചൂസ് ചെയ്തു. പക്ഷേ ഞാൻ ലുഗയിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഈ കഴിഞ്ഞ വർഷം മുതൽ താരീഖ്, ചരിത്രമടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ലുഗയുടെ കോളേജിലേക്ക് മാറ്റി, മൊത്തത്തിൽ നമ്മുടെ പേര് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലുഗത്തുൽ അറബിയ വദ്രാസത്തുൽ ഇൻസാനിയ, അതായത് അറബിക് ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ് എന്ന് ഉൾക്കൊള്ളുന്ന മാനവിക വിഷയങ്ങൾ, അഥവാ ചരിത്രം, അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മീഡിയ, ഭാഷകൾ, ഇതൊക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ട് എൻ്റെ കുല്യയിൽ, ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഭാഷ മാത്രം, ഇപ്പോൾ അറബി ഭാഷ എന്നുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ഖുർആനിൻ്റെ ഏറ്റവും വലിയ എഹ്ജാസ് എന്താണെന്നുള്ളതാണ് ഒറ്റ ചോദ്യമാണ്. അതിനപ്പുറത്തൊരു ചോദ്യമുണ്ട്, കാരണം പിന്നെന്താണ്, അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി തിരഞ്ഞെടുത്ത ഭാഷ, ആ തിരഞ്ഞെടുപ്പ് ലോകത്ത് അറബി മാത്രമല്ലല്ലോ അന്നുള്ളത്. അതിന് മുമ്പുള്ള പ്രവാചകന്മാർ, പിന്നെ ചരിത്രത്തിൽ 4 പ്രവാചകന്മാരാണ് അറബി എന്ന പ്രവാചകന്മാരെ അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ അതല്ലാത്ത പ്രവാചകന്മാരൊക്കെ പല വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്നവരാണ്. ഖുർആൻ പറയുന്നത് പോലെ പിന്നെ എല്ലാ പിന്നെ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ ഭാഷകളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്നിട്ടും അറബി ഭാഷയെ അള്ളാഹു ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അന്ത്യപ്രവാചകൻ്റെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൻ്റെ അവതരിപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥം ഖുർആനിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യം പിന്നെ പറഞ്ഞു
2: മനസ്സിലാക്കാം.
3: ഖുർആനൻ അറബി, ബിലിസാനിൻ അറബിയും മുബീൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനൊരു പടി കൂടി കടന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം, ഈ ഖുർആനിൻ്റെ, ഈ അറബി ഭാഷയിൽ അവതരിച്ച ഖുർആനിൻ്റെ ഇജാസ്, ഖുർആനിൻ്റെ അമാനുഷത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ഖുർആനിൽ പറയുന്ന ഭാവി പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന പിന്നെ മറ്റെന്തെങ്കിലും പിന്നെ ശാസ്ത്രതത്വങ്ങളോ അല്ലെങ്കിൽ വലിയ വിജ്ഞാനങ്ങളോ, അതിനേക്കാൾ അപ്പുറത്ത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യമാണ്. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
2: ഖുർആനും എന്താ ഭാഷ നല്ല ബന്ധം,
3: വളരെ നല്ല ബന്ധം,
2: പൊതുവെ എല്ലാ ഫാനുകളും ഒരു ബന്ധമുണ്ട്,
3: വളരെ നല്ല ബന്ധം, വളരെ നല്ല ബന്ധമുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ പ്രൊഫസർമാരിൽ പലരും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സെമ്മിലെടുത്തിരുന്നു, അദ്ദേഹം ഒരു ആഫ്രിക്കൻ പിന്നെ വംശജനാണ്, അദ്ദേഹം പിന്നെ നമുക്ക് നഹവിൻ്റെ അറബി ഗ്രാമറിൻ്റെ ചരിത്രം അതിൻ്റെ ഉത്ഭവം ചരിത്രമൊക്കെയാണ് അദ്ദേഹം എടുത്തിരുന്നത്. അദ്ദേഹം അതേ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്നിലധികം ഖിറാഅത്തുകളിൽ അദ്ദേഹത്തിന് ഇജാസ് ഉണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം, കാരണം ഫുൾ ഉദാഹരണങ്ങൾ വ്യത്യസ്ത റിവായത്തിൽ നിന്നും ഖിറാഅത്തുനിന്നായിരിക്കും, അത് നമ്മളെ പിന്നെ സിലബസിലുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ഉദാഹരണം അദ്ദേഹം പറയുമ്പോൾ എന്താണ് ഖിറാഅത്ത് കൊമ്പുൽ ഇതിൽ നിന്ന് അതിൽ നിന്നുള്ള ഉദാഹരണം ആയിട്ടാണ് പറയുക. അപ്പോൾ ഭാഷാ പണ്ഡിതന്മാർ ഇപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയുണ്ട്, ഇപ്പോൾ ഇമാം ഖിസാഈ, ഇമാമുൻ ഫിൻ നഹ്വി വ ഇമാമുൻ ഫിൽ ഖിറാഅത്ത്, നഹ്വിലും ഖിറാഅത്തിലുമാണ് ഖുറാൻ്റെ വ്യത്യസ്ത ഖിറാഅത്ത് പാരായണ രീതികളിലും അറബി ഗ്രാമറിലും ഒരേ സമയം അദ്ദേഹം പണ്ഡിതനാണ്. അപ്പോൾ ഭയങ്കര ബന്ധമുണ്ട്, അത് വേറൊരു വശം, അത് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വശം. അതായത് ഇപ്പോൾ ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, അദ്ദേഹത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിലൊന്ന് ഈ അന്ന് ലോകത്ത് ജാലവിദ്യയും മന്ത്ര വിദ്യയും മന്ത്രവാദികളും അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരുടെ ആ ഒരു കൺകെട്ടി വിദ്യയെ പൊളിച്ചടക്കുന്ന ഒരു വലിയ മുഅ്ജിസത്തുമായിട്ടാണ് മൂസാ അലൈഹിസ്സലാം വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തെ പല രൂപത്തിൽ ആളുകളെ പിന്നെ രോഗങ്ങളും മറ്റു കൊണ്ട് സുഖപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു പിന്നെ അത്ഭുത സിദ്ധികളൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി പിന്നെ വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകളെ അന്ധന്മാരെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു, അങ്ങനെയുള്ള മുഅ്ജിസത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുഅ്ജിസത്ത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. അതിനുള്ള കാരണം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി വരുമ്പോൾ അന്നത്തെ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അവർ ബാക്കി ഒരുപാട് കാര്യങ്ങളിലും പല രൂപത്തിൽ ഗോത്രീയതയും വംശീയതയും പല തിന്മകളും വ്യഭിചാരവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഭാഷയുടെ വിഷയത്തിൽ അവർ വളരെ വലിയ സാമ്രാട്ടുകളായിരുന്നു,
2: രാജാക്കന്മാരായിരുന്നു.
3: അതാണ് സാധാരണഗതിയിൽ പറയാറുണ്ട്, പിന്നെ അറബി ഭാഷ എന്ന് പറയുന്നത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പേ സമ്പൂർണമായൊരു ഭാഷയാണ്, കാരണം ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് ലാംഗ്വേജിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഖുർആൻ അതൊരു ഒരു ന്യൂനതയായിത്തീരും. കാരണം ഖുർആൻ അവതരിക്കുന്നത് എപ്പോഴും ആ ഭാഷ എങ്കിലും മിനിമം സമ്പൂർണ്ണമായിരിക്കണം. അപ്പോൾ അറബി ഭാഷയുടെ പിന്നെ ഞാൻ പറയുന്നത് അറബി ഭാഷയുടെ നിയമങ്ങൾ ഗ്രാമർ ഇതൊക്കെ അന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ട് അങ്ങനെ പിന്നെ നഹ്വിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും അന്നില്ലല്ലോ. പക്ഷേ ഒരു ഭാഷയുടെ ഏറ്റവും പീക്ക് ലെവലിലായിരുന്നു അന്ന്. കാരണം ചില ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട് റസൂലിന് മുമ്പ് ജാഹിലിയ കാലത്ത് അറബികൾ സംസാരിച്ചിരുന്നത് തന്നെ കവിതയിലായിരുന്നു എന്ന് പറയാറുണ്ട്. അത് ശരിയായൊരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പോലും ഉണ്ട്. കാരണം അന്നത്തെ കവിതകൾ ഇപ്പം മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മുഅല്ലഖാത്തുകൾ, 7 മുഅല്ലഖാത്തുകൾ, 10 മുഅല്ലഖാത്തുകളൊക്കെ ഉണ്ട്. അത് പിന്നെ അറബികൾ ഏറ്റവും വലിയ സാഹിത്യ ഭംഗിയോടുകൂടി കണ്ടിരുന്ന, ഏറ്റവും വലിയ മൂല്യത്തോട് കൂടി കണ്ടിരുന്ന കവിതകളാണത്. അത്രയേറെ ആളുകൾ മനഃപ്പാടമാക്കിയിരുന്ന കവിതകൾ. അപ്പോൾ ആ കവിതകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറബികളുടെ ആ സാഹിത്യ സമ്പുഷ്ടി, ആ ഭാഷയുടെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കിടയിലേക്കാണ് ഖുർആൻ ഇറക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത് ഇതുപോലുള്ള ഒരു സൂറത്ത്, 10 സൂറത്ത് അല്ലെങ്കിൽ ഒരു ആയത്ത് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അതവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ നാലോചിക്ക് ഒരു പിന്നെ ഒരു വ്യാജമായിരുന്നു ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഭാഷയുടെ അങ്ങേയറ്റം ഭാഷാ പടുക്കളായിരുന്ന ഈ ആളുകൾ ഉറപ്പായിട്ടും അതിന് എത്രയോ ബദൽ പിന്നെ മറുപടി കൊടുത്തനെ, കവിതകൾ ഇങ്ങനെ വരി വരിയായി വന്നനെ. കാരണം അത്രമാത്രം കവികളും പിന്നെ ജാഹിലിയ കാലത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച അറിയാൻ പറ്റും. പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഗോത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു അവരുടെ ഗോത്രത്തിലൊരു കവി, സ്വന്തമായിട്ടൊരു കവി ഉണ്ടാവുക. ചില ചരിത്രത്തിൽ കാണാം അങ്ങനൊരു ഒരു കവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വലിയ സംഘടിപ്പിക്കുമായിരുന്നു, ഒട്ടകങ്ങളൊക്കെ അറുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാം അതാണ് നമ്മുടെ ഗോത്രത്തിന്. കാരണം അതുപോലെ തന്നെ ഒരു ഖത്തീബ് പ്രസംഗ വൈഭവമുള്ള ആൾ, അപ്പം ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വലിയ പ്രാസംഗികനായിരുന്നു ക്രിസ്തു മത വിശ്വാസിയുടെ ഖുസുബിനു പിന്നെ സായിദ് അലി ഇയാദി. ഇയാദ് ഗോത്രക്കാരനാണ്. ഇയാദ് ഗോത്രം ഒരു ക്രൈസ്തവ ഇതുമായി ബന്ധപ്പെട്ട ഗോത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നെ ചില ചരിത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. വളരെ ഇപ്പോൾ ഇന്ന് ഭാഷ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശകലങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ മൻ ആഷമാത്ത് ഒ മൻ മാതഫാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ പ്രസംഗം. അപ്പോൾ അങ്ങനെയുള്ള വലിയ കാരണം ഇവരായിരുന്നു അന്ന് സമൂഹത്തിൽ ഇപ്പോൾ യുദ്ധ രംഗത്ത് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ ചരിത്രം ഇതൊക്കെ പാടി പറയുന്നത്.
1: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് വഴികാട്ടി എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. വെള്ളിയാഴ്ച 3:50 പിന്നീട് 24 റിവൈൻഡിലുമാണ് നമുക്ക് വൈകാട്ടി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കേൾക്കാൻ കഴിയാറുള്ളത്.
0: അതെ, നമുക്ക് ഒരു അപ്ഡേറ്റ്സിലേക്കൊന്ന് പോവാം അല്ലേ?
1: അതെ അതെ.
0: ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. നമ്മൾ കോഴ്സുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്.
1: നമ്മളേ എല്ലാ ദിവസവും നമ്മൾ ഈ അപ്ഡേറ്റ്സ് ഇങ്ങനെ ശ്രോതാക്കളെ കേൾപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എത്രാമത്തെ ഒരു പിന്നെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്, എത്ര ക്ലാസ് കേട്ടു എന്നത് ശ്രോതാക്കളൊന്ന് ഫീഡ്ബാക്കിൽ അറിയിക്കട്ടെ.
0: അതെ,
1: ഇൻഷാല്ലാ.
0: ഇനി 1 സെപ്റ്റംബർ കോഴ്സ് ആരംഭിച്ചത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 10:00 ക്ലാസ്സുകൾ നടക്കുന്നത്.
1: പിന്നീട് ഒരു ക്ലാസ് കഴിഞ്ഞു.
0: അതെ, ക്ലാസ് 6 കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ് ഇപ്പോൾ. അതുപോലെ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം ഈ സമയത്ത്. പിന്നെ 2 കോഴ്സ് അറബി ഭാഷാ പഠനമാണ്. അതിൻ്റെ മൊഡ്യൂൾ 2 ആണ് ഇപ്പോൾ നടക്കുന്നത്. ഉസ്താദ് സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 ജൂലൈ 25 ആരംഭിച്ചു. ഖുർആനും സുന്നത്തും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടി. ക്ലാസ് 15:16 ഈ വരുന്ന ശനിയും ഞായറും 10:00 പുതിയ ക്ലാസ് ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അപ്ഡേഷനിൽ നമുക്ക് പറയാനുള്ളത്.
1: അതെ.
0: ഇനി നമുക്ക് ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രോതാക്കളിലൂടെ കടന്നു പോയിട്ട് അടുത്തൊരു
1: പ്രോഗ്രാമിലേക്ക്
0: പോവാം. അപ്പം 5 ക്ലാസ് കേട്ടു എന്നാണ് സാജിദ ശംസു കാസർഗോഡ്
1: യെസ്
0: അവർ എഴുതിയിട്ടുള്ളത്.
1: 6 ക്ലാസ്സുകൾ കേട്ടു എന്ന് ഖദീജ സലീം ചെന്നര.
0: അതെ, 6 ക്ലാസ്സിൽ കേട്ടു, 5 ക്ലാസ്സിൽ ഇന്നലെയാണ് കേട്ടത്, 6 ക്ലാസ് ലൈവ് കേട്ടു എന്ന് ജംഷീന പി മേപ്പാടി. മറ്റൊരു പിന്നെ തിരുമൊഴികളിൽ വന്ന ഒരു വിഷയത്തിൽ ഇത്രയും നല്ല ദിക്റുകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടും ജനങ്ങൾ മറ്റുള്ളതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വിഷയം, 1000 ബിസ്മി ചൊല്ലിയാൽ എന്ത് കാര്യം, ആവശ്യപ്പെട്ടാലും സാധിക്കുമെന്നാണ്. ജനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഷുഹൈബം എന്താണ് ഷുഹൈബായം വളപട്ടണം.
1: ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും കേട്ടു, ഇന്നലെ ക്ലാസ് കേട്ടു, ഉത്തരം അയച്ചു എന്ന് സഫിയ കെ തിരുവങ്ങാടി, ഖദീജ എ കെ കുത്തുപറമ്പ, ഹസീന ഷെഫീഖ്, ഹബീബ പഠന, ഇവരൊക്കെ ഏതായാലും ഒരു നല്ലൊരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ നല്ലൊരു ടീം പാരന്റിങ് കോഴ്സിനെ വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
0: അതെ. അപ്പം പിന്നെ നമുക്ക് ശ്രുതി മധുരമായ ഒരു സ്വരം കേട്ടു വന്നാലോ,
1: ഇൻഷാല്ലാ.
0: താളമേളങ്ങളുടെ അകമ്പടി ഇല്ലാതെ എന്നാൽ കാതുകൾക്ക് ഇമ്പവും അതുപോലെ തന്നെ ചിന്തിക്കുവാൻ വകയുള്ളതുമായ കുറച്ച് വരികൾ നമുക്ക് കേട്ടുവരാം.
1: ഇൻഷാ

0: മാഷാല്ലാ, വളരെ ഹൃദ്യവും അതിമനോഹരവും മനസ്സിന് കുളിർമയുമേകുന്ന നാഥനെക്കുറിച്ചുള്ള സുന്ദരമായൊരു ഗാനമാണ് നാം സ്വരത്തിലൂടെ കേട്ടുകഴിഞ്ഞത്.
1: പടച്ച റബ്ബിനോട് കരഞ്ഞു തേടുന്ന നല്ല അർത്ഥവത്തായ ഗാനം. സ്വരം സൂപ്പർ മാഷാല്ലാ. പാടിയ മോനെ അള്ളാഹുവിനെ ഉയരത്തിലെത്തിക്കട്ടെ, ആമീൻ എന്ന് ഷുഹൈബ വളപട്ടണം. സുലൈക്ക തിരുവാലി പറയുന്നു, മാഷാല്ലാ അടിപൊളി മ്യൂസിക്, ഇല്ലാതെ നല്ല അർത്ഥമുള്ള വരികൾ. സഫി അടപ്പാൾ പറയുന്നു, അർത്ഥവത്തായ വരികൾ അതിമനോഹരമായി അവർ പാടി എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്.
0: ബാറക്കല്ലാഹു ഫീക്കും, നല്ല സൂപ്പർ സോങ്. സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് ബാഷേരി അബു തലശ്ശേരി.
1: സീനത്ത് പാലക്കാട് മാഷാല്ലാ സൂപ്പർ എന്നവരും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്വരം കഴിഞ്ഞു, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വഴിവിളക്ക് അല്ലേ?
0: യെസ്,
1: വഴിവിളക്ക് പറയാനുണ്ട്. നമ്മൾ വൺ മിനിറ്റ്, അതുപോലെ ഖുർആൻ സ്റ്റാറ്റസ്, വഴിവിളക്ക്, ഇതൊക്കെ ദിവസേന നമ്മുടെ ആളുകൾക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്നത്തെ വഴിവിളക്ക് 2659 വഴിവിളക്കാണ്. അപ്പോൾ ആ വഴിവിളക്കിൽ പറയുന്നത്, ആരാധനക്കർഹൻ അവൻ്റേതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും നിരന്തരമായിട്ടുള്ള കീഴ്വണക്കം അവന് മാത്രമാകുന്നു. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് എന്നാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതിൽ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളുണ്ട് അല്ലേ? 13 ദശലക്ഷം വസ്തുക്കളുണ്ട് എന്നാണ് ഇപ്പോൾ സയൻസ് കണ്ടുപെത്തിയതിൽ പറയുന്നത്. അതൊക്കെ വ്യത്യസ്തങ്ങളാണ്. കടലിലൂടെ നീന്തുന്ന, ആഴമേറി അതിൽ നീന്തുന്ന മത്സ്യങ്ങൾ, ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ, പക്ഷിമൃഗാദികൾ, ഇതൊക്കെ എന്തായിരുന്നാലും അതൊക്കെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ സൃഷ്ടിയാണ്. ആ അള്ളാഹു മാത്രമാണ് എന്ത് ആരാധനക്കർഹനായിട്ടുള്ളൂ. അവനാണ് യഥാർത്ഥത്തിലുള്ള അതിനർഹതയുള്ളവൻ. അവൻ്റെ സൃഷ്ടികളെ നിങ്ങൾ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ എന്നാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ, അവൻ അത് അവരെപ്പോലെ വഴിപിഴച്ചവർ മറ്റാരുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ വഴിവിളക്കിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മുസ്തഫ അൻസാരി,
0: യെസ്,
1: ഇപ്പോൾ ഈ വഴിവിളക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഉറുദുവിലുണ്ട്, കന്നഡയിലുണ്ട്, തെലുഗിലുണ്ട്, നേപ്പാളിലുണ്ട്, ബംഗാളിലുണ്ട്, മറാഠിയിലുണ്ട്, ടെഗലോഗിലുണ്ട്. ഈ ഭാഷയിലൊക്കെ ലഭ്യമാണ്.
0: അപ്പോൾ
1: അത്രയും എന്താണ് മെസ്സേജുകൾ, ആളുകൾക്ക് ഒരു നല്ല ചിന്തക്ക് തിരി കൊടുത്താനുള്ള മെസ്സേജുകൾ എല്ലാ ദിവസവും പുറത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചിന്താശകലത്തിലേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു
0: അല്ലേ?
1: അപ്പോൾ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാണ്.
0: ചിന്തയിലെ ഇൻഷാല്ലാ ഇന്ന് ഒരു വ്യത്യസ്തമായൊരു സംഭവം ഒന്ന് കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേൾപ്പിക്കാൻ മീൻസ് ഞാൻ വായിച്ച് കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് നമുക്ക് അതിൽ നിന്നൊരു വിഷയത്തിലേക്ക് പോകാം. 2018 ജനുവരി 8 എറണാകുളം കുമ്പളത്തെ കായൽ തീരത്ത് ഡ്രഡ്ജിങ് തൊഴിലാളികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു നീല പ്ലാസ്റ്റിക് ഡ്രമ്മ് കണ്ടെത്തുകയാണ്. കോൺക്രീറ്റ് നിറച്ച് ഇഷ്ടികകൾ വെച്ച് ഭാരം കൂട്ടി താഴ്ത്തിയ നിലയിലാണ് അത് കാണുന്നത്. വെള്ളം കുറഞ്ഞപ്പോൾ തീരത്തടിഞ്ഞ വിപ്പയിൽ നിന്നും എണ്ണ പോലൊരു ദ്രാവകം വെള്ളത്തിലിങ്ങനെ പരന്നൊഴുകുകയാണ്. ആളുകളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരറിയിച്ചു. വിപ്പ പൊളിച്ചു നോക്കിയപ്പോൾ പോലീസും നാട്ടുകാരും ഒരു നിമിഷം മരവിച്ചു പോയി. ഉള്ളിലൊരു മനുഷ്യൻ്റെ അസ്ഥിക്കൂടം. ആരാണ് മരിച്ചത്, എപ്പോൾ, എങ്ങനെ എന്നതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും ഇല്ല. മാസങ്ങൾ പഴക്കമുള്ളതിനാൽ മൃതദേഹം പൂർണ്ണമായും ജീർണിച്ചിരുന്നു. ഡി എൻ എ പരിശോധന പോലും ദുഷ്കരമായൊരവസ്ഥ. എങ്ങും എത്താതെ അന്വേഷണം അവിടെ അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് സർജൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ചെറിയ കാര്യം കേസിൻ്റെ ഗതി തന്നെ മാറ്റി. അസ്ഥിക്കൂടത്തിൻ്റെ പല്ലിൽ കമ്പിയിട്ടിരുന്നു. അതിൻ്റെ സ്ക്രൂ ആണ് തെളിവ്. കമ്പിട്ടിൻ്റെ സ്ക്രൂ, അതിൽ 6 ദ്വാരങ്ങളുണ്ടായിരുന്നു. ഈ ഒറ്റ സ്ക്രൂവിൽ പിടിച്ചാണ് പോലീസ് കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച അന്വേഷണങ്ങളിലൊന്ന് ആരംഭിച്ചത്. ആ സ്ക്രൂവിൻ്റെ മോഡലും ഡിസൈനും വെച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലുള്ള ഒരു കമ്പനിയാണ് അത് നിർമ്മിച്ചതെന്ന് കണ്ടെത്തി. അവിടെ നിന്നും എറണാകുളത്തെ ഡിസ്ട്രിബ്യൂട്ടിലേക്കും പിന്നീട് ആ പ്രത്യേക ബാച്ചിലുള്ള സ്ക്രൂകൾ വാങ്ങിയ എറണാകുളത്തെ വിരലിലെണ്ണാവുന്ന ചില ആശുപത്രികളിലേക്കും പോലീസ് എത്തിച്ചേർന്നു. ആ ആശുപത്രികളിലെ ഒരു വർഷത്തെ സർജറി റെക്കോർഡുകൾ അരിച്ചു പെറുക്കിയ പോലീസ് ഒടുവിൽ സത്യം കണ്ടെത്തി. ഉദയംപേരൂർ സ്വദേശിനിയായ ശകുന്തള 54 വയസ്സ് എന്ന സ്ത്രീയുടെ പല്ലിൽ ആ സ്ക്രൂ ഇട്ടിരുന്നത്. കഴിഞ്ഞൊരു വർഷത്തിലേറെയായി അവരെ കാണാനില്ല എന്നതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത്. തുടർന്ന് ശകുന്തളയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ അവരെ അവസാനമായി വിളിച്ചത് ആളുടെ പേരെ കണ്ട് യുവാവാണെന്ന് വ്യക്തമായി. മകളും കാമുകനും ചേർന്ന് ഇവരെ കൊല്ലുകയായിരുന്നു. വീപ്പ കിട്ടിയതറിഞ്ഞ് പ്രതി അപ്പോൾ തന്നെ തൂങ്ങി മരിച്ചു. കാലം കാത്തുവെച്ച കാവ്യനീതി സജിത് സുഹൃത്തുക്കളും ചേർന്ന് അവരെ കൊലപ്പെടുത്തുകയും ആരുമറിയാതെ വീപ്പയിലാക്കി കോൺക്രീറ്റ് നിറച്ച് കായലിൽ തള്ളുകയായിരുന്നു എന്ന് തെളിഞ്ഞു. പ്രധാന പ്രതിയായിട്ടുള്ള ആൾ ജീവനൊടുക്കിയെങ്കിലും കൂട്ടുപ്രതികളെ പോലീസ് പിടികൂടി. കൊലപാതകം നടന്ന ഒരു വർഷത്തിന് ശേഷം തെളിവുകളൊന്നുമില്ലെന്നും പ്രതികൾ അഹങ്കരിച്ച കേസിൽ ഒരൊറ്റ ചെറിയ സ്ക്രൂവിൽ നിന്നും ചുരുളഴിഞ്ഞ കേരള പോലീസിനും ഫോറൻസിക് ടീമിനും നൽകാം ഒരു ബിഗ് സലൂട്ട്.
1: അതെ, അതായത് എത്ര മറച്ചു വെച്ചാലും എന്തൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും
0: യെസ്
1: എന്താ ഒരിക്കൽ അത് എന്ത് ചെയ്യും, നമ്മൾ പറയില്ലേ സൂര്യൻ അത് ഉദിച്ചു വരും.
0: യെസ് അതെ, അതെ,
1: ആ ഇരു മറ നീക്കി ഉദിച്ചു വരും എന്ന് പറയുന്ന പോലെ സത്യത്തിൽ നമ്മുടെ പോലീസുകാരൊക്കെ മഹാ കഴിവുള്ള ആളുകളാണ്.
0: അതെ,
1: അവർ മെനക്കെട്ട കിട്ടാത്ത ഒന്നുമില്ല.
0: ഇതിൽ പോലീസിൻ്റെ കഴിവും കാര്യങ്ങളും ഒക്കെ ബോധികമായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നൊരു വശം അവിടെ ഉണ്ട്.

0: ചിന്ത കൊണ്ടും സാധിച്ചുവെങ്കിൽ പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ഇനി എന്ത് ഏത് രൂപത്തിൽ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും റബ്ബിന് ഇതിന്
1: കൊണ്ടുവരാൻ
0: പ്രയാസം ഉണ്ടാകും,
1: ഒരു പ്രയാസമില്ല,
0: ഇല്ലല്ലോ.
1: ഇല്ല,
0: അത് ആ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത്. ബാക്കി നമ്മളെ ശ്രോതാക്കൾ പങ്കുവെക്കട്ടെ.
1: അതെ അതെ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ, മനുഷ്യന് ബോധ്യം ഉണ്ടാകാൻ, അല്ലേ, ബോധവും ബോധ്യവും ഉണ്ടാകാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്.
0: അതാണ്
1: നമുക്കിതൊക്കെ അള്ളാഹു സൂറത്തുൽ ഉഖ്മാനിലൂടെ പറയുന്നില്ലേ, കറകറുത്ത പാറയുടെ അല്ലേ, കറുത്ത ഉറുമ്പാണെങ്കിൽ പോലും എന്ത് അള്ളാഹുവിന് കൊണ്ടുവരാൻ ഒരു പ്രയാസം.
0: അതെ,
1: അള്ളാഹുക്കൊരു പ്രയാസം ഒന്നുമില്ല. അതിന് അള്ളാരാന്ന് മനസ്സിലായിട്ടില്ല, അതാണ്
0: അതാണ് പ്രശ്നം.
1: അള്ളാരാന്ന് മനസ്സിലായാലല്ലേ ഇതൊക്കെ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ.
0: നമ്മുടെ ചിന്തകളുടെയും പിന്നെ പരിമിതികളുടെയും ഉള്ളിൽ നിന്നിട്ടാണ് നമുക്ക് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ കാണാത്ത പ്രപഞ്ചങ്ങളും ഈ പിന്നെ നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സൗരയൂഥങ്ങളൊക്കെ ഉണ്ടല്ലോ.
1: അതെ, അത് അത്ഭുതമാണ്.
0: അതെ,
1: ഇനിയൊന്നും വേണ്ട, നമ്മുടെ ശരീരം തന്നെ എന്താണ് നമുക്ക് അത്ഭുതമാണ് അല്ലേ. അറബിയിലൊരു ചൊല്ലുണ്ട്, മൻ അറഫ നഫ്സഹു
0: അറഫ റബ്ബഹു
1: അറഫ, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്. അതായത് അവന്റെ ശരീരത്തെ അറിഞ്ഞാല് അവൻ അവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാ. കാരണം ഇതിന് വലിയ അത്ഭുതമല്ലേ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മറ്റുള്ള അവയവങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ കണ്ണിനെ പഠിച്ചിട്ടാണ് ക്യാമറ ഉണ്ടാക്കിയെന്ന.
0: അതെ അതെ അതെ.
1: ഇപ്പൊ ശരിക്കും നമ്മള് കണ്ണ് അടച്ച് തുറക്കുമ്പോ ഞാൻ ഇപ്പൊ നിങ്ങള് ഒരേ ഒരു ഇങ്ങനെ ഇരിക്കണം തന്നെയാണ് കാണുന്നത്. പക്ഷെ ശരിക്കും എങ്ങനെയാണ്, നിങ്ങള് തല കുത്തനായിട്ടാണ് കണ്ണ് ശരിക്കും കാണുന്നത്. പിന്നെ അത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കൊടുത്ത് അതിന് നേരേക്ക്, അതൊക്കെ സെക്കൻഡിന്റെ ആയിരം അംശത്തിലൊരു ഭാഗത്താണ് എന്ത് അതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ ആരുണ്ടാക്കി, ആരാണ് ഇത്ര വിദഗ്ധമായത് ഉണ്ടാക്കിയത്, അതൊക്കെ ആലോചിച്ചാൽ തന്നെ എന്താണ്. ഇനിയിപ്പോ ഒന്നുമില്ല, നമ്മുടെ തലമുടി, താടിയുടെ മുടി അല്ലേ, ഇതും ഈ രണ്ട് തടി, ഈ രണ്ട് മുടിയും അതുപോലെ പുരികത്തിന്റെ ഒരു മുടി എടുത്തിട്ട് നമ്മൾ ലാബിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇത് മൂന്നും ഒരു കോശത്തിൽ നിന്നുണ്ടായതാണ് ലാബ് എന്ന് പറയും. പക്ഷെ താടിയും മുടിയും തലമുടിയും എന്താണ്, വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ പുരികം വളരുന്നില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സംവിധാനം ആരുണ്ടാക്കി, ആരാണ് ഇതിന്റെ പിന്നിൽ
0: അല്ലേ.
1: ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചോദിക്കാൻ
0: പറ്റും.
1: അങ്ങനെ റബ്ബിനെ കണ്ടെത്താൻ പറ്റും.
0: അതെ, അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. റബ്ബിനെ കണ്ടെത്താൻ നമുക്ക് ഒരുപാട് പിന്നെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ റബ്ബ് ഇല്ലാന്ന് പറയാൻ ശരിക്കും നമുക്ക് തെളിവില്ല.
1: അതെ,
0: പക്ഷെ അവരാണ് ഇന്ന് ഏറ്റവും വലിയ വിജ്ഞാനകോശങ്ങളായിട്ട് അല്ലേ.
1: അവര് പറയാ, അവര് ശാസ്ത്രമൊക്കെ പറഞ്ഞു, ആ ശാസ്ത്രത്തിന്റെ വടി എടുത്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവര് നമ്മളെ ശാസ്ത്രത്തിന്റെ വടി എടുത്തിട്ടാണ് അവര് വലിയ മേലാളന്മാരായി.
0: അതെ, മതത്തെ ഈ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം.
1: പക്ഷെ അതേ വടി കൊണ്ട് നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും, ശാസ്ത്രം സയൻസ് പറഞ്ഞിട്ട്
0: നിറന്തലയിലേക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഇനി ഒന്നും വേണ്ട, മരണത്തെ കുറിച്ച് ഇന്ന് വരെ ലോകത്ത് ഒരാൾക്ക് മരണത്തെ തടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തേ, നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മരിക്കാന്? ഒരാളും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ.
1: മരണം എന്ന പ്രതിഭാസത്തിനേക്കാളും ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉറക്കത്തിനെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പൊ ഉറക്കപ്പോ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ, എന്താണ് ഉറക്കം അല്ലേ, എന്താണ് മരണം, അതൊന്നും പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അവിടെയൊക്കെ തോറ്റു, അതൊന്നുമല്ല. ഒരു പനി വനിച്ചാൽ എന്താ ഇപ്പൊ നമ്മൾ ആകെ ഇങ്ങോട്ട് കൊഴഞ്ഞു മറിയാണല്ലോ. ഒരു തുമ്മലുണ്ടായാല് എന്തുകൊണ്ട് അത് അവന് പിടിച്ചു നിർത്താൻ കഴിയില്ല, അങ്ങനെ പനി വരാതിരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവന് അസുഖങ്ങൾ വരാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ സ്വന്തമായിട്ട് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല.
0: അസുഖങ്ങൾ നമ്മൾ വരണ്ടെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ, പക്ഷെ അത് വരുന്നില്ലേ. അപ്പോൾ വന്നാൽ ചിലപ്പോൾ രണ്ട് ദിവസം, നാല് ദിവസം, ഒരാഴ്ച, മാസങ്ങൾ റെസ്റ്റ് വേണം അല്ലേ, ഒക്കെ വേണം. പക്ഷെ അതിന് ആർക്കെങ്കിലും അതല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പിന്നെ ഇപ്പോൾ ഇതന്നെ, നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ ആരും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാത്തത് കൊണ്ട് നമുക്കത് വലിയ ഒരു ഇത് തോന്നില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒരു കഴിവ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വലിയൊരു ചിന്ത നമുക്ക് നൽകും.
1: എന്താണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു ചെറുത് ബാക്കിയാക്കിയിട്ടേ എന്തും ഇവിടെ നടക്കുള്ളൂ,
0: നടക്കുള്ളൂ.
1: അതാണ് മരിച്ചാലും ഇപ്പൊ കത്തിച്ചു കളഞ്ഞാലും അതിലൊരു
0: ഇല്ലുണ്ടാവും,
1: അതിലൊരു കുറ്റി ഉണ്ടല്ലേ, നടലിന്റെ ഒരു കുറ്റി. അപ്പൊ അതൊന്നും അങ്ങനെ നശിച്ചു പോകൂല. ഇതൊക്കെ എത്ര മറച്ചു വെച്ചാലും അതൊക്കെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. റബ്ബിന്റെ അനുഗ്രഹവും കഴിവും അപാരം, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മൈമുന പറപ്പുറം. അതുപോലെ തന്നെ സാഹിറ ബിൻ അബ്ദുൽ കരീം ആറ്റുപുഴ, നല്ല ചിന്തയാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പോലെ എന്ത് നിഗൂഢ രഹസ്യവും പടച്ചോൻ പുറത്തു കൊണ്ടുവരും. പോലീസും കോടതിയും വഴി

0: ഇത് പറഞ്ഞപ്പോഴേ നമുക്കതിൽ ഓർമ്മ വന്നൊരു കാര്യം, ഇപ്പം ഈ കഴിഞ്ഞ പ്രൊഫ്കോണിൽ പിന്നെ ആരിസ് മൗലവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകൾ നമ്മളെ കുടുംബജീവിതത്തിൽ നമ്മൾ പരസ്പരം പറയില്ല, തുറന്ന് പറിച്ചിലുണ്ടല്ലോ, അത് പറയണം, അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ പോലും. അപ്പോൾ അതൊക്കെ ശരിക്കേ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ നമ്മൾ മറച്ചു വെക്കണം, അതൊരാളോട് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, വാക്ക് അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്തൊരു കാര്യമാണല്ലോ,
1: അള്ളാഹ് മറച്ചു വെച്ചാണ്.
0: ആ അതാണ്. അപ്പോൾ ആ ഒരു വശം കൂടി നമ്മൾ ഇതിൻ്റെ പിന്നിൽ മനസ്സിലാക്കാനുണ്ട്.
1: ഇത് നമ്മൾ ചില ആൾക്കാർ ആത്മാർത്ഥമായിട്ട് പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി നമുക്കൊരു മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ അവൾ കുട്ടിയായിരിക്കുമ്പോൾ, വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഈ കുടുംബത്തിലുള്ള ആരോ അവളെ ഒന്ന് മിസ്യൂസ് ചെയ്തു, അറിയില്ല, പക്വതല്ലാത്ത അറിവില്ലാത്തൊരു കാലത്താണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, അത്രയും അറ്റാച്ചായ ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി. പക്ഷെ പിന്നീട് അത് വെച്ചിട്ട് അയാൾ പിന്നെ അവളെ കുത്തി നോവിക്കണം,
0: സംശയം
1: ഭയങ്കര പ്രകുത്തി നോവിക്കലാണ്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തതൊക്കെ എന്ത് ചെയ്യാം, അത് നമ്മൾ മറച്ചു വെക്കുക, ഇങ്ങനെ വളമ്പി അടക്കരുത്. ചില ആൾക്കാരൊക്കെ അതാണ് എന്തെങ്കിലുമൊക്കെ പറിച്ച് ചെയ്താൽ അത് പിന്നെ സുഹൃത്തുക്കളോടൊക്കെ ചെന്നിട്ട് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്.
0: നമ്മൾ ശരിയായ രൂപത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മുന്നോട്ടുള്ള ജീവിതം നന്നാക്കി പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, അല്ലാത്തവർക്ക് പിന്നെ അത് വിഷയമല്ലല്ലോ, തോന്നിയത് ചെയ്യാ തോന്നിയത് പറഞ്ഞടക്കല്ലേ. ഭൂമിയിലെ ഒരു അണിമണി തൂക്കം പോലും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നിസാര കാര്യങ്ങളല്ലേ, അള്ളാഹുവിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ കഴിവ് അപാരം തന്നെയെന്നാണ് നഫീസ പി എ താമരശ്ശേരി പ്രതികരിക്കുന്നത്.
1: ജംഷീര പി മേപ്പാടി പറയുന്നു, പാരന്റിംഗ് കോഴ്സ് വളരെ ഉപകാരപ്പെട്ടു. ഓരോ ദിവസവും കുട്ടികളിൽ ഓരോ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഞാൻ എന്നിൽ തന്നെ വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ആ അധ്യാപകൻ്റെ പേര് പറഞ്ഞ് ലൈവിൽ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷേ എല്ലാ ക്ലാസ്സും കേട്ടപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ വളരെ ഉപകാരപ്രദം. അതിനണിയറ പ്രവർത്തകർക്കും അധ്യാപകർക്കും നാഥൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന ഒരു മെസ്സേജാണ് അവർ വന്നിട്ടുള്ളത്.
0: എത്ര മറച്ചു വെച്ചാലും അത് തെളിയിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്.
1: മൈമുന പറപ്പുറം വീണ്ടും പറയുന്നു, ആ പ്രോഗ്രാം കേട്ടു മൗലവി കരഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി നൽകിയത്.
0: എന്താ പറയുക, ഈ ഒരു കാലത്തെ അത്തരം ശാരീരിക ബന്ധങ്ങൾ പോലും ഹറാമായ രൂപത്തിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ നിസ്സാരമായിക്കൊണ്ട് പെൺകുട്ടികളെ അടക്കം കാണുന്ന ഒരു കാലമാണ്. എന്തപ്പോൾ നമ്മൾ അങ്ങനെ എന്തൊക്കെ ഇപ്പോൾ മനുഷ്യന്മാരങ്ങനെ തിന്നുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഇതുപോലുള്ളൊരു സംഭവം മാത്രമായിട്ട് അതിനെ കാണുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ടതൊന്നല്ല എന്നുള്ളത് അദ്ദേഹം അതിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
1: അതെ അതെ, വളരെ തെറ്റായ രൂപത്തിലാണ് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ അതിനെ കാഴ്ചപ്പാടുള്ളത്. അതൊന്നും ഒരു തെറ്റല്ല,
0: അതാണ്
1: എന്നുള്ള രൂപത്തിലാണ്.
0: യെസ്.
1: ഇനി നമുക്ക് ഒരു അറിയാം ഒരു നന്മ അല്ലേ, അതിലേക്ക് പോവല്ലേ. അറിയാം ഒരു നന്മ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിയാറിയെ കുറിച്ചാണ്. ഇപ്പോൾ സിയാറി എന്ന് പറഞ്ഞാൽ മദ്രസ തലം കഴിഞ്ഞ കുട്ടികൾ, ഇപ്പോൾ ഒരു 6-7 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 7-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8-ാം ക്ലാസ് വരെയൊക്കെ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, മദ്രസയിൽ പോകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ മദ്രസ പഠനം ലഭിക്കേണ്ട ഒരു സമയമാണെന്ന് പിന്നെ ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞാൽ, കാരണം കുട്ടികൾ പെട്ടെന്ന് വഴിതെറ്റിപ്പോകുന്നൊരു കാലം ഒരു സമയമാണെന്ത് സിയാറി അല്ല സിയാറി എന്നല്ല അവരെ പ്രായം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കുള്ള ഒരു മദ്രസ പഠനമാണെന്ത് സിയാറി എന്നുള്ള രൂപത്തിൽ നമ്മളെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രാദേശികമായ ഒരു ക്ലാസ്സാണ്. രക്ഷിതാക്കൾ വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യണം, വളരെ ഗൗരവപൂർവ്വം ആ വിഷയം എടുക്കണം. കാരണം ഞാൻ ഈ ഒരു വിഷയത്തിലൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സിആർ എടുത്തിരുന്നു. അപ്പോൾ അന്ന് ആ സിആർഇയിൽ വന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ഇത് ഞാൻ ഒരു ഇതിനു വേണ്ടി പറയണല്ല, ഇത് ഈ സമയത്ത് ഉണ്ടല്ലോ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ദീനീപരമായ ഒരു വിഷയം കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു അപകടം. അപ്പോൾ അന്നൊരു കുട്ടി ഫീഡ്ബാക്ക് ചെയ്ത്, 12 വയസ്സായ ഒരു പെൺകുട്ടി ഫീഡ്ബാക്ക് എഴുതാനെന്ത്, ഞാൻ ഇന്ന് ഈ സിആർഇ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല.
0: യെസ്.
1: അപ്പം നമ്മൾ ആ ഫീഡ്ബാക്ക് വെച്ചപ്പോൾ ആ കുട്ടിയെ ബന്ധപ്പെട്ടു, എന്താണ് സംഭവം, എന്താ അങ്ങനെ എഴുതാൻ കാരണം. വളരെ ചുരുക്കി പറയാം, ആ കുട്ടി പറഞ്ഞത് വെച്ചാൽ അവളെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഭയങ്കര അടിയാണ്, അവർ ഭയങ്കര പ്രശ്നത്തിലാണ്. അവർ ചെറിയ അനിയുണ്ട്, അവർക്ക് 3 വയസ്സായ 4 വയസ്സായ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇവളും ഈ കുട്ടി ഈ പെൺകുട്ടിയും കൂടി ആകം കണ്ട് എന്നിവർ രാത്രി അടി. രണ്ട് രണ്ടാൾക്കും ഈഗോ ആണ്, രണ്ടാൾക്കും ജോലിയുണ്ട്, രണ്ടാളും തന്നെ ഇഷ്ടപ്രകാരം. അങ്ങനെ അവർ ഡിവോഴ്സിന് ഒക്കെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് നിൽക്കുക ആ സമയത്താണ്. അപ്പോൾ ഈ കുട്ടി പറയണത് എന്താ ഇപ്പോൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യം ഇവരടിയിൽ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനം. അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെ ഇവളെന്ത് ചെയ്യാണ്, തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് ഇവളെല്ലാം സെറ്റപ്പും റെഡിയാക്കണം റൂമിൽ. അങ്ങനെ എല്ലാം റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ജനലിൻ്റെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവളെ ഉറ്റ സുഹൃത്ത് കൂട്ടുകാരി ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരിയുള്ള വീട്ടിലേക്ക് വന്നാൽ അവൾ വേഗം റൂമിലേക്ക് വരാം. അപ്പോൾ അവളെ കണ്ടപ്പോൾ വേഗം ഇറങ്ങി അവൾ വേഗം ആ സിറ്റോട്ട് പോയി. സിറ്റോട്ട് പോയപ്പോൾ ഇവൾ പറഞ്ഞു നമുക്ക് ഇന്നൊരു ഒഴിവല്ല, നമുക്ക് ഇന്നൊരു ക്ലാസ് ഉണ്ട് പോവാം. അപ്പോൾ അവൾ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റൂമിലേക്ക് വരാനും പറ്റില്ല ഇവളെ ഒഴിവാക്കാനും പറ്റില്ല, അപ്പോൾ ആ നിലക്കുന്ന ആയിക്കോട്ടെ എന്നാണ് അവളെ പോകുന്ന തന്നെ ഇറങ്ങി. കിട്ടിയ ഒരു നോട്ട് ബുക്ക് ആയിട്ട് അവളപ്പം അങ്ങനെ ഇറങ്ങി. അന്ന് സി ആർ ഇ അന്ന് എന്ത് ചെയ്യുന്നു, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലാസ്സായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ എന്തായി തിരിച്ചറിഞ്ഞു, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ അതാണ് അവൾ ആ ഫീഡ്ബാക്കിൽ എഴുതി. ആ കുട്ടി കാരണം ആ ഉമ്മയും ഉപ്പി നന്നായി, അവളൊരു പണിയെടുത്തു. ഇന്നും ആ കുട്ടി വളർന്നു വലുതായി നമ്മുടെ ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പോഴും സജീവമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് ഇന്നും സജീവമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതൊരു അനുഭവമല്ല, ആയിരക്കണക്കിന് ഇങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും പങ്കുവെക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. ഇതൊരു നിസ്സാരമായ ഒരു ക്ലാസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ CRE എന്നുള്ള വിഷയത്തെക്കുറിച്ച്
0: അതെ
1: നമ്മൾ ശരിക്കും മനസ്സിലാക്കാം.
0: CRE ഇപ്പോ നിങ്ങളിപ്പോ CRE എടുക്കണ്ടാവും അല്ലേ?
1: ഇപ്പോ ഞാൻ CRE എടുക്കണില്ല, അന്ന് ഞാൻ എടുത്തിരുന്നു.
0: നിങ്ങൾ
1: CRE എടുക്കണ്ടല്ലോ?
0: അതെ, നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്.
1: അതെ,
0: നമ്മുടെ നാട്ടില് നമ്മള് ചെയ്തുകൊണ്ടിരിക്കണ്ട്. ഏതായാലും രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഈ ഒഴിവ് ദിവസങ്ങളിലാണ് അധികം ഈ കുട്ടികൾക്ക് കൂടുതൽ സമയം ട്യൂഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇവരിങ്ങനെ പഠനം ട്യൂഷന് കാര്യങ്ങൾ അതിൻ്റെ തിരക്ക്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇതിനൊന്നൊരു സമയം കിട്ടാത്തൊരു പ്രയാസങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും പങ്കുവെക്കുന്നുണ്ട്.
1: അത് രക്ഷിതാക്കൾക്ക് ഇതിന് സമയമല്ല, കുട്ടികൾക്ക് സമയമല്ല. അപ്പോൾ 9-ാം ക്ലാസ് എത്തി അവർ തുടങ്ങി ട്യൂഷൻ.
0: അതെ,
1: 9-10, 10-ലേക്കുള്ള തുടക്കമാണ്
0: തുടങ്ങുന്നത്.
1: അതെ, അപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഭാരവാഹികൾ പെട്ട ആളുകൾ പോലും പറയണെന്താ ഈ സമയമല്ല, കാരണം ട്യൂഷൻ ഉണ്ട് എന്ന് പറയണേ. ഇവരൊക്കെ വിരൽ കടിക്കും, ഇവരൊക്കെ വിരൽ കടിക്കുന്ന ദിവസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ദുഃഖിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവും പ്രവാചകനെയും മനസ്സിലാക്കാതെ, ദീനും മനസ്സിലാക്കാതെ ഈ നാട്ടിൽ കാണുന്ന ഈ ജഡപടാലിറ്റികൾ, ഈ കാണുന്ന ഈ കാട്ടിക്കൂട്ട് എന്താ പറയാ പേക്കൂത്തുകൾ, അതിലേക്ക് നമ്മളെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത്. അത് ട്യൂഷനാണെങ്കിലും സ്കൂളാണെങ്കിലും മറ്റൊരു സ്ഥലങ്ങളാണെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ ഇവർക്ക് മാറി നിൽക്കാൻ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്ത് വേണം, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം വേണം. ഇപ്പോൾ CRE നമ്മൾ അതാണ് പഠിപ്പിക്കണത്. ഇപ്പം ഈ പ്രൊഫ്കോണിനൊക്കെ വന്ന് മാറിയ ആളുകളുണ്ട്, അവർക്ക് ചിന്ത ഉണ്ടായി. അവർക്ക് പണ്ട് പറപ്പൂരുസ്താദിനോട് ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്ന സംഭവം ഉണ്ട്, എന്ത് എല്ലാ നിലക്കും മോശമായി നടത്തിയിരുന്ന ഒരു പെൺകുട്ടി എല്ലാ നിലക്കും. അങ്ങനെ ഇവളെങ്ങനെയോ CRE അല്ല ഈ പ്രൊഫ്കോണിൽ എത്തിപ്പെട്ട്, ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയായിരുന്നു, അങ്ങനെ എത്തിപ്പെട്ട് അവസാനം ഇവക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ഈ ബിയർ കുടിക്കലും ബുള്ളറ്റ് പോക്കും നല്ല ജീവിതം, മറിച്ച് എന്താണ് യഥാർത്ഥത്തിലെ ജീവിതം വരാനുണ്ട്. അവൾ മാറി ചിന്തിച്ചു. അപ്പോൾ ഈ പർപ്പൂരസ്ഥാനം വിളിച്ചിട്ട് ഇവളെ വല്യപ്പ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ എൻ്റെ കുട്ടിക്ക് എന്ത് മരുന്നാണ് കൊടുത്തത്, എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് ചോദിച്ചു. ആ മരുന്ന് എന്താണ്, നമ്മളടുത്ത് ഖുർആനും സുന്നത്തുമാണ് ഉള്ളത്, പ്രവാചകൻ്റെ അധ്യാപനങ്ങളുള്ളത്. ഇത് രണ്ടും കിട്ടിയ ആളുകൾക്ക് ബോധം ഉണ്ടാവും, പരലോക ബോധം ഉണ്ടാവും. ഈ കാണുന്നതൊന്നുമല്ല ഈ ചുണ്ടു ചോപ്പിക്കലും ഈ വൾഗർ ഡ്രസ് ഇട്ടിട്ടും ഒന്നുമല്ല നടക്കേണ്ടത്. ഇത് ഈ കുട്ടികളെ വലിച്ചുകൊണ്ടോണം എങ്ങട്ടാ, ഈ കുട്ടികളെ വീട്ടിൽ ആ റൂമിനുള്ളിൽ ഇടേണ്ട ഡ്രസ്സാണ് ഇപ്പോൾ പുറത്തുകൂടെ ഇട്ടെടുക്കണത് അല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കി, വീട്ടിൽ തന്നെ വാപ്പാൻ്റെയും ആങ്ങളന്മാരുടെ അടിയിൽ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യണത് പുറത്തുകൂടെ നടക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്
0: നമ്മുടെ പേര് സ്വാതന്ത്ര്യം.
1: അതെ, സ്വാതന്ത്ര്യം.
0: എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ഇന്നിപ്പോ ഈ സംസാരിച്ചു നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഈ ട്യൂഷന്റെ പേരൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി അതിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ഒരു വില അടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാല് പരലോകത്ത് മാത്രല്ല, എനിക്ക് തോന്നുന്ന
1: ദുനിയാവും അപമാനത്തിനാവും. കാരണം കുട്ടികളെ നോക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി അവരെ തർബിയത്ത് കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അല്ലേ?
0: അതെ, അതോടൊപ്പം രക്ഷിതാക്കളോട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു റീസെൻ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു അനുഭവമാണ്, പല അധ്യാപകരും പങ്കുവെച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ വീട് വിസിറ്റും കാര്യങ്ങളൊക്കെ നടത്തും, അപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് അത്, പ്രത്യേകിച്ച് 10-ാം ക്ലാസ് കുട്ടികളെ വീടുകളുടെ. അപ്പോൾ നമ്മൾ ഈ മാർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും, സ്കൂളിലത്തെ ഏത് കുട്ടീൻ്റെ മാർക്കും ഫുൾ എല്ലാ വിഷയത്തിനും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയുന്ന ഒരു സംഭവം എന്താ അറിയുമോ, പിന്നെ സ്കൂളിലെ ഡിവിഷൻ പോലും ഇവർക്ക് അറിയില്ല, ട്യൂഷൻ്റെ ഡിവിഷനാണ് കുട്ടികൾ പറയുക, അത്രയും ട്യൂഷനായിട്ട് അറ്റാച്ച്. എന്നാൽ കുട്ടികളുടെ മാർക്ക് നോക്കുമ്പോൾ, ഇത് ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ഈ പൈസ കൊടുത്തിട്ടും അവരുടെ സമയവും ലോഡും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ട്യൂഷനുക്ക് പറഞ്ഞേച്ചിട്ട് 80 മാർക്കുള്ള വിഷയത്തിൽ തോറ്റ കുട്ടികളുണ്ട്. ഇതൊരു സ്ഥലത്തെ കാര്യം മാത്രമല്ല. അപ്പോൾ എന്താ വെച്ചാൽ ട്യൂഷന് പോയിട്ടും ഇവരെന്താ പറയുക, ട്യൂഷനും എന്താണ്, ട്യൂഷന് പോയിട്ടില്ലെങ്കിൽ ഇതൊന്നൊരു കുറവാണ് എന്നൊരർത്ഥത്തിൽ ട്യൂഷനെ കാണുന്ന കുട്ടികളാണ്. പഠനത്തിലൊരു മാറ്റം വേണ്ടേ, ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വേണമല്ലോ. ആ സമയത്താണ് കുട്ടികൾ പല വിഷയങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുന്ന സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയം പോലും സിആർക്ക് ചിലവഴിക്കേണ്ട സമയം പോലും ട്യൂഷനെ ചിലവഴിച്ചു, അതിൻ്റെ ഒരു ഗുണം കിട്ടിയോ, കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൗതികമായിട്ടും പാരിത്രികമായിട്ടും നമുക്ക് ലാഭം കിട്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് സിആർ. അപ്പോൾ അറിയാമൊരു നന്മയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് സിആർആണ്, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നൽകേണ്ട ഒന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ട്യൂഷൻ മതി, അതിനുവേണ്ടി കാര്യം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളെ ഒരു അഭിപ്രായം.
1: അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ചിലപ്പോൾ കേസ് കൊടുക്കും ശ്രോതാക്കളെ.
0: ആ
1: ഒരു സംഗതി പറയാൻ വിട്ടിക്കണേ,
0: ആ
1: വിജയികളെ പറഞ്ഞിട്ടില്ല.
0: നമ്മളെന്തായാലും പറയും, ഒരു ചോദ്യ ഉത്തരം കേട്ടിട്ട് പറഞ്ഞാൽ പോരെ,
1: മതിയോ? അതിന് മുമ്പ് പറഞ്ഞാലോ, അത് കഴിഞ്ഞിട്ട് മതി.
0: ഒരു ഇതുകൂടി കേട്ടിട്ട്
1: നന്നായിക്കോട്ടെ. എന്നാ ഒരു ചോദ്യം, ഒരു ഉത്തരം,
0: ഒരു ഉത്തരം.
2: പിതാവ് മരിച്ച് 12 വർഷം കഴിഞ്ഞു, ഇതുവരെ സ്വത്ത് ഓഹരി വെച്ചിട്ടില്ല. ഒരു സഹോദരൻ മാത്രമാണ് സ്വത്ത് അനുഭവിക്കുന്നത്. അവൻ്റെ മക്കൾക്ക് അത് ഹലാലാകുമോ എന്നാണ് ചോദ്യം.
3: മേൽ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, മേൽ സൂചിപ്പിച്ച സഹോദരനോ മക്കൾക്കോ ആ സ്വത്ത് അനുഭവിക്കുവാനുള്ള അർഹതയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാൾ മരണപ്പെടുന്നതോടുകൂടി ആ സ്വത്തിൻ്റെ അവകാശികൾ അദ്ദേഹത്തിൻ്റെ അനന്തരവകാശികളായിത്തീരും. ആ അനന്തരവകാശികൾക്ക് സ്വത്തുകൾ നൽകാതെ ഏതെങ്കിലും ഒരു അവകാശി അത് കൈകാര്യം ചെയ്യുകയും അതിൽ നിന്നുള്ള വരുമാനങ്ങൾ സ്വീകരിക്കുകയും അതിൽ നിന്നുള്ള ആദായങ്ങൾ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, അന്യരുടെ സ്വത്ത് അനർഹമായി കൊണ്ട് ഭുജിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അത്തരം ആളുകൾ ഉണ്ടാകുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഒരു ചോദ്യം ഒരു ഉത്തരവാണ് അല്ലേ. അപ്പോൾ എല്ലതും വളരെ ചെറുതാണെങ്കിൽ പോലും മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഫീഡ്ബാക്കിലൂടെ പോയിട്ട് പറയാം അല്ലേ. എന്താ
0: വേണ്ടത്?
1: അപ്പോൾ അബ്ദുൽ നാസർ കെ സി തിരുക്കാട് പറയുന്നു, ഉസ്താദ് സിയാറിയെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. കാരണം ഇത്ര അനുഭവങ്ങൾ പല കുടുംബത്തിലുള്ളതായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെ നിർവഹിലാക്കട്ടെ എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഖ്മ മദ്രസയിൽ സിയാറി നടത്തുന്നുണ്ട്, ചിങ്ങപുരത്ത് നിന്നാണ്, അറംല പി സി ചിങ്ങപുരം അല്ലേ. അവിടുത്തെ രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയി കുട്ടികളെ ചേർക്കുക. പിന്നെ
0: നിങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയണ്ടല്ലോ,
1: എന്താണ് വല്ല കംപ്ലൈന്റ് ഉണ്ടോ?
0: ക്ലാസ് എടുത്ത് ഒന്നും പറയാതെ വിട്ടു. അസ്മാവി പെരുന്നോണെന്നാണ് അല്ലേ. അടുത്ത ഈ അടുത്ത അനീഫ കൊണ്ട് എൻ്റെ വീട്ടില് അയൽക്കൂട്ടത്തില് നല്ല ക്ലാസ് എടുത്തു, ഒന്നും പറയാതെ വിട്ടു. ജദാക്കല്ലാഹ് ഖൈർ, എല്ലാവരും നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞു.
1: മാഷാഅല്ലാഹ്.
0: ഈ പിന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ മനസ്സിലേക്ക് നൽകുന്ന ആ ഒരു സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ, അത് മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്നത് ദീനാണ്.
1: അതെ,
0: അത് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് അള്ളാഹു ഇണക്കി കൊടുക്കുന്നുള്ളതാണ് അല്ലേ.
1: ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഭവങ്ങൾ ആളുകളോട് പറയുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇനി അത് അങ്ങനത്തെ ഒരു അപകടം വരാതിരിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു.
0: ആരിസ്മൊലിൻ്റെ ആ മറുപടി കേട്ടിട്ട് പല ആളുകൾക്കും വലിയ സങ്കടമാണ് തോന്നിയത് എന്ന് പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടുമയിൽക്ക് പറയുകയാണ്. കാരണം അതൊരു ആ ഒരു പിന്നെ മനസ്സ് തട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാകുമ്പോഴേ നമ്മൾ അല്ലേ, അതാവും ആ അത് കേട്ട മക്കൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിജയികളെ
1: പ്രഖ്യാപിക്കാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാം. കുറേ ആളുകൾ കേട്ടിട്ടില്ല തോന്നുന്നുണ്ട്, വിജയികളെ പ്രഖ്യാപിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉത്തരം പറഞ്ഞു ചോദിക്കുന്നു.
0: വിജയികള്
1: കുറവാണല്ലോ, എന്തപ്പോ വളരെ ഈസി ആയിട്ട് പോലും.
0: ഇത് സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചോ എന്ന് ഞങ്ങൾക്ക് കൂടി സംശയമുണ്ട്.
1: ഏതായാലും
0: ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ 9 പേരാണ്. ആദ്യ ചോദ്യം വായിക്കല്ലേ.
1: ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച സ്വഹാബി ആരാണ്? അതാണ് ഇന്നത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. ഓപ്ഷൻ വന്നിരുന്നത് അബൂബക്കർ റളിയല്ലാഹു, അമർ റളിയല്ലാഹു, ബിലാൽ റളിയല്ലാഹു, സൽമാൻ. അപ്പോ ഉത്തരം സി ആണ്.
0: ഇനി നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിജയികളെ പ്രഖ്യാപിക്കാം.
1: അതെ,
0: ജമീല വി പി കെ കെ വി,
1: അതായത് കാളികാവ്.
0: കാളികാവ്
1: സഹറ ബാനു
0: ഷഹർബാനു
1: കരുവാരക്കുണ്ട്.
0: ബുഷ്ര കെ മുറിയൂർ,
1: ഇവരാണ്
0: ബുഷ്ര.
1: മൂന്ന് പേര്, ആദ്യത്തെ മൂന്ന് പേര് അല്ലേ. ഇനി ആസിയ കെ തിരുവേഗപ്പുറ,
0: മുനീറ കാടാമ്പുഴ,
1: ഫാത്തിമ കെ തിരുവനന്തപുരം,
0: ഫാത്തിമ സുഹറ,
1: ഉമ്മു സൽമ വളാഞ്ചേരി,
0: ഹസ്നത്ത് അലനല്ലൂർ.
1: അതെ, ഈ ആളുകളാണ് ഇന്നത്തെ വിജയികളായിട്ട് നമ്മുടെ സിസ്റ്റം തെരഞ്ഞെടുത്തിട്ടുള്ളത്.
0: 9 ആളുകളെ.
1: 9 ആളുകൾ
0: ഇന്ന് എനിക്ക് വേണ്ടത് നമ്മളെ ശ്രോതാക്കളുടെ.
1: ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ.
0: അല്ലാണ്, ഇന്ന് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്.
1: അതെ, അനവധി ഇരട്ടി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്.
0: അപ്പോ കുറേ ആളുകൾ ശരിയായിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു 9 പേര് നമ്മള് തെരഞ്ഞെടുത്തു. ഏതായാലും നമ്മൾ ഒറ്റയിട്ട രൂപത്തിലാണ് പോണത്. 9, ഇപ്പൊ 13 പറയുമ്പോ ഒറ്റയാണല്ലോ. അപ്പൊ നമ്മൾ 9 ആണ് ഇപ്പൊ പ്രഖ്യാപിച്ചത്. ഇതില് ചില ആളുകൾ ഫൈൻ അടക്കേണ്ടതുണ്ട്. ഫാത്തിമ സുഹറ സ്ഥലം എഴുതിയിട്ടില്ല. അതുപോലെ ജമീല വി പി പിന്നെ കെ കെ വി എഴുതുകൊണ്ട് കഴിച്ചില്ല അല്ലേ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. അപ്പം ഇന്നത്തെ പിന്നെ ഷെഡ്യൂളിൽ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്നത്തെയും പോലെ നമുക്ക് നമ്മുടെ
1: ഇല്ല നമുക്കേ അതിൽ പിന്നെ സിസ്റ്റം ഒന്നുകൂടി നമ്മളൊന്ന് നോക്കിയപ്പോൾ 3 ആളുകൂടി.
0: അപ്പൊ
1: അതിന്റെ അവസാനത്തിന്
0: നമുക്ക് ആദിക്കുന്ന വായിക്കണം.
1: അല്ല, ആദിക്കുന്ന വായിക്കണ്ട, ആദിക്കുന്ന വായിക്കണ്ട.
0: യെസ്,
1: അതിന്റെ അവസാനത്തെ പിന്നെ 4 പേരെ പറഞ്ഞാ മതി. സജന ഇടവണ്ണ,
0: സ്വാലിഹ
1: ഒദായി, സുലൈഖ തിരുവാലി,
0: സലീന
1: കരവാരക്കുണ്ട്. അപ്പൊ 4 പേരെ കൂടെ. അപ്പൊ കൃത്യമായി 13 പേർ തന്നെ സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആരും വലിയ നിരാശപ്പെടണ്ട, എന്തോ ഒരു ചെറിയ എററായിരുന്നു. അപ്പൊ അത് ഒന്നുകൂടി നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ
0: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ കുറച്ചായി നമ്മൾ മെസ്സേജ് കണ്ടിട്ടില്ല. ഇപ്പൊ പറയുന്നുണ്ട് ഇസ്ലാമിക് പാരന്റ് കോഴ്സ് 4 ക്ലാസ് കേട്ടു. പിന്നെ വിജയികൾക്ക് അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. ഞാനില്ല എന്ന് പറഞ്ഞു അറിയാൻ പറ്റില്ല, പിണങ്ങി തോന്നുന്നുണ്ട്.
1: അതെ, അപ്പൊ സാദിഖ് മാത്തൂർ പറയുന്നത് സ്ത്രീകളെ മാത്രമേ സിസ്റ്റം പരിഗണിച്ചിട്ടുള്ളൂ എന്നാണ്.
0: സ്ത്രീകളാണ് മുമ്പോട്ട് വരുന്നത് അല്ലേ,
1: അധികം അവരാണുള്ളത്. അപ്പൊ അസ്ന കടമ്പഴിപ്പുറം ചോദിക്കുന്നു, 9 വിജയികൾ എന്താ പറഞ്ഞു. അല്ല, നമ്മൾ 13 ആളുകളെ പറഞ്ഞു, തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ, അത് നമുക്ക് ഇനി റിവൈൻഡ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
0: ആ പിന്നെ ആയിശങ്ങാടി പുറം പറയും, എന്താ പിന്നെ നിങ്ങൾ 9 പേരെ തിരഞ്ഞെടുത്ത്. അല്ലട്ടോ, നമ്മൾ 13 പേരും വായിച്ചിട്ടുണ്ട്.
1: അതെ, അത് ചെറിയൊരു എറർ വന്നേന്നു, അത് നമ്മൾ പറഞ്ഞല്ലോ.
0: 9-ാമത്തെ വിജയ് ആയിഷ മുഹമ്മദ് പറയാം.
1: അല്ല, വിജയികൾ ഒരുപാടുണ്ട്. വിജയികൾ 9, 10, 11 അല്ല, ഒരു ഇങ്ങനെ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോ ഒരു 300-ലേറെ വിജയികളുണ്ട്.
0: 400 ചില്ലാനുണ്ട്.
1: അതല്ല, വിജയികൾ 300-ലേറെ ഇപ്പൊ ഒറ്റനോട്ടത്തിലുണ്ട്. ഇനി മൊത്തത്തിൽ നോക്കുമ്പോ അതിലേറെ ഉണ്ടാവാം. അപ്പോൾ അതിൽ നമുക്ക് സിസ്റ്റം 13 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഫസ്റ്റിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊരു എറർ സംഭവിച്ചാണ് 9 വന്നത്. പിന്നെ അത് ബട്ടൺ ഒന്നുകൂടി നോക്കിയപ്പോൾ ശരിക്കും 13 വന്നു.
0: ലൈവിൽ അതും ഓൺലൈനായിട്ട് ആണല്ലോ, റേഡിയോയിലാണെങ്കിലും ഓൺലൈൻ ആണല്ലോ. ഇത്രയും പേര് ഒരുമിച്ച് വന്നിട്ട് അതിൽ നിന്ന്
1: തിരഞ്ഞെടുക്കപ്പെടുകയാണ്.
0: അപ്പൊ അവര് ഭയങ്കര ഭാഗ്യവന്മാരാണ് അല്ലേ.
1: അതെ,
0: അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം വളരെ ധന്യമാണ്.
1: അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമാണ്.
0: യെസ്,
1: അതിന്റെ സുന്നത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, പരമാവധി വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് അത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
0: അമലുകൾ
1: വർദ്ധിപ്പിക്കുക. അതെ, ഇന്നത്തെ തൊട്ടടുത്ത പള്ളികളിൽ എന്താ നേരത്തെ പോയി ജുമാക്ക് പങ്കെടുത്ത് പ്രാർത്ഥനയോടെ മടങ്ങുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ സൂറത്തു കഹഫിൻ്റെ പ്രാധാന്യം നമുക്കറിയാം, അത് പാരായണം ചെയ്യാം. ഇന്നത്തെ ലൈവ് ഇവിടെ, മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്നത്തെ മോർണിംഗ് സെഷനിൽ മുസ്തഫ അൻസാരിയുടെ കൂടെ ഞാൻ ഹനീഫ വണ്ടൂർ. എല്ലാവർക്കും
0: ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഫ്സൽ ഉണ്ട്,
1: അഫ്സൽ, അതുപോലെ തന്നെ സാബിക്ക്, പിന്നെ നമ്മുടെ ഹാരിസ്, ഹാരിസ് ബിൻ ജമാൽ,
0: യെസ്
1: പിന്നെ ഹാരിസിന്റെ ജേഷ് മുജാഹിദ് ബിൻ ജമാൽ, ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ ഷബീബ് ചെറുകോട് കൂടെയുണ്ട്. എല്ലാവരും ഇന്ന് നമ്മുടെ സജീവമായി ഇന്ന് രംഗത്തുണ്ട്. എല്ലാവർക്കും അള്ളാഹുവിൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിനി പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
0: ലൈവ് വളരെ ഭംഗിയായിട്ട് സമാപിച്ചു. ഇനി നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ ഇൻസൈറ്റ്, വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പല മതവിഷയങ്ങളും ശ്രോതാക്കൾക്ക് പിന്നെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളുടെ ഒരു ഐക്കൺ പരിപാടിയാണ് നമ്മളുടെ ഇൻസൈറ്റ്. ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ഇന്ന് എല്ലാ കാലത്തും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്, അല്ലാഹു എവിടെ.
0: പലപ്പോഴും പലരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്നാൽ നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് അല്ലാഹു എവിടെ എന്നുള്ളത്. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലാഹു എവിടെയാണ് എന്നുള്ള ചോദ്യം. നമുക്കെല്ലാവർക്കും അല്ലാഹുള്ള വിശ്വാസമുണ്ടായിരിക്കും. ആ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഉത്തരം അറിയാത്തതോ അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ വ്യത്യസ്തങ്ങളായുള്ള രൂപത്തിൽ പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലാഹു എവിടെയാണ് എന്നുള്ളത്. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾക്ക് ഹദീസുകളിൽ നിന്നും വിശുദ്ധരുടെ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ഇതിനെ വളരെയധികം തെറ്റിദ്ധാരണയോട് കൂടി കാണുന്നവരും മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ പറയുന്നത് അല്ലാഹു സർവവ്യാപിയാണ്, എല്ലായിടത്തും അല്ലാഹു ഉണ്ട്. മറ്റു ചില ആളുകൾ അല്ലാഹു ഭൂമിയിലാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് അല്ലാഹു തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നത് അല്ലാഹു പള്ളികളിലാണ് എന്ന് പറയുന്നു, കണ്ണിൽ മസാജിലില്ല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് കൃത്യമായിക്കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റ് പല ആളുകളുടെയും ഏതെങ്കിലും തെറ്റായിട്ടുള്ള വിശ്വാസത്തിലേക്ക് അകപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്താണ് എന്നുള്ളതാണ്. ആകാശത്താണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൻ്റെ 16-17 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിക്കുന്ന ചില ആയത്തുകളുണ്ട്. ആമീൻ തുമ്മം ഫിസ് സമാഇ യഖ്സിഫു ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മങ്ഫി സമായി അയ്യുർസിൽ അലൈക്കും ഹാസിബ ഫസ്തഅലമൂന കൈഫ നദീർ. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്, ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ആകാശത്തുള്ളവൻ നിങ്ങളെ ആകാശത്ത് നിന്ന് നിങ്ങളെ ചരൽമഴ വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചരൽമഴ വർഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളതാണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട് ആകാശത്തുള്ളവൻ എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം അല്ലാഹു ആകാശത്താണ് എന്നുള്ളതാണ്. ഇനി ആകാശത്ത് എവിടെയാണ്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അടിമയായ സ്ത്രീ, അവൻ ഇസ്ലാം വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ആ സ്ത്രീ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാ എന്നുള്ളതാണ്, അല്ലാഹു എവിടെയാണ് എന്നുള്ളതാണ്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ മറുപടി ഫിസ്സമാ എന്നുള്ളതാണ്, ആകാശത്താണ് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം മൻ അന, ഞാൻ ആരാണ് എന്നുള്ളതാണ്. വീണ്ടും ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ മറുപടി അൻത മുഹമ്മദ് റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മർമ്മപ്രധാനമാണ് എന്നുള്ളതാണ്. അവിടെ അല്ല പറയുന്നത് അല്ല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ പറഞ്ഞ അല്ല ആകാശത്താണ് എന്നുള്ളത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് എവിടെയാണ്, ആ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഉത്തരങ്ങളുണ്ട്. വീണ്ടും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ത്വഹയുടെ അഞ്ചാമത്തെ വചനം. ആ ത്വഹയുടെ അഞ്ചാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് അർറഹ്മാൻ അൽ അർശിസ്തവ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്, തീർന്നില്ല. വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് അഅ്റാഫിന്റെ 54-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന റബ്ബക്കുമുല്ലാഹി അല്ലദീ ഖലഖസ് സമാവാത്തി വൽ അർദ് ഫീ സിത്തത്തി അയ്യാമിൻ തുമ്മ സ്തവ അൽ അർശ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ, ആ അവകാശഭൂമികൾ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. തുമ്മ സ്തവ അൽ അർശ്, പിന്നെ അവൻ അവന്റെ അർശിൽ ഉപവിഷ്ടനായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആകാശത്ത് അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അർശിന്റെ വിശാലത എത്രത്തോളമുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് വസ്അ കുർസിയുഹു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണ് അവന്റെ അർശി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വിശാലമായ അർശിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപവിഷ്ടനായിരിക്കുന്നത്. ആ ഉപവിഷ്ടത എന്ന് പറയുന്നത് മറ്റ് ആളുകൾ ജനിപ്പിക്കുന്ന പോലെ, മറ്റാളുകൾ പറയുന്ന പോലെ, മറ്റാളുകൾ വിശ്വസിക്കുന്ന പോലെ അത് ഭൂമിയിലല്ല, അതല്ലെങ്കിൽ മറ്റ് എല്ലായിടത്തുമല്ല, അതുമല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആശയമല്ല വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. അള്ളാഹു 7-ാം ആകാശത്ത് അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം പല ആളുകളും പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പല ആളുകളും പറയുന്ന പോലെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നോ, അള്ളാഹു പള്ളികളിലാണ് എന്നോ, അള്ളാഹു വിശുദ്ധ ഖുർആനിലാണ് എന്നോ എന്നൊന്നും പറയുന്നൊരു അത്തരം അബദ്ധമായ വിശ്വാസങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിനൊരു ഭാഗം കൂടിയാണ് ഐനല്ലാ, അള്ളാഹു എവിടെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശ്വസിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാല്ലാ, ഇൻസൈറ്റിൽ വളരെ നല്ല ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്. അള്ളാഹു എവിടെ, ഈ ഒരു ചോദ്യത്തിന്റെ വളരെ ലളിതമായ ഒരു ഉത്തരമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ നമ്മൾ കേട്ടത്.
1: വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി.
0: മാഷാല്ലാ, നമ്മൾ സ്വരത്തിലേക്കാണ് അടുത്തതായിട്ട് പ്രവേശിക്കുന്നത്. പലപ്പോഴും ഗാനങ്ങൾ നമ്മളുടെ മനസ്സിൽ വളരെയധികം നല്ല ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഗാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്.

0: വളരെ മധുര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. മഷാല്ലാ.
1: ഇനി നമുക്ക് ആരോഗ്യ കാര്യങ്ങളിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട വാക്സിനേഷൻ സംബന്ധിച്ച ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
0: ആരോഗ്യ വിചാരത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കണ്ണിയൻ ബിനോബ്, കൂടെയുള്ളത് ഡോക്ടർ ഷഹബാസ്. അവരുടെ വാക്കുകളും നമുക്ക് ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം MR വാക്സിനേഷനാണ്. മുൻപ് ഒരുപാട് എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിട്ടുള്ള വാക്സിനേഷൻ അഥവാ കുത്തിവയ്പ്പ് എന്ന വിഷയത്തിൻ്റെ ഇസ്ലാമിക മാനങ്ങളും ശാസ്ത്രീയ വശങ്ങളും മറ്റും ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം ഇൻഷാല്ലാ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് MR പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ മീസിൽസ് റുബെല്ല എന്ന രണ്ട് രോഗങ്ങൾക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്ന മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD പൂർത്തീകരിച്ച് ഇപ്പോൾ MES മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട കണ്ണിയൻ ബിനൂബ് സാറാണ്. ജില്ലാ ആരോഗ്യ സംഘടന, ഡിസ്ട്രിക്ട് ഹെൽത്ത്, ലോകാരോഗ്യ സംഘടന, യൂണിസെഫ്, IMA, KGMOA, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ സംഘടനകളെയും സംരംഭങ്ങളെയുമെല്ലാം ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഈ അടുത്തുണ്ടായ ഡിഫ്തീരിയ ഔട്ട്ബ്രേക്കിൻ്റെ സമയത്ത് രൂപീകരിച്ച മിഷൻ മുക്തി എന്ന സംഘടനയുടെ നിലവിൽ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സർ, എന്താണ് ഈ MR? ഏതൊക്കെ രോഗങ്ങളാണവ? എന്തെല്ലാമാണ് ഈ രോഗങ്ങളുടെ പ്രകടമായ ലക്ഷണങ്ങൾ?
3: MR എന്ന് പറഞ്ഞാൽ, മീസിൽസ്, R എന്ന് പറഞ്ഞാൽ റുബെല്ല. മീസിൽസ് നമ്മുടെ നാട്ടിൽ അഞ്ചാം പനി, മണൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അസുഖമാണ്. അഞ്ചാം പനിയും റുബെല്ലയും വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇവ രോഗിയിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് ചുമക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയാണ് പകരുന്നത്. ഉയർന്ന തോതിലുള്ള പനി, ദേഹമാകെ തണർത്തു പൊങ്ങുക, ചുമ, മൂക്കൊലിപ്പ് തുടങ്ങിയവയാണ് അഞ്ചാം പനിയുടെ ലക്ഷണങ്ങൾ. അഞ്ചാം പനി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കും. അതോടുകൂടി അതിൻ്റെ അനന്തരഫലമായിട്ട് അന്ധത, തലച്ചോറിൻ്റെ വീക്കം, ശക്തമായ വയറിളക്കം, ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മരണത്തിൽ വരെ എത്താനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകമൊട്ടാകെ മീസിൽസ് കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 36% മരണം നമ്മുടെ ഇന്ത്യ രാജ്യം മഹാരാജ്യത്താണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്നൊരു പ്രോഗ്രാമുണ്ട്, പ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള, പ്രോ ആക്റ്റീവ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഡയറക്റ്റായിട്ട് ചില വിഷയങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് കുത്തിവയ്പ്പ്. ആ കുത്തിവയ്പ്പ് തന്നെ 118 ഏറ്റവും പിറകോട്ട് നിൽക്കുന്ന ജില്ലകളിൽ സൗത്ത് ഇന്ത്യയിൽ 2 മാത്രമേ ഉള്ളൂ. ഒന്ന് മലപ്പുറവും ഒന്ന് ബെൽഗാമുമാണ്. റുബെല്ല എന്ന് പറയുന്ന അസുഖം കുട്ടികളിലും യുവാക്കളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ്. നേരത്തെ പറഞ്ഞ പോലെ റുബെല്ല ഒരു വൈറസാണ്. റുബെല്ലക്ക് തണർത്തു പൊങ്ങും, അതുപോലെ നേരിയ പനിയും സന്ധിവേദനയും കഴല പൊങ്ങും പൊങ്ങലൊക്കെ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭിണികൾക്ക് ആദ്യത്തെ ട്രൈമസ്റ്റർ അഥവാ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ കാണപ്പെടുമ്പോഴാണ് ഏറ്റവും അതിൻ്റെ ഈ പ്രസവാനന്തരം വരുന്ന നമ്മൾ ഔട്ട്കം അഥവാ കുട്ടിക്ക് ഒരുപാട് ജനിതക വൈകല്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ കുട്ടിക്ക് അന്ധത, ബധിരത, ഹൃദയ തകരാറുകൾ എന്നിവ ഉണ്ടാവാം.
2: അതെ. അപ്പോൾ മീസിൽസ് എന്ന രോഗം എല്ലാ പ്രായക്കാർക്കും, റുബെല്ല ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഗർഭിണികളിലുമാണ്. ഈ രോഗങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ സർ? അഥവാ ഇനിയിപ്പോ ഇത് പിടിപെട്ടാൽ തന്നെ നാം കാലാകാലം അവയ്ക്ക് അടിമയാക്കപ്പെടുമോ? ഇവ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഇവ പ്രതിരോധിക്കാൻ കഴിയും?
3: മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശൈലി എന്ന് പറഞ്ഞാൽ അത് മൂന്ന് പ്രതിരോധത്തിലാണ്. ആദ്യത്തേത് പ്രാഥമിക പ്രതിരോധം, അഥവാ പ്രൈമറി പ്രിവെൻഷൻ. അതിൽ നാം ഊന്നൽ കൊടുക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രൊമോഷനാണ്. അത് മെയിനായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ, ഇപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ എല്ലാം ഇതിലാണ് നമ്മൾ. പിന്നെ നല്ല എക്സസൈസ്, അതുപോലെ പിന്നെ ഡയറ്റ്, ന്യൂട്രീഷന്, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ സ്ട്രെസ് ഒഴിവാക്കുക. രണ്ടാമത്തെ ഘടകമാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇത് ചില രോഗങ്ങൾക്ക് സ്പെസിഫിക്കലി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അതിന് പര്യാപ്തമായ കുത്തിവയ്പ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്, അപ്പം അത് നൽകും. രണ്ടാമത് ദ്വിതീയ പ്രതിരോധമാണ്, അഥവാ സെക്കൻഡറി പ്രിവെൻഷൻ. അതിൽ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് സ്ക്രീനിങ് ആണ്, ഏർലി ഡയഗ്നോസിസ് ആണ്, നമ്മൾ നേരത്തെ രോഗം കാണുന്ന ഒരവസ്ഥ. അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ അത് കേസ് നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവെൻഷൻ കാരണം ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ ഈ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആണ് ഇമ്പോർട്ടൻസ്, എന്നാൽ വന്ന അസുഖം മൂർജിക്കാതെ നോക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ വന്ന ഒരാൾക്ക് കിഡ്നി, അതുപോലെ കണ്ണ്, പിന്നെ നരമ്പൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ കാല് മുറിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ആ ഒരു ഘട്ടം എത്തുന്നത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന ഊന്നൽ. അതുപോലെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം. WHO ലോക ആരോഗ്യ സംഘടനയുടെ മെട്രിക്സ് അനുസരിച്ച് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലൈവ്ലിഹുഡ്, സോഷ്യൽ എംപവർമെൻറ്റ് എന്നീ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറ്. അപ്പം ഈ ഘടകങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരൊരു സോഷ്യൽ ലൈഫ് വീണ്ടെടുക്കുക. ഇങ്ങനെ എല്ലാ ജീവിതത്തിലെ ആസ്പെക്റ്റും കൂടി കൂടിയിട്ടാണ് WHO അഥവാ ലോകാരോഗ്യ സംഘടനേൻ്റെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. നമുക്കറിയാം, പിന്നെ പൂർണ്ണമായിട്ട് മാനസികവും ശാരീരികവും ഒക്കെ ഉള്ള ആ ഒരു സുഖം, അതിൽ വെറും അസുഖം വരിക, അസുഖം വന്നത് മാറ്റുക, ചികിത്സിക്കുക എന്നില്ല, ആ ഒരു പൂർണ്ണതയാണ്. അപ്പം ഈ വിഷയത്തിൽ നമുക്ക് മീസിൽസിൻ്റെ കാര്യത്തിലും റുബെല്ലൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മെയിനായിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് കൂടുതൽ പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് അസൈക്ലോവിയർ പോലുള്ള മരുന്നുകളൊക്കെ നമുക്കുള്ളൂ. അതുപോലെ എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ആൻട്രി റിട്രോ വൈറൽ തെറാപ്പി, അങ്ങനെ വൈറസ് അതേപോലെ വളരെ കുറച്ച് ഡയറക്റ്റ് ആ വൈറസിനെ കൊല്ലാനുള്ള മരുന്നുകൾ നമ്മളെ കയ്യിലുള്ളൂ. പക്ഷെ മീസിൽസിൻ്റെ കാര്യത്തിൽ നമ്മളത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ റുബെല്ല ഒരു സാധാ ജലദോഷമൊക്കെ ആയിട്ടാണ് വരിക, അപ്പം നമ്മൾ അത്ര കാര്യമാക്കാറില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ത്രയത്തിൽ വരികയാണെങ്കിൽ, പ്രഗ്നൻസിൻ്റെ ആദ്യത്തെ ത്രയത്തിൽ വരികയാണെങ്കിൽ അത് കുട്ടിയെ നമുക്കൊരു ജനിതക വൈകല്യമുള്ള ഒരു കുട്ടിയായിരിക്കും നമുക്ക്. കണ്ണിന് അസുഖമായിട്ടോ അല്ലെങ്കിൽ നേരത്തെ പോലെ ഹാർട്ടിൻ്റെ വാൾവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ഒക്കെ ആയിരിക്കും വരിക. അപ്പം അത് പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പ്രാഥമിക പ്രതിരോധത്തിലെ സ്പെസിഫിക് പ്രൊട്ടക്ഷനിൽ കുറച്ച് അസുഖങ്ങൾക്ക് മാത്രം നമ്മളെടുത്ത് കഴിയുള്ള ആ വാക്സിനിൽ നമുക്ക് ആ വാക്സിൻ കൊടുത്ത്
2: നൽകുക എന്നതാണ് ഇതിനെ ഏറ്റവും.
3: എക്സാക്ട്ലി, എക്സാക്ട്ലി.
2: ഇനി ചോദിക്കാനുള്ളത്, എന്ന് മുതലാണ് നമ്മൾ ഈ പറഞ്ഞല്ലോ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു ക്യാമ്പയിൻ, അതിൽ മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി, ഈ പദ്ധതി എന്ന് മുതലാണ് തുടങ്ങുന്നത്? ഇത് എന്ന് വരെ നീണ്ടു നിൽക്കും? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ കുത്തിവയ്പ്പ് ലഭിക്കുക? നമ്മൾ മനസ്സിലാക്കി ഈ കുത്തിവയ്പ്പ് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. ഈ കുത്തിവയ്പ്പ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക?
3: നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ 3 തൊട്ട് നവംബർ 15 വരെ ഉള്ള ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമുള്ള കുട്ടികൾ മുതൽ 10-ാം ക്ലാസ് വരെ. അതിൻ്റെ ഉദ്ദേശം 15 to 16 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ലിംഗഭേദമന്യേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ നമ്മൾ ഈ കുത്തിവയ്പ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്.
2: അപ്പോൾ ഈ കുത്തിവയ്പ്പ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക?
3: എല്ലാ സ്കൂളുകളിലും, മലപ്പുറം ജില്ലയിൽ ഏകദേശം 3000 to 4000 സ്കൂളുകൾ ഉണ്ട്. അതിൽ പിന്നെ CBSE, ICSE, സഹോദയ, നവോദയ, അതുപോലെ എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും ഈ കുത്തിവയ്പ്പിൻ്റെ ഈ ക്യാമ്പയിൻ നടക്കുന്നതാണ്. അപ്പം 80% നേരത്തെ നമ്മൾ പറഞ്ഞ 10 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ ഈ സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ 3 ആഴ്ച ക്യാമ്പയിൻ്റെ ആദ്യത്തെ 3 ആഴ്ച നമ്മൾ കൊടുക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഔട്ട്റീച്ച് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ പറയുക. പിന്നെ സബ് സെൻറ്ററിലും അംഗനവാടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ കുത്തിവെപ്പിനെല്ലാം സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം 10 മാസം മുതൽ സ്കൂളിൽ പഠിക്കുന്ന ചേരുന്നതിന് മുന്നേ വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അംഗനവാടി കേന്ദ്രീകരിച്ചും സബ് സെൻറ്റേഴ്സ് കേന്ദ്രീകരിച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ കുത്തിവെപ്പ് കൊടുക്കുക.
4: ഓക്കെ, അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ എല്ലാ സ്കൂളുകളും പ്രൈവറ്റ് ഗവൺമെന്റ് എന്ന ഭേദമന്യേ എല്ലാ സ്കൂളുകളും നമുക്ക് അവരെ.
3: അതെ അതെ.
4: അതിനുശേഷം അംഗനവാടികളിലും. ഇവിടെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം ഈ കുത്തിവയ്പ്പ്, നമ്മൾ കുത്തിവയ്പ്പ് കുത്തിവയ്പ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് എത്രത്തോളം സുരക്ഷിതമാണ് ഈ കുത്തിവയ്പ്പ്? അതായത് ഗവൺമെന്റ് തലത്തിൽ ഇവരുടെ സേഫ്റ്റിക്ക് നമ്മൾ എന്ത് ഉറപ്പാണ് നമുക്ക് നൽകാൻ കഴിയുക?
3: നമുക്ക് വിദേശ രാജ്യങ്ങളായ അമേരിക്കയിലൊക്കെ VAERS എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഉള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അഡ്വേഴ്സ് എഫക്ട് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ AFI എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമുക്കുണ്ട്. ആ സംവിധാനത്തിൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പം കുത്തിവെപ്പ് കൊണ്ടാവട്ടെ, ചിലപ്പം ഈ വാക്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ കാരണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പിന്നെ ഇത് കണ്ടിട്ട് കുട്ടി പേടിച്ചിട്ടില്ലൊരവസ്ഥ കാരണമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, അങ്ങനെ പല കാരണങ്ങളോട്
4: മാനസികമായിട്ട് വരാം.
3: ഈവൻ നമ്മൾ ഇപ്പോൾ ഈ സിസ്റ്റം ഫെയിലർ എന്ന് പറയുമ്പോൾ ചിലപ്പം കുത്തിവെപ്പിൽ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ആർട്ടിഫാക്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും നമ്മളെ പ്രകൃതിയിൽ നിന്ന് കലർന്നിട്ട് അത് ടോക്സിക് ആണ് രീതി.
4: പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ
3: വന്ന് ഇപ്പം കാരണം എന്തെങ്കിലും ഫോറിൻ ബോഡി പോലുള്ള സംഭവങ്ങൾ, വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും കലരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഒരു കുട്ടി കുത്തിവെപ്പ് എടുത്തിട്ട് പോണ സമയത്താണ് ആക്സിഡന്റ് നടക്കുന്നത്, ഒരു വണ്ടി വന്ന് ഇടിക്കുക എന്ന് വിചാരിച്ചുള്ളൂ, അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതുപോലും പരിഗണിക്കും. ഓക്കെ, അത് ഇത് ഒരു സുതാര്യതക്ക് വേണ്ടിയിട്ടാണ്. വാക്സിൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു കേസ് റിപ്പോർട്ടായിട്ട് അത് എത്തും. അത് ലോകാരോഗ്യ സംഘടന അത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വസ്തുതയാണ്.
4: അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കുത്തിവയ്പ്പ് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പാക്കി തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്.
3: തീർച്ചയായും തീർച്ചയായും.
4: പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് മുൻപെടുത്ത കുറേ കുത്തിവയ്പ്പുകളിലെല്ലാം അവരുടെ പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട്, പലർക്കും അത് നേരിട്ട് അനുഭവിക്കപ്പെടുകയുണ്ടായി എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു കാര്യം കേൾക്കാറുള്ളത്, ഗവൺമെന്റ് പലപ്പോഴും ഈ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്ന തരത്തിൽ നമ്മൾ പലതും കേൾക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ട്?
3: ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും നമ്മൾ പിന്നെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഇൻ്റർവെൻഷൻ അതാണ് മരുന്നാവട്ടെ അല്ലെങ്കിൽ കുത്തിവെപ്പാവട്ടെ ഒക്കെ നമ്മളെ ബോഡിക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അലർജി എന്തെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അധിക വാക്സിനും അധിക മരുന്നും അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസിലൂടെ ആ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടാണ് നമ്മളെ ഇടയിലെത്തുന്നത്. അതിൻ്റെ ഈ ഡ്രഗ് ട്രയൽസിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആക്ച്വലി ഒരു മരുന്നോ അല്ലെങ്കിൽ കുത്തിവെപ്പോ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ആദ്യം നമ്മൾ ലബോറട്ടറികളിൽ അതിൻ്റെ ഒരു പരീക്ഷണം നടത്തും. അടുത്ത ഘട്ടത്തിൽ അത് മൃഗങ്ങളിൽ നടത്തും. അതിനുശേഷം പിന്നെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഇത്

0: ഈ എത്ര ഡോസ് കൊടുക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ, ഏതെങ്കിലും അവയത്തെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. അതിനുശേഷം ഫേസ് 3 കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വരാനുള്ള അനുമതി നൽകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആളുകളിൽ ഇത് കൊടുത്തു തുടങ്ങും. അതിനുശേഷം ഒരു ഫേസ് 4 എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ ഘടകത്തിൽ പിന്നെ ഇതിന് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് 50-60 വർഷത്തിൽ ഇനി എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നമുക്ക് കാണാത്തതുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. അതിന് പുറമെ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു ഫാർമക്കോ വിജിലൻസ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ഹെൽത്ത്, അത് സ്റ്റേറ്റ് ഹെൽത്ത് പോവും, സ്റ്റേറ്റ് ഹെൽത്തിൽ നിന്ന് അത് നാഷണൽ ലെവലിൽ പോവും, നാഷണൽ ലെവലിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിൽ വരെ പോയി ഇതെല്ലാം ഒരു ചർച്ചയായിരിക്കും. എന്തെങ്കിലും എക്സെപ്ഷണൽ കേസ് ഉണ്ടെങ്കിൽ കേസ് റിപ്പോർട്ടായിട്ട് വരും. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പല ടൈപ്പ് ഡിസൈൻസ്, കേസ് കൺട്രോൾ, കൊഹോർട്ട് എന്നുള്ള രീതിയിൽ പിന്നെ അത് പഠിക്കും. എന്നിട്ട് മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിവ്യൂ മെത്തേഡിലൂടെ അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ശാസ്ത്രം വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം.
1: മരുന്നിറങ്ങാൻ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലായി.
0: തീർച്ചയായും തീർച്ചയായും.
1: ഇനി കുറച്ച് സാധാരണക്കാർ ചോദിക്കുന്ന സംശയങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് നേരത്തെ മീസിൽസ് അല്ലെങ്കിൽ MMR വാക്സിൻ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന MMR വാക്സിൻ, അത് സാർവത്രിക പ്രതിരോധ ചികിത്സാ പട്ടിക, നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്ന ആ പ്രതിരോധ ചികിത്സാ പട്ടിക പ്രകാരം എടുത്തിട്ടുള്ള കുട്ടികൾക്കും ഈ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ MR വാക്സിൻ എടുക്കണമെന്ന് എന്താണ് നിർബന്ധം? അതായത് രണ്ടും ഒന്ന് തന്നെ അല്ലേ എന്നുള്ള ചോദ്യമാണ്.
0: നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ക്യാമ്പയിൻ മോഡലിലെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമുക്ക് മുൻ പരിചയമുള്ളൊരു പ്രോഗ്രാമാണ് പൾസ് പോളിയോ. അധിക ഡോസ് പോളിയോ മരുന്ന് കൊടുക്കുക എന്നുള്ളൊരു യജ്ഞം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്കറിയാം നമ്മൾ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ളൊരു പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ലക്ഷ്യതാണ് വൈറസിനെ നമ്മൾ ആ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് ശരീരത്തിൽ കയറാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ കയറാനുള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഭൂരിഭാഗം, ഏകദേശം നമ്മൾ 90% മേലെയാണ്. ഈ പ്രോഗ്രാമിൽ MR പ്രോഗ്രാമിൽ നമ്മൾ വെക്കുന്ന ടാർഗറ്റ് 95%. 95% കുട്ടികൾക്കും ഈ കുത്തിവെപ്പ് കൊടുക്കുന്നതിലൂടെ അവർക്ക് ഈ മീസിൽസ് അഥവാ റുബെല്ല എന്ന് പറയുന്ന വൈറസിൻ്റെ എതിരെയുള്ള ഒരു ആൻറ്റിബോഡി ഫോം ചെയ്യും. ആ ഫോം ചെയ്യുമ്പം അത് പിന്നെ ഈ അസുഖം വരാനുള്ള അവസരം ഉണ്ടാക്കുകയില്ല. അപ്പം എല്ലാവർക്കും 95% ഈ ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്കും അത് വരുന്ന ആ പ്രതിരോധം വരുന്നു കഴിഞ്ഞാൽ വൈറസിന് ശരീരത്തിൽ കയറാനുള്ള ഒരവസരം കിട്ടുകയില്ല.
1: അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സുരക്ഷിതം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എല്ലാ കുട്ടികളും ഇത് എടുക്കണമെന്ന് പറയുന്നത്.
0: അതെ.
1: അതുപോലെ മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ അവസ്ഥ നേരെ തിരിച്ച്, അതായത് ക്യാമ്പയിൻ സമയത്ത് നമ്മൾ MR പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ഒരു കുട്ടി, ആ കുട്ടി വീണ്ടും നമ്മൾ നേരത്തെയുള്ള അല്ലെങ്കിൽ വീണ്ടും രോഗപ്രതിരോധ പട്ടിക പ്രകാരം പതിവായി നൽകാറുള്ള ആ കുത്തിവയ്പ് എടുക്കേണ്ടതുണ്ടോ?
0: അതെന്തായാലും എടുക്കേണ്ടതാണ്. കാരണം ഇതൊരു ക്യാമ്പയിൻ മോഡിൽ നമ്മൾ ആ ഹേർഡ് ഇമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ്, ഹേർഡ് ഇമ്മ്യൂണിറ്റി കൂട്ടായിട്ടുള്ള എല്ലാവർക്കും ഇല്ല പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ ആ റുട്ടീൻ ഷെഡ്യൂൾ നമ്മളത് ഫോളോ ചെയ്യുകയും വേണം.
1: അതെ, രണ്ടും എടുത്താലേ പൂർണ്ണമായി നമുക്ക് സുരക്ഷിതം ഉറപ്പുവരുത്താൻ കഴിയും.
0: ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ.
1: പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ലിംഗഭേദമന്യേ കൊടുക്കുന്നതാണെന്ന്. സാർ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് റുബെല്ല എന്ന ആ രോഗം അത് ഗർഭിണികളിലാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഗർഭിണികൾക്കുണ്ടെങ്കിൽ അത് ജനിതക വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ജന്മനാ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ, അതായത് കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കേൾവിക്കുള്ള തകരാറുകൾ, പിന്നെ ഹൃദയത്തിൽ തുളകൾ പോലുള്ള അവസ്ഥകൾ, ഇതെല്ലാം ഗർഭിണികളിലാണല്ലോ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഈ റുബെല്ല എന്ന വാക്സിൻ നമ്മൾ എന്തിനാണ് ഈ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്മിഷൻ, എന്നാൽ നമ്മളെ ഈ വൈറസ് ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലോട്ട് അത് ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ലിംഗഭേദമന്യേ ഈ വാക്സിൻ കൊടുക്കുന്നത്.
1: ഈ വാക്സിനേഷൻ അഥവാ ഈ കുത്തിവയ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ജീവിതകാലം മുഴുവൻ സംരക്ഷണം നൽകും എന്നുള്ളത് ഉറപ്പാണോ? അഥവാ ഒരു കുറച്ച് കാലത്തിനുള്ളത് മാത്രമാണോ ഇത്, അതോ ഇനി വീണ്ടും ഡോസുകൾ കൂട്ടിയെടുക്കേണ്ടി വരുമോ?
0: വാക്സിൻ എഫിക്കസി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ കുത്തിവയ്പ്പിനും അതിൻ്റെ ശതമാനക്കണക്ക് പറയുന്നുണ്ട് നമ്മുടെ പഠനങ്ങളിൽ നിന്ന്. ആ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് മീസിൽസ് റുബെല്ല വാക്സിന് ഈ പറഞ്ഞ 2 ഡോസ്, ഇനിയിപ്പം ഇനി വരാൻ പോകുന്നത് പിന്നെ 9-ാം മാസം

0: വാക്സിൻ ആവട്ടെ, മരുന്നാവട്ടെ, ഏത് ഹെൽത്ത് ഇന്റർവെൻഷൻ ആവട്ടെ, എല്ലാം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ് അഥവാ ബെനിഫിറ്റ് റിസ്ക് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഒരു പബ്ലിക് ഹെൽത്ത് പോളിസി ഇറക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ പദ്ധതികൾക്കൊക്കെ നമ്മുടെ കരമടച്ചിട്ടുള്ള പൈസ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം, പൊതുജനാരോഗ്യ പ്രോഗ്രാംസ് എല്ലാം
1: ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് ജനങ്ങൾക്കുള്ള
0: സുരക്ഷിതം ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ആ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് അഥവാ പൊതുജനാരോഗ്യത്തിൽ ഒരു പ്രാധാന്യമുള്ള പിന്നെ അസുഖങ്ങൾക്കായിരിക്കണം. അപ്പം മംസ് നമുക്ക് ഈ എസ് എച്ച് ഇപ്പോൾ ഒരു വലിയൊരു ഭീഷണിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാമ്പയിന് ശേഷം ഇനി നമ്മൾ ഇപ്പം ഈ അസുഖങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻസിൽ അടുത്ത പട്ടികയിൽ ചിലപ്പം മംസ് വരാം. പിന്നെ മംസ് എന്തുകൊണ്ട് ഏതായാലും എം ആർ വാക്സിൻ നമ്മൾ കൊടുക്കുകയാണ്, എന്തുകൊണ്ട് ഒരു കോമ്പിഡൻ്റ് കൊണ്ട് കൊടുത്തുവിടാന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നു വരുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഒരു കോമ്പിഡൻറ്റും കൂടി വരുമ്പോഴത്തേനും ഒരുപാട് കാശാവുന്നുണ്ട്. അപ്പം ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൂടുതലില്ലാത്ത ഒരു അസുഖത്തിന് വേണ്ടി കോസ്റ്റ് ഫാക്ടർ ഒരുപാട് കൂട്ടുന്ന ഒരു അവസ്ഥ
1: കൂടി പരിഗണിച്ചാണ് നമ്മൾ,
0: കാരണം നമുക്കിത് വളരെ വ്യവസ്ഥാപിതമായിട്ട് എൻടാഗി നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയിൽ നല്ല ഏറ്റവും പൊതുജനാരോഗ്യ ഡോക്ടർമാരും അതുപോലെ പീഡിയാട്രീഷ്യൻസും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളും അതിനു പുറമെ ഈ വിഷയങ്ങളിലൊക്കെ പിന്നെ എന്തെങ്കിലും എതിർപ്പ് ഉന്നയിക്കുന്ന ആൾക്കാരെ വരെ ഈ പിന്നെ എൻടാഗിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്മിറ്റി നമുക്കുണ്ട്. അപ്പം അവരാണ് ഇത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഓരോ വാക്സിൻസും ഏതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ.
1: അപ്പൊ അവരുടെ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമുള്ള ഒരു തീരുമാനമാണ് മംസ് ഇതിൽ നിന്ന് എല്ലാം പരിഗണിച്ച് ഒഴിവാക്കാമെന്നുള്ളത് അല്ലേ? അത് ഭാവിയിൽ നമുക്ക് മംസും ഉൾപൊളിക്കും എന്ന് തന്നെ വിചാരിക്കാം അല്ലേ?
0: അത് ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതും ഉൾപ്പെടുത്താതല്ല.
1: ഇൻഷാല്ലാ ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡ് ഇതോടുകൂടി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുനരാരംഭിക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. എം ആർ വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ, ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ആരോഗ്യ വിചാരത്തിലൂടെ നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
3: ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കണ്ണിയൻ ബിനൂബ് ആൻഡ് ഷഹബാസ്.
2: അടുത്തതായി നമുക്ക് പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും വളരെ അമൂല്യമായ ഒരു സമ്പാദ്യം എന്നുള്ള നിലയിലാണ് പ്രാർത്ഥനാ പഠനം എന്ന പീസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ശ്രോതാക്കളും പല സന്ദർഭങ്ങളിലുള്ള അമൂല്യമായ പ്രാർത്ഥനകൾ പ്രാർത്ഥനാ പഠനത്തിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന
3: അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ അലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ വൈകുന്നേര സമയം നാം ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ നമ്മൾ നിത്യമായിക്കൊണ്ട് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അംസൈന വ അംസൽ മുൽക്കു ലില്ലാ والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر هذه الليله وشر ما بعدها رب اعوذ بك من الكسل وسوء الكبر رب اعوذ بك من عذاب في النار وعذاب في القبر. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, ഈ പ്രദോഷത്തിൽ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനായിരിക്കെ ഞങ്ങൾ പ്രദോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. യഥാർത്ഥ ആരാധ്യനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാണ്. അവന് യാതൊരു പങ്കുകാരുമില്ല. രാജാധിപത്യം അവനു മാത്രമാണ്. എല്ലാ സ്തുതികളും അവൻക്ക് മാത്രമാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. എൻ്റെ രക്ഷിതാവേ, ഈ രാത്രിയിലെ നന്മയും ശേഷമുള്ള രാത്രികളിലെ നന്മയും ഞാൻ എന്നോട് തേടുകയാണ് റബ്ബേ. ഈ രാത്രിയിലെ തിന്മയിൽ നിന്നും ശേഷമുള്ള രാത്രികളിലെ തിന്മകളിൽ നിന്നും ഞാൻ എന്നോട് അഭയം തേടുന്നു റബ്ബേ. എൻ്റെ രക്ഷിതാവേ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ എന്നോട് അഭയം തേടുന്നു. എൻ്റെ രക്ഷിതാവേ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നാം സാധാരണ

0: രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമാണ് ഈ ഒരു പ്രാർത്ഥനയിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കണം. പ്രാർത്ഥന ആവർത്തിക്കാം. അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഖൈറ മാ ബഅദഹ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈലതി വഖൈറ മാ ബഅദഹ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈലതി വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈലതി വശർരി മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈലതി വശർരി മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈലതി വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. ഈ ഒരു പ്രാർത്ഥനയിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒന്നുകൂടി ആവർത്തിക്കാം. അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈലതി വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരേ പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു ഈ ഒരു പ്രാർത്ഥന പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പ്രാർത്ഥന പഠനമാണ് നമ്മൾ കേട്ടത്. വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
2: ഇനി പൂമരത്തണലിലേക്ക് നീങ്ങാം നമുക്ക്.
1: ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു പരിപാടിയാണ് പൂമരത്തണലിൽ. ഓക്കെ, അമീർ ഒറ്റപ്പാലമാണ് ഇന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ചേരുന്നത്.
2: ഖുർആനിനോടുള്ള ആദരവ് എന്ന ഒരു വിഷയത്തിലാണ് ഇന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്.
1: ഓക്കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കൂട്ടുകാരുമായി കുറച്ച് ചർച്ച ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് ഇൻഷാഅള്ളാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഈ ഒരു പ്രോഗ്രാമിൽ പൂമരത്തണലിൽ ഒരുമിച്ചിരിക്കുന്നത്. നമുക്കവരെ പരിചയപ്പെടാം.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഫൗസാൻ, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജി ഒ പി സ്കൂൾ, കടമ്പഴിപ്പുറം.
3: ഓക്കെ, മാഷാല്ലാ. ഫൗസാൻ അബ്ദുൽ വഹാബ്.
5: ഞാൻ ഷഹബാസ്. ഞാൻ മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
3: ഷഹബാസ് ആണ് മറ്റൊരു കൂട്ടുകാരൻ, മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂൾ അല്ലേ. ഓക്കെ.
6: ഞാൻ ഫായിസ്.
3: ഓക്കെ, ഫായിസ്.
6: എം എൽ പി സ്കൂൾ പട്ടാമ്പി, മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
3: അതെ, മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഫായിസ് ഇഹ്സാൻ പട്ടാമ്പിയിലാണ് ഫായിസ് പഠിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടുകാരുമാണ് നമ്മളോടൊപ്പം ഇവിടെയുള്ളത്. അപ്പോൾ ഖുർആനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന, ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റാത്ത വലിയൊരു വിഷയമാണെന്ത് ഖുർആൻ എന്നുള്ളത് അല്ലേ. നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്നുണ്ടോ? മാഷാല്ലാ. എവിടെ എന്താ ഇപ്പോൾ ഹിഫ്ള് പഠിക്കുന്നുണ്ടോ, അല്ല സാധാരണ വെറും ഓതൽ മാത്രമാണോ, എന്താ ഉള്ളത്? മാഷാല്ലാ, നിങ്ങൾ നല്ല കുട്ടികളാണോ അപ്പോലെ. ഏ, എവിടുന്നാ പഠിക്കുന്നത്? സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ, അല്ല മദ്രസയിൽ പോയിട്ടാണോ പഠിക്കുന്നത്? മദ്രസയിലാണ് പഠിപ്പി. നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള? ആ മാഷാല്ലാ. അപ്പോൾ എവിടെ എത്തിപ്പോ പഠനമൊക്കെ നന്നായി പോകുന്നുണ്ടോ? ഏ, അപ്പോൾ എന്താണ്, ഏതൊക്കെ സുഹൃത്തുക്കളാണ് പഠിക്കുന്നത്, ഏതുവരെ എത്തിന്നൊന്ന് ഇങ്ങനെ പറഞ്ഞാൽ നന്നാവും. ഫൗസാൻ എത്ര സുഹൃത്തുക്കൾ എത്തിപ്പോ?
4: എനിക്കിപ്പോ എന്താ
3: ഹാഷിയ, സൂറത്തുൽ ഖാഷിയാണ് ഇപ്പൊ പഠിക്കുന്നത്. മാഷാല്ലാ. ഷഹബാസോ? ആ കൊറേ എത്തിയോ? ആ എന്താണ്, എന്നാലും ഇപ്പൊ അമ്മ ജുസീന്റെ താഴെയാണ്, അതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? താഴെയാണ്. അപ്പൊ ഇൻഷാല്ലാ നമ്മളൊന്നുകൂടി ഉഷാറാക്കണം അല്ലേ. ഇപ്പൊ ഈ ഒരു സമയത്ത് കൊറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അറിയണ്ടോ?
7: ഏ,
3: ഹിഫ്ള് സുഹൃത്തുക്കള് ഖുർആൻ മുഴുവനോ? ഖുർആൻ മുഴുവനോ നോക്കി ഓതലല്ല പറഞ്ഞു, കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന്. മാഷാല്ലാ, മുഴുവൻ ഓതിയിട്ടുണ്ട് അല്ലേ. ആ ഖത്തം ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സ്കൂളിൽ നിന്ന് ഖത്തം ചെയ്യുക, അതിന് ഖത്തം ചെയ്യാന്ന് പറയാം, നോക്കി ഓതലാണ് അല്ലേ. ഓക്കെ, മോന് പറയൂ. മാഷാല്ലാ, കാണാതെ ആ നോക്കി ഓതിയിട്ടുണ്ട്. ആ അപ്പൊ കാണാതെ പഠിക്കും നമ്മൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും ഓതുകയും വേണം. നിങ്ങൾ ദിവസം ഓതാറുണ്ടോ? അത് എന്താണ്, നമ്മൾ ഉമ്മയും ഇപ്പൊക്കെ പറയുമ്പോഴാണോ ഓതാറ്, അല്ല നമ്മൾ തന്നെ ഖുർആൻ എടുത്തിട്ട് ഓതലുണ്ടോ? അപ്പം നമ്മൾ ഖുർആനൊക്കെ എടുത്ത് ഇങ്ങനെ ഓതായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അനിയത്തിമാരും അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അവരും ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണതാണ് അല്ലേ. നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇക്കാക്ക പഠിക്കുമ്പോ അടുത്ത് വന്നിരിക്കും അല്ലേ.
4: എന്നിട്ട്
3: മാഷാല്ലാ, നല്ല മോളാണപ്പോ അല്ലേ. ഫാത്തിയൊക്കെ പഠിപ്പിച്ചാലും പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫൗസാന്റെ, ഷഹബാസിന്റെ
4: നല്ല കുട്ടിയാണ്.
3: അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫഹ്മാനെ ചോദിച്ചാ പറയും ചെലപ്പോ വികൃതി. നമ്മൾ സ്നേഹമുള്ളതുകൊണ്ടാണ് വികൃതി കാട്ടുന്നത് അല്ലേ. ആ ഓക്കെ. ഷഹബാസോ?
7: അവള് ഇടക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ദൂരത്തിൻ.
3: ആ അപ്പൊ നമ്മള്, അപ്പൊ അതിന് എന്ത് മനസ്സിലായി? നമ്മൾ നല്ല കുട്ടികളായിട്ട് ഖുർആനൊക്കെ പഠിച്ചാലാണ് അവരെന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. അപ്പൊ അതാണ് ഖുർആനോട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ. അതാണ് എന്താണ്, ഒരു അദബുണ്ട്. എന്താ വെച്ചാൽ ഖുർആൻ നമ്മൾ പഠിക്കുന്നത്, ഖുർആനൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കണത്, അത് കീറാതെ അതിലൊന്നും വരയാതെ നല്ല എന്താണ് സൂക്ഷിക്കുന്നത് കാണണം കുട്ടികൾ. അപ്പൊ അവര് എന്ത് ചെയ്യൂല, ആ അത് കാക്കാന്റെ ഖുർആനാണ്, ഇത് എടുക്കരുത്, കീറരുത്, ഇത് വല്യമ്മാന്റെ ഖുർആനാണെന്ന് പറയും. നമ്മളത് ഖുർആൻ ഇങ്ങനെ എടുത്ത് എവിടെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിട്ടാലോ? ആ ഒരിക്കലും നമ്മൾ ഖുർആൻ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളോ ഒന്നും അങ്ങനെ ചെയ്യരുത് അല്ലേ. നമ്മളൊക്കെ പുസ്തകമൊക്കെ എടുത്തു വെക്കുന്നത് പോലെ ഖുർആനും നല്ല എന്താണ് കുട്ടികളൊന്നും പെട്ടെന്ന് വലിച്ചിടാൻ പറ്റാത്ത നല്ല നിലക്കൊക്കെ എടുത്തു വെക്കണം അല്ലേ. ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം നമ്മൾ. ആ വേറെ ബുക്ക് വെക്കാൻ പാടില്ല. ഖുർആൻ നമ്മൾ ബഹുമാനിക്കണം അല്ലേ. അതുപോലെ വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യെസ്, ഖുർആൻ ഓതേണ്ടത്. അപ്പോൾ ഖുർആനോടുള്ള അങ്ങനത്തെ മര്യാദകളുണ്ട്. പിന്നെ നമ്മൾ നല്ലതാണെന്ത് ഉദു ചെയ്തിട്ട് ഖുർആൻ ഓതാനിരിക്കുക അല്ലേ. നിങ്ങൾ ഉദു ചെയ്യലുണ്ടോ ഖുർആൻ ഓതുമ്പോൾ? ഉണ്ടോ? ആ അപ്പോൾ പിന്നെ ഓൾറെഡി ഉദു ഉണ്ടാവുമല്ലോ. ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പോൾ അല്ലെങ്കിലോ നമ്മൾ ചളിയും ഇതൊക്കെ ആവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായി കൈയും കാലൊക്കെ കഴുകി ഉദുവൊക്കെ ചെയ്തിട്ട് നമ്മൾ വൃത്തിയുള്ള സ്ഥലത്തിരുന്നിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഖുർആനോടുള്ള റെസ്പെക്റ്റാണ്. കാരണം ഖുർആൻ എന്താണ്, സാധാരണ പുസ്തകമാണോ? അല്ല. എന്താണ് പിന്നെ? മാഷാല്ലാ, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആൻ കൂടെ. വേദഗ്രന്ഥമാണ് നമുക്ക് അള്ളാഹു തന്ന കിതാബാണ്. എന്ത്? അൽ കിതാബ് അല്ലെ, വേദഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനത്തെ എത്ര വേദഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ ഖുർആൻ പോലെ മുഴുവനായിട്ട് പുസ്തക ഇതിൽ കൊടുത്തത്? ക്രോഡീകരിച്ച് ആ തൗറാത്ത്, ഇഞ്ചീല്, ആ മാഷാല്ലാ നല്ല കുട്ടികളാട്ടോ. സബൂർ ആ തൗറാത്ത് മൂസാ നബി അലൈഹി സ്സലാമിന് കൊടുത്തു അല്ലേ, ഇഞ്ചീല് ഈസാ നബി അലൈഹി സ്സലാമിന് കൊടുത്തു, അതുപോലെ തന്നെ സബൂർ ദാവൂദ് നബി അലൈഹി സ്സലാമിന് കൊടുത്തു, നമ്മൾ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്സലാമിന് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് അള്ളാഹു തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഖുർആനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടായാലോ, ഓക്കെ? ആ അപ്പോൾ ഖുർആനെ പറ്റിയുള്ള ഒരു പാട്ട് കേൾക്കാം.
6: ഖുർആൻ

0: അപ്പൊ ഖുർആൻ നമ്മളെ വിളിക്കുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഖുർആൻ അനുസരിച്ച്, ഖുർആൻ പഠിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്കാണ് പോകാൻ പറ്റുക. അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു അർഹത നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ഖുർആൻ ഓതാൻ പഠിക്കണ്ടേ? ചില ആളുകളൊക്കെ ഖുർആൻ ഓതുന്ന് കേട്ടാൽ നമുക്ക് ആകെ കൂടി എന്തായി പോവും, ഓരോ അക്ഷരങ്ങൾ തന്നെ മാറിപ്പോവും. അപ്പോൾ ഖുർആൻ പാരായണത്തിൽ കുറേ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കുട്ടികൾ എന്നുള്ള നിലക്ക് എൻ്റെ കൂടെയുള്ള ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന പൂമരത്തണലിലെ കൂട്ടുകാരായ നിങ്ങളോട്, ഇത് കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, അക്ഷരങ്ങൾ ശരിക്ക് പഠിക്കണം. അക്ഷരങ്ങൾ ശരിക്ക് പഠിക്കണം. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ മഹ്റജുകളുണ്ട്. ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് മുതൽ നമ്മൾ അലിഫ് ബാ താ സ അങ്ങനെ പഠിച്ചിട്ട് പോകും അല്ലേ? അപ്പോൾ ഓരോന്നും ശരിക്കും എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിധമൊക്കെ ശരിയാവും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ആ അക്ഷരങ്ങൾ പഠിച്ചാൽ പിന്നെ ഫത്ഹ്, കസ്ർ, ദമ്മ്, സുക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ വരും. പിന്നെ നമ്മൾ അതിങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് പിന്നെ ഖുർആൻ കൂട്ടി ഓതൂലേ? അപ്പോൾ ആ നിയമങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കും. നീട്ടേണ്ടതും അല്ലേ, മണിച്ചോതേണ്ടതും നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ആ എന്താണ് എന്തൊക്കെ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് ചിലപ്പോൾ പഠിച്ചു വരണേ ഉണ്ടാവുള്ളൂ, മൂന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരും ടീച്ചർമാർ. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തൂടെ? ആ എന്നാൽ കുട്ടികൾ അതും ചെയ്യൂല. ചില കുട്ടികൾ ഖുർആൻ ഓതും, അവരതങ്ങനെ ഓതും, പക്ഷെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കൂല. അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഓതുമ്പോഴാണ്, ശ്രദ്ധിച്ച് ഓതുമ്പോൾ നമ്മൾ തെറ്റുകളൊക്കെ കുറേ കുറയും ഇല്ലേ? അപ്പോൾ പാരായണത്തിൽ വരുന്ന ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾ എന്തു ചെയ്യണം, ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓതാൻ. അപ്പോൾ ചില അക്ഷരങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച പോലെ പറയേണ്ട അക്ഷരം ഉണ്ടാവും, ചിലത് ഇങ്ങനെ ഗൗരവത്തിൽ പറയേണ്ട അക്ഷരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകളാണ്. അതേപോലെ ഒരുപാട് ഖുർആൻ ഓതുന്ന പണ്ഡിതന്മാരായ ആളുകൾ, വലിയ വലിയ ആലിമീങ്ങൾ, കാരിയങ്ങൾ, ഖുർആൻ ഓതുന്നവരൊക്കെ ഖുർആൻ്റെ ഓത്തുങ്ങൾ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? അതുപോലെ ഓതണം എന്നുള്ള അല്ലേ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്, ഇഷ്ടംപോലെ കഥകളുണ്ട്. ആ കഥകളിലൂടെ നമ്മൾ അള്ളാഹു കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇല്ലേ? ആ അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു ഒരു കഥ നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ഒരു കഥ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ആ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ ഖുർആനിലുള്ള വന്നിട്ടുള്ളൊരു കഥ പറഞ്ഞുതരട്ടെ. ഓക്കെ, കഥ ശ്രദ്ധിച്ച് കേൾക്കണം, അതിന് ശേഷം ഞാൻ ചോദിക്കും ഈ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, അബ്രഹത്ത് എന്നൊരു രാജാവ് കഅബ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടെ കുറേ ആനകളുമായിട്ട് വന്നു, ആനകളുടെ സൈന്യവുമായിട്ട് വന്നു. അപ്പോൾ വരുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബ് എന്ന ആരാണ്? അബ്ദുൽ മുത്തലിബ് നമുക്കറിയാം അല്ലേ, ആരാണ് നബിൻ്റെ ആ ഉപ്പാൻ്റെ ഉപ്പയാണ്. ഇദ്ദേഹത്തിൻ്റെ കുറേ ഒട്ടകങ്ങളെ അബ്രഹത്ത് പിടിച്ചു. അപ്പോൾ അബ്രഹത്ത് പിടിച്ച സമയത്ത് അബ്ദുൽ മുത്തലിബ് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പിടിച്ച ആ ഒട്ടകങ്ങളെ ഞങ്ങൾക്ക് എനിക്ക് വിട്ടുതരണം, അതെൻ്റെ ഒട്ടകങ്ങളാണ്. അപ്പോൾ അബ്രഹത്ത് കളിയാക്കി, ഈ കഅബ പൊളിക്കാൻ വന്നതാണ് ഞാൻ, ഈ ആനകളുമായി പൊളിക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, നിങ്ങൾ പിടിച്ച ഒട്ടകങ്ങൾ എൻ്റെതാണ്, നിങ്ങൾ ഇപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞു പോകുന്ന ആ കഅബക്ക് ഒരു ഉടമസ്ഥനുണ്ട്, ആ ഉടമസ്ഥൻ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് ഈ അബ്രഹത്ത് രാജാവിൻ്റെ മുഴുവൻ ആനകളെയും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകമായി പറഞ്ഞയച്ച ഒരു കൂട്ടം പക്ഷികൾ, ചെറിയ പക്ഷികൾ, അതിൻ്റെ കൊക്കിലും ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് വന്ന് ഈ ആനകളുടെ മേലെ ഇട്ടുകൊണ്ട് അതിനൊക്കെ നശിപ്പിച്ച് കളയാണ്. അള്ളാഹു സംരക്ഷിച്ചു കഅബ, അള്ളാഹു സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു കഥ നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുൻപാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്?
1: നമ്മൾ അഹങ്കാരപ്പെടരുത്,
0: അഹങ്കാരികളാവരുത് അല്ലെ. അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. മാത്രമല്ല ഖുർആനിൽ ഇത് നമുക്ക് പറഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഖുർആനിലുണ്ട്. അപ്പോൾ മുമ്പ് നടന്നതും ചരിത്രത്തിൽ കഴിഞ്ഞതൊക്കെയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഖുർആൻ പഠിച്ച് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് സ്വഭാവമുള്ള ആളുകളാകണം? പിന്നെ സൽസ്വഭാവികളായി മാറണം, സൽസ്വഭാവികളായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ എവിടെ പ്രവേശിക്കുള്ളൂ?
1: സ്വർഗത്തിൽ.
0: കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഏറ്റവും കൂടുതൽ സൽസ്വഭാവികളായ ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഹുസ്നുൽ ഖുൽഖ് അഥവാ സൽസ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ അതിനോടുള്ള ഏറ്റവും വലിയ മര്യാദ എന്ത് തന്നെയാണ്? എന്താണ്? വെറുതെ ഖുർആൻ ഓതൽ മാത്രമാണോ?
2: അല്ല.
0: മാഷാല്ലാഹ്, ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മള് ജീവിതത്തിൽ പകർത്തണം. മാഷാല്ലാഹ്, പകർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം അല്ലേ. നല്ല കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഒന്നാമത് നമ്മൾ ഖുർആൻ പാരായണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തജ്വീദ് നന്നായിട്ട് പഠിക്കണം, അക്ഷരങ്ങള് തെറ്റിപ്പോവാതെയും ആയത്തുകൾ ഫത്ഹും കസറും ഒക്കെ മാറാതെയും ഒക്കെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ശ്രദ്ധിച്ച് ഉഷാറായിട്ട് പഠിക്കുന്ന കുട്ടികളാവണം നിങ്ങൾ. ആവൂലേ? നിങ്ങൾ മാത്രമല്ല, പൂമരത്തണലിലുള്ള അത് കേൾക്കുന്ന ഇതിൻ്റെ ശ്രോതാക്കളായ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇവിടെ നമ്മൾ ഖുർആനെ പറ്റി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതും പഠിച്ചതും കേട്ടതുമൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം, ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്തൊരു അവസരത്തിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: മാഷാല്ലാ, വളരെ നല്ല ഒരു സംസാരം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പൂമരത്തണലിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരുമായി ഇതുവരെ സഹവസിച്ചത് അമീർ ഒറ്റപ്പാലം.
4: ഖുർആനിലോടുള്ള ആദരവ് എന്ന വിഷയത്തിൽ നമ്മുടെ കുട്ടികളുമായി അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്.
3: മനോഹരമായൊരു സംസാരമായിരുന്നു അത്.

0: നമുക്ക് നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കാം അല്ലേ അബ്ദുള്ള?
1: അതെ.
0: ഓക്കെ, നബീൽ സലാഹിയാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അറിയാവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ എന്നാണ് വിഷയം.
0: നോക്കാം നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് ശ്രമിക്കാം.
2: വ്യാപാരി സുഹൃത്തിന് കുടുംബവുമൊത്ത് ഹജ്ജിന് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഭാഗ്യം തുണച്ചില്ല. വെയ്റ്റിംഗ് ലിസ്റ്റിൽ സാധ്യതയില്ലാത്ത ഇടമായിരുന്നു നറുക്കെടുപ്പിൽ കിട്ടിയത്. പ്രത്യേക പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര മേധാവികൾക്ക് അപേക്ഷ നൽകിയെങ്കിലും ഫലം നിരാശയായിരുന്നു. എങ്ങനെയെങ്കിലും ഹജ്ജിനു പോകണമെന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. ഒരു നാൾ ജോലിക്ക് പോകാൻ ഞാൻ റോഡരികിൽ നിൽക്കവേ അദ്ദേഹം അരികിൽ കാർ പാർക്ക് ചെയ്തു പടച്ചോനെ സ്തുതിച്ചു. ഹജ്ജിനു പോകാനുള്ള മാർഗം തെളിഞ്ഞു എന്നു പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അത്തവണ ആദ്യമായി സ്വകാര്യ ഹജ്ജ് യാത്രാ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് നിരക്കിൽ ഏതാനും പേരെ ഹജ്ജിന് കൊണ്ടുപോകണം എന്ന് ഉത്തരവ് നൽകിയിരുന്നു. ഈ ഉത്തരവ് പ്രകാരമാണ് സുഹൃത്തിന് ഭാഗ്യം തെളിഞ്ഞത്. ഏതാണ്ട് സർക്കാർ നിരക്കിൽ തന്നെ അദ്ദേഹത്തിന് ഹജ്ജിനു പോകാൻ സാധിച്ചു. പടച്ചവൻ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ, എപ്പോൾ, ഏതെല്ലാം വഴിക്ക് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല എന്ന അത്ഭുതം ഞങ്ങൾ പങ്കുവച്ചു. ഭാര്യയ്ക്ക് അത്യാവശ്യമായി വലിയ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന് വേവലാതിപ്പെട്ട ഓഫീസറുടെ കാര്യം ഓർമ്മ വരുന്നു. രണ്ടു മൂന്ന് ആശുപത്രികൾ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയാത്ത വലിയ തുകയാണ് ചെലവ് ആവശ്യപ്പെട്ടത്. മറ്റൊരു സംസ്ഥാനത്തിൽ ഗവൺമെന്റ് അധീനതയിലുള്ള വളരെ ചെലവ് കുറഞ്ഞ ഒരു ആശുപത്രിയിൽ ഭാര്യയുടെ സർജറിക്കായി പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് അദ്ദേഹം ആഴ്ചകൾക്ക് ശേഷം സന്തോഷത്തോടെ പങ്കുവച്ചത്. നാട്ടിലുള്ള ഒരാളെ അവിചാരിതമായി കാണുകയും മേലാശുപത്രിയിൽ അയാളുടെ മകൻ ജോലിക്കാരനാണ് എന്ന് അറിയുകയും മകന്റെ ഫോണിൽ ബന്ധപ്പെടുകയും അങ്ങനെ ആ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാനും ദിവസം അവിടെ താമസിക്കേണ്ടി വന്നെങ്കിലും നാമമാത്രമായ ചെലവ് മാത്രമേ വന്നതുള്ളൂ. പടച്ചവൻ തുറന്നുതരുന്ന മാർഗങ്ങൾ എത്രമേൽ അതിശയകരം. ഏതാനും വർഷങ്ങൾക്കു മുമ്പ് മകന് വൈദ്യപഠന അവസരം ലഭിച്ചപ്പോൾ ആവശ്യമായ വലിയ തുകയെക്കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരം ഓഫീസിലേക്ക് വന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്റെ ആവശ്യം ഫോൺ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു ലോൺ ആവശ്യമുണ്ടോ, ശ്രമിക്കണമോ എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമകൾ നടത്തുന്ന ട്രസ്റ്റിൽ നിന്ന് എനിക്ക് പലിശരഹിത വായ്പ അനുവദിച്ചു തന്നു. അപ്രതീക്ഷിതമായി ഒരു വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. എന്റെ ആവശ്യം പ്രത്യേകമായി പരിഗണിക്കുകയും 5 വർഷത്തിനിടയിൽ 5 തവണകളായി കൊടുക്കുന്ന തുക എനിക്ക് ഒന്നിച്ചു തരാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ചില അവസരങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു മാർഗം ഉണ്ടോ എന്നുപോലും അറിയില്ല. പക്ഷേ നമുക്ക് മുന്നിൽ അതങ്ങനെ അറിയാതെ തുറന്നുവരും. ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തൻ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അറിയാവാതിലുകൾ തുറന്നുതരും.
0: ജസാകല്ലാഹു ഖൈറ, നല്ലൊരു സന്ദേശമാണ് നുറുങ്ങുകളിലൂടെ കേട്ടത്. അറിയാവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ
1: നബീൽ സലാഹിയാണ് അവതരിപ്പിച്ചത്.
0: അടുത്തതായി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയാണ് അസ്മാഉൽ ഹുസ്ന. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് തുടർച്ചയായി ഈ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ ഏറെ പ്രാമാണികമായി കൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
1: ദാനമേകുന്നവൻ, ഔദാര്യം കനിയുന്നവൻ എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 വിശേഷണങ്ങളുടെ വിശേഷങ്ങളാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും ഏറെ പുണ്യമുള്ള, സ്വർഗത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽമുഅത്തി എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽമുഅത്തി എന്ന നാമം, അതിൻ്റെ അർത്ഥം അവനാണ് നൽകുന്നവൻ, ദാനമേകുന്നവൻ, ഔദാര്യം കനിയുന്നവൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകിയിട്ടുള്ളവനാണ്. അല്ലാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടികൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നവൻ അൽ മുഅത്തി ആയ അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. ഒരു മനുഷ്യന് ഓക്സിജൻ വേണം, അവന് വായുവും വെള്ളവും വേണം, അവന് ഭക്ഷണം വേണം, അവനീ ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ വെള്ളം ആകാശലോകത്ത് നിന്ന് ചൊരിഞ്ഞു നൽകുന്നവൻ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് നൽകുന്നത്, സംവിധാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അൽ മുഅത്തി എന്ന നാമം അവനുണ്ട്. ദാനം നൽകുന്നവൻ, അതുപോലെ തന്നെ ഔദാര്യം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അല്ലാഹുവിൻ്റെ അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദാനവും ഔദാര്യവും സൃഷ്ടികളും ചെയ്യും, പക്ഷേ സൃഷ്ടികളുടെ ദാനവും ഔദാര്യവും പോലെയല്ല അല്ലാഹുവിൻ്റെ ദാനവും ഔദാര്യവും. സൃഷ്ടികളൊരു പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ദാനം ചെയ്തേക്കാം, ചിലപ്പോൾ ആ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ മാത്രം ചെയ്തു, പക്ഷേ ലഭിച്ച വ്യക്തിക്ക് എപ്പോഴും ആവശ്യമുള്ളവനാണ്. പക്ഷെ ഒരു മനുഷ്യൻ, യാദർച്ഛികമായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി അവന് എപ്പോഴും ആവശ്യമുണ്ട്, പക്ഷേ ഉള്ള സമയത്ത് കൊടുത്തു, പക്ഷെ പിന്നീട് കൊടുക്കാൻ തയ്യാറാവില്ല. മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യക്കാരനെ പരിഗണിച്ചുകൊണ്ട് അവന് ദാനങ്ങൾ നൽകും, പക്ഷെ അത് എപ്പോഴുമാകുമ്പോൾ കൊടുക്കുന്ന വ്യക്തിക്കും ഒരു പക്ഷേ പിന്നീട് മനസ്സിന് മടുപ്പ് വരുന്നൊരവസ്ഥ ഉണ്ടാകും. പക്ഷെ അല്ലാഹു അങ്ങനെയല്ല, അല്ലാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യനാണെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയോട് വാങ്ങുന്ന വ്യക്തി ധിക്കാരം പ്രവർത്തിച്ചാൽ പിന്നെ കൊടുക്കുന്നത് പോലും തടഞ്ഞു വെക്കും. അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹുവിനോട് ഏറ്റവും വലിയ അക്രമം പ്രവർത്തിച്ച ഇവിടെയുള്ള ഇതരമത വിശ്വാസികളോടും, അതായത് അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ഏറ്റവും വലിയ സത്യത്തിനെതിര് നിന്നുകൊണ്ട് അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചവർ, അല്ലാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വാദിച്ചവർ, അല്ലാഹു ജനിച്ചതാണ് എന്ന് വാദിച്ചവർ, അല്ലാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വാദിച്ചവർ, ഇവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാഹുവിൻ്റെ അൽ മുഅത്തി എന്ന നാമത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർക്കെല്ലാവർക്കും അല്ലാഹു അവൻ ദാനമേകുന്നു, കനിഞ്ഞു നൽകിക്കൊണ്ടേയിരിക്കുന്നു. മഴ അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും കനിഞ്ഞു നൽകുന്നു. അതുപോലെ തന്നെ വെള്ളം, വായു, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു, ദാനമേകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രാപഞ്ചികമായ എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും, കൃഷി, അതുപോലെ തന്നെ വെള്ളം, വായു, ഇങ്ങനെ പ്രാപഞ്ചികമായി എടുത്തു നോക്കിയാൽ തന്നെ ഒരു മനുഷ്യന് അവൻ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി കെട്ടവനും അല്ലാഹു ദാനമേകുന്നു. അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച വ്യക്തിയോടും അല്ലാഹു ദാനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദുനിയാവിൽ അല്ലാഹു അങ്ങനെയാണ്. അൽ മുഅത്തി എന്ന് പറയുമ്പോൾ തന്നോട് ധിക്കാരം പ്രവർത്തിച്ചവർക്ക് പോലും തിരിച്ച് ദാനം നൽകുന്നവൻ, അതാണ് അല്ലാഹു അൽ മുഅത്തി എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപാധികളില്ലാതെ ചോദിച്ചവനും ചോദിക്കാത്തവനും വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് അവൻ്റെ ദാനങ്ങൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നാമം തിരുവചനങ്ങളിലാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ വല്ലാഹു മുഅത്തി, അല്ലാഹുവാണ് നൽകുന്നവൻ. അവിടെയാണ് അൽ മുഅത്തി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വാനൽ ഖാസിം, അല്ലാഹു നൽകുന്ന കാര്യങ്ങളെ വീതിച്ചു നൽകുന്ന അൽ ഖാസിം ഞാനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ തുടക്കഭാഗം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതാല ഖൈറുദ്ദേശിക്കുന്നുവെങ്കിൽ അവന് മതത്തിൽ പരിജ്ഞാനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വല്ലാഹു മുഅത്തി, അല്ലാഹു മുഅത്തിയാണ്, അല്ലാഹു ദാനം നൽകുന്നവനാണ്, അല്ലാഹു ധർമ്മം നൽകുന്നവനാണ്, യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള ഈ ഒരു നാമത്തെ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ തരുന്നത് വഅനൽ ഖാസിം, പ്രവാചകൻ പറയുന്നത് ഞാനാണത് വീതിച്ചു കൊടുക്കുന്നത്. കാരണം റിസാലത്ത് ഏൽപ്പിക്കപ്പെട്ടത് പ്രവാചകനാണ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം ലഭിച്ചത് പ്രവാചകനിലൂടെയാണ്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകനിലേക്ക് എത്തിച്ചു. ആ പ്രവാചകനാണ് എല്ലാവർക്കും അത് പറഞ്ഞുകൊടുത്തത്, സഹാബത്തിന് പറഞ്ഞുകൊടുത്തത് പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെയാണ് പിന്നെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സഹാബത്താണ് പിന്നെയുള്ള ആളുകൾക്ക്, താബിഊകൾക്ക്, ആ താബിഊകൾ തബൂത് താബിഊകൾക്ക് അങ്ങനെ കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിയത്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എത്തിയത്, ഹിദായത്തിൻ്റെ വെളിച്ചമെത്തിയത് അത് ആ പ്രവാചകനിലൂടെ, അള്ളാഹു നൽകിയത് പ്രവാചകനിലൂടെയാണ് എന്നത് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. എന്നാൽ എല്ലാ വിഷയവും അങ്ങനെയല്ല. അള്ളാഹു പ്രാപഞ്ചികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ആ രൂപത്തിലല്ല. അത് മുസ്ലിമിനും അമുസ്ലിമിനും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്, വായു വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ. എന്നാൽ ഹിദായത്ത് അത് പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല വീതിച്ചു നൽകി. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്നത് നമ്മളിവിടെ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, ഇന്നക ലതഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. റസൂലെ, താങ്കൾക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ ഒരു കാരണമാണ്, തബ്ലീഗാണ്, എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതാണ് അൽ ഖാസിം, പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഹിദായത്ത്, സമ്പത്ത്, സൗന്ദര്യം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. ഓരോ ആളുകളെയും അതിൻ്റെ പ്രകൃതിയിൽ സൃഷ്ടിച്ചത്, കണ്ണെവിടെ വരണം, മൂക്കെവിടെ വരണം, വായെവിടെ വരണം, അവൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെയെല്ലാം നിശ്ചയിക്കുന്നതും അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത്, റബ്ബുനല്ലദി അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. എല്ലാ സൃഷ്ടി വൈഭവങ്ങളെയും സൃഷ്ടിച്ച് അതിൻ്റെ പ്രകൃതി നൽകിയവൻ, അഅത കുല്ല ഷൈഇൻ ഖൽഖഹു, എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സൃഷ്ടി രൂപം നൽകിയവൻ അത് അല്ലാഹുവാണ്, അൽ മുഅത്തിയായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എന്നിട്ട് അതിന് മാർഗദർശനം കാണിച്ചവനും അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ പൊതുവായി എല്ലാ മനുഷ്യർക്കും നൽകുന്നതുണ്ട്. എന്നാൽ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വതആല ധർമ്മമേകും, അല്ലാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും. അത് വിശ്വാസികൾക്ക് മാത്രമായി ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ബറക്കത്ത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, സമയത്തിൽ ബറക്കത്തുണ്ടാകും, പ്രവർത്തനങ്ങളിൽ ബറക്കത്തുണ്ടാകും, ജോലിയിൽ ബറക്കത്തുണ്ടാകും, കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, എന്നിങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, അത് വിശ്വാസികൾക്കുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹിദായത്ത്, അള്ളാഹുവിൻ്റെ തൗഫീക്ക്, ഇതെല്ലാം വിശ്വാസികൾക്ക് പ്രത്യേകമായി കൊണ്ട് ഉണ്ടാകും എന്നതാണ്, അള്ളാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും എന്നതാണ് അൽ മുഅത്തി എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഈ ലോകം വെടിഞ്ഞ് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു പ്രത്യേകമായി ചില ആളുകൾക്ക്, ഏഴു വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. അവിടെയും അള്ളാഹു അൽ മുഅത്തി എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു കനിഞ്ഞ് നൽകുന്നവനാണ്. അതുപോലെ തന്നെ വിചാരണ കഴിഞ്ഞ് സ്വർഗനരകങ്ങളുണ്ട്, വിശ്വാസികൾക്ക് മാത്രമായി സ്വർഗമൊരുക്കി വച്ചിട്ടുണ്ട്. അവിടെയാണ് അൽ മുഅത്തി എന്ന നാമം. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ആ സ്വർഗത്തിലുള്ളത്? ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് മറ്റൊരു പുതിയൊരു സാമ്രാജ്യമായി മാറുന്ന ആ സ്വർഗലോകം, അത് വിശ്വാസികൾക്ക് മാത്രമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന സ്വർഗം ലഭിക്കുന്നത് അത് അല്ലാഹു അൽ മുഅത്തിയായ അല്ലാഹ് വിശ്വാസികൾക്കു മാത്രമായി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വിശ്വാസികൾക്കു മാത്രമായി പ്രത്യേകമായി അല്ലാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളും പ്രത്യേകമായ ബറക്കത്തുകളും ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്കും അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയാണ്, വഅമ്മല്ലദീന സുഇദു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് സുഹൃദവാനായിക്കൊണ്ട് മാറിയ ആളുകൾ അവരെങ്ങനെയായിരിക്കും? ഫഫിൽ ജന്ന, അവർ സ്വർഗത്തിലായിരിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ സ്വർഗത്തിലേക്കായിരിക്കും പ്രവേശിക്കുക. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിരിക്കും. എന്നൊന്നും മരണമില്ലാത്ത ഒരു ജീവിതം, എന്നും യുവാക്കളായിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ നന്മയല്ലാതെ മറ്റൊന്നുമില്ല, വിശിഷ്ടമായതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. അത് വിശ്വാസികൾക്ക് മാത്രമായിക്കൊണ്ട് ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് പറയാണ്, മാ ദാമത്തിസ് സമാവാത്തു വൽ അർദ് ഇല്ലാ മാ ശാ റബ്ബുക അതാഉൻ ഗൈറ മജ്ദൂദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളോളം വിശാലമായ ആ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് വിശ്വാസികളെ കയറ്റും. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്കു മാത്രമേ പ്രവേശിക്കാൻ സാധ്യമുള്ളൂ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റൊരു പ്രവാചകനും മറ്റൊരു രാജാവിനുമില്ലാത്ത പ്രത്യേകമായ സ്ഥാനങ്ങളും മാനങ്ങളും അധികാരങ്ങളും നൽകി എന്നുള്ളതാണ്. അത് ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, മറ്റൊരു രാജാക്കന്മാർക്കുമില്ലാത്ത ഒരു പദവി നീ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, അതുപോലെ തന്നെ ജിന്നുവർഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ഇഴജന്തുക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു സ്ഥാനം നൽകി ആദരിച്ചു. ഇതൊക്കെ കൊടുത്തതിന് ശേഷം അല്ലാഹു പറയാണ്, ഹാദൽ മതാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഇത് അല്ലാഹു നിനക്ക് നൽകിയതാണ്, ഒന്നുകിൽ നീ ഇതുകൊണ്ട് ഉപകാരമെടുത്തുകൊള്ളുക, അല്ലെങ്കിൽ നീ ഇതിനെ പിടിച്ചു വച്ചുകൊള്ളുക. ബിഗൈരി ഹിസാബ്, ഇതിൽ യാതൊരു കണക്കും നോക്കാതെ തന്നെ യഥേഷ്ടം നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു സ്ഥാനവും മാനവും ഒരു സംഭവവും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകി, സുലൈമാൻ നബി അലൈഹി സ്ലാമിന് നൽകി. ഇതെങ്ങനെ ലഭിച്ചു? പ്രാർത്ഥനയിലൂടെയാണ് ലഭിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ അൽ മുഅത്തി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ എന്തും നൽകും, അവൻ്റെ ഖജനാവിൽ നിന്നൊന്നും കുറയാനില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. ധാരാളമായി നൽകുന്ന ആ റബ്ബ് അൽ മുഅത്തിയായ അല്ലാഹു, അവൻ്റെ ഖജനാവ് വിശാലമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. നമുക്കാവശ്യമുള്ളതെന്തും അല്ലാഹുവിനോട് ചോദിക്കാം. ആ ചോദിച്ചത് റബ്ബു സുബ്ഹാനഹു വതആല തരാൻ അവൻ കഴിവുള്ളവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ചോദിക്കുന്നവനും ചോദിക്കാത്തവനും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നൽകാൻ കഴിവുള്ളവനാണ് അൽ മുഅത്തിയായ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നതും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹുവിൻ്റെ ഈ നാമം പഠിക്കുമ്പോൾ, അല്ലാഹു അൽ മുഅത്തി എന്ന് പറയുമ്പോൾ അല്ലാഹു ഉപാധികളില്ലാതെ തന്നെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള ദാനങ്ങൾ ധർമ്മങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മുടെ സൗന്ദര്യം, നമുക്ക് നൽകിയ സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചതാണ്, അല്ലാഹു നൽകിയതാണ്, അൽ മുഅത്തിയായ അല്ലാഹുവിൻ്റെതാണ് എന്നത് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്ന് 35-ാമത്തെ എപ്പിസോഡിൽ ദാനമേകുന്നവൻ ഔദാര്യം കനിയുന്നവൻ ഈ വിശേഷണങ്ങളെക്കുറിച്ചാണ് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി ശ്രോതാക്കളോട് സംസാരിച്ചത്.
1: ഇനിയൊരു കഥ പറയാം.
0: കഥ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പേര് അബ്ദുസലാം വീട്ടിയാണ്
1: അല്ലേ.
0: ഈ കഥ പറയാം എന്ന എപ്പിസോഡ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ സ്വരത്തിലൂടെ തന്നെയാണ് ഇന്നത്തെ കഥയും ശ്രോതാക്കൾ കേൾക്കാൻ ഇരിക്കുന്നത്.
1: സന്തോഷത്തിന്റെ കണ്ണീർ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന തുടർക്കഥയുടെ 18-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്.
0: അതിൽ ഏതായാലും നമുക്ക് കഥ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 18, സന്തോഷത്തിൻ്റെ കണ്ണീർ. ജാഫു, നീ അറിഞ്ഞോ പുതിയ വർത്തമാനം? റുഷ്ദ അനിയനെ വിളിച്ച് സന്തോഷത്തോടെ വിഷയാവതരണത്തിന് തുടക്കമിട്ടു. അറിഞ്ഞു, ചെറിയപ്പ മറ്റന്നാൾ ഗൾഫിൽക്ക് പോണ വർത്താനല്ലേ? അതും ഒരു പുതിയ കാര്യ? പക്ഷേ അതിൽ പുതുമയൊന്നുമില്ലല്ലോ. ഗൾഫിന്ന് വന്നോലെ തിരിച്ചു പോകുന്നത് സാധാരണയാണ്. പുതിയ വിഷയം വേറെയാ. ചെറിയപ്പ ഉമ്മനോടൊരു പുതിയ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. അതായത്, നാളെ ഇവിടെ സൽക്കാരാ. അയൽപ്പക്കത്തെ എല്ലാവരും വിളിച്ച് ബിരിയാണി സൽക്കാരം. നമ്മളെ പുതിയ മുറിൻ്റെ ഉദ്ഘാടനവും നാളെയാ. തീൻമേശയും കസേരകളും കട്ടിലും ഒക്കെ നാളെ കൊണ്ടുവരും. സംസാരത്തിനിടയിൽ ചെറിയാപ്പയും ഉമ്മയും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. അതിൽ കുറേ സാധനങ്ങളുമുണ്ടെന്ന് കണ്ട് റുഷ്ദ മുറ്റത്തിറങ്ങി. വാ ജാഫു, അത് നാളത്തെ സൽക്കാരത്തിൻ്റെ സാധനങ്ങളായിരിക്കും. നമുക്ക് ഇറക്കാൻ സഹായിക്കാം. ഇരുവരും സാധനങ്ങൾ ഇറക്കി വെക്കാൻ സഹായിച്ചു. പിന്നെ ചെറിയ കേസുകൾ ഓരോന്നായി വരാന്തയിൽ കൊണ്ടുവെക്കാൻ തുടങ്ങി. വലിയതെല്ലാം സുമയ്യയാണ് കൊണ്ടുവച്ചത്. സാധനങ്ങൾ അടുക്കളയിലെത്തിയ ശേഷം സുമയ്യ നാരങ്ങ വെള്ളവുമായി ചെറിയാപ്പയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് ചെന്നു. മൂന്ന് പേർക്കും നൽകി അടുക്കളയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ചെറിയാപ്പ പറഞ്ഞു, സുമി, ഈ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ. അവൾ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഗൾഫുകാരൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്ന അപൂർവം സന്ദർഭങ്ങളാണിത്. നാടും വീടും ബന്ധുക്കളെയും വിട്ട് അവർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. തെറ്റിക്കാൻ പാടില്ലാത്തൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് ഗൾഫുകാരൻ്റെ ജീവിതം. അവിടെ കുടുംബജീവിതം ഒരു പെട്ടിക്കൂട്ടിലാണ്. നാട്ടിൽ വരുമ്പോൾ എന്തൊരാനന്ദമാണ്. അപ്പോഴാണ് അണ്ണാറക്കണ്ണനെയും തെങ്ങോലകളിലിരുന്ന് ദുനിയാവിനെ നിരീക്ഷിക്കുന്ന തത്തകളെയും പാടങ്ങളിലെ കൊക്കുകളെയും കാണാൻ കഴിയുക. നാട്ടിൻപുറത്തെ ഇളങ്കാറ്റുകൾക്ക് എന്തൊരു സുഗന്ധവും കുളിർമയുമാണ്. ഞാൻ മറ്റന്നാൾ പോവുകയാണ്. പോക്കിൻ്റെ കാര്യം കേട്ടപ്പോൾ റുഷ്ദയുടെയും ജാഫറിൻ്റെയും മുഖം ഇരുളുന്നത് കണ്ട് ഹസ്സൻ അലിക്ക ഉള്ളിൽ സന്തോഷിച്ചു. തൻ്റെ കൂട്ടുകെട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വിട പറയുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകുന്നത്. സുമയ്യയുടെ മുഖത്തുമുണ്ട് ഭാവപ്പകർച്ച. മോളെ, എൻ്റെ മനസ്സിൽ വല്ലാത്ത സമാധാനമുണ്ടിപ്പോൾ. നിൻ്റെയും കുട്ടികളെയും കൂടെ 6 മാസം ഒരു ബാപ്പയായി കഴിയാൻ പടച്ചോ അവസരം തന്നു. പണുണ്ടായിന്ന് വെച്ച് സമാധാനം ഉണ്ടാകൂല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയും സ്നേഹം കൊടുത്തും വാങ്ങിയും കഴിയുമ്പോളേ സമാധാനം ഉണ്ടാവൂ. ഇനി മോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ഹസൻ അലി സുമയ്യയുടെ സംസാരം കേൾക്കാൻ മുഖത്തേക്ക് നോക്കി. ചെറിയാപ്പ, അവൾക്ക് മുഴുമിപ്പിക്കാനായില്ല. തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ സ്നേഹാധിക്യത്താൽ ചെറിയാപ്പയുടെ കൈ മുറുകെ പിടിച്ചു. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു, ചെറിയാപ്പ, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയതാണ്. ചെറിയാപ്പാനെ പടച്ചോൻ ഇവിടെ എത്തിച്ചു തന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാപ്പയും ഭർത്താവും ഇല്ലാത്ത എനിക്ക് ചെറിയാപ്പൻ്റെ കൂടെ 6 മാസം ജീവിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു ബാപ്പയിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം എനിക്ക് ഈ 6 മാസം കൊണ്ട് ചെറിയാപ്പൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. പിന്നെ എനിക്ക് മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട്. അൻവർ ഖാൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഒരു സമ്പത്താണ്. എന്തൊരു സ്നേഹമാണ് അവർക്ക് എന്നോടും മക്കളോടും. അവർക്ക് പണത്തിൻ്റെ കുറവേ ഉള്ളൂ, അതവർ സ്നേഹം കൊണ്ട് നികത്തും. അതിലേക്കാ ഇപ്പം ചെറിയാപ്പയെ എത്തിപ്പെട്ടത്. അൽഹംദുലില്ലാ, മേലായ റബ്ബിന് ശുക്ർ. ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ റുഷ്ദയും ജാഫറും കരഞ്ഞിരുന്നു. പക്ഷേ ശേഷം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ കരച്ചിൽ നിലച്ചു. മാത്രമല്ല, സന്തോഷം കൂടുകയാണ് ചെയ്തത്. ഉമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്ന് അവർക്ക് മനസ്സിലായി. ചെറിയാപ്പ നാളെ പോയാൽ പിന്നെ എപ്പോഴാ വരിക? ജാഫറിനെ അറിയേണ്ട പ്രധാന കാര്യം അതായിരുന്നു. കൂടിയ 3 മാസം. റുഷ്ദയും ജാഫറും അത് കേട്ട് തുള്ളിച്ചാടി. എനിക്ക് ബാറ്ററി മുല്ല ഓടുന്നൊരു വിമാനം കൊണ്ടുവരുമോ? റുഷ്ദ ചോദിച്ചു. തീർച്ചയായും കൊണ്ടുവരും. വിമാനം മാത്രമല്ല, ജീവനുള്ള 2 കളിപ്പാട്ടങ്ങളും ഞാൻ കൊണ്ടുവരും ഇൻഷാല്ലാ. ഒന്ന് റുഷ്ദക്കും ഒന്ന് ജാഫോനും. വീട്ടുവളപ്പിൻ്റെ മുമ്പിൽ ഒരു പിക്കപ്പ് വന്നു നിന്നു. ഹസനലി എഴുന്നേറ്റു. അതാ, നിങ്ങൾക്കുള്ള മേശയും കസേരയും എല്ലാം എത്തി. റുഷ്ദയും ജാഫറും പിക്കപ്പിൻ്റെ അടുത്തേക്കൂടി. ഡ്രൈവറും ക്ലീനറും ചെറിയാപ്പയും ചേർന്ന് സാധനങ്ങൾ ഇറക്കുന്നത് അവർ കൗതുകത്തോടെ നോക്കി. ആദ്യം കസേരകൾ, പിന്നെ ചെറിയ കട്ടിൽ, അതിനുശേഷം തീന്മേശ, ഒടുവിൽ ഒരു വലിയ കട്ടിൽ. ചെറിയ കട്ടിൽ വരാന്തയോട് ചേർന്ന മുറിയിലേക്കും ബാക്കിയുള്ളത് പുതിയ മുറിയിലേക്കുമാണെന്ന് അവരോട് ചെറിയാപ്പ പറഞ്ഞു കൊടുത്തു. കസേരകൾ ഞാൻ ഇത്താത്തേ എടുത്തോളാം, നിങ്ങളെല്ലാവരും കൂടി മേശയും കട്ടിലും കൊണ്ടിട്ടോളി. അവർ മേശയും കട്ടിലുകളും യഥാസ്ഥാനങ്ങളിലിട്ടപ്പോൾ റുഷ്ദയും ജാഫറും കസേരകൾ കൊണ്ടുപോകാൻ തുടങ്ങി.
0: മാഷാല്ലാ, ഏറ്റവും ഭംഗിയായി നല്ല ഒരു കഥ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഥ പറയാം എന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് അബ്ദുസലാം വീട്ടി. സന്തോഷത്തിൻ്റെ കണ്ണീർ എന്ന കഥയാണ് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന ഒരു സീരീസിൻ്റെ 18-ാം ഭാഗമായി കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: ഇനിയുള്ള പ്രോഗ്രാം നമുക്ക് ദൃശ്യമാണ്. നമ്മൾ പീസ് റേഡിയോയിൽ കേൾക്കുന്നത് ശബ്ദങ്ങളാണെങ്കിലും ഒരു സ്ഥലത്ത് പോയി വന്ന ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം.
0: ദൃശ്യം, അതായത് നമ്മളൊരു ഓഡിയോ സംവിധാനമായതുകൊണ്ട് നമുക്കത് കാണിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ കാഴ്ച പോലെ തന്നെയുള്ള ഒരു കേൾവിയാണ് ദൃശ്യത്തിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇബ്നു അലി എടത്തനാട്ടുകര, അതുപോലെ തന്നെ സിബ്ഗത്തുള്ള മടത്തൊടി, ഇവര് അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്.
1: അവര് ഇന്ന് പോകുന്നത് മുന്തിരി മധുരമുള്ള കമ്പത്തേക്കാണ്.
0: അപ്പൊ കമ്പത്തേക്കുള്ള യാത്രാനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് കേൾക്കാം.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുടെ മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ദൃശ്യം ശ്രോതാക്കളിലും പ്രേക്ഷകരിലും എത്തുന്നത്. പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ സഞ്ചാരം ടൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് ചിലവാക്കേണ്ട സംഗതിയാണ്, അത് പണക്കാർക്ക് മാത്രം ഉള്ള ഒന്നാണെന്നൊക്കെ. എന്നാൽ അത് ശരിയല്ല. ബസ്സിലും ചിലവ് കുറഞ്ഞ് തീവണ്ടിയിലും നമുക്ക് യാത്ര ചെയ്യാം. വളരെ ചുരുങ്ങിയ ചിലവ് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരുപാട് പ്രദേശങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ അത്തരം ഒരു യാത്രാനുഭവമാണ് പങ്കുവെക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലൂടെ ഉള്ളൊരു യാത്രയാണ്. രസകരമായ യാത്രയിലേക്ക് നമ്മെ നയിക്കുന്നത് സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. 25 രാജ്യങ്ങളിൽ കൂടുതൽ അദ്ദേഹം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ. കമ്പം തേനി എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ഒരു തണുപ്പുണ്ട് അല്ലേ? ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്?
6: പിന്നെ കമ്പം തേനി എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കൊന്നും ഒരു പ്രത്യേക പരമായിട്ടൊന്നും ഓർമ്മ വന്നില്ല. ഇപ്പോൾ കമ്പം എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം എന്ന് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. കമ്പം തേനി എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിപ്പെടാൻ കുറേ വൈകി എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത്, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ യാത്ര ചെയ്ത്, അപ്പോൾ അവസാനത്തെ ചില വീഡിയോകൾ അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സിൻ്റെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ കമ്പം തേനി അണുകുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഞാനും പോയതിന് ശേഷം ഞാനൊന്ന് എഴുതിയിരുന്നു. എഴുതിയതിന് ശേഷം ഇപ്പം ഇന്നലെയും കൂടി എടത്തനാടകരക്കാർ കമ്പം തേനി എന്ന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കമ്പം തേനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 200-300 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എത്താവുന്ന ഒരു സ്ഥലമാണ്. എടത്തനാടകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിലും നമുക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് പൊള്ളാച്ചി, പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ പഴനി, പളനിയിൽ നിന്ന് പിന്നെ നമ്മൾ ഓട്ടം ചിത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വളരെ വെജിറ്റബിളിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റുള്ള സ്ഥലമാണ് ഓട്ടം ചിത്രം എന്നുണ്ട്. അത് നമുക്ക് പോകുമ്പോൾ തന്നെ കാണും. പിന്നെ അവിടെ നിന്ന് പിന്നെ തേനി, ലാസ്റ്റ് കമ്പം എന്നാണ് നമ്മളെത്തന്നെ. അത് നമുക്കൊരു ട്രെയിനിൽ പോകാം, ബസ്സിന് പോകാം. എനിക്ക് തോന്നുന്ന ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാറെടുത്ത് പോകുന്നതാവും ഏറ്റവും സുഖം. കാരണം നമുക്ക് യാത്രക്കും നമുക്ക് ഇഷ്ടംപോലെ യാത്ര ചെയ്യാലോ, നമ്മളെ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ഒരു കാറെടുത്ത് പോകുകയാണെങ്കിൽ ഒരു 4-5 ആളുണ്ടെങ്കിൽ ഏറ്റവും സുഖകരം. അതാണെങ്കിലും രണ്ടാൾ ഡ്രൈവിങ്ങിലും ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമായിരിക്കും. ഈ ചിലവ് തന്നെ അതിനും വരുള്ളൂ.
5: നിങ്ങളെങ്ങനെയാണ് യാത്ര ചെയ്തത്?
6: ഞാനും എൻ്റെ നാല് പേരുണ്ടായിരുന്നു. ഞങ്ങൾ കാറിനാണ് യാത്ര ചെയ്തത്. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് ഇവിടെ നിന്ന് പോയി. 7 മണിക്ക് പോയി ഞങ്ങൾ ഇവിടെ പൊള്ളാച്ചി, പാലക്കാട് പൊള്ളാച്ചി അങ്ങനെ പോകണ്ട. നമുക്ക് പോണ വഴിയിലൊക്കെ നമുക്ക് കാഴ്ചകളുണ്ട്. ഈ തമിഴ്നാട്ടിൽ കടന്നു കഴിഞ്ഞാലുള്ള ഒരു സുഖം എന്താ വെച്ചാൽ, പണ്ട് കേരളത്തിൽ വന്നിരുന്ന പോലെ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് കാഴ്ചകൾ, അതായത് വെജിറ്റബിൾസിൻ്റെ കാഴ്ചകൾ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയതാണല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് ഫീൽഡ് പിന്നെ അരി അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ, തെങ്ങുകൾ, കവുങ്ങുകൾ,
5: കേരം
6: അടക്കം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലെ തെങ്ങും തോട്ടത്തിനൊക്കെ കവിച്ച് വെച്ച് പുതിയ പ്രീ പ്ലാൻസ് ആണ്. എല്ലാ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കൃഷികളാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. നമ്മളവിടെ പണ്ട് അങ്ങനെ അന്നിങ്ങനത്തെ ഒരു സ്ട്രക്ചർ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ തെങ്ങ് വെക്കാന്നില്ല. എന്നതല്ല, തമിഴ്നാട്ടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഓരോന്നിനും ഓരോ സെക്ഷൻ. അത് അവർ അത്രയും മനോഹരമായിട്ട് അതിനെ ഫീൽഡിൽ വർക്ക് ചെയ്യണം. ആ വർക്കിനനുസരിച്ച് അവരുടെ വിളവുണ്ടാവണം. എല്ലായിടത്തും അവിടെ എത്തുന്നവരെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്.
5: കൃഷി പറയുമ്പോൾ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ?
6: എല്ലാ കൃഷി, കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് നെല്ലിന് തൊട്ട് പിന്നെ നെല്ലാണെങ്കിലും തക്കാളി, മുളക്, പിന്നെ വെജിറ്റബിൾസ് എല്ലാം എ ടു സെഡ് എന്ന് പറയാം.
5: എവിടെ കൂടുതൽ കണ്ടത്?
6: അത് ഈ കമ്പത്താണ് കണ്ടത്. കമ്പം മുതൽ, അതായത് നമുക്ക് ഓട്ടം ചിത്ര എന്ന് പറഞ്ഞാൽ മനസ്സിലെ, ഓട്ടം ചിത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഭാഗത്തെ, അതായത് ഈ നമ്മളെ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാണ്, നല്ല അടിപൊളി മാർക്കറ്റാണ്. അവിടെ എല്ലാ വെജിറ്റബിളും നല്ല പോലെ കേരളത്തിലൊക്കെ ഈ സാധനങ്ങൾ കയറ്റി വരുന്നത്. അവിടെയൊക്കെ അത്രയും വലിയ മാർക്കറ്റാണ്, നല്ല ഉഷാറാണ്. അത്
5: എവിടെ നിങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചത്?
6: ഭക്ഷണം നമുക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ, ഈ ഒരു റൂട്ട് വലിയൊരു റൂട്ടാണ്. ഈ പളനികളിലെ പിന്നെ പിലിഗ്രിംസിൻ്റെ യാത്ര ഉള്ളതും അല്ലെങ്കിൽ പിന്നെ കൊടൈക്കനാലിലേക്ക് പോണത് ഒക്കെ ഈ റൂട്ടാണ്. ഇങ്ങനെ പോയിട്ട് പിന്നെ കമ്പത്ത് നമുക്ക് കുമളിക്ക് കയറാം, കേരളത്തിൻ്റെ കുമളിക്ക് കയറാം. ആ ഭാഗത്ത് കൂടി കുമളിക്കൂടി വന്ന് തിരിച്ചിങ്ങോട്ട് കമ്പത്തേക്ക് ഇറങ്ങാം. അത് നമ്മളുടെ സൗകര്യം പോലെ റൂട്ടാണ്. ഈ രണ്ട് റൂട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒറ്റ ട്രിപ്പിൽ രണ്ടും നടക്കുന്നില്ല. ഇതിലെ പോയിട്ട് നമുക്ക് കമ്പത്ത് നമ്മളെ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചതിന് ശേഷം വേണമെങ്കിൽ കുമളി പോയാൽ, കുമളി അടുത്താണ്, ഒരു 20-30 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. അവിടുന്ന് ആ വാട്ടർഫാൾസ് ഇത് വരുന്ന ഇതുണ്ട്. പിന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ കുമളി പോയാൽ നമുക്ക് തേക്കടി കാണാം. നമ്മളെ തന്നെ തേക്കടി പോയാൽ ബോട്ട് യാത്ര ചെയ്യുക, അതൊക്കെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഒതുക്കാവുന്നേ ഉള്ളൂ.
5: ഒരു ഭാഗത്ത് കൂടി കയറി മറ്റേ ഭാഗത്തുകൂടി ഇറങ്ങാം.
6: ഏത് ഭാഗത്തുകൂടി ഇറങ്ങാം? ഒരു ദിവസം സ്റ്റേ ചെയ്യാണ്. എവിടെയും സ്റ്റേ ചെയ്യാം.
5: പിന്നെ നിങ്ങൾ കമ്പത്തേക്ക് എത്ര സമയം എടുത്ത്, എത്ര ദൂരം ഉണ്ടാവും ഏതാണ്ട്?
6: നമുക്കൊരു ഡയറക്റ്റ് സമയം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കണ്ടു പോവാണ്.
5: കാഴ്ചകൾ
6: കണ്ടുകൊണ്ടും റെസ്റ്റ് ചെയ്തും കൊണ്ടും പോകുമ്പോൾ അത്രയല്ല. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫീൽഡായിട്ട് അവിടേക്ക് വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ എത്താം. നമ്മൾ എത്തുമ്പോൾ ഒരു 5 മണിയായിരിക്കണം. അപ്പോൾ പോണ വഴി തന്നെ ഞങ്ങൾ പിന്നെ കമ്പത്തേക്ക് എത്തുന്നതിന് മുമ്പ്, ഈ തേനിന്ന് കമ്പത്തേക്ക് എത്തിരേണ്ട മുമ്പ് തേനി ജില്ലയിലോ മറ്റാണ് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഈ ഒരു വൈഗാന്ന് പറഞ്ഞൊരു ഡാമുണ്ട്, ബോംബൻ ഡാം, അടിപൊളി ഡാമാണ്. ആ വലിയ ഒരു 6-7 പിന്നെ വാട്ടർഫാൾസ് ഉള്ള വാട്ടർ ഇതിലെ വെള്ളം ചാട്ടണ ഇതിലുള്ളൊരു ഡാമാണ്. നല്ല മനോഹരമായ ഡാമാണ്.
5: ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ, ഈ തമിഴ്നാട്ടിലാണ് ശരിക്കും നല്ല പ്യുർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുക. ഈ മസാല ദോശ, ദോശ, ഇഡ്ഡലിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഈ തട്ടുകട പോലെയൊക്കെയുള്ള കുറച്ച് വൃത്തിയുള്ള നല്ല തട്ടുകടയിലൊക്കെ കയറി കഴിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഹൈ ഫുഡ് മാത്രം കഴിക്കുന്നത്? എന്താണ് നിങ്ങളുടെ സെലക്ഷൻ?
6: ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, കാരണം ഞാൻ ഒന്നാമത് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് വളരെ ലേറ്റായിട്ടേ കഴിക്കുള്ളൂ, പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണില്ല. ഫുഡിൻ്റെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ യാത്രക്കാരൊക്കെ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കാന്നില്ലാണ്. നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ വളരെ ലിമിറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ വേറെ പോവുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് പിന്നെ പുറത്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയാൽ ബ്രെഡ് ആൻഡ് ഓംലെറ്റ് എന്നില്ലാണ് എൻ്റെ തിയറി. 100 കണക്കിന് പിന്നെ ബൊഫേ സിസ്റ്റങ്ങൾ ഉണ്ടാവും. 1000 കണക്കിന് നാടുകൾ അല്ലെങ്കിൽ 100 കണക്കിന് രാജ്യങ്ങളുടെ ബൊഫേ വെച്ചാലും നമ്മൾ അവസാനം എത്തിച്ചേരുക ബ്രെഡ് ആൻഡ് ഓംലെറ്റ് ആണ്. കാരണം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം ലോകത്ത് എവിടെയെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ഒന്നാണല്ലോ. മറ്റുള്ളത് നമുക്ക് എന്താണെന്നുള്ളതല്ല. ബീഫാണ് അല്ലെങ്കിൽ ഇറച്ചിയുടെ ഐറ്റംസ് ആണ് ഒരുപാട് ഉണ്ടാവും. ഫിഷ് വാറുണ്ടാവും. ഇപ്പോൾ ചൈനയിലൊക്കെ ശരിയാണ് ഈ പാമ്പ്, കൂറ, പാറ്റ, പട്ടി, ചായ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. ഏതായിരുന്നില്ല നേരെ കുറച്ച് അങ്ങനെ നമ്മളിങ്ങനെ തിരഞ്ഞു തിരഞ്ഞ അവസാനം ബ്രെഡ് ഓംലെറ്റ് എന്തായാലും എവിടെ നിങ്ങൾ പോവാണെങ്കിലും ഏത് ഹോട്ടലിലാണെങ്കിലും സ്റ്റാറാണെങ്കിലും 5-സ്റ്റാറാണെങ്കിലും 7-സ്റ്റാറാണെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാവും.
5: ഇന്റർനാഷണൽ ഫുഡാണ്.
6: ഇന്റർനാഷണൽ ഫുഡാണ് അത്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന ആളുകൊണ്ട് അവിടെ പലതരം ബ്രെഡുകളുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഇതാക്കാം. അതുപോലെ തന്നെ പൊതുവെ തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ നിങ്ങൾ പറഞ്ഞ മാതിരി ദോശ, ഇഡ്ഡലി, അതിൽ പ്രശ്നങ്ങളില്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ വെജിറ്റബിൾ അല്ലേ, പ്യുർ വെജിറ്റബിളായി, യാതൊരു സംശയമില്ലാതെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിലെ ഭക്ഷണത്തിനെ കുറിച്ച് നമുക്ക് പ്രശ്നങ്ങളില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് പോയി, ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോഴാണ് നല്ലൊരു ചോറ് കഴിക്കുക. അതുവരെ പ്രശ്നങ്ങളാണ്. ഈ നോർത്ത് ഇന്ത്യയിലെ പോലെ അവിടെ ആന്ധ്രയ്ക്ക് അങ്ങോട്ട് കഴുകുമ്പോൾ ഒക്കെ നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറും. നേരെ മറിച്ച് കോയമ്പത്തൂരിൽ എത്തുന്നതോടുകൂടി പിന്നെ നമുക്ക് പാലക്കാട് എത്തി വീട്ടിലെത്തണ പോയാൽ പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഈ വെജിറ്റബിൾ ഫുഡ് ആവുകൊണ്ടായാലും പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
5: ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ ആ ഭാഗത്ത്?
6: വെള്ളച്ചാട്ടം

0: ഞങ്ങൾ കണ്ണത്ത് നോക്കത്താതെ വരത്ത് അത്രയും വെജിറ്റബിൾസ്, നെൽകൃഷി, തെങ്ങ്, കവുങ്ങൊക്കെ കഴിഞ്ഞു വരുന്നതോടുകൂടി അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പ്ലാന്റാണ്. നമ്മളിങ്ങനെ ചിലപ്പോൾ നോക്കുമ്പോൾ എല്ലാ അടുത്ത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ തോന്നും, ഉണങ്ങി നിൽക്കുകയാണ്
1: പന്തലിട്ടിട്ട്.
0: ആ ഒരു പന്ത, അതായത് ഈ വള്ളി തന്നെയാണ് പന്തൽ.
1: ഓ,
0: ഈ മുന്തിരിയുടെ വള്ളിയൊരു ചെയ്ത് നല്ല വണ്ണുണ്ടാവും. ഈ വള്ളി ഇങ്ങനെ വന്നുകൊണ്ട് ഈ വള്ളിന് പടരുകയാണ്, അതിങ്ങോട്ട് പന്തലാകുകയാണ്. പിന്നെ അതിന് ചെറിയ തൂണുകളും വലിയ ഒരു കയറുണ്ടാവും, അതിന് പടുന്നിട്ട് പിന്നെ അതങ്ങനെ നിൽക്കുകയാണ്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വളർത്തും ഒരു മുന്തിരിത്തോട്ടത്തിന്. ഈ ഒരു മുന്തിരി വള്ളി തന്നെ 20 വർഷം വരെ നിലനിൽക്കുന്നില്ല. അവരത് പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് കർണാടകക്കാരോ അല്ലെങ്കിൽ ആന്ധ്രക്കാരോ അല്ലെങ്കിൽ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ മലയാളീസാരിൽ ചെന്നിട്ട് ഇതൊന്നിച്ച് നമ്മൾ കവുങ്ങുന്തോട്ടൊക്കെ പാട്ടെടുത്തിനെടുക്കണമാതിരി വർഷത്തിനെടുക്കുകയാണ്. അതുകൊണ്ട് അതന്നെ നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അത് ഒരു വല്ലാത്തൊരു ഫീലിങ്ങാണ്. കാരണം നമുക്ക് ഇപ്പോൾ പിന്നെ കാശ്മീർ ചെല്ലുമ്പോൾ മഞ്ഞിലൂടെ നമ്മൾ വായില്ലേ ഓടും, അല്ലെങ്കിൽ വേറൊരു പൂന്തോട്ടത്തിൽ ചെല്ലുമ്പോൾ, ഊട്ടി ചെല്ലുമ്പോൾ നമുക്ക് പൂന്തോട്ടത്തിൻ്റെ രസങ്ങളാണ് ഇപ്പോൾ ഒരു കടൽ കാണുമ്പോഴത്. പക്ഷേ ഇത് നമ്മൾ കഴിക്കണൊരു സാധനമാണല്ലോ, മറ്റൊന്നും നമ്മൾ ആസ്വദിക്കാനല്ലാതെ നമുക്ക് അതിന് കഴിക്കാൻ. ഇത് നമ്മൾ മുന്നിൽ മുന്തിരിക്കുള്ള ഇങ്ങനെ പഴുത്ത് തൂങ്ങി നിൽക്കുകയാണ്. അത് നമുക്ക് അവരിങ്ങനെ ആ ഒരു അതിൻ്റെ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ,
1: എങ്ങനെയാണത് പറിക്കൽ?
0: അതെ അതെ, അതൊരു ഒരു അവരുടെ കയ്യിലൊരു സിസറാണ്, ആ സിസറോട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ കട്ടിങ്ങിനോട് കൂടി തന്നെ അവരതിൻ്റെ ആ വേസ്റ്റുകളുണ്ടാവും, കട്ട് ചെയ്ത് അവരാ കോട്ടയ്ക്ക് എത്ര, അതായത് ഒരു അതൊരു ഭയങ്കര സ്പീഡ് വർക്കാണ്. അതിങ്ങനെ വലിയ തോട്ടത്തിലിങ്ങനെ അവർ 5-6 സ്ത്രീകളിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ അത് അടുത്ത് പോകണതോടെ അവരുടെ അടുത്ത് കോട്ടയ്ക്ക് ഇടും. അതിൽ ചേച്ചി ഒരു ഒന്നിനു തരും തന്നെ നമ്മളെ കയ്യിലേക്ക് തരും. അതിൽ നിന്നാണ് പിന്നെ നമ്മളിപ്പോൾ കഴിവൊക്കെ വേണം സമയങ്ങളുണ്ട്. പിന്നെ അവിടെ നമുക്ക് വാങ്ങാം, നമുക്ക് മേടിക്കാം, എത്ര വേണമെങ്കിലും മേടിക്കാം, വളരെ ചെറിയ വില ഉണ്ടാവുള്ളൂ. തോട്ടത്തിൻ്റെ സീസൺ അനുസരിച്ചല്ലേ ചെറിയ വില. നമ്മളൊക്കെ 5-6 പെട്ടിയൊക്കെ ഓരോരുത്തർ എടുത്തിട്ട് പോന്നിരുന്നു. കാരണം അത്രയും, കാരണം നമുക്ക് കമ്പത്തേനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതാണല്ലോ കൊടുക്കണം. ഇപ്പോൾ കാശ്മീരിൽ നിന്ന് വരുമ്പോൾ ആപ്പിൾ വാങ്ങാം എന്നപോലെ തന്നെ. അതാ ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മണാലി ചെല്ലുമ്പോൾ ഈ പിന്നെ ആപ്പിൾ തോട്ടം നിൽക്കുന്ന സമയമുണ്ടല്ലോ, ഈ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് ആപ്പിൾ നിൽക്കുന്നത്. നേരെ മറിച്ച് ഏപ്രിൽ മെയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആപ്പിൾ കാണൂല, അപ്പോൾ നമുക്ക് പൂക്കളെ
1: കാണുള്ളൂ.
0: അതുപോലെ ഈ സമയം ഇതൊരു ഇതിങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് നമ്മളെ പഴുത്ത് നമ്മളെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു രസം, ആ ഒരു സൗന്ദര്യം,
1: എന്തായാലും ഒരു കാഴ്ച, ഒരു സൗന്ദര്യം എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക?
0: വിശദീകരിക്കാതായാലും ഞാൻ അത് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ നെല്ല് വിളഞ്ഞ് നിൽക്കുമ്പോൾ, ഗോതമ്പ് വിളഞ്ഞ് നിൽക്കുമ്പോൾ, ചോളം വിളഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, അത് നമ്മൾ കഴിക്കുന്നൊരു സാധനമാണ്. അങ്ങനെ ആപ്പിൾ നമ്മളെ മുന്നിൽ പഴുത്തിങ്ങനെ നിൽക്കുമ്പോൾ, ഓറഞ്ച് പഴുത്തേക്കുമ്പോൾ, ഞാൻ ഏറ്റവും മനോഹരമായ ഓറഞ്ചും തോട്ടം കണ്ടിരിക്കുന്നത് സഹാറ മരുഭൂമിയിലാണ്. പിന്നെ ഈജിപ്തിൽ നിന്ന് പിന്നെ സെക്കൻഡറിയാക്ക് പോകുമ്പോൾ അവിടുത്തെ, അതായത് ഈ നൈൽ നദിയിലെ വെള്ളം കൊടുന്നിട്ടുണ്ടൊരു ഓറഞ്ച്. ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലാണെങ്കിലും ഊട്ടിയിൽ ഒരുപാട് ഓറഞ്ച് തോട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത നിൽക്കുന്ന ഒരു ഓറഞ്ചും തോട്ടമാണ് ഈ സെക്കൻഡറിയിൽ, അലക്സാണ്ടറിയയിൽ കണ്ടത്.
1: അലക്സാണ്ടറിയ
0: അതിൻ്റെ അതേ ഫീലിങ്ങാണ് പിന്നെ ഭൂട്ടാനിൽ ഞാൻ കണ്ട ആപ്പിൾ തോട്ടങ്ങൾ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നോക്കി ആപ്പിൾ ഇങ്ങനെ ചിരിക്കുക, അത്ര സുന്ദരമായ ആപ്പിൾ. ആ ഫീലിങ്ങാണ് എനിക്ക് ഈ കമ്പത്ത്. ഞാൻ കമ്പത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങളും ഇതൊക്കെ പോയെങ്കിലും ഇവിടെ എത്താൻ നമ്മൾ ഇത്രയും വൈകിപ്പോയല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി.
1: അതായത് പഴുത്തതും
0: പിന്നെ ഇത് തന്നെ പച്ചമുന്തിരി ഉണ്ട്, നമ്മളാളിലൊരു പച്ചമുന്തിരി ഉണ്ട്, അത് വേറെ തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് തോട്ടങ്ങളാണ്. നമ്മുടെ പഴുത്തോട്ടങ്ങളുടേതാണ് ഈ അടുത്ത വെല്ലപ്പുറത്ത് ഡിഫറെൻറ്റ് തോട്ടങ്ങൾ. നമ്മൾ റൂട്ടിൽ കംപ്ലീറ്റ് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഏരിയയിലൂടെ ചെറുതായിട്ടൊരു കൊട്ടയിൽ കുറച്ച് മുന്തിരി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ എൻട്രി
1: ചെയ്യുക,
0: ആ ഗേറ്റ് ഉണ്ടാവും, എൻട്രി
1: ചെയ്യുക,
0: സിഗ്നലാണ് അവിടെ ഉണ്ട്. അതിനപ്പുറത്ത് തന്നെ മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന വൈനുകളുണ്ട്, ആ ഒരുപാട് ഐറ്റംസ്,
1: ജ്യൂസ് ഐറ്റംസ്, ബോട്ടിൽ ജ്യൂസ് ഒക്കെ
0: ബോട്ടിൽ ജ്യൂസ് അവിടെ ഉണ്ട്. ആ എല്ലാം ഉണ്ട്, നമുക്ക് അവിടെ തന്നെ വേണ്ടി അവർക്ക് ഉണ്ടാക്കി തരുമെന്ന്. പിന്നെ അവിടെ നിന്ന് കഴിക്കാന്നില്ല, കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും വീട്ടിൽ അതിൻ്റെ അന്ന് വ്യത്യാസം രാവിലെ നമ്മൾ വീട്ടിലെത്തുമല്ലോ. നമ്മളിപ്പോൾ എവിടുന്നോ അടുത്ത ഒരു പിന്നെ സംസ്കരിച്ചിട്ടൊക്കെ ഉള്ള കൂട്ടിലെത്തും. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാറിൻ്റെ ഇടിക്കൽ 4-5 പെട്ടി ഇട്ടാൽ ഭയങ്കര അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.
1: ഈ സിബത്ത് ഖാൻ്റെ മുന്തിരി വിശേഷങ്ങൾ കേൾക്കുമ്പോൾ, കമ്പം തേനി ഒഴിക്കാൻ 1-2 തവണ യാത്ര ചെയ്തിട്ടുണ്ട്, അതിർത്തി കുമിളിയിൽ ഡസൻ കണക്കിന് സമയം പോകേണ്ട, പക്ഷേ ഇതുവരെ മുന്തിരിത്തോട്ടം നേരിട്ട് കാണാൻ പറ്റിയില്ല, ഒരു സങ്കടം. അതിപ്പോൾ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ
0: നമുക്ക് ആ റൂട്ട് നേരെ പോവുകയാണെങ്കിൽ 7 കിലോമീറ്റർ ഉള്ളൂ, സുർളി വാട്ടർഫാൾസ്, അവിടെ പോവാം. സുർളി വാട്ടർഫാൾസ് എന്നാൽ അതുപോലെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലില്ലോ എന്നുള്ള സങ്കടം വരും. അതിന് ഉദാഹരണം നമ്മൾ വെള്ളച്ചാട്ടപ്പാറ, ഇപ്പോൾ നമ്മൾ അടുത്ത നാട്ടുകരക്കാർ പറയുകയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടപ്പാറ അതേ സിസ്റ്റം തന്നെ ഉള്ളു അവിടെ. ഈ സുർളി വാട്ടർഫാൾസ് അതേ സിസ്റ്റം ഉള്ളൂ, പക്ഷെ നമുക്കൊരു 1.5 കിലോമീറ്റർ ട്രാക്കിങ്ങാണ് നടക്കണം. സ്ട്രിക്റ്റായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ

0: നടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അതേ വാട്ടർഫാൾസ്, അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടപ്പാറിൻ്റെ സെയിം വാട്ടർഫാൾസിനെ അവരും ഇങ്ങോട്ട് വൃത്തിയാക്കി, അവിടേക്ക് ഒരു പ്രത്യേക ഗേറ്റ് വെച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റെപ്സ് വെച്ചിട്ട് അതിനെ അവിടെ വീണ്ടും കൂടി ഒന്നുകൂടി ഒഴുക്കിനനുസരിച്ചുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതാക്കിയിട്ട് അതിനോട് വളരെ അതൊരു ഒരു കാഴ്ചയാക്കി മാറ്റിയിരിക്കണം.
1: ജോഗ് ഫാൾസിലെ
0: ചാട്ടം പോലെ
1: അത്ര മനോഹരമായ സ്റ്റെപ്പുകൾ
0: ഉണ്ടാക്കിയിരിക്കുക. അതെ, ആ സ്റ്റെപ്പുകൾ അത് അവരെ നിർമ്മിക്കണേ. അതുപോലെ പിന്നെ സുർളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു 11 മണിയോടെ ഈ പരിപാടിയൊക്കെ തീരും. നേരത്തെ ഇറങ്ങി 9 മണിക്ക് ഇറങ്ങാണി 10-11 മണി നമുക്ക് ഇത് കഴിഞ്ഞു സുർളി പോയി തിരിച്ചു വരാം. പിന്നെ സുർളി തിരിച്ചു വരുമ്പോൾ നമ്മൾ കമ്പക്കത്തേക്ക് എത്തുന്നതിന് മുമ്പ് പിന്നെ റോഡാണ് കുമളിക്ക്.
1: റോഡുകൾ നല്ല റോഡുകളാണ്,
0: നല്ല സൂപ്പർ റോഡുകളാണ്. അവിടെ നമുക്ക് നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സൂപ്പർ റോഡുകൾ. ആ റോഡ് പിന്നെ നമ്മൾ അടുത്ത NH കയറിയിട്ട് നേരെ പിന്നെ കുമളിക്ക്, 27-26 കിലോമീറ്റർ ഉള്ളൂ. ഒരു 5-6 വളവ്, 10 വളവിൻ്റെ താഴെ ചുരം കഴിഞ്ഞാൽ നമ്മൾ കുമളിയിലെത്തി.
1: കുമളി പറയുമ്പോൾ സ്വന്തം സ്ഥലം കേരളത്തിലെത്തി.
0: കേരളത്തിലെത്തി ആ അവിടെ വേണമെങ്കിൽ നമുക്കൊരു 1 മണിക്കെത്തുന്നു വെച്ചാൽ 1.5 മണിൻ്റെ ബോട്ടുണ്ട്, 3.5 മണിക്ക് ബോട്ടുണ്ട്. കുമളിയിൽ പിന്നെ ബോട്ട് തേക്കടിയാണ്. തേക്കടിനെ സംബന്ധിച്ച് പിന്നെ 5 ബോട്ട് ട്രിപ്പാണുള്ളത്. 1:30 മണി, 1:30 മണി, 1:30, 11:30, 1:30, 3:30 ഇതിനിടയിൽ നമ്മളെത്തണം. ഈ സമയത്താണ് നമുക്ക് ബോട്ട് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് എത്തണേ നമുക്ക് ഉച്ചക്ക് 1 മണിക്കുള്ള ബോട്ട് ട്രിപ്പ് ചെയ്യുക. ഒരു 4 മണി നമുക്ക് തിരിച്ച് വന്ന് 4 മണിക്ക് നമ്മൾ കുമളിയും തിരിച്ചു വിട്ടാൽ മറ്റേ റൂട്ടുണ്ടല്ലോ കേരളത്തിലേക്കുള്ള, കട്ടപ്പന അങ്ങനെ തൊടുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശ്ശൂർ, പെരിന്തൽമണ്ണ വഴി നമുക്ക് നാട്ടിലെത്താം. അങ്ങനെ അല്ല,
1: യാത്ര പൊതുവെ പറയുമ്പോൾ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരുകേട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയാലേ ഒരു ടൂറാവുള്ളൂ, ഒരു ട്രിപ്പാവൂ എന്നൊരു സങ്കല്പം മൊത്തത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടത്തരക്കാരിലാണ് അത് കൂടുതലാണ് തോന്നുന്നത്. സത്യത്തിൽ അത് അങ്ങനെയാണോ?
0: അല്ല, യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത്തനാട്ടുകാരനെ അല്ലെങ്കിൽ നമ്മളെ നാട്ടിനെ സംബന്ധിച്ച്, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് യാത്രയിൽ എല്ലാവർക്കും ഒരു ത്രില്ല് വന്ന സമയമാണ്. എങ്ങനെയാ അത് വന്ന് കയറി കൂടി എന്നുള്ളത് എനിക്കറിയില്ല.
1: കുറേ ഈ ബ്ലോഗർമാരുണ്ടാക്കി
0: അതുപോലെ എന്നെ പോലെ നടന്മാര് ചെന്നിട്ട്, ഇപ്പം ഞാനും പോകുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാം, അപ്പം ഞാനും ഇന്നടത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് ഇത്രേ എക്സ്പെൻസ് വരുള്ളൂ, അതിൽ നിന്ന് മനസ്സിലാക്കിപ്പോൾ. അപ്പോൾ നമ്മൾ പിന്നെ യാത്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യാത്ര നമ്മളെ മനസ്സിനും നമ്മളെ ഫാമിലിക്കും അനുസരിച്ചാണ്. കുട്ടികളോട് പോകുമ്പോൾ വേറെ ഇൻട്രസ്റ്റാണ്, നാട്ടിൽ വീട്ടിലെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ, കുറേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതൊരു വേറെ ഇൻട്രസ്റ്റാണ്. അത് പിന്നെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഊട്ടിക്ക് പോവാണെങ്കിൽ, കോഴിക്കോട് കടല് കാണാൻ പോവുകയാണെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് മാറിയിരുന്നു. അപ്പം നമുക്കൊന്നും ഒന്നും ശരിയാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഏതൊരു കവി പറഞ്ഞ പോലെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെ പൂക്കൾ കാണുമ്പോൾ കൂടി സൗന്ദര്യം ഉണ്ടാണെങ്കിലും മനസ്സിന് സന്തോഷം വേണം. മറ്റേ വീട്ടിൽ നമ്മളൊരു പൂന്തോട്ടത്ത് കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ടെൻഷൻ ആണെങ്കിൽ ഇതൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോടേക്ക് നമ്മൾ കടൽ കാണാൻ പോവുകയാണെങ്കിൽ, കോഴിക്കോട് കാണാൻ ടൂർ പോവുകയാണെങ്കിൽ കുട്ടികളെയും കൂടെ അടിച്ചു പൊളിച്ച് രസിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന റൂട്ടുങ്ങൾക്ക് ഹരിദാസ മാഷ അവിടെ നിന്ന് തന്നെ തുടങ്ങും നിങ്ങൾക്ക് കാഴ്ചകൾ. ഓ അല്ലേ, നേരെ മറിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ഭാഗമൊന്നും കാണില്ല, നിങ്ങൾ മനസ്സ് മുഴുവാതെ. അപ്പോൾ അതുകൊണ്ട് ദൂരം പോകണമെന്നില്ല, ആസ്വദിക്കാന്നില്ലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും രസകരമായ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഇഷ്ടംപോലെ ടൂറിസം സ്ഥലങ്ങൾ വന്നു. ഇപ്പോൾ ഗ്ലാസ് പാലം എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ ഒക്കെ തിരക്കുണ്ട്.
1: മിനി ഊട്ടി
0: അതൊക്കെ ഓരോ പേര് കൊടുക്കുകയാണ്, പുതിയ പുതിയ സ്ഥലങ്ങൾക്ക് പേര് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെ ഇടത്തനാട്ടിലൊരു സ്ഥലം വന്നിട്ട് ഒരു പ്രത്യേക പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ വന്നോളൂ. ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിലെ ഒരു ഏരിയ അല്ലാന്നുള്ളൂ, പ്ലേസ് ആയി കൊടുത്താൽ എല്ലാവരും വന്നോളൂ.
1: എവിടെ ചെന്നാലും ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും മലപ്പുറം ജില്ലക്കാർ അവിടെ അവിഭാജ്യ ഘടകമാണ്.
0: ഞാൻ പിന്നെ അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ വെനീസിൽ ചെല്ലുമ്പോൾ, വെനീസ് ആണ് ഇറ്റലിയിലെ വെനീസിൽ ചെല്ലുമ്പോഴും 3 ബസ് വന്നപ്പോൾ രണ്ട് ബസ് മലയാളീസ്
1: ഫുള്ള്.
0: പിന്നെ ഇവിടെ വിക്ടോറിയ ടെർമിനൽ മറ്റേ കൽക്കത്തയിൽ വിക്ടോറിയ ചെല്ലുമ്പോൾ ഞങ്ങളെ മുന്നിൽ നേരെ നടക്കുന്നത് കംപ്ലീറ്റ് പിന്നെ ഇവിടെ നമ്മളെ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. അത് ഇവിടെ വേറെ ഒരു യുഗം, എവിടെ ചെന്നാലും ഒരു ട്രിപ്പ് മുന്നിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഖത്തറിൽ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും മഞ്ഞിട്ട് വരുമ്പോൾ നമുക്കറിയില്ലത് എവിടുത്തെ രാജ്യക്കാരാണ്, ചാടും ഓടി കളിക്കുമ്പോഴേ അറിയുള്ളൂ അതൊക്കെ മലയാളീസാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ക്രൈസായി മാറിയിട്ടുണ്ട്. മലയാളിനെ സംബന്ധിച്ച് കിട്ടുന്ന വരുമാനം പഴയ ഇംഗ്ലീഷുകാരെ സ്റ്റൈൽ ഒരു വരുമാനത്തിന് ചെറിയ ഭാഗം നമ്മൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഫ്രീ ആയിട്ടുണ്ടാവും. അതൊരു സുഖമാണ്. അതന്നെ യാത്രയെ കുറിച്ച് പറയാനുള്ളത്.
1: യാത്ര വെറും സഞ്ചാരമല്ല, അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, ശരീരത്തെയും വേണമെങ്കിൽ ശുദ്ധീകരിക്കുന്നു പറയാം. കുറേ അധ്വാനത്തിന് ശേഷമുള്ള ഒരു റിലാക്സേഷനാണത്. വലിയ കാശൊന്നും വേണ്ട, ഒരുപാട് സമയം വേണ്ട, നമ്മുടെ മനോഭാവം ഒന്ന് മാറിയാൽ മാത്രം മതി. തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാഴ്ചകളുമായി മനോഹരമായ ദൃശ്യങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലൂടെയുള്ള യാത്രയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. സിബത്തുള്ള മടത്തൊടി ഇടത്തനാട്ട് കരക്കാരനായ പാലക്കാട് ജില്ലക്കാരനാണ് അദ്ദേഹം. നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പ്രാദേശികമായ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമുക്ക് കൂടുതൽ യാത്രാനുഭവങ്ങളിലേക്ക് കാതോർക്കാം. താങ്ക് യു സർ.
2: ജസാകുമുല്ലാഹു ഖൈറ. ഏറ്റവും നല്ല രീതിയിൽ ഒരു യാത്രാനുഭവം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് ഇബ്നു അലി ഇടത്തനാട്ടുകരയും അതുപോലെ തന്നെ സിബത്തുള്ള മടത്തൊടിയും. വളരെ മധുര മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ദൃശ്യത്തിന്റെ എപ്പിസോഡിൽ.
3: കമ്പത്തേക്ക് പോകാനുള്ള കമ്പമുണ്ടാക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്.
2: മാഷാല്ല.
3: പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവരൊക്കെയായ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നിങ്ങൾക്ക് അടുത്തറിയാനും പുതിയ അറിവുകൾ നേടാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള ഒരു സവിശേഷമായ പരിപാടിയാണ്
2: സവിശേഷം എന്ന് പറയുന്നത്. ഞായറാഴ്ച രാത്രി 9:25 പിന്നെ സവിശേഷം പ്രക്ഷേപണം ചെയ്യും. 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്ക് പിന്നീട് അത് കേൾക്കാൻ സാധിക്കുന്നതാണ്.
3: ഞായറാഴ്ച രാത്രി 9:25 അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് പറഞ്ഞത്.
2: ഓക്കെ.
4: പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കും എന്നത് ആദ്യമേ ഉറപ്പു നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാൽ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷേ,
5: അസ്സലാമു അലൈക്കും.
4: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
4: ഇന്നിപ്പോ ഈ ഒരു പീസ് റേഡിയോ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങി അല്ലേ വീട്ടിൽ?
5: ഓക്കെ.
4: എന്നാലും മാഷെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ശ്രോതാക്കൾക്ക് മാഷെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
5: തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980-82 90 അങ്ങനത്തെ ഉള്ളൊരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളത് എന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ചയില്ലാന്ന് ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഉമ്മയൊക്കെ പറയണത് കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ പിന്നെ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പം ആദ്യമൊക്കെ ഇവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പം അങ്ങനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സാധ്യതയില്ല കാഴ്ച തിരിച്ചു കിട്ടാനും, ഞരമ്പിൻ്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴും അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട, ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
4: അതൊക്കെ ഒരു മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും.
5: ആ അതെ അതെ അതെ അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 3 വയസ്സായ ഒരു സമയം അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ്. ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്.
4: ചികിത്സ നടത്തിയില്ല അല്ലേ?
5: ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാനൊരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
4: പക്ഷേ വീട്ടിൽ വാപ്പ ഉമ്മ?
5: ആ വാപ്പ മരിച്ചു 3 ഉമ്മയുണ്ട്, വൈഫ്, 2
4: വൈഫിൻ്റെ
5: പേര് ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ, അവരുടെ കൂടെ SSC ചെയ്യാണ് കോഴിക്കോട്.
4: വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി?
5: ഇപ്പം 18 ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8th.
4: കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ്?
5: മുഴുവൻ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ എൻ്റെ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അതും ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല, അപ്പൊ ഞാൻ വെറുതെ പോകും സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും എന്നൊന്നും പഠിപ്പിക്കൂല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറേ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് വെച്ചാൽ. എന്നിട്ട് ടീച്ചർമാരൊന്നോട് ചോദിക്കൂല എന്താ ഉച്ചയ്ക്ക് ശേഷം വരാത്തെ, സ്കൂളിൽ വരുന്ന അന്ന് ചോദിക്കുമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിനോട് ചേർന്ന്. അപ്പം അവിടെ യാദൃശികമായിട്ട് ഒരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പം അദ്ദേഹം എന്നെ കാണുന്നു. അപ്പം അദ്ദേഹം ഈ കോഴിക്കോട് കുളത്തറ സ്വദേശിയായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, കാഴ്ച ഇല്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനമുണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടുവരണം.
4: എവിടെയായിരുന്നു
5: അത്? കുളത്തറ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, CSH കുളത്തറ എന്ന് പറയും, കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ കൊണ്ടുപോയിട്ട്, നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം. കാരണം ഹോസ്റ്റലാക്കി, അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിലൊന്നും വരാൻ വന്നു പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എന്നെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും അവരൊക്കെ ആ സ്കൂളിൽ പഠിക്കും.
4: ഇത്രയും പരിമിതിയുള്ള ആൾക്ക് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും.
5: ആ അതെ അതെ,
4: തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്.
5: തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട്, അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇൻകും പഠിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കില്ല കണ്ണ് കാണാത്തതുകൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല എന്താണ്. നമ്മളിങ്ങനെ നമ്മൾ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ
4: നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് ഭാഷ പറഞ്ഞു. ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
5: അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. വികലാംഗ
4: വിദ്യാലയം ഇൻകറക്റ്റ് ആണല്ലോ അല്ലേ?
5: ആ അതെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗം എന്നുള്ള പദമൊക്കെ മാറി
4: മാറി,
5: ഇപ്പൊ ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര്
4: ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാള്,
5: ഭിന്നശേഷി,
4: ഭിന്നശേഷി,
5: വ്യത്യസ്ത ശേഷിയുള്ള ആളുകള്,
4: ഡിഫറൻഷ്യലി ചലഞ്ചഡ്,
5: അതെ അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ പക്ഷേ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല.
4: ആ
5: ഒറ്റൊരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കി എന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിലെ കൊണ്ടേ വിടുമ്പം ഈ ഉമ്മ ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്തറ അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇയാളെ എങ്ങനെ അറിയുമെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ
4: കണ്ടെത്തി. ആ അതെ
5: അതെ അതെ, അങ്ങനെ കഴിച്ച അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയ ലോകത്തെ ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും, ഇങ്ങനെ കുറേ കാഴ്ച ഇല്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന് ആ ഒരു.
4: പക്ഷെ കുടുംബത്തിലെ പാർക്കും ഈ പരിമിതികളില്ല.
5: ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ വൊക്കേഷണൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10-ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്. പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പം പിന്നെ ഞങ്ങൾ PDC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ഫറോക്കുളയിൽ പോയി.
4: സബ്ജക്ട്
5: സോഷ്യോളജി പഠിച്ചു, BEd ചെയ്തു. ഞാൻ അത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ 2024 എന്നെ ജോലി കിട്ടി. 2007 February 1 സർവീസിൽ കയറി. 2007 February 1
4: സർവീസ്, 18 വർഷം.
5: അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. ആദ്യത്തെ 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആയി.
4: എന്നിട്ട് പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
5: സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്,
4: എല്ലാം സപ്പോർട്ടാണ്.
5: ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണൂല. അപ്പം അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുപുതങ്ങൾ ഇങ്ങനെ
4: ഉണ്ടായിക്കൊണ്ടേയിരിക്കും,
5: നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി
4: എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ?
5: ആ ഉണ്ടാവും,
4: പേഴ്സണൽ കാര്യങ്ങൾ അടക്കം സപ്പോർട്ട് ചെയ്യാം.
5: ആ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരത് മനസ്സിലാക്കും.
4: ഒരു പരിമിതിയുള്ള കുട്ടി നമ്മൾ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അവർ പലപ്പോഴും ഭയങ്കരമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞാലും മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവരെങ്ങനെയാണ് കൂട്ടി ഇടക്കുക എന്നുള്ളൊരു കാര്യം?
5: ആ തീർച്ചയായിട്ടും, ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിലുള്ള പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതല്ല പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാവും. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഗുണവും എന്താ നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും. ആദ്യം തന്നെ കാഴ്ച പരിമിതി ഇങ്ങനെയൊക്കെ പരിമിതിയുള്ള കുട്ടികളെ കണ്ടാണ് ഞാൻ വേവയുടെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും, രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട്,
4: ഏറ്റവും അടുത്ത സ്പെഷ്യൽ സ്കൂൾ ഏതാണ് പറഞ്ഞു,
5: അത് പറഞ്ഞു കൊടുക്കുക, അവിടെ കൊണ്ടേ വിടണം.
4: നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണല്ലോ.
5: ആ ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, നമ്മൾ രണ്ടാളും കണ്ടു, നമ്മൾ അറിയാലോ നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷന്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ കാണുന്നത്.
4: യൂത്ത് നടത്തിയ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടത്.
5: അതെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും
4: കണ്ടുപിടിച്ചു,
5: ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു വിടുത്തോ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഇതും കിട്ടി. നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങൾ പി എച്ച് ഡി ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞങ്ങള്
4: മെഡിക്കൽ
5: ഡോക്ടർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നു, നമ്മളങ്ങനെ കാഴ്ചയിലില്ല, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് സാധാരണ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ
4: പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
5: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
4: അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ.
5: അതെ,
4: അറിയാം.
5: അപ്പം ഞാൻ അങ്ങനെ മനസ്സില്ലേ, നിങ്ങൾ ഇറങ്ങിയ ശേഷം കുറേ ചിന്തിച്ചു ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്നുള്ള. സിമ്പിളായ സിമ്പിളായ ഡോക്ടർമാർ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ നമ്മൾ കുറേ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്.
4: മഷി പറഞ്ഞ ശരിക്കും ഡോക്ടർമാർക്ക് ഒരു ശരിക്കും ഒരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പൊതുവേ ആളുകൾക്ക് ഉണ്ട്, ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണെങ്കിലൊക്കെ അവരൊരു പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അതും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ.
5: അതെ അതെ,
4: തീർച്ചയായിട്ടും.
5: അപ്പോൾ ഞാൻ നിങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്നത് സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷേ ആളുകൾക്കാരും കണ്ടാലും ഡോക്ടറാണ് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഞാനങ്ങനെ തന്നെ കണക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മളതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മളെടുത്ത് വരുള്ളൂ. അതെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തു, എൻ്റെ ഞങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻ മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടാവാം അല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി ബോർഡിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നു.
4: ഓക്കെ,
5: പിന്നെ പേപ്പറിൽ നമ്മൾ എഴുതി കൊണ്ടുപോകും, സാധാ വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾക്കറിയാലോ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ മികച്ച ഒന്നോ രണ്ടോ കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അത്തരം കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചോക്കൊണ്ട് ബോർഡിൽ എഴുതിക്കാം. ഇനി അതിനും ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടും. അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് കാഴ്ച പരിമിതരെ. കാഴ്ച പരിമിതരുടെ പല പ്രയാസങ്ങളും മറികടക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്.
4: അധ്യാപനത്തിൽ എങ്ങനെ ഒരു ഉദാഹരണം പറയോ?
5: ഓ, പറഞ്ഞുതരാം, ഇഷ്ടം പോലെ. അധ്യാപനത്തിൽ ഇപ്പം സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പം സാധാരണക്കാർ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജി ആരാണ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ, ഗാന്ധിജിയുടെ സമരരീതികൾ നമുക്ക് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ കാഴ്ച പരിമിതരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അക്ഷരം വലിയൊരു പ്രശ്നമാണ്. ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് തിരിയൂല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എഴുതാനും ചിലപ്പോൾ ആളെ കിട്ടൂല. അപ്പോൾ ഈ സിസ്റ്റം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ, നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിമിതിയും മറികടക്കാൻ പറ്റും. ഞാൻ നോട്ട്സൊക്കെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും.
4: ഓക്കെ,
5: അവരോട് പറയും, ഒഴിവുള്ള ഒരു 10 മിനിറ്റൊക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, നമ്മൾ വായിച്ചു കൊടുക്കേണ്ട, അവരിങ്ങനെ കണ്ട് അവർ സംശയവും ചോദിക്കൂല നമ്മളോട്. കാരണം അവർക്ക് മറ്റേ ബോർഡ് നമുക്ക് ബോർഡിലൊക്കെ എഴുതി ചിലപ്പോൾ തിരിഞ്ഞിതെന്താ സാറേ വായിക്കാന്നൊക്കെ ചോദിക്കും. ഇത് പിന്നെ അതിന് അവസരം ഉണ്ടാവുന്നില്ല.
4: തീർച്ചയായിട്ടും.
5: അപ്പം ഞങ്ങൾ ചെയ്ത ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറികടക്കുക.
4: അതേ ചോദ്യം ഞാൻ വേറെ ആംഗിൾ ചോദിക്കട്ടെ. ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇരിക്കുന്ന പീസ് റേഡിയോന്റെ സ്റ്റുഡിയോയിലാണ്. ഒരു പീസ് റേഡിയോ എന്നുള്ള ഒരു ആപ്പ്, നമ്മളൊരു ഒരു റേഡിയോ ആപ്പ് ആണല്ലോ ഓൺലൈനിലുള്ള, നിലവിൽ മലയാളത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിക റേഡിയോ എന്നുള്ളത് പീസ് റേഡിയോയാണ് ഏറ്റവും മനോഹരമായി പോകുന്നത്. ഈ പീസ് റേഡിയോ നമുക്ക് മാഷിപ്പോ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തി പീസ് റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുക? പക്ഷേ ഫോൺ ഒന്നെടുത്ത് കാണിച്ചു തരാൻ പറ്റും.
5: ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിക്കാം.
4: ഓക്കെ,
5: നമുക്ക് ഇപ്പൊ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ല.
4: തീർച്ചയായും.
5: അതായത് പിക്ചേഴ്സ് ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളല്ല, അതും ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കാൻ അതിന് വേറെ പല മാർഗങ്ങളുമുണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അത് പറയും.
4: ഓക്കെ,
5: ഇപ്പം സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ എന്നൊരു സംവിധാനമുണ്ട്.
4: ആപ്പ് ആണോ?
5: ആപ്പല്ല, എല്ലാ ഫോണിലും ഉണ്ട്. ഇപ്പൊ സാറിന്റെ ഫോണിലും ഈ ആപ്പ് ഉണ്ട്. പക്ഷെ സാറിന് ഇതിനെ കുറിച്ച് അറിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ ആവശ്യക്കാരല്ല. ആവശ്യക്കാരാണല്ലോ നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കുക.
4: ഇപ്പം
5: ഈ ഫോണില് പിന്നെ ടോക്ക് ബാക്ക്, ജീഷോ സ്ക്രീൻ റീഡർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ റീഡുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറാണ് NVDA, അതിലെ ജോസ്, പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഓർക്കാ സ്ക്രീൻ റീഡർ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണല്ലോ, അവിടെ നമ്മൾ ഓർക്കാ സ്ക്രീൻ റീഡറാണ് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ പരിമിതിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പറയാം, സ്കൂളിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഫോണിലുകൊണ്ട് മാത്രം, ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളെ മുമ്പിൽ പോലും നമ്മൾ സീറോ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അതായത് അധ്യാപകരുടെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അധ്യാപകർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം.
4: അപ്പം
5: നിങ്ങൾ അതെ നിങ്ങൾ നോക്കി വായിക്കുന്ന പേരെ നമ്മളിത് കേട്ട് മനസ്സിലാക്കുന്നു. ഇപ്പം ന്യൂസ്
4: ചാനലുകളായിരിക്കും
5: ആ വായിക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ ഈ ടോക്ക് ബാക്കിന്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്.
4: ഇപ്പൊ
5: നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഫോണിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ, നമ്മള് രണ്ട് വിരല് ഒരു വിരല് ഒക്കെയാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളൊരു ഫോണിൽ ഇങ്ങനെ ഫോണിൽ തൊടുന്നു, വാട്സപ്പ് നിങ്ങൾ കേട്ടോ, അപ്പൊ നമ്മളിങ്ങനെ ടെലഗ്രാം, ഇപ്പൊ പേജ് 3 of 4, ഞാൻ അടുത്ത പേജിലേക്ക് മറിക്കാൻ, അവിടെയാണ് പീസ് റേഡിയോ ഉള്ളത്. പീസ് റേഡിയോ ഞാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫോണിന് ഒരിക്കലും നിങ്ങളൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങായിട്ട് ഓപ്പൺ ആയി വരികയാണല്ലോ ചെയ്യാം.
4: പക്ഷെ
5: ഒരു കാഴ്ച മര്യാദ ഉപയോഗിക്കുന്ന സിംഗിൾ ടാപ്പ് ഓൺ ആയി വരാൻ പാടില്ല.
4: കാരണം
5: വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർ താവില്ല, നമ്മൾ തൊടുക. അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ പീസ് റേഡിയോ എവിടെയെന്നാ ചോദിച്ചു. അപ്പൊ ഞാൻ പീസ് റേഡിയോ കണ്ടുപിടിക്കണം ആദ്യം. സെർച്ച് ക്യാമറ
6: ക്രോം
5: പീസ് റേഡിയോ കിട്ടി. ഇവിടെ നമ്മള് ഡബിൾ ടാപ്പ് ചെയ്തു, അപ്പൊ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ അത് ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഞാൻ അത് ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് അതിന്റെ ധാരണ ഉണ്ടാവും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന ആപ്പ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും.
4: കാരണം
5: എപ്പോഴും കുറെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
4: ഓക്കെ,
5: അപ്പൊ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പീസ് റേഡിയോ.
4: ഇപ്പൊ പീസ് റേഡിയോ തുറന്നു നോക്കി. ലൈവ് നടക്കുന്ന പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു
5: ഞാൻ പറഞ്ഞുതരാം. തൊട്ടോക്കട്ടെ.
4: ഓക്കെ,
5: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
4: കേൾക്കുന്നുണ്ട്.
5: അലി ജാബർ സംശയ നിരാണ് ഇപ്പോഴാ നേരത്തെ വായിച്ചത്. നമ്മൾ ആദ്യം തുറന്നു വെച്ചപ്പോ അതായിരുന്നല്ലോ,
4: അതുകൊണ്ട്
5: അതത് പറഞ്ഞോളൂ. ഇപ്പൊ ലൈവ് ഉള്ള പ്രോഗ്രാം ഇതാണ്.
4: മുഹമ്മദ് സാദിഖ് മദീനി, ഷബീബ് സലാഹി,
5: ഹംസ മദീനി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ സ്പീഡ് കുറച്ച് വെച്ചോണ്ട്
4: ശ്രോതാക്കൾക്ക് അറിവിലേക്ക് പറയാണ്, ഇപ്പോൾ പീസ് റേഡിയോ ലൈവായി നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് അൽ ഇജാബ സംശയ നിവാരണമാണ്. അതായത് മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുള്ള ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ് അത്. അതും എല്ലാ ശനിയാഴ്ച ലൈവ് ഉള്ള പ്രോഗ്രാമാണ്. എന്തായാലും അതും നമുക്ക് മാഷ്ക്ക് പിന്നെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ?
5: അതെ അതെ, കേട്ടില്ലേ? അൽ ഇജാബ സംശയ നിവാരണം ഇതാ മറുപടി നൽകുന്നത്. മുഹമ്മദ് സാലിഖ് മദീനി, ഷബീബ് സലാഹി, ഇങ്ങനെ പറയാം.
4: ഓക്കെ ഓക്കെ,
5: ഇനി ഇതാ പ്ലേ ബട്ടൺ കിട്ടി.
4: അപ്പൊ
5: ഇങ്ങനെ ഓരോ സാധ്യതകളും.
4: ഇതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോ മാഷ് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ശരിക്കും നമുക്ക് പീസ് റേഡിയോ തുറന്ന് ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ട്. ഇനി പീസ് റേഡിയോ ആപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്.
5: അതിൽ
4: പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന പ്രോഗ്രാമൊക്കെ കേൾക്കാൻ പറ്റും.
5: അപ്പോ
4: ഒരിക്കലും ഒരു പരിമിതി എന്നുള്ളത് ഒന്നിനും
5: തടസ്സമല്ല. ഇന്നത്തെ സമൂഹത്തില് കാഴ്ച പരിമിതർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിക്കാം, ബാങ്കിൻ്റെ ആപ്പുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് ഈ ടെക്നോളജി ഉള്ളതിൻ്റെ സുഖം എന്താ വെച്ചാൽ നോട്ട്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിലൊരു ഉണ്ടായ ഒരു അനുഭവം, ഞാൻ അറിയുന്ന ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. വന്നപ്പോൾ താമരശ്ശേരി വന്നപ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ള നല്ല സുഖമല്ലേന്ന് ആണ് അദ്ദേഹനോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞ സാറേ ശരിയാണ്, നോട്ട് എത്ര നിങ്ങളോട് ചോദിക്കേണ്ട, ബാക്കി തരീ നിങ്ങളോട് പറയേണ്ട, ചില്ലറുണ്ടോ നിങ്ങൾക്കും ചോദിക്കേണ്ട, എനിക്കും ചോദിക്കേണ്ട, ഇതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ ഗൂഗിൾ അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഇതോടൊക്കെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ നിങ്ങളെക്കാൾ ഉപയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം നമ്മുടെ കാഴ്ച എന്ന പരിമിതിയെ മറികടക്കാൻ
4: തീർച്ചയായിട്ടും
5: ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
2: നമ്മളെ വളരെ ദീർഘമായ ഒരു എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ ഈ സവിശേഷം. നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു പോകും. അതായത് നമുക്കറിയാത്ത ഒരുപാട് പിന്നെ അറിവുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഷാ അല്ലാ.

0: ഏറ്റവും പ്രധാനപ്പെട്ട പീസ് റേഡിയോ ഒരു പ്രോഗ്രാമാണല്ലോ സ്നേഹക്കൂട്. ശ്രോതാക്കൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക്, വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അടുത്തായി നമ്മൾ സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ വിഷയം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: ഇന്ന് കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ്
0: അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ പി സാഴത്ത്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം ശ്രവിക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളുടെ വിഷയത്തിൽ ഏറെ താല്പര്യമുള്ളവരാണ് നമ്മൾ. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എത്ര സമയവും എത്ര അധ്വാനവും എത്ര പണവും ചിലവഴിക്കാൻ ഓരോ രക്ഷിതാവും തയ്യാറാണ്. ഇന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കുട്ടികളുടെ വിഷയത്തിൽ ഒരുപാട് പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ അവർക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്, എല്ലാം നൽകിയിട്ടും എൻ്റെ കുട്ടിയെ നല്ല ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായി, സൃഷ്ടിപരമായി, നല്ല ചിന്തകൾ ഉള്ള, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് ഉടമകൾ ആവണമെങ്കിൽ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കുട്ടി ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ്, ചോദ്യങ്ങളിൽ കൂടിയാണ്. സാധാരണഗതിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ നമ്മോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വേളയിൽ നാം അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും നൽകാറുണ്ടോ? യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ തുറന്ന് ചോദിക്കാനുള്ള ശരിയായ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നുള്ളത് അവരിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളരാനുള്ള അല്ലെങ്കിൽ വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പ്രത്യേകിച്ച് കുട്ടിയുടെ ചിന്ത അതിരുകളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ചിന്തയിൽ നിന്ന് രൂപം കൊള്ളുന്ന ചോദ്യങ്ങൾ അവർക്ക് ഏറ്റവും നന്നായി ചോദിക്കാൻ പറ്റുന്നത് അവരുടെ രക്ഷിതാക്കളോട് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അതിനെ ഒട്ടും പ്രാധാന്യമില്ലാതെ അല്ലെങ്കിൽ കൊച്ചാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ നമ്മോട് ഷെയർ ചെയ്യില്ല. ഈ അടുത്ത് നമുക്കറിയാം, കുട്ടികളുടെ മനസ്സുകളിലേക്ക് മത നിരാസ ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ കാരണക്കാരുമാണ്. കാരണം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുട്ടികൾ പലതും കാണാനും പലതും കേൾക്കാനും പല രൂപത്തിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോവാനും തയ്യാറാവുന്നത് അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം തന്നെയാണ് അതിന് കാരണം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവർ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പരിചയപ്പെടുന്നതും അവർക്ക് കിട്ടുന്ന അറിവും നമ്മോട് പങ്കുവെക്കുമ്പോൾ അവിടെ അവരെ തിരുത്താൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടത് ഒരു നല്ല റാപ്പോ, ഒരു ഊഷ്മളമായ ബന്ധം കുട്ടികളുമായി നാം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു രക്ഷിതാവ് കുട്ടിയുടെ പരിധിവിട്ട ചിന്തകളെ കൊണ്ട് കുടുങ്ങി. കാരണം മതനിരാസത്തിലേക്ക് പോകുന്ന തലങ്ങളിൽ അവൻ്റെ പഠനങ്ങളും അവൻ്റെ രീതികളും മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ കുട്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് അവന് കിട്ടുന്ന അറിവുകളാണ് അവൻ്റെ പല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്രത്തോളം വിദ്യാഭ്യാസമില്ലാത്ത രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കാതെ വരുന്നു. സ്വാഭാവികമായി ഈ കുട്ടി റോൾ മോഡലായി കാണുന്നത് അവൻ്റെ അധ്യാപകരെയാണ്. ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള വിശ്വാസത്തിൽ അവർ പിന്നിലാണ്, അല്ലെങ്കിൽ യുക്തിചിന്തയിലേക്ക് പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ അധ്യാപകൻ കുട്ടിക്ക് നൽകുന്നത്. ഇസ്ലാമിൻ്റെ അന്തസ്സത്തയെയും ഇസ്ലാമിൻ്റെ യുക്തിയെയും ഇസ്ലാമിൻ്റെ വിശ്വാസ സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഈ അധ്യാപകൻ ഇസ്ലാമിനോട് തന്നെ ഒരു തരം സംശയം രൂപം കൊള്ളാൻ പ്രേരണ നൽകുന്നു. എന്നാൽ ഈ രക്ഷിതാവിനാണെങ്കിൽ കൃത്യമായി ഇതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിൽ എത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനറൽ നോളജ്, പൊതുവിജ്ഞാനം സമ്പാദിക്കാനുള്ള സ്രോതസ്സുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് അവിടെ കുട്ടികളുമായിട്ട് അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് വായിക്കുന്നത്, അവർ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അവൻ്റെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആരോടാണ്, ഇത് നമുക്ക് വിലയിരുത്താൻ സാധിച്ചാൽ അവരുമായി ഈ കുട്ടി നടത്തിയിട്ടുള്ള ചാറ്റ് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എന്ത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കവിടെ ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും സാധാരണഗതിയിൽ കുട്ടികൾക്ക് അന്വേഷണ ത്വരയുണ്ട്, കണ്ടെത്താനുള്ള വ്യഗ്രതയുണ്ട്, താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം കാണരുത്, നീ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അത് കാണാനും അത് അനുഭവിക്കാനുമുള്ള താല്പര്യം കുട്ടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഇത്തരം സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് ബദൽ അതിനെ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാവ് ബുദ്ധിപരമായിട്ടുള്ള വികാസം കുട്ടികളിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത നമ്മുടെ മക്കളിൽ വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ടുപോവുക. ഇന്ന് സാധാരണ ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ പോകുന്നു, സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. അപ്പം അവിടെ നമ്മൾ നേരിടുന്ന ക്രൈസിസ് എന്താണ്, ഒരു സാധനത്തിൻ്റെ വില എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ് കുട്ടിയൊക്കെ അറിയില്ല. ഇപ്പോൾ ഉള്ളിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കിലോ ഉള്ളിക്ക് 120 രൂപയാണെങ്കിൽ കുട്ടി എത്ര രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് അറിയുന്നില്ല. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ സാധനങ്ങളുടെ വാല്യൂ പ്രൈസ് കുട്ടിക്കറിയില്ല. നേരെ മറിച്ച് എവരിഡേ ലൈഫിൽ, നിത്യജീവിതത്തിൽ നാം കുട്ടികളെ കൂടി പങ്കാളികളാക്കുകയാണെങ്കിൽ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും തിരക്കും അക്കൗണ്ടിങ് എന്ത്, ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടും. സാധനത്തിൻ്റെ വില നൽകാൻ കുട്ടിയുടെ കയ്യിൽ നമ്മൾ പണം കൊടുക്കുന്നു, ആ പണത്തിൻ്റെ ബാലൻസ് തിരിച്ചു വാങ്ങാൻ അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം കുട്ടിക്ക് അവിടെ കിട്ടുകയാണ്. പണത്തിൻ്റെ വാല്യൂ എന്ത് കുട്ടി അറിയാണ്. ഈ രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാധനം വാങ്ങുന്ന ഘട്ടത്തിൽ ബാർഗെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ വിലപേശേണ്ട ആവശ്യകത കുട്ടിക്ക് ബോധ്യമാവും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു സാധനത്തിന് വലിയ വില പറയുന്ന ഒരു ടെൻഡൻസി ചില നാടുകളിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള സിറ്റീസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ 3-4 ഇരട്ടിയാണ് സാധനത്തിന് വില പറയുക. അപ്പം ആ ചോദിക്കുന്ന വില തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ലാഭം കിട്ടും, എന്നാൽ അത് നമുക്ക് നഷ്ടവും വരുത്തും. അപ്പം ഇത്തരം ട്രെൻഡുകളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ കുട്ടികളെ കൂട്ടി ഷോപ്പിങ്ങിന് പോവേണ്ടതുണ്ട്. അവിടെ ലോസ് എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഒരു കാര്യം എങ്ങനെയാണ് കണക്ക് കൂട്ടുക, ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ലത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത എന്ത്, ഇതൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ 1 കിലോ ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള ആപ്പിളിൽ കേടുകളുണ്ടാവും, നല്ലതും ഉണ്ടാവും. നമ്മൾ 150 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ അതിൽ 2 എണ്ണം കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. നേരെ മറിച്ച് ആ ആപ്പിൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എന്ന് പ്രാക്ടിക്കലായി കുട്ടി മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി വാങ്ങിക്കൊണ്ടുവരുന്ന സാധനം അത് ശരിയായിട്ടില്ല, അതിൽ കേടുണ്ട് എന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, കുട്ടിയെ ഗുണദോഷിക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു അറിവ് കിട്ടുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ എന്നെയുമായി മാർക്കറ്റിലേക്ക് പല സാധനങ്ങൾ വാങ്ങാനും വിൽപ്പന നടത്താനും കൊണ്ടുപോയിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മളെയുമായിട്ട് ചെറുപ്പത്തിൽ 8-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിക്കുന്ന വേളയിലാണ് ഉപ്പ ഷോപ്പിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉപ്പയാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് ആ പ്രോസസ്, പ്രക്രിയ നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എൻ്റെ ഉപ്പയാണ്. അതുകൊണ്ട് ഒരു ഉപ്പ കൂടുതൽ സംസാരിക്കുന്നതിന് ബദലായിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടി കുട്ടികളെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ, ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാവാൻ വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മുടെ പല കുട്ടികൾക്കും ഈ നാട്ടറിവ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പാഠ്യരീതിയിൽ സ്കൂളുകളിലൊക്കെ തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടുകയും ഇപ്പോൾ കല്ലുകൾ പെറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ പല രൂപത്തിലുള്ള കല്ലുകളുണ്ട്, പല രൂപത്തിലുള്ള മണ്ണുണ്ട്, അതുപോലെ പല രൂപത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾ ശേഖരിച്ചു വരുന്ന സമയത്ത് കുട്ടികളിൽ ഒരു ജിജ്ഞാസ രൂപം കൊള്ളുകയാണ്. അപ്പോൾ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ, ജിജ്ഞാസയെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പഠന ശൈലിയാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങളും നിർവഹിക്കുന്നത് അധ്യാപകനാണ്. കുട്ടിക്ക് മാനസികമായ താല്പര്യവും ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഒരു വാക്കിങ്ങിന് നിങ്ങൾ പോകുന്നു. അതുകൊണ്ട് ആ യാത്രയിൽ, ചെറിയ ഒരു യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്ന പല വസ്തുക്കളും, പുതുമയുള്ള വസ്തുക്കളും നിങ്ങൾ ശേഖരിക്കണം എന്ന് അവരോട് പറയുക. അത് കല്ലുകളാവാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റു വല്ല വസ്തുക്കളും ആവാം. അതുകൊണ്ട് ഈ വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അതിനെ സംബന്ധിച്ച് ഒരു ചെറു വിവരണം നൽകാൻ, അത് അന്വേഷിച്ച് കണ്ടെത്താൻ ഇന്ന് നെറ്റ് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ആ വസ്തു എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ആ ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച് നൽകണം എന്ന് കുട്ടികളോട് പറയുമ്പോൾ അതൊരു ചാലഞ്ച് ആയിട്ട് കുട്ടികൾ ഏറ്റെടുക്കും. ഇന്ന് ചാലഞ്ച് ഗെയിം എന്നൊക്കെ പേരിൽ പല ഗെയിമുകളും നടക്കുന്നുണ്ട്. അത് ക്രിയേറ്റീവായിട്ട് കുട്ടികളിൽ അവരുടെ ചിന്ത വളർത്തുന്ന അത്തരം പിന്നെ സാഹസികതയിലേക്ക് കുട്ടികൾക്ക് അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതവരുടെ ബുദ്ധിശക്തി വികസിപ്പിക്കാൻ ഹേതുവാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കുട്ടികൾ അവരുടെ എഫേർട്ടിനെ, അവരുടെ പ്രയത്നത്തെ പ്രശംസിക്കാനുള്ള ഒരു മനസ്സാണ് രക്ഷിതാക്കൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു, അതായത് എൻ്റെ മകനെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ മകളെ അടുത്ത് വിളിച്ചിട്ട് മോളെ നിൻ്റെ വിഷയത്തിൽ ഉപ്പക്ക് വലിയ അഭിമാനമുണ്ട്, ഈ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വളരെ വലുതാണ്. നിന്നെ ഒന്നിനും പറ്റില്ല എന്ന് ഒരു തവണ അല്ലെങ്കിൽ അഞ്ച് തവണ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഡീഗ്രേഡേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു തകർച്ചയുണ്ട്. എന്നാൽ ഐ ആം സോ പ്രൗഡ് ഓഫ് യു, പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മകനെ, നിന്റെ വിഷയത്തിൽ ഉപ്പക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്, നിന്നെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായി നീ പൂർത്തീകരിക്കും. ഇത് ചിലപ്പോൾ നമ്മൾ സോപ്പിംഗ് വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഫ്ലാറ്റർ ചെയ്യുന്ന രൂപത്തിൽ, അവരെ പ്രശംസിക്കുന്ന അംഗീകരിക്കുന്ന സംസാരങ്ങൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല മൈലേജ് നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു വർക്ക് അവർക്ക് നമ്മൾ നൽകി എന്നിട്ട് അവർ അതിൽ വീഴ്ച വരുത്തി, ആ വീഴ്ച വരുത്തിയ കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നിരന്തരം അവരോട് അത് സംസാരിക്കുമ്പോൾ അത് അവരിലുള്ള പ്രതീക്ഷയെയും അവരിലുള്ള താല്പര്യത്തെയും അതിനുള്ള ഒരു ഇഷ്ടത്തെയും നഷ്ടപ്പെടുത്തുക ചെയ്യുക. നേരെ മറിച്ച് ഒഫ്കോഴ്സ് അവിടെ പോരായ്മ വന്നിട്ടുണ്ട്, എന്നാൽ ആ പോരായ്മകളേക്കാൾ കൂടുതൽ ഒരുപാട് ഹൈറുകൾ, നന്മകൾ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. ആ നന്മകളെ പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അടുത്ത തവണ നേരത്തെ ചെയ്തതിനേക്കാൾ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കുട്ടിക്ക് സാധിക്കും. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കേരളത്തിൽ പോലീസുകാർക്കെല്ലാം ട്രെയിനിങ് നൽകുന്ന എഡിസൺ ഫ്രാൻസിസ് എന്ന ഒരു ട്രെയിനറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ചില വിഷയങ്ങളുടെ മാർക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിൽ ടീച്ചർ തന്നെ ഇൻസൾട്ട് ചെയ്യാവുന്ന മാർക്കാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താവുന്ന മാർക്കാണ് ഒരു വിഷയത്തിൽ എഡിസൺ ഫ്രാൻസിസിന് കിട്ടിയത്. പക്ഷേ ആ ടീച്ചർ എഡിസൺ ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്നിട്ട് 9 മാർക്കാണ് കുട്ടിക്ക് ബയോളജിയിൽ കിട്ടിയത്. ആ സമയത്ത് എഡിസൺ ഫ്രാൻസിസിനോട് അധ്യാപിക പറയുന്നത്, അടുത്ത തവണ പരീക്ഷയിൽ നമുക്കത് 10 ആക്കണം, 9 മാർക്കാണ് കിട്ടിയത്, പക്ഷേ അത് നമുക്ക് അടുത്ത പരീക്ഷയിൽ 10 ആക്കണം. ഈ ഒരു മോട്ടിവേഷൻ അദ്ദേഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് ഭാഷ ട്രെയിനറായിട്ട്, ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ട് എഡിസൺ ഫ്രാൻസിസ് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ അധ്യാപികയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മോട്ടിവേഷനാണ്. എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളായ നമ്മൾ ആ വിഷയത്തിൽ വളരെ പുറകിലാണ്. നമ്മൾ കുട്ടികളിൽ കാണുന്ന ന്യൂനതകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യുന്നു. അതോടുകൂടി പിന്നെ ആ വിഷയം പഠിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താ ഇതിനുള്ള പരിഹാരം? കുട്ടികളിൽ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് വികസിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രൈസ് ദെയർ എഫേർട്ട് ആൻഡ് സേ ഐ ആം പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനിക്കുന്നു എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനും അവരുടെ കൈപിടിച്ച് അഭിനന്ദിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് മുന്നോട്ട് പോകും. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി നിരന്തരം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ് കുട്ടിയെ അപമാനിക്കാതിരിക്കുക. ഇപ്പം എല്ലാ വിഷയങ്ങളിലും കുട്ടി ഒരിക്കലും എന്താവില്ല, അഡ്വാൻസ്ഡ് ആവില്ല, എ പ്ലസ് കിട്ടണം എന്നില്ല. അപ്പം ആ പരാജയത്തെ സ്വാഗതം ചെയ്യുക, സെലിബ്രേറ്റ് ദി ഫെയിലിയേഴ്സ് എന്ന് സൈക്കോളജിയിൽ ഒരു ടേമുണ്ട്. ആ പരാജയത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ സാധിക്കും. റെസ്പെക്ട് യുവർ ചൈൽഡ്, എ ചൈൽഡ് ലേൺസ് എ ലോട്ട് ത്രൂ ഹിസ് ഫെയിലിയേഴ്സ്. ഈ ഒരു മെസ്സേജാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ആദരിക്കുകയും ആ പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നീ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സജഷൻസ് ഈ ഫെയിലിയേഴ്സിൻ്റെ ഘട്ടത്തിൽ അവർക്ക് കൊടുക്കുക. അവിടെ നമ്മൾ അവരോട് ചോദിക്കേണ്ടത് വൈ ഡു യു തിങ്ക് യു ഡിഡിൻ്റ് ഗെറ്റ് എ ബെറ്റർ സ്കോർ ഓൺ ദി ടെസ്റ്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിൽ നല്ല ഒരു സ്കോർ വാങ്ങാൻ നിനക്ക് സാധിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷയിൽ നീ ഉദ്ദേശിച്ച നല്ല ഒരു നിലവാരത്തിലേക്ക് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാതിരുന്നത്, എന്തായിരിക്കും അതിന് കാരണം? അതായത് കുട്ടിയെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇതവർക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള അവസരം നൽകും. സ്വാഭാവികമായും അടുത്ത പരീക്ഷ വരുമ്പോൾ ഒരു വാശിയോടുകൂടി ആ വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ കുട്ടി ശ്രദ്ധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്കൊക്കെ മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഒരു ഗാഡ്ജറ്റിന്, ഈ ഒരു ഉപകരണത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ആളുകൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഇന്ന് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്, ചീത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി നല്ല കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുക. നല്ല കാര്യങ്ങൾ കുട്ടി ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം ആ ഒരു നന്മ മുഖേന ഒരുപാട് ആളുകൾക്ക് അത് ഷെയർ ചെയ്യപ്പെടും. എന്നാൽ ഈ രൂപത്തിലുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതിന് ബദൽ നമ്മൾ അവരെ സദാ ആക്ഷേപിക്കുകയാണെങ്കിൽ വേറെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അതുപോലെ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുക. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലെറ്റ് ദം ഡു ഇറ്റ്, അവർ അത് ചെയ്യട്ടെ. ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്, അവർ ഒത്തിരി ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ചോദ്യം ചോദിക്കുക എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നല്ല ബുദ്ധിപരമായ വികാസം കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കുട്ടികൾക്ക് നമ്മൾ നൽകുക. സ്വാഭാവികമായും ദേ വിൽ ഗെറ്റ് ഇറ്റ് പ്രിപ്പയർഡ്, അവരതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ കുട്ടികൾ നമ്മുടെ കുടുംബത്തെ അസസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. വലിയ വീക്ഷണങ്ങളും വലിയ പിന്നെ ചിന്തകളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. വലിയ ചിന്തകളും വലിയ വീക്ഷണങ്ങളും വലിയ ഭാവനകളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മുടെ കുടുംബ സംവിധാനത്തെ സംബന്ധിച്ച്, ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, മറ്റംഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾ പറയുമ്പോൾ അവരെ അടിച്ചിരുത്തുന്നതിന് ബദലായിട്ട് അവരിൽ പോസിറ്റീവായിട്ടുള്ള ട്രെയ്റ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു നല്ല ഒരു സ്റ്റോറി എഴുതാൻ വേണ്ടി പറയുമ്പോൾ അതവരിൽ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാക്കും, ലോജിക്കൽ റീസണിങ് ഉണ്ടാക്കും, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ത്? അത് നല്ല രൂപത്തിൽ, അതായത് ഇല്ലാത്ത ഭാവനകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിയുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റിനെ മോണിറ്റർ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കുട്ടിയിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയെ സന്നിവേശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ എവിടെയൊക്കെയാണോ കുട്ടികൾ ഇന്നവേറ്റീവായിട്ട് നവീനമായ ചിന്തകളോട് സമരസപ്പെടുന്നത്, അല്ലെങ്കിൽ നവീനമായ ചിന്തകൾ നാമ്പെടുക്കുന്നത്, അവിടെ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. ഈ റിച്ച് ഡാഡ് ആൻഡ് ദി പൂർ ഡാഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 9 വയസ്സിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ നടത്തുന്ന പണം സമ്പാദിക്കാൻ വേണ്ടി, പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങൾ നമുക്ക് തീർച്ചയായും കൗതുകം ഉണർത്തുന്നതാണ്. പക്ഷേ ഒരു കുട്ടി 9 വയസ്സ് പൂർത്തിയാവുന്ന ഘട്ടത്തിൽ നടത്തുന്ന പര്യവേഷണങ്ങൾ, ഗവേഷണങ്ങൾ തീർച്ചയായും നമ്മൾ പ്രചോദിപ്പിക്കേണ്ടതാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു പുസ്തകം രചിക്കാനും ദി ബെസ്റ്റ് സെല്ലർ ആവാനും അദ്ദേഹത്തിന്, റോബർട്ട് കിയോസക്കി എന്ന വ്യക്തിക്ക് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ രൂപപ്പെട്ട ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ഗിവ് ഫ്രീഡം ആൻഡ് ഓട്ടോണോമി ടു എക്സ്പ്ലോർ ദർ ഐഡിയാസ്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, ആ ആശയങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ, ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുക്കുക. ഡു വാട്ട് ദേ വാണ്ട്, അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിനുള്ള ഒരവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് നാം പ്രോത്സാഹനം കൊടുക്കുമ്പോൾ, അതവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും. അപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ റോൾ എന്ന് പറയുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവരുടെ വ്യതിരിക്തമായ ചിന്തകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. നാം ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കാത്തത് കൊണ്ട് നാം അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരുടേത് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും. തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞാൽ വ്യതിരിക്തമായി ചിന്തിക്കുക. ഉപ്പ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉമ്മ ചിന്തിക്കുന്നത് പോലെ കുട്ടി ചിന്തിക്കണം എന്നുള്ള വാശി നാം ഒഴിവാക്കുക. ഖലീൽ ജിബ്രാൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം തൻ്റെ ചൈൽഡ്ഹുഡ് എന്ന കവിതയിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം, സാധാരണഗതിയിൽ ഓരോ രക്ഷിതാവും തൻ്റെ കുട്ടികൾക്ക് തങ്ങളുടെ ചിന്തകൾ സമ്മാനിക്കാനാണ് പരിശ്രമിക്കാറുള്ളത്. കുട്ടികൾ എപ്പോഴും ചിന്തിക്കുന്നത് മുന്നോട്ടാണ്. നാം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ അവർ മുന്നോട്ടാണ് ചിന്തിക്കുന്നത്. നാം നമ്മുടെ കുട്ടിക്കാലത്ത് ശീലിച്ച അല്ലെങ്കിൽ നമ്മുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മോട് പുച്ഛമാണ് തോന്നുന്നത്. എന്നാൽ കുട്ടികൾ എപ്പോഴും ചിന്തിക്കുന്നത് മുന്നോട്ട് പോവാനാണ്. അതുകൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും അഡ്വൈസും അവരെ ഉൾക്കൊണ്ട് നൽകാൻ രക്ഷിതാവിന് സാധിക്കുക എന്നുള്ളത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെവർ റിവാർഡ് ചിൽഡ്രൻ ഫോർ എക്സിബിറ്റിംഗ് ദെയർ ക്രിയേറ്റിവിറ്റി. കുട്ടി അവരുടെ സൃഷ്ടിപരത പ്രകടിപ്പിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ നാം അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഗുണപ്രദമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ദീസ് ഇൻസെൻറ്റീവ്സ് ഇൻ്റർഫിയർ വിത്ത് ക്രിയേറ്റീവ് പ്രോസസ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പുതുമയാർന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സമ്മാനം നൽകുമ്പോൾ സ്വാഭാവികമായി അത് സൃഷ്ടിപരതയെ, ആ ഒരു പ്രക്രിയയെ അത് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് റെഡ്യൂസ് ദി ക്വാളിറ്റി ഓഫ് ദെയർ റെസ്പോൺസ്, അവരുടെ പ്രതികരണത്തിൻ്റെ ക്വാളിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ബദൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വി ഹാവ് ടു എംഫസിസ് ഓൺ ദി പ്രോസസ് റാദർ ദാൻ ദി പ്രോഡക്റ്റ് എന്ന് പറയും. ആ പ്രക്രിയ എങ്ങനെ നടക്കുന്നു, ആ ഒരു ഇന്നവേറ്റീവ് മെത്തേഡിലേക്ക് പോവാൻ വേണ്ടി കുട്ടി എടുത്തിരിക്കുന്ന വഴി ഏതാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തെക്കാൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു കണ്ടുപിടുത്തത്തെക്കാൾ നമ്മൾ പ്രാധാന്യവും പരിഗണനയും നൽകേണ്ടത് പ്രോസസ്സിനാണ് എന്നർത്ഥം. അതായത് പുതുതായ രീതിയിൽ, നൂതനമായ രീതിയിൽ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി കുട്ടി തിരഞ്ഞെടുക്കുന്ന പ്രോസസ്, പ്രക്രിയ എന്താണ് എന്ന് കുട്ടിയോട് അന്വേഷിച്ചറിയുമ്പോൾ അത് ആ കുട്ടിയുടെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. നേരെ മറിച്ച് ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന്, സൃഷ്ടിപരതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിസൾട്ടിനെയാണ്, പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതുപോലെ എല്ലാ സന്ദർഭത്തിലും കുട്ടികൾക്ക് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ് പ്രൊവൈഡ് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ എന്തും സ്വതന്ത്രമായി സ്നേഹത്തോടുകൂടി നമ്മോട് പറയാനുള്ള ഒരു അവസരം ആ ഒരു മാഹൌൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ വിജയം വരിക്കാൻ വേണ്ടി മുന്നേറിയ ഘട്ടത്തിൽ അവർക്ക് നിരന്തരം ഉണ്ടായിട്ടുള്ളത് സെറ്റ് ബാക്സാണ്, അല്ലെങ്കിൽ പിന്നെ അവരെ ബിലിറ്റിൽ ചെയ്യുന്ന ഇൻസൾട്ടുകളാണ്. എന്നാൽ അവർ മനസ്സിലാക്കി ആര് തളർത്തിയാലും ശരി, ഈ ഒരു വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതായത് പേഴ്സ്വിയറൻസ്, നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിൽ കൂടിയാണ് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുക. അതുകൊണ്ട് കുട്ടികൾ പുതിയ ആശയങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരെ നിരന്തരം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഈ കഴിവുകളെ അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ കൂടി രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു വർക്ക് അവർ ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യമാണ്. അതുപോലെ അവരുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും, അവരിൽ അന്തർലീനമായിട്ടുള്ള ഉൾപ്രേരണയെ, കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഉൾപ്രേരണയെ ഇൻട്രിൻസിക് മോട്ടിവേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും രക്ഷിതാക്കൾ തയ്യാറാവുമ്പോൾ തീർച്ചയായും അത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാരണം പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം, സാമ്പത്തികമായ ഒരുപാട് ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതവർക്ക് പുരോഗതി ഉണ്ടാക്കും. ഒരിക്കൽ ഒരു കമ്പനി തങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സാധ്യതകളെ അന്വേഷിക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നു. അയാൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തത് ലെതർ ബിസിനസ്സിന് അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഷൂസിൻ്റെ ബിസിനസ്സിന് ആഫ്രിക്കയിലൊരു ചാൻസും ഇല്ല, കാരണം അവിടെയുള്ള ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഷൂസ് ഉപയോഗിക്കുന്നില്ല എന്നാണ്. സ്വാഭാവികമായും കമ്പനി അയാൾക്ക് ചിലവായിട്ടുള്ള പണങ്ങൾ മുഴുവൻ കൊടുത്തു, എന്നിട്ട് മറ്റൊരാളെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച വ്യക്തി പോസിറ്റീവായിട്ടാണ് ആ വിഷയത്തെ അപഗ്രഥിച്ചത്. ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഷൂസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഷൂ ബിസിനസ്സിന് ഏറ്റവും നല്ല സാധ്യതകൾ ഇവിടെയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് അവർ നൽകിയത്. ഇവിടെ ആദ്യം കമ്പനി പറഞ്ഞയച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പണവും നൽകാൻ കമ്പനി തയ്യാറായി. അവിടെ കമ്പനി അതൊരു നഷ്ടമായി കരുതുന്നില്ല. നമ്മുടെ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പണ ചിലവുകൾ ഉണ്ടാവാറുണ്ട്. അവിടെ നമ്മൾ കഴിയുന്നതും ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റോടുകൂടി, അവരുടെ വ്യക്തിപരമായ പങ്കാളിത്തത്തോടുകൂടി പണം സമ്പാദിക്കാനും ചിലവഴിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ആ പണത്തിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. നേരെ മറിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പണം മുഴുവൻ സ്വരൂപിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ മൂല്യം കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ 100,000 സ്വരൂപിക്കേണ്ട ഒരു കോഴ്സാണെങ്കിൽ അതിൽ 25,000 രൂപ നീ സംഘടിപ്പിക്കേണ്ടതുണ്ട്, നിന്റെ ഷെയർ ആദ്യം നീ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ 25,000 സമ്പാദിക്കാൻ വേണ്ടി, സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവന് ചെയ്യേണ്ടി വരും. ഈ രൂപത്തിലുള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരിൽ അന്തർലീനമായിട്ടുള്ള സർഗാത്മകതയും അതുപോലെ തന്നെ സൃഷ്ടിപരതയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ രക്ഷിതാവും കുട്ടികളുടെ വിഷയത്തിൽ ജാഗ്രത ഉൾക്കൊള്ളുകയും അവർക്കാവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് സ്നേഹക്കൂട്.
1: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്.
0: അവതരിപ്പിച്ചത് പ്രൊഫസർ കെ പി സാഅദ്.
1: നമ്മളെ പാരന്റിംഗ് കോഴ്സിലേക്ക് ഉള്ള ഒരു ക്ഷണം കൂടി നമ്മൾ

0: അതെ,
1: ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഏറ്റവും സരളമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് പതിവായിക്കൊണ്ട് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
0: ഇന്ന് അൽ മുൽത്തരിബ് എന്ന ഒരു സാങ്കേതിക പദത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്.
1: സാങ്കേതികമായ കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അൽ ഉസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
2: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ഇനമാണ് മുൽത്തരിബുകളായ ഹദീസുകൾ എന്നുള്ളത്. അത്തരം ഹദീസുകളെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുൽത്തരിബ് എന്നുള്ളത് ഭാഷാപരമായി ഇൽത്തൊറബ എന്നുള്ള ഫിഅലിൻ്റെ ഇൽത്തൊറാബ് എന്നാണതിൻ്റെ മസ്ദർ. അതിൻ്റെ ഇസ്മു ഫാഇലാണ് മുൽത്തരിബ്, അൽ മുൽത്തരിബു എന്നുള്ളത്. ഭാഷാപരമായി പണ്ഡിതന്മാർ അതിന് കൊടുത്ത വിശദീകരണം, വഹു ഇഖ്തിലാലുൽ അംരി വ ഫസാദു നിളാമിഹി, ഒരു കാര്യത്തിൻ്റെ നിളാം, അതിൻ്റെ രീതി, അത് ഫസാദാവുക, അതല്ലെങ്കിൽ ഒരു കാര്യം ഇഖ്തിലാൽ സംഭവിക്കുക, വിടവുകളും അതുപോലെ തന്നെ അതിൻ്റെ ക്രമത്തിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ സംഭവിച്ച് കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. ഇൽത്തൊറാബുൽ മൗജ്, തിരമാലയുടെ ഇളക്കം അല്ലെങ്കിൽ അതിൻ്റെ ഇളകിമറിയൽ എന്നുള്ളത് പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം സമുദ്രത്തിലെ തിരമാലകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, അത് ഇളകിക്കൊണ്ടിരിക്കും. ആ പദത്തിൽ നിന്നാണ് ഭാഷാപരമായി അൽ മുൽത്തരിബ് എന്ന ഉസൂലുൽ ഹദീസിൻ്റെ ശാസ്ത്രശാഖയിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ഇനം ഉണ്ടായിട്ടുള്ളത്. മുസ്തലഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുൽത്തരിബായ ഹദീസ് എന്ന് പറഞ്ഞാൽ, മാ റുവിയ അല ഔജുഹി മുഖ്തലിഫ മുതസാവിയ ഫിൽ ഖുവ്വ, മുഖ്തലിഫത്തായ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരേ രൂപത്തിലുള്ള കൂവത്തോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ, ഇതിനാണ് മുൽത്തരിബ് എന്ന് പറയുക. ആ തഅരീഫ് വളരെ ശുഷ്കമായതുകൊണ്ട് തന്നെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഐ ഹുവൽ ഹദീസ് അല്ലദി യുർവ അല അഷ്കാലി മുതആരിള മുതദാഫിഅ بحيث لا يمكن التوفيق بينها ابدا اي هو الحديث الذي يروى അത് റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. എങ്ങനെ? അല അഷ്കാലി മുതആരിള, പരസ്പരം ഭിന്നമായി കിടക്കുന്ന, പരസ്പരം വ്യത്യസ്തമായ രീതികളിൽ കിടക്കുന്ന ഹദീസാണ്. ബിഹൈസു ലാ യുംകിനു തൗഫീഖു ബൈനഹ അബദൻ, ഈ വ്യത്യസ്തമായി കിടക്കുന്ന രൂപങ്ങൾക്കിടയിൽ ഒരു വിധേനയും പരസ്പരം യോജിപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ആ രീതിയിൽ ഒരിക്കലും പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യമായി കിടക്കുന്ന, വ്യത്യസ്തമായി കിടക്കുന്ന ഹദീസുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വതകൂനു ജമീഉ തിൽക റിവായത്ത്, അതേ സമയം തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട്, പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നതിനു പുറമെ ഇത്തരം റിവായാത്തുകൾ മുതസാവിയത്തൻ ഫിൽ ഖുവ്വ, ഹദീസിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഫലാഫലം നോക്കുമ്പോൾ ഒരുപോലെയായിരിക്കും. മിൻ ഹൈസുൽ വുജൂ, മിൻ ജമീഉൽ വുജൂഇ, എല്ലാ അർത്ഥത്തിലുമുള്ള, ബിഹൈസു ലാ യുംകിനു തർജീഹു ഇഹദാഹുമ അലൽ ഉഖ്ര ബിവജ്ഹിം മിൻ വുജൂഹി തർജീഹ്, തർജീഹിൻ്റെ അഥവാ ഒന്നിന് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയുണ്ട് ഹദീസിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമാകുമ്പോൾ ഒരു നില

0: ക്കും ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള വ്യത്യാസങ്ങൾ. ഒരു നിലക്കും അവയെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഒരു നിലക്കും നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ ചരിത്രം പരിശോധിച്ചോ, അതിൻ്റെ ഖുവത്ത് ശക്തി പരിശോധിച്ചോ, റാവിമാരുടെ സിഖത്ത് പരിശോധിച്ചോ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ അത് സാഹിബുൽ വാഖിയാണോ അല്ലയോ എന്നിങ്ങനെ തർജീഹിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോഴും ഒരേ നിലക്ക് തോന്നുന്ന എന്നാൽ അവ തമ്മിൽ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫുകളും തആറുദുകളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുൽത്തറുബായ ഹദീസുകൾ എന്ന് പറയുക. അപ്പോൾ ഈ പറഞ്ഞ താരിഫ് പ്രകാരം, നിർവചനപ്രകാരം രണ്ട് കാര്യങ്ങളാണ് ഒരു ഹദീസ് മുൽത്തറിബാണ് എന്ന് നമ്മൾ ഹുക്മ് പറയുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത്. ഈ രണ്ടിലേതെങ്കിലും ഒരു നിബന്ധന, ഒരു ഷർത്ത് വീണു പോയാൽ അത്തരത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ച് മുൽത്തറിബായ ഹദീസുകൾ എന്നൊരിക്കലും പറയാവതല്ല. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അത് കൃത്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നിബന്ധന വീണു പോയാൽ അതിന് വേറെ നാമം ഉസൂലുൽ ഹദീസിൽ ഉണ്ട്. ഈ രണ്ട് നിബന്ധനകൾ പൂർണ്ണമായും യോജിച്ചവ മാത്രമേ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുൽത്തറിബായ ഹദീസുകൾ എന്ന് പറയാവതുള്ളൂ. അതിലൊന്ന്, ഇഖ്തിലാഫ് റിവായത്തിൽ ഹദീസ് ബിഹൈസു ലാ യുംകിനുൽ ജംഉ ബൈനഹ. താരിഫിൽ പറഞ്ഞ അതിൻ്റെ ഒരു വിശദീകരണമാണ്. അഥവാ ഒരു നിലക്ക് നോക്കിയാലും ഈ ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാവുന്ന മേഖലകൾ, അതിൻ്റെ യോജിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാതെ പരസ്പരം വൈരുദ്ധ്യമായിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്ന, ഒരു നിലക്കും യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫാത്തുകൾ ഈ ഹദീസിലുണ്ടാകണം. രണ്ടാമതായി, തസാവിർ റിവായത്ത് ഫിൽ ഖുവ, ഈ രണ്ട് പരസ്പര വൈരുദ്ധ്യത്തിലായിരിക്കുന്ന രണ്ട് ഹദീസുകളും ഖുവത്തിൻ്റെ ശക്തിയുടെ വിഷയത്തിൽ ഫലാഫലം നോക്കുമ്പോൾ ഒരുപോലെയാണ്. ബിഹൈസു ലാ യുംകിനു തർജീഹ് റിവായത്തി അൽ ഉഖ്ര, ഒരു റിവായത്ത് മറ്റേ റിവായത്തിൻ്റെ മേലെ ഒരു നിലക്കും നമുക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫാത്തുകളും, അതേപോലെ തന്നെ ആ ഖുവത്തിൻ്റെ വിഷയത്തിലുള്ള സമവുമാകലാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ സംഗതി പ്രകാരം ജംഅ ചെയ്യാൻ കഴിയുന്നവയാണെങ്കിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു വൈരുദ്ധ്യങ്ങൾ പ്രത്യക്ഷമായി നമുക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അതിനെ ജംഅ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മുൽത്തറിബായ ഹദീസായി പരിഗണിക്കില്ല. അതേസമയം മുൽത്തറിബായി പരിഗണിക്കണമെങ്കിൽ ഒരു നിലക്കും അതിനെ പണ്ഡിതന്മാർ ജംഅ ചെയ്തതായിക്കൊണ്ടോ ഒരിക്കലും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ അവയെ സംബന്ധിച്ചുള്ള വിവരമോ ഇല്ല. ഇവിടെ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, പ്രത്യക്ഷത്തിൽ നമുക്ക് വൈരുദ്ധ്യമായി തോന്നുന്ന ചില ഹദീസുകളുണ്ടാകും. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സിഹ്റിന്റെ ഹദീസ്, ആ സിഹ്റിന്റെ ഹദീസിൽ അത് മുൽത്തറിബാണ്, വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതിനെ നിഷേധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് മുൽത്തറിബല്ല. കിണറ്റിൽ നിന്ന് ആ വസ്തു പുറത്തെടുത്തു എന്നൊരു രിവായത്തിലും, പുറത്തെടുത്തിട്ടില്ല, അവിടെ വെച്ച് നശിപ്പിച്ചു എന്ന് വേറൊരു രിവായത്തിലും കാണുമ്പോൾ അത് വൈരുദ്ധ്യമായി ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രണ്ടും രണ്ട് രീതിയിൽ നടന്ന സംഭവങ്ങളാണ്. പ്രവാചകൻ പുറത്തെടുത്തു, പിന്നീട് അതിൽ തന്നെ നിക്ഷേപിക്കലാണ് വേറെ എവിടെയെങ്കിലും എടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പ്രവാചകൻ തോന്നി അതിലേക്ക് വീണ്ടും ഇട്ടു, അവിടെ നശിപ്പിച്ചു. ഈ രീതിയിൽ പരസ്പരം നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഹദീസുകൾ പണ്ഡിതന്മാർ അങ്ങനെ യോജിപ്പിച്ചിരുന്നു. മഹാന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ മറ്റു പണ്ഡിതന്മാരെക്കാൾ ഒരുപടി മുന്നിലാണ്. ഏതാണ്ട് എല്ലാ ഹദീസുകളും ഇത്തരത്തിലുള്ള പരസ്പര വൈരുദ്ധ്യമായി തോന്നുന്ന ഹദീസുകൾ അദ്ദേഹം യോജിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സലഫുകളിൽപ്പെട്ട ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ, ഇവരൊക്കെ തന്നെയും ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മത കാണിച്ച അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമകളായിരുന്നു. ഒരു ഹദീസ് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം കാണുമ്പോഴേക്കും അത് മുൽത്തരിബാണ് എന്ന് പറഞ്ഞ് ചാടി വീണ് ആ ഹദീസുകൾ നിഷേധിക്കുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല. ഉസൂൽ ഹദീസിൻ്റെ ഭാഷയെ പഠിക്കാത്തത് കൊണ്ടോ ഉസൂൽ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ചില അല്പജ്ഞാനികൾ ആ വിഷയത്തിൽ ആളുകളെ വഴിപിയപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിരിക്കട്ടെ, ചുരുക്കത്തിൽ ഒരു ഹദീസിനെ രണ്ട് ഹദീസുകൾ തമ്മിൽ പരസ്പരം ഒരിക്കലും ജംഅ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകണം. രണ്ടാമതായി ഖുവ്വത്തിൻ്റെ വിഷയത്തിൽ അഥവാ ശക്തിയുടെ വിഷയത്തിൽ തർജീഹുകൾ കൊടുക്കുക. തർജീഹ് കൊടുത്താൽ ഒരു ഹദീസ് റാജിഹ് മറ്റേ ഹദീസ് മർജുഹായി തീരും. അപ്പോൾ റാജിഹായ ഹദീസാണ് നമ്മൾ എടുക്കുക, മർജുവായ ഹദീസിനെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരിക്കലും തർജീഹ് ചെയ്യാൻ കഴിയാത്തതോ അതല്ലെങ്കിൽ ജംഅ് ചെയ്യാൻ കഴിയാത്തതോ ആയ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എല്ലാം വഹയാണ്. ആ വഹയിൽ ഒരിക്കലും വൈരുദ്ധ്യങ്ങളോ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത സംഗതികളോ നമുക്ക് കാണുക സാധ്യമല്ല. അതിനർത്ഥം മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകില്ല എന്നല്ല. മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകും, പക്ഷേ അതുകൊണ്ട് തന്നെ അത് ളൈഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഹദീസുകളിലെ അത്തരം ഹദീസുകൾ കാണുക സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിൽ ഒരിക്കലും മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകില്ല. ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ തന്നെയുള്ള നിബന്ധനകൾ അതിൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂനതകളും കടന്നു വരാതിരിക്കണമെന്നുള്ളതാണെന്ന് നമ്മൾ വിശദീകരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഇനി മുൽത്തരിബുകളായ ഹദീസുകളെ അതിൻ്റെ ഖിസ്മുകൾ രണ്ട് രീതിയിലാണ്, അഥവാ ഹദീസിൻ്റെ സനദിൽ ഇൽത്തിറാബുകൾ വരാം, ഹദീസിൻ്റെ മത്തിലും ഇൽത്തിറാബുകൾ സംഭവിക്കാം, അഥവാ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള കാര്യങ്ങൾ ആ ഹദീസിൻ്റെ സനദിലും ഉണ്ടാകാം ഹദീസിൻ്റെ മത്തിലും ഉണ്ടാകാം. ഇൻഖസമുൽ മുൽത്തറബ് ബിഹസബി മൗഖിഇൽ ഇൽത്തിറാബ് ഫീഹി ഇലാ ഖിസ്മൈൻ, രണ്ട് ഖിസ്മായിക്കൊണ്ട് ഇൽത്തിറാബ് അത് സംഭവിച്ച സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് രീതിയാക്കിയിട്ടുണ്ട്. ഒന്ന് മുൽത്തരിബുൽ സനദ്, മുൽത്തരിബുൽ മത്തൻ, സനദിൽ വന്നിട്ടുള്ള ഇൽത്തിറാബ്. രണ്ടാമത്തേത് മത്തിലിൽ വന്നിട്ടുള്ള ഇൽത്തിറാബ്. സനദിൽ ഇൽത്തിറാബുകൾ സംഭവിക്കുക എന്നുള്ളത് ഒരുപാട് സംഭവിക്കാം, അത് സാധാരണയാണ്. സനദിൽ സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലുള്ളാഹ് അറാക ശബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിയെ നിങ്ങൾ മുടി നരച്ചവനായി ഞാൻ കാണുന്നല്ലോ നിങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്തനി ഹൂദ് വ അഖ്വാതിഹ, എന്നെ നരപ്പിച്ചിട്ടുള്ളത് ശയ്യബത്തനി ഹൂദുൻ വ അഖ്വാതുഹ, ഹൂദും അതുപോലെ തന്നെ അവളുടെ സഹോദരിയുമാണ് എന്നെ നരപ്പിച്ചിട്ടുള്ളത്. അഥവാ സൂറത്ത് ഹൂദും ആ സൂറത്ത് ഹൂദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂറത്തുൽ വാഖിഅ പോലെ സൂറത്തു മുർസലാത്ത് പോലെയുള്ള ചില ഹദീസുകൾ. ഈ ഹദീസ് സംബന്ധിച്ചിടത്തോളം ഇമാം ദാറഖുത്തനി റഹിമഹുള്ള വിശദീകരിക്കുകയും ഹാദാ മുൽത്തരിബ്, ഈ ഹദീസ് മുൽത്തരിബായ ഹദീസാണ്. فإنه لم يروي إلا من طريق أبي إسحاق, أبو إسحاق എന്ന് പറയുന്ന റാവിയിലൂടെ അല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. وقد اختلف عليه فيه نحو على نحو 10 أوجه, ഈ ഹദീസിന്റെ സനദിൽ 10 രീതിയോളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, 10 രീതിയിൽ അധികമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ ഇത് മുർസലായി ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ ചില ആളുകൾ അത് മൗസൂലായിക്കൊണ്ട് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്, സനദ് മുത്തസിലായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ ചില ആളുകൾ അത് മുസ്ലിം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുസ്ലിം ചേർത്തിട്ടുണ്ട്, ചില ആളുകൾ അത് സഅദ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ മുസ്ലിത്തിൽ ചേർത്തിട്ടുണ്ട്. വേറെ ചില ആളുകൾ അത് ആയിഷ റളിയല്ലാഹു അൻഹ മുസ്നദിലാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യമായ, ഒരിക്കലും സംയോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഹദീസുകൾ, തർജീഹുകൾ കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള ഇങ്ങനെയുള്ള സനദുകളുണ്ടാകും. ആ സനദുകൾക്ക് മുൽത്തരിബുൽ ഇസ്നാദ്, സനദ് മുൽത്തരിബായിട്ടുള്ള ഹദീസുകളെന്നാണ് പറയുക. ഇനി മത്തനിലും ഇൽത്തറാബുകൾ സംഭവിക്കാം. ആ മത്തനിൽ ഇൽത്തറാബ് സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് മാ റവാഹു തിർമിദി അൻ ശരീക്ക് ബിൻ അബി ഹംസ അൻ ശഅബി അൻ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ഖാലത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സകാത്ത് ഫഖാല ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സകാത്ത് വറവാഹു ഇബ്നു മാജഹ് മിൻ ഹാദാ അൽവജ്ഹ് ബിലഫ്ളി ലൈസ ഫിൽ മാലി ഹഖ്ഖുൻ സിവ സകാത്ത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു സകാത്തിനെ കുറിച്ച്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സകാ, ഒരു മനുഷ്യന്റെ സമ്പത്തിൽ ചില ഹക്കുകളുണ്ട്, ചില അവകാശങ്ങളുണ്ട്, ചില ഓഹരികളുണ്ട്. സിവ സകാ, അത് സകാത്തിന് പുറമെയുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അതിൻ്റെ വജീഹ് ഇപ്രകാരമാണ്, ലൈസ ഫിൽ മാലി ഹഖ്ഖുൻ സിവ സകാ, സകാത്തിൽ അല്ലാതെ ഒരു ഓഹരിയും ഒരു ഹക്കും സമ്പത്തിൻ്റെ വിഷയത്തിലില്ല. ഇമാം ഇറാഖി റഹിമഹുല്ലാ വിശദീകരിച്ച് ഈ ഹദീസ് രണ്ടും വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ്, ഫഹാദ ഇൽത്തറാബുൻ ലാ യഹ്തമിലു തഅ്വീൽ, ഒരു നിലക്കും വ്യാഖ്യാനങ്ങൾ പറയാൻ കഴിയാത്ത വിധമുള്ള ഇൽത്തിറാബാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ പരിശോധനയിൽ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കതിനെ വ്യാഖ്യാനിച്ച് പറയാവുന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ രണ്ട് രീതിയിൽ ഈ സംഭവം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഒന്ന്, സൂറത്തുൽ മഹാരിജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, والذين في اموالهم حق معلوم للسائل والمحروم, അവരുടെ സമ്പത്തിൽ അറിയപ്പെട്ട നിർണിതമായ ചില അവകാശങ്ങളുണ്ട്, അതവർ നൽകുന്നവരാണ്. ലിസ്സായിൽ വൽ മഹറൂം, ചോദിച്ചു വരുന്നവനും അതേപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ട ആളുകളും അവർക്കവൻ നൽകുന്നവരാണ്. സൂറത്തുൽ മഅരിജിൽ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞു, വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് ചോദിക്കുന്നവർക്കും മഹ്റൂമിങ്ങൾക്കും. ഇവിടെ ഈ രണ്ട് ആയത്തിൽ ഒന്നിൽ ഹഖ്ഖും മഅലൂം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു, അത് സകാത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതേസമയം സകാത്ത് അല്ലാതെയും ചില അവകാശങ്ങൾ മഹ്റൂമിനും അതുപോലെ തന്നെ സായിലുമുണ്ട്, അതാണ് വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിൽ വൽ മഹ്റൂം എന്ന് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം എന്ന് ഈ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഹദീസിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇൽത്തുറാബിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചില പണ്ഡിതന്മാർ അത് മുൽത്തരിബാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഇൽത്തുറാബിൻ്റെ ഉദാഹരണത്തിൽ ഈ ഹദീസ് ചൂണ്ടിക്കാണിക്കാൻ കാരണമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു വരുന്ന ഹദീസുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൽത്തുറാബുകൾ ഒരിക്കലും നമുക്ക് കാണുക സാധ്യമല്ല. മുമ്പ് വിശദീകരിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകന്റെ സംസാരത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടുക അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്തതും പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന, പണ്ഡിതന്മാർ അത് സ്വഹീഹാണ് എന്ന് ഹുക്കും പറഞ്ഞിട്ടുള്ള ഹദീസിനെ മുൽത്തരിബാക്കുവാൻ പാടുപെടുന്ന സഹോദരങ്ങൾ ഒരു വേള അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇൽത്തുറാബുകൾ ആരിൽ നിന്നാണ് സംഭവിക്കുന്നത്? ഒരു റാവിയിൽ നിന്ന് ഇൽത്തുറാബ് സംഭവിക്കാം. ഒരു ഹദീസ് തന്നെ പല രീതിയിൽ വ്യത്യസ്തമായ വജുഹോടുകൂടി റിവായത്ത് ചെയ്തുകൊണ്ട് ഒരു റാവിയിൽ നിന്ന് തന്നെ പലപ്പോഴും ഇൽത്തുറാബുകൾ സംഭവിക്കാം, സംഭവ്യമാണ്. അതല്ലെങ്കിൽ ഒരു സംഘത്തിൽ നിന്ന് ഇൽത്തുറാബുകൾ, ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ സംഭവിക്കാം. ഓരോരുത്തരും ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മറ്റാൾ ഉദ്ധരിച്ച ഹദീസിന് വിപരീതമായിട്ടാണ്, അഥവാ പരസ്പരം അറിയുന്നില്ല. ആ രീതിയിൽ പരസ്പര വൈരുദ്ധ്യമായ രീതിയിൽ ഒരുപാട് ജമാഅത്തായ സംഘം ആളുകൾ ഉദ്ധരിക്കുമ്പോഴും അതിന് മുൽത്തരിബായി വരാം. അപ്പോൾ ഒരു ജമാഅത്തിൽ നിന്നും ഇൽത്തുറാബ് സംഭവിക്കാം, ഒരു റാവിയിൽ നിന്ന് മാത്രവും ഇൽത്തുറാബുകൾ സംഭവിക്കാം. ഇങ്ങനെ ഇൽത്തുറാബ് സംഭവിച്ച മുൽത്തരിബുകളായ ഹദീസുകൾ എന്തുകൊണ്ടാണ് അതിന് ളഈഫ് ആയ ഹദീസുകൾ നമ്മൾ പറയുന്നത്? وسبب ضعف المضطرب لان الاضطراب يشعر بعدم ضبط رواته الراوي ما احاديث ഉദ്ധരിക്കുന്ന റാവിമാരുടെ ളബ്ത്, അവരുടെ ഹിഫ്ളും കിതാബത്തും അടങ്ങുന്ന ളബ്തിൽ ചില പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടത്. യഥാർത്ഥത്തിൽ പ്രവാചകർ ഒരിക്കലും വൈരുദ്ധ്യങ്ങൾ പറയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ഒരിക്കലും പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള മുഴച്ചു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും സാധ്യമല്ല, അത് സംഭവിക്കുകയില്ല. അപ്പോൾ റാവിമാരിലൂടെയാണ് ഇത്തരത്തിൽ ഇൽത്തിറാബുകൾ സംഭവിക്കുക. ആ റാവിമാരിലൂടെ സംഭവിച്ച ഇൽത്തിറാബുകൾ അവരുടെ ളബ്ത്തിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ളബ്ത്ത് കുറഞ്ഞ റാവിയാണെങ്കിൽ അവൻ്റെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്വഹീഹിൻ്റെ ഷർത്തുകൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൽ മാത്രം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥത്തിന് നൽകിയ പേര് അൽ മുഖ്തരിബ് ഫി ബയാനിൽ മുൽത്തരിബ് എന്നാണ് ആ ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ പേര്. ഒരുപാട് മുൽത്തരിബുകളായ ഹദീസുകൾ അതിൽ വിശദീകരിക്കുകയും അതിനെ അദ്ദേഹം ജംഅ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഒരു നിലക്കും ഈ രണ്ട് നിബന്ധനകൾ ഒത്തുവന്ന രീതിയിലല്ലാതെ ഹദീസുകൾ മുൽത്തരിബുകളാവുകയില്ല. ഒരു നിലക്കും യോജിപ്പിക്കാൻ കഴിയാത്തതാവണം. ഒരേ കൂവത്തിലുള്ള, ഒരേ ശക്തിയിലുള്ള ഹദീസുകളാവുകയും വേണം തർജീഹുകൾ കൊടുക്കാൻ കഴിയരുത്. അതുപോലെ തന്നെ പരസ്പരം ജംഅ ചെയ്യാൻ കഴിയരുത്. ഈ രണ്ട് രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരു നിലക്കും അവകാശമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഹദീസുകൾ, അത്തരത്തിലുള്ള റിവായത്തുകളെ നമ്മൾ ളഈഫിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഈ മുൽത്തരിബുകളായ ഹദീസുകൾ സ്വഹീഹിൻ്റെ ഇനത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടില്ല എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇൻഷാഅല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്ന എപ്പിസോഡുകളെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
1: ജസാക്കല്ലാഹു ഖൈറ. ഏറ്റവും ഗഹനമായ ഒരു വിഷയം വളരെ സരളമായി അവതരിപ്പിച്ച് അൽ ഉസൂലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
2: അൽ മുൽത്തരിബ് എന്ന ഒരു സാങ്കേതിക പദത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഈ ഒരു സെഷൻ നമ്മൾക്ക് ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും.
1: ഓക്കെ, അബ്ദുൽ മാലിക് സലഫിയാണ് ശ്രോതാക്കളോട് സംസാരിച്ചത്. അൽ ഉസൂൽ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 21-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. അതിന്റെ 2-ാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇപ്പോൾ സൂറത്തു ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം 21-ാമത്തെ ആയത്ത് നമ്മൾ തുടങ്ങി വെച്ചു. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, നാം 21-ാമത്തെ ആയത്തിൻ്റെ രണ്ടാമത്തൊരു ഭാഗമാണ് ഇന്ന് പഠിച്ചത്. ഇൻഷാല്ലാ 3-ാമത്, അതായത് അവസാനത്തൊരു ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ നാം പഠിക്കും. ഇതുവരെ നാം പഠിച്ച എല്ലാ ആയത്തുകളും സൂറത്തു ഇബ്രാഹീമിൻ്റെ ആദ്യം മുതൽ നാം ഏതുവരെയാണ് പഠിച്ചത് അത് നമ്മൾ സ്ഥിരമായി നമ്മളത് ഓതി നോക്കണം, അല്ലെങ്കിൽ നാം മറന്നുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 21-ാം വചനത്തിന്റെ 2-ാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: قَدْ كَفَانِي عِلْمُ رَبِّي مِنْ سُؤَالِي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
1: Peace Radio, tuned to reality.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യത വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സൗമ്യത, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. കാര്യങ്ങളിലെല്ലാം സൗമ്യതയും മൃദുലതയും സാവകാശവും എളുപ്പമായത് സ്വീകരിക്കലും രൂക്ഷതയും തീവ്രതയും കൈവെടികലും അനുഗ്രഹവും നന്മ മാത്രവുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൃദുലത നടയപ്പെട്ടവന് നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു. തൻ്റെ വിഷയത്തിലായാലും മറ്റുള്ളവരുടെ വിഷയത്തിലായാലും ഒരാളുടെ പെരുമാറ്റം സൗമ്യതാപൂർണമായിരിക്കണം. ഇല്ലായെങ്കിൽ പ്രസ്തുത പെരുമാറ്റം അനുഗ്രഹം കെട്ടതും പ്രയോജനരഹിതവുമായി മാറും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, തിരുനബി പറഞ്ഞു, ആയിഷ, നിശ്ചയം അല്ലാഹു സൗമ്യനാകുന്നു. അവൻ മൃദുലമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. അവൻ രൂക്ഷമായ പെരുമാറ്റത്തിനും മൃദുല പെരുമാറ്റമല്ലാത്ത ഇതര സൽപെരുമാറ്റങ്ങൾക്കും നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. മുസ്ലിം. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, തിരുദൂതർ പറഞ്ഞു, ഒരു വീട്ടുകാർക്ക് വിനയം നൽകപ്പെട്ടിട്ടു എങ്കിൽ അതവർക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും. വിനയം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വിനയാവുകയും ചെയ്യും തീർച്ച. ജരീർ ഇബ്നു അബ്ദുല്ലയിൽ നിവേദനം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു രൂക്ഷമായ പെരുമാറ്റത്തിന് നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവന് മൃദുല പെരുമാറ്റം നൽകുന്നു. മൃദുല പെരുമാറ്റം തടയപ്പെട്ട ഒരു കുടുംബവുമില്ല നന്മകൾ തങ്ങൾക്ക് തടയപ്പെടാതെ. തൻ്റെ ശത്രുവിനോടാണെങ്കിൽ പോലും അയാളോടുള്ള വർത്തമാനവും വർത്താനവും സൗമ്യമായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൂതനായ തിരുനബിയോട് കൊടിയ വൈരാഗ്യവും നിറഞ്ഞ ശത്രുതയും അടങ്ങാത്ത അസൂയയും ജൂതന്മാർ വെച്ചു പുലർത്തിയിരുന്നു. തിരുദൂതരുടെ മരണവും നാശവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു അവർ. ഒരിക്കൽ ജൂതന്മാർ തിരുമേനിയെ പ്രകോപിതമാക്കും വിധം അഭിസംബോധന ചെയ്തപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് പ്രിയപത്നി ആയിഷ പറയുന്നു, ജൂതന്മാരിൽ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മേൽ മരണവും ശാപവും ഉണ്ടാവട്ടെ. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആയിഷ, നിശ്ചയം അല്ലാഹു റഫീഖാകുന്നു. അവൻ കാര്യങ്ങളിലെല്ലാം സാവകാശ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ മേലും എന്ന് ഞാനും പറഞ്ഞില്ലേ? തികഞ്ഞ സൗമ്യശീലനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുമേനിയെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, നബിയെ അല്ലാഹുവെങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയിക്കൊള്ളുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:159. മാലിക് ഇബ്നുൽ ഹുവൈസിരിൽ നിവേദനം, എന്റെ ഗോത്രത്തിലെ ആളുകൾക്കൊപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. 20 രാവുകൾ ഞങ്ങൾ തിരുമേനിയുടെ അടുക്കൽ താമസിച്ചു. തിരുമേനി കരുണാമയനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു. കുടുംബത്തോടുള്ള ഞങ്ങളുടെ ഭ്രമം കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മടങ്ങുക, കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുകയും അവരെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാര സമയമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കുകയും നിങ്ങളിൽ മുതിർന്നവൻ ഇമാമത്ത് നിൽക്കുകയും ചെയ്യട്ടെ. ബുഖാരി. സ്വന്തത്തോടുപോലും സൗമ്യതയിൽ വർത്തിക്കാൻ അബ്ദുല്ലാഹിബിനു അമ്രനോട് തിരുമേനി ഉപദേശിച്ച സംഭവം ഹദീസുകളിൽ കാണാം. യൗവനാരംഭത്തിൽ ധാരാളം ഇബാദത്തുകൾ ഏറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിന് അമ്ര. കാലം മുഴുവൻ പകലിൽ നോമ്പെടുക്കുമായിരുന്നു, രാത്രി മുഴുവൻ നമസ്കരിക്കുമായിരുന്നു, രാത്രിയിലെ തഹജ്ജുദിൽ ഖുർആൻ ഓതിത്തീർക്കുമായിരുന്നു. ഇത് പിന്നീട് അദ്ദേഹത്തിന് ക്ലേശകരമായി. നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട ചില ബാധ്യതകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുമാർ അദ്ദേഹം ക്ഷീണിതനായി. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ അബ്ദുല്ല ഇബ്നു അമ്ര്, താങ്കൾ പകലുകൾ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നുവെന്ന വാർത്ത എനിക്കെത്തിയിരിക്കുന്നു. താങ്കൾ അപ്രകാരം ചെയ്യരുത്. കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ ഭാര്യയ്ക്കും താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. ബുഖാരി.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്. അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടന്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാരുണ്ടാക്കിയ. അപ്പോൾ അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനൊരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മളെടുത്തു. ഈ മോഡലെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലോ ഒക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക. ശേഷം പറ, ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുവേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും എ യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ്. ഇതുപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണോ ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർന്ന് മാറ്റം പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
4: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ. പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: നമ്മുടെ ചിന്താ വോയിസ് ക്ലിപ്പാണ് ഇനി അല്ലേ?
6: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളറുണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
7: അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സഹൽ സർ എന്താ പറയുന്നത്?
3: എന്താ, ചെറിയ ഒരു ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
7: അത് മനുഷ്യന് എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
3: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ്
7: കാണാതിരിക്കുക. അപ്പം നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവൻ്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അത് ഒരു ചിന്ത അത്ഭുതമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മൾ ആള് സംഗതി കുഴപ്പമില്ല, പക്ഷെ അവൻ പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവ് പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇത് മനുഷ്യനിൽ കാണാം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ച് മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
3: ശരിക്ക് അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പരം സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
7: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്ക് ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ്. ഇത് കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചും വന്ന ആളുകൾ അങ്ങനെ തന്നെ ആയിപ്പോവും. അവരെ ഈ ദോഷൈകതൃക്ക് എന്ന് പറയുന്നത്
3: ദോഷൈകതൃക്ക്
7: ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട്ടിൽ കൂടി അതിൽ കൂടി അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ പറയലുണ്ട്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
3: ഒന്നുമില്ലാത്തതുകൊണ്ട്
7: അപ്പോൾ അവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള മാനസികാവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് കുടുംബത്തിലാണ്, വീട്ടിലാണെങ്കിൽ മകൻ്റെ ഒരു ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, അവരുടെ ഒരു ഗുണങ്ങൾ കാണാൻ കഴിയാത്തൊരു പാരൻ്റ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ആ മക്കൾ, അതുപോലെ ശരിയില്ല ശരിയില്ല എന്ന് പറയുന്ന എല്ലാ തെറ്റുകളും മാത്രം കണ്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആവാണ്. ഒരു മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ശരികളൊന്നും കാണില്ല, തെറ്റ് മാത്രം കണ്ടത്. ഇതെന്തെങ്ങനെ 50-ൽ 45 മാർക്ക് കിട്ടി, ഇതൊക്കെ തെറ്റാണല്ലോ അഞ്ചെണ്ണം, ആ 45 വില ഇല്ലാതെയായി.
3: ആ 45 മാർക്ക് വാങ്ങിയ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാനും അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്ത ശേഷം പിന്നെ മോളിക്ക് ഏതാ തെറ്റിപ്പോ ആ നിലക്ക് ചോദ്യം കുഴപ്പമില്ല. പക്ഷേ അത് തീരെ പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ആ തെറ്റിയെ ബാക്കി 5 മാർക്കിന് ഫയർ ചെയ്യുന്നത് മാത്രമാവുന്ന ഒരു സംഗതി ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ശരിക്കും
7: എല്ലാ മേഖല, മാതാപിതാക്കളാണെങ്കിൽ അധ്യാപകരാണെങ്കിൽ ഒരു സെയിൽസ്മാൻ അവിടുത്തെ പിന്നെ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബന്ധവും നല്ല ഒരു ഒരു ഊർജ്ജസ്വലമായ മൈൻഡുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ്,
3: ശരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട്
8: ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസം അതേപോലെ തന്നെ അവിശ്വാസം അല്ലെങ്കിൽ യുക്തിവാദം, ഇതിന് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രത്യേകതകളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ കാണുന്ന കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും അപ്പുറത്ത് ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് വേണ്ടതെല്ലാം ഒരുക്കിയാലും അത് പൂർത്തിയാകുമോ ശരിയാകുമോ എന്ന ഒരു വേവലായി നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം അള്ളാഹു അതിനേക്ക് പൂർത്തിയാക്കിത്തരും ശരിയാക്കിത്തരും എന്നൊരു വിശ്വാസവും നമ്മളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മില്ല എന്ന് നമ്മൾ പറയും. അവിടെ അള്ളാഹുവിന് ധാരാളം നാമഗുണ വിശേഷണങ്ങളുണ്ട്. അവൻ റഹ്മാനാണ്, അതുകൊണ്ട് അവൻ കരുണ തരും. അതേപോലെ തന്നെ അള്ളാഹു അസീസാണ്, അവൻ പ്രതാപവാനാണ്, എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. എന്തെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളായി ഗുണങ്ങളായി വിശേഷണങ്ങളായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രയോജനങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് ലഭിക്കും. ഈ ഒരു വിശ്വാസം ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും എന്നതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്ക് നീല ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മതമെന്ന് പറയുന്നതും. അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ കൈവിടില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ അവരെനിക്ക് ഉത്തരം തരാൻ കഴിയും, ഞാൻ അറിയാത്ത വഴിയിലുള്ള അവരെന്നെ സഹായിക്കും, ഇത്തരം ചില ചിന്തകളാണ് നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ വിശ്വാസം മനസ്സിലില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ എന്ന ചോദ്യം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, രാവിലെ ഒരാൾ എഴുന്നേറ്റിട്ട് അവൻ രാവിലത്തെ പ്രാർത്ഥനയിൽ ബിസ്മില്ലാഹില്ലദി ലാ യല്ലുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ അന്നൊരു ഉപദ്രവവും വരൂല എന്നാണ്. മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ ഉപദ്രവം വരാതിരിക്കുന്നത്? ഉപദ്രവം വരുന്നതും പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധം എന്നൊരാൾ ചിന്തിച്ചാൽ അതാണ് യുക്തിവാദം. അവന് മതത്തിൻ്റെ അടിസ്ഥാനം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അള്ളാഹുവിന് പറ്റും. നമ്മളുമായി ബന്ധപ്പെടുന്ന ഏത് ജീവജാലങ്ങളും ഏത് സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും അള്ളാഹുവിന് പറ്റും. നാം സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക നിലയെ സ്വാധീനിക്കാൻ അള്ളാഹുവിന് പറ്റും. ആ മാനസിക നിലകളെ അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും അള്ളാഹുവിന് പറ്റും. നമ്മുടെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായൊരു നിലപാട് അയാൾ സ്വീകരിക്കാം, പ്രതികൂലമായ നിലപാട് സ്വീകരിക്കാം. അതിൽ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും ഒരു പങ്കുള്ളതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലിന് അവിടെ ഒരു സാധ്യതയുണ്ട്. ഏതു കാര്യത്തിലും രാവിലെ പാചകത്തിന് വേണ്ടി എടുക്കുന്നൊരു കത്തി അല്ലെങ്കിൽ ഒരു ലൈറ്റർ, അത് നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാൻ, കൈ പൊള്ളാതിരിക്കാൻ, കൈമുറിയാതിരിക്കാൻ

വളരെ വലിയ ശക്തിയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹജ്ജിൽ 38-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കുന്നു എന്നാണ്. ഈമാനുള്ള ആളുകൾക്ക്, അള്ളാഹുൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള, വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകുമെന്നതാണ്. ഇതൊരു വലിയ വാഗ്ദത്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു പ്രതിരോധം എല്ലാറ്റിൽ നിന്നും, രോഗങ്ങളിൽ നിന്ന്, പ്രതികൂലതകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും ഒരു പ്രതിരോധം. ഇത് ലഭിക്കുന്നതോടുകൂടെ നമ്മൾ സുരക്ഷിതരായി, നമ്മുടെ രാജ്യത്തിന് ഒരു നിലനിൽപ്പ്. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നൊരു പ്രതിരോധം, രോഗത്തിൽ നിന്നൊരു പ്രതിരോധം, കുടുംബപരമായ പരാജയങ്ങളിൽ നിന്നൊരു പ്രതിരോധം, തൊഴിൽപരമായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നൊരു പ്രതിരോധം, എന്തിലെല്ലാം നമ്മൾ ഇടപെടുന്നു അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പ്രതിരോധം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, തീർച്ചയായും മഹാവഞ്ചകനെയും നന്ദി കെട്ടവനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. തൻ്റെ അമാനത്തുകൾ നിർവഹിക്കാത്ത, അള്ളാഹുവോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകളെ നിർവഹിക്കാത്ത, കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാത്ത ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രതിരോധം നമ്മൾ വിശ്വസിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹു പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ, നമുക്കെതിരെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു പോകും, അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകും, അവനുണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അവനെ തന്നെ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യുദ്ധം, ഒരു യാത്രാവേളയിൽ കുറച്ച് മരങ്ങളുള്ളൊരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ മരങ്ങളുടെ ചുവട്ടിലേക്ക് മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒറ്റപ്പെട്ടു. അവിടെ മറ്റുള്ള കൂടെയുള്ള ആളുകൾ ശ്രദ്ധ വെത്താത്ത ഒരു സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാനിരുന്നത്. ആ സമയത്തൊരാൾ വന്ന് തൻ്റെ കൈവാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ ചൂണ്ടി അദ്ദേഹം ചോദിച്ചില്ലേ, മൻ യംനഉക മിന്നി, എന്നിൽ നിന്നും താങ്കളെ ആര് പ്രതിരോധിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ച് നിൽക്കാതെ പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞപ്പോൾ വാള് അയാളിൽ നിന്ന് താഴെ വീണു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന അതേ അവസ്ഥയിലാണ് അയാളുള്ളത്, കാരണം വാള് നബിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, നിന്നെ ആര് സംരക്ഷിക്കുന്നു, അയാൾക്ക് ഉത്തരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു, അത് വേറെ കാര്യം. ഇവിടെ തനിക്കെതിരെ വന്ന ഒന്ന് അതുപോലെ ആ ശത്രുവിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സ്ഥാനത്ത് നിന്നോ അതേ സ്ഥാനത്ത് ശത്രു നിൽക്കുകയാണിപ്പോൾ. ഇങ്ങനത്തെ എത്രയോ സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുണ്ട്, നമുക്കൊക്കെ അനുഭവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെന്തിനു ഭയപ്പെടണം സുഹൃത്തുക്കളെ? ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, സത്യവിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കും. അതിനാദ്യം വേണ്ടത് എന്താണ്? ഈമാൻ വേണം. എന്താണ് ഈമാൻ? നമ്മളീ കാണുന്ന നമ്മുടെ പണത്തിനപ്പുറം, നമ്മുടെ ചിന്തയ്ക്കപ്പുറം, ആലോചനക്കപ്പുറം, നമ്മുടെ സഹായികൾക്കപ്പുറം നമുക്ക് അപകടങ്ങളുണ്ട്, നമുക്ക് സഹായങ്ങൾ വരാനുണ്ട്. അതല്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയരുന്നത്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടല്ലേ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. അതുകൊണ്ടല്ലേ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നത്. പക്ഷേ ഈ ഒരു മനസ്സില്ലെങ്കിൽ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഷർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ നിന്ന് ഒരു ഉപദ്രവവും ഏൽക്കൂല എന്ന് പറഞ്ഞാൽ, ഒരു വിഷജന്തു ഏറ്റ് കടിയേറ്റ് വന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചൊല്ലിക്കൂടായിരുന്നു, എന്നാൽ നിനക്ക് അങ്ങനത്തെ ഉപദ്രവമൊന്നും വരുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കണത്? ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് എങ്ങനെ ഒരു പാമ്പ് തിരിഞ്ഞു പോണത്, അല്ലെങ്കിൽ ഒരു വിഷജന്തു നമ്മളെ സ്പർശിക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതാണ് സുഹൃത്തുക്കളെ യുക്തിവാദം. അപ്പോൾ ഈമാൻ നമുക്കുണ്ടോ, അള്ളാഹു അങ്ങനെ ഇടപെടും, കഴിയും, അവൻ പ്രതിരോധിക്കും എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. ആ ഈമാനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഈ യുക്തിവാദം നിലനിൽക്കുന്നുവോ എന്ന് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. അതെങ്ങനെ? ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിശാചിൻ്റെ ഉപദ്രവങ്ങൾ നമുക്കില്ലാതാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവോട് രക്ഷ ചോദിച്ചാൽ അള്ളാഹു അതിൻ്റെ പ്രതിരോധത്തിൻ്റെ വഴികൾ ഒരുക്കും. ഖുർആൻ്റെ ചില സൂക്തങ്ങൾ ഓതിയാൽ അതുകൊണ്ട് എങ്ങനെയാണ് ചില അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവുന്നത്, ചില പ്രതിരോധങ്ങൾ നമുക്കുണ്ടാവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളും യുക്തിവാദികളാണ്. വിശ്വസിക്കാനും വിശുദ്ധ ഖുർആനും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കുവാനും ശരിയായ ഈമാനോടുകൂടെ ജീവിക്കുവാനും ഭക്തിപൂർവ്വം അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനും എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിരോധിക്കപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ, സ്വഹാബത്തിന്റെ സന്ദേശം, അവതരണം അബ്ദുള്ള സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ജീവിതത്തിൽ ഉദാത്തമായ മാതൃകകളും ഗുണപാഠങ്ങളും സ്വായത്തമാക്കുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, പ്രാവർത്തികമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം പീസ് റേഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അവരുടെ ജീവിതം നാം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠങ്ങളും മാതൃകകളും നമുക്ക് ലഭ്യമാകും. അക്കൂട്ടത്തിൽ ഇസ്ലാമിലെ മൂന്നാമത്തെയും ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ വിശ്വാസിക്കും കൃത്യമായ ചില പാഠങ്ങളും അതുപോലെ തന്നെ ചില ദിശാബോധങ്ങളും നൽകുന്നതാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിനുള്ളിലിരിക്കുകയാണ്. ബിഉറു അരീസ് എന്ന പേരിലാണ് ആ സംഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അബൂ മുസൽ ശഅരി റളിയല്ലാഹു അൻഹുവാണ് ആ സംഭവം ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തോട്ടത്തിലിരിക്കുമ്പോൾ അവിടുത്തെ കൂടെയും ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിലേക്കുള്ള പ്രവേശന കവാടം മുട്ടുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന. കൂടെയുള്ള ആളോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ആ വാതിൽ തുറന്നു കൊടുക്കുക, എന്നിട്ട് കയറി വരുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെ ആദ്യമായി കയറി വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ സ്വഹാബിയും വാതിൽ മുട്ടുന്നത് കേട്ടു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന. ആ വാതിൽ തുറന്നു കൊടുക്കൂ, വരുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വർത്തമാനം അറിയിക്കൂ. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമതും പ്രവേശന കവാടത്തിൽ മുട്ട് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള സ്വഹാബിയോട് പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വഅബ്ശിർഹു ബിൽ ജന്ന അലാ ബൽവൻ തുസീബഹ്. ആ വാതിൽ തുറന്നു കൊടുക്കണം, എന്നിട്ട് കയറി വരുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വർത്തമാനം അറിയിക്കണം. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാവ് അബ്ദുൽ മനാഫിൻ്റെ മകൻ അബ്ദുഷംസിൻ്റെ സന്തതികളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉർവത് ബിൻ ഖുർസ് എന്നിവരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ച പത്താളുകളിൽ, അഷറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, ആ പത്തിൽ ഒരാളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുസ്ലിമായ ആളുകളിൽ അഞ്ചിൽ ഒരാളായിരുന്നു, ആദ്യത്തെ അഞ്ചിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദുന്നുറൈൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺകുട്ടികൾ റുഖയ്യയും ഉമ്മു കുൽസുമും ഒരാളുടെ മരണശേഷം മറ്റൊരാളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതുകൊണ്ടാണ് ദുന്നുറയിൻ രണ്ടു പ്രകാശമുള്ളവൻ എന്ന അപരനാമം സ്ഥാനപ്പേരിന് അദ്ദേഹം അർഹനായത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് ഹിജറകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അബ്സീനിയയിലേക്കും അതുപോലെ തന്നെ മുഴുവൻ മുസ്ലിമീങ്ങളും മദീനയിലേക്ക് പോയപ്പോൾ രണ്ടാമതും അദ്ദേഹവും മദീനയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റു പല സ്വഹാബികളിൽ നിന്നും വ്യത്യസ്തമായി കുടുംബത്തോടുകൂടി മഅലുസ്റ കുടുംബസമേതം ഹിജറ പോയ മദീനയിലേക്ക് ഹിജറ പോയ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ ചിലരൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലെയുള്ള പ്രവാചകന്മാർ അവർ കുടുംബത്തോടെ ഹിജറ പോയവരായിരുന്നു. അവർക്ക് ശേഷം പിന്നെ കുടുംബത്തോടെ ഹിജറ പോയ ആൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ നോക്കിയാൽ ആമുഖമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രാധാന്യങ്ങൾ, സവിശേഷതകൾ, ശ്രേഷ്ഠതകൾ എമ്പാടും നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നു കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠവാനായ മുഅ്മിൻ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, അഹ്സനുഹും അഖ്ലാഖ, വിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തങ്കപ്പെട്ട മനസ്സ് എന്നൊക്കെ പറയും, സൽ സ്വഭാവം. ഒരാളോടും അനാവശ്യമായി വഴക്കുകൂടാത്ത, ദേഷ്യം പിടിക്കാത്ത, ഒരാളെയും ചതിക്കാത്ത, വഞ്ചിക്കാത്ത, ഇബാദത്തുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവൻ, അതുപോലെ തന്നെ വ്യക്തികളോട് കൃത്യമായ രീതിയിൽ പെരുമാറുന്നവൻ, അവനാണ് മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സവിശേഷതകളിൽ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയായിരുന്നു. അദ്ദേഹം അത്രയും നല്ല സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു, അങ്ങേയറ്റത്തെ വിനയാന്യുതനായിരുന്നു, അനാവശ്യമായി കോപിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു, ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറിയ വ്യക്തിത്വമായിരുന്നു, ആരെയും വശീകരിക്കുന്ന സ്വഭാവമഹിമയുടെ ഉടമയായിരുന്നു അദ്ദേഹം. അക്കാലഘട്ടത്തിലുള്ള ഉമ്മമാർ മക്കളോട് പറയാറുള്ള ഒരു വാക്കുണ്ടായിരുന്നു, അഹബ്ബക റഹ്മാൻ ഹബ്ബ ഖുറൈശിൻ ഉസ്മാൻ, റഹ്മാനായ റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ. മകനോട് പറയാണ് ഒരു ഉമ്മ, ഉമ്മ ചെറിയ കുട്ടികളോട് പറയും അക്കാലത്ത്, മക്കളെ റഹ്മാനായ റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ, ഹബ്ബ ഖുറൈശിൻ ഉസ്മാൻ, ഉസ്മാനിനെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, പക്ഷെ എന്നിട്ട് പോലും അവർ ഉസ്മാനിനെ സ്നേഹിക്കുന്നത് പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കട്ടെ എന്ന് ഉമ്മമാർ മക്കളോട് പറയുന്ന ചില വാക്കുകളുണ്ടായിരുന്നു. അത്രയും ശത്രുക്കളിൽ നിന്ന് പോലും അത്ര വലിയ സ്നേഹത്തിൻ്റെ പാത്രമായി തീരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അത്ര വലിയ സ്വഭാവ മഹിമയുള്ള ഒരാളായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അംബാസഡറായി, അഥവാ ആ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധിയായി, മന്ദൂബായി ശത്രുപക്ഷത്തേക്ക് അയച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം എല്ലാവരാലും സുസമ്മതനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ശത്രുക്കൾ പറഞ്ഞത് പ്രകാരമായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ കഅബ തവാഫ് ചെയ്ത് മടങ്ങിക്കോളൂ, പക്ഷേ മുഹമ്മദിനെയും കൂട്ടരെയും ഹജ്ജ് നിർവഹിക്കാൻ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഇവിടെ വരാൻ അനുവദിക്കുകയില്ല എന്ന ശാഠ്യമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാകാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു എന്നുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരുമായും ബന്ധപ്പെടുന്നവരാണ്, സംസാരിക്കുന്നവരാണ്, ഇടപഴകുന്നവരാണ്, വ്യക്തിമായി കുടുംബമായി, സാമൂഹികമായി, നമ്മുടെ ജോലി സംബന്ധമായി ഒക്കെയും ഒരുപാട് വ്യക്തികളുമായി ഇടപഴകേണ്ടി വരുന്ന ആളുകളാണ് നമ്മൾ. ഒരു മനുഷ്യന് അളക്കാനുള്ള അളവുകോലാണ് അയാളുടെ സ്വഭാവം എന്നുള്ളത്. ഒരുപാട് സമ്പത്തുണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങളുണ്ടായിരിക്കാം, സൗന്ദര്യമുണ്ടായിരിക്കാം, ഒരുപാട് അറിവുള്ള വ്യക്തിയായിരിക്കാം, ഖുറാൻ മനഃപ്പാഠമുള്ള ആളായിരിക്കാം, പക്ഷേ സ്വഭാവം ശരിയല്ലെങ്കിൽ, സ്വഭാവം ശരിയല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്നാണ്. അയാൾക്കൊന്നുമില്ലേ, അയാൾക്ക് അറിവില്ല, അല്ലെങ്കിൽ പറഞ്ഞ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ആരെയും വശീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് അയാളെങ്കിൽ, മറ്റൊന്നും അയാൾക്കില്ലെങ്കിലും അയാളെല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാകുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണപാഠം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമസ്ഥരാകണമെന്നാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയുന്നത്, അത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, നമുക്കത് റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു തരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഈ ഹദീസിനെ ജീവിതത്തിൽ അത്ര കണ്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുർആനിന് വേണ്ടി അത്രയേറെ ത്യാഗം സഹിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു മുസഹഫിൻ്റെ ക്രോഡീകരണം, ഖുർആനിൻ്റെ മുസഹഫിൻ്റെ ക്രോഡീകരണം നടത്തപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. രാത്രി മുഴുവൻ ഖുർആൻ ഓതി നമസ്കരിച്ചിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ ഒരു വചനം പ്രകാരമാണ്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഭയഭക്തിയോടുകൂടി, ഖുശൂഉഓടുകൂടി രാത്രി മുഴുവനും സുജൂദിലായി നിന്നുകൊണ്ട് പടച്ചവൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ച് ആഖിറത്തിനെ ഭയന്നുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നവൻ എന്ന ഒരു പ്രയോഗം ഖുർആനിൽ അല്ലാഹു നടത്തുന്നുണ്ട്. രാത്രി മുഴുവനും നിന്നും സുജൂദിലായും അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിക്കുന്നവൻ എന്ന ഒരു പ്രയോഗം ഖുർആനിലെ സൂറത്തു സുമറിൽ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു ആയത്ത് കേൾക്കുമ്പോൾ, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഖുർആനുമായുള്ള അങ്ങേയറ്റത്തെ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മൊബൈൽ ഫോൺ നോക്കുന്ന ഒരു സമയമുണ്ടല്ലോ. എത്ര തവണ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വിരലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നാവിൻ തുമ്പുകൾ ചലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനു ശേഷം റമദാനിൽ നേടിയെടുത്ത ഏറ്റവും സവിശേഷമായ ഗുണങ്ങളിൽ ഒന്നാകണം പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം നിലനിർത്താൻ ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. ദിവസവും ഇത്ര ഭാഗം ഖുർആനിൽ നിന്ന് ഓതാൻ എനിക്ക് കഴിയും, കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാനതിന് ശ്രമിക്കും എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു പ്രതിജ്ഞയും ടൈം ടേബിളും പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്. രണ്ടാമതായും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം അതുതന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരിക്കൽ മസ്ജിദുൻ നബവി, പള്ളി ഒരുപാട് മുസ്ലിമീങ്ങളാൽ ഇടുങ്ങിപ്പോയി, അഥവാ മുസ്ലിമീങ്ങൾ എണ്ണം കൂടി, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു. സ്വാഭാവികമായും പള്ളിയുടെ വലിപ്പം ആളുകളെ ഉൾക്കൊള്ളുന്നതിൽ പരിമിതമായി. ആ പള്ളിയിൽ ആളുകളെ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യശ്തരി ലീ ബുഖഅത ആലി ഫുലാനിൻ ലിയസീദ ഫിൽ മസ്ജിദ് അബ്ശരി ലഹുൽ ജന്ന. ഈ പള്ളിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം, അത് പള്ളിക്ക് വേണ്ടി വാങ്ങിത്തരാൻ ആര് ശ്രമിക്കുന്നുവോ അവന് ഞാൻ സ്വർഗം പകരമായി നൽകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അക്കാര്യത്തിനു വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങി വന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം അങ്ങേയറ്റത്തെ ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ്. അദ്ദേഹം സമ്പന്നനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത്ര കണ്ട് ധർമ്മം ചെയ്യാൻ, സദഖ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ തൽപരനായിരുന്നു അദ്ദേഹം, തയ്യാറായിരുന്നു എന്നല്ല. ശരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 100 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു വിശ്വാസി പറയാൻ ശീലിക്കേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 100 രൂപ കൊടുക്കാൻ താല്പര്യമുള്ളവനാണ്, തയ്യാറായവനെന്നല്ല. താല്പര്യമുള്ള ആളാവണം നമ്മൾ. തയ്യാറാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് താല്പര്യമുള്ളവരാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളവനാകണം, അതിന് താല്പര്യമുള്ളവരാകണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, മയ്യശ്തരീലി ബിഅറ റൂമം അശ്തരീലഹുൽ ജന്ന. മുസ്ലിമീങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ജൂതനായ മനുഷ്യൻ്റെ അധീനതയിലുണ്ടായിരുന്നു ഒരു കിണർ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിലക്കായിരുന്നു, കാശ് വാങ്ങിയിട്ടായിരുന്നു ആളുകൾക്ക് അതിൽ നിന്ന് വെള്ളം കോരി കൊടുത്തിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് അതേറെ കഷ്ടപ്പാടുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, ആ ക്ഷാമത്തിൻ്റെ അവസരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് എനിക്ക് ആ റോമാ കിണർ വാങ്ങിത്തരിക, അവന് ഞാൻ സ്വർഗം പകരമായി നൽകും. അതിനും മുന്നിട്ടിറങ്ങി വന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ സ്വഹാബികളുടെ ചരിത്രങ്ങൾ നമ്മളങ്ങനെ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിലൂടെയും അവരെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഗുണപാഠങ്ങൾ സ്വായത്തമാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈർ. പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, സ്വഹാബത്തിൻ്റെ സന്ദേശം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള സലഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പ്രശസ്ത ഖുർആൻകാരി ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത്. 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ മനപ്പാടത്തിലും അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 21 അധ്യായം സൂറ അംബിയയിലെ 30 ആയത്താണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബഹാനഹു തആല അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അവലം യറല്ലദീന കഫറു, അവിശ്വസിച്ചവർ കണ്ടില്ലേ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനച്ചാറത്തക്ക, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു. ഫഫതഖ്നാഹുമ, എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണ് എന്ന്. വജഅൽനാ മിനിൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അല്ലാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വത്തിലും രക്ഷാകർത്തൃത്വത്തിലുമുള്ള ഏകത്വം, തൗഹീദുൻ ഫിൽ ഉലൂഹിയത്തി വ റുബൂബിയ, അതിന് തെളിവായി അല്ലാഹു ചില തെളിവുകൾ, അത് ഉദ്ധരിക്കുക എന്നുള്ളതൊരു പതിവാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് വ്യക്തമാക്കുന്ന, അതായത് അവൻ്റെ ആരാധ്യത വ്യക്തമാക്കുന്ന, അതേപോലെ തന്നെ റുബൂബിയത്ത് വ്യക്തമാക്കുന്ന, രക്ഷാകർത്തൃത്വം വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ ഖുർആനിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും നമ്മൾ അതാണ് കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സദാ മനുഷ്യൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യസത്യങ്ങളായ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഇവിടെ നിരത്തിക്കാട്ടുകയാണ്. ഇവയെങ്കിലും ഈ സത്യനിഷേധികൾക്ക് ചിന്തിച്ചറിഞ്ഞുകൂടെ അവർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അന്ന സമാവാത്തി വല്ലർല ഖ്യാനത്തറത്തക്ക ഫഫതഖ്നാഹുമ, ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, എന്നിട്ട് അവയെ നാം പിളർത്തി. ഇതാണ് അല്ലാഹു ഒരു ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിശ്വാസികളെ പ്രത്യേകമായും അല്ലാത്തവരെ പൊതുവായും ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നൊരു ഭാഗമാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ജീവവസ്തുക്കളെ വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്നതും, അതേപോലെ തന്നെ ആകാശങ്ങൾ മഴവർഷിക്കാതെയും ഭൂമി ഉൽപാദനം നൽകാതെയും അടഞ്ഞുകിടക്കുകയായിരുന്നു, പിന്നീട് അല്ലാഹു ആകാശത്ത് നിന്ന് മഴവർഷിപ്പിക്കുക വഴി അതിനെയും ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിക്കുക വഴി അതിനെയും പിളർത്തി അഥവാ തുറന്നു. ഈ വസ്തുത ഭൂമി ഉൽപാദനയോഗ്യമല്ലാതിരുന്ന ഒരു കാലത്തെയും അതിനുശേഷമുള്ള ഒരു കാലത്തെക്കുറിച്ചുമാണ് നമുക്ക് സൂചന നൽകുന്നത്. അതേപോലെ തന്നെ ഓരോ കൊല്ലവും ഉണ്ടാകുന്ന വേനൽക്കാലത്തെയും വർഷക്കാലത്തെയും ഉദ്ദേശിച്ച് അങ്ങനെയും ചില പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഴ വർഷിക്കാതെ ഭൂമി വരണ്ട് ഉണങ്ങിയും അടഞ്ഞും ഇറുകിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന അദൃശ്യഹസ്തം ആകാശത്തുനിന്ന് മഴയിറക്കി അതിനെ പിളർന്നു തുറക്കുന്നതും അത് പച്ചപിടിക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവവേദ്യമായൊരു കാര്യമാണല്ലോ എന്ന ഒരു സന്ദേശം കൂടി അല്ലാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിൻ്റെ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു കിതാബ് നമ്മൾ ഊതിയില്ലെങ്കിലും അറബി ഭാഷ നമുക്ക് ഗ്രാഹ്യമല്ലെങ്കിൽ കൂടി റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടങ്ങളിലൊക്കെ ഒരുക്കി വച്ചിട്ടുള്ളത്. ഒരു പശു നടന്നുപോയി എന്ന് നമുക്ക് ബോധ്യമാകണമെങ്കിൽ അതിൻ്റെ ചവിട്ട് പാദങ്ങളുടെ അടയാളം, അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടം, അത് തെളിവാകുന്നത് പോലെ പശുവിനെ നമുക്ക് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു വഴിയിലൂടെ ഒരു പശു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ അതിൻ്റെ കാൽപാദങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കാഷ്ടവുമൊക്കെ നമുക്ക് തെളിവായി മാറുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്ന ഒരു കാര്യം കൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നതാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: റേഡിയോയിലിനി ഡയലോഗ്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തിമഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്ന് ഒളിച്ചുകടത്തുന്ന ലിബറലിസം, അവതരണം അർഷദ് അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുബ്ഹാനല്ലാഹിൽ അദീം, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വളരെ പ്രൗഢമായ ഒരു ദൗത്യ നിർവഹണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന ലിബറൽ ആശയങ്ങളെ, അതിൻ്റെ അപകടങ്ങളെ തുറന്നു കാണിക്കുന്ന, കാലം തേടുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ ഇത്. ലിബറലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ നല്ല മലയാളം തോന്നിവാസം എന്നതാണ്. തോന്നുന്നത് ചെയ്യുക, സ്വതന്ത്ര ചിന്ത. ഒരാൾക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അങ്ങനെ തോന്നുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരാദർശമല്ല. ഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യ സൃഷ്ടിപ്പിന് ലക്ഷ്യമുണ്ട്. മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലിബറലിസം പറയുന്നത് നിയമങ്ങളുടെ ആവശ്യമില്ല എന്നതാണ്. ഏതു മേഖലയിലും നമുക്ക് നിയമങ്ങൾ കാണാൻ കഴിയും. നമ്മൾ ലുലുവിൽ, തൊട്ടടുത്തുള്ള ലുലുവിലേക്ക് പോയി ഒരു സാധനം വാങ്ങി, അത് പെയ്ഡ് ചെയ്യണം, അതിൻ്റെ വില നൽകണം. അത് പണം നൽകാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ക്യൂ കാണാം. അവിടെ ഏറ്റവും പിറകിലാണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. ഞാനൊരു യുക്തിവാദിയാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കും. ക്യൂ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ഥാപനം സമ്മതിക്കില്ല. അവർക്ക് ചില നിയമങ്ങളുണ്ട്. നമ്മളൊരു കുട്ടിയെ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒരു സ്ഥാപനത്തിന് ഇഷ്ടമുള്ള സമയത്ത് കൊണ്ടുവരാം, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു കൊണ്ടുപോകാം. പരീക്ഷകളില്ല, റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു സ്ഥാപനത്തിൽ അവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക? നമുക്കറിയാം, നിയമങ്ങളില്ലാത്ത ആ വിദ്യാഭ്യാസ സ്ഥാപനം അത് തകർന്നു പോകും എന്ന് നമുക്കറിയാം. അങ്ങനൊരു സ്ഥാപനം ഉണ്ടാവുകയുമില്ല. നമ്മുടെ വാഹനം കൊണ്ട് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ ആ റോഡിൽ നിയമങ്ങളുണ്ട്. എൻ്റെ വാഹനമാണ്, അതുകൊണ്ട് സിഗ്നൽ വന്നാലും ഞാൻ നിർത്തൂല എന്ന് കരുതിയിട്ട് ഒരുത്തൻ വണ്ടി എടുത്തു പോയാലോ? അവൻ അധികകാല നിയമം പാലിക്കേണ്ടി വരൂല, അതിൻ്റെ മുന്നേ പെട്ടെന്ന് തീരുമാനമാകും. അപ്പോൾ റോട്ടിൽ നിയമങ്ങളുണ്ട്, സ്ഥാപനങ്ങളിൽ നിയമങ്ങളുണ്ട്, എല്ലായിടത്തും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനുള്ള സുരക്ഷയാണ്. ഇസ്ലാം പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്നതാണ്. അവിടെയാണ് ലിബറലിസം നമ്മളോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു നിയമങ്ങൾ ഇപ്പോഴും നിങ്ങൾ പാലിക്കുന്നത്? അത് കഷ്ടമല്ലേ? 6-ാം നൂറ്റാണ്ടിലെ ആ പ്രാകൃതമായ നിയമങ്ങളാണോ ഇപ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത്? അന്ന് ജീവിച്ച ഒരു പ്രവാചകനെപ്പോലെ നിങ്ങളെന്തിനു ജീവിക്കണമെന്ന് ലിബറലിസം നമ്മളോട് ചോദിക്കുന്നത്. ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യൂ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ചെയ്യൂ, അങ്ങനെ നിങ്ങൾ ജീവിക്കൂ എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ അയാളുടെ സന്തോഷത്തിനനുസരിച്ച് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം എന്നതാണ് നിലപാട് എങ്കിൽ, ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ ചർച്ചയാണല്ലോ, എങ്ങനെയാണ് അതിനെ വിമർശിക്കാൻ കഴിയുക? അത്രയും നികൃഷ്ടമായ ഒരു തോന്നിവാസം ചെയ്ത ആ മനുഷ്യൻ, അയാൾ പറഞ്ഞത്, റോട്ടിലൊരു പായസം കണ്ടാൽ ഞാനെങ്ങനെ കുടിക്കാതിരിക്കും? ഒരു പെൺകുട്ടിയെ ക്രൂരമായി തള്ളിയിട്ട് മരണത്തിൻ്റെ വെപ്രാളത്തിൽ പ്രാണനു വേണ്ടി പിടയുമ്പോൾ പോലും അയാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ സുഖത്തിനു വേണ്ടിയാണ് അയാൾ പെരുമാറിയത്. അയാൾക്കതിന് ന്യായങ്ങളുണ്ട്. ലിബറലിസത്തിൻ്റെ കണ്ണിൽ എന്തു മാനദണ്ഡത്തിലാണ് ഇതിനെ വിമർശിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇതിനെ എതിർക്കാൻ കഴിയുക? ചില ആളുകൾ അവരുടെ സന്തോഷത്തിൻ്റെ മാനദണ്ഡമായി കണ്ടത് ലഹരിയാണ്. ഇന്ന് യൂറോപ്പിലെ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പിലുള്ള അമേരിക്കയിലെ ഡ്രഗ് സ്ട്രീറ്റുകൾ, അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സന്തോഷത്തിനു വേണ്ടി ലഹരിയിലേക്ക് ചെന്ന ആളുകളുടെ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ചില ആളുകൾ അവർ സന്തോഷം കണ്ടത്, ഞങ്ങൾ ഇതാ മനുഷ്യരല്ല, ഞങ്ങൾ മൃഗങ്ങളാണ്, അങ്ങനെ മനുഷ്യജന്മം ലഭിച്ചിട്ടും മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും കഴുത്തിൽ കയറിട്ട് മൃഗങ്ങളെപ്പോലെ ഇതിലാണ് ഞങ്ങൾ സന്തോഷം കാണുന്നത് എന്ന് യൂറോപ്പിലുള്ള അത്തരമുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സന്തോഷത്തിൻ്റെ മാനദണ്ഡമാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡമാണ് എങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ നാടിനെയും കൊണ്ടുപോകുന്നത് എന്ന അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം പറയുന്നത് നിയമങ്ങളിലെ ഏറ്റവും നല്ല നിയമം സൃഷ്ടാവിൻ്റെ നിയമമാണ് എന്നതാണ്. ഇവിടെ ഇസ്ലാം പ്രസക്തമാകുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിച്ചെടുത്ത ആശയങ്ങളല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ സ്വഹാബത്തിനെ ഒരുമിച്ചുകൂട്ടി അവരുടെ ചിന്തയിൽ നിന്ന് കടന്നുവന്ന ആശയങ്ങളല്ല. ഏതെങ്കിലും ബുദ്ധിജീവികൾ അവർ ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ആശയങ്ങളല്ല, മറിച്ച് ഏതു കാലഘട്ടത്തിലുമുള്ള മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ ആശയമാണ്, ആദർശമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നു. ഇന്ന് ലോകം ഇസ്ലാം മുന്നോട്ട് വച്ച ആശയങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റഷ്യയിൽ ഈ അടുത്തു വന്ന ഒരു നിയമം നമുക്ക് കാണാം, സ്കൂൾ കുട്ടികൾ ഗർഭിണികളായി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അവർക്ക് ലഭിക്കും. സ്കൂൾ കുട്ടികൾ അവർ ഗർഭിണിയായി കഴിഞ്ഞാൽ 1 ലക്ഷം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് സന്താനങ്ങൾ വേണ്ട, നമുക്ക് സന്താനങ്ങളെ പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞവർ, കുട്ടികളെ കുറയ്ക്കണമെന്ന് തീരുമാനിച്ചവർ ഇന്ന് തിരിച്ചു നടക്കുകയാണ്. യൂറോപ്പിലെ പല നഗരങ്ങളിലും ആളുകളില്ല, ആളുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. പട്ടണങ്ങളിൽ ആളുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ജപ്പാനിൽ അവിടെ കുട്ടികൾക്കുള്ള പാമ്പേഴ്സിനേക്കാൾ അധികം വിറ്റഴിക്കപ്പെടുന്നത് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് വേണ്ടിയാണ്. കുട്ടികൾ കുറവാണ്, വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ധാരാളമുണ്ട്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ്? ആശ്രിതരായ ആളുകൾ, അവരുടെ എണ്ണം കൂടും, വരുമാനം കുറയും, ആശ്രിതരുടെ എണ്ണം കൂടും. വളരെ സിമ്പിളായി പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അവർക്കൊരു കുട്ടി. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അവർക്കൊരു കുട്ടി. ഇനി അതിൻ്റെ മുകളിലോ ഈ ഭാര്യക്കൊരു ഉപ്പ, ഒരു ഉമ്മ, ഈ ഭർത്താവിനൊരു ഉപ്പ ഉമ്മ, അപ്പൊ താഴെ ഒരാളാണ്, മുകളിൽ നാലുപേരാണ്. വാർദ്ധക്യത്തിലെത്തിയ നാലുപേരുണ്ട്. ഇവരാശ്രയിക്കുന്നതോ താഴെയുള്ള ഒരാളെയാണ്. ഈ നാലാളുകൾ, അതിൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും രോഗിയായി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ പരിചരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ അവസ്ഥ നമുക്കറിയാലോ. ഇപ്പോ പലരും മാറി വരുന്നു, പലരും ആ ആശയങ്ങളിലേക്ക്, ഇത്തരം ചിന്തകളിലേക്ക് കടന്നുപോകുന്നു. മുമ്പ് ഒരു വല്യപ്പ, ആ വല്യപ്പാക്ക് ഒരു അപകടം പറ്റിയാൽ ഉടനെ പേരക്കുട്ടികൾ എത്തും. വല്യപ്പ വീണാ മതിയായിരുന്നു കൊണ്ടുപോകാന്ന് കരുതി അങ്ങനെ കാത്തിരിക്കണം. അത്രയും പേരക്കുട്ടികൾ ഉണ്ടാകും, അത്രയും മക്കളുണ്ടാകും. ഈ കാഴ്ചപ്പാടായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അഥവാ ഒരു ത്രികോണം പോലെ, മുകളിൽ ആള് കുറവാണ്, താഴെ ഒരുപാട് ആളുകൾ ഉണ്ടാകും, താഴെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇന്ന് അവസ്ഥ മാറി, മുകളിൽ ഒരുപാട് ആളുകളുണ്ട്, താഴെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവർക്ക് പരിഗണന ലഭിക്കുന്നില്ല. മാത്രവുമല്ല, ലാളിക്കാൻ ആളുകളില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ലേ, മറ്റേ പേർഷ്യൻ കാറ്റും അതുപോലെ പല പൂച്ചകളെയും പട്ടിണിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ലാളിക്കാൻ. ഇതെന്തുണ്ടായത്, എന്തതിൻ്റെ കാരണം? ലാളിക്കാൻ കുട്ടികളില്ല വീട്ടിൽ. മുമ്പ് അങ്ങനല്ല, വീട്ടിലൊരു അഞ്ചാറ് കുട്ടികൾ എപ്പോഴും ഉണ്ടാവും. വല്യപ്പാക്ക് ലാളിക്കുക, സ്നേഹിക്കുക, മുത്തം നൽകുക, ചേർത്തു പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വികാരമാണ്. അതെത്ര വലിയ മസിൽ പിടിച്ച് നടക്കണവനാണെങ്കിലും വീട്ടിലെത്തിയാൽ കുട്ടികളെ ലാളിക്കാനും സ്നേഹിക്കാനൊക്കെ അവരുടെ ഒരു മാനസികമായ ഒരു ആവശ്യമാണത്. ഇന്നോ, ഇന്ന് കുട്ടികൾ കുറഞ്ഞു. അപ്പൊ കുട്ടികളെ ലാളിക്കുന്നതിന് പകരം വീട്ടിൽ പൂച്ചനെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൂച്ചനെ ഹോസ്പിറ്റലിൽ കാണിക്കുക, ഇതിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോവാ. ഇതാണ് ഇപ്പൊ പല ആളുകളുടെയും അവസ്ഥ. നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്, ഇസ്ലാം മുന്നോട്ടേക്ക് വെച്ച ആശയം നോക്കൂ. ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. നിങ്ങളെ കുട്ടികളെ കൊല്ലരുത്. ധാരാളം സന്താനങ്ങൾ ഉണ്ടാകണം. തസവ്വജുൽ വദൂദൽ വലൂദ്. ധാരാളം പ്രസവിക്കുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കണം. എന്ന് പറഞ്ഞാൽ ആ അഞ്ച് മക്കളുള്ള വിധവയായ ഒരാളെ പോയി കെട്ടണമെന്നല്ല. കാരണം കല്യാണം കഴിക്കുന്നതിന് മുന്നേ അറിയില്ലല്ലോ ഇപ്പൊ പ്രസവിക്കില്ല എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാം? ആറു മക്കളുള്ള ഒരു ഉമ്മയുടെ കുട്ടിയാണെങ്കിൽ ആറ് പ്രസവിക്കാൻ മടിയുണ്ടാവില്ല. പത്തു മക്കളുള്ള ഒരു ഉമ്മയുടെ മകളാണെങ്കിൽ ധാരാളം പ്രസവിക്കുന്നതൊരു മടിയായി, അതൊരു കുറച്ചിലായി തോന്നൂല. നേരെ മറിച്ച് രണ്ടേ ഉള്ളൂ എങ്കിൽ ആ രണ്ടിന്ന് മൂന്നുക്ക് പോകാനൊരു മടിയായിരിക്കും, മൂന്നിലേക്ക് എത്താന്നുള്ള ഒരു പ്രയാസമായിരിക്കും. ഇസ്ലാം പറഞ്ഞു, ധാരാളം പ്രസവിക്കണം, ധാരാളം സന്താനങ്ങൾ ഉണ്ടാകണം, അതിൽ നിങ്ങൾ പ്രയാസം കാണരുത്. എന്നാൽ അന്ന് ഒന്നു മതി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അവർ തിരിച്ചു മടങ്ങുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രദേശങ്ങളിൽ അവിടെ വീടുകളിൽ ആളുകളില്ല, വാർദ്ധക്യത്തിലായവർ മാത്രമേ ഉള്ളൂ. ആകെയുള്ളത് ഒരു മകനാണ്, ആ മകൻ യൂറോപ്പിലാണ്. എന്നിട്ട് CCTV വെച്ചിട്ട് ഉമ്മാനെ നോക്കാൻ മക്കളില്ല. പ്രായമായവർ വീടുകളിൽ അനാഥത്വം അനുഭവിക്കുന്ന സാഹചര്യം. വിദേശങ്ങളിൽ ഇരുന്നു മക്കൾ CCTVയിലൂടെ മാതാപിതാക്കളെ നോക്കുന്നു. അതെങ്ങനെ നോക്കാം? ഇവിടെ പകലാകുമ്പോ അവിടെ രാത്രിയാണ്, അവിടെ രാത്രിയാകുമ്പോ അവിടെ പകലാണ്. നാം മനസ്സിലാക്കേണ്ടത് ഈ അപകടങ്ങളുണ്ട്. ആ തിരിച്ചു നടക്കൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റഷ്യയിൽ ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് നൽകുമെന്നാണ് അവരുടെ വാഗ്ദാനം. കാരണം എന്തേ, ഈ അപകടമൊക്കെ തിരിച്ചറിഞ്ഞു, ഈ അപകടം അവർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഓഫീസിൽ 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിനുവേണ്ടിയുള്ള സമയമാണ്. നമ്മൾ സ്കൂളിൽ ഇന്റർവെല് കൊടുക്കുന്നത് പോലെ, ചായ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഫ്രീ കൊടുക്കുന്നത് പോലെ, 12 മണി മുതൽ 1 മണി വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ആരുമായിട്ടും. അതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? ഈ രൂപത്തിലുള്ള തലതിരിഞ്ഞ ചിന്താഗതികൾ അവരിലേക്ക് കടന്നുവന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിബറലിസം എന്ന കാഴ്ചപ്പാട് തനിച്ച തോന്നിവാസമാണ്. നമ്മൾ ലഹരിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ ലഹരിക്ക് വേണ്ടി ഇതാ സൂംബ നൃത്തങ്ങൾ കൊണ്ടുവരുന്നു, ലഹരിയിൽ നിന്ന് പുതിയ തലമുറയെ അകറ്റുന്നതിനു വേണ്ടി. എന്നാൽ ഒരു ഭാഗത്ത് IT ഹബ്ബുകളിൽ ഇതാ മദ്യം തുറന്നുകൊടുക്കുന്നു, പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നു, പുതിയ ഗവേഷണങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നു. എന്നിട്ട് സ്കൂളുകളിൽ സുംബ നൃത്തം. ശരി, ഏതായിരുന്നാലും ലഹരിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ എന്താണ് ലിബറലുകളുടെ കാഴ്ചപ്പാടിൽ ലഹരി? ഇവിടെ കഞ്ചാവിനെ കുറിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം.
5: കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതി അകതിയും സ്റ്റേറ്റുകളിൽ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതായനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി.
4: സങ്കടം എന്നുള്ളത് ഇതുവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല, ഇതിന്റെ സ്വാധീനം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം ബോധപൂർവം തിരികെ കയറ്റുന്നുണ്ട്. കഞ്ചാവ് ഇവിടെ കൊണ്ടുവരണം. അമേരിക്കയിൽ കഞ്ചാവുണ്ടല്ലോ, കാനഡയിൽ കഞ്ചാവുണ്ടല്ലോ, എന്തേ കാരണം? അവിടെ അത് അനുവദിച്ചിട്ടില്ലെങ്കിൽ MDMA-യിലേക്കാണ് പോകുന്നത്. അതിനേക്കാൾ വലിയ, നേരത്തെ നമ്മൾ കണ്ടല്ലോ, മനുഷ്യനാണെന്ന് പോലും മറന്നുപോയി തെരുവോരങ്ങളിൽ കിടക്കുന്ന ബുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ള ഏറ്റവും തീവ്രമായ ലഹരിയിലേക്ക് അവർ നടന്നു പോകുമ്പോൾ അവർ കണ്ട ന്യായം, ഇത് കൊടുത്താൽ മറ്റേതിലേക്ക് പോകാതിരിക്കല്ലോ. ഈ കാഴ്ചകളാണോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്? ഇതുപോലെ തെരുവോരങ്ങളിൽ കിടക്കേണ്ടവരാണോ നമ്മുടെ മക്കൾ? മാത്രവുമല്ല, ലഹരിയെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് ഇതാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറെ സൂംബാ നൃത്തങ്ങൾ കൊണ്ടുവരല്ലേ വേണ്ടത്. കുറെ നൃത്തങ്ങൾ കൊണ്ടുവരികയല്ല, ഇതുപോലെയുള്ള മനുഷ്യരെ ആദ്യം ജയിലറകളിലേക്ക് അടക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മളുടെ നാടിനെ തകർക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തകർക്കുന്ന, നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് വിഷം കുത്തിവെക്കുന്ന, ലഹരി കുത്തിവെക്കുന്ന ഇത്തരം സംസാരങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. സിനിമകളിലൂടെ, അതുപോലെയുള്ള ചിത്രീകരണങ്ങളിലൂടെ നമ്മുടെ തലമുറയിലേക്ക് ലഹരി കുത്തിവെക്കുന്ന ആശയങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. മറ്റൊന്നില്ല, ലിബറലിസം നമ്മുടെ കുടുംബ സംവിധാനത്തെയാണ് തകർക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കുടുംബം എന്നുള്ളത് മീസാഖുൻ ഖലീൽ, അത് കനമുള്ളൊരു കരാറാണ്. ഇസ്ലാം കുടുംബം എന്ന സംവിധാനം പരിപാവനമായിട്ടാണ് കാണുന്നത്. ഇസ്ലാം കുടുംബത്തെ കാണുന്നത് ഏറ്റവും മനോഹരമായ ഒരു കരാറായിട്ടാണ്. എന്നാൽ ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊരു തട്ടിപ്പാണ്. ചില ആളുകളൊക്കെ അത് പിരിച്ചുവിട്ട് ഇനി കുടുംബം വേണ്ട, മക്കളില്ല, ഭാര്യയില്ല, അങ്ങനെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ പോലെയല്ല, മറ്റു മൃഗങ്ങളെപ്പോലെയല്ല മനുഷ്യൻ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൗമാരം വരെ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കണം. ഒരു താറാവ് അത് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു താറാവ് ഒരല്പം കഴിഞ്ഞാൽ അത് വെള്ളത്തിലേക്കെത്തും, നീന്തി തുടിക്കും, അതതിന്റെ ഭക്ഷണം തേടി ഇറങ്ങും. പക്ഷികളും അങ്ങനെ തന്നെ, അവർ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ പക്ഷികൾക്ക് കഴിയും. മറ്റു ജീവജാലങ്ങളെല്ലാം അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അവന്റെ പാരൻസിന്റെ, അവന്റെ മാതാപിതാക്കളുടെ സംരക്ഷണം ഉണ്ടാകണം. അവന്റെ ചുറ്റുമുള്ളവർ അവനെ വളർത്തിയെടുക്കണം. കൗമാരം വരെ അവന്റെ ശരീരഭാഗങ്ങൾ, അവന്റെ മസ്തിഷ്കം, അവന്റെ ചിന്തകൾ എല്ലാം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു മനുഷ്യന് ബന്ധങ്ങളുണ്ട്, മാതാപിതാക്കൾക്ക് കടപ്പാടുകളുണ്ട്. ആ കുഞ്ഞിന് പാലൂട്ടണം, ആ കുഞ്ഞിനെ സംരക്ഷിക്കണം, അവൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന്റെ മറ്റൊരു ഘട്ടമാണ് വാർദ്ധക്യം എന്നുള്ളത്. മനുഷ്യൻ ദുർബലമായി പോകും, അവന്റെ കൈകൾ ചുരുങ്ങിപ്പോകും, അവന്റെ കാഴ്ച മങ്ങും, അവന്റെ മസ്തിഷ്കം ചുരുങ്ങും. വാർദ്ധക്യത്തിലേക്കെത്തുമ്പോൾ അപ്പോൾ ആ വാർദ്ധക്യത്തിലുള്ളവരോടുള്ള കടപ്പാടുകളും ഇസ്ലാം കൃത്യമായി കൊണ്ടുപറഞ്ഞു. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന സംവിധാനം തന്നെ തെറ്റാണ്. കുട്ടികളോടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഇവരുടെ വലിയ താത്വികാചാര്യനായ ഒരു വ്യക്തി അയാൾ പറയുന്നത് കേൾക്കൂ.
6: പീഡോഫീലിയ തന്നെ, ഒരാൾക്ക് ഒരു കുട്ടിയോട് താല്പര്യം തോന്നും. താല്പര്യം തോന്നുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ആരും, ബിക്കോസ് അയാൾ അങ്ങനെ തീരുമാനം എടുക്കില്ല. ഞാൻ കുട്ടികളോടൊക്കെ താല്പര്യം തോന്നി ജീവിക്കാനാണ് തീരുമാനം, അങ്ങനെ തീരുമാനം. ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ ഓൺ ഹിസ് പാർട്ട്, ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഈസ് അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ അത് ഒക്കറിയാണ്, ഒക്കറിയും പാട് ചെയ്യേണ്ടതാണ്. നിയമബോധമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത് സമൂഹം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. സോ ഇത് ലീഗലി ശരിയല്ല, മോറലി ശരിയല്ല, ബയോളജിക്കലി ശരിയായിരിക്കും. അപ്പോൾ ലീഗാലിറ്റിയും അതിൻ്റെ ബയോളജിയും അതിൻ്റെ മൊറാലിറ്റിയും മൂന്നായിട്ട് വേർതിരിച്ച് വകതിരിവോടെ കാണാൻ ഒരു ആധുനിക മനുഷ്യനെ കഴിയണം.
4: ഇത്തരത്തിലുള്ള ഏറ്റവും വൈകൃതമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് ലിബറലിസം എന്ന മുട്ടായിപ്പൊതിയിൽ നമ്മുടെ നാട്ടിലേക്ക് ആശയം കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് രൂപത്തിലും ലൈംഗിക ബന്ധമാകാം, എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേട്ടാൽ അറക്കുന്ന നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ആശയങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു മടിയുമില്ലാതെ ആ ലിബറൽ ആശയം അവർ പ്രചരിപ്പിക്കുകയാണ്. നോക്കൂ, മാതാപിതാക്കളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, അതിനും ഒരു പ്രശ്നമില്ല എന്നത് നമ്മുടെ നാട്ടിൽ ഒരു മലയാളി അയാൾ നടത്തിയ സംസാരം നമുക്ക് കേൾക്കാം.
7: സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റസ് സെക്സ് ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതമുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല.
4: ഒരു കാരണവശാലും എതിർക്കപ്പെടേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും എതിർക്കപ്പെടേണ്ട ആവശ്യമില്ല. ഇവര് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഇവര് സ്വപ്നം കാണുന്ന നാടെന്താണ്? ആരുമായും, മാതാപിതാക്കളുമായി, ഇനി മൃഗങ്ങളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലിബറലിസത്തിന്റെ കണ്ണിൽ ഒരു തെറ്റല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമായ കാര്യമല്ല. ഈ ആശയമാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനിരിക്കുന്നത്. ഈ ലിബറൽ ചിന്താഗതിക്ക് വേണ്ടിയാണ് സൂമ്പയെ കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഈ ലിബറൽ ആശയം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ യൂണിഫോം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനിരിക്കുന്നത്. അങ്ങനെ വലിയ ഒളി അജണ്ടകൾ ഇതിന്റെ പിറകിലുണ്ട്. ഇതിന്റെ ഈ ആശയങ്ങളുടെ അമരക്കാരായി അറിഞ്ഞോ അറിയാതെയോ പല ആളുകളും കടന്നു വരുന്നു. ഇതാ പിന്നെ ചില പരസ്യങ്ങൾ, ആഭരണങ്ങൾ അണിയുന്ന മഹാനടന്മാർ അവർ വന്നുകൊണ്ടിതാ ഇനി പുരുഷന്മാർ ആഭരണം അണിയണം, ആരും ആഭരണങ്ങൾ കൊതിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ആശയങ്ങളായി കൊണ്ടുവരുന്നതിൻ്റെ അറ്റത്തിരിക്കുന്നത് ഇതുപോലെയുള്ള അപകടങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആണുമാണും വിവാഹം കഴിക്കാം, പെണ്ണും പെണ്ണും വിവാഹം കഴിക്കാം, അതിലൊന്നും ഒരു മോശവുമില്ല എന്ന് പറയുന്നതും അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ് അതിൻ്റെ പിറകിൽ വരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൂമ്പ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അതിന്റെ മറ്റു തലങ്ങൾ നേരത്തെയുള്ള സംസാരങ്ങളിൽ ഇവിടെ വന്നു. ഒരു ഡോക്ടർ അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ഇതിനടങ്ങേറാകണ്ട, നിങ്ങൾ വല്ലാതെ സൂമ്പക്കെതിരെ സംസാരിക്കേണ്ടി വരൂല, കാരണം രണ്ടു മാസം കൊണ്ടൊക്കെ ഇതിപ്പോ തീരുമാനമാകും. മൂപ്പര് പറഞ്ഞത്, പണ്ട് നമ്മളെ നാട്ടില് ഗൾഫിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ടെർഫിന്റെ ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ, എല്ലായിടത്തും ടെർഫാണ്. അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഭയങ്കര ആവേശത്തിൽ പഴയ ഓർമ്മയിൽ എന്ത് ചെയ്യും, നേരെ ടർഫിലിറങ്ങി രണ്ട് കളിയൊക്കെ കളിച്ച് മൂന്നാമത്തെ ദിവസം ലിഗമെന്റ് പോയിട്ടുണ്ടാവും. പഴയ ഓർമ്മയിൽ മൂപ്പര് ഇറങ്ങിയതാണ്, പണ്ട് പറമ്പിൽ കളിക്കണേ ഓർമ്മയിലിറങ്ങി ടർഫിൽ രണ്ട് മൂന്ന് ഓട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന്റെ ലിഗമെന്റ് പോയിട്ടുണ്ടാകും, കുറെ എണ്ണത്തിന്റെ കാല് പൊട്ടിയിട്ടുണ്ടാകും. അതുപോലെ ഒരു പ്രാക്ടീസും ഇല്ലാതെ ഇപ്പൊ ആവേശത്തിൽ ഇങ്ങനെ ചാടാണ്, കാരണം ഈ ചാടുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. ഇത് ഒരു പ്രാക്ടീസും ഇല്ലാതെ പിന്നെ അത്തരത്തിലുള്ള പരിശീലനങ്ങളും ലഭിക്കാതെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കോയമ്പും തൈലക്കെട്ട് സ്കൂളിലേക്ക് പോകേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ അപകടം മറ്റൊരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പം നിങ്ങൾ വല്ലാതെ അടങ്ങേറാകണ്ട, രണ്ടു മാസം കഴിഞ്ഞാൽ നിന്നോടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്, ഇതിൻ്റെ പിറകിൽ ചില ബോധപൂർവമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അത് ലിബറലിസം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിന് ചില വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസത്തിനു വേണ്ടി മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത് ഏതെങ്കിലും ഇതുപോലെയുള്ള നൃത്തങ്ങൾ അവർ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും കുത്തഴിഞ്ഞ ആശയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ല. യൂറോപ്പ് ഛർദിച്ച് വലിച്ചെറിഞ്ഞ കുപ്പത്തൊട്ടിയിലേക്കെറിഞ്ഞ ഏതെങ്കിലും പുളിഞ്ഞ അത്തരത്തിലുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ മക്കളെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ നോക്കൂ, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ ക്യാമ്പസുകളുടെ മുന്നിൽ വെച്ച പോസ്റ്ററുകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
8: ആ പോസ്റ്ററിലെ വരികൾ എത്രമാത്രം അപകടമാണ്. നവോത്ഥാനമായി കാണുന്നത് ഈ ആശയങ്ങളാണ്. പക്ഷെ ആ നവോത്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ നവോത്ഥാനം നവോത്ഥാനമാകണമെങ്കിൽ ആ നവോത്ഥാനത്തിന്റെ ചിത്രത്തിൽ തട്ടമിട്ട മുസ്ലിം പെണ്ണ് വേണം. ആ മുസ്ലിം പെണ്ണ് റോട്ടിൽ നൃത്തം ചെയ്യണം. അപ്പോഴാണ് നവോത്ഥാനമാവുക. ആ പെൺകുട്ടി മറ്റു പുരുഷന്മാരുടെ കൂടെ കൂടിക്കലരണം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അതിർവരമ്പുകൾ പാടില്ല, മതത്തിന്റെ വേലിക്കെട്ടുകൾ പാടില്ല. അങ്ങനെയുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളിതാ ക്യാമ്പസുകളിൽ നവോത്ഥാനം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നവോത്ഥാനമല്ല. ഇവർ കൊണ്ടുപോകുന്നത് നമ്മുടെ മക്കളെ ലിബറലിസത്തിലേക്കാണ്, ഏറ്റവും അപകടം പിടിച്ച ഒരാശയങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പട്ടത്തിന്റെ ആ നൂല്, അത് പട്ടം, അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് സുരക്ഷയാണ്. ഈ നിയമങ്ങൾ നമുക്ക് സുരക്ഷയാണ്. ആ നിയമങ്ങൾ പൊട്ടിയാൽ, ഈ അതിർത്തികൾ പൊട്ടിവിട്ട് നാം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ കേൾക്കാൻ കഴിയുന്നത് എല്ലാവർക്കും മുസ്ലിം പെണ്ണിനെ കുറിച്ച് ആശങ്കയാണ്. മുസ്ലിം പെൺകുട്ടികളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ ഇതാ നിങ്ങളുടെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് അവർ പുറത്തേക്ക് വരും. പറയുന്നത് കേട്ടാൽ തോന്നും ഇസ്ലാമിലെ പെണ്ണിന് മാത്രം നിയമം. അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിന് പെണ്ണിന് മാത്രമായി നിയമമുണ്ടോ? പെണ്ണിന് സ്വർണം ധരിക്കാം, പുരുഷൻ ഇസ്ലാമിൽ സ്വർണം ധരിക്കൽ നിഷിദ്ധമാണ്. പുരുഷന് സ്വർണം ധരിക്കൽ നിഷിദ്ധമാണ്, പെണ്ണിന് സ്വർണം ധരിക്കാം, അവർക്ക് അനുവാദമുണ്ട്. പെണ്ണിന് പട്ട് ധരിക്കാം, പുരുഷന് പട്ട് ധരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. പുരുഷന് നിഷിദ്ധമാക്കിയ എത്രയെത്ര കാര്യങ്ങളുണ്ട്. കണ്ണ് താഴ്ത്തണമെന്ന് പറഞ്ഞത് പെണ്ണിനോട് മാത്രമല്ല, അത് പുരുഷനോടുമുള്ള കൽപ്പനയാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇതാ മുസ്ലിം പെണ്ണിന്റെ വിഷയത്തിൽ വല്ലാത്ത ആശങ്കയാണ്. മുസ്ലിം പെണ്ണ് വസ്ത്രം ധരിച്ചാൽ അവർക്ക് ചൂടുണ്ടാകില്ലേ? ധരിക്കുന്ന പെണ്ണിനില്ലാത്ത ചൂട് അത് കാണുന്ന ലിബറലുകൾക്കാണ്. മുസ്ലിം പെണ്ണിന്റെ വസ്ത്രം അതൊരു ചാക്കാണ്, അതൊരു അടിമത്തമാണ്. നോക്കൂ എന്തെല്ലാം വിമർശനങ്ങൾ വന്നിട്ടും. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിം പെണ്ണ് ഈ വസ്ത്രത്തിൽ നിന്ന് ചാടിപ്പോകുമെന്ന്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിം പെണ്ണ് അവരുടെ വസ്ത്രം മാറ്റി, അവരുടെ ഹിജാബ് മാറ്റി അങ്ങാടികളിലേക്ക്, നിങ്ങൾ കാണുന്ന കിനാശേരിയിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തെല്ലാം വിമർശനങ്ങൾ വന്നിട്ടും ക്യാമ്പസുകളിൽ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളില്ലേ? അതാണ് കൽപ്പിച്ചിട്ടാണോ? പുരുഷന്റെ കൽപ്പന കൊണ്ടാണോ? ഉപ്പയുടെ സമ്മതമില്ലാത്ത, കുടുംബത്തിന്റെ സമ്മതമില്ലാത്ത, നാട്ടിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ആയിരക്കണക്കിന് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടും ഞാൻ ഈ വസ്ത്രം ധരിക്കുമെന്ന് തീരുമാനിച്ച എത്രയെത്ര മുസ്ലിം സഹോദരിമാരുണ്ട്, മുസ്ലിം പെൺകുട്ടികളുണ്ട്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയ റളിയല്ലാഹു തആലനെ കടിഞ്ഞതുപോലെ കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടായി, സമൂഹത്തിൽ നിന്ന് എതിർപ്പുണ്ടായി. ഇസ്ലാമിക വേഷം ധരിക്കുന്ന, ഇസ്ലാമിക വസ്ത്രത്തിൽ അഭിമാനം കാണുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അത് പുരുഷന്റെ കൽപ്പനയായിട്ടല്ല. ആ വസ്ത്രം സ്വീകരിക്കാൻ അവർക്കൊരൊറ്റ കാരണമേ ഉള്ളൂ, അത് ഇസ്ലാമിന്റെ മാധുര്യമാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മാധുര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം അതവരാസ്വദിച്ചു. അതിലൊന്ന്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് ചാനലുകളിലൂടെ മുസ്ലിം പെണ്ണിന്റെ വസ്ത്രത്തെ പരിഹസിക്കുമ്പോൾ, ഇസ്ലാമിന്റെ പെണ്ണിന്റെ വസ്ത്രത്തെ ആക്ഷേപിക്കുമ്പോൾ, ആ ആക്ഷേപങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നുവിടുമ്പോഴും ഞങ്ങളിതാ ഈ വസ്ത്രത്തിൽ അഭിമാനം കാണുന്നു എന്ന് മുസ്ലിം പെൺകുട്ടികൾ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? അവർ ആ വസ്ത്രത്തിൽ അഭിമാനം കാണുന്നു. ഇതല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരുടെ പ്രവാചകൻ പഠിപ്പിച്ച വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ മാധുര്യം കാണുന്നു എന്നതാണ് എങ്കിൽ നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, ശക്തമായ രൂപത്തിൽ നമ്മൾ അതിനെതിരെ ഉണ്ടായിരിക്കണം. ക്യാമ്പസുകളിൽ ലിബറൽ ആശയം കൊണ്ടുവരാൻ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ പോസ്റ്ററുകളിലൂടെ തോന്നിവാസങ്ങൾ ആശയങ്ങളായി പ്രചരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ധാർമ്മികതയ്ക്കു വേണ്ടി സംസാരിക്കാൻ നിങ്ങളുണ്ടാകണം. നമ്മുടെ വീടുകളിലേക്ക് ഈ ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ പ്രോഗ്രാമുകളിൽ ഇത്തരം ചിന്തകൾ കൊണ്ടുവരുമ്പോൾ കാരണവന്മാരെ നമ്മുടെ വീടുകളിൽ നമ്മളുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തെ കൃത്യമായി പഠിച്ച് അതിൻ്റെ അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തിമഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പരിപാടിയിൽ നിന്ന് ഒളിച്ചുകടത്തുന്ന ലിബറലിസം

0: ഉള്ള തീയതി സെപ്റ്റംബർ 20 വരെ നീട്ടി. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 0474-291-4417.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് മുഹമ്മദിലെ 8-9 ആയത്തുകളാണ് ഇൻഷാഅല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 7-ാമത്തെ ആയത്ത്

0: ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ നമ്മൾ പാരായണം ചെയ്യണം. എന്നാലാണ് നമ്മുടെ മനഃപ്പാഠം നമുക്ക് കൃത്യമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹു അവൻ്റെ കലാമ് നന്നായി പഠിക്കാനും മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته
1: جزاكم الله خيرا سرداك اللي دو بريك اتد حفل القرآن كلاس رتد بهمان نايا جعفر السلفي
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മയെപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം പാപങ്ങളെ പരിഗണിക്കുക എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ കാര്യമാണ് മറ്റുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ, മിസ്കീനികളായ, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി, അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്ന് സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാഖിന്നൽ ബിറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, അല്ലാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്നുള്ളത്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബിനസ് സബീൽ, ധനത്തോട് സമ്പത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിലും കുടുംബബന്ധമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നു എന്നതിലാണ് പുണ്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുസ്ലിം ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥയെന്താണ്, തൻ്റെ അയൽവാസിയുടെ അവസ്ഥയെന്താണ് എന്ന് പരിശോധിക്കുന്നവനായിരിക്കണം. ലോക സമൂഹത്തിലെവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ ഒന്നാമതായി അല്ലാഹു പറഞ്ഞത്, വഅംഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല താൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അല്ലാഹു നൽകിയെന്ന് മാത്രം. ധനം അള്ളാഹുവിൻ്റേതു മാത്രമാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഇതൊക്കെ, അതിൽ നിന്നാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കാൻ പറഞ്ഞതൊക്കെയും നമ്മൾ നൽകേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, ഈ സമ്പത്ത് മുഴുവൻ അള്ളാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുമെന്നുള്ളതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറു റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അള്ളാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുൻസിഖൻ തലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരമായി നൽകണമേ. വഅഅ്തി മുൻസിഖൻ തലഫ, എന്നാൽ പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ, അവരുടെ സമ്പത്ത് മുഴുവൻ ഇല്ലാതാക്കണമേ എന്നുള്ളത്. സ്വതക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്കൊരിക്കലും ഉപകാരപ്പെടുന്നതല്ല. അവർക്ക് ദാരിദ്ര്യമുണ്ടാകും, അവർ ദരിദ്രരായി മാറുന്നതാണ്. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവൻ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു അവന് നൽകിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയതാണ് ധനം. അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ അല്ലാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കി തിരിച്ചു നൽകുമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനം മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹു പറയുകയാണ്, രാപ്പകലുകൾ ഒരുപോലെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളിലെ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്. വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിച്ചാലുണ്ടാവുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പണം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം, പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതേതൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശ്റഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മരണാനന്തര ജീവിതവും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവറസ മുസ്ഹഫൻ, ഒരു ഖുർആൻ നാം മറ്റാർക്കെങ്കിലും നൽകി അതിൽ നിന്ന് ആരൊക്കെയോ പാരായണം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളിലേക്ക് വരുന്നതാണ്. ഔ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കി ആരൊക്കെയോ ആ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ബൈതൻ ലിഇബ്നി സബീലി ബനാഹു, വഴിയാത്രക്കാരന് താമസിക്കാനൊരു വീടോ സൗകര്യമോ നമ്മൾ ഒരുക്കി കൊടുത്താൽ അവൻ വസിക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. ഔ നഹ്റൻ അജ്റാഹു, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് അവർക്ക് വേണ്ടി നാം അത് സജ്ജീകരിച്ചു കൊടുത്താൽ അവരത് ഉപയോഗിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ സദഖത്തൻ അഖ്റജഹു ഫീ സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നാം മരിച്ചാലും നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉദാരമായി കൊണ്ട് സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാവങ്ങളെ പരിഗണിക്കുക എന്നതായിരുന്നു ഇന്നത്തെ വിഷയം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: അള്ളാഹു സുബ്ഹാനഹു തആല പീഡനങ്ങളാൽ പ്രയാസപ്പെട്ട സ്വഹാബത്തിന് ഹിജറ പോകാൻ, നാട് വിട്ടു പോകാനുള്ള അനുവാദം നൽകി. ആ ഒരു ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, എന്ത്? അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾ പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, അനുവാദം കിട്ടിയപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബിഷയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു. ആർക്ക്? തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു സ്ഥലം തേടിപ്പോകാനുള്ള അവസരം ആര് കൊടുത്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ആ നാടിൻ്റെ പേരാണ് ഹബിഷ എന്ന് പറയുന്നത്,
1: അബ്സീനിയ.
0: അബ്സീനിയ. അപ്പം അവിടെ നമുക്കറിയാം, പിന്നെ നജ്ജാഷി രാജാവാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അത് ഒരു ഫറോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ഒരു നജ്ജാഷി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നാട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത്, അവരൊരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നെങ്കിലും ജനങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിലേക്ക് ഹിജറ പോകാനുള്ള, മാത്രമല്ല മക്കയോട് താരതമ്യേന അടുത്ത് നിൽക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇപ്പം നമ്മൾ ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എവിടെയൊക്കെ നമ്മൾ പറയാറ്? അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ആ ഒരു നാടും അവിടേക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രവാസം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ഇന്നത്തെ ഒരു നാട്ടിൽ, ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. എന്നാൽ അന്നത്തെ ഒരു ഹിജറ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാത്ത ആളുകൾ എന്ന് പറയുന്നത് തുലോം വിരളമായിരിക്കും. ഇപ്പം നമുക്കൊക്കെ കാണാവുന്നൊരു കാഴ്ച, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക. ഇപ്പം രാജ്യങ്ങൾ തന്നെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് അനുവാദം കൊടുക്കുന്ന, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, 90% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവർ പുറമേ ഒരു രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ചതുപോലെ, അരിഹിലത്ത ശിത്താ ഇവ സൈഫ്, ശൈത്യകാലത്തെയും അതേപോലെ തന്നെ വേനൽക്കാലത്തെയും നിങ്ങളുടെ യാത്രകൾ, കച്ചവട യാത്രകളല്ലാത്ത മറ്റൊരു യാത്രകൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹിജറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പണം കൂടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ GPay സംവിധാനങ്ങളുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഈ മക്കയിൽ വിട്ടേഴ്ചുകൊണ്ട് വേണം ഹിജറ പോകാൻ. ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എങ്ങനെയാണ് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ പ്രവാസത്തോടൊപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി ഹിജറയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ കൊടും കുറ്റവാളികളായ ആളുകളെ നമ്മൾ കാപ്പ ചുമത്താറുണ്ട്. ആ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതേപോലെ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ പറഞ്ഞേക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച പ്രതിഫലം ഓഫർ നൽകുന്ന ഒരു പുണ്യമായിട്ട് ഹിജ്റ കടന്നു വരുന്നത്. നമുക്കറിയാം, അവനവൻ ജനിച്ചു വീണ നാടും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം ഇട്ടയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പം അതിന് എത്രമാത്രം പുണ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ ഹബശയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഭാഷയാണ്, പുതിയ സംസ്കാരമാണ്, ആരോരുമില്ല സ്വീകരിക്കാൻ. അപ്പം ഇവർ എന്താഗ്രഹിച്ചിട്ടാണ് ഈ സ്വഹാബത്ത് പോകുന്നത്? ഒരു ഇസ്ലാമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിമാനമിറങ്ങുമ്പോൾ എന്നെ കൂട്ടാൻ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ഏജൻ്റ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാകും. ഇത് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് അവർ പോവുകയാണ്. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. ആ ഒരു യാത്രയിൽ ഏകദേശം 16 ആളുകൾ, 12 മുതൽ 16 വരെയുള്ള ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നതിനിടക്ക് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മഹാനായ ഒരു സ്വഹാബി ഈ ഒരു യാത്രയിൽ, ആ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ ആമിറുബിനു പിന്നെ റബിയ എന്നോ മറ്റോ ആണ് തോന്നുന്നു ആ സ്വഹാബിയുടെ പേര്. അദ്ദേഹവും ഭാര്യയും പിന്നെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാനങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ നടന്നുപോയ ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിൽ മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, യാത്ര തീർത്തും പിന്നെ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കം നടത്തുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു എന്ന്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ അതീവ രോക്ഷത്തോടുകൂടി പറയണം, എന്താ രോക്ഷം ഉണ്ടാവാനുള്ള കാര്യം? ഇവർ പീഡിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അതീവ രോക്ഷത്തോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് പിന്നെ ജീവിക്കാൻ ഇവിടെ അനുവാദമില്ലല്ലോ എന്ന് അതീവ രോക്ഷം പ്രകടിപ്പിക്കുക. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രകൃതം വെച്ച് പെട്ടെന്ന് വികാരം കൊണ്ട് എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ ആ സമയത്ത് ആ മഹദിയോട് പറയണം, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നടന്നു പോവാണ്. അപ്പോൾ മഹദി തൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഇത് പറഞ്ഞു, ഉമറിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തമാശയായിട്ട് ചോദിക്കുകയാണ്, ഉമർ ഇസ്ലാമാകും എന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് അവിടെ ഒരു വാചകം ചേർത്ത് പറയാണ്, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്നുള്ള നമുക്കൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായൊരു വാചകം അവിടെ ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു സംഘത്തിൽ ആരുകൂടി ചേരേണ്ടിയിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൂടി ചേരേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ഇബ്നു ദുഗന എന്ന് പറയുന്ന ഒരു പ്രമാണി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയണെന്ത്, എനിക്കെൻ്റെ വിശ്വാസമനുസരിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ അതിന് സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇബ്നു ദുഗന പറയണെന്ത്, ഒരിക്കലും അങ്ങ് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പറയണം, നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്നു, ഇങ്ങനെ ഒരുപാട് നന്മകൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസിയായ മനുഷ്യനാണ് മുസ്ലിമിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ചാർത്തുന്നത്. ഇത് നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഹിറാഗുഹയിൽ നിന്ന് പേടിച്ച രണ്ട് ഖദീജ റളിയല്ലാഹുൻഹയുടെ അടുക്കൽ അഭയം കണ്ടെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്? മഹദി ഖദീജ റളിയല്ലാഹുൻഹ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങ് പിന്നെ അശരണരുടെ പിന്നെ താങ്ങാണ്, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നവനാണ്, ഇങ്ങനെ സമാനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇബ്നു ദുഗന ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവാണ്? കബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി തവാഫ് നടത്തിയതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള മക്കാ മുശ്രിക്കുകളോട് പറയാണ്, ഈ പിന്നെ അബൂബക്കറിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ. തമീം ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സംരക്ഷണം ആരും ഒഴിവാക്കിയിട്ടുണ്ട്? ഇദ്ദേഹം ഇസ്ലാമായത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗോത്രം അദ്ദേഹത്തെ കൈവടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണം, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ എന്തു ചെയ്തു? സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേകമായ ഒരു കെട്ടിടമുണ്ടാക്കിയിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നിസ്കാരവും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്തു ചെയ്തു? ഇബ്നു ദുഗനയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയില്ല, അങ്ങ് അവരുടെ സംരക്ഷണം ഒഴിവാകണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്നെ സംരക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അത്തരമുള്ള ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിക്കുമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
1: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ടയുടൻ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന വഹബീബിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അത് കേട്ട മാത്രയിൽ തന്നെ അതിനെ ചോദ്യം ചെയ്യാതെ, കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാതെ അതനുസരിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. അങ്ങനെയാകുമ്പോൾ നമുക്കതിൽ എളുപ്പമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ കൽപ്പിച്ചത് അത് ചെയ്താൽ മതി. എന്നാൽ നാം ചോദ്യം ചെയ്യുകയും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്താലോ, അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ കണ്ടീഷനുകൾ പറയും. അപ്പോൾ അത് വിശ്വാസികൾക്ക് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന്, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ചെയ്യുക എന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 67 മുതൽക്കുള്ള വചനങ്ങളിലൂടെ ബനു ഇസ്രായേലിർ അത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സൂറത്തുൽ ബഖറ 67-ാമത്തെ വചനം, وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിനോട് പറഞ്ഞു, ഒരു പശുവിനെ അറക്കുവാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ഖാലു, ഉടനെ തന്നെ അവർ പറഞ്ഞത്, അത്തഖിദുന ഹുസുവ, താങ്കൾ ഞങ്ങളെ തമാശയാക്കുകയാണോ, വിഡ്ഡിയാക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ അക്കൂന മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. എനിക്ക് തമാശ യോജിച്ചതല്ല, ഞാനൊരു പ്രവാചകനാണ്. തമാശ എന്നത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണ്. ഞാൻ പറയുന്നത് കാര്യമാണ്, ഹക്കാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അല്ലാഹു ഒരു പശുവിനെ അറക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് ഒരു പ്രവാചകൻ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തമാശയാക്കുകയാണോ എന്ന് പറയുന്നത് വളരെ കടുത്ത ധിക്കാര മനസ്ഥിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പല ആളുകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തമാശയായി കാണുന്നത് ബനു ഇസ്രായേലർക്കുള്ള ആ ഒരു മനസ്ഥിതി അവർക്കുള്ളത് കൊണ്ടാണ്. അല്ലാഹു വേദഗ്രന്ഥത്തിലൂടെ തമാശ പറയുകയില്ല. വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ, അല്ലാഹുവിൻ്റെ വചനങ്ങളെ തമാശയാക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. ശേഷം അവർ പറയുകയാണ്, ഖാലു ദുഉലന റബ്ബക യുബയ്യില്ലനാ മാഹി, ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഒരു പശുവിനെ അവർക്ക് അറുത്താൽ മതിയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, ആ പശു എങ്ങനെയുള്ളതായിരിക്കണമെന്ന് വിശദീകരിച്ചു തരാൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പശുവിന് സിഫാത്തുകൾ പറഞ്ഞു തുടങ്ങി. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൽ ലാ ഫാരിദു വലാ ബിക്റു അവാനു ബൈന ദാലിക് ഫഫഅലു മാ തുമറുൻ, ആ പശുവിന് പ്രായം അങ്ങേയറ്റം കുറയാൻ പാടില്ല, അങ്ങേയറ്റം പ്രായം കൂടാനും പാടില്ല, രണ്ടിനും മധ്യേയുള്ള ഒരു പശുവായിരിക്കണമെന്ന കണ്ടീഷൻ അല്ലാഹു പറഞ്ഞു. അത് കേട്ട മാത്രയിൽ, പശുവിനെ അറക്കണമെന്ന് പറഞ്ഞ മാത്രയിൽ അവർ അനുസരിച്ചിരുന്നെങ്കിൽ പ്രായം ഒരു പ്രശ്നമാകുമായിരുന്നില്ല. എന്നാൽ അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രായം കൂടാത്തതും പ്രായം കുറയാത്തതുമായ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പശുവിനെ അറക്കണമെന്നല്ലാഹു കൽപ്പിച്ചു. മാത്രമല്ല, ഫഫഅലു മാ തുമറുൻ, വേഗം തന്നെ കൽപ്പിച്ചത് ചെയ്തോളൂ, ഇനി കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കേണ്ടതില്ല എന്ന ഒരു കൽപ്പനയുമുണ്ടായി. പക്ഷേ അവർ എന്തു ചെയ്തു? വീണ്ടും പറഞ്ഞു, ഖാലു ദുഉലന റബ്ബക യുബയ്യില്ലന മാ ലൗനുഹ, ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറതു സഫറാ ഫാഖിഉൽ ലൗനുഹ തസുറുന്ന നാദിരീൻ. പിന്നീട് അവർ ചോദിക്കുകയാണ്, ആ പശുവിൻ്റെ നിറമെന്താണ് എന്ന്. നിറമൊരു പ്രശ്നമായിരുന്നില്ല, എന്നാലും അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നല്ല തെളിഞ്ഞ മഞ്ഞ നിറമുള്ള, കാണുന്ന ആളുകൾക്ക് കൗതുകം തോന്നുന്ന ഒരു നിറമായിരിക്കണം. പശുവിൻ്റെ കൂട്ടത്തിൽ തെളിഞ്ഞ മഞ്ഞ നിറം കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം അവർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അള്ളാഹു അവർക്ക് സിഫത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും അവർ അവസാനിപ്പിച്ചോ? ഇല്ല. വീണ്ടും അവർ പറയുകയാണ്, ഖാലു ദുഉലന റബ്ബക യുബയ്യിലന മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈന വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. നിങ്ങളൊന്നുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കാകെ കൺഫ്യൂഷനായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ സന്മാർഗത്തിലെത്തിപ്പെട്ടേക്കാം. ഒന്നുകൂടി ആ പശുവിനെക്കുറിച്ച് ചോദിക്കാൻ മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്. അവർക്കെങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടായത്? ചോദ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. പല ആളുകളും അങ്ങനെയാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, അല്ലെങ്കിൽ പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കിയാൽ മതി. എന്നാൽ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ആകെ കൺഫ്യൂസ്ഡായി അവസാനം ആ അമല് തന്നെ ഒഴിവാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നുള്ള ഒരു വസ്വാസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഒരു പശുവിനെ അറത്താൽ മതിയായിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ആകെ കൺഫ്യൂഷനാകുന്ന ഒരവസ്ഥയുണ്ടായി. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വീണ്ടും വിശദീകരിച്ചു കൊടുത്തു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തു ലാ ദലൂലുൻ തുസീറുൽ അർദ വല തസ്ഖിൽ ഹർസ മുസല്ലമത്തു ലാ ശിയത ഫീഹ ഖാലുൽ ആന ജിഇത ബിൽ ഹഖി ഫദബഹൂഹ വമാ കാദു യഫഅലുൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പ്രയാസങ്ങളൊന്നുമില്ലാത്തതും അടയാളങ്ങളില്ലാത്തതും നിലം ഒഴുകുവാനോ കാർഷിക ആവശ്യത്തിനോ ഉപയോഗിക്കാത്തതുമായ പശുവായിരിക്കണം എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിച്ചു. അങ്ങനെ ഫദബഹൂഹ വമാ കാദു യഫഅലൂൻ. അവർക്കത് പ്രവർത്തിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയുണ്ടായി. അവസാനം വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പശുവിനെ കണ്ടെത്തി അവർ അറുത്തു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിലമൊഴുകാത്ത, കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത, അധികം പ്രായം കുറഞ്ഞതല്ലാത്ത, പ്രായം കൂടിയതുമല്ലാത്ത, നല്ല തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണമെന്ന കണ്ടീഷനുകളൊക്കെ അവർ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. എന്നാൽ ഒരു പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അറുത്തിരുന്നെങ്കിൽ ഈ പ്രയാസമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സഹോദരങ്ങളെ, വളരെ വലിയ ഒരു ഗുണപാഠം ഈ ഒരു സംഭവം വിശദീകരിച്ചതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നീട് ആ പ്രവാചകൻ്റെ കൽപ്പനകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ വിശദീകരണം ആവശ്യമാവുന്ന ഘട്ടത്തിലല്ലാതെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അത് നമുക്ക് കൂടുതൽ പ്രയാസകരമായി തീരും. അതിലൂടെ നമ്മുടെ ഹൃദയം കടുത്തുപോകും. പിന്നീട് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകളായി നാം മാറുകയും ചെയ്യും. ബനു ഇസ്രായേലർക്ക് പിന്നീട് അവരുടെ ഹൃദയം കടുത്തുപോയി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു എന്തൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചാലും, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഏതൊരു ഹദീസ് നമുക്ക് ലഭിച്ചാലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ, കൂടുതൽ കൺഫ്യൂഷനാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ അതിന് ശിരസ്സ വഹിക്കുക, അനുസരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേട്ടയുടൻ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യം വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ തൻ്റെ വാഹനത്തിൽ ഒരു ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്. നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗും ഒക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല, ഇത്ര സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതൊരു റീൽസിന് വേണ്ടി ആര് ചെയ്തതൊന്നുമല്ല, റിയലി അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പുണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനും ജർമ്മനിയും എടുത്തു പറയുന്നില്ല, പൊതുവെ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചെലവഴിക്കണം എന്നുള്ളതാണ് എന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രവാസികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചും കൊണ്ടുവരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാലൂലപക്ഷം ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു,
0: ആശങ്കയും
1: വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും ഇവർ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന,
0: അതെ, അവ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന്

0: കൃത്യമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്തുവരെ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്ത് ചോദിച്ചാൽ സ്വന്തം മകൻ്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണമെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവന് എത്ര കോടികൾ സമ്പാദിച്ചാലും അവ ചോദിക്കാടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കൾ വലുതാവുമ്പോൾ എന്ത് ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും
1: ചുരുങ്ങും. പക്ഷെ അതൊരു തിരിച്ചറിയണം വെച്ചാൽ, ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോൾ ആ മകൻ്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തേ എടുത്തു കൊണ്ടുവന്നിരിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക,
0: തിരിച്ചും
1: തരിക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Allahu Allahu Allahu Allah.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി റിയാലു സ്വാലിഹീൻ. ഇത്തിബാഇന്റെ പൊരുൾ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സുലാഹി നമ്മോട് സംസാരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാം എന്താണ് എന്നന്വേഷിക്കും. ഇസ്ലാമിനെക്കുറിച്ച് തനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെക്കുറിച്ച്

0: പരിചയപ്പെടുത്താൻ തുടങ്ങി. സുലത പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തുഅതിയ സകാത വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല ഖാല സദഖ്ത ഖാൽ فعجبنا له اساله ويصدقه. ഇസ്ലാം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നാണ്. ഇസ്ലാം, ഈമാൻ, ഈ രണ്ട് പദങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇസ്ലാം, ഈമാൻ എന്ന പദങ്ങൾ രണ്ടും കൂടെ പറയുമ്പോൾ അവിടെ ഇസ്ലാമിനർത്ഥം ഈമാനിനർത്ഥം രണ്ടാണ്. ഇസ്ലാം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൽ ഇസ്ലാമും ഈമാനും പെടും. ഈമാൻ എന്ന് മാത്രം പറയുന്നിടത്തും അങ്ങനെയാണ്, ഇസ്ലാം എന്ന് മാത്രം പറയുന്നിടത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഈദ ജിത്തമഅ ഇഫ്തറഖ്, രണ്ട് പദങ്ങളും ഒന്നിച്ചു വന്നാൽ, ഒരു സ്ഥലത്തു വന്നാൽ, ചേർന്നു വന്നാൽ രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഇസ്ലാം എന്നുള്ള ബാഹ്യമായ വശവും ഈമാൻ എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട ആന്തരിക വശങ്ങളുമായിരിക്കും ഉദ്ദേശം. എന്നാൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാം ബാഹ്യമായ വശവും പെടും, ആന്തരികമായ കാര്യങ്ങളും പെടും. ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ എന്ന് പറഞ്ഞിടത്ത് ഇസ്ലാം മാത്രമാണ് പറഞ്ഞത്. അവിടെ ഇസ്ലാം പെടും, ഈമാനും പെടും. ഇതേപോലെ ഈമാൻ എന്ന് പറഞ്ഞിടത്ത്, ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഉൾപ്പെടും. അപ്പം അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട് ഭാഷ അറബിയിൽ, ഖുർആനിലും അങ്ങനെയുള്ള പദങ്ങളുണ്ട്. ഫഖീർ, മിസ്കീൻ, പിർറ്, തഖ്വ പോലെയുള്ള പദങ്ങളൊക്കെ ഈ ഇതിന് സമാനമായ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന പദങ്ങളാണ്. ബിർറ്, തഖ്വ, ബിർറ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവിടെ പുണ്യകർമ്മങ്ങളും പെടും, തെറ്റിന് നഗന്ന് നിൽക്കലും പെടും. തഖ്വ എന്ന് മാത്രം പറയുമ്പോഴും അങ്ങനെയാണ്. എന്നാൽ ബിർറും തഖ്വയും ഒന്നിച്ചു പറഞ്ഞാലോ, തആവനു അലൽ ബിർറി വത്തഖ്വ എന്നതുപോലെ പറഞ്ഞാൽ, അവിടെ ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യലും, തഖ്വ എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലുമാണ് ഉദ്ദേശ്യം. അപ്പം ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യവശം മാത്രമാണ്, പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. കാരണം വഴിയെ ഈമാൻ എന്താണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ള നൽകിയ മറുപടി, അൻ തഷ്ഹദ, താങ്കൾ സാക്ഷ്യം വഹിക്കലാണ്. അൻ തഖൂല, പറയലാണ്, അല്ലെങ്കിൽ അംഗീകരിക്കൽ മാത്രമാണ് എന്നല്ല റസൂലുള്ള പറഞ്ഞത്, സാക്ഷ്യം വഹിക്കുക എന്നാണ്. സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് നേർക്കുനേരെ കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കുക. ഞാൻ ഇന്ന വിഷയത്തിന് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ എന്താ, ആ വിഷയം എനിക്ക് ബോധ്യപ്പെടുകയും ഞാനത് നേർക്കുനേരെ കണ്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണല്ലോ. അപ്പം അതുപോലെ അള്ളാഹുവിനെ നമുക്ക് കണ്ടു ബോധ്യപ്പെട്ടതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. അതാണ് ഷഹാദത്ത്. ഈ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഹംസ്, ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാല് കാര്യങ്ങൾക്കും സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, അത് ദിനം പ്രതി അഞ്ച് നേരം നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ്. സകാത്ത്, അത് വർഷം തികയുമ്പോഴാണ് അത് നിർബന്ധമാകുന്നത്. നോമ്പ് വർഷത്തിൽ ഒരിക്കലാണ്. ഹജ്ജ് ആയുസിൽ ഒരിക്കലാണ് നിർബന്ധം. ഷഹാദത്തിൻ്റെ സമയമോ? ഷഹാദത്തിൻ്റെ സമയം പറഞ്ഞിട്ടില്ല. പറയാത്തത്, അതിന് പറയാതിരിക്കാനുള്ള കാരണം, അതൊരു നിശ്ചിത സമയത്തുണ്ടാവണം, മറ്റു സമയത്ത് അത് വേണമെന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് മുഴുസമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതോടുകൂടെ ആയിരിക്കണം നമ്മൾ കണ്ണടച്ചു പോകേണ്ടത്. അത്രയും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹ് ഒന്നാമതായി പറഞ്ഞതും അതാണ്. ഷഹാദത്ത്, അല്ലാഹു മാത്രമാണ് ആരാധനകർഹൻ എന്ന് സാക്ഷ്യം വഹിക്കുക എന്ന. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ എന്ന്. ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു മാത്രം എന്ന്. ലാ മൗജൂദ ഇല്ലല്ലാ എന്നല്ല, അത് സൂഫികളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ്. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, അതതിൻ്റെ അർത്ഥമല്ല, ശരിയായ അർത്ഥമല്ല, വിഘലമായ അർത്ഥമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാൽ അർത്ഥം, അതിൻ്റെ ശരിയായ മഅന എന്ന് പറയുന്നത് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് എന്നാണ്. ആദ്യ ഭാഗം സമ്പൂർണ്ണ നിഷേധമാണ്. ലാ ഇലാഹ, ഉറച്ച ഇലാഹും തന്നെ ഇല്ല, ആരാധ്യനേയില്ല എന്ന് പറഞ്ഞ സമ്പൂർണമായ നിഷേധമാണ്. പിന്നെയാണ് സ്ഥിരീകരണം, സംസ്ഥാപനം പിന്നെയാണ്. ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ അർഹ ആരാധനക്കർഹനായി ഒരാളും ഇല്ല. അപ്പോ നിഷേധവും സ്ഥിരീകരണവും രണ്ടും കൂടെ സമ്മേളിക്കുമ്പോഴാണ് അത് തൗഹീദ് പൂർണ്ണമാകുന്നത്. അല്ലുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കണം. അതാണതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹു മഅബൂദാണ് എന്ന് പറയുമ്പോൾ സകല ഇബാദത്തുകൾക്കും അർഹൻ അവൻ മാത്രമാണ്. അത് വഴിതിരിച്ചു വിട്ടാൽ അത് നമ്മെ ശിർക്കിലെത്തിക്കും. അതിൻ്റെ അനന്തരഫലം കാലാകാലവും നരകത്തിൽ കിടക്കലായിരിക്കും എന്നുകൂടെ അതിൽ അറിയേണ്ടതാണ്. രണ്ടാമത്തെ ഭാഗം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി അംഗീകരിക്കുക, സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങൾ അതിൽ വരണം. അപ്പോഴാണ് ഷഹാദത്തിൻ്റെ രണ്ടാം പാതി പൂർണ്ണമാകുകയുള്ളൂ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കണം. ഇംതിസാലു അവാമിരി, റസൂലുള്ളാഹിയുടെ കൽപ്പനകൾ പാലിക്കണം. രണ്ട്, വജ്തിനാബു നവാഹി, റസൂലുള്ളാഹി വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കണം, കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി സ്വീകരിക്കണം, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി, പരമാവധി എന്ന നിബന്ധന അവിടെയുണ്ട്. വിരോധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിടത്തോ അവിടെ ഒരു ഉപാധിയുമില്ല, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്നാണ്. പരമാവധി കളവ് പറയാതെ ജീവിക്കാം, അവിടെ പരമാവധിയില്ല, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഠനം കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ആർത്ഥത്തിലുള്ള ഹദീസുകൾ വരും ഇൻഷാഅള്ളാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ള അഖ്ബാറുകൾ അതിനെ സത്യപ്പെടുത്തുക. സുലത പറഞ്ഞൊരു കാര്യം, അത് സത്യമാണ് എന്ന് അംഗീകരിക്കുക. തസ്ദീഖുമാ അഖ്ബർ എന്നാണ് പറയാറ്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവിടുത്തെ ഇത്തിബാഇ ചെയ്യുക, അതാണ് നാലാമത്തെ കാര്യം. ഈ നാല് കാര്യങ്ങളും സമ്മേളിക്കുമ്പോഴാണ് നമ്മുടെ ഷഹാദ പൂർണ്ണമാകുന്നത്. ഒരാൾക്ക് ഇഖ്ലാസുണ്ട്, പക്ഷേ അയാൾ ചെയ്ത കർമ്മം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് അനുസൃതമായിട്ടല്ല എങ്കിൽ അത് അസ്വീകാര്യമാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് കാണാം, ഒറ്റ ഉദാഹരണം മാത്രം സൂചിപ്പിക്കുന്നു. ഒരു സ്വഹാബി ബലിപെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ബലികർമ്മം നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാത്തുക ഷാത്തുല, ഇത് കേവലം ഭക്ഷണം കഴിക്കാൻ, ലഹ്മ് കഴിക്കാനായി അർത്ഥ ഒരു ആട് മാത്രമായിട്ട് ഇതിനെ പരിഗണിക്കൂ. ഉദുഹയ്യത്ത് എന്ന് പറയുന്ന ആ ഇബാദത്തിൻ്റെ ഗണത്തിൽ ഇത് പെടില്ല. കാരണം അതിന് റസൂലുള്ളാഹി നിശ്ചയിച്ച സമയം നമസ്കാര ശേഷമാണ്. ആ സമയത്തല്ല നീ ഇത് ചെയ്തത്, ആ സമയം വന്നെത്തുന്നതിന് മുമ്പ് ചെയ്തു. അതുകൊണ്ടിത് ഉദുഹയ്യത്തിൻ്റെ അറവായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇതർത്ഥ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്ന ആളെ തന്നെയാണ്. അദ്ദേഹത്തിന് ഇഖ്ലാസുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കർമ്മം റസൂലുള്ളാഹി പറഞ്ഞ ആ സമയത്തായില്ല എന്നതുകൊണ്ട് അത് പരിഗണിക്കാൻ, ഉദുഹയ്യത്തിൻ്റെ ഗണത്തിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ്, അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വഇൻ വാഫഖ നിയ്യതൻ ഹസന ലം യസുഹ ഇല്ലാ ഇദാ വഖഅ അലാ വിഫ്ഖി ശറാ. ഇഖ്ലാസ് ഉണ്ടായാൽ പോരാ, സദുദ്ദേശമുണ്ടായാൽ മാത്രം പോരാ, അത് വിഫ്ഖു ശറാ, ശറഇന് അനുസൃതമായി കൊണ്ടായിരിക്കണം. അപ്പോഴേ അതെന്താകുള്ളൂ, ഇത്തിബാ റസൂലാകുകയുള്ളൂ എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാമിതം പഠിച്ചുൾക്കൊള്ളുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ ഇത്തിബാഇൻ്റെ പൊരുൾ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹിയാണ് പീസ് റേഡിയോ റിയാലു സ്വാലിഹീനിൽ നമ്മോടൊപ്പം ചേർന്നത്.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇൻഷാല്ലാ നമുക്ക് ഒരൽപ്പം ഖുർആന്റെ മാധുര്യം നുകർന്ന് തിരിച്ചു വരാം.
5: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബക്കറയുടെ 208-209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
1: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മധുരം ഖുർആനിന്റെ ആശയം എന്തായിരുന്നു?
0: ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ആ നിലക്ക് പാടില്ല, വല തത്തബി ഖുത്വാത്തി ഷൈത്താൻ എന്ന് പറഞ്ഞു, ഷൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് 208-ാമത്തെ വചനം.
1: ഓക്കെ, അപ്പോൾ 208-ാമത്തെ വചനം അവസാനിക്കുന്ന ഒരു പ്രത്യക്ഷമായ വ്യക്തമായ ഒരു ശത്രു, ആ ശത്രുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ നമ്മൾ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് വൈദി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ചുണങ്ങ്, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചുണങ്ങ് കുട്ടികളിലും പ്രായമായ ആളുകളിലൊക്കെ കാണുന്നതാണല്ലോ ചുണങ്ങ്. ചുണങ്ങ് പ്രധാനമായിക്കൊണ്ടും കാണുന്നത് കൂടുതൽ വിയർപ്പുള്ള സ്ഥലങ്ങളിൽ, അമിതമായ വിയർപ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ടാണ് ഇത് കൂടുതലായിക്കൊണ്ടും കാണുന്നത്. അതുപോലെ കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ ഉണ്ടാകാം. ഇപ്പോൾ തൊക്കിലും മുഖത്തുണ്ടാകാം, അങ്ങനെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും, അങ്ങനെ വിയർപ്പ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് അധികവും ചുണങ്ങ് ഉണ്ടാവാറുള്ളത്. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. മലസീസിയ ഗ്ലോബോസ, അതേപോലെ മലസീസിയ ഫർഫൂറ എന്നീ രണ്ട് തരത്തിലുള്ള ഫംഗലുകളാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ചുണങ്ങ് ഉണ്ടാക്കുന്നത്. ടീനിയ ആൽബ അല്ലെങ്കിൽ ടീനിയ വെസിക്കോളാർ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് വെസിക്കോളാർ എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. ഇത് ചൊറിച്ചിലും നീറ്റലൊക്കെ ചില ആളുകളിൽ ഇവയുണ്ട് ഉണ്ടാകാറുണ്ട്. ചൊറിച്ചിലുണ്ടാകും, നീറ്റലുണ്ടാകും. ഇത് പകരുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു ചുണങ്ങുണ്ടെങ്കിൽ അവരുപയോഗിച്ച തോർത്തോ ടവലോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്കും ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി പരിശോധനകൾ നടത്തി കൃത്യമായ ഇടവേളകളിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഈ ചുണങ്ങുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഫസ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു വരികയോ അത് ചെയ്താൽ പിന്നെ നിർത്തും, പിന്നെ അത് വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നൊരവസ്ഥ ഇത്തരം കേസുകളിൽ ഉണ്ടാവരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: നമുക്ക് നമ്മുടെ പീസ് ടൈമിലേക്കൊന്ന് പോയിട്ട് മടങ്ങി വരാം. പീസ് ടൈം എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും അത് സെലക്ട് ചെയ്ത് എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ടാണ് ഫീഡ്ബാക്ക്, മീ പീസ് ടൈം എന്ന സ്ലോട്ട്. ഇന്ന് ഫെറോക്കിൽ നിന്ന് സൽമ എന്ന ശ്രോതാവ് കുറിച്ചു വെച്ച അവരുടെ ഫീഡ്ബാക്കിലെ ചില വരികളാണ് നമ്മളിന്ന് വായിക്കുന്നത്. മടിപ്പിച്ച ദിവസങ്ങളിൽ ചാടി എഴുന്നേൽപ്പിക്കുന്നതും വേദനകളിൽ മരുന്നായും സങ്കടങ്ങളിൽ ആശ്വാസമായവരുമുണ്ട് റേഡിയോ. ലൈവ് കേൾക്കാത്ത ദിവസങ്ങളിൽ ഒരു സുഖമില്ലാത്തതുപോലെയാണ് എന്നാണ് ഫെറോക്കിൽ നിന്ന് സൽമ അഭിപ്രായപ്പെടുന്നത്. ഇൻഷാല്ലാ,
2: അത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രോതാക്കൾക്കുള്ള ഒരു സ്ലോട്ട് കൂടിയാണ് പീസ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പീസ് റേഡിയോയെക്കുറിച്ച് ഈ ലോകത്തോട് പറയാനും പ്രചോദിപ്പിക്കാനും അവരെ ഈ കുടുംബാംഗങ്ങളാക്കി നിർത്തുവാനുമുള്ള ഒരു സ്ലോട്ട് കൂടിയാണത്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
1: മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് സദക്ക കൊടുക്കുക?
2: അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പ്രതിഫലം ലഭിക്കുക. എന്നാൽ ചില പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ശേഷം അവർക്ക് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ മക്കളോ ബന്ധുക്കളോ അവരുടെ വേണ്ടപ്പെട്ടവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഒരാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, ഒരു ഉംറ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് പ്രതിഫലം കിട്ടണം, അവരുടെ കബറുകൾ വിശാലമായി കിട്ടട്ടെ, അവർക്കതിൻ്റെ ഗുണങ്ങൾ കബറിലും അതുപോലെ പരലോകത്ത് സ്വർഗത്തിലുമൊക്കെ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ മക്കളോ മറ്റുള്ള ആരെങ്കിലുമോ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സദഖ. ഈ സദഖ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനാൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എന്ന് ആ കൊടുക്കുന്ന ആളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, ഇതെൻ്റെ ഉപ്പക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യേണ്ടത്. ആ മനസ്സോടുകൂടി നമ്മൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും, അതിൻ്റെ ഗുണം അവരുടെ ഖബറിലും അവരുടെ പരലോക ജീവിതത്തിലുമൊക്കെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം.
1: സൂറത്തുൻ നൂറിലെ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്ലാസുകൾ കേൾക്കുമ്പോൾ ഉസ്താദുമാരെ നോക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
2: നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി ഉസ്താദുമാർക്കും അധ്യാപകന്മാർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ളതാണ്. കൊല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് നിങ്ങൾ പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. അതേപോലെ തന്നെ വക്കുല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് നിങ്ങൾ പറയുക എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അത് ക്ലാസ്സിലിരിക്കുന്നവരും ക്ലാസ് എടുക്കുന്നവരും, ഇനി സ്ത്രീകളാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ മുന്നിൽ ഇരിക്കുന്നവരിൽ പുരുഷന്മാരുണ്ട് എങ്കിൽ അവിടെയൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദ തന്നെയാണ് അവനവൻ്റെ കണ്ണുകൾ താഴ്ത്തുക എന്നത്. കണ്ണുകൾ താഴ്ത്തുക എന്നതിൻ്റെ ഉദ്ദേശം ഒരല്പം പോലും മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നോക്കാം, എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് നോക്കാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ചിലതൊക്കെ ലഭിക്കാനുണ്ട്. അതായിരിക്കും പലപ്പോഴും ആ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിലും അവരുടെ ഓർമ്മയിലും ഉണ്ടാവുക, വിഷയത്തിൻ്റെ ഗൗരവം, അതേപോലെ തന്നെ ആ പറയുന്ന ശൈലി ഒക്കെ. അപ്പോൾ ആ നിലക്കൊക്കെ ഒരധ്യാപകൻ്റെ മുഖത്തേക്ക് ഒരു വിദ്യാർത്ഥിനെ നോക്കി എന്നതുകൊണ്ടോ, അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുടെ മുഖത്തേക്ക് ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നോക്കി എന്നതുകൊണ്ടോ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ണുകളെ താഴ്ത്തുക എന്നത് ആ സ്ഥിരമായിട്ടുള്ള നോട്ടം, ഒരു പക്ഷേ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും ആ നോട്ടം ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ചില തോന്നലുകൾ, വൈകാരികതകൾ, ലൈംഗികമായ തോന്നലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴിവിട്ട നോട്ടം ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ലൈംഗിക ചുവയോടുള്ള നോട്ടം മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന നോട്ടങ്ങളും പാടില്ല എന്നതാണ്. അത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു നോട്ടം ക്ലാസ് എടുക്കുന്നവർ തൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളിലേക്കോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന സ്ത്രീകൾ ഈ ക്ലാസ് എടുക്കുന്ന ആളുകളിലേക്കോ ഒന്നും നോക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. കഴിയുന്നത്ര പുരുഷന്മാരാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.
1: തൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ട് മഹർ തിരിച്ചുകൊടുത്ത് മധ്യസ്ഥന്മാർ മുഖേന, പക്ഷെ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുമില്ല. കേസിന് പോകാൻ ആലോചിക്കുന്നു. ഇസ്ലാമിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു.
2: ഒരു ഉമ്മയുടെ ചോദ്യമാണ്, മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹർ തിരിച്ചുകൊടുത്തു മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് വേറെ വല്ല ഓപ്ഷനുകളുമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എങ്കിൽ ആ ഭർത്താവിൻ്റെ ബാധ്യതയാണ് മഹർ തിരിച്ചുകൊടുത്ത് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്വലാഖ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധ്യസ്ഥന്മാർ മുഖേനയാണ് തിരിച്ചു കൊടുത്തത് എങ്കിൽ ആ മധ്യസ്ഥന്മാർക്ക് ഈ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയാണ് മഹർ തിരിച്ചു കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അവരത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ കാരണവന്മാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരുമൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ന്യായമായ രൂപത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് വഴിയില്ലാത്ത രൂപത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കോടതികളെ തന്നെ സമീപിക്കുന്നതാണ്. ഈ നാട്ടുകാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഖുൽഉ ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ കോടതിയിലുണ്ട്. ആ ഖുൽഉന്റെ രേഖ കോടതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ടുള്ളത്, സംഘടനയോ അല്ലെങ്കിൽ മഹല്ലത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മഹല്ലിലെ ഖാളിയുടെ അടുക്കൽ ചെന്ന് ഈ കോപ്പി കൊടുക്കുകയും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ ഒരു ഖാളി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിധി, ഖുൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി വിവാഹബന്ധം വേർപ്പെടുന്ന ഒരു ഖുൽ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കോടതി വിധി പരിഗണിച്ചുകൊണ്ട് ഇത്തരം മഹല്ലിൻ്റെ ഖാളിമാർ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അഅലം.
1: ഡയാപ്പർ അഥവാ പാമ്പേഴ്സ് ഇട്ട ചെറിയ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കുട്ടി അതിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എടുത്ത് നിസ്കരിക്കാമോ? പുറത്തേക്ക് ലീക്കായിട്ടില്ല എങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നാണ് സംശയം.
2: അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് പുറത്തേക്ക് ലീക്കായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നമുക്ക് ആ കുട്ടിയുടെ ഡയപ്പറിൽ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് കുട്ടി മൂത്രമൊഴിച്ചത് അറിയില്ല, നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് ആ കുട്ടി കരയുന്ന സമയത്ത് നമ്മളൊന്ന് അവരെ എടുത്തു എന്നതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നമൊന്നും സംഭവിക്കുകയുമില്ല. എന്നാൽ നമുക്കറിയാം ആ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന്, എങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: പള്ളിയിൽ ഒരാൾ ഖിബ്ല തെറ്റി നിസ്കരിക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
2: ചിലപ്പോഴൊക്കെ സംഭവിക്കും, ചില പള്ളികളുടെ ഉള്ളിലേക്ക് കയറിയാൽ കൃത്യമായി ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ രണ്ട് പള്ളിയായിട്ട് അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും എന്ന നിലക്കും ഒരു മെയിൻ ഹാളും അതിന് ചുറ്റിലുമുള്ള വരാന്തയും എന്ന നിലക്കുമൊക്കെയായിട്ട് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പലപ്പോഴും പ്രധാന ഹാളുകൾ അടച്ചിടുന്ന സമയത്ത് പുറത്തുള്ള ചെറിയ ഹാളുകളിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരുമ്പോൾ ഏതാണ് കൃത്യമായി ഖിബ്ലയുടെ ദിശ എന്ന് പുറത്തുനിന്ന് വരുന്ന ആ പ്രദേശത്തുകാരനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമസ്കരിക്കുന്നതിന് മുമ്പായി ആരോടെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് നോക്കുകയോ ഒക്കെ ചെയ്യണം. ജനൽക്കുള്ളിലൂടെ നോക്കിയിട്ടോ ഖിബ്ലയുടെ ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ്. ഇനി അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നോക്കാതെ ഒരാൾ നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടു, ഖിബ്ല തെറ്റിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിലെല്ലാ റൂമിലാണ്, നമുക്കറിയാം ആ റൂമിൽ നിന്ന് എവിടേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന്, ആ നിസ്കരിക്കുന്ന ആൾ അവിടുത്തെ ഒരു പുതിയ ആളായിരിക്കാം. ഏതായാലും അദ്ദേഹം ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല നമസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ പറയണം, അദ്ദേഹത്തിനല്ലേ സംസാരിക്കാൻ പാടില്ലാത്തത്, നമുക്ക് നമ്മൾ നമസ്കാരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഖിബില തെറ്റിയിട്ടാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ച് നിർത്തിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അഥവാ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തിയാലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു നിർത്തിക്കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ തിരിച്ചു നിർത്തേണ്ടത്. അല്ല എങ്കിൽ അദ്ദേഹം നമസ്കാരത്തിനിടയിൽ എന്നെ തശ്വീഷാക്കാൻ വേണ്ടി, എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു എന്ന് കരുതി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ നമ്മൾ ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.
1: നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടു. അങ്ങനെയുണ്ടോ? ഇതിലൊരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
2: അങ്ങനെയല്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് എന്നത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെയും ഒരു പൊങ്ങച്ചത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചപ്പോൾ ഒരല്പം താഴോട്ടിറങ്ങിപ്പോയി, അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് താഴോട്ട് പോയതാണ് എങ്കിൽ അതൊരു വലിയ കുറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താഴെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ട്യാ അത് വലിയ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിൻ്റെ നോട്ടം അത്തരം ആളുകളുടെ നേരെ നോക്കില്ല എന്നും നമസ്കാരം അത്തരം ആളുകൾ അങ്ങനെ നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടില്ല എന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല, സ്വഹീഹായിട്ടൊരു റിപ്പോർട്ടും വന്നിട്ടില്ല. നമസ്കാരം സ്വീകരിക്കും, എന്നാൽ ആ ചെയ്ത പ്രവർത്തനം നമസ്കാരത്തിനുള്ളിലാണെങ്കിലും നമസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന, അല്ലാഹുവിൻ്റെ റസൂല് വെറുത്ത പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും ലഭിക്കാത്ത ഒരു പ്രവർത്തനമാണ് എന്നതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച വ്യക്തി അവരുടെ നമസ്കാരത്തിലേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം നമസ്കാരം സ്വീകാര്യമല്ല എന്നല്ല. സ്വീകാര്യത അതിൻ്റെ രൂപം വേറെയാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടുക എന്നത് അത് വേറെയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസിൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ചൈനയാണെങ്കിലും പോയി പഠിക്കണം, ചൈനയിൽ പോയി പഠിക്കണം, ചൈനയിൽ നിന്ന് വന്ന് പഠിക്കണം, ഇതിൽ ഏതാണ് ശരി?
2: ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കണം, പഠിക്കണം എന്ന് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന സന്ദർഭത്തിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രഗത്ഭരായ പല ആളുകളും പറയാറുള്ള ഒരു ഹദീസ് ആണ് ഇത്. അങ്ങനത്തെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആശയമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൈനയല്ല അതിനപ്പുറത്ത് വേറെ വല്ല രാജ്യം ഉണ്ടെങ്കിൽ അവിടെയും, ഇനി ഭൂമിയിലല്ല അതിനപ്പുറത്ത് വല്ലയിടത്തും ഉണ്ടെങ്കിൽ അവിടെയും പോയി പഠിക്കണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ, വിദ്യ, വിജ്ഞാനം, തത്വജ്ഞാനം ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ കളഞ്ഞുപോയ വസ്തുവാണ്, നഷ്ടപ്പെട്ട വസ്തുവാണ്. എവിടെ അത് കണ്ടാലും അവൻ അത് പെറുക്കിയെടുക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അത് നമ്മൾ ചൈനയിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഒരു വേള പണ്ടുകാലത്ത് ചൈന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് ചൈനയിൽ പോയിട്ടും വിദ്യാഭ്യസിക്കണമെന്നത് ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ചുകൊണ്ട് പറഞ്ഞതായി, പിന്നീട് അത് നബിയുടെ ഒരു ഹദീസായി ആളുകൾക്കിടയിൽ പ്രചരിച്ചതായിരിക്കാം. ഏതായാലും ആ ചൈന എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ എവിടെയും വിജ്ഞാനമുണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോയി പഠിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത് തന്നെ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആയത്തുകളും എവിടെ ഇറങ്ങി, ഏത് വിഷയത്തിലിറങ്ങി, ഏതാണ് അതിലെ പരാമർശ വിഷയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവാചകനിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെവിടെയെങ്കിലും ഒരാൾ എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും, ഒരു വാഹനത്തിൽ കയറി അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതേപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുമൊക്കെ നമുക്കിഷ്ടം പോലെയുണ്ട്. അത് മതി. ഇതുപോലുള്ള ദുർബലമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കരുത്. ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് തിരുത്തി കൊടുക്കണം. അതിനേക്കാൾ ഉത്തമമായ വാക്ക് ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹ യൽതഖിതുഹു എന്ന്. എവിടെയാണോ അത് കണ്ടത് അവിടെ നിന്ന് അവനത് പെറുക്കിയെടുക്കും, അത് തപ്പിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. വല്ലാഹു അഅലം.
1: റമദാനിൽ അവസാനത്തെ പത്തിൽ വിത്ര നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതുന്നത് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
3: വിത്ര നമസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്തുകൾ, അത് വിവരിക്കുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ ഇമാം അഹ്മദ് തിർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന യൂതിറു ബി സലാസിൻ, മൂന്ന് റക്കാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു വിത്ർ. ബിസബ്ബി ഇസ്മ റബ്ബിക്കൽ ആല, ഒന്നാമത്തെ റക്കാത്തിൽ, അതായത് മൂന്ന് റക്കാത്ത് വിത്ർ നമസ്കരിക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ റക്കാത്തിൽ സബ്ബി ഇസ്മ റബ്ബിക്കൽ ആല എന്ന സൂറത്തും, രണ്ടാമത്തെ റക്കാത്തിൽ കുലിയാ യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂനും, മൂന്നാമത്തേല് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിരുന്നത് എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നാൽ റമദാനിലെ അവസാനത്തെ പത്തില് വിത്ർ നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതുക എന്നുള്ളത് സ്വീകാര്യമായ ഹദീസുകളിലൊന്നും തന്നെ വന്നതായിട്ട് അറിവില്ല. അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ള, പൊതുവെ വിത്ർ നിസ്കാരത്തിൽ വന്നിട്ടുള്ള അതേ സൂറത്തുകൾ തന്നെ ഓതുന്നതാണ് റമദാനിലെ അവസാനത്തെ പത്തിലും ഓതുന്നത് സുന്നത്ത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ഖദർ വിത്രിൽ ഓതുക എന്ന് പറഞ്ഞിട്ട് സഹിയായിട്ട് ഒരു ഹദീസും വന്നിട്ടില്ല. അത് റമദാനിൻ്റെ ആദ്യത്തിലായാലും ഒടുക്കത്തിലായാലും തന്നെ ഹദീസിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അള്ളാഹു അഅലം.
1: റമദാനിലെ 27-ാം രാവിന് പ്രത്യേകം എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ചിലർ ഖദറിൻ്റെ രാത്രി റമദാനിലെ 27-ാം രാത്രിയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
3: 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന പുണ്യം, അതായത് 83 വർഷം നിന്ന് ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ് ഒരു പുരുഷായുസ് മുഴുവൻ അമലുകൾ ചെയ്യുന്നത് പോലെയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ കനിഞ്ഞരുളിയിട്ടുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ പിന്നെ ഒരു രാത്രിയാണ്. എന്നാൽ ആ രാത്രി ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഹദീസുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദറിൽ നിന്ന് വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നിന്ന് നിസ്കരിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. പക്ഷേ ആ രാത്രി കൃത്യമായിട്ട് ഇന്ന രാത്രിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത്രക്ക് പുണ്യമുള്ള രാത്രിയായതുകൊണ്ട് തന്നെ ആ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 40 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും. ഒന്നാമത് അത് റമദാനിലാണ് എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റമദാനിൽ അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ റമദാനിൽ തന്നെ എന്നാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റമദാനിലെ അവസാനത്തെ പത്തലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുള്ളത്, ഇൽതമിസൂഹ ഫിൽ അഷ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങളതിനെ അന്വേഷിച്ചു കൊള്ളുക എന്ന്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ 21-ാമത്തെ രാത്രിയിലും 27-ാമത്തെ രാവാണെന്ന് അഭിപ്രായമുള്ള ധാരാളം ഹദീസുകളുണ്ട്. 25-ാണെന്നും 29-ാണെന്നും ഒറ്റയൊറ്റ രാവുകളിലാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ 24 രാവൻ തന്നെയാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും എന്നതല്ലാതെ ഇന്ന 27 തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവസാനത്തെ 10 നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, ഒറ്റയൊറ്റ രാവുകളിൽ അന്വേഷിച്ചു കൊള്ളുക. 21 രാവിനാന്നും 23, 25, 27 ഒക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവസാനത്തെ 10 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല അഅലം.
1: എനിക്ക് പലപ്പോഴും അല്ലാഹു ഉണ്ടോ ഇല്ലയോ എന്ന സംശയം വരാറുണ്ട്. ഇതിന് പരിഹാരം ചോദിച്ച് അലിജാബയിലേക്ക് എഴുതിയപ്പോൾ അഴുതു ചൊല്ലി മടങ്ങാനാണ് നിർദ്ദേശം കിട്ടിയത്. അങ്ങനെ സംശയം വന്നാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, ഷഹാദത്ത് കൊലിമ ചൊല്ലി വീണ്ടും മടങ്ങേണ്ടതുണ്ടോ, ഞാൻ മുമ്പ് ചെയ്ത നന്മകൾ പൊളിഞ്ഞു പോകുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
4: ഒരിക്കലും തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കാൻ പിശാചിൻ്റെ കുറേ ദുഷിച്ച ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അള്ളാഹു ഉണ്ടോ, ഓരോന്നിനെയും സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ പിന്നെ അള്ളാനെ പഠിച്ചതാരാ എന്ന ചോദ്യം അതുവരെയും പിശാചിട്ട് തരുമെന്നാണ്. അപ്പോൾ അത്തരം തെറ്റിലേക്കുള്ള വഴികളും തെറ്റായ ചിന്തകളും വരുമ്പോൾ അവിടെ ബ്രേക്ക് ഇടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങളവിടെ നിർത്തിക്കോ, അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പൈശാചികമായ ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടി പിശാചിൽ നിന്ന് രക്ഷ തേടി മടങ്ങാൻ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ബോധവും ആ ഒരു തിരിച്ചറിവും നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. നമ്മുടെ മനസ്സിൽ ഈമാനുള്ളതുകൊണ്ടാണല്ലോ നമുക്കങ്ങനെ സംശയം വരുന്നതും ഭയപ്പെടുന്നതുകൊണ്ട് നമ്മൾ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നതും ഇതിൻ്റെ ദീനിയായ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിൽ തോന്നിയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ ഷഹാദത്ത് കലിമ ചൊല്ലി മടങ്ങുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തെറ്റിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുക, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത നന്മകളൊന്നും പൊളിഞ്ഞു പോകൂല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങളൊന്നും ആളുകളോട് പറഞ്ഞ് അതിൻ്റെ ഒരു വക്താവായി ഒരു നിഷേധിയായി അവിശ്വാസിയായി നമ്മൾ മാറാത്തിടത്തോളം കാലം ആ നന്മകളൊന്നും നഷ്ടപ്പെടുകയില്ല. കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമാകേണ്ട കാര്യമില്ല. നമ്മൾ മുസ്ലിം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
5: പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയനിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയനിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

സംഗീതത്തിന്റെ അകമ്പടിയില്ലാത്ത അതിമനോഹരമായ ഇസ്ലാമിക ഗാനങ്ങളുമായി കടന്നു വരുന്ന പീസ് റേഡിയോ സ്വരം പരിപാടിയാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത്. വിജനമാം ജബലിൻ മുകളിൽ ഈ ഗാനം ആലപിച്ചത് അഷ്റഫ് അൽ ഹിക്കമി.

0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം

0: ഖാരിഉകളെ തെരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ പൂമരത്തണലിൽ ജീവിതപാതാവിൽ ധാർമ്മിക പാത കൈവരിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പൂമരത്തണലിൽ ഇന്ന് ഉമ്മ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഗഫൂർ, ഷഫ ഫാത്തിമ, മൻഹ മെഹറിൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പൂമരത്തണലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രതിനിധികളായി രണ്ട് മിടുക്കികളായ കുട്ടികളുണ്ട്. ആരൊക്കെയാണ്? പറഞ്ഞോളൂ.
2: എൻ്റെ പേര് ഷിഫ ഫാത്തിമ. ഞാൻ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദാറുൽ ഫറ ഇംഗ്ലീഷ് സ്കൂളിൽ.
1: മാഷാല്ലാ, ഒന്ന് ഷിഫയാണ്. ആരാണ് അടുത്തയാള്?
3: എന്റെ പേര് മൻഹ മെഹറി. ഞാൻ 4-ാം ക്ലാസ്സിൽ ദർഫല ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്.
1: മാഷാല്ലാ, ഷിഫയും മൻഹയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷിഫയും മൻഹയും വീട് എവിടെയാ?
3: പൂപ്പലത്ത്.
1: പൂപ്പലം, മാഷാല്ലാ. പെരിന്തൽമണ്ണക്കടുത്തുള്ള പൂപ്പലം അല്ലേ? മാഷാല്ലാ. അപ്പോ ഇന്ന് നമുക്ക് ഉമ്മയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉമ്മയെ എല്ലാവർക്കും ഇഷ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്, മാഷാല്ലാ. എന്തുകൊണ്ടാണ് ഉമ്മയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം?
2: ഉമ്മ നമ്മളെ നല്ലതുപോലെയാണ് വളർത്തുന്നത്. അത് നമ്മളെ ഒരു കുറവുമില്ലാതെ നല്ല രീതിയിലാണ് വളർത്തിയത്. അത് മാത്രമല്ല, നമ്മളോട് നല്ല സ്നേഹവും ഉണ്ട്. നമ്മളെ പ്രസവിച്ചത് വരെ, വേദനയോടെ പ്രസവിച്ചത് വരെ
3: നമുക്ക് ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ട് ചീത്ത അറിയും. ചിലപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും.
1: അപ്പോൾ ഉമ്മ നമ്മളെ അടിച്ചാലോ?
3: നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട്.
1: ആ മാഷാല്ലാ.
2: പക്ഷെ എന്നാലും നമ്മൾ ദേഷ്യത്തോടെ ഉമ്മന്റെ അടുത്ത്
1: സംസാരിക്കാൻ പാടില്ല. ഓക്കേ, മാഷാല്ലാ. അപ്പൊ നല്ലൊരു പോയിന്റ് ആണ് ഷിഫയും മൻഹയും ഇവിടെ പറഞ്ഞത്. ഉമ്മയാണ് നമ്മുടെ വിഷയം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്, ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഉമ്മയെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, ഏറ്റവും അധികം ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? ആ ഉമ്മയോട്. പക്ഷെ ആ സ്വഹാബി 3 തവണ ചോദിച്ചു. രണ്ടാമത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്?
3: ഉമ്മയോട്.
1: 3-ാമതും ചോദിച്ചു, അപ്പോഴോ ഉമ്മയോട്. 4-ാമത് ചോദിച്ചപ്പോഴാണ്
3: ആദ്യം അല്ലാഹു, പിന്നെ നബി, അതിന് ശേഷം ഉമ്മ.
1: നാലാമത് ചോദിച്ചപ്പോ അവസാനം പറഞ്ഞു കൊടുത്ത ഒന്നാണ് ഉപ്പയോട് എന്നുള്ളത്. 3 തവണ ആവർത്തിച്ച് നബി പറഞ്ഞതും ഉമ്മയോടാണ് എന്നാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതായത് ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകാൻ കാരണമെന്താണ്? ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ചു, അതുപോലെ 2 വർഷം മുലയൂട്ടുകയും ചെയ്തു. ഉമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കുന്നത് അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഉമ്മ നമ്മെ വളർത്തിയത്. അതുകൊണ്ടാണ് ഉമ്മയോടാണ് ഏറ്റവും കടപ്പാടുണ്ടാകേണ്ടത് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണല്ലോ ഇസ്ലാം പറയുന്നത് അല്ലേ? അതിനുശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ് ഖുർആൻ പറഞ്ഞത്. ഏത് സൂറത്തിലാണെന്നറിയോ? സൂറത്തുൽ ഇസ്റാ. നിങ്ങൾ ആയത്ത് കേട്ടിട്ടുണ്ടാവും, വഖല റബ്ബുക അല്ല തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പൊ ആ ആയത്തിൽ പറഞ്ഞത് എന്താ അറിയോ? റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിട്ടുണ്ട്, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എന്നിട്ടോ വബിൽ വാലിദൈനി ഇഹ്സാന. മാഷാല്ലാ, പഠിച്ചിട്ടുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് താഴെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രയും കടപ്പാട് അവരോടുണ്ട്. അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് താഴെയാണ് മാതാപിതാക്കൾക്ക് നന്മയ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? കഥ കേട്ടിട്ടുണ്ടോ? കഥ പറയാറുണ്ടോ? ഞാൻ പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി മാതാവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. കഥ പറയുന്നതിന് മുമ്പ് നമ്മള് ഉമ്മാനെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ?
3: ഇല്ല.
1: ചീത്ത വിളിക്കലുണ്ടോ?
3: ഇല്ല.
4: ഇല്ല.
1: ഉമ്മ നമ്മളെ വിളിച്ച ഷിഫ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഉടനെ വിളി കേട്ട് നമ്മൾ അവിടെ വരും. മനഹമോളെ ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ ഓടിച്ചെല്ലും. എനിക്കിപ്പോ വരാൻ ഒഴിവില്ല, ഞാൻ ഇന്നെ പണിയെടുക്കുക എന്ന് പറയാൻ പറ്റുമോ?
3: ഇല്ല.
1: ഇല്ല. അങ്ങനെ പറയലേ തെറ്റാണ്, ധിക്കാരമാണ് അല്ലേ? ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, ദുനിയാവിൽ നിന്ന് തന്നെ കുറ്റം കിട്ടും, ശിക്ഷ കിട്ടും അല്ലേ? ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയോ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: മാഷാല്ലാ,
1: കേട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? നല്ല ആബിദായ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മലന്റെ മുകളിൽ ഒരു കുടിലി കെട്ടി അവിടെ അള്ളാഹുവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ മോനെ വിളിച്ചു, മോനെ ജുറൈജേ. പക്ഷേ ജുറൈജ് റളിയല്ലാഹുവിനു നിസ്കരിക്കുകയായിരുന്നു, സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. മൂന്ന് പ്രാവശ്യവും ഉമ്മ വിളിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ മനഃപൂർവ്വമാണോ?
3: അല്ല.
1: അല്ല,
3: നിസ്കരിക്കുകയായിരുന്നു. അതുപോലെ അവസാനം ഉപ്പ വിളിച്ചു അപ്പോഴും.
1: ആ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? നമസ്കരിക്കുന്നതായത് കൊണ്ടാണ് മറുപടി കൊടുക്കാത്തത്. പക്ഷെ ആ ഉമ്മയ്ക്ക് അറിയില്ല മോന് നിസ്കരിക്കുകയാണ് എന്നുള്ളത്. അപ്പോ ആ ഉമ്മ എന്ത് ചെയ്തു? മകനെതിരെ പ്രാർത്ഥിച്ചു. ഒരു മോശമായ വാർത്ത കേട്ടുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാവണം എന്നതാണ് ഉമ്മയുടെ പ്രാർത്ഥന. അതുപോലെ സംഭവിച്ചു. ജനങ്ങളൊക്കെ ആ ജുറൈജ് മോശക്കാരനാണ് വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ജുറൈജിനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ജുറൈജിൻ്റെ ആരാധന ചെയ്യുന്ന കുടിലൊക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്തു. പക്ഷെ ജുറൈജ് നല്ല ആളല്ലേ? പിന്നെന്താ ഉണ്ടായത്?
3: അവിടെ ഒരു സ്ത്രീ വന്നു, ഒരു ദുഷ്ടത്തിയായ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയെ പ്രസവിച്ചു. അപ്പോ ആ സ്ത്രീ പറഞ്ഞു ഇതിന്റെ
5: ജുറൈജാണെന്ന്.
3: പക്ഷേ
5: അതാട്ടിട്ട്
3: ഈ ജുറൈജിന്റെ അടുത്ത് ഒരു കുടിലിൽ താമസിച്ച് എന്നും അതിയുറങ്ങാറുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു.
1: അപ്പൊ നിങ്ങൾ ആ കഥ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്താണെന്നറിയോ?
3: അള്ളാഹു
5: ഈ ലോകത്ത് വെച്ച് തന്നെ.
1: ജുറൈജ് നല്ല മനുഷ്യനായിരുന്നു, നല്ല ആബിദായ മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും കുറഞ്ഞ സമയത്തേക്ക് എന്തുണ്ടായി? ഒരു മോശപ്പെട്ട ഒരു പരാമർശം ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം ഉമ്മ വിളിച്ച് അതിന് ഉത്തരം കൊടുത്തില്ല എന്നതുകൊണ്ട് ഉമ്മ എതിരെ പ്രാർത്ഥിച്ചതാണ് അല്ലേ? പക്ഷേ ജുറൈജ് റളിയല്ലാഹുവിനു നല്ല മനുഷ്യനായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുത്തു അല്ലേ? അദ്ദേഹം ഒരു വടി കൊണ്ടുവന്ന് കുട്ടിയുടെ വയറ്റത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മന്നാബൂക്ക, നിന്റെ ഉപ്പ ആരാണ്? പിന്നാൽ ഇന്ന ആട്ടിടയാണെന്ന് പറഞ്ഞു. അപ്പം എന്താ ഉണ്ടായത്? ആ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മാപ്പ് പറയുകയും
5: ചോദിച്ചു, നിനക്ക് സ്വർണത്തിന്റെ വീട്
1: വേണോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ മറുപടി പറഞ്ഞത്?
5: പഴയ പോലത്തെ ഒരു വീട് തന്നെ മതി എന്ന് പറഞ്ഞു.
1: മാഷാല്ലാ. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഉമ്മ നമ്മളെ എപ്പോ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വിളി ഉത്തരം നൽകണം അല്ലേ? നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഉമ്മ വിളിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. മാതാവിനെയും പിതാവിനെയും നമ്മൾ ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഏറ്റവും അധികം നമുക്ക് ആദരവ് ഉണ്ടാവേണ്ടതും നമ്മളുടെ ഉമ്മയോടാണ്.
3: അങ്ങനെ അങ്ങനെ പറഞ്ഞ ദേഷ്യപ്പെട്ട് പറഞ്ഞ അത് ആ ഒരു പരലോകത്തിലെ ഏറ്റവും വലിയൊരു ശിക്ഷ.
1: ആ ഏറ്റവും വലിയൊരു ശിക്ഷയായിരിക്കും. മാതാപിതാക്കളെ ഒരാൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ?
3: ഇല്ല.
1: അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താ?
3: ഉമ്മയെ
1: ഉത്തരം നൽകണം,
3: ദേഷ്യപ്പെടരുത്, ഉമ്മയോട് നല്ല സ്നേഹത്തോടെ
1: പെരുമാറണം എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ?
3: പോലും പറയാൻ പാടില്ല.
1: ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിനാണ് ഉമ്മ ക്ഷണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ നമ്മളോട് പറയുന്നതെങ്കിലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം എന്നാണോ കേൾക്കണ്ട എന്നാണോ? അതായത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ നമ്മൾ കേൾക്കേണ്ടതില്ല. അതല്ലാത്ത ഏത് കാര്യത്തിനും ഉമ്മയെ അനുസരിക്കണം, ഉമ്മയുടെ വിളി കേൾക്കുകയും വേണം അല്ലേ? നമ്മുടെ ഉമ്മമാര് നമ്മൾ നന്നാവണം, നല്ല കുട്ടികളാവണം എന്നല്ലേ വിചാരിക്കുന്നത്? ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഉമ്മ ആ കുട്ടിയെ ചിലപ്പോൾ ഒരു അടിയടിക്കും. കുട്ടി കരഞ്ഞാലും ആ ഉമ്മയ്ക്ക് കുട്ടിനോടുള്ള ഇഷ്ടമുണ്ട് അല്ലേ? കുട്ടിക്കോ ഉമ്മയോടും ഇഷ്ടമുണ്ട് അല്ലേ? ഇഷ്ടം കൊണ്ടാണ് കുട്ടിയെ അടിച്ചത്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയണം, ഉമ്മയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, നമ്മൾ സ്നേഹിക്കണം അല്ലേ? ഉമ്മ എന്തു പറഞ്ഞാലും നമുക്കത് അനുസരിക്കാൻ സാധിക്കണം. ഉമ്മനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ? ആ മാഷാ അള്ളാ, ഷിഫ ഒന്ന് പാടിക്കേ.

0: മാഷല്ലാ, നല്ല രൂപത്തിൽ കൂട്ടുകാർക്കെല്ലാവർക്കും വേണ്ടി ശിഫ നല്ലൊരു പാട്ടുപാടി ഉമ്മയെക്കുറിച്ച് അല്ലേ. അപ്പോൾ സ്നേഹത്തിൻ്റെ തണലാണ് ഉമ്മ. ഞാനൊരു ചെറിയ കഥ കൂടെ പറഞ്ഞു തരാം. ആ കഥ എന്താണെന്നറിയോ? ഒരു യുദ്ധത്തിൽ, ആ യുദ്ധം കഴിഞ്ഞിട്ട് കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ, കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ടതിൻ്റെ ഇടയ്ക്ക് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ അന്വേഷിച്ചു കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അവസാനം ആ കുട്ടിയെ ഉമ്മയ്ക്ക് കിട്ടുകയാണ്. കിട്ടിയപ്പോൾ ആ കുഞ്ഞിനെ തുരുതുരാ ഉമ്മ വെച്ച് അതിനെ ചുംബിച്ച് മാറോടണച്ച് ആ സ്നേഹം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, കണ്ടോ നിങ്ങളതിനെ? ആ ഉമ്മ ആ കുഞ്ഞിനെ നരകത്തിലേക്ക്, അതല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ, കാരണം അത്രയും ഇഷ്ടമാണ്, അത്രയും ഇഷ്ടമാണ് ആ ഉമ്മയ്ക്ക് ആ കുഞ്ഞിനോട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അതിനേക്കാളേറെ നമ്മളോട് ഇഷ്ടമുള്ളത് അള്ളാഹുവിനാണ്. അപ്പം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ഉമ്മയെയാണ് അല്ലേ. ഉമ്മയെയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മ നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു തണലാണ് അല്ലേ. നമുക്ക് എല്ലാ കാര്യവും ആദ്യം പഠിപ്പിച്ചു തരുന്നത് ഉമ്മയിൽ നിന്നല്ലേ. എല്ലാ കാര്യവും നമുക്ക് ഉമ്മയാണ് പഠിപ്പിച്ചു തരിക. അപ്പം നമ്മൾ ഉമ്മ ഇങ്ങോട്ട് സഹായിക്കുന്നതിന് നമ്മൾ തിരിച്ച് സഹായിക്കാറുണ്ടോ? സഹായിക്കണ്ടേ? നിങ്ങൾ എന്താ സഹായിക്കാറുള്ളത്?
1: ഞാനുമ്മക്ക് പാത്രം കഴുകി കൊടുക്കും.
0: മൻഹ എന്തൊക്കെ ചെയ്യാറുണ്ട്?
1: ഉമ്മക്ക് വയ്യാത്ത സമയത്തൊക്കെ മുറ്റടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ മുറ്റടിച്ചു കൊടുക്കും.
0: മാഷാല്ലാ, നമ്മള് ഉമ്മ നമുക്ക് എത്ര അധികം പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഇപ്പോൾ കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് നമുക്ക് സ്കൂളൊന്നുമില്ല. പക്ഷേ സ്കൂളുണ്ടാകുന്ന സന്ദർഭത്തിൽ, മദ്രസ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് രാവിലെ നമ്മളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി തന്ന് പുസ്തകം കെട്ടുകളും അതുപോലെ ഭക്ഷണവും എല്ലാം ശരിയാക്കി നമുക്ക് പോകേണ്ട എല്ലാ സംവിധാനവും ഉമ്മ റെഡിയാക്കി തരുമല്ലേ.
1: നമുക്ക് വിശപ്പ് വന്നാൽ അത് ഉടനെ തന്നെ ഉണ്ടാക്കി നമുക്ക് അതെന്തായാലും നമുക്ക്
0: ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരും. മാഷാല്ലാ. അപ്പൊ ഇതൊക്കെ ഉമ്മ സഹിക്കുന്ന ത്യാഗ. എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം വന്നിട്ട് എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് പനിയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഉറങ്ങിയാലും ഉമ്മയ്ക്ക് ഉറക്കം വരില്ല, ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ അത്രയും സ്നേഹത്തിൻ്റെ കാതലാണ് ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മയെ ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലരൊക്കെ ഉമ്മയെ ചീത്ത വിളിക്കുന്നത് കാണാൻ കഴിയും, ഉമ്മയെ തെറി വിളിക്കുന്നത് കാണാൻ കഴിയും. എത്രയോ ആളുകൾ, അവർ ഏതെങ്കിലും ആളുകളുടെ കൂടെയൊക്കെ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടിപ്പോയിട്ട് അവരുടെ ഉമ്മ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവർ ഉമ്മയുടെ കൂടെ പോകാൻ തയ്യാറായില്ല, ഏതോ വൃത്തികെട്ടവരുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അപ്പം മാതാവ് 10 മാസം ഗർഭം ചുമന്ന് അവനെ നൊന്ത് അല്ലെങ്കിൽ അവളെ നൊന്ത് പ്രസവിച്ച് 2 വർഷം അവർക്ക് കൃത്യമായി മുലയൂട്ടുകയും ചെയ്തിട്ടും ആ ഉമ്മയെ പല ആളുകളും ധിക്കരിച്ച് കളയുന്നു.
1: അതുപോലെ പല ഉമ്മമാരുടെയും വലിയൊരാഗ്രഹം കുട്ടികളോടൊപ്പം നല്ല സന്തോഷമായിട്ട്
0: കഴിയണം എന്നതാണ്.
1: പക്ഷെ ചില കുട്ടികള് അങ്ങനെ ഒന്നും അമ്മേന്റെ അടുത്ത് എടുത്തും കൂടിയും പോവാതെ നമ്മള് സാധാരണ എന്താ ഉമ്മക്ക് ഒരു മുത്തം കൊടുക്കണം എന്നാണല്ലോ. പക്ഷെ ചില കുട്ടികളൊന്നും
0: കൊടുക്കില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമുക്ക് നൽകാനുള്ള ഒരു സമ്മാനമാണ്, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നമ്മൾ അവരോട് സലാം പറയണം. തിരിച്ചു പോരുമ്പോഴോ? ഇപ്പം നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ആ സലാം പറഞ്ഞു പോരണം. അവരുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കണം അല്ലേ. അതാണ് ഉമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തേത്, ഉമ്മ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതാണ് മറ്റൊന്ന്. മൂന്നാമത്തേത്, ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? ആ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണം അല്ലേ. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും അറിയോ? എങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞേ. കരുണ ചെയ്യണം രണ്ടു പേരോടും, മാതാവിനോടും പിതാവിനോടും കരുണ ചെയ്യണം. കെമാ റബ്ബയാനി സഗീറ, എന്താ അതിന്റെ അർത്ഥം? ആ ചെറുപ്പത്തിൽ
1: എന്നെ പോറ്റി വളർത്തിയത് പോലെ
0: അവർക്ക് കരുണ ചെയ്യണം. ആ നോക്കണം, അവർക്കും കരുണ ചെയ്യണം. നമ്മള് ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്റെ ഉമ്മ എന്നെ നോക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാന് അങ്ങനെ തിരിച്ച് ഞാൻ സഹായിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലോ? ആ എന്നെ അടിക്കും ചീത്ത വിളിക്കുക ഒക്കെ ചെയ്യായിരുന്നു എന്ന് പറയാം. എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ 10 മാസം ഗർഭം ചുമന്നതിന് സമാനമായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു പിന്നെ മഹാനായ ഒരു വ്യക്തി, അദ്ദേഹം ഉംറ ചെയ്യുന്ന സമയത്ത്, ഉംറ ചെയ്യല എവിടെ? ആ ചെയ്യുന്ന സ്ഥലം അതെവിടെ? മക്ക, പരിശുദ്ധ മക്കയിൽ അഥവാ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഉമ്മയെ ചുമലിലേറ്റി ഒരു മഹാൻ അവറുകൾ എന്ത് ചെയ്യാണ്? ഇത് തവാഫ് ചെയ്യാണ്. മഹാനായ ഇബ്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വ്യക്തി ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ചോ? അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഉമ്മാനെ കൊണ്ട് തവാഫിയാണ്. എവിടെ? കഅബാലയത്തിന്റെ ചുറ്റും. 7 തവണ നമ്മൾ ചുറ്റുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പൊ ഉമ്മയെ ചുമലിലേറ്റി ആ കഅബയുടെ തവാഫ് 7 തവണ പൂർത്തിയാക്കുന്നു. അത് കഴിഞ്ഞ് സഈ നടത്തുന്നു. സഫാ മറുവക്കിടവിൽ എന്ത് ചെയ്തു? സഈ നടത്തുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, എൻ്റെ ഉമ്മയോട് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയിട്ടുണ്ടോ? ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു നെടുവീർപ്പ്, ഒരു ശ്വാസം വിടരുന്ന അത്രയും ഒരു ത്വൽഖത്ത്, അത് മാത്രമേ നിനക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. അപ്പം നമ്മളൊക്കെ എത്ര കടമകൾ നിർവഹിക്കണം. ഉമ്മ ചെയ്തതിന് തിരിച്ച് നമ്മൾ ധാരാളമായിട്ട് ചെയ്യണം. പക്ഷെ തിരിച്ച് നമുക്ക് കുറേയൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഒന്ന് നമുക്ക് ചെയ്യാം. അതെന്താണ്? പ്രാർത്ഥന. ഉമ്മ മരണപ്പെട്ടു പോയാലോ? അപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ? ജീവിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, മരണപ്പെട്ടാലും പ്രാർത്ഥിക്കണം അല്ലേ? അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, അവരുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ സന്ദേശം, ഒന്നാമത് എന്താണ്? ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ പറഞ്ഞാണ് ആ പ്രാർത്ഥന. ഇതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് പിരിഞ്ഞാലോ? ഇൻഷാല്ലാ, നമ്മുടെ ഈ പൂമരത്തണലിൽ നിന്ന് ഇന്ന് തൽക്കാലം നമുക്ക് വിട പറയാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറാ. ഉമ്മ എന്ന വിഷയമാണ് ഇന്ന് പൂമരത്തണലിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുൽ ഗഫൂർ, ഷെഫ ഫാത്തിമ, മൻഹ മെഹറിൻ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ, പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് യക്കീനും തവക്കുലും. ഖുതുബ നിർവഹിക്കുന്നത് ഫൈസൽ മൗലവി.
3: സത്യവിശ്വാസികൾ, വിശ്വാസിനികൾ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ റബ്ബിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 21-22 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏതു ഘട്ടത്തിലും സത്യവിശ്വാസി പടച്ച റബ്ബിൽ തവക്കുലാക്കേണ്ടവനാണ്. ചെയ്യേണ്ടുന്ന, ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ബാക്കി പടച്ച റബ്ബിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തവക്കുലിന്റെ ശരിയായ രീതി. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ റബ്ബിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞിരിക്കൽ തവക്കുലല്ല എന്നും, അതേസമയം പടച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ബാഹ്യമായി നാം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം അവലംബിക്കൽ അതും ശരിയായ രീതിയല്ല എന്നും കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. തവക്കുലുമായി ഏറെ ബന്ധമുള്ള ഒന്നാണ് യക്കീൻ. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പൂർണമായ ബോധ്യം, ഉറപ്പ്, കേവലം വിശ്വാസമല്ല, ദൃഢമായ വിശ്വാസമാണ്. യൂക്കിനൂൻ, മൂക്കിനൂൻ തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാൻ കഴിയും. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പൂർണമായ ബോധ്യം, അവന്റെ തീരുമാനമാണ്, അവനെന്റെ നിയന്ത്രണമാണ് ലോകത്തുടനീളം നടക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല, നടക്കയില്ല എന്ന അത്രയും ഉറച്ച ബോധ്യമാണ് യക്കീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ടാണ് നബി ഞങ്ങൾ പറയുന്നത്, ഒന്നു മോനെ എന്നർത്ഥം. എനിക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി വാല്യമുഖ കരിമാത്തിൻ, ചില വചനങ്ങൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപദേശങ്ങൾ ആരംഭിച്ചത് തന്നെ. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാറ് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്പക്കാരനായ 20 വയസ്സിൽ താഴെയുള്ള ആ കുട്ടിക്കന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ പടച്ച റബ്ബിന്റെ കാവൽ നിനക്കുണ്ടാകും. പടച്ചവപ്പിന്റെ കാര്യങ്ങൾക്ക് നീ മുന്തിയ പരിഗണന നൽകി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ഏതു വിപൽ ഘട്ടത്തിലും ഏതു വിഷയത്തിലും പടച്ചവപ്പിനെ നിന്റെ മുമ്പിൽ നിനക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാ വഴിയും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ, രക്ഷയില്ല എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ പടച്ചറബിന്റെ ഒരു കാവൽ സംരക്ഷണം നിനക്കുണ്ടാകുമെന്നാണ് ഒന്നാമത്തെ ഉപദേശമായി നൽകിയത്. അത് മനുഷ്യ മനസ്സിൽ യക്കീൻ ഉറപ്പിക്കാൻ ആവശ്യമായ ബോധ്യമാണ് ആ ഒരു പരാമർശത്തോടെ നിമിതങ്ങൾ നിർവഹിച്ചത്. ഹദീസിന്റെ അവസാന ഭാഗവും തന്നെയാണ്, ആവർത്തിച്ചു പറഞ്ഞു, നീ അറിയണം, എല്ലാവരും നിനക്കെതിരായി ഒരുമിച്ചുകൂടിയാലും ശരി, എല്ലാവരും സംഗമിച്ചു, എല്ലാവരും ഒരുമിച്ചുകൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ അവരെല്ലാവരും ഒരുമിച്ചുകൂടിയാലും ശരി, ലം യംഫഉക ഇല്ലാ മാ കതബല്ലാഹു ലക, പടച്ച റബ്ബ് കണക്കാക്കിയതല്ലാത്ത ഒരു ഉപകാരവും ചെയ്യാൻ അവർക്കാർക്കും സാധ്യമല്ല. എല്ലാവരും ഒരുമിച്ചുകൂടി അലാ അൻ യദുറൂക, നിനക്കൊരു പ്രയാസമുണ്ടാക്കാനാണ് എല്ലാവരും കൂടെ കൂടിയത്. നിന്നെ പ്രയാസപ്പെടുത്താൻ, നിന്നെ പരാജയപ്പെടുത്താൻ, നിനക്ക് പാരവെക്കാൻ, നിന്റെ കാര്യങ്ങളിൽ അവരിടപെടാനാണ് അവർ തീരുമാനിച്ചത് എങ്കിൽ ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുകയില്ല. അല്ലാഹു തആല കണക്കാക്കിയതല്ലാതെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എല്ലാം രേഖപ്പെട്ട് കഴിഞ്ഞു, ആ പേനകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, ഏടുകൾ ഉണങ്ങിക്കഴിഞ്ഞു, അത് പ്രകാരമല്ലാതെ ഇനി കാര്യങ്ങൾ നടക്കയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് യക്കീൻ, അതാണ് ഉറപ്പ് എന്ന് പറഞ്ഞത്. ആ യക്കീൻ വരുമ്പോഴാണ് തവക്കുലായി പുറത്തേക്ക് വരിക. പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ ഖളാ ഖദറാണ്, എന്റെ എല്ലാ കാര്യത്തിലും പടച്ച റബ്ബിന്റെ പ്രവർത്തനമാണ്, അവന്റെ മസീഅത്താണ്, അവന്റെ ഹിക്മത്താണ് എല്ലാത്തിലും നടക്കുന്നത് എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ഫഅദു ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്ന എല്ലാം ചെയ്യുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങളുടെ ഉദ്ദേശം പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, റബ്ബ് ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ എല്ലാം പടച്ച റബ്ബിന്റെ ഹിക്മത്താണ്, അവന്റെ ഇറാദത്താണ്, പടച്ച റബ്ബിന്റെ തീരുമാനവും ഉദ്ദേശവുമാണ് ലോകത്ത് നടക്കുന്നത്. അതെല്ലാം അല്ലാഹു തആല കൃത്യമായ തത്വമുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. ഹിക്മത്ത് പ്രകാരമല്ലാതെ പടച്ച റബ്ബ് ഒന്നും ചെയ്യാറില്ല. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു അത്. നമ്മളൊക്കെ പലതും ഒരു ലക്ഷ്യവുമില്ലാതെ ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്തില്ലാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ഇറാദത്ത് പ്രകാരമുള്ള, മസീഅത്ത് ഉദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ദുനിയാവ് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കാര്യത്തിലും അതാണ്, എന്റെ ജീവിതത്തിലും അതാണ്, എന്റെ ഏതേത് കാര്യങ്ങളും പടച്ച റബ്ബിന്റെ തീരുമാനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ ഒരുമിച്ചുകൂടിയാലും ശരി, എന്നെ ഇല്ലാതാക്കാൻ, എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ ഒറ്റപ്പെടുത്താൻ, എന്റെ കാര്യങ്ങളെ മുടക്കാൻ, എന്റെ വിഷയങ്ങളിൽ പ്രയാസമുണ്ടാക്കാൻ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, ഉപകാരവും ചെയ്യുക ഇല്ല. പടച്ച റബ്ബ് കണക്കാക്കിയതല്ലാത്ത, അല്ല തീരുമാനിക്കാത്ത ഒരു കാര്യം ചെയ്തു തരാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഒരു ഉപദ്രവം ഏൽപ്പിക്കാനും ആരെക്കൊണ്ടും സാധ്യമല്ല. അതിനെ ഉറപ്പിക്കുക എന്ന് നിമിതങ്ങൾ ശേഷം പറഞ്ഞു. അതിനാൽ ഈ സഹായം ചോദിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് സഹായം ചോദിക്കുക. നീ തേടുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് തേടുക. അല്ലാത്ത ആരോട് തേടിയാലും ആരോട് സഹായത്തെ അഭ്യർത്ഥിച്ചാലും അവർക്കാർക്കും സഹായിക്കാൻ കഴിയില്ല, എന്റെ തേട്ടങ്ങൾക്ക് ഉത്തരമേകാൻ കഴിയില്ല. പടച്ച റബ്ബിന് മാത്രമാണ് അത് കഴിയുന്നവൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഏതു ഘട്ടം വന്നാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അത് ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങളാണ് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു തആല വിശദമാക്കുന്നത്. യുദ്ധവേളയിൽ ശത്രു സൈന്യത്തെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടായ രണ്ടുതരം നിലപാടുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ പ്രഖ്യാപനമാണ്. മറ്റൊന്ന് മുനാഫിഖുകളുടെ പ്രഖ്യാപനമാണ്. നേക്ക് നേരെ ശത്രു സൈന്യത്തെ കണ്ട് ഇരിജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദാഖത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുനൂബ് വബലഗത്തിൽ ഖുനൂബുൽ ഹനാജിർ വതലുന്നൂന ബില്ലാഹി ലുനൂന എന്നാണ്. ശത്രു സൈന്യം ഒന്നാകെ ആത്രമ്പി വരുന്നത് നേക്ക് നേരെ കാണുന്ന ആ സമയത്ത് വല്ലാത്ത പ്രയാസമായി തൊണ്ടക്കുഴിയിലേക്ക് കൽബെത്തുമാറുള്ള പ്രയാസഘട്ടങ്ങളായി വന്നു. വിശ്വാസികൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു, വിറപ്പിക്കപ്പെട്ടു, പലരും പലതരം വിചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ഘട്ടമുണ്ടായി എന്നാണ്. ആ സമയത്ത് കപടന്മാര് വിശ്വാസമില്ലാത്ത കാപ്പറ്റമുള്ള ആളുകൾ പടച്ചറബനെ പറ്റി വിശ്വാസം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ബോധ്യമില്ലാത്ത ബാഹ്യമായി മാത്രം വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന മുനാഫിഖുകൾ അവർ പറഞ്ഞ വാക്ക് അല്ലാഹു തആല എടുത്തു ധരിക്കുന്നു. മുനാഫിഖുകൾ അതേപോലെ കൽബിൽ രോഗമുള്ള ആളുകൾ എന്നാണ്. ഈ മനുറച്ചിട്ടില്ലാത്ത അല്ലാഹിനെ പറ്റി യക്കീനില്ലാത്ത ബോധ്യമില്ലാത്ത പേരിന് മാത്രം മുസ്ലിമായി കൂടെ കൂടി നടക്കുന്ന ആളുകൾ അവരൊക്കെ പറഞ്ഞു അള്ളാഹും റസൂലും നമ്മോട് ചതിയാണ് ചെയ്തു പോയത് എന്ന് പറഞ്ഞു പോയതാണ്. അല്ലാഹ് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് പടച്ചറബിന് സഹായമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ പണ്ടായത്? പതിനായിരക്കണക്കായ ശത്രു സൈന്യം ഒന്നാകെ ആർത്തുവെച്ച് വരുന്നു. ഇതാണോ അള്ളാഹും റസൂൽ നമ്മോട് വാഗ്ദാനം ചെയ്തത്? അവർ നമ്മോട് വാഗ്ദാനം ചെയ്ത് ചതിയായിരുന്നുവെന്ന് പറഞ്ഞു പോയെന്നാണ്. മുനാഫിഖുകൾ പറഞ്ഞു, നബിയല്ലേ പറഞ്ഞത് കിസ്ര കൈസറ വരെ നമ്മൾ അധികാരത്തിൽ വരും, അവിടേക്ക് ആധിപത്യമുണ്ടാകും, ആ പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴിതാ നമ്മൾ ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെടുകയാണല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ, നബി നമ്മെ പറ്റിച്ചുപോയി, അല്ല നമ്മളെ പറ്റിച്ചുപോയി എന്ന് മുനാഫിഖുകൾ പറഞ്ഞുവെന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നത്. മാത്രവുമല്ല ചതിരൊക്കെ പറഞ്ഞു, നമുക്ക് മെല്ലെ മടങ്ങിപ്പോകാം, യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, വലിയ സൈന്യമാണ്, നമ്മെക്കൊണ്ട് ശേഷിയില്ല, അതൊന്നും കൈകാര്യം ചെയ്യാൻ മാത്രം നമുക്ക് പറ്റിയതല്ല, അതുകൊണ്ട് മടങ്ങിപ്പോകാൻ നമുക്ക് എന്ന് പറഞ്ഞു. മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുകയും ചിലരൊക്കെ സ്വകാര്യത്തിൽ നബിയെ വന്ന് കണ്ട് നബിയെ ചില പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വീട്ടിലൊക്കെ പ്രയാസമാണ്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിപ്പോകാൻ പോലും ശ്രമിച്ച ആളുകൾ ഉണ്ട് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. അതേസമയം അതേ സൈന്യത്തെ കാണുമ്പോൾ വിശ്വാസികൾ നിലപാടല്ല അപ്പുറത്ത് പറഞ്ഞു, സത്യവിശ്വാസികൾ പറഞ്ഞു, ഇതാണ് അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം, ഇതാ റസൂല് പറഞ്ഞ വാഗ്ദാനം, വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹ് പറഞ്ഞ സത്യമാകുന്നു, നബി തങ്ങൾ പറഞ്ഞ സത്യമാകുന്നു, വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ, വിശ്വാസമല്ലാതെ അല്ലാഹുക്ക് പൂർണ്ണമായും കീഴ്പ്പെടലല്ലാതെ അവർക്ക് വർദ്ധിച്ചില്ല എന്നാണ്. എത്ര വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടപ്പോഴും പടച്ചറബിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിശ്വാസികൾ, ഈ രണ്ട് നിലപാടാണ് അല്ലാഹു തആല വേർതിരിച്ചിവിടെ പറഞ്ഞത്. ഒരേ വിഷയത്തെ രണ്ട് രൂപത്തിൽ നോക്കിക്കണ്ടു. പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് എന്താ അല്ല ഇങ്ങനെ, എന്താ എന്റെ കാര്യത്തിൽ പഠിച്ചോണ്ട് ഇങ്ങനെ തീരുമാനിച്ചത്, ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ആയത് എന്ന് തുടങ്ങി അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന പടച്ചറബിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന അതൊക്കെ എന്തോ ഒരു വലിയ പ്രയാസമായി പോയി വിചാരിക്കുന്ന ആളുകൾ യക്കീനില്ലാത്തവരാണ്. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വരും, ബുദ്ധിമുട്ടുകൾ വരും, സാമ്പത്തിക വിഷമങ്ങൾ വരും, ശാരീരിക പ്രയാസങ്ങൾ വരും, വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഓരോന്ന് വരുമ്പോഴും എന്താ റബ്ബ് ഇങ്ങനെ, എന്താ പഠിച്ചോൻ ഇങ്ങനെ, എന്താ എന്റെ കാര്യമൊക്കെ ഇങ്ങനെ നടക്കാതെ പോകുന്നത്, അവിടൊക്കെ നിരാശ വരികയാണ്. അള്ളാഹിനെ പറ്റി ബോധ്യമില്ല, അതാ മുനാഫിക്കള വാക്ക് അല്ലാഹ് പറഞ്ഞത് അത് വാക്തത്തെ ലംഘനമാകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അള്ളാഹിനെ പറ്റി വ്യത്യസ്തമായ വിചാരങ്ങൾ, തെറ്റായ വിചാരങ്ങൾ, ദുഷിച്ച തെറ്റായ ധാരണകൾ പടച്ചറബിനെ പറ്റി വെച്ചു പുലർത്തുന്ന ആളുകളെയാണ് കപടന്മാരുടെ സ്വഭാവം അല്ലാഹു തആല പരിചയപ്പെടുത്തി. നേരെ മറിച്ച് എന്തു വന്നാലും ശരി, എന്റെ റബ്ബനോട് എന്താണോ കണക്കാക്കിയത്, എന്റെ റബ്ബനിക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത്, അത് ഉണ്ടാകുമെന്ന ആ ബോധ്യമാണ്, അതാണ് ഖലാഖ് എന്നുള്ള വിശ്വാസം, അതാണ് യഖീൻ. വബിൽ ആഖിറതി എന്ന് പറഞ്ഞ യക്കീനുള്ള ആളുകൾ, പടസ്വാപ്പിനെ കുറിച്ച് യക്കീനുള്ള ആളുകൾ, അല്ലാഹു റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നൊന്നും ആലോചിക്കാനില്ല. ഒരു കാര്യം വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചക അധ്യാപകനിലുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് സത്യമാണ്. എനിക്കെങ്ങനെ തിരിച്ചു ബോധ്യപ്പെട്ടാലും ശരി, തിരിച്ചനുഭവപ്പെട്ടാലും ശരി, അല്ല പറഞ്ഞതാണ് ശരി, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ആ ബോധ്യമാണ്. കിസ്റയും കൈസറിനെയും നിങ്ങൾ അധീനപ്പെടുത്തുമെന്ന് നബി ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒന്നാകെ വലയം ചെയ്യപ്പെട്ട് മദീനക്കാരെ നാശമായി എന്ന് പലരും പറഞ്ഞപ്പോ മുനാഫിക്കൾ പറഞ്ഞു കണ്ടു, മുഹമ്മദ് നബി പറഞ്ഞു കിസ്റ കൈസറിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു, ഇപ്പൊ നമ്മൾ തന്നെ നശിക്കാൻ പോവുകയാണ് എന്ന രൂപത്തിന് നബി ഞങ്ങളുടെ ആ വാക്കുകളെ പോലും പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായി. വിശ്വാസികൾ അത് ബോധ്യമായി എടുത്തു. അവസാനം അതാ ഉണ്ടായത്, കിസ്റ കൈസറിനെ പരാജയപ്പെടുത്തി. അതത്തെ വലിയ റോമ സാമ്രാജ്യമൊക്കെ ഇസ്ലാമിന് കീഴിലേക്ക് വന്ന് പിന്നീട് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ തൽക്കാലം ബോധ്യപ്പെട്ടില്ല എന്ന് വന്നേക്കാം, തൽക്കാലം ചില പരീക്ഷകൾ വന്നേക്കാം, പക്ഷെ എപ്പോഴും സഹായം ഉണ്ടാവുക. എന്നാണ് ക്ഷമയോടൊപ്പമാണ് സഹായം ഉണ്ടാവുക, പ്രയാസമുണ്ടായിട്ടാണ് ആശ്വാസമുണ്ടാവുക. പ്രയാസത്തിന്റെ കൂടെയാണ് ആശ്വാസമുണ്ടാവുക. അല്ലാതെ എല്ലാം ആശ്വാസം മാത്രമായി, എല്ലാം സൗകര്യം മാത്രമായി പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അല്ലാഹ് പറഞ്ഞു, ചില ആളുകൾ പടച്ചറബിനെ ആരാധിക്കുക ഒരു തെല്ലിൽ നിന്നുകൊണ്ടാണ്, ഒരു അറ്റത്ത് തെല്ലത്തിൽ നിന്നുകൊണ്ട് റബ്ബിനെ ആരാധിക്കും. എല്ലാം ഖൈറാണെങ്കിൽ അവനല്ല സമാധാനമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, എല്ലാം വിചാരിച്ചപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു എങ്കിൽ ഇത്തുമഅന്നബിഹി വല്ലാത്ത സമാധാനമാണ് അവന്. അതേസമയം വല്ല ബുദ്ധിമുട്ടും വന്നാലോ വല്ല പ്രയാസം വന്നാലോ തിരിഞ്ഞു പോകുന്നവൻ ദുനിയാവും നഷ്ടമായി പരലോകം നഷ്ടമായി എന്ന് അല്ലാഹു തആല ശേഷം ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ എല്ലാം സുഖം സന്തോഷമായി പോകുമ്പോ ഒക്കെ അൽഹംദുലില്ലാഹ് പറയാനുണ്ടാകും, എന്നാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മേൽക്കുമേൽ വരുമ്പോൾ ഇത് പടച്ച റബ്ബിന്റെ വാഗ്ദാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബ് എനിക്ക് അതിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് പറ്റണം. ഒരു മുള്ള് കുത്തിയാ പോലും ദോഷം പൊറുക്കുമെന്ന് ഓഫർ ചെയ്യപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, മയുസീബുൽ മുസ്ലിമ മിം വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസനിൻ ഹത്താ ശൗകതി യുഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹ. സത്യവിശ്വാസി കേൾക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിരാശകൾ ടെൻഷനുകൾ ഹത്താ ശൗകതി യുഷാഖുഹ അവനെ ഏൽക്കുന്ന ഒരു മുള്ള് പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹ അവന്റെ പാപങ്ങൾ അത് മുഖേന പടച്ച റബ്ബ് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്നാണ്. അതിലേറെ ഖൈർ മറ്റെന്താണ്? കാതിൽ മുള്ള് കുത്തിയാൽ ദോഷം പൊറുക്കുന്നു, ജലദോഷം വന്നാൽ ദോഷം പൊറുക്കുന്നു, ഒരു ടെൻഷൻ ഉണ്ടായാൽ ദോഷം പൊറുക്കുന്നു, പ്രയാസവും പരീക്ഷണവും വന്നാൽ ദോഷങ്ങൾ പൊറുക്കുന്നു, നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു. അതിലേറെ വലിയ ഖൈർ മറ്റെന്താണ്? ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ പടച്ച റബ്ബ് കണക്കാക്കിയത് അത്തരം ചില ഖൈറുകൾക്ക് വേണ്ടിയായിരിക്കാം, നമുക്കറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് പ്രതികൂലമാണ് എന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴേക്ക് പടച്ചോനെ കുറ്റപ്പെടുത്തുകയല്ല, അള്ളാഹനെ തള്ളിപ്പറയുകയല്ല, പടച്ചറബിനിക്ക് അതിൽ ചില ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പടച്ചറബും അള്ളാഹു റസൂലും സത്യമേ പറയൂ, ശരിയായ വാഗ്ദാനമേ ചെയ്യൂ, ആ വാഗ്ദാനത്തെ ലംഘിക്കുകയില്ല, പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോവുകയില്ല. വിശുദ്ധ ഖുർആനിൽ വന്നത്, സ്വഹീഹ ഹദീസിൽ വന്നൊരു കാര്യം തെറ്റുകയില്ല, അത് യാഥാർത്ഥ്യമാണ്. ആകാശഭൂമികളെ പടച്ചവനാണ് ഈ പറയുന്നത്, മനുഷ്യനെ പടച്ചവനാണ് ഈ പറയുന്നത്, മനുഷ്യ ബുദ്ധിയെ സൃഷ്ടിച്ചവനാണ് ഈ പറയുന്നത്, പരലോകത്തെയും ഇഹലോകത്തെയും സംവിധാനിച്ചവനാണ് ഈ പറയുന്നത്, അവനാണ് വഹയിറക്കുന്നത്, ഭാവി ഭൂത വർത്തമാനങ്ങൾ ഒരുപോലെ അറിയുന്നവനാണ്, അത് സംവിധാനിച്ചവനാണ് ഈ പറയുന്നത് എങ്കിൽ അവൻ പറഞ്ഞൊരു കാര്യം അതിങ്ങനെ തെറ്റായി മാറും. നമുക്കൊരു പക്ഷെ ആപേക്ഷികമായി തൽക്കാലം അത് ബോധ്യപ്പെട്ടില്ലായിരിക്കാം, അതിനെതിരായ പക്ഷം തൽക്കാലം തോന്നിയേക്കാം, താൽക്കാലികം മാത്രമാണ്. നമ്മുടെ തോന്നലുകൾക്കെല്ലാം, നമ്മുടെ അനുഭവങ്ങൾക്കെല്ലാം, നമ്മുടെ ആ നിലക്കുള്ള ചിന്തകൾക്കെല്ലാം തെറ്റുപറ്റാത്തത് പടച്ചറബിന്റെ വചനങ്ങൾക്കാണ്, വഹ്യികൾക്കാണ് തെറ്റുപറ്റാത്തത്. അതുകൊണ്ട് ആ പ്രമാണങ്ങൾ എന്ത് സ്ഥിരപ്പെട്ടുവോ അത് സ്വീകരിക്കാൻ, അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ മനസ്സിന് സാധിക്കണം. റബ്ബിലേക്ക് പൂർണ്ണമായും മനസ്സുകൊണ്ട് മടങ്ങാൻ പറ്റണം. ആ റബ്ബിലുള്ള യക്കീന് ഉറച്ച ബോധ്യം, ഉറച്ച വിശ്വാസം, ഒരു സംശയവുമില്ലാത്ത വിധം. സുമ്മലം യർതാബു എന്നല്ല പറഞ്ഞുവല്ലോ, പിന്നീട് സംശയമില്ലാന്ന്, അല്ലാഹുവിനെ വിശ്വസിച്ചു, റസൂലിനെ വിശ്വസിച്ചു, സുമ്മലം യർതാബു പിന്നെ സംശയിക്കുന്നില്ല. അതാണ് ശരിയായ വിശ്വാസം എന്നത്. ആ നിലക്കുള്ള വിശ്വാസികളായി മാറാൻ പരിശ്രമിക്കാം. അബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ ജീവിതത്തിലെ ഏതേത് സാഹചര്യങ്ങളിലും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഉറച്ച ബോധ്യവും തവക്കുലും തന്നെയാണ് സമാധാനത്തിന്റെ ശാന്തിയുടെ എല്ലാം അടിസ്ഥാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് കൽബുകൾക്ക് സമാധാനമുണ്ടാവുക. യഥാർത്ഥത്തിൽ ഖലാഖ് എന്നുള്ള വിശ്വാസം എന്നത് മനുഷ്യ നൽകുന്ന സമാധാനം ചെറുതൊന്നുമല്ല. എന്തു സംഭവിച്ചാലും അതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ നിശ്ചയമാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവന് നിരാശപ്പെടുന്ന പ്രശ്നമില്ല. കിട്ടിയതിൽ മതിമറന്ന് സന്തോഷിക്കുകയുമില്ല, നഷ്ടപ്പെട്ടതിലൊട്ട് നിരാശ ഉണ്ടാവുകയുമില്ല. ഷമാലുക്കളായി അള്ളാഹു പരിചയപ്പെടുത്തിയത് അത്തരക്കാരെയാണ്. എന്തൊരു മുസീബത്ത് അവരെ ബാധിച്ചാലും അവരുടെ പ്രഖ്യാപനം ഇന്നാദില്ല വ ഇന്ന ഇലൈഹി റാജിഉൻ. അത് കേവലം ഒരു വാക്കല്ല, നാമുകൊണ്ട് പറഞ്ഞു പോകുന്ന കേവലം ഒരു വാക്കല്ല, അത് മനസ്സിന്റെ നിലപാടാണ്, അത് മനുഷ്യന്റെ വിശ്വാസമാണ്. എന്തു വന്നാലും എത്ര വലിയ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചുവെന്ന് കേട്ടാലും വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞു എന്ന വാർത്ത കേട്ടാലും സത്യവിശ്വാസി അറ്റാക്കായി മരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് ഇന്നാദില്ല വ ഇന്ന ഇലൈഹി റാജിഉൻ. എല്ലാം അല്ലാഹുവിനുള്ളവരാണ്, നമ്മളൊക്കെ പഠിച്ചോനുള്ളതാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇതൊരു ബോധ്യമാണ്. എത്ര വലിയ സമ്പാദ്യത്തിന്റെ ഉടമയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിവിടെ ഒഴിവാക്കി പോകേണ്ടവരാണ് നമ്മളൊക്കെ. എങ്കിൽ അതൊന്നാകെ തകർന്നത് കേട്ടാൽ അൽഹംദുലില്ലാ. നബി ഞങ്ങൾ പറയുമായിരുന്നു, എന്ത് ബാധിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അൽഹംദുലില്ലാ, എല്ലാത്തിനും അൽഹംദുലില്ലാ. പഠിച്ചോന്റെ തീരുമാനം, അവന്റെ നിശ്ചയം, അതാണ് നടക്കുന്നത്. ഇതിനേക്കാളേറെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഇത് മാറ്റിവെച്ചിട്ട് നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ അധ്വാനങ്ങളും അതിലെല്ലാം അവലംബിച്ച് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യം

എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ വീട്ടുകാരെ ചെല്ലാൻ മനസ്സമ്മതിക്കുന്നില്ല, ഒരു സമാധാനവും ഇല്ല. പുറത്തേക്കിറങ്ങിയ സമാധാനമുണ്ട്, വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു സമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെത്രണ്ട്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വിചാരിക്കും ഒരു ജോലി കിട്ടിയാൽ പിന്നെ ഒന്നുണ്ട്, ഇല്ല ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, ഒരു ജോലിയായി കിട്ടിയാൽ മതി. അതിനുവേണ്ടി കൊല്ലങ്ങളായി സ്വപ്നങ്ങൾ നടക്കുന്ന മനുഷ്യന്മാർ, പല ആളുകൾക്കും പ്രയാസം അവർക്ക് കിട്ടിയ ജോലിയാണ്. ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ മനുഷ്യന്മാരെ കഥകൾ നമ്മൾ കേൾക്കുന്നു. ജോലി കൊണ്ട് കുടുങ്ങിയ ആളുകൾ, ഒന്നിനും സ്വസ്ഥല്ല, ഒന്നിനും സമാധാനമല്ല, ആകെ ഇടങ്ങാറായി പോയി എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരില്ലേ. മക്കളില്ലാത്തവർക്ക് അതാണ് പ്രയാസമെങ്കിൽ ശരിക്കും മക്കളെ കൊണ്ടാണ് എല്ലാ പരീക്ഷണവും ഉണ്ടാവുക. ആ മക്കളെ കൊണ്ട് കുടുങ്ങിയ മനുഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ, മക്കളെ കൊണ്ട് വഷളാക്കപ്പെട്ട മനുഷ്യന്മാർ എത്രയുണ്ട്. അപ്പൊ സഹോദരൻ, നമുക്കുണ്ടാകുന്ന സൗകര്യങ്ങളും നമ്മുടേതായ പരിശ്രമങ്ങളും അതുകൊണ്ട് എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ആകുന്ന കാര്യമില്ല. പടച്ചറബാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നവൻ. ഇവിടെ ആ റബ്ബിലേക്ക് മനസ്സുകൊണ്ട് അടുക്കുക, പടച്ചറബിൽ തവക്കുലാക്കുക, അള്ള മതി എന്ന ബോധ്യം ഉണ്ടാവുക, ആ റബ്ബിനോട് ഖൈറിനെ ചോദിക്കുക, അതിലാണ് സത്യവിശ്വാസിക്ക് സമാധാനമുള്ളത്. അപ്പൊ ഏത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എത്ര സന്തോഷം വന്നാലും, എല്ലാം റബ്ബിനെ ഓർത്തുകൊണ്ട് അവൻ കൈകാര്യം ചെയ്യുകയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. കാരണം അവന്റെ മുഴുവൻ കാര്യവും ഖൈറാണ്. സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ആ സാഹചര്യം ഇല്ലതാലും. എന്ന് രവി ഞങ്ങൾ വിശദീകരിച്ചു, അവന് സന്തോഷം വന്നാൽ ശക്കറ ശുക്ര കാണിക്കുന്നു, അതവന് ഖൈറാണ്. പ്രയാസങ്ങൾ വന്നാൽ സ്വബറ ക്ഷമിക്കുന്നു, അതും അവന് ഖൈറാണ്. പ്രയാസം വന്നു, ബുദ്ധിമുട്ട് വന്നു, പരീക്ഷണം വന്നു, കട്ടപ്പാട് വന്നു, രോഗം വന്നു, അൽഹംദുലില്ല, അതിനും ക്ഷമയാണ്. അതിനവന് വല്ലാത്ത നിരാശ ഉണ്ടാവില്ല, അതിന് അള്ളാഹനെ കുറ്റപ്പെടുത്തൂല, അതിനവന് ആകെ ടെൻഷനാവൂല, അതിനും ക്ഷമിക്കുന്നു. അല്ല, വലിയ സന്തോഷമാണ്, ഇഷ്ടംപോലെ എല്ലാം നടക്കുന്നു, എല്ലാ സൗകര്യമുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസവുമില്ല, എല്ലാം റാഹത്താണ്, അൽഹംദുലില്ല, അള്ളാഹനെ മറക്കുന്നില്ല. അല്ലാത്തവനോ കാര്യങ്ങൾ നടക്കുമ്പോഴേക്ക് അള്ളാഹനെ മറന്ന് ധിക്കാരിയായി പോകുന്നു, കാര്യങ്ങൾ മുടങ്ങുമ്പോൾ നിരാശപ്പെട്ട് ആ നിൽക്കവൻ വഴിപഴിച്ചു പോകുന്നു. വിശ്വാസി അങ്ങനെയല്ല. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിലവാരത്തേക്ക് സഹോദരന്മാരെ നമുക്ക് എത്താൻ പറ്റണം. ജീവിതത്തിൽ ആ ഒരു സമാധാനം അടഞ്ഞ ഒരു അവസ്ഥ, അതാ ഈമാൻ. അംന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദം ഉണ്ടാകുന്നത്. അംനെന്നാൽ നിർഭയത്വം എന്നാണ്, നിർഭയത്വം. അതിൽ നിന്നാണ് ഈമാൻ, വിശ്വാസം എന്ന പദം ഉണ്ടായത്. നിർഭയത്വമാണ്, അല്ലാഹുവല്ലാതെ ആരും പേടിക്കുന്നില്ല. പടച്ചോനെ മാത്രമേ ഭയമുള്ളൂ, റബ്ബിനെ മാത്രമേ പ്രതീക്ഷയുള്ളൂ, റബ്ബിലേക്ക് മാത്രമേ എല്ലാം സമർപ്പിക്കുന്നുള്ളൂ, മറ്റൊരാളെയും പേടിയില്ല, മറ്റൊന്നും ഭയമില്ല, ഏതിനെയും അവലംബിക്കുന്നില്ല, ഏതിനെയും ആശ്രയിക്കുന്നില്ല. അവന്റെ ആശ്രയം പടച്ച റബ്ബ് മാത്രം. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചോ, സഹായം ചോദിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിൽ നീ സഹായം തേടിക്കോ. ആ റബ്ബിനല്ലാതെ എന്നെ സഹായിക്കാൻ കഴിയില്ല. മറ്റാര് സഹായിക്കുന്നു പറഞ്ഞാലും ശരി, ആരും സഹായിക്കൂല. അമ്പിയാക്കളോ ഔലിയാക്കളോ മരിച്ചവരോ അല്ലാത്തവരോ മലക്കുകളോ ജിന്നുകളോ പടപ്പുകളോ ആരും തന്നെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നവരല്ല. അങ്ങനെ ഒരാളിൽ നിന്നും ഒരു സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പടച്ച റബ്ബ് എങ്ങനെയാണോ കണക്കാക്കിയത് ആ കാര്യം അങ്ങനെ നടക്കുന്നുവെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനെ മറികടന്ന് നമ്മുടെ ജീവിക്കാനും കഴിയില്ല, നടത്താനും കഴിയില്ല. അള്ളാഹുമ്മ പടച്ച റബ്ബിനോട് എല്ലാ ദിവസവും നിസ്കാര ശേഷം നമ്മൾ പറയുന്ന വാക്കാണ് ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മഅ്ത. അള്ളാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. അതൊരു ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിരാശ ഉണ്ടാവുക. അല്ലെങ്കിൽ മക്കളെ വിവാഹം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നു, ഒരുപാട് കേസുകൾ വരുന്നു, ഒന്നും ശരിയാകുന്നില്ല, ഇതിങ്ങനെ ശരിയായി എന്ന് വിചാരിക്കുമ്പോഴേക്ക് പിന്നെയും കാണാൻ തുടങ്ങിപ്പോകും. അതൊക്കെ അവനെ സംബന്ധിച്ച് നിരാശയില്ല, എന്റെ റബ്ബ് കണക്കാക്കിയ സമയമായിട്ടില്ല, എന്റെ റബ്ബ് നിശ്ചയിച്ച ആ വരൻ എത്തിയിട്ടില്ല, അതെത്തുമ്പോ ശരിയാവും. അതിനു മുമ്പ് ആര് വിചാരിച്ചാൽ നടത്താനും കഴിയില്ല, അതിനപ്പുറത്തേക്ക് ആര് വിചാരിച്ചാലും മുടക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ പിന്നെ ടെൻഷനില്ല,
അല്ലെങ്കിൽ പിന്നെ അയാൾ മുടക്കണം, ഇയാൾ മുടക്കണം, മറ്റോ മുടക്കണം, അതൊന്നും ആരും

0: കിടക്കാനും മുടങ്ങൂല അല്ല കണക്കാക്കി. ആര് നടത്താൻ തീരുമാനിച്ചാലും നടക്കുകയുമില്ല പടച്ചുറപ്പ് കണക്കാക്കാതെ. ഏത് രംഗത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കുക, റബ്ബ് അനുവദിച്ച, റബ്ബ് ആവശ്യപ്പെട്ട നിമിത്തങ്ങളെ, സംവിധാനങ്ങളെ, വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തുക, അതാണ് വിശ്വാസം ചെയ്യേണ്ടത്. അസ്ബാബുകളെ സ്വീകരിക്കുക, റബ്ബിൽ തവക്കുലാക്കുക. പഠിച്ചെന്താണോ ചെയ്യാൻ വന്നു അത് ചെയ്യാം. രോഗം വന്നാൽ ചികിത്സിക്കാൻ വന്നു ചികിത്സിക്കുക. ചികിത്സ കൊണ്ട് മാത്രം മാറുമോ? ഇല്ല. പഠിച്ച റബ്ബാണ് ശിഫ നൽകുന്ന ഷാഫി. അത് റബ്ബിനോട് ദുആ ചെയ്യുക, നാ പഠിച്ചോന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം, അത് ചെയ്യാം. പരിശ്രമിക്കണം, അധ്വാനിക്കണം, ജോലി ചെയ്യണം, അതൊക്കെ അല്ല ആവശ്യപ്പെട്ടു, അത് ചെയ്യുന്നു. അതിനപ്പുറമുള്ളത് പടച്ചറപ്പിലേക്ക് വിടുന്നു. അതാണ് തവക്കുൽ. ആ നിലക്കുള്ള യക്കീനുള്ളവരായി, ശരിയായ തവക്കുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെ, ഹദീസുകളുടെ പഠനത്തിലൂടെ, മുൻഗാമികളായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ജീവചരിത്രം പഠിക്കുന്നതൊക്കെ ഈ യക്കീൻ വർദ്ധിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അത്തരം വഴികൾ കൂടി നാം ഉപയോഗപ്പെടുത്തുക. റബ്ബു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദുആവാത്തി വഖാദി അൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم ربنا تقبل منا, ربنا تقبل منا, ربنا تقبل منا, انك انت السميع العليم, وتب علينا انك انت التواب الرحيم. صلى الله وسلم على محمد واله وصحبه اجمعين والحمد لله.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. യഖീനും തവക്കുലും. ഖുതുബ നിർവഹിച്ചത് ഫൈസൽ മൗലവി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, ഒപ്പം അനസ് ഫസ്ലുദ്ദീൻ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. എന്താണ് റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ പല ടേംസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അനസ് സാറ് ഇവിടെ നമ്മോട് സംസാരിച്ചു. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, റേഡിയോ സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പം നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞോളം എന്നില്ല. എങ്കിലും മാക്സിമം ഈ ഒരു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന, നമുക്ക് നമ്മൾ അറിയേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അനസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ഇൻഷാല്ലാ. ഇനി ഇതിനപ്പുറം ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അത് സമയത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും അനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും അതിൻ്റെ മറുപടി നമുക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്, ഇൻഷാല്ലാ. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
2: തീർച്ചയായും.
1: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
2: ഓക്കെ, അപ്പോൾ ഈ സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ആദ്യം ചില അടിസ്ഥാന ടെർമിനോളജികൾ, റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ടെർമിനോളജികൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി ഇതിൽ ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതായിരുന്നു.
2: പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒരു ഭൂമിയും അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മാൻമെയ്ഡായിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ റിയൽ എസ്റ്റേറ്റ് ഈ അസറ്റ് പ്രധാനമായും രണ്ട് രീതിയിൽ, ഒന്ന് ലാൻഡ് പിന്നെ ബിൽഡിങ്സ്, അതാണ്. ഇപ്പോൾ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തരംതിരിവ് ഏത് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ നിയമവ്യവസ്ഥ, പിന്നെ അല്ലെങ്കിൽ അവിടെ ആ നിയമവ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിയമവ്യവസ്ഥ. ഇപ്പോൾ ഒരു പ്രധാന ഒരു മെയിൻ റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് യൂസ് ഉണ്ടാവും, ലാൻഡ് സോണിംഗ് പെർമിറ്റ് എന്ന് പറയും. അവിടെ ഒരിക്കലും നമുക്കൊരു വീട് കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ കൊണ്ടുപോയി നമുക്കൊരു വലിയ ടവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് റെസിഡൻഷ്യൽ ഏരിയ, റെസിഡൻഷ്യൽ ലാൻഡ്, കൊമേഴ്ഷ്യൽ ലാൻഡ് എന്ന രീതിയിൽ തരംതിരിവ് വരും ലാൻഡിൽ തന്നെ. പിന്നെ കാർഷിക ലാൻഡ്, ഇപ്പോൾ നമുക്ക് എവിടെ എടുത്തു കഴിഞ്ഞാലും കാർഷിക, പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ലാൻഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ലാൻഡ് സോണിംഗ്, ഒരു നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട്, ഒരു മാസ്റ്റർ പ്ലാൻ, അർബൻ പ്ലാനിംഗ് അനുസരിച്ചിട്ട് അത് തരംതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ലാൻഡിൻ്റെ വിവിധ വശങ്ങൾ. പിന്നെയുള്ളത് ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ പ്രധാനമായും തരംതിരിവ് അതിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യലിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട്, കൊമേഴ്ഷ്യൽ, കൊമേഴ്സ് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അത് ലീസോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ ചെയ്യലാണ് കൊമേഴ്ഷ്യൽ ആയിട്ട്, അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന, അതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ്. പിന്നെയുള്ളത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. പിന്നെയുള്ളത് ഹോസ്പിറ്റാലിറ്റി, കൊമേഴ്ഷ്യലിൽ തന്നെ വരുന്നതാണ് ഹോസ്പിറ്റാലിറ്റി, അതായത് ഈ ഹോട്ടൽ, റിസോർട്ട് അങ്ങനെയുള്ള. പിന്നെയുള്ളത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, വെയർഹൗസുകൾ, ഫാക്ടറികൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു തരംതിരിവുകൾ വരുന്നത്. ലാൻഡായി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ബിൽഡിംഗ് ആണെങ്കിൽ ഇത്.
1: നമ്മൾ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. ഇനി ആളുകൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ അതോ എന്താണ് അതിന് തമ്മിൽ വ്യത്യാസം?
2: പലപ്പോഴും ആൾക്കാർക്ക് ഈ ഭൂമി എന്നുള്ള പ്രോപ്പർട്ടികളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ, എന്നാലത് യാഥാർത്ഥ്യത്തിൽ ശരിയല്ല. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്ലോട്ട്, ഒരു ലാൻഡ് തന്നെയാണ്. എന്നാൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡും അതിനോട് അനുബന്ധിച്ച് അതിൽ വരുന്ന നിർമ്മിതികളുമാണ് പ്രോപ്പർട്ടി. ഇപ്പോൾ നിർമ്മിതി ഇല്ലാത്ത ഒരു ലാൻഡിനെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിയല്ല. കറക്റ്റ് ടെർമിനോളജി അത് ലാൻഡ് ആണ്. പ്ലോട്ട്, ലാൻഡ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയാം. മറ്റേത് അതിനകത്തുള്ള കൺസ്ട്രക്ഷൻ, ഇപ്പോൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിൽ പാർക്കിംഗ്, അതിലുള്ള മറ്റ് സൗകര്യങ്ങൾ, അത് ഇപ്പോൾ അത് അപ്പോൾ അത് ഒരു കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഓക്യുപ്പൈഡ്, ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനകത്ത് ടെനൻസ്, അതായത് വാടകക്കാരുണ്ടെങ്കിൽ ആ വാടകക്കാർ, അവരുടെ വാടക, ഇതെല്ലാം ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡമായി വരും. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ, പ്രധാനമായും ലൊക്കേഷൻ, നമ്മൾ വിശദമായി ഇനി വരും ഇതിൽ വരും, അതാണ്. അപ്പോൾ അതാണ് ലാൻഡും പ്രോപ്പർട്ടി എന്നുള്ളതും രണ്ടും രണ്ട് തന്നെയാണ്.
1: ഈ പ്രോപ്പർട്ടി ലാൻഡും തമ്മിൽ ഇങ്ങനെ പേരുകൊണ്ടുള്ള വ്യത്യാസം മാത്രമാണോ അതോ അത് എന്തെങ്കിലും അതിൽ വേറെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പേര് മാത്രം ആണോ അത് അർത്ഥം വയ്ക്കുന്നത്?
2: അല്ല, ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം, ലാൻഡ് അത് അവിടെ ആ ഒരു ലൊക്കേഷൻ ഏറ്റവും പ്രധാനമായും ഒരു സ്ഥലത്തിൻ്റെ പിന്നെ വില അല്ലെങ്കിൽ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് അവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ്. ലൊക്കേഷനോടൊപ്പം വരുന്നത് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലാണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങളാണോ, അതനുസരിച്ചിട്ടായിരിക്കും ആ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ ഇത് വാല്യുവേഷൻ കണക്കാക്കുന്നത് ആ ബിൽഡിംഗ് കൊണ്ട് എന്ത് വരുമാനം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, അത് എത്ര ഏരിയ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും, അതിലെ ടെനൻസ് ലോങ് ടൈം ആണെങ്കിൽ അതനുസരിച്ച്, ഇപ്പോൾ ഒരു 20 വർഷ കരാറുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരിക്കില്ല ഓരോ വർഷം, കാരണം ഓരോ വർഷവും പിന്നെ ഈ വാങ്ങുന്ന ആളിന് പുതിയ വാടകക്കാരെ കണ്ടെത്താൻ പിന്നെ വീണ്ടും റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഹോട്ടൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ലോങ് ടൈം പീരീഡാണ്. ആ ഹോട്ടലിൻ്റെ വരുമാനം, അവിടുത്തെ ഓക്യുപ്പൻസി, അവിടുത്തെ ഡെയിലി ആവറേജ് ഡെയിലി റേറ്റ്, ഇതൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്രോപ്പർട്ടിയുടെയും അതിൻ്റെ വരുമാനം എത്ര വരുന്നോ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യുവേഷൻ മാറും. അപ്പോൾ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും വില കണക്കാക്കുന്നത് രണ്ട് തരത്തിലാണ്.
1: ഈ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയൊക്കെ ചെലവ്, അതായത് അതിൻ്റെ വില മൂല്യം തമ്മിൽ എന്താ വ്യത്യാസം?
2: ഈ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഞാൻ കാണാറ്. എനിക്കിപ്പോൾ ഒരു സാധനം എനിക്ക് ഇത്ര ചിലവായി, ഇനി എനിക്ക് ഇത്ര കിട്ടണം എന്ന് പൊതുവെ ആൾക്കാർ പറയും. പക്ഷേ അത് പലപ്പോഴും അത് നമ്മൾ സയൻറ്റിഫിക്കലി നോക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണമല്ല. ഒരു കോസ്റ്റും പ്രൈസും വാല്യൂം രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനൊരു സാധനത്തിൻ്റെ മുകളിൽ 10 രൂപയ്ക്ക് വാങ്ങി, കച്ചവടം 10 രൂപയ്ക്ക് വാങ്ങി, എനിക്ക് ലാഭം ഒരു 10% കിട്ടണമെങ്കിൽ ഞാൻ 11 രൂപയ്ക്ക് അത് കൊടുക്കണം. പക്ഷേ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ സാധനത്തിന് വാല്യൂ 5 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ.
1: ഞാൻ വാങ്ങിയത് റോങ് ആയിട്ട്,
2: വാങ്ങിയ റോങ് ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റിനകത്ത് നമ്മളെപ്പോഴും ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് ഇത്ര മൂല്യത്തിനുള്ളതാണോ, അതിൻ്റെ പ്രൈസ് അല്ല, ആൾക്കാർ ചോദിക്കുന്ന പോലെ അല്ല. അപ്പോൾ അത് പലപ്പോഴും കാണുന്നത് ചോദ്യം ഇത്രയാണ്, നെഗോഷ്യബിളാണ്, അതിൻ്റെ അർത്ഥം ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഒരുപക്ഷെ മൂല്യത്തിനനുസരിച്ചിരിക്കുന്ന വില ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലായിരിക്കുന്നത്. ആ മൂല്യം കണക്കാക്കുന്നത് കുറേ ഫാക്ടറികളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, അവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും,
1: വ്യത്യസ്ത രാജ്യങ്ങളിലെ
2: വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും, വ്യത്യസ്ത സ്ഥലങ്ങളിലും പ്രോപ്പർട്ടിക്കും വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും. എപ്പോഴും ആ പ്രൈസും വാല്യൂവും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കണം.
1: അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരേ സ്ഥലത്ത്, ഒരേ പ്രദേശത്തെ രണ്ട് സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത വില കാണുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം?
2: അല്ല, അത് അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡും റോ ലാൻഡും എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ലാൻഡാണെങ്കിൽ, ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാന പ്രാഥമിക കാര്യങ്ങളുണ്ടാവും. പ്രധാനമായും ഇപ്പോൾ നമ്മളൊരു അർബൻ ഒരു സിറ്റി കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടത്തേക്ക് ഉണ്ട് യൂട്ടിലിറ്റി പ്രൊവിഷൻസ്, അതായത് വാട്ടർ കണക്ഷൻ, സീവർ ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈൻ, കമ്മ്യൂണിക്കേഷൻ ലൈൻ, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം ഓൾറെഡി ഉണ്ടായിരിക്കും ഒരു ഡെവലപ്ഡ് ലാൻഡിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൗദി അറേബ്യയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ അനുമതിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി എനിക്ക് ഒരു 5 acre അവിടെ ഒക്കെ എന്ന് കഴിഞ്ഞാൽ അത് നോർമൽ അവസ്ഥയിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യണ്ടേ? ഇതിപ്പോൾ ഇതിൻ്റെ വൈദ്യുതി വേണം, വെള്ളം വേണം, സീവർ വേണം, വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റ് ആയിരിക്കണം, ഇതൊക്കെ അവർക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിനല്ലേ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ നിയോം പോലെയുള്ള സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഏരിയകളിൽ അവിടെ കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രോജക്റ്റുകൾക്കും അവിടെ അവരുടേതായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാവും, പവർ പ്ലാന്റ് ഉണ്ടാവും, ജനറേറ്റർ സംവിധാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് ഓഫ് ഗ്രിഡ്, അതായത് നെറ്റ്വർക്കിൽ നിന്നും മാറി ചെയ്യുന്നതുണ്ട്. അപ്പോൾ പക്ഷേ എപ്പോഴും വാല്യൂ വരുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് ലാൻഡാണെങ്കിൽ അതിന് എപ്പോഴും വില കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് അവിടെ ചെയ്യാമെന്നുള്ളത്, ഇപ്പോൾ പ്രധാനമായും അത് നമ്പർ ഓഫ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയും. ഫ്ലോർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ അതിൻ്റെയും ലാൻഡിൻ്റെ ഏരിയ നമ്മൾ റേഷ്യോ, അത് കൂടുന്തോറും നമ്മുടെ ലാൻഡിൻ്റെ വാല്യൂ കൂടും. ഇപ്പോൾ 100 acres ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ 1000 square meters ലാൻഡും 2 acres ചെയ്യാൻ പറ്റുന്ന 1000 square meters ലാൻഡ് രണ്ട് ഒരേ റോഡിൻ്റെ 2 years കഴിഞ്ഞാൽ വിലയിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനുസരിച്ചിട്ടും ലാൻഡിൻ്റെ വ്യത്യാസം
1: വാങ്ങിയപ്പെടുന്നു.
2: അതെ അതെ, അപ്പോൾ അത് നമ്മുടെ വരും ഇതിൽ വരുന്നുണ്ട്. നമ്മളൊരു ലാൻഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: ഇവിടെ ഇപ്പോൾ വേറൊരു സംശയം ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമാണല്ലോ പറഞ്ഞത്, നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു ഒരു 5 acres കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്, അവിടെ അതിൻ്റെ പ്രാഥമിക ആയിട്ടുള്ള വാട്ടർ, ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം എന്നുള്ളത്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ ആണെങ്കിലും മറ്റുള്ള മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും.
2: ഒരു നിയമ സംവിധാനം നിലവിലുള്ള ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ തോതുകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയി നമുക്കൊരു ഒരു വലിയൊരു ടവർ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡിങ് ഇങ്ങനെയുള്ള പിന്നെ ജിയോളജി പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ട്, പശ്ചാത്തലത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളും അതൊക്കെ ബൈപ്പാസ് ചെയ്യപ്പെടും. പക്ഷേ നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തിൻ്റെയും പുരോഗതി അനുസരിച്ചിട്ട് ആ നിയമങ്ങളുടെ തോതുകൾ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും.
1: അടുത്തതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചപ്പോഴേ ഒരു ഉപയോഗിച്ചൊരു വാക്കാണ് ഡിമാൻഡ് ഡ്രിവൺ എന്നുള്ളതും, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തന്നെ അതുപോലെ തന്നെ അതുമാത്രമല്ല വാല്യൂ ക്രിയേഷൻ എന്നുള്ള രണ്ട് വാക്കുകൾ പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: അപ്പോൾ അതെ, ഡിമാൻഡ് ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവിടുത്തെ ആവശ്യകത അനുസരിച്ചിട്ടുള്ള ആയിരിക്കാം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ഹോസ്പിറ്റൽ വന്നു, ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ ചുറ്റും കച്ചവട സ്ഥാപനങ്ങൾ വരണം. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വരുന്ന അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ലാബ് വരും, പിന്നെ അല്ലെങ്കിൽ സ്കാൻ സെൻറ്റർ, അങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വരും. അതാണ് ഡിമാൻഡ്. അപ്പോൾ അതിനൊരു ഡിമാൻഡ് അവിടെ വന്നു, ആ ഡിമാൻഡ് തന്നെ കണ്ടു വേണം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വേറൊരു നമ്മൾ അവിടെ ഒട്ടും യോജിക്കാത്ത ഒരു ഒരു തിയേറ്ററോ അല്ലെങ്കിൽ പിന്നെ
1: ഒരു പാർക്ക്,
2: അതെ അങ്ങനെ ഒട്ടും യോജിക്കാത്ത ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതെ, അത് മാത്രമല്ല അതാണ് ഡിമാൻഡ് ഡ്രിവൺ. പിന്നെ വാല്യൂ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഒരു സമൂഹത്തിനൊരു വാല്യൂ ഉണ്ടാക്കണം. അതിനകത്ത് ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ട് നമ്മളൊരു ഒരു കൊമേഴ്ഷ്യൽ റീറ്റെയിൽ സെൻറ്റർ, അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂള്, എല്ലാം ആ അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാതെ എല്ലാം ആ ഒരു ചുറ്റും തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അത് നമ്മുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒരു പുതിയൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന രീതിയിലൊരു ഒരു പുതിയ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ ഇതിനെ ഈ ഡെവലപ്മെൻറ്റിനെ കാണാം. അപ്പോൾ അതായത് ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാതെയും ഒരു വാല്യൂ ക്രിയേഷനും ചെയ്യാത്ത ഒരു കൺസ്ട്രക്ഷന്, അതിനെ ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാത്ത ഒരു സാധനത്തിന് വാല്യൂ ക്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
1: ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും ഒരു കോൺട്രാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
2: കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്ന ക്ലയൻറ്റ് ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അത് ലാഭകരമാണോ നഷ്ടകരമാണോ ഒന്നുമില്ല. ഞാൻ ഇത്ര രൂപയ്ക്ക് എന്ത് ഈ സാധനം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു കോൺട്രാക്ടിങ് ബിസിനസ് അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കോൺട്രാക്ടിങ്.
1: ഡെവലപ്പർ
2: ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ സ്ഥലത്ത് എന്താണോ അനുയോജ്യമായത് അവിടെ വാല്യൂ ക്രിയേഷൻ ആണോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രിവൺ ആണോ എന്നുള്ള രീതിയിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന എന്താണ് അത് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള മൂല്യ റിട്ടേൺ വരുമാനം തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അതാണ് ഒരു ഡെവലപ്പർ ചെയ്യുന്നത്. അതാണ് കോൺട്രാക്ടിങ്ങും
1: കരാറനുസരിച്ചിട്ട്
2: ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ വരുമാനം വന്നാലും കച്ചവടം നടന്നാലും സംബന്ധിച്ച് കോൺട്രാക്ടറെ സംബന്ധിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല.
1: നമ്മൾ ഒരു ഭൂമി വാങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് ആളുകൾ പറയും അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി? ഭൂമിയല്ല ഏതാണെങ്കിലും നമുക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
2: ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാധ്യതാ പഠനം. ഒരു ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ
1: അതൊരു ഉദാഹരണം നമുക്ക്
2: ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക. ഇപ്പോൾ ഒരു ഞാനൊരു ഒരു സ്ഥലം എനിക്കുണ്ട്, അവിടെ ഞാൻ ഇന്നത് ചെയ്യാൻ വേണ്ടി ഒരു 50 റെസിഡൻഷ്യൽ പ്ലോട്ട് റെസിഡൻഷ്യൽ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ 50 എക്സ്റ്റൻഷൻ യൂണിറ്റ് ഏത് സൈസ്, ഇപ്പോൾ 1 bedroom ചെയ്യണോ 2 bedroom ചെയ്യണോ 3 ആണോ 4 ആണോ അത്, കാരണം അവിടെ ഉള്ള ആൾക്കാർ അവിടെ അവിടെ ആ സ്ഥലത്ത് ഉള്ള ആൾക്കാർ കൂടുതൽ
1: ബാച്ചിലേഴ്സ്
2: ആണോ ഫാമിലി ആണോ. ഇനി ഫാമിലി ആണെങ്കിൽ തന്നെ പിന്നെ മെയ്ഡൊക്കെ ഉള്ള കുറച്ച് വലിയ രീതിയിലുള്ള മെയ്ഡ് റൂം വേണോ, അറ്റാച്ച്ഡ് വേണോ, ഓപ്പൺ കിച്ചൺ വേണോ. ആൾക്കാരെ കൾച്ചർ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ഉണ്ട്, എന്നാലും പലപ്പോഴും അത് പ്രിഫർ ചെയ്യാതെ ക്ലോസ്ഡ് കിച്ചൺ കൺസ്. അപ്പോൾ ഇതൊക്കെ ഓരോ നാടിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിന്. അപ്പോൾ അതാണ് മാർക്കറ്റ് എന്താ. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, ആ നാട്ടിലുള്ള പ്രോപ്പർട്ടികൾ പോയി കണ്ട്
1: മനസ്സിലാക്കേണ്ടി
2: വരും. അത് നമ്മുടെ റെസിഡൻഷ്യലിൻ്റെ പറഞ്ഞു. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ റെസ്റ്റോറൻറ്റ്സിനാണോ സാധ്യത, അല്ലെങ്കിൽ മറ്റ് മോള് പോലെയുള്ള റീറ്റെയിൽ സെൻറ്ററുകളാണോ. അപ്പോൾ റെസ്റ്റോറൻ്റാണ് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു കിച്ചൺ റെസ്റ്റോറൻ്റെ കിച്ചണിന് വേണ്ട സംവിധാനങ്ങൾ അതിൽ മുൻകൂട്ടി കാണണം. അവിടുത്തെ പിന്നെ ചിമ്മിനി അല്ലെങ്കിൽ ഗ്യാസ് മാത്രമല്ല ഈ ഇലക്ട്രിക്കൽ ലോഡ് ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് വേണ്ടതല്ല റെസിഡൻഷ്യൽ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി ഡിസൈൻ സമയത്ത് തന്നെ കണ്ട് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കണ്ട് ഇതെല്ലാം പിന്നെ യോജിപ്പിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ചെയ്യുന്ന സ്ഥലം റെസ്റ്റോറൻറ്റ് നടത്താൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ അവർക്ക് അനുയോജ്യമില്ലാതെ അത് ഉദ്ദേശിച്ച പോലെ റെൻറ്റിന് കിട്ടാതെ വരും. അപ്പോൾ അതാണ് എന്താണോ അവിടെ മാർക്കറ്റിൽ വേണ്ടത് ആ മാർക്കറ്റിൽ വേണ്ട സാധനം അതിന് വേണ്ട പിന്നെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അതാണ് ഫീ. എന്നിട്ട് അത് മാത്രമല്ല അത് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ചിലവാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് ഇത്ര വർഷം കൊണ്ട് ഇത്ര കോസ്റ്റ് ചിലവാകുന്നു ലാൻഡ് ഉൾപ്പെടെ പ്രോപ്പർട്ടി ഉൾപ്പെടെ ഈ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്ര വർഷം കൊണ്ട് എനിക്ക്
1: റിട്ടേൺ വരും,
2: തിരിച്ച് റിട്ടേൺ വരും, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് പറയും. ഇപ്പോൾ ഒരാളൊരു അങ്ങനെ ഒരു ലാൻഡ് വാങ്ങി അയാളൊരു കൃഷി ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളൊരു വാല്യൂ ക്രിയേഷൻ അവിടെ ഒരു സമൂഹത്തിനെ ഫീഡ് ചെയ്യുകയാണ് ആ കൃഷി കൊണ്ട്. അതുകൊണ്ട് അതിന് മറ്റൊരു ഈ അവിടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനേക്കാളും
1: മറ്റൊരു സാറ്റിസ്ഫാക്ഷൻ
2: പിന്നെ അവരുടെ ഓരോരുത്തരുടെ പാഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വലിയ വലിയ പിന്നെ വരുമാനം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവർ അതെല്ലാം നിർത്തി വെച്ചിട്ട് സ്വന്തം പാഷനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റ് നമ്മള് ഇൻവെസ്റ്റ്മെന്റ് എന്നാകുമ്പോൾ എപ്പോഴും അതിന്
1: അതിൻ്റെ
2: റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കണം, റിസ്ക് ഫാക്ടേഴ്സ് നോക്കണം, അതൊക്കെ നോക്കണം.
1: വളരെയധികം നന്ദി. വളരെ ലളിതമായി ഈ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇനി ബഹുമാനപ്പെട്ട ശ്രോതാക്കളോടാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം ഇൻഷാല്ലാം തരുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ. രണ്ടാം ഭാഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അനസ് ഫസലുദ്ദീൻ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സുപഥം. അള്ളാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ആർക്കും അദൃശ്യം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യം അറിയും എന്ന് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില തൽപരകക്ഷികൾ വർഷങ്ങളായി നമുക്കിടയിലുണ്ട്. ഈ അവസരത്തിൽ അള്ളാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു മൂസ സ്വലാഹി കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ, ഏറെ പ്രാധാന്യത്തോടെ, ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നേർമാർഗം അതിൻ്റെ തനിമയോടെ, ശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ്. സമൂഹത്തിൽ പല ആളുകളുടെയും പല രൂപത്തിലുള്ള ഇടപെടലുകൾ വിശ്വാസപരമായി, ആശയപരമായി ആളുകളെ തെറ്റായ വഴികളിലേക്ക്, ജീർണതകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സവിശേഷതകളായി, പ്രത്യേകതകളായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അല്ലാഹുവിൻ്റെ അടിമകൾക്ക് വകവെച്ചു കൊടുക്കുന്ന, ആ അടിമകൾക്ക് എന്തിനും ഏതിനും എപ്പോഴും എങ്ങനെയും സാധിക്കും എന്ന രൂപത്തിലാണ് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പല ആളുകളും അത്തരം അന്ധവിശ്വാസങ്ങളിലേക്കാണ് സമൂഹത്തെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നത്. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അല്ലാമുൽ ഗുയൂബ്. അദൃശ്യങ്ങളെ നന്നായി അറിയുന്ന, ഏറ്റവും കൂടുതലായി അറിയുന്നത് അല്ലാഹുവാണ്. അദൃശ്യകാര്യങ്ങളുടെ താക്കോല് അല്ലാഹുവിൻ്റെ പക്കലാണ്. ആലിമുൽ ഗൈബ്, ഗൈബ് അറിയുന്നവൻ അല്ലാഹുവാണ്. രഹസ്യവും പരസ്യവുമൊക്കെ അറിയുന്നവൻ അല്ലാഹുവാണ്. അതിൽ ഒരാളെയും അല്ലാഹു പങ്കാളികളാക്കിയിട്ടില്ല, ആരെയും അല്ലാഹു അതിന് കൂട്ടുപിടിച്ചിട്ടില്ല. അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്കുകൾ, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുചരന്മാർ, അതുപോലെ തന്നെ ലോകത്ത് ജീവിച്ച ഉത്കൃഷ്ടരായ പണ്ഡിതന്മാർ, ഇവർക്കാർക്കും, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ അദൃശ്യങ്ങളെ അറിയാൻ കഴിയുക എന്ന ഒന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനാദ്യം നമുക്ക് തെളിവ് കിട്ടേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാന രേഖ അതാണല്ലോ. ആ രേഖയിൽ അല്ലാഹുവല്ലാത്ത ഒരാൾ അദൃശ്യങ്ങളെ സ്വന്തമായി അയാൾ ഇച്ഛിക്കുമ്പോൾ, അയാൾ ഇഷ്ടപ്പെടുമ്പോൾ, അയാൾക്ക് താൽപ്പര്യമുണ്ടാകുമ്പോൾ അറിയും എന്ന ഒരു വിശ്വാസം ഒരായത്ത് ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് പിന്നീട് നമ്മുടെ കാര്യം പറയേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കുകളിൽ അങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയത്തെ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഇത്തരം ചിന്തകൾ എവിടുന്ന് കയറി വന്നു? അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, അതുപോലെ അമ്പിയാക്കൾ, ആലിമീങ്ങൾ നല്ല അറിവുള്ള ആളുകൾ, ഇവരൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ, അവർ ഇഷ്ട ഉണ്ടാകുമ്പോൾ, അവർക്ക് തോന്നുമ്പോൾ അദൃശ്യങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഈ അന്ധവിശ്വാസം, ഇസ്ലാമുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത ഈ വിശ്വാസം എവിടുന്ന് കടന്നു വന്നു? അതിൻ്റെ ഉത്തരം, ലോകത്ത് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ വികൃതമാക്കാനും അതിൻ്റെ വിശ്വാസ തനിമയെ ചോദ്യം ചെയ്യാനും ഉണ്ടാക്കപ്പെട്ട ഷിയാക്കൾ അവരാണ്. ആ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? അവരുടെ ഇമാമുമാർ അദൃശ്യങ്ങൾ അറിയും എന്നാണ്. അവരുടെ ഇമാമുമാർക്ക് ആ രൂപത്തിലുള്ള ഒരു കഴിവുണ്ടെന്നവർ വാദിക്കുന്നു, അവർ ജലിപ്പിക്കുന്നു. അത് പിന്നീട് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. അതാണ് സൂഫിസമായി സമൂഹത്തിൽ വന്നത്. ആ സൂഫിസം അതിനെ വിശദീകരിച്ച് അതിനെ പറഞ്ഞു വഷളാക്കി, എല്ലാം അല്ലാഹുവാണ്, എല്ലാം അല്ലാഹുവാണ്, ഞാനും അല്ലാ, നീയും അല്ലാ, എല്ലാം അല്ലാ എന്ന രൂപത്തിലേക്കവർ പോകേണ്ടി വന്നു. കാരണം ദീനുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൗഹീദിനെ പൊളിക്കാൻ ഇത്തരം ആളുകൾ കൊണ്ടുവന്നത്. പിന്നീട് ബറേൽവികൾ അത് ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിൽ സുന്നികളായിട്ടുള്ള ഉസ്താദുമാർ, അവരാണ് ഈ കാര്യത്തിനു വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ. ഇതിൻ്റെ ഗൗരവം നമ്മളറിയണം. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതെയാക്കുന്ന, ഷിർക്കിൻ്റെ അടിമകളായി നാം മാറാൻ കാരണമാകുന്ന, നരകത്തിൻ്റെ അവകാശികളായി മാറ്റപ്പെടുന്ന മഹാപാതകത്തിലേക്കാണ് ഇത്തരം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവർ അകപ്പെട്ട പിഴവിൻ്റെ ആഴം അറിയുന്നില്ല. അതറിയാതെ തങ്ങളുടെ മുമ്പിലുള്ള, പരിസരത്തുള്ള, സമീപത്തുള്ള, തങ്ങളുടെ വക്താക്കളായി ജീവിക്കുന്ന ആളുകളെയും ഇവർ പിഴവിൽ അകപ്പെടുത്തുകയാണ്. എന്തൊരു ഗൗരവമുള്ള കാര്യമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹു അദൃശ്യമറിയുന്നവനാണ്. ആ അദൃശ്യത്തെ അല്ലാഹു ആർക്കും വെളിവാക്കിക്കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, പ്രവാചകന്മാരിൽ ആർക്കെങ്കിലും അല്ലാഹു അറിയിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലല്ലാതെ. അപ്പോൾ മുഅജിസ ആയിക്കൊണ്ട്, അതും ആ പ്രവാചകന് ഇഷ്ടമുണ്ടാകുമ്പോൾ, ആ പ്രവാചകൻ ആഗ്രഹിക്കുമ്പോൾ, പ്രവാചകൻ്റെ ഇഷ്ടപ്രകാരമല്ല, അല്ലാഹുവിൻ്റെ വിധിയെന്നോണം, അല്ലാഹുവിൻ്റെ അനുമതിയോടെ ഏതെങ്കിലും പ്രവാചകന് അറിയിച്ചു കൊടുക്കുന്ന കാര്യമല്ലാതെ അവർക്കറിയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളെ നമ്മളിങ്ങനെ നുള്ളിപ്പെറുക്കി എടുത്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലഘട്ടത്തിലും മരണത്തിന് ശേഷവും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാവരെയും കാണും, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കാണും, മനസ്സുകൾ കാണും, എല്ലാ പ്രവചിക്കാൻ കഴിയും, ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും തുനിഞ്ഞാൽ സഹോദരങ്ങളെ, എന്തൊരപകടമായിരിക്കും! വളരെ ഗൗരവകരമായി, അഥവാ ഒരുപാട് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു പ്രധാന വ്യക്തി കേൾപ്പിച്ച ഒരു തെളിവ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ അവരോട് സ്വഫും കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താൻ പ്രത്യേകം ഉപദേശിക്കും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅറാകും മിൻ വറാഇ ളഹരി, എൻ്റെ പിറകിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു ഹദീസിലെ ഒരു ഭാഗമാണ്. ഇന്നീ ലഅറാകും മിൻ വറാഇ ളഹരി, ഈ പദങ്ങൾ മാത്രം കേട്ട് അതിൻ്റെ അർത്ഥം കേട്ടാൽ എന്താ തോന്നുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും, സാധിക്കും എന്നാണ്. പക്ഷെ എന്താണ് ഈ സന്ദർഭം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എപ്പോൾ പറഞ്ഞതാണ്? ഇനി ഈ കാഴ്ച അത് ഏത് കാര്യത്തിൽ മാത്രമാണ്? മറ്റൊന്ന്, ആ കാഴ്ച എങ്ങനെയാണ് സാധിക്കുക? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇത് മാത്രം പറഞ്ഞാൽ കേൾക്കുന്നവർ വിചാരിക്കുന്നതാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഗായിബുകൾ അദൃശ്യങ്ങൾ അറിയാൻ കഴിയും, പിന്നിലുള്ള കാര്യങ്ങൾ വരെ അറിയുമെന്ന് പറഞ്ഞല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണിത്. പക്ഷേ എന്താണ് ഈ ഹദീസിൻ്റെ താൽപ്പര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണ്, നിസ്കാര സമയത്ത് ഈ പറഞ്ഞ വിഷയമാണിത്. മാത്രവുമല്ല, ഈ ഹദീസിനെ ഇമാം നവവി റഹിമഉല്ലാ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഉല്ലാ, മുല്ല അലി അൽ ഖാരി റഹിമഉല്ലാ ഇങ്ങനെയുള്ള പണ്ഡിത മഹത്തുക്കൾ, മറ്റു ഒരുപാട് പണ്ഡിതന്മാർ, അവരെങ്ങനെ വിശദീകരിച്ചത്? ഇത് നിസ്കാര സന്ദർഭത്തിൽ മാത്രമാണ്, എല്ലാ സമയത്തേക്കുള്ളതല്ല. ജീവിതകാലഘട്ടത്തിൽ തന്നെ എല്ലാ സമയത്തേക്കും ഉള്ളതല്ല ഇത്. പിന്നല്ലേ മരിച്ചിട്ട്? ജീവിതകാലഘട്ടത്തിൽ പോലും ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എല്ലാ സമയത്തേക്കുമല്ലെങ്കിൽ, ബഅദൽ വഫാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പിന്നെങ്ങനെ സഹോദരങ്ങളെ ഈ തെളിവ്, ഈ പറഞ്ഞ കാര്യം ശരിയാകുക? അപ്പം ഇത് നിസ്കാര സന്ദർഭത്തിലേക്ക് മാത്രമാണ്. സ്വഹാബത്തിന് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയും. അതെന്താണ്? മുഅജ്സത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അല്ലാഹ കാണിച്ചു കൊടുക്കുന്നതാണ്. നമുക്കാർക്കും അത് സംശയമില്ല. അല്ലാഹ കാണിച്ചു കൊടുക്കുക, അല്ലാഹ അറിയിച്ചു കൊടുക്കുക, ആ വിഷയത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇത്തരം സ്വീകാര്യമായ തെളിവുകളെ ഉദ്ധരിച്ച്, അതിനെ ദുർവ്യാഖ്യാനിച്ച്, അതിൻ്റെ സന്ദർഭവും സാഹചര്യവും പറഞ്ഞു കൊടുക്കാതെ ജനങ്ങളെ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോവുക, സാധാരണക്കാരെ ശിർക്കിൽ തളച്ചിടുക എന്നത് എന്തുമാത്രം വലിയ തെറ്റാണ്! ഈ പാപഭാരം മുഴുവൻ പേറി ചുമന്ന് നടക്കേണ്ട ഒരവസ്ഥയെപ്പറ്റി ആലോചിക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നന്നായി ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രമായിട്ടുള്ള നാമങ്ങളിൽ, അവൻ്റെ മാത്രമായിട്ടുള്ള കഴിവിൽ ഒരാളെ പങ്കു ചേർത്തു എന്നല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഗൈബ് അറിയുന്നവൻ ഞാനാണ്, ഞാൻ അറിയിച്ചു കൊടുത്താലല്ലാതെ ആരും അറിയില്ല. ഇത്തരം ആളുകൾ വാദിക്കുന്നതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ സ്വയം, അത് ജീവിതകാലഘട്ടത്തിലാണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും, കാണാനും അറിയാനും മനസ്സ് വായിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പൊ ഖുർആനിയെതിരല്ലേ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ നമ്മളോട് പറയാണ്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് നന്മ ഞാൻ അധികം ചെയ്യുമായിരുന്നു, ഒരുപാട് നന്മകളെ അധികരിപ്പിക്കുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈരുദ്ധ്യം പറഞ്ഞു എന്നാണോ? ഖുർആൻ പറഞ്ഞ കാര്യത്തിന് എതിരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസിപ്പിച്ചു എന്നാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാന ബഷർ, ഞാൻ നിശ്ചയം ഞാനൊരു മനുഷ്യനാണ് എന്ന് അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബറിയും അദൃശ്യമറിയും എന്ന് വാദിക്കുന്ന, ജൽപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവ് സ്വന്തമായി ഇല്ല. തബൂക്ക് യുദ്ധവേളയിൽ അവിടുന്നിൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, മുഹമ്മദിൻ്റെ ഒട്ടകം പോയി, അതുപോലും കാണാൻ മുഹമ്മദിന് കഴിയുന്നില്ല, അതെവിടെയെന്ന് മുഹമ്മദിന് അറിയണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നെ അറിയിക്കുന്നതാണ് എനിക്കറിയുക. അപ്പോൾ ഇവരൊക്കെ വാദിക്കും പ്രകാരമാണെങ്കിൽ ആ ഒട്ടക എവിടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയണ്ടേ? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ കേൾപ്പിക്കുക എന്നാണോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ കപടന്മാർ ദുഷിച്ച വാർത്ത പ്രചരിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സങ്കടമായി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സ് വായിക്കാനും എല്ലാം കാണാനും അറിയാനും കഴിയുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എത്താൻ കാത്തുക്കോ? ആയിഷ റളിയല്ലാഹു അൻഹ കുഴപ്പമില്ല, ഇത് ഈ കള്ളന്മാര് പറഞ്ഞു പ്രചരിപ്പിച്ചതാണ് എന്ന് അവിടുന്ന് സ്വഹാബത്തിനോട് പറയില്ലേ? അങ്ങനെയല്ലല്ലോ ഉണ്ടായത്, വഹി ഇറക്കപ്പെട്ടില്ലേ? എത്ര സംഭവങ്ങളാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത നിരവധി യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളെ എന്തേ അവിടുന്ന് മുൻകൂട്ടി പ്രവചിക്കാതിരുന്നത്? ആ നമുക്ക് ബദറിൽ വിജയമുണ്ടാകും, ഉഹുദിൽ ആദ്യം പരാജയം പിന്നെ വിജയമുണ്ടാകും ഇങ്ങനെ പറഞ്ഞ് മക്കം ഫത്ത് ഇപ്പം വിജയിച്ചു കിട്ടും, ഗൈബ് അറിയുമെങ്കിൽ, അദൃശ്യങ്ങൾ അറിയുമെങ്കിൽ അതൊക്കെ പറയണ്ടേ? എന്തേ അങ്ങനെ ഉണ്ടാകാതിരുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അടിത്തറ ഭദ്രമാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസം കെട്ടുറപ്പുള്ളതാണ്. അതിൽ ആര് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ആ വിശ്വാസത്തെ കേടുവരുത്താൻ കഴിയില്ല. നാം ഈ വിഷയത്തിൽ ജാഗ്രത കൈവരിക്കണം. നമുക്ക് നല്ല പേടിയുണ്ടാകണം, നല്ല ജാഗ്രത ഉണ്ടാകണം. നിസാരമായി നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, ക്ഷണിക്കപ്പെടുന്ന സന്ദർഭങ്ങളെ നന്നായി നമ്മൾ പേടിക്കുക. നമ്മുടെ വിശ്വാസം മരണം വരെ നിലനിർത്താൻ പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുപതം. അല്ലാഹു അല്ലാത്തവർക്കും അദൃശ്യം അറിയുമെന്നോ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാരാ.

0: വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തജ്വീദ് പഠനമാണ് പീസ് റേഡിയോയിൽ അടുത്തതായി അവതരിപ്പിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് അസ്ലം കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹദിയിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അല്പാൽപമായി നാം പഠിച്ചു വരുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണം, അത് വളരെ സൂക്ഷ്മതയോടുകൂടിയും പാലിക്കപ്പെടേണ്ട മര്യാദകളോടുകൂടിയും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും വിധികളും പാലിച്ചുകൊണ്ടുമൊക്കെ ആയിരിക്കണമെന്നത് അറിയപ്പെട്ട കാര്യമാണല്ലോ. അഹ്കാമു തജ്വീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമങ്ങൾ, അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും തന്നെ നാം അല്പാൽപമായി വിശദീകരിച്ചു പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഖുർആനിൽ നിന്നുമുള്ള ഏതാനും ഭാഗം പാരായണം ചെയ്തുകൊണ്ട് വളരെ അത്യാവശ്യമായി അതിൽ നാം അറിയേണ്ട നിയമവശങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് നാം ഇപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം പാരായണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് സൂറത്തുൽ ബുറൂജ് ആണ്. സൂറത്തുൽ ബുറൂജ് പൂർണ്ണമായും തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക, അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുക എന്നതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നാം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തർത്തീൽ എന്നൊക്കെ പറയപ്പെടുന്നത് പൂർണ്ണമായും സൂചിപ്പിച്ചിട്ടുള്ള നിയമങ്ങളനുസരിച്ചുകൊണ്ടും അർത്ഥം ആലോചിച്ചുകൊണ്ടും മനസ്സാന്നിധ്യത്തോടുകൂടിയുമൊക്കെയുള്ള ഒരു പാരായണമാണ് എന്നത് മുമ്പേ നാം സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഖുർആൻ നമുക്ക് ആശ്വാസമേകുവാനുള്ളതാണ്. ഖുർആൻ നമുക്ക് സന്മാർഗം നൽകുവാനുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്, നെഞ്ചകത്തിൻ്റെ പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ പൊരുൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, എൻ്റെ നെഞ്ചകത്തിൻ്റെ പ്രകാശമാക്കണമേ, എൻ്റെ മനപ്രയാസത്തിൻ്റെ പരിഹാരമാക്കണമേ തുടങ്ങിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ഖുർആൻ ആ രൂപത്തിലാവുക? അർത്ഥം ആലോചിച്ചുകൊണ്ട് നാം അത് പാരായണം ചെയ്യുമ്പോഴാണത് നമുക്കത് സാധ്യമാകുന്നത്. അപ്പോൾ അഹ്കാമു തജ്വീദ് പാലിച്ചുകൊണ്ട് കേവലം ഒരു അധര വ്യായാമം നിർവഹിക്കുക മാത്രമല്ല ഖുർആൻ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അതോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം മനസ്സാന്നിധ്യത്തോടുകൂടി അർത്ഥമാലോചിച്ചുകൊണ്ട് ആകുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായ രൂപത്തിലുള്ള തർത്തീലായി തീരുക. ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മളോടൊപ്പം ഈ പഠന സംരംഭത്തിൽ പങ്കുചേരുന്നത് രണ്ട് കൊച്ചു സഹോദരങ്ങൾ, വിദ്യാർത്ഥികളായ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹൽക്കയിലെ പഠിതാക്കളുമായിട്ടുള്ള രണ്ടുപേരാണ്. നമുക്കവരെ പരിചയപ്പെടാം. പേര് പറയൂ.
2: ഫഹീം മുഹമ്മദ് ഹാഷിം.
1: ഫഹീം മുഹമ്മദ് ഹാഷിം. ഫഹീം, എത്ര ഭാഗം ഹിഫ്ലാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും എത്ര ജുസ് മനപാഠമാക്കി?
2: രണ്ട് ജുസ് മനപാഠമാക്കി, മൂന്നാമത്തെ തുടങ്ങാൻ പോവുകയാണ്.
1: മാഷാല്ലാ മാഷാല്ലാ, രണ്ട് ജുസ് ഹിഫ്ലാക്കിയിട്ടുണ്ട്, മൂന്നാമത്തെ ജുസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫഹീം പറയുന്നത്. എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ?
2: ആറാം
1: ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബാറക്കല്ലാഹു ഫീക്. രണ്ടാമത്തെ വിദ്യാർത്ഥി പേര് പറയൂ. അദ്നാൻ മുഹമ്മദ് അഷ്റഫ്. അദ്നാൻ ഇബിൻ മുഹമ്മദ് അഷ്റഫ്, നമ്മുടെ പണ്ഡിതനും പ്രബോധകനുമായ ബഹുമാന്യനായ അഷ്റഫ് എഗരുൽ സാഹിബിന്റെ പുത്രനാണ് അദ്നാൻ. എത്ര ജുസ് ഹിഫ്ലാക്കി അദ്നാൻ?
2: ആറ്
1: ജുസ് കഴിഞ്ഞിരിക്കുകയാണ്. മാഷാല്ലാഹ്, ഈ രണ്ടു പേർക്കും അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ മനഃപ്പാഠം പൂർത്തീകരിക്കുവാനുള്ള കഴിവും ശേഷിയും ബുദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതുമൂലം അവരിലും അവരുടെ മാതാപിതാക്കളിലും കുടുംബത്തിലും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് ഒരുമിച്ച് സൂറത്തുൽ ബുറൂജിന്റെ പാരായണം നിർവഹിക്കാം.

0: قتل أصحاب الأخدود
1: قتل أصحاب الأخدود.
0: സ്വാദിൻ്റെ ഉച്ചാരണം ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ സീനിൽ നിന്നും വ്യത്യസ്തമായി തഫ്ഹീമോട് കൂടിയുള്ള ശബ്ദമാണ് വരേണ്ടത്. അസ്ഹാബു എന്ന് വ്യക്തമാക്കുക.

ആയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഒമനഖമൂമിൻഹും ഇല്ല യുഅ്മിനു, യുഅ്മിനു ബില്ലാഹി അല്ല മറിച്ച് യുഅ്മിനു ബില്ലാഹി. അവിടെ അല്പം ദീർഘമാണല്ലേ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ.

ബില്ലാഹിൽ അസീസിൽ അങ്ങനെ മുറിഞ്ഞു പോവാതെ ഓതുകയും വേണം. ശബ്ദവും ശ്വാസവും മുറിച്ച് കൊണ്ടുപോകാൻ പാടില്ല. അതായത് വഖഫ് ചെയ്യുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ദീർഘിച്ചുകൊണ്ടുള്ള വചനങ്ങൾ വരുമ്പോൾ ഒരു ശ്വാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുകയില്ലെങ്കിൽ ഇടക്ക് വെച്ച് നമുക്ക് നിർത്താം. ഇവിടെ ബില്ലാഹ് എന്ന് പറഞ്ഞ് നിർത്താവുന്നതാണ്. എന്നിട്ട് ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് പൂർത്തിയാക്കിയാലും മതി. ഇനി നേരത്തെ ഒരു മുന്നൊരുക്കത്തോടു കൂടി ഓതുകയാണെങ്കിൽ ഒറ്റ ശ്വാസം കൊണ്ട് പൂർത്തിയാക്കുവാനും പറ്റും. അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ മതി.

0: والأرض
1: الذي له ملك السماوات والأرض
0: والأرض എന്ന ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല. ശബ്ദത്തിന് അവിടെ ഒരു ചലനം വരാൻ പാടില്ല. കൽക്കലത്തിൻ്റെ ഹർഫിൽ ഹുറൂഫിൽ കൽക്കലത്തിൻ്റെ ഹുറൂഫിൽ ദ്വാദ് പെടുകയില്ലല്ലോ. അപ്പോൾ വൽ അർദ് വൽ അർദ് ദ്വാദിൻ്റെ മഖ്റജിൽ ചെന്നുകൊണ്ട് ശബ്ദം അടങ്ങണം. ദ്വാദിന് സുക്കൂൻ നൽകണം എന്നർത്ഥം. ദ്വാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഒരു ഭാഗം മുഴുവൻ മേലെ അണപ്പല്ലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്ദാ ഹഫ്ഫതൈ ലിസാൻ മഅ അൽ അദ്റാസ് അൽ ഉലിയ, അതായത് മേലെ അണപ്പല്ലിനോട് നാവ് പൂർണ്ണമായും നാവിൻ്റെ ഒരു ഭാഗം ഒരു അരുഭാഗം ഒരു സൈഡ് മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ടാണ് നാവ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ട് ശബ്ദം കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുക. വൽ അർദ് വൽ അർദ് ഒരിക്കൽ കൂടി

തഹ്തിഹാ എന്ന ഹായ് വ്യക്തമാക്കി ഉച്ചരിക്കണം. അൽ അൻഹാർ, രണ്ട് ഹായുകൾ അവിടെ ഉണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നുകൂടി പാരായണം ചെയ്യുക.

നാ എന്ന് പറയുമ്പോൾ റാഇ പെരുപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ആ റായിന് സുഖൂൻ വരുന്നു. ആ റായിന് തഫ്ഹീമാണ് നൽകേണ്ടത്. തഫ്ഹീം നൽകുക റോ എന്ന അൽ അൻഹാർ എന്ന് വലിയ റോ, മലയാളത്തിൽ സാധാരണ പറയുന്ന റായല്ല, മറിച്ച് പെരുപ്പിച്ചുകൊണ്ട് അല്പം സ്വരഭാരത്തോടുകൂടി ആ റായിനെ ഉച്ചരിക്കണം.

0: ഇത്?
1: وَهُوَ الْغَفُورُ الْوَدُودُ
2: وَهُوَ الْغَفُورُ الْوَدُودُ
1: ذُو الْعَرْشِ الْمَجِيدِ
2: ذُو الْعَرْشِ الْمَجِيدِ
1: فَعَّالٌ لِمَا يُرِيدُ هل اتاك حديث الجنود
2: هل اتاك حديث الجنود
1: فرعون وثمود
2: فرعون وثمود
0: فرعون نرى فرعون എന്ന് പറയുമ്പോൾുള്ള സുകൂൻ നൽകപ്പെടുന്ന റ അറായിന്റെ തൊട്ടുമുമ്പിൽ ഫി എന്ന ഫായിന് കസ്റാണുള്ളത്. അപ്പോൾ ആ റായിന് തർക്കീഖ് നൽകണം, നേരിയ ശബ്ദം നൽകണം എന്നതാണ് നിയമം. അപ്പോൾ ഫിർ ഫിർ എന്ന ശബ്ദമാണ്, ഫിർ ഫിർ എന്ന് വലിയ റ അല്ല നേരിയ റ. ഫിർഔന വസമൂദ്
2: ഫിർഔന വസമൂദ്
1: ബലില്ലദീന കഫറൂ ഫീ തക്സീബ്.

ഖുർആനുൻ എന്നൊരു തസ്ഹീൽ ചെയ്യപ്പെടുന്ന ഹംസയല്ല. ഖുർആ ഹംസ വ്യക്തമാക്കി വെളിവാക്കി പറയണം. ബൽ ഹുവ ഖുർആനും മജീദ്.

0: സൂറത്തുൽ ബുറൂജിലെ ഏകദേശം സൂറത്തുൽ ബുറൂജിലെ ഭൂരിഭാഗം വചനങ്ങളും അവസാനിക്കുന്നത് ചില പ്രത്യേക ഹർഫുകളെ കൊണ്ടാണ്. അവയിൽ ഒക്കെയും വഖഫ് ചെയ്യുമ്പോൾ ശബ്ദം വ്യക്തമാക്കി ഹർക്കത്ത് ഉച്ചരിക്കുന്നത് പോലെ സുക്കൂനിനെ ശബ്ദം ചലിപ്പിച്ചുകൊണ്ടാണ് നാം വഖഫ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഹർഫുകളിൽ നമ്മളങ്ങനെ വഖഫ് ചെയ്യുവാനുള്ള കാരണം ഞാൻ ചോദിക്കുന്നത് അദ്നാനോടാണ്. അദ്നാൻ അതിന് ഉത്തരം പറയൂ. ആ ഹർഫുകൾ അവ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വെരി ഗുഡ്, അഹ്സൻത്, മാഷാ അല്ലാഹ്. ഹുറൂഫുൽ ഖൽഖല എന്ന പേരിലാണ് ആ ഹർഫുകൾ അറിയപ്പെടുന്നത്. എത്ര ഹർഫുകളാണ് ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്നവ? ഖുതുബ് ജദ്. എത്ര ഹർഫുകളാണ് ഫഹീം പറയൂ? അഞ്ച് ഹർഫുകളാണ്, മാഷാ അല്ലാഹ്. അഞ്ച് ഹർഫുകളാണ് ഖൽഖലയുടെ ഹർഫുകളായി, അക്ഷരങ്ങളായി അറിയപ്പെടുന്നത്. ഇവ ഖുതുബു ജദ് എന്ന പേരിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നതാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇവയുടെ പ്രത്യേകത, ഇവയിൽ സുക്കൂൻ വരുമ്പോൾ അതിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം എന്നതാണ്. ഈ ഖുതുബുജദ് എന്ന ഹുറൂഫുൽ ഖൽഖലയുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. ഒന്നാമതായി, അൽ ഖൽഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദിറാബു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫ് ഹത്ത യുസ്മ ലഹു നബ്റഹ്. ഹർഫ് ഉച്ചരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ഇളക്കമാണ് ഇൽത്തുറാബ് എന്നാൽ ചലനം, ഇളക്കം എന്നൊക്കെ അർത്ഥം. ഹത്ത യുസ്മ ലഹു നബ്റഹ്, കൃത്യമായ വ്യക്തമായ ഒരു ശബ്ദം അതിൽ പ്രകടമായി കേൾക്കപ്പെടുന്നത് വരെ ആ രൂപത്തിൽ ഉച്ചരിക്കുക എന്നതാണ് ഖൽഖല എന്ന സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അക്ഷരങ്ങൾക്ക് നൽകുന്ന വ്യത്യസ്ത സിഫത്തുകൾ ഉണ്ടെന്ന് നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതിൽ ഒരു സിഫത്താണ് ഖൽഖല, ഈ അഞ്ച് ഹർഫുകൾക്കും വരുന്ന സിഫത്ത്, സ്വരവിശേഷണം. ഇവ മൂന്ന് വിഭാഗങ്ങളാണ്. അഅല, ഏറ്റവും ഉയർന്നത്, അത് ത്വാഇലാണ്. ത്വാഇൽ ആണ് അഅല അൽ ഖൽഖല, ഖൽഖലത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. വഔസത്ത്, എന്നാൽ മധ്യമ നിലവാരത്തിലുള്ളതാണ് രണ്ടാമത്തേത്, അത് ഫിൽ ജീം, ജീം ഉച്ചരിക്കുമ്പോഴാണ്. വ അദ്ന, ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത്, അത് ത്വാവും ജീമും കഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളിലാണ്. അതായത് ഖാഫ്, ബാ, ദാൽ എന്നീ ഹർഫുകൾക്കാണ് ഏറ്റവും താഴെ, ഏറ്റവും ശക്തി കുറഞ്ഞ വിധത്തിലുള്ള ഖൽഖലത്ത് നൽകപ്പെടുക എന്നർത്ഥം. ഏതായിരുന്നാലും അവ സുക്കൂൻ നൽകപ്പെടുമ്പോൾ ഹർക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കപ്പെടണം എന്നതാണ് മൊത്തത്തിൽ നാം അറിയേണ്ടതായിട്ടുള്ളത്. ഇനി ഏറ്റവും അഖ്വയായ, ഏറ്റവും ശക്തമായ ഖൽഖലത്ത് പ്രകടമാക്കിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതാവട്ടെ, അത് ഐന്ദ സാകിനിൽ മൗഖൂഫി അലൈഹിൽ മുശദ്ദദ്, ഷദ്ദ് നൽകപ്പെട്ട വഖഫ് ചെയ്യപ്പെടുന്ന ഖൽഖലത്തിൻ്റെ ഹർഫിലാണ്. ഖൽഖലത്തിൻ്റെ ഹർഫിന് ഷദ്ദും ഉണ്ടാവുക, അതിൽ വഖഫും ചെയ്യുക. ഏതുപോലെ ذلك اليوم الحق, ഹഖ് എന്ന് പറയുക. അവിടെ വ്യക്തമായി ഏറ്റവും അഖ്വയായ ഖൽഖലത്ത് വരുന്നു എന്നതാണ്. ഏറ്റവും ശക്തമായ അവസ്ഥയാണ് അവിടെ നൽകപ്പെടുന്നത്. ഖൽഖലത്തിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തബ്ബത് യദ അബി ലഹബിൻ വതബ് എന്ന് പറയുക. ഇത് വളരെ ചുരുങ്ങിയ താരതമ്യേന ഏറ്റവും കുറഞ്ഞ സന്ദർഭങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്, കുറഞ്ഞ പദങ്ങളിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തേത് യലീഹി, അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അസ്സാകിനുൽ മൗഖൂഫു അലൈഹി ഗൈറുൽ മുഷദ്ദദ്, ശദ്ദ് നൽകപ്പെടാത്ത വഖഫ് ചെയ്യപ്പെടുന്ന സുക്കൂൻ നൽകപ്പെടുന്ന ഹർഫ്, അതായത് കൽക്കലത്തിൻ്റെ ഹർഫ്. ഇപ്പോൾ നമ്മൾ ധാരാളം പാരായണം ചെയ്തു കഴിഞ്ഞ സൂറത്തുൽ ബുറൂജിലുള്ള സൂറത്തുൽ ബുറൂജിലെ മിക്ക വചനങ്ങളും അവസാനിക്കുന്നത് ആ രൂപത്തിലാണ്. അതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, കൽക്കലത്തിൻ്റെ കൂവത്തിൽ അതിൻ്റെ ശക്തിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതുപോലെ അൽ ബുറൂജ്, അൽ മൗഊദ്, അതുപോലെ മുഹീത്ത്, ഷദീദ്, അദാബുൽ ഹരീഖ് എന്നൊക്കെ പറഞ്ഞതുപോലെ, അതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ അവസ്ഥ അസ്സാകിനുൽ മൗസൂൽ, സുക്കൂൻ നൽകപ്പെടുന്ന മൗസൂലായ പദം, അതായത് വഖഫ് ചെയ്യപ്പെടാതെ മധ്യത്തിൽ വരുന്ന സാക്കിനായ കൽക്കലത്തിൻ്റെ ഹർഫ് ഉള്ളത്. ആ കൽക്കലത്തിൻ്റെ ഹർഫിൽ വ്യക്തമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് അവിടെ ഉച്ചരിക്കണം എന്നർത്ഥം. ഖലഖുന, ഖലഖുന, ഷദദ്ന എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ സന്ദർഭമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബുറൂജിൽ പാരായണം ചെയ്തതുപോലെ വഖഫ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഷദ്ദില്ലാത്ത ഗൈറു മുഷദ്ദദായ അവസ്ഥയിൽ വഖഫ് ചെയ്യുമ്പോൾ ചിലർ തെറ്റായി അവിടെ ഷദ്ദ് നൽകുന്നത് കേൾക്കാറുണ്ട്. ചിലർ പാരായണം ചെയ്യുമ്പോൾ അൽ ബുറൂജ്, അൽ മൗഊദ് എന്നിങ്ങനെ ഷദ്ദ് നൽകുന്നത് കേൾക്കാറുണ്ട്. അത് തെറ്റാണ്, അത് സൂക്ഷിക്കണം. അതൊരു അതിസൂക്ഷ്മത എന്ന് പറയും. അതായത് കൂടുതൽ കൽക്കലത്തിൻ്റെ അർഫിനെ ഒന്ന് നന്നാക്കിയപ്പോൾ കേട് വന്നുപോയി എന്നർത്ഥം. അതായത് കൂടുതൽ ഒരു ശ്രദ്ധ അവർക്കു അവരുടെ ഭാഗത്തു നിന്ന് അമിതമായി ഉണ്ടായപ്പോൾ സംഭവിച്ച ഒരു അബദ്ധമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അങ്ങനെ വരാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത്രയുമാണ് സൂറത്തുൽ ബുറൂജിലെ കാര്യങ്ങൾ നാം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടത്. മറ്റ് അഹ്കാമുകളൊക്കെ നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ കൊച്ചു സഹോദരൻ അദ്നാനോട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നാലാമത്തെ വചനം ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, പിന്നീട് അഞ്ചാമത്തെ വചനം ൂദ്, ഇവ രണ്ടും പരസ്പരം ചേർത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ, അതായത് നാലാമത്തെ വചനത്തിൽ വഖഫ് ചെയ്യാതെ അഞ്ചാമത്തേതിനോട് വസ്ല് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പാരായണം ചെയ്യുക? അത് ഞാൻ പറയൂ. അഹ്സൻത്, ബാറകല്ലാഹു ഫീക്, മാഷാഅല്ലാ, ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാതിൽ വഖൂദ്, അതായത് അൽ ഉഖ്ദൂദി അൽ ഉഖ്ദൂദിൻ നാരി എന്ന് വസ്ലിൻ്റെ ഹംസയെ കളഞ്ഞുകൊണ്ട് ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ അവസ്ഥയാണ് എട്ടും ഒമ്പതും പരസ്പരം വസ്ല് ചെയ്യുമ്പോഴും. ബില്ലാഹിൽ അസീസിൽ ഹമീദില്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്, ഇപ്രകാരം വസ്ല് ചെയ്ത് പാരായണം ചെയ്യുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ, പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളെല്ലാം നാം മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞതുമാണല്ലോ. സൂറത്തുൽ ബുറൂജ് വളരെ ഭംഗിയായി തെറ്റുകൂടാതെ പാരായണം ചെയ്യുവാൻ പരിശ്രമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. وجزاكم الله خيرا، وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.
1: നമ്മൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ നമുക്കായി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ മുഹമ്മദ് അസ്ലം, കുവൈത്ത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها. ربي اعوذ بك من الكسل وسوء الكبر. ربي اعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ,
2: എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിംഗ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ സൈനുൽ ആബിദ് സാറിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള രണ്ടാളുകളുണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടേണ്ടത് ഇൻഷാല്ലാ. അപ്പോൾ ഈവനിംഗ് ലൈവിൽ ഇന്ന് നമുക്ക് വിശേഷപ്പെട്ട കുറച്ച് പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകണം. നിങ്ങളും ശ്രോതാക്കളും തന്നെ വളരെ അല്ലേ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നോക്കാം, കൂടെ വന്നിട്ടുള്ള ആളുകളേക്ക് ഒന്ന് ജസ്റ്റ് നമുക്കതിലേക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. നോട്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കാം ഇൻഷാല്ലാ. സലാം പറഞ്ഞു വന്നിട്ടുള്ള താഹിറ ടി കെ കാസർകോട്, അമീർ ടി എടത്തനാട്ടുകര, മുംതാസ് പാലപ്പുഴ, മുഗൾസു ചെറുമംഗലം, ജുമൈലത്ത് തുറക്കൽ, സഹൽ ഐഷ ഇടപ്പൽ, അവരൊക്കെ ഉണ്ട്. അസ്സലാമു അലൈക്കും അല്ലെ. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അമീർ സാഹിബ് വലിയൊരു മെസ്സേജ്
0: അയച്ചു. അത് എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ,
1: നമുക്ക് അതൊന്നും വായിക്കണ്ടേ? അല്ലെങ്കിൽ പരിചയപ്പെട്ടോ?
0: കുട്ടികള് രണ്ടാളുകളല്ല, രണ്ടാളുകളൊന്ന് പരിചയപ്പെടുത്തിയോട്ടല്ലേ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ പേര് ഖൽഫാൻ മുഹമ്മദ്, ഞാൻ ഏഴിലാണ് പഠിക്കണത്, തൃശ്ശൂർ നിന്നാണ്.
1: എന്താ പേര് പറഞ്ഞത്?
2: ഖൽഫാൻ മുഹമ്മദ്.
1: ഖൽഫാൻ മുഹമ്മദ്, ഓക്കെ.
3: എന്റെ പേര് അദീബിൻ ഖാലിദ്, ഞാൻ ഏഴിലാണ് പഠിക്കുന്നത്, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്.
1: മലപ്പുറം, മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത്
3: എവിടെയാ? മഞ്ചേരി.
1: മഞ്ചേരി. അപ്പം മലപ്പുറവും മഞ്ചേരിയും കുറേ ദൂരം വ്യത്യാസമില്ല സലാമാഷെ. അല്ലേ, പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറയണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കേ നമ്മുടെ രണ്ട് കൂട്ടുകാരുണ്ട്, ഏതായാലും അമീർ സാഹിബിൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കാം. അസ്തമയ സൂര്യനൊപ്പം ഒരു വെള്ളിയാഴ്ച കൂടി നമ്മളിൽ നിന്ന് അകലുന്നു, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള വഴി ഒരിക്കലും അകലാതിരിക്കട്ടെ. കടന്നുപോയ ദിവസങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാം, ചെയ്ത നന്മകൾക്ക് നന്ദി പറയാം, വീഴ്ചകൾക്ക് മാപ്പ് തേടാം. നാളെയെ നന്നാക്കാൻ ഇന്ന് തന്നെ തീരുമാനിക്കാം. ദുആകൾക്ക് വാതിൽ തുറന്നിരിക്കുന്ന ഈ പുണ്യ സായാഹ്നത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയും അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകണമേ, കുടുംബങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ, ജീവിതത്തിൽ ബറക്കത്ത് നൽകണമേ, നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വെള്ളിയാഴ്ച അവസാനിക്കുമ്പോൾ നമ്മുടെ നാവിൽ ദിക്കറും ഹൃദയത്തിൽ സ്വലാത്തും കണ്ണുകളിൽ പ്രതീക്ഷയും ജീവിതത്തിൽ തഖ്വയും നിറഞ്ഞിരിക്കട്ടെ. ആമീൻ.
0: ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു തീം നമ്മൾ കൊണ്ടുവരാം. ഇന്ന് പക്ഷികളെ കുറിച്ച് ഉള്ള കുറച്ച് ശ്രോതാക്കൾക്ക് അറിയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കിളികൾ, ലോകത്തുള്ള കിളികൾ, പക്ഷികളെ കുറിച്ച് ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ ഷെയർ ചെയ്യട്ടെ.
1: ഓക്കെ, അത് നല്ലൊരിതാണ്. ഞാനേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടൊരു പക്ഷിയുണ്ട്, പക്ഷികളെ കൂടുതലും മിമിക്രിക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടെങ്കിൽ
0: കണ്ടിട്ടുണ്ടോ?
1: ഞങ്ങളുടെ നാട്ടിൽ അതിന് കരാഞ്ചാത്തൻ കലിയാട്ടി എന്നൊക്കെ പറയും.
0: കലിയാട്ടി,
1: കരിയാട്ടി,
0: കരിയാട്ടി, പിന്നെ കരഞ്ചാത്തനോ,
1: അങ്ങനെയൊക്കെ പറയണ്ടേ.
0: അതിന് വേറെ നാട്ടിൽ ഞാൻ എന്തൊക്കെയാ പറയുന്നറിയില്ല.
1: അതിന് സംഭവം മനസ്സിലായോ?
0: മിമിക്രി, അങ്ങനെ പല സൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ അതെ, അതിന്റെ രൂപം കണ്ടിട്ടുണ്ട്, കറുത്തിട്ട് രണ്ട് വാല്, വാലിന്റെ അറ്റം
0: നീണ്ടിട്ട്, അതായത് പിന്നെ രണ്ട് വാലി പട്ടത്തിന്റെ ചെറുക മാതിരി.
1: അതെ അതെ, ആ സാധനം ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അറിയാതെ പക്ഷെ പൂച്ച കരയുന്ന ശബ്ദം എവിടെ നോക്കിയൊരു മരത്തിന്റെ മുകളിൽ എവിടെ നോക്കിയൊരു പൂച്ചനും കാണുന്നില്ല, നോക്കുന്നൊരു സാധനം കരയും, ശരിക്കും പൂച്ച കരയും പോലെ. അന്ന് ഞാൻ അതിനെ ശ്രദ്ധിക്കൽ തുടങ്ങി, നല്ല ജീവികളുടെ ശബ്ദം എടുക്കരുത്.
0: യെസ്. അപ്പോ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാലേ, നമ്മള് മരം കൊത്തി ഉണ്ടല്ലോ, മരംകൊത്തിന്റെ ശരിക്ക് തലകൊണ്ടാണല്ലോ ഇത് കൊത്തുന്നത്. അപ്പോ മരംകൊത്തിയെ കുറിച്ച് പറയണെച്ചാല്, ഒരു മനുഷ്യന് ഗുരുതരമായിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകാൻ വരുന്ന ഒരു ആഘാതമാണ്. ആ ആഘാതത്തിന്റെ 22 ശക്തിയിലാണ് മരംകൊത്തി തലകൊണ്ട് കുത്തുന്നത്. അപ്പോ അതിനൊന്നൊരു പ്രശ്നമില്ല, അതിന്റെ തലച്ചോറിനൊരു കുഴപ്പം പറ്റില്ല,
1: നമ്മള്
0: ചെറിയൊന്ന് മുട്ടിയാൽ മതി പോയി കാര്യങ്ങൾ. പിന്നെ കണ്ണ് ഉരുട്ടാൻ പറ്റൂല, നമുക്ക് കണ്ണ് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടാൻ പറ്റൂല. അങ്ങനെ കണ്ണ് ഉരുട്ടാൻ കഴിയാത്തതിനാൽ ചുറ്റും നോക്കാൻ വേണ്ടി തല 270 ഡിഗ്രി വരെ തിരിക്കേണ്ടി വരുന്നുണ്ട് മൂങ്ങക്ക്. മൂങ്ങ തല തിരിക്കണ്ടി ഇങ്ങനെ, മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള പിന്നെ പക്ഷികൾ, ഉറങ്ങുന്ന പറക്കുന്നതിനിടെ ഉറങ്ങുന്ന പക്ഷിയുണ്ട്, പറന്നുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങും. ആൽബട്രോസ് എന്നാണ് ആ പക്ഷിയുടെ പേര്. ആൽബട്രോസ് ദേശാടന പക്ഷിയാണ്. 10-11 ദിവസമൊക്കെ അതെന്ത് ചെയ്യും, പിന്നെ തുടർച്ചയായിട്ട് പറക്കും. ആ പറക്കത്തിനിടയിൽ അത് ഉറങ്ങിയിട്ടൊക്കെ പറക്കും. അപ്പൊ ആരാ അത്? ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ഈ തീക്കൊള്ളി ഉണ്ട്, തീക്കൊള്ളി. എന്താ തീക്കൊള്ളി? തീക്കൊള്ളി കൊണ്ട് പുല്ലിന് തീയിട്ടിട്ട് ഇര പിടിക്കുന്ന ജീവി പക്ഷിയുണ്ട്. ഓസ്ട്രേലിയയില് ഉള്ള ഒരു ബ്ലാക്ക് കൈറ്റ് എന്ന് പറഞ്ഞ സൈസ് ഒരു പക്ഷിയാണ്. അങ്ങനെ അങ്ങനെ കുറെ വിഷമുള്ള കീടങ്ങളെ തിന്നുക വഴി ചിറകിലും തൊക്കിലൊക്കെ വിഷം പേറി പറക്കുന്ന ന്യൂഗിനി എന്ന് പറഞ്ഞിട്ടുള്ള ഹോഡസ് ഹിറ്റോഹുയി എന്നിങ്ങനെയുള്ള ഒരു തരം പക്ഷികളുണ്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ വ്യത്യസ്ത ടൈപ്പിലാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള പക്ഷികളെ കുറിച്ച് പറയുന്നിടത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളതൊക്കെ ഒന്ന് പറയട്ടെ. നമുക്കിനി നമ്മുടെ കുട്ടികളിലേക്ക് പോവാം. കുട്ടികൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്?
2: എനിക്ക് രണ്ട് പാട്ട്.
0: രണ്ട് പാട്ട് ആർക്കാണ്? കൽഫാൻ
1: മുഹമ്മദ്
0: പാട്ട് പാടും. പിന്നെ
3: ചെറിയൊരു ടോപ്പിക്.
0: അദി എന്റെ നാട്ടുകാരനാണ്.
1: ആ
0: അപ്പോ അദി മഷാല്ല അപ്പോ അടിപൊളിയായിട്ട് വരികയാണ്.
1: ഇപ്പം
0: ലൈവിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം. ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെന്താ അദിയെ അവതരിപ്പിക്കാൻ തരണേ?
3: ഒരു തൗഹീദുമായി
0: ബന്ധപ്പെട്ട വിഷയമാണ്. ഓക്കെ അല്ലേ, നമ്മൾ ശ്രോതാക്കളിലേക്ക് നിങ്ങൾ പോയോ?
1: ശ്രോതാക്കൾ എങ്ങനെയാ നോക്കിയിട്ട്? അതുപോലെ അഷ്റഫ് പാലക്കാഴി, അതുപോലെ സഫിയ എടപ്പാള്, പിന്നെ ജമീല വിപി, പിന്നെ ആരാണ് തഹിറ ടി കെ കാസർഗോഡ്, ഇവരൊക്കെ സലാം പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ ജമീല വിപി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അള്ളാഹുനെ
0: സ്തുതിച്ചതായിരിക്കും.
1: അതുപോലെ പിന്നെയും കുറേ ആളുകൾ, ഷംനാദ് അല്ല ഷംഷാദ് തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറയമംഗലം, ഇവിടെ റൂഹംഗ്ലി എന്നാണ് പറയാറ്.
0: റൂഹംഗ്ലി
1: നമ്മൾ നേരത്തെ പറഞ്ഞ പക്ഷി, അതിനെ കുറിച്ചാ പറഞ്ഞു റൂഹംഗ്ലി. ആ ഓക്കെ, ഓരോ നാട്ടിലും ഓരോ പേരാണ് പക്ഷികൾക്കൊക്കെ. ഓരോരോ നാട്ടിലും പല പേരുകളിലാണ് അറിയപ്പെടുക.
0: ഈ നട്ടലിലുള്ള ജീവികളുണ്ടോ? നട്ടലിലുള്ള നട്ടലിലുള്ള ജീവികളിൽ ഏറ്റവും ഭാരം കുറവുള്ള ഒരു ഒരു തരം പക്ഷിയുണ്ട്. അതായത് ക്യൂബൻ ബി ഹമ്മിങ് ബേർഡ് എന്നാണ്, ക്യൂബൻ ബി. ഈ ക്യൂബൻ ബി ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് 195 ഗ്രാമാണ് അത് ആകെ തൂക്കണ്ടാവുക. 195 ഗ്രാം. അതൊരു 3 കൊല്ലം 4 കൊല്ലം വയസ്സൊക്കെ ജീവിക്കുള്ളൂ. പിന്നെ
1: ചത്തുപോകും.
0: ഇങ്ങനെ ഹമ്മിങ് ബേർഡ്, അത് ഹമ്മിങ് ബേർഡ് വ്യത്യസ്ത ടൈപ്പ് ഉണ്ട്. ക്യൂബൻ ബി ഹമ്മിങ് ബേർഡ്
1: നമ്മളിവിടെ ചെറിയ ചുണ്ട് കുറെ നീണ്ടിട്ട്.
0: അതെ അതെ, അതിലുണ്ട്
1: കുരുവി മാതിരിയുള്ള.
0: ശരി, പിന്നെ
1: അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സലാബ് സാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പീസ് റേഡിയോയിൽ. പക്ഷികളുടെ വിസ്മയങ്ങൾ പരിചയപ്പെടുത്തിയ വളരെ മനോഹരമായ പ്രോഗ്രാം. ഒരുപാട് അറിവുകൾ പുതുതായി അറിയാൻ സാധിച്ചു. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അതേ സലാം സാറേ പ്രോഗ്രാം.
0: അതാണ് നമ്മുടെ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് വിട്ടു പോയി. അതായത് അദ്ദേഹവുമായിട്ടുള്ള ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വളരെ മനോഹരമായിരുന്നു.
1: കുറെ അറിവുകൾ ഇങ്ങനത്തെ കിട്ടാണ് നമുക്ക്.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് സാരോപദേശം സമയമായിട്ടില്ലേ?
0: സാരോപദേശത്തിലേക്ക് പോയിട്ട് പിന്നെ കുട്ടികളെ പ്രോഗ്രാമിലേക്ക് വരാം അല്ലേ.
1: ഇൻഷാല്ലാ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞുമോൻ ഇസ്മായിലിനോട് പറയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് പൊന്നുമോനെ, ഇന്നീ അറാഫിൽ മനാമി അന്നീ അദ്ബഹുക ഫന്ദുർ മാദാ തറ, എൻ്റെ ഉറക്കത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം നിന്നെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്താണ് നിൻ്റെ അഭിപ്രായം? ഒരു കുഞ്ഞുമോനോട് ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും മറുപടി? എന്നാൽ ഇസ്മായിൽ എന്ന ആ നല്ല കുട്ടി പറഞ്ഞത് ഇഫ് അൽ മാ തുമർ, ഉപ്പാ നിങ്ങൾ എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ ചെയ്തു കൊള്ളുക എന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് അതുപോലെ ചെയ്യാൻ, അത് തന്നെ അറുക്കാനുള്ള കൽപ്പനയാണെങ്കിൽ അതും നടപ്പിലാക്കിക്കൊള്ളൂ എന്ന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റിയത് എങ്ങനെയാണ്? അതാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മളുണ്ടാകുന്നതിൻ്റെ 100 മുമ്പേ ഈ പ്രപഞ്ചത്തെ, ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് പിന്നീട് മനുഷ്യനെ കളിമണ്ണിൽ നിന്നുണ്ടാക്കി അല്ലേ, പലതരത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇവിടെ സംവിധാനിച്ചു വച്ച പടച്ചവൻ, ആ പടച്ചവനിലുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും തന്നെ പേടിക്കാനില്ല. നാം കാണുന്ന ഈ ഭൂമിക്ക് മീതെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് നശിച്ചു പോവും. കണ്ടില്ലേ, നേപ്പാളിൽ നട്ടുച്ച നേരത്ത് ഉയർന്ന പ്രദേശത്ത് മലമുകളിൽ ഐസ് കട്ടകൾ ഉരുകി പ്രകൃതിയാൽ രൂപപ്പെട്ട ഡാമുകളിലേക്ക് ഒഴുകി വന്ന് ആ ഡാമിൻ്റെ ഭിത്തികൾ തകർക്കപ്പെട്ട് നട്ടുച്ച നേരത്ത് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടി ജീവിച്ച് താമസിച്ചു പോകുന്ന ഇടങ്ങളിലേക്ക് വെള്ളം അതിവേഗതയിൽ വലിയ എമൗണ്ട് ഓഫ് വാട്ടർ ഒഴുകി വരികയാണ്. വലിയ വലിയ ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും വാഹനങ്ങളും കൊത്തി ഒലിച്ചു പോകുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ വിട്ടാൽ നമുക്ക് എന്താണിവിടെ സംരക്ഷിക്കാനുള്ളത്? നമ്മെ കാത്തു സൂക്ഷിക്കാൻ ആരാണിവിടെ ഉള്ളത്? അതുകൊണ്ട് പടച്ചവൻ എപ്പോഴും നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പടച്ച റബ്ബിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തെ കെട്ടിവെക്കാൻ, ബന്ധിപ്പിക്കാൻ, ഉറപ്പിക്കാൻ. നമുക്ക് പറ്റിയാൽ നമ്മൾ തോൽക്കൂല, നമുക്കിനവന് പേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? അതിന് പറ്റിയ 7 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാലയെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. എൻ്റെ റബ്ബ് അവൻ കാരുണ്യവാനാണ്, അവൻ എന്നെ അതിയായി സ്നേഹിക്കുന്നവനാണ്, അവൻ എന്നെ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സമാധാനവും കിട്ടും, കൂലിയും കിട്ടും, അള്ളാഹു നമ്മയും ഓർക്കും. 2, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. നമസ്കാരം പ്രാർത്ഥനയിൽ, ആരാധനയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരശ്രദ്ധയും കാണിക്കാതിരിക്കുക. നന്നായിട്ട് നിസ്കാരം നിർവഹിക്കുക. പഠിച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കുക. 3, ഖുർആൻ ഓതാൻ നല്ല താല്പര്യം കാണിക്കുക. മനോഹരമായി ധാരാളം ഖുർആൻ ഓതുന്നവരായിട്ട് നമ്മൾ മാറണം. നിർബന്ധത്തിന് വഴങ്ങിയിട്ട്, ഉസ്താദിനെ പേടിച്ചിട്ട്, ഉമ്മൻ്റെ ചീത്ത ഭയന്നിട്ട് അല്ല, ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. 4, തെറ്റുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഹറാമുകൾ, അത് ഒരിക്കലും സംഭവിക്കരുത്. കാണാൻ പാടില്ലാത്ത കാണരുത്, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കരുത്, പറയാൻ പാടില്ലാത്തത് പറയരുത്. അങ്ങനെ അള്ളാഹു നമുക്ക് ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാം. 5, തെറ്റുകളെ, മോശമായിട്ട് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുമ്പോൾ തിരിച്ച് നല്ല നിലക്ക് പെരുമാറുക. അത് നമുക്ക് പടച്ചവൻ്റെ ഇഷ്ടം കിട്ടാനുള്ള വലിയ മാർഗമാണ്. 6, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി നമ്മുടെ ഉമ്മൻ്റെ ഉപ്പൻ്റെ തൃപ്തിയിലുള്ളത്. അപ്പോൾ ഉമ്മനി ഉപ്പനിയും പരമാവധി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്, അവരെ പരമാവധി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളൊരു വാക്ക് പറയുമ്പോൾ, നമ്മളൊന്ന് ചൂടാവുമ്പോൾ, നമ്മളൊരു അനുസരണക്കേട് കാണിക്കുമ്പോൾ ഉമ്മ വേദനിക്കും, ഉപ്പക്ക് വിഷമാവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വെറുക്കും. അപ്പോൾ 6, മാതാപിതാക്കളുമായിട്ട് നല്ല റിലേഷൻ കാത്തു സൂക്ഷിക്കുകയും അവരുടെ തൃപ്തി നേടിയെടുക്കുകയും ചെയ്യുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും. 7, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുക. ആളുകളെ കാണിക്കാനോ ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനോ ഒന്നുമല്ല. നമ്മൾ പടച്ചോൻ്റെ അടിമകളായിട്ട് ജീവിക്കുക. പടപ്പുകളല്ല നമ്മുടെ ലക്ഷ്യം. പടപ്പുകളോട് നമ്മൾ മാന്യമായി പെരുമാറും, അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കും, അവർക്ക് നമ്മൾ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടി? എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി. പടച്ചവനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ദുനിയാവിനല്ല, പരലോകത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പടപ്പുകൾക്കല്ല, പടച്ചവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിക്കുക, അതിന് ഇഖ്ലാസ് എന്നാണ് പറയുക. ആ ഇഖ്ലാസും കൂടെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും. അള്ളാഹുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ഭയക്കാനില്ല. ദുനിയാവിലും ഖബറിലും പരലോകത്തും അള്ളാഹു നമുക്ക് സംരക്ഷകനായിട്ടുണ്ടാകും. ആ ഒരു നിലക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമാഷേ, സാരോപദേശത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾക്കൊക്കെ പല ബന്ധങ്ങളുണ്ടാവും
0: അല്ലേ?
1: എന്നാല് ഏറ്റവും അടുത്ത ബന്ധം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ആ ഒരു ജീവിതം നമ്മൾ എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്.
0: അപ്പോൾ സാരോപദേശങ്ങളൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആ ഒരു നന്നായിട്ട് പിന്നെ പൂവാണ്.
1: അപ്പോ
0: ഇൻഷാല്ലാ
1: നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടർ റിനാസ് ആട്ടോ,
0: ഡോക്ടർ റിനാസ്. അതെ അതെ, ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ
1: പുതിയായിട്ട് നമുക്ക് പറയാം, സലാം സൽമ ഫറോക്ക്, പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് പേരും പറഞ്ഞിട്ടുണ്ട്. ചോദ്യമായിട്ട് പറഞ്ഞ പക്ഷേ നമുക്കൊരു ചോദ്യം അങ്ങോട്ട്
0: പറയാലോ.
1: അപ്പോ എല്ലാവർക്കും അറിയുന്നതാണ് പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി, അത് എവിടെ പോയാലും ഉണ്ടാകുമല്ലോ അല്ലേ,
0: പ്രകൃതിയുടെ തോട്ടി.
1: ആ പക്ഷി ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്.
0: ഈ പക്ഷികളെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ നേരത്തെ, നമ്മൾ സാധാരണ പക്ഷിക്ക് എത്ര വയസ്സുണ്ടാവും? ഞാനൊക്കെ വിചാരിച്ചു ആദ്യം ഇപ്പം ആ ഡോക്ടറേറ്റ് സംസാരിച്ച സമയത്തും ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ കുറച്ച് അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ച സമയത്തൊക്കെ ഒരു 5 വർഷം 10 വർഷം അങ്ങനെയൊക്കെ കാണാം. പക്ഷെ ഇതിൽ വ്യത്യസ്ത ടൈപ്പിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു പിന്നെ ഹമ്മിങ് ബേർഡ് ഉണ്ടല്ലോ, ക്യൂബൻ ബീ ഹമ്മിങ്, അതൊക്കെ 3-4 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. പക്ഷേ 75 വയസ്സ് വരെ ജീവിക്കുന്ന പക്ഷികളുണ്ട്. അത് 70, അതെ, ദീർഘായുസ്സിൽ ഏറ്റവും പേര് കേട്ട ജീവികൾ പെട്ടതാണ്
1: പക്ഷി.
0: ഈ ചില ഒരു പക്ഷിയുണ്ട്, ആ പക്ഷിന്റെ പേര് പറഞ്ഞാല് പിന്നെ ലെയ്സൻ ആൽബട്രോസ് എന്നാണ്, ലെയ്സൻ ആൽബട്രോസ്. 75 വയസ്സ് വരെ അത് ജീവിക്കും.
1: അത് പ്രായം,
0: ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരു വൈൽഡ് ബേർഡ് ആണ് ശരിക്കും ഈ ആൽബട്രോസ് എന്ന് പറയുന്നത്.
1: അതാണോ ഈ ചിറകൊക്കെ കുഴിച്ച് നഖമൊക്കെ കുഴിച്ച് രണ്ടാമത്?
0: അത് ചിറക് കുഴിച്ചതാക്കുന്നത് ഈ പരുന്ത് അതിൽ പെട്ടതാണ്,
1: പരുന്താരൂപത്തിൽ
0: പെട്ടതാണ്. പിന്നെ ചെറിയ ലോകത്തില് പറക്കാൻ കഴിയാത്ത ഒരേ ഒരു തത്തുണ്ട്, പറക്കാൻ കഴിയില്ല ഇനി. അതില് അപൂർണ ന്യൂസിലാൻഡിലെ മാത്രം കണ്ടുവരുന്നതാണ് ശരിക്കും. പക്ഷെ അതിന് ഏറ്റവും പിന്നെ ഭാരമുള്ള തത്താന്നാണ് ശരിക്കും അതിന് പറയാം. 4 കിലോ വരെയും തൂക്കുണ്ട്, പക്ഷെ അതിന് പറക്കാൻ കഴിയില്ല. 4 കിലോ ഉള്ളതുകൊണ്ട് പറക്കാൻ
1: കഴിയില്ല.
0: പക്ഷെ കോഴിനെ വരെയാണ്, പക്ഷെ ഇത് തത്ത ഇനത്തിൽ പെട്ടതാണ്, അതിന് പറക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെ ജീവിക്കുന്നു,
1: നല്ല വയസ്സുള്ള ആളാണ്.
0: അപ്പൊ ഇങ്ങനെ നമ്മളെ, ഞാൻ ഇപ്പൊ നീ പറയണെന്ന് വെച്ചാല് നമ്മള് നമ്മളെ നാട്ടിലെ കിളികൾ ഉണ്ടാവും, അതിനെങ്കിലും നമ്മൾ മനസ്സിലാക്കണം.
1: ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ അത് പരുന്തുകൾ ആകാശത്ത് നിന്ന് കളിക്കുന്ന കണ്ടിട്ടുണ്ട്
0: നിങ്ങള്? അതെ അതെ അതെ,
1: അതിട്ടുകൾ പരുന്തുകൾ ആകാശത്ത് നിന്ന് ശരിക്കും അടി കൂടുന്നൊക്കെ ഇങ്ങനെ കാണണം. ബീച്ചിലൊക്കെ പോയി നിന്നാൽ ചില സമയത്ത് നമുക്ക് കാണാം അറ്റിങ്ങനെ കാല് രണ്ട് ഭയങ്കര ഇത് കളിക്കുന്ന കാണാം.
0: നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഇത്തരം ചിന്തകളുണ്ടോ അല്ലെന്ന് അറിയില്ല. അതീ ഇങ്ങനെ കിളികളെ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നീ കണ്ട കിളി ലവ് ബേർഡ്സ് ഇഷ്ടമുണ്ടോ? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. വീട്ടിലുണ്ടോ? അതീന്റെ ഉപ്പ ഒരു മൃഗസ്നേഹിയാണ്. അതിന്റെ വീട്ടിൽ കുതിര അല്ലേ, കുതിര ഉണ്ടായിരുന്നില്ല മുമ്പ് ഒരു ദിവസം?
2: ഇപ്പല്ല,
0: ഉണ്ടായിരുന്നു, കുതിരനെയൊക്കെ വളർത്തിരുന്നു. പിന്നെ പറ ഇന്നെന്താണ് അധികം, എന്താ പക്ഷിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? എന്തോന്ന് പറയാൻ വിചാരിച്ചല്ലേ.
1: ഏതൊക്കെ പക്ഷിയാണ് എനിക്ക് ഇഷ്ടം?
2: അങ്ങനെ ഇഷ്ടമില്ലെങ്കിലും പരുന്തിനെ ഇഷ്ടമാണ്.
1: പ്രാവുണ്ടോ വീട്ടില്?
2: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല. കോഴിയുണ്ടോ?
0: പണ്ട് വീട്ടിലൊക്കെ കിളികളോട് ഇഷ്ടപ്പെടും, ആദ്യം കോഴീനെ ഇഷ്ടപ്പെട്ടിട്ടാണ് തുടങ്ങാം.
1: അതെ,
0: ചെറിയ
1: കോഴിന്റെ കുഞ്ഞുങ്ങളെ,
0: കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ടില്ലേ. അപ്പൊ അതിനെന്താ അവതരിപ്പിക്കാനുള്ളത് പറയും, ആരാണെന്ന്? പാട്ടാണ് അല്ലേ, കെൽഫാന്റെ പാട്ടായിക്കോട്ടെ.
1: അസ്സലാമു
2: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും.
1: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. മിമിക്രിയെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ? നമ്മളെ നാട്ടിലിപ്പോ ഒരു റൂഹാനി കിളി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ശരിക്ക് ഒരു മനുഷ്യ കുഞ്ഞിന്റെ ബുദ്ധിയുള്ള തത്ത ഉണ്ടെന്നു ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്നു. ശരിക്കും ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, അത് ശരിക്കുള്ള മിമിക്രിയാണ്. മനുഷ്യന്റെ സംസാര കഥയെ പോലെ അനുകരിച്ച് പറയും. 80+ വസ്തുക്കൾ ഇത് തിരിച്ചറിയാൻ പറ്റുന്ന അതിന്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും ആവശ്യക്കാരുള്ള വളർത്തു പക്ഷി കൂടിയാണ്. 60-80 വയസ്സ് വരെ ജീവിക്കും ചെയ്യും. അതാണ് അവസാന വരെ മുന്നോട്ട്. അതാണ് ആഫ്രിക്കൻ ഗ്രേ എന്ന്
0: പറയുന്നത്.
1: അങ്ങനെ പറ്റും. നമ്മളെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല.
0: അവിടെ
1: അതെങ്ങനെ അതിനെ കുറിച്ച് പറയണ അങ്ങനെയാണ്.
0: എല്ലാ കാലാവസ്ഥയിലും ചിലപ്പോൾ വളരുന്നതായിരിക്കും.
1: അപ്പോ പിന്നെ നമ്മുടെ ശ്രോതാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്?
0: ശ്രോതാക്കൾ ഇപ്പോ മാഷാല്ല സൂപ്പർ ഗാനം മോൻ, നന്നായി പാടി, ബാർക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ട് ഷുഹൈബ ആയം വളപട്ടണം. അതുപോലെ മെഹനാസ് ഗഫൂർ സർ പാട്ട് ഉഷാറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും, മാഷാല്ല എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു, കൂടുതൽ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അതുപോലെ ഷംനാദ് ഖാൻ, പണ്ട് എൻ്റെ വീട്ടിൽ കോഴിയും മുട്ട വിരിയിക്കുമായിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ എൻ്റെ ജോലി കോഴിക്കുഞ്ഞുങ്ങൾ നോക്കൽ ആയിരുന്നു.
1: എനിക്ക്
0: ഇതുവരെ ജീവിതത്തിൽ ഓർമ്മയുടെ സംഭവമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ പൈസ ഈ അമ്മമാർ കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ടുവരും. അമ്മ 50 രൂപയ്ക്ക് കോഴി മുട്ട വാങ്ങും. ഞാൻ 2 വാങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ നിങ്ങളെ വളർത്തുക. അപ്പം ഉമ്മക്ക് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉമ്മ എന്ത് ചെയ്തു, ഉമ്മനെ കൊണ്ട് തിരുവനന്തപുരത്ത് ചെയ്ത വാപ്പാ. അപ്പം ഉമ്മൻ്റെ ഉമ്മയും ഉമ്മൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിയ വീട്ടിലുള്ളത്. അപ്പോൾ കോഴിക്കുഞ്ഞ് കുറച്ച് വലുതായിട്ടുണ്ട്. അത് കൂട്ടുന്ന പേര് ഇറക്കിയിട്ടു കാക്ക കൊണ്ടുപോയി. പിന്നെ ഞാൻ വന്ന് കരയുന്നവരോടാണ്, അത് ഞങ്ങളൊക്കെ നോക്കിയെന്ന് വെച്ചാൽ 2 കാക്കരി പിടിച്ചിട്ടാണ് കൊണ്ടുപോയതെന്ന്. ഒരു കാക്കരിക്ക് എടുക്കാൻ പറ്റിയൊരു കാക്ക പൊക്കി ഇത് പോയതാണ്. നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചില ജീവികളോട് അത്ര അറ്റാച്ച്മെൻ്റ് ആയി മാറും ആ പ്രായത്തിലൊക്കെ. ഇപ്പോഴത്തെ മക്കൾക്ക് അതിനൊന്നും നേരല്ല.
1: അപ്പോ പിന്നെ ഈ കോഴി കോഴിമുട്ട അറിഞ്ഞപ്പോളേ, ഈ ശരിക്ക് ഏറ്റവും വലിയ കോഴിമുട്ട ഏതാ? പക്ഷിമുട്ട അല്ലേ? ഏറ്റവും വലിയ കോഴിമുട്ട ഏതായിരിക്കും ഒന്ന് ഉത്തരം പറയണല്ലോ. പറയട്ടെ, വലിയ കോഴി, ചില കോഴി വർഗത്തിൽപ്പെട്ട.
0: അതെ, കോഴി വർഗത്തിൽ ഏറ്റവും വലിപ്പുള്ള മുട്ട.
1: പിന്നെ പക്ഷെ പക്ഷി വർഗത്തിൽ ഏറ്റവും വലിയ ഓസ്ട്രിച്ചിന്റെ മുട്ടയാണ്. എത്ര കിലോ ഉണ്ടാവുന്ന? 2.5 കിലോ വരെ ഉണ്ടാവും ഒരു മുട്ട. പണ്ട് ആഫ്രിക്കകാര് പാത്രം ഉണ്ടാക്കിന് ഓസ്ട്രിച്ചിന്റെ മുട്ട വെച്ചിട്ട് അത് പാത്രമാക്കി ഉപയോഗിച്ചിരുന്നു.
0: അല്ല,
1: അത്രയും പവറാണ്,
0: കട്ടിയുള്ള
1: തോലാണ്. പിന്നെ അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതിയിലുള്ള ഓരോന്നിലെയും അത്ഭുതകരമായ കാര്യങ്ങൾ. നമ്മളിങ്ങനെ ആർട്ടിക് ടേൺ പക്ഷിയുണ്ട്, ആർട്ടിക് ടേൺ. ഈ ആർട്ടിക് ടേണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഉത്തര ധ്രുവത്തിൽ അന്റാർട്ടിക്കയിൽ നിന്ന് ദക്ഷിണ ധ്രുവമായ അന്റാർട്ടിക്കയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 70,000 കിലോമീറ്റർ മുതൽ 95,000 കിലോമീറ്റർ വരെ
0: സഞ്ചരിക്കും.
1: അങ്ങനെ പറക്കുന്നത്. അപ്പൊ അത് അതിനാരാണ് വഴികാട്ടുന്നത് എന്നുള്ളത് അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. ഹാദി, അള്ളാഹു ആണ് അതിന്റെ ഹാദി എന്നുള്ളതാണ്.
0: ആ ഒരു ഇത് നമുക്കൊക്കെ ചില ജീവികളുടെ ഇത് കാണുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവും. അത് പറയണ്ടല്ലോ, പക്ഷികളുടെ ട്യൂണ അല്ല ഇത് മത്സ്യത്തിൻ്റെ കൂട്ടത്തിൽ ട്യൂണ മത്സ്യം പറഞ്ഞതുപോലെയാണല്ലോ. അപ്പോൾ നമുക്ക് കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്.
1: എന്താണ്?
0: എല്ലാവർക്കും കഴിക്കാനും പറയാനും പറ്റിയ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ്?
1: ഏതാണ്
0: ഒന്ന് എനിക്കറിയാം.
1: കഴിക്കാനും പറയാനും കഴിക്കാൻ കുടിക്കാന്നുള്ള ടീ ആക്ക അല്ലേ?
0: അതെ,
1: കുടിക്കാനുള്ള ടീ ആക്ക. കഴിക്കാൻ പറ്റിയ ഇംഗ്ലീഷ് അക്ഷർ ഏതാ?
0: അതുപോലെ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം വന്നിട്ട് കഴിഞ്ഞാൽ പറയാലേ.
1: പിന്നെ ഈ മുട്ട വിരിയാൻ സാധാരണ എന്താ ചെയ്യല്?
0: ഒന്നെങ്കിൽ ഇൻകുബേറ്ററിൽ
1: ആ ഇൻകുബേറ്ററിൽ വെക്കും, അല്ലെങ്കിൽ പക്ഷികൾ എന്നാടായിരിക്കും. ഓസ്ട്രേലിയയിലെ മാലിഫോൾ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് അത്രേ, അത് നിലത്താണ് കൂടുണ്ടാക്കുക. നിലത്ത് മണ്ണില് എന്നിട്ട് നിലത്ത് ഇങ്ങനെ കൂടുണ്ടാക്കിയിട്ട് അതിൽ ഇലകളും മറ്റൊക്കെ ഇട്ടിട്ട് അത് അഴുകും അത്രേ. ഇത് ഇലയൊക്കെ ഇങ്ങനെ തമ്മില് ചീഞ്ഞു പോകും. അങ്ങനെ ചീഞ്ഞു പോകുമ്പോൾ എന്നിട്ട് അതിൽ മുട്ടയിടും. അങ്ങനെ അഴുകുന്ന സസ്യത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പിന്നെ വഴിയുണ്ടാകുന്ന ചൂട് കൊണ്ടാണ് ഈ മുട്ട വീര്യം. അതൊരു ചൂടുണ്ടാവില്ലേ? അപ്പൊ നമ്മള് തെങ്ങിന്റെ ചുവട്ടിൽ ഈ പൊന്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിച്ച അടിയിലൊരു ചൂടുണ്ടാവും. അതിന്ന് വിരിയുന്നതാണ്. നമുക്ക് ഓരോന്നിന്റെയും ഓരോ ടൈപ്പ് രീതികൾ ഓരോന്നിന്റെ അല്ലേ.
0: നമ്മുടെ ഇവിടെ കുയില് സ്വന്തമായിട്ട് കൂടുണ്ടാക്കൂല, അട ഇരിക്കില്ലല്ലോ.
1: ഇല്ല,
0: അത് പോയിട്ട് കാക്കന്റെ കൂട്ടിന് മുട്ടയിട്ട്
1: പോരല്ലേ.
0: അതിന്റെ ഒരു ബുദ്ധി നോക്കണം. കാരണം കാക്കന്റെ മുട്ട എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അതിന് പകരം ഇട്ട് വെക്കും. അങ്ങനെ അവരെ
1: ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 70 തവണ ചിറകടിക്കുന്നുണ്ട്.
0: ആ
1: അതാണ് പിന്നെ റൂബി ത്രോട്ട് ഹമ്മിംഗ് ബേർഡ് എന്ന് പറയുന്നത്.
0: ഹമ്മിംഗ് ബേർഡ്
1: ഒരു സെക്കൻഡിൽ 70 തൊട്ടോ ഒരു സെക്കൻഡിൽ 70 ചിറകടിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ വേഗത?
0: ഹൈ സ്പീഡ് നമുക്ക് കാണാൻ കഴിയില്ല,
1: കാണാൻ പറ്റില്ല നമുക്ക്. അതിനത് അത്ര വേഗതയിൽ ചിറകടിക്കുന്ന 200 തവണ വരെ ചിറകടിച്ചാണ് ഇത് താഴേക്ക് ഡൈവ് ചെയ്യുന്ന.
0: ആ ആ
1: 200 സെക്കൻഡിൽ 70 തവണ ഇങ്ങനെ ചിറകടിച്ച് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ 200 തവണ ചിറകടിച്ചിട്ടാണ് ഇതിങ്ങനെ താഴേക്ക് ഡൈവ് ചെയ്യുക.
0: അതുപോലെ റിവേഴ്സ് ചെയ്ത് പറക്കുകയും ചെയ്യും.
1: റിവേഴ്സ് ചെയ്ത് പറക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പല ടൈപ്പിൽ പറക്കുന്ന ജീവികളെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങളിങ്ങനെ ഈ ആകാശത്ത് കൂടി സ്വാഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്
0: പെട്ടെന്ന് കിട്ടുന്നില്ല.
1: അതെ അതെ അതെ. ശരിക്കൊരു മുട്ട വിരിയാൻ എത്ര സമയമെടുക്കും? ഒരു കിളിയുടെ മുട്ട വിരിയാൻ
0: കോഴിന്റെ
1: 22 ദിവസം ആണ്. കിളികളുടേത് ഏകദേശം, പക്ഷെ കിളികളുടെ 10 ദിവസം 14 ദിവസത്തിന്റെ ഉള്ളിലും പിന്നെ വിരിയാൻ കുറഞ്ഞ സമയം കൊണ്ട് വിരിയണതാണ്. അതിൽ പെട്ട സീബ്ര ഫിഞ്ചസ് അല്ലേ, ഫിഞ്ചസിനൊക്കെ അതിൽ അതിന്റെ വേറെ ടൈപ്പാണ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യണത്. അങ്ങാടിക്കുരുവി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൽ അതിൽപ്പെട്ട സാധനങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട്.
0: അതെ, നിങ്ങൾ അങ്ങാടിക്കുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോ പണ്ടൊക്കെ നമ്മൾക്ക് അങ്ങാടികളിലൊക്കെ ആ കുരുവിനെ കാണാനുണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ അങ്ങാടികൾ അത് വല്ലാതെ കാണലുണ്ടോ?
1: പക്ഷെ ഇതിപ്പോ അതിനന്ന് റിനാസ് ഡോക്ടർ പറഞ്ഞത് അതിന് വംശനാശം സംഭവിച്ചുകൊണ്ടൊന്നും അല്ല, അതുണ്ട് പല സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്, ചില സ്ഥലങ്ങളിൽ. അപ്പൊ വംശനാശം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത്. ഉണ്ട് ചില സ്ഥലത്ത്, അധികമായിട്ടുണ്ട് ചില സ്ഥലത്ത്. ആദ്യത്തത് പോലെയുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട്
0: അതാണ്. പണ്ട് എന്താ പറയുക, പല ഈ റേഷൻ കടകള്, പലചരക്ക് കടകൾ, അതിന്റെയൊക്കെ കടകൾക്ക് കാരണം ഓടിട്ട കടകളായിരുന്നല്ലോ കൂടുതലും. അപ്പൊ അതിന്റെ സൈഡിലൊക്കെ കൂടുണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം ഫുള്ള് കോൺക്രീറ്റ് ആയി. അതിന് തന്നെ ചില സ്ഥലത്ത് ഉള്ളിടത്തിൽ അവർ എന്ത് ചെയ്യുന്നത്, ചില കടക്കാരൊക്കെ ചെറിയ പേപ്പറിന്റെ ബോക്സ് ഒക്കെ വെച്ച് കൂടുണ്ടാക്കി കൊടുക്കുന്നിടത്തൊക്കെ അവർ വന്ന് നിൽക്കുന്നുണ്ട്. അല്ലാതെ എന്തല്ല തത്ത ഇത് പറഞ്ഞതുപോലെ ഇപ്പൊ തത്ത ഞങ്ങൾ നാട്ടിൽ കാണാനുണ്ടോ? നമ്മുടെ സാധാ
1: നാടൻ തത്തകൾ
0: കുറവായിട്ടുണ്ട്. കാരണം ഞാനത് മനസ്സിലാക്കിയെന്ന് അറിയോ, ഞങ്ങളുടെ നാട്ടിൽ വയല് അതുപോലെ കവുങ്ങ് ഇത് രണ്ടും നഷ്ടപ്പെട്ടപ്പോഴാണ് തത്ത പോയിട്ടുള്ളത്. കാരണം വയലും കവുങ്ങും ഉള്ളിടത്തിൽ ഇപ്പൊ തത്ത ഉണ്ട്. അന്ന് ഒന്ന് അവര് കൂടുണ്ടാക്കല് കവുങ്ങിന്റെ പൊത്തുകളിലായിരുന്നു. നാടൻ കവുങ്ങിന്റെ പൊത്തുണ്ടാവും.
1: ഇത്
0: ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ മരം കൊത്തി കൊത്തുണ്ടാക്കുന്ന തുളകളിൽ പോയി ഒരു മുട്ടട്ടായി കൂട് വിരിക്കല്. അതുപോലെ ആയിട്ടുകളെ ഒരു ഭക്ഷണത്തിന്റേതായിരുന്നല്ലോ നെൽക്കതിര്, കൂട്ടത്തോടെ വരുമായിരുന്നു. നെല്ല് വിരിഞ്ഞ് നിൽക്കുമ്പോ കൂട്ടത്തോടെ വയൽ വന്നിറങ്ങുന്നത് കാണാൻ പറ്റിയിരുന്നു.
1: ഈ നമ്മൾ ആദ്യം വിചാരിച്ചു ശരിക്ക് കിളികളൊക്കെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നെൽക്കതിരൊക്കെ കൊത്തിയിട്ട് കൊണ്ടുവന്ന അതിന് കൊടുക്കും. നെൽക്കതിരൊന്നും കൊത്തി കൊടുക്കൂല അത്ര. ആദ്യം കൊടുക്കുക എന്താണോ, കീടങ്ങളാണ്. അപ്പോഴാണോ ഏറ്റവും വേഗത്തിൽ വളരുക,
0: വളർച്ച കിട്ടാൻ.
1: അതുകൊണ്ട് അത് കിട്ടും. അപ്പം പുഴുക്കളെ കൊണ്ട് കൊടുക്കും അത്രേ. പല സ്ഥലത്തും പോയിട്ട് പുഴുക്കളെ അത് നെൽക്കതിരൊക്കെ അത് അതിന് കഴിക്കും.
0: ഇവർക്ക് നല്ല
1: മുട്ട വിരിഞ്ഞ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പുഴുക്കളെ മാത്രമേ കൊടുക്കുള്ളൂ. കാരണം പുഴുക്കളിലാണ് നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോഴാണ് അതിവേഗതയിൽ
0: വളർച്ചിട്ട്. അത് നല്ല കനം ഉണ്ടാവില്ലേ. ഈ പ്രാവൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനാകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ചാലുണ്ടല്ലോ, ആ പഴയ വെയിറ്റ് ഉണ്ടാവില്ല.
1: ശരി, നമ്മൾ ശ്രോതാക്കളിലേക്ക് പോവാണെങ്കിൽ,
0: അതെ, അപ്പോൾ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ സലീമ ഫറൂഖ്, പക്ഷികളെക്കുറിച്ച് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നിയത് ഇണയെ ആകർഷിക്കുന്നതിന് നൃത്തം ചെയ്യുന്ന മയിലിനെ കുറിച്ചും മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചും കേട്ടപ്പോഴാണ്. മലമുഴക്കി വേഴാമ്പൽ അത് മറ്റൊരു അത്ഭുതം കേട്ടോ. അവ ഒന്ന് ഇണ അടയിരിക്കുമ്പോൾ മറ്റേത് പുറത്തിറങ്ങി ഇതിന് ഭക്ഷണം കൊണ്ടുപോകും. ഇത് ചത്തുപോയാൽ ഇണ കൂട്ടുകിടന്ന് ചാവുകയുള്ളൂ, പുറത്തേക്ക് വരൂലെന്ന്. അതുപോലെ പിന്നെ ആരാണ് വന്നിട്ടുള്ളത്? അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദിത്തുണ്ട്, കാക്ക എന്നുള്ളത്. പ്രകൃതിയുടെ തോട്ടി കാക്കയല്ലേ എന്ന് ചോദിച്ചു ഉമ്മുകുൽ സുചിറയമംഗലം. പിന്നെ ആരാണ്? മാഹിർ പർവേഷ്. പിന്നെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം, ഒരു കുസൃതി ചോദ്യമാണ്. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏത്?
1: അത്യാഗ്രഹക്കാരല്ലേ.
0: അങ്ങനത്തരം പറഞ്ഞല്ലേ, ഇനിയിപ്പോ നോക്കണ്ട. അസ്സലാമു അലൈക്കും, റിഹാന ബാനു തോട്ടശ്ശേരി.
1: പിന്നെ വേറൊരു രസകരമായ നിരീക്ഷണം എന്താണോ, ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള പക്ഷിയാണ് അത്രയും ഹമ്മിംഗ് ബേർഡ്. കാരണം വെച്ചാൽ പൂന്തേൻ ശേഖരിക്കാനായി സന്ദർശിച്ച ഓരോ പൂവും ഹമ്മിംഗ് ബേർഡിനെയും ഓർത്തു വെക്കാൻ പറയുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് അത്ര ഒരിക്കൽ തേനെടുത്ത പൂവിൽ വീണ്ടും തേൻ നിറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കണക്കാക്കി വീണ്ടും ആ പൂവിലേക്ക് തന്നെ പറഞ്ഞു ചെല്ലുന്ന. അപ്പോൾ അത്രയും ഓരോ പൂവും എവിടെ എന്നുള്ളത് ഓർത്തു വെക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചാ ചെയ്യാം.
0: അപ്പോൾ ഏതായാലും കുറേ ജീവികൾ നമ്മൾ ഭൂമിയിൽ അറിയാത്ത അല്ലെങ്കിൽ കാണാത്ത കുറേ ഉണ്ട്. മാഷാല്ലാ, ഇന്ന് ലോകത്തിൻ്റെ അത്ഭുതം നമ്മുടെ കഴികളിലാണ്. കണ്ടാൽ കണ്ണ് തള്ളിപ്പോകും. ചിലത് ഇന്നത്തെ കമ്പ്യൂട്ടർ സൃഷ്ടിയാണ്, എന്നാലും മനസ്സിലാക്കാനും ചിന്തിക്കാനും വകയുണ്ട്. എന്താന്ന് മനസ്സിലായില്ല.
1: ഈ ഒട്ടകപക്ഷി തല താഴ്ത്തുന്നു പറയില്ലേ, അതിന്റെ തല
0: മണല്
1: പൂഴ്ത്തി വെക്കും, അതിന്റെ മാതിരി ആരും കാണുമ്പോ പേടിച്ചിട്ട് തല പൂഴ്ത്തി വെക്കും, അതിന് ആരും കാണൂല, അങ്ങനെ പറയാറുണ്ടായി സാധാരണ. അങ്ങനെ
0: പറഞ്ഞിട്ടുണ്ട്.
1: ശരിക്ക് അത് ആരും കണ്ടിട്ടോ പേടിച്ചിട്ടോ നല്ല പൂത്തിക്കണ.
0: പിന്നെ
1: അത് നോക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ദോരങ്ങളിൽ എവിടെയും വെച്ചിട്ടുള്ള മുട്ട മറ്റൊക്കെ പരിശോധിക്കുകയാണ് അത്ര. അത് മണലിൽ ദോരങ്ങളിൽ എവിടെയെങ്കിലൊക്കെ പോയി, അല്ലാതെ അത് പേടിക്കുകയാണെങ്കിൽ അത് ഓടി ചെയ്യുള്ളൂ.
0: നല്ല സ്പീഡിൽ ഓടും,
1: നല്ല സ്പീഡിൽ ഓടും. അല്ലാതെ ആളെ കാണാതിരിക്കാൻ വേണ്ടിട്ട് തല പൂത്തി വെക്കില്ല. പക്ഷെ നമ്മൾ ധരിക്കുക അങ്ങനെയാണെന്നുള്ളതാണ്.
0: അത് എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ഒരു വാഹന ഇതുണ്ടല്ലോ, മുപ്പത് ഫുള്ള് യാത്ര ഈ ഇതുണ്ടല്ലോ വെള്ളത്തിൽ നിൽക്കുന്നതിന്റെ പേര് ഹിപ്പോപ്പൊട്ടാമസ്. അത് ഇതുപോലെ കപ്പലുകൾ വരുമ്പോൾ അല്ല ബോട്ടുകൾ വരുമ്പോൾ അതിന്റെ തല വെള്ളത്തിലേക്ക് മുക്കി നിൽക്കും പോലെ ആൾക്കാർ കല്ലെടുത്തിരിക്കുന്നത്.
1: അപ്പോ ശരി,
0: മറ്റുള്ളവർ കാണാതിരിക്കാണ്ട് ചെയ്യുന്ന പറഞ്ഞു സാഹിത്യ ഇങ്ങനെ പറയും, വായിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ കൊറേ അങ്ങനത്തെ കൊറേ
1: തെറ്റിദ്ധാരണകളുണ്ട് പക്ഷികളുമായി. അതാണ് അന്ധവിശ്വാസത്തെ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ.
0: അല്ല, ഇതൊക്കെ നമ്മൾ അന്ധവിശ്വാസമായിട്ട് കണ്ടല്ലേ, ഇത് ഒട്ടക പക്ഷിന്റെ ഒക്കെ നമ്മൾ.
1: അത് അന്ധവിശ്വാസമല്ല, അതൊരു
0: തെറ്റിദ്ധാരണയാണല്ലോ. കൊറേ അന്ധവിശ്വാസങ്ങൾ ചില ഈ പറഞ്ഞതുപോലെ ചില പക്ഷികൾ കൂവിയാല് ഒച്ചുണ്ടാക്കിയാല് മരണ വാർത്ത കേൾക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ മൈ സ്കൂളിൽ പോകുമ്പോണ്ടായിരുന്നു, രണ്ട്

0: പക്ഷി, അതായത് കോമൺ സിറ്റ് എന്നാണ് അതിന്റെ പേര്.
1: അവർ മുട്ടയിടുന്നൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ
0: അല്ല മുട്ടയിടുന്നത് അതിന്റെ
1: എവിടെയാണെന്നറിയില്ല.
0: പക്ഷേ എന്താ വെച്ചാല് ഇത് ഇതിന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയം ആകാശത്ത് ചെലവിടുന്ന പക്ഷിയായിട്ടാണ് കോമൺ സിറ്റ്.
1: അത് എന്താ പറയുക, ഞാൻ അങ്ങനെ ചോദിച്ചതേ ഈ മുട്ടയിടുന്ന ഏതൊരു മീനിന്റെ അങ്ങനെ എന്തോന്ന് വായിച്ചത് ഓർമ്മയുണ്ട്. അവര് പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് മുട്ടയിട്ട് പോരും,
0: സാൽമൺ
1: സാൽമൺ മത്സ്യം അത് തന്നെ. തിരിച്ചാ മക്കൾ എന്ത് ചെയ്യും, മാതാവ് എവിടെ കടലിൽ നിന്നാണോ അവിടെ
0: തിരിച്ചു. അതേപോലെ തന്നെ കടലാമ ഇവിടെ മുട്ടയിടുക, കരയിൽ വന്ന് മുട്ടിട്ട് പോയിട്ട് ഈ മുട്ടയിട്ട് അവിടുന്ന് വിരിയാനൊന്നും ആമ കാത്തിരിക്കൂല. ആ പോയില്ല, ആ ഒറ്റക്ക് വിരിയല്ലോ, ആ മണ്ണിന്റെ അടിയിൽ നിന്ന് വിരിഞ്ഞിട്ട് ഈ വിരിഞ്ഞിട്ട് എനിക്ക് പോകേണ്ടത് കടലിക്കാണെന്നുള്ളത് ആരായിനെ പറഞ്ഞു കൊടുക്കണേ.
1: അതെ,
0: എവിടുന്നാണ് അതിന്റെ വിവരം കിട്ടണത്? കടലിക്ക് തന്നെ പോകണമെന്നുള്ള വിവരം ആരാ കൊടുക്കണത്?
1: അത് ഒറ്റ കടലാമ എന്തില്ല വിരിഞ്ഞു കഴിഞ്ഞാൽ കരയിലേക്ക് കയറി പോരല്ലോ, കടലിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്.
0: യെസ്, ശരി. നമുക്കിനി അടുത്തൊരു പ്രോഗ്രാം നമ്മളെ അതി കാത്തിരിക്കുന്നുണ്ട്. അതി,
2: ഇസ്ലാമിന്റെ ജീവനാണ് തൗഹീദ്. തൗഹീദുമായി മാഷറയിൽ എത്തുന്നവന് മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗം തുറന്ന് കൊടുക്കുകയുള്ളൂ. തർക്കമില്ലാത്ത ഒരു സത്യമാണിത്. തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക്. ശിർക്ക് പടപ്പുകളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ ഏറ്റവും ഗുരുതരമായതാണ്. കാരണം അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഒരു മഹാപാപമാണ്. തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് തീർച്ചയായും അള്ളാഹു പൊറുക്കുകയില്ല. അത് ഒഴികെയുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കുന്നതാണ്. അവർ അള്ളാഹുവോട് പങ്കു ചേർക്കുന്നുവോ അവൻ നേർമാർഗത്തിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയിരിക്കുന്നു തീർച്ച. അതുകൊണ്ട് ശിർക്ക് തന്നെ തൗബ ചെയ്ത് മരിച്ചു ചെല്ലുന്നവന് എന്നേക്കുമായി അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അവൻ എന്നേക്കും നരകാവകാശിയാകുകയും ചെയ്യുന്നു. എല്ലാവനും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നു, പക്ഷം തീർച്ചയായി അള്ളാഹു അവനെ സ്വർഗം ഹറാമാക്കുന്നതാണ്. അവന്റെ വാസസ്ഥലം നരകവുമാവുന്നതാണ്.
0: ഓക്കെ, അപ്പോ ശിർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിന്റെ ഒരു മനുഷ്യനെ ഏറ്റവും അധികം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് തൗഹീദ്. തൗഹീദ് ഇല്ലാത്ത ഒരാൾ, ശിർക്കറിഞ്ഞൊരാക്കെ തൗഹീദ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോ
1: നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഇത് ജിന്നു മഹദറ.
0: അപ്പൊ
1: ഓരോരോ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കാനുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മളൊക്കെ ശരിക്ക് അമൃതഹൻ പറഞ്ഞതുപോലെ ജാഹിലിയത്ത് എന്താണെന്നറിയാത്തവൻ ഇസ്ലാം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഷിർക്ക് എന്താണെന്നറിയാത്തവൻ തൗഹീദ് അറിയാൻ കഴിയില്ല. അപ്പൊ ഷിർക്കിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ തൗഹീദിന്റെ വില നമ്മൾക്ക് മനസ്സിലാവൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. എന്താ അറിയാവുന്ന, അല്ല നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നല്ലോ ഏറ്റവും വലിയ മുട്ടയുന്ന കോഴി ഏതാണ്, ടർക്കി കോഴിന്റെ മുട്ടയാണോ എന്ന്
0: ചോദിച്ചിട്ടുണ്ട്.
1: ഷുഹൈബ് അയ്യമ്പള പട്ടണം. അതുപോലെ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന പക്ഷി ഏതാണ്?
0: മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്.
1: അതുപോലെ ഇവിടെ
0: വേറെ ഏതാണുള്ളത്?
1: ഹിൽ മൈന, അതായത് നമ്മളെ കാട്ടിലൊക്കെ
0: ഉണ്ടായിരുന്ന
1: സംസാരിക്കും ഒറിജിനൽ മൈന. നമ്മളിവിടെ കാണുന്നത് ആ ഒറിജിനൽ മൈന അല്ല. പോലും
0: ലോകത്തിലെ ഏറ്റവും കേൾവി ശക്തിയുള്ള പക്ഷി മൂങ്ങയാണ്. കേൾവി ശക്തി
1: ഏറ്റവും
0: അധികം കേൾക്കുന്നത്
1: മൂങ്ങക്കാണ്. അതുപോലെ കൊക്കിൽ പല്ലുകളുള്ള പക്ഷി ഏത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ആരാ ചോദിച്ചത് നോക്കട്ടെ, ശ്രോതാവ് ജമീല കുമരനല്ലൂർ. അപ്പൊ ജമീല മാമിന്, ജമീല കുമരനല്ലൂർ പക്ഷികളെ കുറിച്ച് അത്യാവശ്യം അറിവുള്ള ഒരാളാണ്. കാരണം കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൊക്കിൽ പല്ലുകളുള്ള പക്ഷി ഏത്? ഉത്തരാറ് പറയാൻ നോക്കണല്ല, നമ്മ
0: പറയാം.
1: ആർക്കിയോപെഡറിക്സ്.
0: പിന്നെ ഈ കേൾവി ശക്തി എന്തിനെ മൂങ്ങക്ക് കൊടുത്തോന്നോ?
1: അതെന്തിനുള്ളതാണ്?
0: അതെച്ചാല് ഈ പുല്ലിനടിയിലോ മഞ്ഞിലോ ഒക്കെ ഒളിച്ചിരിക്കുന്ന ചെറിയ ജീവിയുടെ ശബ്ദം പോലും കൃത്യമായി തിരിച്ചറിയും. അവിടെ പോയിട്ട് അതിനെ പിടിക്കണം.
1: അവർക്ക് കാഴ്ച ശക്തി,
0: കാഴ്ച ശക്തി ആയിരിക്കും. പിന്നെ ഇത് പകലില് കുറവ്, രാത്രി കൂടും.
1: അവര് പറയും പോലെ പാമ്പിന് വരെ കൊത്തിയെടുക്കുന്നുണ്ട്.
0: പിന്നെ ലോകത്ത് എവിടെയും സുലഭമായി കാണുന്നത് ആരാണ്? ഈ കാക്കയാണ് അല്ലേ?
1: അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എല്ലാ സ്ഥലത്തുള്ള സാധനമാണ് പ്രകൃതിയുടെ തോട്ടി. അത് ഏകദേശം ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ആ സാധനത്തിന് സുലഭമായിട്ട് കാണാം.

0: മദിശ വല്ലതപ്പോൾ വടിമുത്ത് ഉദിപ്പത ദേശ ഉദിക്ക് തോർക്കണ വധിപ്പതേക്കണ ഇന്ത്യൻ രാഷ്ട്രപിതാവത ബോർ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ മഹാത്മാഗാന്ധിനെ കുറിച്ച് ഒരു പാട്ടാണല്ലേ ഇപ്പോൾ പാടിയ.
2: മുന്നോട്ട് പറക്കണ പക്ഷികളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നത്, പിറകോട്ട് പറക്കുന്ന പക്ഷികളുണ്ട്, പിറകോട്ട് പറക്കണ റിവേഴ്സിൽ പറക്കണ പിന്നോട്ട് പറക്കാൻ കഴിയുള്ള പക്ഷിയാണ് ബീ ഹമ്മിങ് ബേർഡ് എന്ന്. പറക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡിൽ 50 മുതൽ 60 തവണ ചിറകടിക്കും. ചിറകുടെ പ്രത്യേക ഘടന കൊണ്ടാണ് ബീ ഹമ്മിങ് ബേർഡ് പിറകോട്ട് റിവേഴ്സിൽ പറക്കാൻ
1: പറ്റുന്നത്. അത് ചെറിയൊരു ബ്ലാക്ക് കളർ ചുണ്ട് നിങ്ങളെ.
2: അതെ അതെ അതെ, മഷാല്ലാ. അപ്പോ ഇതിങ്ങനെ നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തീരാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷിന്റെ കാര്യം അങ്ങനെ അതൊന്നും തീരൂല.
1: അത് ഏത് പക്ഷിന്റെ നമ്മളിപ്പോ കുറഞ്ഞ ഭാഗമേ കണ്ടിട്ടുള്ളൂ. ഇനി എത്ര പക്ഷികളുണ്ട് ലോകത്ത് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഇത്തരം പക്ഷികൾ. അപ്പോ അതൊക്കെ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണമറിയോ, എതിരെ പോവാണ് ഒരു നിരീക്ഷണം നമ്മൾ ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ഇങ്ങനെ പഠിക്കണം, സഞ്ചരിച്ച് കണ്ടുപഠിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഇത് ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു തആല പറഞ്ഞു, ഫ്രാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചതുപോലെ നമുക്ക് ഏതൊന്നിനെ കുറിച്ചും വിശ്വാസികളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ട് പറഞ്ഞു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അവർ കിടന്നും നിന്നും ഇരുന്നും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അവർ പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, ഇത് ഒരു തന്നെ അള്ളാഹു തആല അതൊന്നും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലോ. ഇതൊക്കെ നമ്മൾക്ക് മനുഷ്യനെ ചിന്തിക്കാൻ കുറേ ഇതുണ്ട് അതിലൊക്കെ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ നിരീക്ഷിക്കണം, പഠിക്കണം. ഇതിലൂടെയൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ കഴിവിനെ പരിശുദ്ധപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും.
2: ഏറ്റവും വലിയ ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ, ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏതായിരിക്കും?
1: മൂങ്ങയാണോ?
2: അല്ല, ഒട്ടക പക്ഷിയാണ്.
1: ആ,
2: ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഒട്ടക പക്ഷിയാണ് പറയുന്നത്. അതിൻ്റെ തലച്ചോറിനേക്കാൾ വലുപ്പമുണ്ട് അതിൻ്റെ കണ്ണിന്.
1: ആ,
2: അതിന്റെ തല തല അത്ര ചെറിയ ആ തലക്കകത്തെ തല ഒട്ടക പക്ഷിന്റെ തലന്റെ ഉള്ളിൽ ആ തല തലച്ചോറിനേക്കാൾ വലിയ കണ്ണ് തന്നെ കണ്ണാണ് രണ്ട് കണ്ണുകൾ
1: കണ്ണുകളാണല്ലോ അല്ലേ. അതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, മനുഷ്യരെ പോലെ നിവർന്ന് നടക്കുന്ന പക്ഷി ഏത്? അതും ജമീല വി പി.
2: അത് നമ്മള് പെൻഗിൻ അല്ലേ.
1: അതുപോലെ
2: 14 സെന്റിമീറ്റർ നീളമുള്ള ചുണ്ടുള്ള കിളികളുണ്ട് ഹമ്മിങ് ബേർഡിൽ പെട്ടേനെ. പതിനാല് സ്വാഡ് ബിൽഡ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ നീളം.
1: സ്കെയിലിന്റെ ഏകദേശം അതാ ഒരു സ്കെയിലിന്റെ നീളം.
2: എന്തായിരിക്കും ആ കിളി, അത് എങ്ങനെ ഇരിക്കണേ? നമ്മൾ ഭയങ്കര ഓരോന്ന് ഇത്ര ചുണ്ടില് വ്യത്യാസം, ചിറകില് വ്യത്യാസം, തലക്ക് വ്യത്യാസം. ഈ വൈവിധ്യങ്ങളാണ് പടച്ചോനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എല്ലാത്തിലും വൈവിധ്യങ്ങൾ, ബോറടിക്കാത്ത ഒരു സൃഷ്ടിപ്പാണ് ഈ പ്രപഞ്ചത്തിൽ.
1: അതുപോലെ നമ്മള് വേണ്ടല്ലോ ഉമ്മുകുരിശ് തിരുമംഗലം മോന്റെ വാക്കുകൾ, മോനെ നല്ല പോയിന്റ് ഉള്ള വാക്കുകൾ, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും എന്ന്
2: പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, അപ്പോ നമ്മള് പാഠക്കുറിപ്പാണ്. ഇനി
1: പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്ത പക്ഷികളെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് വരാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളിമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ കൂട്ടുകാരെ, പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ ഗൗരവം നിറഞ്ഞ രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ പാഠക്കുറിപ്പിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളാണ്, ഒന്ന് നമ്മുടെ നാവും മറ്റൊന്ന് നമ്മുടെ ഗുഹ്യസ്ഥാനവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ട വിഷയം പറയുന്നിടത്ത് സൂചിപ്പിച്ച കാര്യമാണ് ഈ രണ്ട് അവയവത്തിൻ്റെ പക്ഷാഭിമുഖ്യത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളെ സൂക്ഷിക്കുക എന്ന കാര്യം. സഹൽ ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മയ്യൽമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. തൻ്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും അഥവാ നാവ്, രണ്ട് കാലുകൾക്കിടയിലുള്ളതും അഥവാ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുമെന്ന് ആര് ഉറപ്പു നൽകുന്നു? ഈ രണ്ട് അവയവങ്ങളെയും സൂക്ഷിക്കുമെന്നും അതിനെക്കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമെന്നും ആരെനിക്ക് ഉറപ്പ് നൽകുന്നുവോ ഞാൻ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നാവിനെയും ഗുഹ്യാവയവത്തെയും നല്ല നിലയിൽ സൂക്ഷിച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമാകും എന്ന് ഈ ഹദീസ് നമ്മൾ കൃത്യ പഠിപ്പിക്കുന്നുണ്ടെന്നാണ്. മനുഷ്യ ജീവിതത്തിൽ അധിക തിന്മകളും സംഭവിക്കുന്നത് നാവുകൊണ്ടും മനസ്സിൽ തോന്നുന്ന ശരീരം പ്രവർത്തിക്കുന്ന ദേഹേച്ഛകൾ കൊണ്ടുമാണ്. പല തിന്മകളുടെയും കവാടമായി നാവ് മാറുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. നമ്മളൊക്കെ പല തെറ്റുകളും നമ്മളൊക്കെ പല വീഴ്ചകളും നമ്മളൊക്കെ ഒരു മോശത്തരം ചെയ്തു എന്ന് നമ്മളിങ്ങനെ നമ്മളെ പറ്റി പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അതിൽ ഭൂരിഭാഗം തിന്മകളും നമ്മുടെ നാവ് കൊണ്ടായിരിക്കുന്നത്. ആയതിനാൽ നാവിനെയും ശരീരാവയവങ്ങളെയും നമ്മൾ കൃത്യ സൂക്ഷിക്കണം. നാവിനെ നല്ല നിലക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാകാൻ അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യ പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്കുകൾ പറയണേന്നാണ്. അങ്ങനെയാണെങ്കിൽ യുസ്ലിഹ ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തരും. വമൻ യുത്തഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ, അള്ളാഹുവിനെയും റസൂലിനെയും ഈ കണക്ക് അനുസരിക്കുന്നവർക്ക് അള്ളാഹു വലിയ വിജയം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വിഷയം നമ്മളോട് മനസ്സിലാക്കുക, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം പറയുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള ശ്രമം നടത്തുക. ആരെങ്കിലും സംസാരിക്കാൻ അള്ളാഹുവിൽ പരലോകത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട തന്നെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നാവിനാൽ സംഭവിച്ചു പോകുന്ന ചില വിപത്തുകൾ ഞാൻ എണ്ണി പറയാം. ഒന്ന്, ഷിർക്ക് തന്നെയാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്ന ഷിർക്കാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നാവുകൊണ്ടാണല്ലോ, നാവുകൊണ്ട് പറയുമ്പോഴാണല്ലോ, ആ നിലയ്ക്ക് ഷിർക്ക് നമ്മൾ സൂക്ഷിക്കണം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിവില്ലാതെ പറയുക. മറ്റൊന്ന്, ഏഷണി, പരദൂഷണം, പിന്നെ കളവുകൾ, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കലും ആവശ്യമുള്ളത് സംസാരിക്കാതിരിക്കലും, കള്ളസാക്ഷ്യം പറയൽ, ആരോപണങ്ങൾ പറയൽ മറ്റുള്ള ആളുകളെപ്പറ്റി, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് വസ്തുക്കളെ പറഞ്ഞ് സത്യം ചെയ്യാന്നുള്ളതും, ചീത്ത വിളിക്കലും, അതുപോലെ മറ്റുള്ളവരെ ശകാരിക്കലും കളിയാക്കലും, ശാപവാക്കുകൾ പറയലും, തർക്കങ്ങളും ആക്ഷേപങ്ങളും തോന്നിവാസങ്ങൾ പറയലൊക്കെ ഒഴിവാക്കുന്നതാണ് നാവുകൊണ്ടാണ് സംഭവിക്കുന്നത്. മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞത് കുഹ്യാവയവത്തിൻ്റെ വിഷയമാണ്. കുലിലും മിനീന യഖുദ്ദുമിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, വിശ്വാസികളായ ആളുകളോട് നബിയെ താങ്കൾ പറയുക അവരുടെ നാവ് അവരുടെ കണ്ണിനെ കണ്ണ് താഴ്ത്തണം, കാണും കണ്ണുകൊണ്ട് ഇങ്ങനെ അനാവശ്യമായ മോശപ്പെട്ടതിലേക്ക് ഹറാമിലേക്ക് നോക്കുമ്പോൾ അത് പാടില്ല എന്ന് നബി അള്ളാഹു പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, വയഹ്ഫളു ഫുറൂജഹും എന്നാണ്, അവരുടെ ഗുഹ്യാവയവത്തെ അവരോട് സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കിയിട്ടത്. അപ്പോൾ നമ്മുടെ ജനനേന്ദ്രിയം അതിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് ദാലിക അസ്ക ലഹും എന്ന് പറയുന്നത്. അള്ളാഹു നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. അപ്പം നഗ്നതകൾ മറച്ചു വെക്കണം. ഗുഹ്യാവയവം മോശമായി ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല. സ്വയം ഭോഗവും സ്വർഗരതികളുമെല്ലാം വലിയ തിന്മകളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹദീസിൻ്റെ പരിധിയിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസികളായ ആൾക്കാരെ പറ്റി സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുമ്പോൾ പറഞ്ഞ ഭാഗം, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്ന ആളുകളാണ് എന്നതാണ്. അത് വളരെ ഗൗരവപ്പെട്ട ഒരു ആയത്താണ് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ഈ രണ്ട് അവയവത്തെ സൂക്ഷിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ. അപ്പോൾ നമ്മുടെ സമയം നമ്മളിങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ ഈ പക്ഷികളിൽ ചുണ്ട് നീളമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്കെയിലിൻ്റെ അത്ര സെൻറ്റിമീറ്റർ, അതേപോലെ വാല് നീളമുള്ള ഉണ്ട്. വാല് പറഞ്ഞാൽ 1.6 meters,
1: 1.6
2: മീറ്റർ നീളമുള്ള വാലുള്ള ലോകത്തിലെ ആ പക്ഷിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചൈനയിലുള്ള കിളിയാണ്. പിന്നെ റീഫ്സ് ഫെസൻറ്റ് എന്നാണ് റീഫ്സ് ഫെസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു. അപ്പോൾ ഈ ഇതിൻ്റെ ആകെ ടോട്ടൽ ഇതിന് 2.1 meters നീളം ഉണ്ടാവും ഈ പക്ഷിക്ക് മൊത്തം ഇങ്ങനെ നീളം. പക്ഷെ അതിൻ്റെ വാലിന് മാത്രം 1.6 meters ഉണ്ടാവും.
1: അപ്പം ബാക്കി ഒരു മീറ്ററിൽ തലയും
2: അതിങ്ങനെ അല്ലേ,
1: അതിൽ വേറൊന്നുണ്ട്.
2: ഒരു മയിലിന്റെ വാലിന് ഇപ്പൊ എത്ര ഏകദേശം ഉണ്ടാവും, അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല, അത്രയും ആൺമയിലിന്റെ വാലാണല്ലോ ഒരു പീലി നീളുള്ളത്.
2: അതെ അതെ,
1: അത്ര ഉണ്ടാവില്ല. അതെല്ലാം കൂടി ഒരു ഉടലടക്കം ഒരൊന്ന് സംതിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും, തലയും കഴുത്തും നീട്ടിയാല്.
2: അപ്പൊ നമ്മളെ നാട്ടില് ഈ കാലാവസ്ഥക്കനുസരിച്ച് പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ കിളികള്, അതിലും തന്നെ ദേശാടനം നടത്തുന്ന വേറെ കിളികള്
1: ഉണ്ട് അല്ലേ. നമ്മളെ നാട്ടിൽ തന്നെ ദേശാടനം നടത്തി
2: വരുന്ന കുറെ കിളികളുണ്ട്, കൊക്കുകളുണ്ട്.
1: അത് ഇപ്പോ കുറച്ച് ചില പുതിയ കുറെ കൊക്കുകൾ വരുന്നുണ്ട്. ചില ടൈമിൽ നമ്മുടെ നാടുകളിൽ വയലിലൊക്കെ കാണാം, കുറച്ച് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള 1.5 kilos ഒക്കെ ഉണ്ടാവും സൈസ്, വലുപ്പമുള്ള സൈസ് കൊക്കുകൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ അവരെ അപ്രത്യക്ഷരാകും.
2: അതെ അതെ അതെ. ഈ പക്ഷികളുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ പക്ഷി ഇനങ്ങളെ കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ്, ഫിലിപ്പീൻസുകാരനായിട്ടുള്ള പീറ്റർ കാസ്റ്റ്നർ എന്ന് പറഞ്ഞിട്ടുള്ള. അയാളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ടെത്തിയ ആള്. 1962 ഒമ്പതാമത്തെ വയസ്സിൽ പക്ഷി നിരീക്ഷണം ആരംഭിച്ച വ്യക്തിയാണ്. 2024 February 9 അദ്ദേഹം 16,000 പക്ഷി ഇനത്തെ കണ്ടെത്തി. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിന് ആദ്യത്തെ വ്യക്തിയാണ് അത്ര. ഈ പീറ്റർ പിന്നെ കാസ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി
1: ലോകത്തിൽ പല ഏകദേശം എല്ലാ രാജ്യങ്ങളും
2: നോക്കിയിട്ടുണ്ടാവും. ഒരു ഓരോ രാജ്യത്ത് ഓരോ വ്യത്യസ്ത ടൈപ്പിലുള്ള, അപ്പൊ ഇതിപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനാണ്, നമ്മളെ കുട്ടികൾക്ക്. പക്ഷെ നമുക്കിതൊരു പാഷന്റെ അപ്പുറത്തേക്ക്, നമുക്കിപ്പോ ഇത് ഭയങ്കരമായിട്ട് നമ്മളിതിൽ ഗവേഷണം നടത്തുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കാണുന്ന ജീവികൾ നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്.
1: അതെ, നേരത്തെ നമ്മൾ പറഞ്ഞു,
2: നമ്മൾ ആ പറഞ്ഞ പോയിന്റ്, ആ പോയിന്റ് ഇല്ലാതെ നമ്മൾ എവിടെ എത്തിയിട്ടും കാര്യമില്ല.
1: അതൊരു കാര്യമില്ല.
2: ആ പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ പടച്ചോൻ എങ്ങനെ ഇടക്കിടക്ക് നമ്മൾ അള്ളാഹുലേക്ക് നമ്മളിങ്ങനെ എത്തിക്കുന്ന ഓരോ ബിന്ദുക്കളുണ്ട് ഇവിടെ, ഓരോ അംശങ്ങൾ ഇവിടെ.
1: നമ്മൾ നിസ്സാരമായി കാണുന്ന ഉറുമ്പ് പോലും, ജസ്റ്റ് കുറച്ച് ഉറുമ്പുകൾ പോകുമ്പോഴേ ഒരു ചോക്കെടുത്ത് വെറുതെ ആ ലൈനിലൊന്ന് വരച്ച് വെക്കേണ്ടി. ആ ഉറുമ്പുകൾ പോയത് അങ്ങ് പോകും, ബാക്കിയിൽ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഓരോന്നിനെ സിഗ്നൽ കൊടുക്കും, എന്നിട്ട് കുറേ എണ്ണം തിരിച്ചു പോകണം ഇങ്ങനെ കാണാം. നമ്മൾ തിരിച്ചായിട്ടുള്ള നീന്തറിയോ, വൈകുന്നേരം തടസ്സം എന്നാൽ തിരിച്ചു പോകും കുറച്ച്. ആ പോണവർ ആ ലൈനിൽ വരുന്നവർക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്തോ തട്ടിക്കാൻ കളിച്ച് ഒക്കെ കുറേ എണ്ണം ഇങ്ങനെ, പിന്നെ അതിൽ ആ പറയുന്ന കേട്ടനെ തിരിച്ചു കൊണ്ട് കാണാം. അങ്ങനെ കുറേ
2: ഈ പിന്നെ അമേരിക്കയിൽ, അല്ല അമേരിക്ക അല്ല, ഡെസേർട്ടിൽ കാണുന്നൊരു ഉറുമ്പുണ്ട്.
1: ആ
2: ഉറുമ്പിൻ്റെ പേര് ഞാൻ മറന്നു. ആ ഉറുമ്പ് സഞ്ചരിച്ചിട്ട് അതിൻ്റെ കൂട്ടക്ക് തിരിച്ചെത്താൻ എന്താ വഴിയാണ്? ഡെസേർട്ടിൽ പോലെ ഒരേപോലെ അല്ലേ
1: കൂട്ടങ്ങനെ
2: എന്താ ചെയ്യലെന്നോ? കൂടുന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ കാലിൻ്റെ കൗണ്ട് എണ്ണു അത്രേ.
1: ആ
2: കൗണ്ട് എണ്ണിയിട്ട് ഇര തേടി സ്ഥലത്ത് എത്തുമ്പോൾ അതിന് എണ്ണം കിട്ടും. ഇനി എത്ര കൗണ്ടിലാണ് ഇവിടെ എത്തിയെന്ന് അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണം. എന്നിട്ട് അരയെ പിടിച്ചിട്ട് വീണ്ടും എവിടേക്ക് വരും, ആ റൗണ്ടിൽ തിരിച്ച് അതിന്റെ കൂട്ടിലേക്ക് എത്തും.
1: അത് പറഞ്ഞ പോലെ ഈ പൂമ്പാറ്റകൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൂമ്പാറ്റകൾ
2: കുറഞ്ഞിട്ടുണ്ടല്ലോ.
1: തേനീച്ചകൾക്കും, തേനീച്ചകൾ ഇതുപോലെ പോയ സ്ഥലത്ത് തന്നെ റെഡി തിരിച്ചെത്തും.
2: അതെ അതെ, അതും ഈ പറഞ്ഞ തരംഗങ്ങളാണ്. ഈ ചാണകവണ്ട് ഉണ്ടല്ലോ, ചാണകവണ്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കൊണ്ട് ചാണകം ഉരുട്ടി അതിന്റെ അകത്താണ് മുട്ടയിട്ട് വിരിച്ചു പോകും. പക്ഷെ ഇതും ദിശ കണ്ടെത്തുന്നത് നക്ഷത്രങ്ങളുടെ ഇത് നോക്കിയിട്ടാണ്. ഇങ്ങനെ ഇങ്ങനെ ഒക്കെ അത്ഭുതകരമായൊരു ലോകം മനസ്സിലായില്ലേ. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെന്ന അത്ഭുതം വേറെയും,
1: മനുഷ്യന്റെ വയറ്റിന്റെ മറ്റൊരു അത്ഭുതമാണ്.
2: ഏതായിരുന്നാലും ഇന്നത്തെ ലൈവിൽ നമ്മൾ
1: കൊക്കിൽ സഞ്ചി പോലെ ഭാഗമുള്ള പക്ഷി ഏതാണ്? പെലിക്കൻ. കൊക്കിന്റെ അടിഭാഗത്ത് ഒരു സഞ്ചി പോലെ. അതുപോലെ ഇന്നത്തെ ഈവനിങ് ലൈഫ് പക്ഷി സങ്കേതം കൊണ്ട് പൊളിച്ചു. മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞു ഉമ്മുക്കുൽ സച്ചിറായമംഗലം. ജമീല കുമരനല്ലൂർ ആട്ടോ ഈ ചോദ്യം ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു ജമീല കുമരനല്ലൂർ പറഞ്ഞതുപോലെ പക്ഷികളെ കുറിച്ച് ഒരു താല്പര്യമുള്ള വ്യക്തിയാണ്
2: തോന്നുന്നുണ്ട്.
1: വീട്ടിൽ എന്തെങ്കിലും പക്ഷികളൊക്കെ വളർത്തുന്നുണ്ടോ ജമീല? ഇനിയിപ്പോൾ സമയമല്ല ഉത്തരം കേൾക്കാൻ, നമുക്ക് പിരിയാനുള്ള സമയമായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്
0: അദീബിൻ ഖാലിദ്, ഖൽഫാൻ മുഹമ്മദ്,
1: ഞാൻ സൈനൽ ആബിദ് മലോറം,
2: ഇറ്റി അബ്ദുൽ സലാം. അപ്പോൾ അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് ഹിഷാം അങ്ങാടിപ്പുറം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഓർമ്മ എന്ന പരിപാടിയിലേക്കാണ്. ഇന്നത്തെ സമുന്നതനായ വ്യക്തിപ്രഭാവം ശബ്ദം നൽകുന്നത് സമദ് കല്ലടിക്കോട്.
2: മർഹൂം കെ എം മൗലവി സാഹിബിനെ കേരള മുസ്ലിങ്ങൾക്ക് ഒരു കാലത്തും വിസ്മരിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതോർമ്മകൾ വായിക്കപ്പെടുകയാണ്. സമുന്നതനായ വ്യക്തിപ്രഭാവം, എഴുത്ത് കെ മുഹമ്മദ് അലി. ഞാൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് നിറഞ്ഞ പാണ്ഡിത്യവും ശോഷിച്ചു ശുഷ്കിച്ച ശരീരപ്രകൃതിയുമുള്ള ആ മഹാനെ കെ എം മൗലവിയെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭക്ത്യാദരപുരസ്സരം നിന്ന് സംസാരിക്കുന്നതിനും ഇടയായത്. ആധുനിക വിദ്യാഭ്യാസത്തിൽ മുസ്ലിങ്ങൾ മുന്നേറണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിവാഞ്ചയും ഔത്സുക്യവും അന്നുതന്നെ പ്രകടമായി. പരേതനായ സിദി സാഹിബ് ഒന്നിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. അന്ന് യുവാവായിരുന്ന എന്നോട് അദ്ദേഹം കാണിച്ച പിതൃതുല്യമായ വാത്സല്യവും സ്നേഹവും ഇന്നും മറക്കാൻ കഴിയില്ല. മലബാർ ലഹള എന്നറിയപ്പെടുന്ന കർഷക വിപ്ലവത്തിൻ്റെ മാറ്റുലി നിലയ്ക്കാത്ത ശബ്ദായമാനമായ കാലം, ആ കലഹത്തിൻ്റെ പ്രത്യാഘാതത്തെ താങ്ങാനോ തടയാനോ കഴിവില്ലാതിരുന്ന മാപ്പിള സമുദായത്തെ വിപ്ലവ മനോഗതിയില്ലെന്ന് ആദ്യമേ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച കാത്തിബ് മൗലവി, വിപ്ലവത്തെ ഉണർത്തുകയും ഇളക്കിവിടുകയും ചെയ്ത രാജ്യദ്രോഹിയായി ബ്രിട്ടീഷ് ഗവൺമെൻറ് അധികാരികളുടെ ദൃഷ്ടിയിൽ അങ്ങനെ അഴീക്കോടായി അദ്ദേഹത്തിൻ്റെ താമസം. രാജകിങ്കരന്മാരുടെ കരവാൾ മൗലവിയുടെ ശരീരത്തിനു ചുറ്റും നൃത്തം വെച്ചുകൊണ്ടിരുന്നു. സിദി സാഹിബിൻ്റെ പ്രിയ പിതാവ് കോട്ടപ്പുറത്ത് സിദി മുഹമ്മദ് സാഹിബും മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് സാഹിബും മറ്റും മൗലവിയുടെ നിത്യകാവൽഭടന്മാരെന്നോണം സുതരാം നിലകൊണ്ടു. മൗലവിയാകട്ടെ പതുങ്ങുവാനും ഒളിക്കുവാനും കൂട്ടാക്കിയതുമില്ല. സത്യം തന്നെ പറഞ്ഞ് അപകടങ്ങളെ നേരിടുവാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അദൃശ്യകരങ്ങൾ അദ്ദേഹത്തെ കാത്തു. എറണാകുളം രാജകീയ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുസ്ലിം ഹോസ്റ്റലിൽ മൗലവി ഒരു നിത്യസന്ദർശകനായിരുന്നു. അക്കാലത്തെ സതുപദേശങ്ങളും ജീവിതത്തിൻ്റെ നാനാവശങ്ങളെ സംബന്ധിക്കുന്ന മതോപദേശങ്ങളും ഞങ്ങളുടെ എല്ലാം മതബോധത്തെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. പാണ്ഡിത്യപ്രകടനമന്യേയുള്ള അകൃത്രിമഭക്തിയും വിദ്യാർത്ഥികളായ ഞങ്ങളെ ആകർഷിക്കുകയും ഇസ്ലാമികമായ ചിന്തയ്ക്കും ജീവിതത്തിനുമുള്ള ശക്തിയായ ആശ ഞങ്ങളിൽ നാമ്പെടുക്കുകയും ചെയ്തു. മതം ജീവിതവും ജീവിക്കാനുള്ളതുമാണെന്ന ഞങ്ങളിൽ ആശയം രൂഢമൂലമായി. മൗലവി സാഹിബിൻ്റെ ഗ്രന്ഥാപാരായണത്തിനുള്ള തൃഷ്ണ കാണിക്കുന്ന ഒരു കഥ അക്കാലത്ത് കേൾക്കാനിട വന്നു. അഴീക്കൂട്ട് വച്ച് അദ്ദേഹത്തിന് ഒരു പുസ്തകം തപാലിൽ വന്നു. VP അതെടുക്കുവാൻ സിദി സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് പണമായിട്ടദ്ദേഹം കാലത്തെ തിരിച്ചു. ഒരു മണിയായിട്ടും കാണാതായപ്പോൾ ചില ആശങ്കകൾ സിദി സാഹിബിനുണ്ടായി. നാലുപാടും പലരും മൗലവിയെ തെരഞ്ഞു. പോസ്റ്റ് ഓഫീസിൻ്റെ തിണ്ണയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഒരാൾ അദ്ദേഹത്തെ കണ്ടത്. പുസ്തകം വായിച്ചു തീർക്കാനുള്ള ഉത്കണ്ഠ ഉണ്ട്. അതങ്ങ് വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ച് ആ തിണ്ണയിൽ തന്നെ ഇരുന്ന് അദ്ദേഹം ഇരുന്നുപോയി. അദ്ദേഹം കാലത്തെ ചായകുടിയും മറ്റുമെല്ലാം മറന്നിരുന്നു. പാണ്ഡിത്യത്തിൻ്റെ കൂടപ്പിറപ്പെന്നോണം സാധാരണ കണ്ടുവരാറുള്ള സാമ്പത്തിക പരാധീനത മൗലവിയെയും കുറെയൊക്കെ അലട്ടിയിട്ടുണ്ടെങ്കിലും പാണ്ഡിത്യത്തെ ചില്ലിക്കാശിന് അദ്ദേഹം വിറ്റില്ല. ജ്ഞാതങ്ങളും അജ്ഞാതങ്ങളുമായ അനേകം ഹസ്തങ്ങൾ അടുത്തുനിന്നും അകലെ നിന്നും അദ്ദേഹത്തെ നിർലോഭം സഹായിച്ചു. പക്ഷേ പണത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുവാൻ മൗലവി കൂട്ടാക്കിയില്ല. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയുള്ള പെരുമാറ്റം ചില സമ്പന്നന്മാരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. എനിക്കറിയാം പല സംഭവങ്ങളും. ഒരെണ്ണം ഞാൻ പറയട്ടെ. ഒരിക്കൽ മൗലവിയെ ഒരാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. സമ്പന്നനും പ്രതാപവാനുമായ അദ്ദേഹം ഒന്നു മാടി വിളിച്ചാൽ മതി പലരും ഓടിയെത്താൻ. ചില കാര്യങ്ങൾ ആലോചിക്കാനും സംശയനിവൃത്തി വരുത്താനുമാണ് അദ്ദേഹം ക്ഷണിച്ചത്. അന്ന് മൗലവി തിരൂരങ്ങാടിയിലാണ്. എഴുത്ത് കിട്ടിയ മാത്രയിൽ മറുപടി അയച്ചു. തീവണ്ടിയിൽ രണ്ടാം ക്ലാസ്സിൽ യാത്ര ചെയ്യത്തക്ക പണം മടക്കയാത്രക്കുൾപ്പെടെ അയച്ചാൽ ഉടനെ എത്താമെന്ന്. മണി ഓർഡർ വന്നു. വാഗ്ദാനമനുസരിച്ച് മൗലവി ഉടനെത്തി. മടക്കയാത്രയ്ക്കും കൂടിയുള്ള പണം മുൻകൂറായി ചോദിച്ചതിനാലായിരുന്നു അദ്ദേഹത്തിന് അത്ഭുതം. മടക്കയാത്രയ്ക്കു വേണ്ടി പറ്റിക്കൂടി ഒത്തുപറഞ്ഞ് ആത്മാഭിമാനത്തെ ബലികഴിക്കുന്നതിൽ നിന്നൊഴിവാകാനാണ് മടക്കയാത്രയ്ക്കുള്ള പണം മുൻകൂട്ടി വാങ്ങിയതെന്ന് സമ്പന്നനായ ആ സഹൃദയൻ കേട്ടപ്പോൾ മൗലവിയോടുള്ള സ്നേഹവും ബഹുമാനവും ശതഗുണീഭവിച്ചു. ഒരു മാസം താമസിപ്പിച്ചിട്ടേ മൗലവിയെ അദ്ദേഹം വിട്ടുള്ളൂ. പിന്നീട് മൗലവിയെ കാണാൻ അദ്ദേഹം അങ്ങോട്ടാണ് പോയിരുന്നത്. ജീവിതം തുലോവും ലളിതമായിരുന്നു. ഒരു ദിവസം കറിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. വഴിമധ്യേ ഒരു സ്നേഹിതൻ ചോദിച്ചു, എന്താ മൗലവി സാഹിബേ ഇങ്ങനെയൊക്കെ, ആരെങ്കിലും അവിടേക്ക് കൊണ്ടുവന്ന് തരില്ലേ പറഞ്ഞാൽ? ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വളരെ ലളിതമായ ജീവിതം നയിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിക്ക് ഇതിലെന്താ ഒരു കുറവ്? 1934 ആണെന്ന് തോന്നുന്നു കോഴിക്കോട്ട് ഇസ്ലാമിക് ലിറ്ററേച്ചർ സൊസൈറ്റി സ്ഥാപിതമായി. സ്മരണപുരുഷനെ കൂടാതെ മർഹൂം MCC അബ്ദുറഹ്മാൻ മൗലവി, PK മൂസ മൗലവി എന്നിവരും ഉൾക്കൊണ്ട പണ്ഡിത സംഘം പരിശുദ്ധ ഖുർആൻ പരിഭാഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഏതാനും സൂറകൾ പരിഭാഷപ്പെടുത്തിയെങ്കിലും ഒരു സൂറ മാത്രമേ പ്രസിദ്ധപ്പെടുത്തിയുള്ളൂ. പ്രസിദ്ധീകരിക്കപ്പെടാത്ത കയ്യെഴുത്തുപ്രതിയുടെ ഗതി എന്തായെന്നറിഞ്ഞുകൂടാ. ഓരോ സൂക്തവും പരിഭാഷപ്പെടുത്തുമ്പോഴുള്ള പദവിന്യാസത്തെ സംബന്ധിക്കുന്ന ചർച്ചകൾ കേൾക്കാനും പഠിക്കാനും അവിടെ സന്നിഹിതനാകാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. പലയിടങ്ങളിലും KM മൗലവി സാഹിബിന്റെ അഭിപ്രായത്തിന് മറ്റുള്ളവർ കീഴൊതുങ്ങിക്കൊടുത്തിരുന്നു. അവരുടെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കണമെന്ന ദുശ്ശാഢ്യവും അദ്ദേഹത്തിനുള്ളതായി കണ്ടിട്ടില്ല. തൗഹീദിന് വിദൂരമായിട്ടാണെങ്കിൽ പോലും അല്പം ഉലച്ചിൽ വന്നേക്കാൻ ഇടയാകുമെന്ന് സംശയിക്കപ്പെടുന്ന കാര്യങ്ങളോട് സന്ധിയില്ലാ സമരം നടത്താൻ KM മൗലവി സാഹിബ് മടിച്ചിട്ടില്ല. അക്കാരണത്താലും അതിന് തൊട്ടുതുറന്നുള്ള കാര്യങ്ങളാലും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ചേരിതിരിഞ്ഞു. അസ്ത്രപ്രത്യസ്ത്ര പ്രയോഗം നടത്തിയിട്ടുണ്ട്, നടത്തുന്നുമുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. കേരള മുസ്ലിങ്ങളെ ഇത്തരുണത്തിൽ ഒരു കാര്യം അനുസ്മരിപ്പിക്കാനുണ്ട്. അറബിക് അക്കാഡമി എന്ന പേരിൽ ഒരു അറബി ഗ്രന്ഥാലയം കേരളത്തിലെവിടെയെങ്കിലും സമാരംഭിക്കുന്നത് അറബി പണ്ഡിതന്മാരോടുള്ള മുസ്ലിങ്ങൾ കാണിക്കുന്ന മഹത്തായ ആദരമായിരിക്കും. അമൂല്യമായ അറബി ഗ്രന്ഥങ്ങളുടെ സമാഹാരം കക്ഷിരഹിതമായി എല്ലാ പണ്ഡിതന്മാർക്കും ഒരുപോലെ ഉപകാരമായിരിക്കും. അപൂർവവും അസുലഭവുമായ ഗ്രന്ഥങ്ങൾ സംശയനിവൃത്തിക്കു വേണ്ടിയെങ്കിലും മഹാപണ്ഡിതന്മാർക്കു പോലും നോക്കേണ്ടതായി വന്നേക്കാമല്ലോ. അത്തരം ഗ്രന്ഥങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം അറിയുന്നതും അറിഞ്ഞിരിക്കേണ്ടതും പാണ്ഡിത്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. വിലപിടിപ്പുള്ള ഒരു വളരെയധികം അറബി ഗ്രന്ഥങ്ങൾ പലരുടെയും കൈവശമുണ്ടായേക്കാം. അനേകം ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ഇക്കാലത്ത് അറബി രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിലേക്ക് എത്തിനോക്കാനെങ്കിലുമുള്ള സൗകര്യം നമ്മുടെ അറബി പണ്ഡിതന്മാർക്ക് നൽകേണ്ടതല്ലേ? ശരിയായ ഒരു ട്രസ്റ്റിനു കീഴിൽ നടത്തപ്പെടുന്ന അറബി അക്കാദമി ഏതു തരത്തിൽ നോക്കിയാലും കേരള മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായിരിക്കും.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ. ശബ്ദം നൽകിയത് സമദ് കല്ലടിക്കോട്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بسم الله الرحمن الرحيم

0: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. പട്ടി കടിച്ചാൽ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
1: കൃത്യമായ ഇടവേളകളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്ന ഒരു വിഷയമാണ് പേവിഷബാധയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റാബീസ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ്, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 15 ആളുകളെ ഒരു പട്ടി പോയി കടിക്കുകയും മാതുകയും ചെയ്തു എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ പട്ടിയെ കിട്ടുകയും ചെയ്തില്ല. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ഇൻഫെക്ഷൻ ഏറ്റവും അധികം കൂടുതൽ കാണുന്നുണ്ട്. 20,000 ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ ഈ റാബീസ് ഇൻഫെക്ഷൻ കാരണം, പേവിഷബാധ കാരണം മരണപ്പെട്ടു പോകുന്നത്. ഇത് ലോകാടിസ്ഥാനത്തിൽ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ 36% ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗൗരവകരമായൊരു വിഷയമാണ്. കാരണം ഈ റാബീസ് ഇൻഫെക്ഷൻ പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങുന്നത് മുതൽ, ഒരുപക്ഷെ ലക്ഷണം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. വളരെ റയറായിക്കൊണ്ട് വിരളമായ സാധ്യതയാണ് അത്തരം ആളുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. കാരണം ഇതിനൊരു ഒറ്റമൂലിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. നമ്മളെ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പേവിഷബാധ നമ്മളെ അടുക്കുന്ന ഏതൊക്കെ വഴികളാണ് തിരിച്ചറിയേണ്ടതുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. ഒന്നാമതായിക്കൊണ്ട് ഇത് പരത്തുന്നത് പട്ടിയും പൂച്ചയുമാണ് പ്രധാനമായിട്ടും ഈ പേവിഷബാധ പരത്തുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റു കുരങ്ങുകളാവട്ടെ, എരുമകളാവട്ടെ, പശു, പിന്നെ കരടി അല്ലെങ്കിൽ മരപ്പട്ടി, കീരി, കുറുക്കൻ തുടങ്ങിയവയ്ക്ക് ഇത് പരത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പട്ടിയും പൂച്ചയാണ്. 90% പട്ടികളാണ് ഇത് പരത്തുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ അടുക്കളേക്ക് എത്തുക നമ്മൾ അറിയണം. ഒന്നാമതായിക്കൊണ്ട് ഈ പട്ടിയുടെയൊക്കെ കടി ഏൽക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രാച്ചോ പോറലോ ഒരു നഖം കൊണ്ടുള്ള മാന്തലോ നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ അവരുടെ ഒരു സ്രവം പതിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണോ മൂക്കോ വായയ്ക്കകത്തോ ഒക്കെ അവരുടെ ഒരു സ്രവം ഉള്ളിലേക്ക് കയറുക, അല്ലെങ്കിൽ അത്തരം പിന്നെ മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങളുടെയൊക്കെ ഈ ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുടെ പാല് പച്ചയായിക്കൊണ്ട് തിളപ്പിക്കാതെ നമ്മൾ കുടിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വൈറസുകളുടെ ബാഷ്പകിരണങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഇതൊക്കെ വളരെ റെയർ ആയിട്ടുകൊണ്ട് പരത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് പട്ടി അല്ലെങ്കിൽ പൂച്ച മാന്തിക്കഴിഞ്ഞാലാണ്. അത് മുറിവ് പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 കാറ്റഗറിയായി തിരിച്ചിട്ടുള്ളത്. ഒന്നാമതായി കാറ്റഗറി 1 എന്നുള്ളത് നമ്മളൊരു പൂച്ച മാന്തി അല്ലെങ്കിൽ പട്ടി മാന്തി എന്ന് വിചാരിക്കുക. മാന്തിക്കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കറിയാം, ചിലപ്പോൾ വളരെ ചെറിയ രൂപത്തിലൊരു ഒരു നക്കലായിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടോ, മാന്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ നക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് പട്ടിയാണോ പൂച്ചയാണോ അല്ലെങ്കിൽ ഇത്ര ഈ പറയപ്പെട്ട ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളാണോ നമ്മൾ നന്നായി കഴുകണം. നമ്മളെ ജസ്റ്റ് നക്കിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ കാറ്റഗറി 1 അത് നോ എക്സ്പോഷർ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു പ്രിക്കോഷൻ എന്നെങ്കിൽ നന്നായി ഒരു 15 സോപ്പിട്ട് കൃത്യമായി കഴുകണമെന്നാണ് പ്രോട്ടോകോൾ പറയുന്നത്. കാറ്റഗറി 2, ഒരുപക്ഷേ ഈ മൃഗം നമ്മളെ നക്കുകയല്ല ഒന്ന് മാന്തിയിട്ടുണ്ട്, മാന്തിയപ്പോൾ ചോര ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റഗറി 2 ആണ് നമ്മളപ്പോൾ വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്രിക്കോഷൻ ആയിക്കൊണ്ടുള്ള വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ മാന്തിക്കഴിഞ്ഞാൽ ചോര പൊടിയുന്നൊരവസ്ഥയ്ക്ക് ഉണ്ടാവുക, ചോര ഒഴുകിക്കൊള്ളണമെന്നില്ല. എങ്കിൽ നമ്മൾ അത് നിസ്സാരമായി കാണരുത്, നന്നായി കഴുകുക. 15 കഴുകുക എന്നത് എല്ലാ വശത്തിനും എല്ലാ കാറ്റഗറിക്കും നിർബന്ധമാണ്. നന്നായി ഒരു 15 സോപ്പിട്ട് തന്നെ കഴുകുക. ശേഷം നമുക്ക് ആൻറ്റിസെപ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റാറിനും മറ്റൊക്കെ പുരട്ടാം, കുഴപ്പമില്ല. പക്ഷേ ആ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി പിന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് 2 കാറ്റഗറിക്കുള്ളത്. 3 കാറ്റഗറി നന്നായി മാന്തി, നല്ല മുറിവായി, അത് ചോര അങ്ങനെ പൊടിഞ്ഞു വന്ന്, പൊടിയിൽ മാത്രമല്ല ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു ആഴത്തിൽ മുറിവൊക്കെ ഉണ്ടായി എങ്കിൽ നമ്മൾ കൃത്യമായി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക. ഇതിന് മുമ്പ് എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായി കഴുകുക എന്നുള്ളതാണ്. സോപ്പിട്ട് ഒരു 10-15 കഴുകുക, ശേഷം ഹോസ്പിറ്റലിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊടുക്കണം, ഇമ്മ്യൂണോഗ്ലോബലിന് എടുക്കേണ്ടി വരും. ഡോക്ടർ നിർദ്ദേശപ്രകാരം നമുക്ക് ഇമ്മ്യൂണോഗ്ലോബലിൽ നിന്ന ഒരു വാക്സിൻ കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് ആദ്യം സോപ്പിട്ട് കഴുകുന്ന കാര്യം പറഞ്ഞു, 10-15 നന്നായി കഴുകുക. വാക്സിൻ എടുക്കുമ്പോൾ അത് വാക്സിൻ 2 രൂപത്തിൽ എടുക്കാറുണ്ട്. നമ്മൾ തൊലിപ്പുറത്തും എടുക്കാറുണ്ട്, മസിലും എടുക്കാറുണ്ട്. തൊലിപ്പുറത്ത് എടുക്കുന്ന വാക്സിൻ പിന്നെ ആദ്യത്തെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കേണ്ടി വരിക 3 കഴിഞ്ഞിട്ടാണ്, പിന്നെ 7 കഴിഞ്ഞ്, പിന്നെ 28 കഴിഞ്ഞ്. ഇങ്ങനെ 4 ഡോസായിക്കൊണ്ടാണ് തൊലിപ്പുറത്തുള്ള വാക്സിൻ എടുക്കുക. ഇനി മസിലുള്ള വാക്സിൻ ആണെങ്കിൽ ഇന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം, ഇങ്ങനെ 5 ഡോസായിക്കൊണ്ടാണ് മസിലുള്ള വാക്സിൻ എടുക്കുക. ഇങ്ങനെ 2 രൂപത്തിലാണ് ഇതിൻ്റെ വാക്സിൻ ക്രമീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന പിന്നെ സ്ത്രീകൾക്കും ഒക്കെ ഈ വാക്സിൻ എടുക്കൽ നിർബന്ധമാണ്. അവർക്കൊരു പ്രശ്നം ഇതിലുണ്ടാവുന്നില്ല. കാരണം അത്രമേൽ പ്രധാനമാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുക. നമ്മുടെ ഞരമ്പുകളെ ബാധിച്ചുകൊണ്ട് തന്നെ നേരെ ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റാബീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നൊരു രോഗത്തിലേക്ക് ഇത് പോവും. ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ തുലവും തുച്ഛമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നേരത്തെ ഇതിനുള്ള പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും വരുത്തുക. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ രൂപത്തിൽ എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം, ഇതിൻ്റെ അറിവ് നമുക്കുണ്ടെന്നും നമുക്കറിയാത്ത ആളുകൾക്കെല്ലാം ഈ അറിവുണ്ട്, അവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായ പ്രതിരോധ മാർഗ്ങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളെ നമുക്ക് തുരത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്.
0: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പട്ടി കടിച്ചാൽ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് എണ്ണങ്ങളുടെ കൃത്യത. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യത അത്ഭുതകരമാണ്. നമുക്കറിയാം, 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, യാത്രയിലും യാത്രയല്ലാത്ത സ്ഥലങ്ങളിലും, യുദ്ധ സന്ദർഭങ്ങളിലും, സമാധാന സന്ദർഭങ്ങളിലും, സന്ധി സംഭാഷണങ്ങളിലും, ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആയത്തുകൾ ചിലപ്പോൾ ചെറിയ സൂറത്തുകൾ ഒന്നിച്ചിറങ്ങും, ചിലപ്പോൾ 2-3 ആയത്തുകൾ ഇറങ്ങും, ചിലപ്പോൾ സംഭവത്തിൽ മൊത്തത്തിൽ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിൽ പോലും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യതകൾ അത്ഭുതകരമാണ്. ഉദാഹരണമായിക്കൊണ്ട് ചിലത് പറയാം. വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദമുണ്ട്, ഇഹലോകത്തെക്കുറിച്ച്. 115 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് കഴിഞ്ഞാലുള്ള ജീവിതമാണ് ആഖിറ്, പരലോക ജീവിതം. ആ പരലോക ജീവിതത്തെക്കുറിച്ച് പദപ്രയോഗമാണ് അൽ ആഖിറ, യോമുൽ ആഖിറ. ഈ പദപ്രയോഗവും വിശുദ്ധ ഖുർആൻ 115 തവണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ ഇതൊരു ഒരു യാദൃശ്ചികതമായി ഉണ്ടാകുന്ന ഒരു കാര്യം, ഇതൊക്കെ ആ എണ്ണത്തിൽ പോലുമുള്ള കൃത്യതകൾ. 115 തവണ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും തന്നെ കൃത്യമായ എണ്ണത്തിൽ ആഖിറത്തിനെ കുറിച്ച് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഡയറിയിൽ എഴുതിക്കുറിച്ച് എണ്ണം കൃത്യമാക്കി ഇതിലെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്ത് എണ്ണ ഇട്ട് കൊടുത്തതല്ല. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പിന്നീട് കണ്ടെത്തപ്പെട്ടതാണ്, ആ എണ്ണത്തിൻ്റെ കൃത്യതകൾ. അതേപോലെ തന്നെ ജീവിതം എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ഹയാത്ത് എന്നാണ്. അത് ഏകദേശം 145 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹയാത്ത്, ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതാണ് മൗത്ത്, മരണം. അതേ പദപ്രയോഗം 145 തവണ തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതല്ലോ. ഖുർആൻ ഇറക്കപ്പെടുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്, കപടവിശ്വാസികളുടെ ഇടയിലാണ്. കപടവിശ്വാസികൾ പോലും ആ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് സാക്ഷികളായിട്ടുണ്ട്. സ്വഹാബത്തിന് പുറമെ സത്യനിഷേധികൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് മക്കയിൽ ആയത്തുകൾ ഇറങ്ങുന്നത്. അവിടെ ശബ്ദരാക്കിയ, അവരെ അന്താളിപ്പിലേക്ക് നയിച്ച ആ ഖുർആന്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ല. എന്നിട്ട് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഓരോ പദത്തിൽ പോലുമുള്ള കൃത്യതയും അതിൻ്റെ എണ്ണത്തിലെ സൂക്ഷ്മതയും. ഇപ്പം മൗത്ത് എത്രയാണോ അത്രയാണ് ഹയാത്തുള്ളത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കാണ് നഫ എന്ന് പറയാം. ഉപകാരം, ഉപകാരം എന്ന പദപ്രയോഗത്തിന് ഖുർആൻ പ്രയോഗിച്ചത് നഫ എന്നാണ്. ഉപദ്രവം എന്നുള്ളതിന് ഫസാദി എന്നാണ്. അപ്പം എത്രയാണോ നഫ, അത് 50 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അത്ര തന്നെ പദപ്രയോഗം ഫസാദി എന്ന പദം 50 തവണയാണ് ഖുർആൻ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ പ്രവേശിപ്പിച്ചതല്ല. നമ്മളൊരു ഒരു ബഹ്ത് അല്ലെങ്കിൽ ഒരു ഒരു റിസാല, ഒരു ലേഖനം എഴുതുമ്പോൾ പിന്നീട് അത് എഴുതി, പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ എഴുതി, പിന്നെ എഡിറ്റ് ചെയ്ത്, അത് വേറൊരാൾ എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ മുഞ്ചു കൂട്ടി ഇറക്കപ്പെട്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ആ ആയത്തുകളുടെ മുഖത്ത് നോക്കി ഓതിക്കൊടുക്കണം, ആ സന്ദർഭത്തിൽ ഓതിക്കൊടുക്കണം. ചില സന്ദർഭം യാത്രകളിലിറങ്ങണം, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തുകളെല്ലാം ഒത്തുവച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം അത്ഭുതകരമായി കാണുന്നു എന്നത് ചില്ലറ സംഗതിയല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ഒന്നാണ്. ഇനി നോക്കൂ, നിങ്ങൾ നമുക്കറിയാം, ഒരു വർഷത്തിൽ ഏകദേശം ഒരു സൂര്യ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കും, ഏകദേശം 365 ദിവസം ഉണ്ടാകാം. ഖുർആനിൽ അൽ യോം എന്ന പദം, യോമുൻ എന്ന പദം പ്രയോഗിച്ചത് 365 തവണയാണ്. അത്ഭുതമല്ലേ? ദിവസത്തിൻ്റെ എണ്ണം കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ അൽ യോം എന്ന പദപ്രയോഗം പ്രയോഗിച്ചതിലൂടെ തന്നെ കൃത്യമായിക്കൊണ്ട് കാണുന്നു എന്നത് ചില്ലർ അത്ഭുതമല്ല. അതേപോലെ തന്നെ മാസം ഷെഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വല്ലാത്ത അത്ഭുതകരമായ ഒരു കാര്യം. വിശുദ്ധ ഖുർആന്റെ ദൈവികതക്ക് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അത് പ്രവാചകൻ്റെതല്ല എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ച് ഇതിനെല്ലാം നിഷേധിച്ച് പരിഹസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു പക്ഷേ തെളിവായിക്കൊള്ളുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതാണ്. ഈ എണ്ണ പിന്നെ നിങ്ങൾ കണ്ടെത്തിയതല്ലേ? അതേ പിന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം അന്നവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ഖുർആന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ അക്കങ്ങളിൽ പോലും, ഹർഫുകളിൽ പോലും, അക്ഷരങ്ങളിൽ പോലും, ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നതായിക്കോളും നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊക്കെ 600 മനുഷ്യൻ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ, തൻ്റെ പരിമിതമായ വിജ്ഞാനം കൊണ്ട്, തൻ്റെ പരിമിതമായ വൈജ്ഞാനിക പരിസരത്തിൽ നിന്നുകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് തലയിൽ കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധി അവശേഷിക്കുന്നൊരു മനുഷ്യൻ പറയുമോ? ഒരിക്കലും അയാൾക്കത് പറയാൻ സാധിക്കില്ല, പറയുകയുമില്ല. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷയുടെ ഒരു ഗാംഭീര ശൈലി, അതായത് അറബി ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു ഒരു സൗന്ദര്യമാണ് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഗാംഭീര്യമുള്ള ഒരു ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഭയം ഉദ്ദീപിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭയം പിന്നെ അങ്കുരിപ്പിക്കുന്ന ചില സംഗതികളൊക്കെ പറയുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ, അവിടെ ചില പ്രത്യേകതരം ഹർഫുകളാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഖാഫ്, ത്വാ, സ്വാദ്, ജീം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദക്കൻ ദക്ക, ആ ദക്കൻ ദക്ക എന്ന് പേക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു കുലുക്കം വരുന്നുണ്ട്. അതാ ഭൂമിയുടെ ആ കുലുക്കം കല്ല ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദക്കൻ ദക്ക, ആ ഒരു ആ പദപ്രയോഗത്തിൽ തന്നെ ആ ഒരു കുലുക്കം നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ അള്ളാഹു ശിക്ഷയിറക്കിയ സംഭവങ്ങളാണെങ്കിലും, അവിടെയൊക്കെ ആ പദപ്രയോഗത്തിൽ തന്നെ ആ പറയപ്പെടുന്ന വസ്തുവിൻ്റെ, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ ഗാംഭീര്യത മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ച് പറയുമ്പോൾ സീൻ, ഷീൻ, മീം, നൂൻ എന്നിങ്ങനെയുള്ള വഖ്ഫദ് ജനാഹക മിനദ്ദുല്ലി മിനർറഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, അവിടെ ഒന്നും ഒരു ഒരു ഒരു പിന്നെ ലഹ്മത്ത് അഥവാ ഒരു ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങൾ, സ്വാദ്, ഖാഫ്, ത എന്ന പദങ്ങളൊന്നുമില്ല, ഹ, റ, അതുപോലെ തന്നെ യ എന്നിങ്ങനെ പദപ്രയോഗങ്ങളാണ് അവിടെയൊക്കെ നടത്തുക. ഇതൊക്കെ വിശുദ്ധ ഇതൊക്കെ അറബി ഭാഷയെ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും, പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആ മനുഷ്യൻ്റെ അത് അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ തന്നെ, ആ ആയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദൈവികത. അതിൻ്റെ അർത്ഥം അറിയാത്തൊരാൾക്ക് പോലും ഇതാ ദുഃഖത്തിൽ ദക്കന്തക്ക എന്ന് ഓതുമ്പോൾ എന്തോ ഒരു ഒരു മഹാസംഭവത്തെക്കുറിച്ചാണത് പറയുന്നത് എന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം അത് കേൾക്കുന്ന മാത്രമേ തന്നെ ഉണ്ടാകും. അതേസമയത്ത് റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, ഒരു തലത്തുഫും ഒരു ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം ആ പദപ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും.

0: സുഹൃത്തുക്കളുണ്ട്, ചെറിയ സുഹൃത്തുക്കളുണ്ട്, അതൊപ്പം ഫസലാത്തുകളുണ്ട്, അഥവാ ഏകദേശം മധ്യ ദൈർഘ്യമുള്ള സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണത്തിലും അഥവാ ആയത്തുകളുടെ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വ്യത്യസ്തമായ അവസ്ഥയാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാര്യ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും ആളുകൾക്ക് ഹിഫ്ളാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനും കൂടിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ തർത്തീബ് ഉള്ള വിന്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഖുർആനിലെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിക്കൊണ്ട് അതിൻ്റെ ആശയപരമായിക്കൊണ്ടതിൻ്റെ കണക്ഷൻ, ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കോർത്തു വെക്കുമ്പോൾ അതൊരു മാലയിലെ മുത്തുപണികളെപ്പോലെ കോർന്നു നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ തർത്തീബല്ല. അപ്പോൾ നമുക്കറിയാം, ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അധ്യായം സൂറത്തുൽ അലഖിലെ അഞ്ചാമത്തെ അഞ്ചായത്തുകളാണ്, അത് 30-ാമത്തെ ജുസിലാണുള്ളത്. അതേസമയത്ത് അവസാനമായിക്കൊണ്ട് ഇറക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വത്തഖു യൗമത്തുർ ജഅൂന ഫീഹി ഇലല്ലാഹ് എന്ന സൂറത്ത് ബഖറയിലാണുള്ളത്, 2-ാമത്തെ സൂറത്തിൽ. അപ്പം ഇങ്ങനെ അവതരണത്തിൽ വ്യത്യസ്തമായ ഘട്ടവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇത് ഒന്നിച്ച് കോർത്തു വെക്കുമ്പോൾ ഒരു മാലയിലെ മണികളെപ്പോലെ അതിൻ്റെ കോർവ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കോർവ റസൂള ആദ്യം കോർത്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ച് മുറിച്ച് ഇറക്കി കൊടുത്താണോ? അല്ലല്ലോ. കാരണം പ്രവാചകന് പോലും പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹി വന്നതിന് ശേഷമാണ് വിവരം കിട്ടുന്നത്. വഹി വരാൻ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ചും കിബല മാറ്റവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വഹി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോർവ് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ സൂറത്ത് കഹ്ഫും സൂറത്ത് ഇസ്റാവും. സൂറത്ത് ഇസ്റാ അവസാനിക്കുന്നത് വഖുൽ അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദം വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുല്ലഹു വലിയൻ വലിയും മിനൽ ദുല്ലി വകബ്ബർഹു തക്ബീറ. അള്ളാഹുവിൻ്റെ വഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നീ പറയണം. അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവനാണ്, അവന് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്റാന്റെ അവസാനത്തായത് അവസാനിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് പങ്കുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആ സൂറത്ത് ഇസ്റാന്റെ തൊട്ട് ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ കാഫ്. ആ കാഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ഉവജ. അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് സർവസ്തുതികളും. അവൻ തൻ്റെ അടിമക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഓയന്ദർ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു സുബ്ഹാനഹുവ സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വേദഗ്രന്ഥം. ഇസ്രായേൽ പറഞ്ഞു വലം യക്കുലു വലം യത്തഖിദ് അല്ലദീ ലം യത്തഖിദ് വലദ, അതേ പദപ്രയോഗം തന്നെ സൂറത്ത് കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ രണ്ട് സൂറത്തുകൾ ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി മറ്റേ ബോഗിയുമായിക്കൊണ്ട് ബന്ധമുണ്ടാകുന്ന പോലെ ഒരു സൂറത്ത് മറ്റേ സൂറത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആനിൽ ഒരു ചങ്ങല പോലെ കിടക്കുന്നു. ഇതെങ്ങനെ യാദൃശ്യ ഒരട്ടിരിപ്പിൽ ഏത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോർവ നമുക്ക് മാക്കൂലാണ്, അത് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷേ 23 വർഷക്കാലഘട്ടത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിച്ച സുഹൃത്തുക്കൾക്കിടയിൽ ഈ ഐക്യവും ഒരു കോർവയും വിഷയാധിഷ്ഠിതമായിട്ടുള്ള സാമ്യതയും അത്ഭുതകരമാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തമ്മിൽ പണ്ഡിതന്മാർ ഈ ഐക്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശ്വാസികളാണ്, ഗൈൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ജൂതന്മാരാണ്, വലല്ലാലി എന്ന് പറഞ്ഞാൽ അത് ഇസ്റാനികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളെ സുഹൃത്തുക്കൾ ബഖ്റയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളെ കാണാം, കവട വിശ്വാസികളെ കാണാം, സത്യനിഷേധികളായ ആളുകളെ കാണാം. ഈ ഒരു ആശയ സാമ്യതയും അതുപോലെ തന്നെ വിഷയ സാമ്യതയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്ന ദൈവികതയുടെ ഒരു വലിയ തെളിവുകളിൽ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അവൻ്റെ ദീൻ അവൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, എണ്ണങ്ങളുടെ കൃത്യത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഇന്ന് 2500 രൂപയുടെ വാഴപ്പഴം ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവർ ചേരുന്നു.
2: ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏത് എന്ന് ചോദിച്ചാൽ സ്വർണ്ണക്കച്ചവടമോ വസ്ത്രവ്യാപാരമോ ഒന്നുമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മറിച്ച് ആത്മീയ വ്യാപാരമാണ് വാണിഭമാണ് എന്ന് തീർച്ചയായും പറയാൻ കഴിയും. സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വലിയ വരുമാനം വേഗത്തിൽ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കച്ചവടമാണ് ആത്മീയ കച്ചവടം എന്ന് പറയാൻ കഴിയും. എന്നാൽ ഇത് പൊതുജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഏറ്റവും ഒടുവിൽ തിരൂരിനടുത്തുള്ള തിരുനാവായിൽ ഒരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾ ഇടപെട്ട് പൂട്ടിച്ച ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. ജിന്ന് മുറിച്ചത് എന്ന പേരിൽ ഒരു പഴത്തിന് 2500 രൂപ വില നിശ്ചയിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു സംവിധാനമാണ് അവിടെ പൂട്ടിക്കപ്പെട്ടത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? എവിടെയാണ് വിശ്വാസവും അതുപോലെ തന്നെ ഈ ഒരു ചൂഷണവും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത്?
3: യെസ്, വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ തുടക്കകാലം മുതൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ, ഇസ്ലാമിനെ സവിശേഷമായി പരിശോധിച്ചാൽ, ദൈവവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ നമ്മുടെ വിശ്വാസപ്രകാരം, നമ്മുടെ ചരിത്ര ബോധ്യപ്രകാരം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എൻ്റെ പക്കൽ നിന്നുള്ളൊരു ഹുദ നിങ്ങൾക്ക് വന്നെത്തും, ആ ഹുദയെ നിങ്ങൾ പിൻപറ്റുക എന്നതാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. ഇത് മറ്റു മതങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവ മത വേദഗ്രന്ഥങ്ങളൊക്കെ സമാനമായ ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിശ്വാസം എന്നത് ആ നിലക്ക് ദൈവത്തിൽ നിന്ന് കാലാകാലങ്ങളായി പ്രവാചകന്മാർ മുഖേന കൈമാറ്റം ചെയ്യപ്പെട്ട് മനുഷ്യനെ അവൻ്റെ കർമ്മങ്ങളെയും ധാർമ്മികതയെയും അവൻ മുന്നോട്ട് പോകേണ്ട ജീവിത കാഴ്ചപ്പാടുകളെയും അവൻ്റെ സവിശേഷമായ ജീവിത ലക്ഷ്യത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ദൈവത്തിൽ സകലവും അർപ്പിക്കുക എന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടാണ്. ഈ വിശ്വാസത്തെ കൃത്യമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ വിശ്വാസവും വിശ്വാസത്തിനുള്ള വ്യതിചലനവും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഓരോ തലവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ചൂഷകന്മാരുടെ വലിയ ഒരു ശ്രമങ്ങൾ വിശ്വാസികൾക്കിടയിൽ എല്ലാ കാലവും നിലനിന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തെ ഒരിടത്തും ആവശ്യപ്പെടാത്ത മതമാണ് എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. ഒരിടത്തും ഇപ്പോൾ ആരാധനയാണ് ഇസ്ലാമിൻ്റെ ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം നിർവഹിക്കുന്ന സന്ദർഭം. അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് മുമ്പിലുള്ള മറുപടി. കാരണം നമസ്കാരം എന്നുള്ള ആരാധന, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന, അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ള ആരാധനക്കിടയിൽ ഒരു വ്യക്തിക്കും ഒരു വിശ്വാസിക്കും ദൈവത്തിനുമിടയിൽ മറ്റൊരാളുടെ സാന്നിധ്യവും ആവശ്യമില്ല. അവിടെയാണ് മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യതിരിക്തമായി നിൽക്കുന്നത്. മറ്റെല്ലാ മതങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അത്തരമൊരു പുരോഹിതൻ്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ദൈവത്തോട് ഏറ്റവും അടുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ അവകാശം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് കാണാൻ സാധിക്കും. അപ്പം സ്വാഭാവികമായി ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ ചിന്തിക്കുന്നാൽ ഇസ്ലാമിലും അത്തരം ഘട്ടങ്ങളിലൊക്കെ പുരോഹിതൻ്റെ സാന്നിധ്യമില്ലേ എന്നുള്ളത്. അവിടെയാണ് ചൂഷണത്തിൻ്റെ ഒരു വഴി വരുന്നത്. പുരോഹിതൻ ഒരു കാര്യവുമില്ലാതെ ഇസ്ലാമിൻ്റെ ആ വഴിയിലേക്ക് നുഴഞ്ഞു കയറുകയും പ്രത്യേക വേഷഭൂഷാദികൾ ഇട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വിവാഹത്തിൻ്റെ സന്ദർഭം, ആ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ നിക്കാഹ് എന്ന് പറയും, ആ നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ വധൂവരന്മാർക്ക് വേണ്ടി ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ അവിടെ പൗരോഹിത്യം ചെയ്യുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് പ്രത്യേകമായി ആമീൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പഠിപ്പിക്കുകയും പുരോഹിതന്മാർ അതിനിടയിൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ വീട് നിർമ്മാണത്തിനിടയിൽ ഒന്ന് പുരോഹിതൻ സ്ഥാനം പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ തറയുടെ പണി നടക്കുമ്പോൾ, അതിൻ്റെ വാതിൽ ആദ്യ പടി വെക്കുമ്പോൾ, ഇങ്ങനെ എല്ലായിടത്തും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം വേണം. ഒരു വ്യക്തി മരിച്ചാൽ ആ മരണപ്പെട്ട വ്യക്തിയെ സാമൂഹ്യമായൊരു ഉത്തരവാദിത്തമായി അയാളെ ഏറ്റവും നല്ല നിലയിൽ സംസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് അതിലെവിടെയും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം പറയുന്നില്ല, മറിച്ച് ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളും ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത കുടുംബങ്ങളും, ഇനി അത്തരമൊരു സാഹചര്യമെങ്കിൽ സമൂഹത്തിലെ ആളുകൾ ഒന്നിച്ചു നിന്ന് നിർവഹിക്കേണ്ട ഏറ്റവും മാന്യമായ പക്ഷെ അവിടെ പുരോഹിതൻ്റെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ ആളുകൾ വിചാരിക്കുന്നത് എല്ലാ മതങ്ങളെയും പോലെ ഇസ്ലാമിലും പൗരോഹിത്യമുണ്ട് എന്നുള്ളത്. അവിടെയാണ് പുരോഹിതന്മാർ ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചതും തെറ്റായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നത്. ഈ ഇത് തന്നെയാണ് വിശ്വാസരംഗത്തുള്ള എല്ലാ ചൂഷണങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത്. ഇത് ഒരു ഒരു സംഘടിതമായി മാറുമ്പോൾ, ഈ പൗരോഹിത്യം സംഘടിതവൽക്കരിക്കപ്പെട്ടപ്പോൾ, അവർക്ക് ആളുകൾക്കിടയിൽ സ്വാധീനം വന്നപ്പോൾ, അത് സവിശേഷമായ അധികാര പദവിയും സവിശേഷമായ രൂപവും സവിശേഷമായ രീതിയുമൊക്കെ വന്ന് അംഗീകരിക്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് പൊതു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായത്. എന്നാൽ അവർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് മറ്റു ചില ചൂഷണങ്ങൾ ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഈ പൗരോഹിത്യത്തെയും മറികടന്നുകൊണ്ട്, ഈ പൗരോഹിത്യം ഇവിടെ വ്യവസ്ഥാപിതമായി എസ്റ്റാബ്ലിഷ്ഡായ പൗരോഹിത്യം ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെയും മറികടന്നുകൊണ്ടുള്ള ഇത്തരം ചൂഷക വർഗ്ഗങ്ങളെയാണ് നമ്മളിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പഴം മുറിച്ച കേസിൽ, അല്ലെങ്കിൽ ജിന്ന് മഹ്ലറ എന്ന പേരിലുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയുടെ പേരിൽ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ വിചാരിക്കുന്നത് ഈ അതിനൊക്കെ വഴിവെച്ചു കൊടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയും ഇത്തരം ഒരു ഒരു പോയിൻ്റ് ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ചെയ്ത വലിയ ഒരു കാര്യം ഇതാണ്. ആളുകൾ ഇങ്ങനെ സ്വന്തമായി ജീവിക്കാൻ, ആളുകളെ മതം മനസ്സിലാക്കാൻ, ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്വയം അറിയേണ്ടതാണെന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വലിയ വായിൽ ചോദിക്കുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത നവോത്ഥാനം എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച മാനവിക നവോത്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ബോധമുള്ള ആളുകളെ നിരന്തരം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അവർക്ക് സ്വയം ബോധമുണ്ടായതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ആ നിലക്ക് വളർന്നു വലുതാവുകയും ഇത്തരത്തിലുള്ള യാതൊരുവിധ തെറ്റായ സമീപനങ്ങളിലേക്കും പോകാത്ത, അവർ വിദ്യാഭ്യാസം കുറഞ്ഞവരാവട്ടെ വിദ്യാഭ്യാസം കൂടിയവരാവട്ടെ, അത്തരം ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യരെയും ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ ഒരു സ്വാഭാവിക കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് ലോകം, അല്ലെങ്കിൽ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലം അത് തന്നെയാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും വിശ്വസിച്ചു പോന്നിട്ടുള്ളതും ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടും. അപ്പം അവിടെയാണ് ഇത്തരം ദുർബലമായ വിശ്വാസമുള്ള ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം എല്ലാ മതത്തിലുമുള്ളതുപോലെ തന്നെ ഇസ്ലാമിക രീതി ിലും അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലും മുസ്ലിം സമുദായത്തിലും ഇത്തരം ധാരാളം ആളുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇതിലേറ്റവും കപടമായ, ഏറ്റവും ദുർബലമായ, സത്യസന്ധമായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പദാവലികൾ പോലും ശരിയായി ഉച്ചരിക്കാൻ അറിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള മാജിക്കുകളും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളും കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊരു സംഭവം മാത്രം, ഇതവിടെയുള്ള ചെറുപ്പക്കാർ വളരെ ശക്തമായി അതിന് ഇടപെടുകയും ഞങ്ങളുടെ വിശ്വാസ സംസ്കാര മര്യാദകളിൽ നിന്ന് വലിയ അകന്നുപോയിട്ടുള്ളൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് അവർ തന്നെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇത് വാർത്തയായത്. എന്നാൽ ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് വളർന്നു പന്തലിക്കുകയും, ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാട് ഇവിടെ തൊട്ടടുത്ത് നമുക്കറിയാം, ഒരു ഘട്ടം കഴിഞ്ഞ് ആദ്യം ഇരു സമസ്തകളും ആ നൂറെ ഹബീബിനെ തള്ളി പറയാൻ തയ്യാറായി. അവർ പരസ്യമായി സർക്കുലർ ഇറക്കി. പക്ഷേ എനിക്കറിയാം, എനിക്കറിയാവുന്ന വളരെ ശക്തനായ ഒരു സമസ്തയുടെ പ്രവർത്തകൻ, അയാളാണ് ഒരു പ്രദേശത്തിൻ്റെ കോർഡിനേറ്റർ. ഈ വാട്സപ്പിൻ്റെ അഡ്മിന്മാരൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഈ സർക്കുലർ ഒരു വശത്ത് കൂടി പോവുകയും ആളുകൾ മറ്റൊരു വശത്ത് കൂടി പോവുകയും ചെയ്യുന്ന ഈ ചൂഷകന്മാരുടെ, ഇയാൾ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അയാൾ എതിർക്കണില്ല. പിന്നെ അയാൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ, ബിസിനസ്സിൻ്റെ ഒരു വലിയ തലം ഇതിലേക്ക് വളർന്നു വരുന്നു. കച്ചവടക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാവരും സപ്പോർട്ടായി മാറുന്ന, അവരൊക്കെ ഒരു ബൗൺസർമാരായി മാറുന്ന, അവർ മറ്റുള്ള ആളുകൾ ഇതിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നമ്മൾ ഓരോ നഗരങ്ങളിലും ഓരോ നാടുകളിലും പരിശോധിച്ചാൽ ഇതിൻ്റെ പല തലത്തിലുള്ള പകർപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എങ്ങനെ ഇതിനെ പരിഹരിക്കണം, ആ വാക്കുകൂടി പറഞ്ഞാൽ ഞാൻ അമ്പിത് മാഷിലേക്ക് കൈമാറാം. ഒറ്റ കാര്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ, നമുക്ക് നിയമത്തിന് ഒരുപാട് പരിമിതികൾ ഈ വിഷയത്തിൽ ഇടപെടാനുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം കൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ ഒറ്റയടിക്ക് നിർത്തലാക്കി കളയാം എന്ന് വിചാരിക്കാൻ കഴിയില്ല. സാമൂഹ്യമായി ആളുകൾ ഇതിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരം, പിന്നെ നമ്മളിപ്പോൾ ഒരു ഭാവനാത്മകമായി പ്രതീതാത്മകമായി ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അടച്ചു പൂട്ടിക്കുന്ന ഒരു ക്യാമ്പയിൻ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊരു ജനാധിപത്യ രാജ്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യവുമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനവുമല്ല. അപ്പോൾ ഇതിനൊക്കെ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി, മുജാഹിദ് പ്രസ്ഥാനത്തിനോടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് പലരും അത് എടുത്തു കാണിക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാഴ്ചപ്പാടിൽ പെട്ടതല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമാണ് നമുക്കൊരു ഒരു സെക്യുലർ സൊസൈറ്റിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക. അതാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ട് കാലങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൂടി വരേണ്ട, ഒന്നുകൂടി ശക്തമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട, ഇത്തരം കാര്യങ്ങളെ നിരന്തരമായി എതിർത്തുകൊണ്ടേയിരിക്കേണ്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിലൊക്കെ ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്ന സംഭവം കൂടിയാണ്. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേട്ടത്. 2500 രൂപയുടെ വാഴപ്പഴം ചർച്ചയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് തയ്യാറെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ റിയാലുസ് സാലിഹീനിലൂടെ വിശദീകരിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1154-ാമത്തെ ഹദീസ്. وعن سلمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يغتسل رجل يوم الجمعة ويتطهر ما استطاع من طهر ويدهن من دهنه أو يمس من طيب بيته ثم يخرج فلا يفرق بين اثنين ثم يصلي ما كتب له ثم ينصت إذا تكلم الإمام إلا غفر له ما بينه وبين الجمعة الأخرى رواه البخاري. മഹാനായ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يغتسل رجل يوم الجمعة, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ കുളിക്കുന്നില്ല. ويتطهر ما استطاع من طهر, ആവുന്നത്ര ശുദ്ധീകരണം നടത്തുന്നില്ല. ويدهن من دهنه, അതുപോലെ തൻ്റെ അടുക്കലുള്ള എണ്ണ തലയിൽ പുരട്ടുകയും ചെയ്യുന്നില്ല. യമസ്സുമിൻ തുയിബി ബൈത്തിഹി, തൻ്റെ വീട്ടിലുള്ള സുഗന്ധദ്രവ്യം അത് ഉപയോഗിക്കുന്നില്ല. സുമ യഖ്റുജു, പിന്നെ പുറപ്പെടുന്നു. ഫലാ യുഫരിഖു ബൈനസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നില്ല, രണ്ടാളുകൾക്കിടയിൽ ചാടിക്കിടന്നു പോകുന്നില്ല. സുമ യുസല്ലി മാ കുത്തിബലഹു, പിന്നീട് തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുന്നു. സുമ യുൻസിതു ഇദാ തകല്ലമൽ ഇമാമു, ഇമാമ ഖുതുബ നിർവഹിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ മൗനം അവലംബിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുന്നില്ല. ഇല്ല ഔഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെട്ടിട്ടല്ലാതെ. മാ ബൈനഹു വ ബൈനൽ ജുമാഅത്തിൽ ഉഖ്ര, ആ ഒരു ജുമാ ദിവസത്തിൻ്റെയും അടുത്ത ഒരു നെക്സ്റ്റുള്ള ജുമായുടെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടല്ലാതെ. സഹോദരങ്ങളെ, പാപമോചനത്തിൻ്റെ വഴികളിൽ ജുമാ ദിവസത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന പുണ്യങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉണർത്തിയിട്ടുള്ളത്. സൽമാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ അഷിയാ, ചില കാര്യങ്ങളൊക്കെ ഉണർത്തുകയുണ്ടായി, ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇദാ ഫഅലഹൽ ഇൻസാൻ, ഒരാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ, ഫഇന്നഹു യുഗ്ഫറു ലഹു മാ ബൈനൽ ജുമുഅത്തി വൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള അതിന് ഇടയ്ക്കുള്ള ചെറിയ പാപങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് അള്ളാഹു പുറത്തു കൊടുക്കും, അവന് മഗ്ഫിറത്ത് ലഭിക്കുമെന്നാണ്. ആ പാപമോചനത്തിൻ്റെ വഴികളിൽ അതിൽപ്പെട്ട ഒന്നാമത്തേത് അൽ ഇഗ്തിസാൽ, കുളിക്കുക എന്നുള്ളതാണ്. അൻ യഗ്തസില കമാ യഗ്തസിലു ലിൽ ജനാബ, നിർബന്ധമായ കുളി, ജനാബത്ത് കുളിക്കുന്ന പോലെ ജുമാക്ക് വേണ്ടി കുളിക്കുക എന്നുള്ളത്. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർബന്ധമായും കുളിക്കണമെന്ന് പറഞ്ഞത്. ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മഹ്തലിം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ ബുദ്ധിയെത്തിയ ആളുകൾ ജുമാക്ക് വരുന്നെങ്കിൽ അവർ കുളിക്കണമെന്നുള്ളത് അപ്പോൾ നിർബന്ധമാണ് എന്ന നിലക്ക് തന്നെ ഹദീസുകൾ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ജുമാക്ക് വേണ്ടി കുളിക്കുക, ജുമാ നമസ്കരിക്കുവാൻ വേണ്ടി കുളിക്കുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അമ്മൻ നിസ്സാഉ, സ്ത്രീകൾ, ഫലാ യജീബു അലൈഹിന്ന, അവർക്ക് ജുമാ നിർബന്ധമില്ല. വലാക്കിൻ ഹാദൽ വാജിബ് അലൈസ അൻ ഹദസിൻ, മറിച്ച് ജുമാക്കുള്ള പ്രാധാന്യം ശ്രേഷ്ഠത ഉണർത്തിക്കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരാൾ ജുമാ നമസ്കരിച്ചു, അയാൾ കുളിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ ജുമാ ശരിയാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അയ്യദ്ദഹിന ബി ത്വയിബ്, എണ്ണ പുരട്ടുക, അതേപോലെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. എത്ത ത്വയ്യബു ബിദുഹിനി ഔദിൻ ഔ വർദിൻ, കുങ്കുമം കൊണ്ടോ അതല്ലെങ്കിൽ റോസ് വാട്ടർ കൊണ്ടോ അതല്ലെങ്കിൽ ഔദ് കൊണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് സുഗന്ധം ഉപയോഗിക്കുക എന്നത്. ഔ റൈഹാൻ ഔ ഗൈറി ദാലിക, അതല്ലാത്ത ഏതെല്ലാം സുഗന്ധദ്രവ്യങ്ങളുണ്ടോ, അത്തറുകളുണ്ടോ, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രധാനം എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ അത്തറുകൾ ഉപയോഗിക്കുക, വയഹ്താർ അതീബമായ തനിക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ലത് വിശിഷ്ടമായത് എടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു എന്ത്? തീബ് ഉപയോഗിക്കുക, സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക എന്നുള്ളത്. ഒരനാവശ്യമായ നിലക്ക് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന യാതൊരു നിലക്കുള്ള ഒരു സ്മെല്ലും നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവർക്ക് അരോചകമാകുന്ന, പ്രയാസപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മുടെ അടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്നത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോൾ നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പോകണമെന്നാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്നുമല്ല, യുഫരിഖ ബൈനസിനെ, രണ്ടാളുകൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നില്ല, വേർതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ലിഅന്നഹു ഇദാ ഫർറഖ ബൈനസിനൈനി ആദാഹുമാ, നമ്മൾ മുന്നിൽ സ്വഫ് കിട്ടാൻ വേണ്ടി, സ്വഫിൽ ഇടം കിട്ടാൻ വേണ്ടി പിന്നിലുള്ള ആളുകളുടെ ഷോൾഡറുകൾ ചാടിക്കിടന്നുകൊണ്ട് പോവുക, അവരിരിക്കുന്നിടത്തു നിന്ന് അവരെങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് പോകുക എന്നത് അവരെ ഉപദ്രവിക്കലാണ്. എന്നാൽ എവിടെയാണോ സ്ഥലമുള്ളത്, സ്ഥലം ലഭിക്കുന്നത് ഏത് സൊഫിലാണോ അവിടെ പോയി ഇരിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് സൊഫിൽ സ്ഥലം കിട്ടണമെങ്കിൽ നേരത്തെ വരണം, അവസാനം വരികയും എന്നിട്ട് എല്ലാവരുടെയും ഷോൾഡറുകൾ ചാടിക്കിടന്ന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയല്ല എന്നതാണ്. എന്നാൽ എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുകയാണെങ്കിൽ അവിടെ പോയി ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അൻ യുസല്ലിയ മാ കുതിബ ലഹു, തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുകയും ചെയ്താൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിർണയിച്ചിട്ടില്ല ഏതാണെന്ന്. ഫദല്ല ആദ അല അന്നൽ ജുമഅത ലൈസ ലഹ റാതിബത്തുൻ ഖബലഹ, നമ്മൾ മനസ്സിലാക്കണം ജുമാ നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ടുള്ള ഒരു റാതിബത്ത് സുന്നത്തില്ല. എന്നാൽ ബൽ യുസല്ലിൽ ഇൻസാനു മാഷാ, ഒരാൾ മസ്ജിദിലേക്ക് വന്ന് ജുമാ ദിവസത്തിൽ അയാൾക്ക് എത്രയും നമസ്കരിക്കാം. ഖലീലൻ കാനൌ കസീറൻ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഉണർത്തുന്നു, കുറച്ചാവട്ടെ കൂടുതലാവട്ടെ ആളുകൾ, ഇലാ അയ്യഹ്ദുറൽ ഇമാം, ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയും, ഇമാമ് വരുന്നത് വരെയും ഖുർആൻ പാരായണവും ദിക്റുകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളുമായി കൊണ്ട് കഴിച്ചു കൂട്ടാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ഇത്ര റക്അത്ത് എന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. അതാണ് അൻ യുസല്ലിയ മാ കുതിബ ലഹു, തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. മറ്റൊന്ന് ഈ ഹദീസിൽ വന്നത് അൻ യുൻസിത, മൗനം അവലംബിച്ചു മിണ്ടാതിരുന്നു കേട്ടു എന്നുള്ളതാണ്. യഅനി യുൻസിതുലിൽ ഖുതുബ, ജുമാ ഖുതുബ ഇമാമ് മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ഫലായൊച്ചക്കെല്ലാം ഒരാളും സംസാരിക്കാൻ പാടില്ല. ഇലാ അയ്യഫ്രു അൽ ഖതീബു മിനൽ ഖുതുബ, ഇമാം ഖതീബ് തൻ്റെ ഖുതുബയിൽ നിന്ന് വിരമിക്കുന്നത് വരെയും ഒരിക്കലും തന്നെ അവിടെ സംസാരിക്കുവാനോ അതല്ലെങ്കിൽ ആ ശ്രദ്ധ തെറ്റിക്കുന്നതായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ പാടില്ല എന്നത് പ്രത്യേകം ഉണർത്തിയതാണ്. സഹോദരങ്ങളെ, ഇവിടെ ഫഇദ ഫഅല ഹാദിഹിൽ അഷിയാ അൽ ഖംസ, ഈ ഹദീസിൽ പറഞ്ഞതായ അഞ്ച് കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഫഇന്നഹു യുഗ്ഫറു ലഹു മാ ബൈനൽ ജുമഅതൈനി, നിശ്ചയമായും അയാൾക്ക് രണ്ട് ജുമാകൾക്കിടയിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. വഹാദാ ഫദ്ലുൻ അദീമു മിനല്ലാഹി അസ്വജൽ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള മഹത്തായ ശ്രേഷ്ഠതയാണ്. ജുമാ ദിവസത്തിനുള്ള മഹത്വവും ശ്രേഷ്ഠതവും ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. വിശ്വാസികൾക്ക് ആഴ്ചയിൽ ലഭിക്കുന്നതായ ഒരു ഈദാണ്. വിശ്വാസികളെല്ലാം അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന, ഖൈറിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആ ഒരു ദിവസത്തിലെ ആദാബുകളെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ പാലിക്കണമെന്നതാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് ശുദ്ധീകരണം വരുത്തലാണ്. കുളിക്കുക തന്നെയാണ് വേണ്ടത്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ നിരക്കുമുള്ള നദാഫത്ത്, വൃത്തി അത് ഉണ്ടായിരിക്കണം. തുയ്യിബുർ റായിഹ, നല്ല സുഗന്ധം അവരിൽ നിന്നുണ്ടാവണം. അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി വച്ച ബക്കീറുൽ സ്വലാ, നമസ്കാരത്തിന് വേണ്ടി വേഗം പുറപ്പെടേണ്ടതുണ്ട് എന്നതെല്ലാം അതിൻ്റെ ആദാബുകളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ വല്ലി ബിച്ചി അയാദു അൻകുല്ലിമായു ഇദിന്നാസ്, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കേണ്ടതാണ്. അത് രണ്ടാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവർക്കിടയിലൂടെ കാലിട്ടുകൊണ്ട് ചാടിക്കടന്ന് പോകുന്നത് പ്രയാസകരമാകുമെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വൽ ഇൻസാത്തു ലിൽ ഖതീബി, ജുമാ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുത്ബ നിർവഹിക്കുന്നതായ ഖതീബിൻ്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം മൗനമായി കൊണ്ട് മിണ്ടാതിരുന്നുകൊണ്ട് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഈ ഹദീസിലൂടെ അറിയിച്ചു തരുന്നത്. ഈ ആദാബുകൾ ശ്രേഷ്ഠമായ ആദാബുകളാണ് നമ്മെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങളായിക്കൊണ്ട് പറഞ്ഞു. കുളിക്കാനും ശുദ്ധി വരുത്താനും അതെ അങ്ങേറ്റത്തെ തന്നെ വൃത്തിയാണ് വേണ്ടത്. ഈയൊരു കാര്യം ഒരിക്കലും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല, മറിച്ച് ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാൻ. അള്ളാഹു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദുക്കും ബിക്കുമുൽ ഉസർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അപ്പം സഹോദരങ്ങളെ, ഈയൊരു നവാഫത്ത് പറയുമ്പോൾ അതുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അങ്ങേറ്റത്തെ തന്ലീഫ്, നഖം മുറിക്കാനുണ്ടെങ്കിൽ അത്, മീശ വെട്ടാനുണ്ടെങ്കിൽ അത്, അതേപോലെ നമ്മുടെ രഹസ്യ ഭാഗങ്ങളിലുള്ളതായ അവിടെ ക്ലീൻ ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ളതൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്നാണ് വേറൊരു കാര്യം പറയുന്നത്, ഒരു വിശ്വാസി, ഒരു മുസ്ലിം തൻ്റെ അടുക്കൽ നിന്നുള്ള ശ്രേഷ്ഠമായ വിശിഷ്ടമായ നല്ല തൊയ്ബ് ഉപയോഗിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ഇനി അതൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന തൊയ്ബെങ്കിലും അതിന് മണമില്ല, അതിന് കളറാണുള്ളത്, അതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടണം എന്നതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. രണ്ടാൾക്കിടയിൽ ചാടിക്കിടക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഇഷാറത്തുൻ ഇലത്തബിക്കീർ, നേരത്തെ പുറപ്പെടണമെന്നതിലേക്കാണ് അത് സൂചന നൽകുന്നത്. നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരില്ല, ആളുകളുടെ ഷോൾഡറുകൾ, പിരടികൾ ചാടിക്കിടക്കേണ്ട ആവശ്യം വരില്ല, രണ്ടാളുകൾക്കിടയിലൂടെ പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആർക്കുമില്ലാത്ത വിധത്തിൽ നമുക്കൊരിടം കണ്ടെത്തി അവിടെ വെച്ചുകൊണ്ട് സുമ്മ യുസല്ലീമാ കുച്ചിബലഹു, സുന്നത്തായ നമസ്കാരങ്ങൾ തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് എത്രയാണോ അത്രയും നമസ്കരിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ ഇമാമ് വരുന്നത് വരെ നമസ്കരിക്കാം. ഇമാമ് മിമ്പറിൽ കയറിയാൽ പിന്നെ മലക്കുകൾ വരെ ഖുത്ബ ശ്രമിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫയസ്തമിഉ ജയ്യിദൻ ലിൽ ഖുത്ബ, അപ്പോൾ വളരെ നല്ല രൂപത്തിൽ ഖുത്ബ ശ്രവിക്കുക ഇമാമിൻ്റെ. ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെറിയ പാപങ്ങളെല്ലാം അയാൾക്ക് ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു കാര്യം നമ്മൾ, ഈ പുണ്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹദീസുകളിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങൾ അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളിൽ നിന്നും ജുമാഅക്ക് തയ്യാറെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ വന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
7: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
3: ജനലിൽ ഇല്ലാത്ത സ്ഥലത്ത് കർട്ടൻ വെക്കുന്നത് തെറ്റാണോ? അതായത്, ജനലുള്ള ഭാഗത്ത് കർട്ടൻ വെക്കുമ്പോൾ ജനലിൻ്റെ കൂടെ ആ ചുമര് മൊത്തം കർട്ടൻ വെക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികരമായി തെറ്റാണ് എന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്?
4: ഒരു കടപ്പറ അല്ലെങ്കിൽ ഒരു റൂം, ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അത് അതിൻ്റെ ആധുനികമായ രൂപത്തിൽ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ഭംഗിയായി മോടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ദുർവ്യയം പാടില്ല എന്നതാണ്. എന്നാൽ മാന്യമായ അവനവൻ്റെ കുടുംബ സാഹചര്യവും അവനവൻ്റെ നിലവാരവും അനുസരിച്ച് അവനവൻ്റെ റൂമും അവനവൻ്റെ ഓഫീസും സ്ഥാപനവുമൊക്കെ അലങ്കരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് കർട്ടൻ ജനൽമ മാത്രമേ ഇടാൻ പാടുള്ളൂ, കുറച്ച് പുറത്തേക്ക് നീങ്ങിപ്പോകാൻ പാടില്ല, നീങ്ങിപ്പോയാൽ ഇസ്ലാമികമായി തെറ്റാണ് എന്ന് പറയാൻ ഈ ഇസ്ലാമിൻ്റെ ചുമരിൻ്റെ അളവെടുക്കാൻ ആരാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരു വീട് അലങ്കരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ചിലപ്പോൾ കർട്ടൻ തന്നെ ഇല്ലാത്ത രൂപത്തിലായിരിക്കും, വേറെ സമയത്ത് കർട്ടൻ വെച്ചുകൊണ്ടുള്ളതായിരിക്കും, മറ്റൊരു സമയത്ത് അത് ചുമരിൻ്റെ ഭാഗം കൂടി കർട്ടൻ്റെ തുണിയിട്ടുകൊണ്ടായിരിക്കും. അതൊക്കെ ഓരോ നാട്ടിലും അതേപോലെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ഫാഷനുകളും മോഡലുകളും ഇസ്ലാമികമായി തെറ്റല്ലാത്തതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കർട്ടൻ്റെ തുണി അല്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീങ്ങിപ്പോയാൽ ഇസ്ലാം പൊളിഞ്ഞുപോയി എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു കടുത്ത നിലപാട് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ഇസ്ലാമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം. മറിച്ച് ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തിനനുസരിച്ച് അവരുടെ വീട്, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ഓഫീസുകൾ തുടങ്ങിയവ ഭംഗിയാക്കുകയും അലങ്കരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.
3: ഹോസ്പിറ്റലിൽ നിന്നും വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ വിഷയത്തിൽ ഡോക്ടർമാർ നമ്മോട് തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ മരണപ്പെടും, അല്ലെങ്കിൽ മരിക്കുന്നതുവരെ കാലങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കിടത്താം. ഒരിക്കൽ ചെറിയ പ്രായത്തിൽ പിതൃ സഹോദരൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തതിൽ കുറ്റബോധം വല്ലാതെ മനസ്സിനെ അലട്ടുന്നു. ഞാൻ തെറ്റുകാരനാകുമോ എന്ന ഭയം.
4: അവിടെ നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്യാതെ ഡോക്ടർ, ആ രോഗിയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്താ ചെയ്യേണ്ടത്, മാറ്റണോ എന്ന് ചോദിക്കുന്ന, ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ഘട്ടം ഒരിക്കലും ഒരു രോഗിയുടെ ജീവൻ നിലനിൽക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എങ്കിൽ ഡോക്ടർ നമ്മളോട് ഇനി എന്താ ചെയ്യേണ്ടത്, മാറ്റല്ലേ എന്ന് ചോദിക്കൂല. മറിച്ച് ആ രോഗിയുടെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള ഒരു സാധ്യത, തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഡോക്ടർ എന്തായാലും ആ രോഗിയെ വെന്റിലേറ്ററിൽ തന്നെ കിടത്തുകയുള്ളൂ. അതല്ല, അതിന് ഇനിയൊരു സാധ്യത അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയോ ഒരു നിരീക്ഷണത്തിൽ കാണുന്നില്ല. വെറും വെന്റിലേറ്റർ സഹായത്തോടു കൂടി മാത്രം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അത് മാറ്റിയിട്ടുണ്ട് എങ്കിൽ മരണപ്പെട്ടു പോകും. ജീവൻ്റെ ഇതായിട്ട് നിലനിൽക്കുന്നത് ശരീരത്തിൽ ഈ ശ്വാസോച്ഛ്വാസം മാത്രമാണ്, ഈ മിടിപ്പ് മാത്രമാണ്, മറ്റൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർമാരത് നിങ്ങൾ എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളി, ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കും എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മാത്രമേ ഡോക്ടർ അത് പറയുള്ളൂ. അതല്ല, അതിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇതിൽ ഇട്ടാൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്നതിന് പകരം ആയേക്കാം, ചിലപ്പം മാറിയേക്കാം, തിരിച്ചു വന്നേക്കാം എന്ന ഒരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ നമ്മൾ അത് മാറ്റണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനുമനുസരിച്ച് അവരുടെ നിലപാടെന്ത്, ഒരു ഡോക്ടർ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഡോക്ടർമാർ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. വല്ലാഹു അലം.
3: 74 വയസ്സ് പ്രായമുള്ള പല അസുഖങ്ങളുമുള്ള വ്യക്തിയാണ് പിതാവ്. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ സഹായിക്കാൻ വേണ്ടി കൂടെ കടയിൽ നിൽക്കാറുണ്ട്. അവിടെ സിഗരറ്റ് വിൽപ്പനയുമുണ്ട്. സഹായത്തിനായി നിന്നില്ല എങ്കിൽ വിഷയവുമാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം?
4: വാപ്പാനോട് പറയാന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ നിലപാട്. ഒന്നാമത്തെ നിലപാട്, വാപ്പ ഹലാലായ മാർഗത്തിൽ വല്ലതും തിന്നാലേ കൈവന്തിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയടക്കം സ്വീകരിക്കുള്ളൂ എന്ന് പറയണം. ഈ സിഗരറ്റും അതേപോലെ തന്നെ ബീഡിയുമൊക്കെ വിറ്റ് നമുക്ക് കിട്ടുന്ന പണം, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹലാലായ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയൂല എന്ന് വാപ്പയെ 74 വയസ്സായാലും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് കടയിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു നിലപാടായിട്ടെടുക്കേണ്ടത്. പിന്നെ വാപ്പയോടൊപ്പം കച്ചവടത്തിൽ നിൽക്കുക എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പാക്ക് സഹായിച്ചു കൊടുക്കലൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ താല്പര്യമില്ലെങ്കിൽ, ആ ഫീൽഡിൽ അല്ല നിങ്ങളുടേത് എങ്കിൽ അവിടെ പിന്നെ വാപ്പാൻ്റെ കൂടെ നിന്നാലേ ശരിയാവുള്ളൂ എന്നതൊന്നുമില്ല. 74 വയസ്സായ വാപ്പയെ വാപ്പ കച്ചവടം നടത്തിയിട്ടില്ല എങ്കിലും നോക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ എന്തിനാണ് വാപ്പ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അത് വാപ്പയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ നടത്തിക്കൊണ്ടു പോകട്ടെ. നിങ്ങൾ ആ ഫീൽഡ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെ നിൽക്കേണ്ടതില്ല. അവിടെ 74 വയസ്സായ വാപ്പയെ പരിഗണിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. സാധിക്കുമെങ്കിൽ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ളത്, വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും വല്യപ്പയാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും എത്ര ബന്ധപ്പെട്ടവരാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ന്യായമായി പറയുന്നതിന് ബഹുമാനവും ആദരവും തടസ്സമല്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. ബഹുമാനവും ആദരവും കൊണ്ട് ഒരാളോടും ഒരു കാര്യവും നമ്മൾ പറയാൻ മടിക്കാൻ പാടില്ല, ദീനിൻ്റെ കാര്യമാണെങ്കിൽ. അതുകൊണ്ട് വാപ്പക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതുമായി നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്നതിന് അതിൻ്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ സഹിക്കാൻ തയ്യാറാവുക എന്നത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്.
3: ഇഖാമത്തിനു ശേഷം വല്ല പ്രാർത്ഥനയുമുണ്ടോ എന്നാണ് ഒരു ശ്രോതാവ് അന്വേഷിക്കുന്നത്.
4: ബാങ്ക്, ഇഖാമത്ത് ഇവക്ക് രണ്ടിനും ഒരുമിച്ച് അറബിയിൽ പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗങ്ങളിലൊക്കെ പറയുന്ന ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ് അദാൻ എന്നത്. രണ്ടിനും കൂടി ഒരുമിച്ച് അദാനൈനി എന്ന് പറയും. അദാന്, അദാനൈനി, രണ്ട് ബാങ്കുകൾ. അപ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലുന്ന സിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ എന്ന ആ ദിക്റ് ഇഖാമത്തിന് ശേഷവും ചെല്ലി എന്നതുകൊണ്ട് പ്രശ്നമില്ല, ചെല്ലാവുന്നതാണ്, അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അലം.
3: സക്കാത്ത് ഒരാൾക്ക് വേണ്ടി കരുതി വെച്ചതാണ്, അതിപ്പോൾ അയാൾക്ക് കൊടുത്താൽ അത് പാഴാക്കിക്കളയും, അതിനാൽ അത് സ്വീകരണ അത് സ്വർണമാക്കി മറ്റാവശ്യക്കാർക്ക് കടമായി കൊടുക്കാമോ? ഈ അവകാശിക്ക് ആവശ്യം വരുമ്പോൾ അന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ തന്നെ കൊടുക്കാമല്ലോ, മൂല്യവും കുറയില്ല, ഒന്ന് വ്യക്തമാക്കാമോ? കടം കൊടുക്കുന്ന ആളും സക്കാത്തിൻ്റെ അവകാശിയാണ്, അയാൾ കടം കൊണ്ട് കുടുങ്ങിയ വ്യക്തിയുമാണ് എന്നുകൂടി പ്രത്യേകം സൂചിപ്പിക്കുന്നു.
4: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ ഒരു നിർണിത സമയത്ത്, നിശ്ചിതമായ സമയം വരുന്ന സമയത്ത് ബാധ്യതയാകുന്ന ഒന്നാണ്. അതിൻ്റെ ഒന്നാം തീയതി തന്നെ നമ്മുടെ കയ്യിൽ നിന്നും അത് കൊടുത്തൊഴിവാക്കുകയാണ് വേണ്ടത്. അത് ഇന്ന വ്യക്തിക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ അതിൻ്റെ അവകാശിയാണെങ്കിൽ കൊടുക്കാം. പക്ഷേ അയാൾക്ക് വേണ്ടി നമ്മൾ തന്നെ അത് കരുതി വെക്കുന്നതോടുകൂടി തന്നെ നമ്മളെ ഇപ്പോഴും സക്കാത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ലല്ലോ. നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ തന്നെയല്ലേ അത് സൂക്ഷിക്കുന്നത്? അങ്ങനെ ഒരു കരുതി വെക്കൽ നമ്മൾ നടത്തേണ്ടതില്ല. നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനം. അയാൾക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും, അയാൾക്ക് പരലോകത്ത് ഉപകാരപ്പെടണം, അയാൾക്ക് ഇന്ന കാര്യത്തിന് ഉപകാരപ്പെടണം, കുട്ടികളെ കെട്ടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടണം എന്നതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ അദ്ദേഹം അതിന് അവകാശിയാണോ അത് കൊടുക്കുക. അദ്ദേഹം അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ കുട്ടികളെ കെട്ടിക്കുന്നതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇജ്ജ്, ഇതുകൊണ്ട് ഒരു സ്വർണം വള എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 2 ഗ്രാമിൻ്റെ ഒരു മോതിരം ഈ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നല്ലാതെ നമുക്ക് അത് ഇന്ന രൂപത്തിലേ പറ്റുള്ളൂ, ഇന്ന ഇത് ഇന്ന സമയത്തെ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ അത് അയാൾക്ക് ഉപകാരപ്പെടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ കടം കൊടുക്കുന്നത് സക്കാത്തിൻ്റെ അവകാശിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അത് സക്കാത്തതിൻ്റെ കൂടെ കൊടുത്തൂടെ? നമുക്ക് ഇയാൾക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുമ്പോൾ അന്നത്തെ സക്കാത്ത് കൊടുക്കാമല്ലോ, ആ വർഷത്തെ സക്കാത്ത് അയാൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സക്കാത്ത് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അയാൾക്ക് ഇന്ന രൂപത്തിലേ ഉപകരിക്കാൻ പാടുള്ളൂ, വേറെ രൂപത്തിലും ഉപകരിക്കാൻ പാടില്ല, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും അയാളുടെ കയ്യിൽ കിട്ടുന്ന സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ അയാൾക്ക് ഭക്ഷണമായിരിക്കും, അയാൾക്ക് വേറെന്തെങ്കിലും ആവശ്യം നമ്മൾ കണക്കാക്കുന്ന ആവശ്യത്തിനേക്കാളും ഏറ്റവും പ്രധാനം, അയാളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കും നമ്മൾ കണക്കാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്ത് എന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്, അത് നമ്മൾ വീട്ടുക. അതിന് അവകാശപ്പെട്ട ആൾ, അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അവകാശികൾ ഇന്നവനാണ്, എ ആണോ ബി ആണോ, എക്ക് അവകാശമുണ്ട് ബിക്കും അവകാശമുണ്ട് എങ്കിൽ നമുക്ക് ബിക്ക് കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന സമയത്തെ ഉപകാരപ്പെടുള്ളൂ, ഇന്നതിനെ ഉപകരിക്കുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കണക്കാക്കേണ്ടതില്ല. അത് നമ്മൾ നമ്മുടെ ബാധ്യത കൊടുത്തു വിട്ടുക എന്നുള്ളതാണ് ഒന്നാം സ്ഥാനമായി നമ്മൾ കരുതേണ്ടത്. വല്ലാഹു അലം.
3: പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി ഇസ്ലാം അനുവദിച്ച പാട്ട്, പ്രസംഗം തുടങ്ങിയ പരിപാടികൾ പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? പല മദ്രസ പ്രോഗ്രാമുകളിലും പ്രായപൂർത്തിയായ പെൺകുട്ടികളെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന സ്റ്റേജിൽ പാട്ടും മറ്റു പല പരിപാടികളുമായി അവതരിപ്പിക്കുന്നത് കാണുന്നു. ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
5: സദ്ദുദരിയ എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പൊതുവായ തത്വമാണ്, അഥവാ തെറ്റിലേക്ക് പോകാനുള്ള വഴികൾ ബന്ധിക്കുക, അടക്കുക എന്നത്. അപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ശബ്ദവും അവരുടെ ചലനങ്ങളുമൊക്കെ മറ്റുള്ളവരിൽ തെറ്റായ മെസ്സേജുകൾ നൽകുവാനും തിന്മയിലേക്ക് അവരെ പ്രേരിപ്പിക്കുവാനുമൊക്കെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉള്ള ഒരു പരിതസ്ഥിതിയുണ്ടെങ്കിൽ, പൊതുവായ പ്ലാറ്റ്ഫോമിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെമ്പാടുമുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ അവർക്ക് പരിപാടി പാടില്ല എന്നോ അവർ പാട്ട് പാടാനോ പ്രസംഗിക്കാൻ പാടില്ല എന്നോ നമുക്ക് മൊത്തത്തിൽ ഒരു വിധി പറയാൻ പറ്റുകയില്ലെങ്കിലും അത് പല തിന്മകളിലേക്കും തെറ്റായ വഴികളിലേക്കും പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു സൂക്ഷ്മത പാലിക്കലും വിട്ടുനിൽക്കലുമാണ് ഏറ്റവും നല്ല ഒരു രീതിയെന്ന് മനസ്സിലാകുന്നു. അല്ലാഹു തആല അഅലം.
3: പള്ളിയിലെ രണ്ടാമത്തെ ജമാഅത്തിന് 27 ഇരട്ടി കൂലി ലഭിക്കുമോ എന്നാണ് ചോദ്യം.
6: പള്ളിയിൽ രണ്ടാമത് നടത്തുന്ന ജമാഅത്തിന് 27 ഇരട്ടി കൂലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി നമുക്ക് ചോദ്യകർത്താവിനോട് പറയാനുള്ളത്, പള്ളികൾ നിർമ്മിക്കപ്പെടും നിർവഹിക്കപ്പെടുന്ന ഔദ്യോഗികമായിട്ടുള്ള ജമാഅത്ത് നിസ്കാരത്ത് തന്നെ പങ്കെടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെയൊക്കെ ചര്യ. കാരണം മുസ്ലിങ്ങളുടെ ഐക്യവും കെട്ടുറപ്പുമാണ് ഈ ജമാഅത്തിലൂടെ നമ്മൾക്ക് പ്രകടമാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഇനി വല്ല കാരണത്താലും ആ ജമാഅത്തിന് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ജമാഅത്ത്, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ജമാഅത്ത് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ജമാഅത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുർ റജുലി മഅർ റജുലി അസ്കാ മിൻ സലാത്തി വഹ്ദ. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ജമാഅത്തായിട്ട് വേറെ ഒരാൾ മറ്റൊരാളുടെ കൂടെ നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ സലാത്തുഹു മഅ റജുലൈനി, ഒരാൾ രണ്ടാളുടെ കൂടെ നിസ്കരിക്കുന്നത് അയാൾ ഒരാൾ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. വമാ കാന അക്സർ ഫഹു അഹബ്ബു ഇലല്ലാഹ്, എത്ര കണ്ട് ആളുകൾ കൂടുമോ അത്രയും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് അബൂദാവൂദ് നസയ്യക്കു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സഹാബികളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഒരു ജമാഅത്ത് കഴിഞ്ഞു എന്ന് കരുതി ഇനി മറ്റൊരു ജമാഅത്ത് നിസ്കരിക്കാതിരിക്കലില്ല. ഹദീസിൽ കാണാൻ കഴിയുമ്പോൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അന്നൗ ജാ ദാത യൗമിൻ വന്നാസു ഖദ് സല്ലു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ ജനങ്ങളൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫസ് ജമാ അസ്ഹാബഹു ഫസല്ലാ ബിഹിം ജമാ, അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് കൂടെയുള്ളവരൊക്കെ കൂട്ടി ഒരു ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു നിസ്കാരം കഴിഞ്ഞ ശേഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന അയാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യതസദ്ദഖു അലാ ഹാദാ ഫൈസല്ലി മഅ, ആരാണ് ഇയാൾക്ക് കൂടെ നിന്ന് നിസ്കരിച്ച് ഒരു ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആര് തയ്യാറുണ്ട് എന്ന്. അങ്ങനെ അതിൽ നിന്ന് ഒരാൾ, ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിസ്കരിച്ചു എന്നും എന്ത് ചെയ്യുന്ന റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നും 25 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ആളുകളുടെ നമസ്കാരത്തിൻ്റെ ഖുശുവും അവരുടെ ഭക്തിയും അവരുടെ നിസ്കാരത്തിലുള്ള മാനസാതിഥ്യവും അതൊക്കെ എത്ര കണ്ടുണ്ടാവുമോ അതിനനുസരിച്ചാണ് 25ഉം 27ഉം ഒക്കെ പ്രതിഫലം ലഭിക്കുക. അത് ഒന്നാമത്തെ ജമാഅത്തിന് രണ്ടാമത്തെ ജമാഅത്തിന് ഇത്ര എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അത് നൽകുന്നത് അള്ളാഹുവാണ്. ഒന്നാമത്തെ ജമാഅത്ത് നിസ്കരിച്ച ആൾക്ക് തന്നെ മുഴുവൻ 27 ഇരട്ടിയും കിട്ടിക്കൊള്ളണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അവരുടെ നിസ്കാരത്തിലുള്ള തഖ്വയും ഖുശുഉ ഭക്തിയും അനുസരിച്ചാണ് അവർക്ക് ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു തആല ആലം.
3: നാം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതോടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രവേശിക്കുന്നു. ചോദ്യം, പള്ളിയിൽ ആരുമില്ല, ഖാലിയായ പള്ളിയിൽ നമ്മൾ തനിയെ കയറുമ്പോഴും സലാം ചൊല്ലേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതിയോ എന്നാണ് ചോദ്യം.
6: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫൽയുസല്ലിം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ നബിയുടെ മേൽ സലാത്തും ചൊല്ലുക. സുമ്മലി യഖുൽ അള്ളാഹു മഫ്താഹലി അബൂബ റഹ്മത്തിക്, പിന്നീട് അവന് അള്ളാഹു മഫ്താഹലി അബൂബ റഹ്മത്തിക് എന്ന് പറയാം. പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അള്ളാഹു ഇന്നി അസ്അലുക്ക മിൻ ഫളിക് എന്ന് പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വേറെയും ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ പള്ളിയിലുള്ളവരോട് പ്രത്യേകിച്ച് സലാം പറയണം എന്ന് പറയുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. പൊതുവേ ആളുകളെ കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ, അവർ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയുക എന്ന ഒരു മര്യാദ ഉണ്ട് എന്നതല്ലാതെ, അല്ലെങ്കിൽ വീട്ടിൽ കയറുമ്പോൾ വീട്ടിലാളില്ലെങ്കിലും അസ്സലാമു അലൈന എന്ന് പറഞ്ഞിട്ട് സലാം പറയുക എന്നുള്ളതല്ലാതെ, നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ള, നബിയുടെ പേര് സലാത്ത് മാത്രം ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുന്നത് സലാത്ത് ചൊല്ലുക എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ സലാം പറയുക എന്നുള്ളത് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. പൊതുവെ ആളുകൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം, ഖുർആൻ പാരായണമൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് ഉറക്കെ സലാം പറയുന്നതിനേക്കാൾ പള്ളിയിൽ കയറി അവിടെ നമ്മൾ നേരിട്ട് നമ്മൾ മുഖത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളോട് മാത്രം സലാം പറയുക എന്നല്ലാതെ, കയറി വരുന്നവരൊക്കെ ഉച്ചത്തിൽ സലാം പറഞ്ഞാൽ ആ പള്ളിയിലുള്ള എല്ലാവർക്കും സലാം മടക്കാനേ അവിടെ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പള്ളിയിൽ സലാം പറയുക എന്നതിനേക്കാൾ നമ്മളവിടെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പള്ളിയിൽ നമ്മളെ തഹിയത്ത് നിസ്കരിച്ച് ഇരിക്കുകയാണ് വേണ്ടത്. ആ സന്ദർഭത്തിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളുകളോട് പിന്നെ കൂടുതൽ ഉറക്കെയല്ലാതെ സലാം പറയുക, മറ്റുള്ളവർക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കാതെ, അതായിരിക്കും എല്ലാ ഹദീസുകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് തോന്നുന്നത്. അല്ലാഹു അലം.
3: ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊല്ലിയാൽ മതിയോ അതോ നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടോ?
6: ദുആ എന്ന് പറയുന്നത് അത് ഉച്ചരിക്കണം എന്നാണ് അതിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നാവുകൊണ്ട് അവനെന്ത് ചെയ്യണം, പറയണം. അവൻ്റെ മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ മനസ്സിൽ പറയുകയും ചെയ്യുന്നതിന് ദിക്ർ എന്നാണ് പറയാം. പ്രാർത്ഥന യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നാവുകൊണ്ട് ഉച്ചരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ ശരീരം കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വായകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴേ അതിന് ഖുർആൻ ഓതുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാത്തത് പ്രാർത്ഥനയായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല ആലം.
3: اللهم ما اصبح بي من نعمتك او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥന ചൊല്ലാമോ, ഇത് സഹീഹാണോ എന്നാണ് ചോദ്യം.
6: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ഈ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുമോ, അതിന് ഹദീസ് സഹീഹാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ചില ഹദീസ് ഗ്രന്ഥങ്ങൾ, അബൂദാവൂദ്, നസായി, ബൈഹക്കി പോലുള്ള ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിൻ്റെ സ്വീകാര്യതയിൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാമ ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ലഈഫാണ്, ദുർബലമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൻ്റെ സ്വീകാര്യതയിൽ പരിശോധിച്ചതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ വേറെ ഉണ്ടായിരിക്കെ ഇത്തരം ദുർബലമായ ഹദീസുകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
3: ജനാബത്ത് കുളി, ജനാബത്ത് ആയ ഉടനെ തന്നെ കുളിക്കാമോ എന്നാണ് ചോദ്യം.
6: ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ സൗകര്യം പോലെ കുളിക്കാവുന്നതാണ്. ജനാബത്തുണ്ടായ ഉടനെ തന്നെ കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമല്ല, വൈകിപ്പിക്കുകയാണെങ്കിലും അതിന് തെറ്റില്ല എന്നതാണ്. എന്നാൽ കൂടുതൽ താമസിയാതെ നേരത്തെ കുളിക്കുന്നതാണ് ഉത്തമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിർബന്ധമാകുന്നത് ഫർള് നമസ്കാരങ്ങൾ, അത് നിർവഹിക്കുന്ന സമയമായാൽ ഉടനെ കുളിക്കുക, ആ നിസ്കാരത്തിന് വേണ്ടി കുളിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്തുണ്ടായിരിക്കെ കിടന്നുറങ്ങുമായിരുന്നു എന്നും ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാബത്തുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ അവിടുന്ന് വുളു എടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഖലീലു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങാറുണ്ടോ, അതുപോലെ വയനാമോ കബലാൻ യഗ്തസിൽ കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങാറുണ്ടോ, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടോ എന്നൊക്കെ. അതിന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നഅം, അതെ എന്നാണ്. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഖലീലു റളിയല്ലാഹു അൻഹു പറയണ അൽഹംദുലില്ലാഹില്ലദി ജഅല ഫിൽ അംരി സഅ, ഇക്കാര്യത്തിൽ വിശാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ഉറങ്ങണമെങ്കിൽ അതിനു മുമ്പ് കുളിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുളിക്കുക, രണ്ടും ചെയ്യാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സന്ദർഭങ്ങളിൽ വുളു എടുക്കുമായിരുന്നു, അത് സുന്നത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജനാബത്തുകാരൻ പിന്തിപ്പിക്കുന്നത് കൊണ്ട്, പിന്തിയിട് കുളിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് നമുക്കതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ ജനാബത്തുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്ദർഭത്തിൽ നബിയോട് കൂടെ ഇരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാതെ അവിടുന്ന് മാറിപ്പോവുകയാണ്. എന്നിട്ട് പിന്നീട് അവരെ കണ്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, മാനുക്കും, നിങ്ങളെന്താണ് പിന്നെ എൻ്റെ അടുത്ത് വരാതിരുന്നത്, കൂടെ ഇരിക്കാതിരുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, കുന്ന അല ജനാബ, ഞങ്ങൾക്ക് ജനാബത്തുണ്ടായിരുന്നു, കുളി നിർബന്ധമായിരുന്നു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ കൂടെ ഞങ്ങൾ ശുദ്ധിയില്ലാതെ ഇരിക്കുന്നതിനെ ഞങ്ങൾക്ക് അനിഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നൽ മുസ്ലിം അലാ യൻജുസ്, ഒരു മുസ്ലിം ഒരിക്കലും നജസാവുകയില്ല, വലം യുൻകർ അലൈഹിം ബക്കാവുക്കും അല ഗൈരി തൊഹാറ എന്നാണ്. അവരെ ശുദ്ധിയില്ലാത്തൊരവസ്ഥയിൽ ഇരുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എതിർക്കേണ്ടായിട്ടില്ല, വിമർശിക്കേണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുളിക്കുകയാണെങ്കിൽ നേരത്തെ കുളിക്കുന്നതുകൊണ്ട് വിരോധമില്ല, ഇനി വൈകിപ്പിക്കുകയാണെങ്കിൽ അതിനും വിരോധമല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, പിന്നെ ജനാപത്തുകാരൻ അങ്ങാടിയിലൂടെ നടക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ അനുവദിക്കും.

0: ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം. പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും, എല്ലാ പിന്നെ ദിവസവും, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനസ്സ് സമ്മതിച്ചു തരാത്ത കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ പാപങ്ങളെന്ന് പറഞ്ഞാൽ. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് വഴങ്ങിത്തരാത്ത കാര്യങ്ങൾ മാത്രമല്ല, അഥവാ ഇനി നമ്മൾ എങ്ങനെയെങ്കിലും അത് പ്രവർത്തിച്ചു എന്നാൽ തന്നെ അതിനെക്കുറിച്ച് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും മനസ്സിൽ നിലനിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്മ്, പാപം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുൻകർ എന്ന് പറയും. അതായത് ഇയാളത് ചെയ്തു, ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന് ഒരാൾ ചെയ്തു എന്നറിയുമ്പോൾ നമുക്ക് തോന്നുന്ന സമൂഹം അംഗീകരിക്കാത്ത, മറ്റുള്ളവർക്ക് സമ്മതമല്ലാത്ത, നന്മയായി കാണാത്ത കാര്യങ്ങളാണ് തെറ്റുകളെന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ തെറ്റുകളെല്ലാം ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായതുകൊണ്ടാണല്ലോ അതിനെ തെറ്റ് എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ മുന്നോട്ടു പോക്കിനും സമാധാന ജീവിതത്തിനും പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധേന ഇത്തരം തെറ്റുകളെന്ന് വിട്ടുനിൽക്കൽ, ആ തെറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആസ്വാദനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എത്രയോ ഇരട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല, ഒരു തെറ്റ് ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദം, തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും മുന്നിലൂടെ കടന്നു പോയിട്ടും ചില സാഹചര്യങ്ങൾ നമ്മളെ അതിനെ നിർബന്ധിച്ചിട്ടും പല നഷ്ടങ്ങളും നമുക്കുണ്ടായിട്ടും നമ്മളത് ചെയ്യാതെ പിടിച്ചു നിന്നാൽ മാത്രം മതി, അതിന് കിട്ടുന്ന ആനന്ദവും ആത്മസംതൃപ്തിയും ഒരു തെറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും എത്രയോ ഇരട്ടിയാണ്. അപ്പം അത് ഉപേക്ഷിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് വിട്ടു നിൽക്കേണ്ടതാണ്. വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യധികമായ സന്തോഷവും ആഹ്ലാദവും നമുക്ക് പകരുന്നതാണ് യഥാർത്ഥത്തിൽ തെറ്റുകളിൽ നിന്നുമുള്ള, തെറ്റുകളെ നിരാകരിച്ചു കൊണ്ടുള്ള ജീവിതം. യഥാർത്ഥത്തിൽ തെറ്റുകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, കടന്നു വരുന്നത് എന്താണ്, അതും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. ഇപ്പോൾ സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സ്വർഗം കിട്ടാൻ അനിവാര്യമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് വിശ്വാസമാണ്. വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ശിർക്കാണല്ലോ ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹുവോട് നമ്മൾ ചെയ്തിട്ടുള്ള കരാർ, കടമകൾ, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. ഒരു പക്ഷേ എത്ര തന്നെ സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായുള്ളത് നമ്മുടെ നാവാണ്. നമസ്കാരവും നോമ്പും കർമ്മങ്ങളും എല്ലാം പ്രവർത്തിച്ച് സ്വർഗാവകാശിയായി തീരുന്ന ഒരു വ്യക്തിയും ഒരു പക്ഷേ നരകത്തിൽ മുഖം കുത്തി വീഴുന്നതിൻ്റെ കാരണം അവൻ്റെ നാവായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നാവിൻ്റെ തെറ്റുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും പറയുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് അപരാധം പറയുക, ചീത്ത പറയുക, ഇത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ചിന്താഗതികളും മാനസികമായ നമ്മുടെ ചില അറിവുകളും ധാരണകളും എല്ലാം നമ്മുടെ സംസാരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരം സംസാരങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ നേടി എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യത്തിലും അത് നേടാത്ത അതില്ലാത്ത ഒരാളെ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടെ കാണുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു ദുശ്ശീലമാണ്. സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവനെ എന്തായിത്തീരും? ഒരു കൊള്ളരുതാത്തവനായി കാണുന്നു. മതനിഷ്ഠ പാലിക്കുന്നവൻ മതനിഷ്ഠ പാലിക്കാത്തവനെ ഒരു മോശമായ കൊള്ളരുതാത്തവനായി കാണുന്നു. ആ കാര്യത്തിൽ അയാൾ പിറകിലാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അയാൾ ഒരു മനുഷ്യനെന്ന നിലക്ക് അയാൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അവരെ പുച്ഛത്തോടുകൂടെ കാണുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പാടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും ഈ അധികാരഭാവവും മനസ്സിൻ്റെ ഈ ഔന്നിത്യബോധവും എല്ലാം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നിരന്തരമായും നമ്മളിൽ പ്രതികൂലതകൾ സൃഷ്ടിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ ഓരോ പ്രയോഗങ്ങളും വാക്കുകളും തെറ്റുകളായി പരിണമിക്കുമ്പോൾ ഈ പറഞ്ഞ ഭവിഷ്യത്തുകളെല്ലാം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും അധികം മനസ്സ് നീറുകയും ഭയപ്പെടുകയും സംശയിക്കുകയും ചെയ്യുന്നത് ഒരാളോടൊന്ന് വഴക്കടിച്ചാൽ, ഉച്ചത്തിൽ സംസാരിച്ചാൽ, എന്തെങ്കിലും അനീതിപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ, ശാസിച്ചാൽ, ശേഷം എത്രയോ സമയം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കും. ആ പ്രവർത്തനത്തെ അംഗീകരിച്ചു തരാൻ നമ്മുടെ മനസ്സ് വിശാലമാകാത്തതായി നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ ഒരു കാര്യം തെറ്റിൻ്റെ മേഖലയിൽ പറയുന്നത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ സൂക്ഷ്മതകളാണ്. ഏതൊരു വ്യക്തിയും ഏതെല്ലാം രംഗങ്ങളിൽ സൂക്ഷ്മത പാലിച്ചാലും ഈ രംഗത്ത് അയാൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതും സാഹചര്യങ്ങളെ ഇല്ലാതാക്കി, അത്തരം തിന്മകളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന സന്ദർഭങ്ങളില്ലാതാക്കി, നമ്മുടെ മനസ്സിനെ എപ്പോഴും തിന്മകളോട് വെറുപ്പ് സൃഷ്ടിക്കുന്ന ഈമാനികമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളും ഖുർആൻ പാരായണങ്ങളുമായി എപ്പോഴും മനസ്സിനെ ധന്യമാക്കി നിർത്തുമ്പോൾ തെറ്റിലേക്കുള്ള താല്പര്യം, തെറ്റിനോടുള്ള ഒരു വാസന അതിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ്. ഈ ഒരു സൂക്ഷ്മത തെറ്റ് സംഭവിക്കാതിരിക്കാൻ നമുക്ക് വേണം. ഇനി സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ചുള്ള വേദനകളും മനുഷ്യൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നമ്മളെ അത്യധികം സന്തോഷിപ്പിക്കും. വല്ലതി നഫ്സി ബിയദിഹി, അള്ളാഹുവാണേ സത്യം, ലൗലം തുഖ്തിഉ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ലജാ അള്ളാഹു അസ്സ വജൽ ബി ഖൗമിൻ, അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും, യുഖ്തിഉന, അവർ തെറ്റ് പ്രവർത്തിക്കും, സുമ്മ യസ്തഗ്ഫിറൂന, പിന്നെ അവർ പാപമോചനം തേടും, ഫയഗ്ഫിറു ലഹും, അപ്പോൾ അവൻ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരവസ്ഥയാണ്. എത്ര സൂക്ഷിച്ചാലും സംഭവിച്ചു പോകുന്ന പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നർത്ഥം. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് മാനസിക രോഗിയാകുന്നതിൽ അർത്ഥമില്ല. ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസു കുന്ത, നീ എവിടെയാണെങ്കിലും, വ അത്തുബി സയ്യിഅത്ത അൽ ഹസനത്ത, എപ്പോഴും തിന്മകളെ നന്മ കൊണ്ട് തുടർത്തുക, തംഹുഹ, ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. കഴിഞ്ഞ കാലത്ത് തിന്മകളുടെ കുറ്റബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തെറ്റുകൾ സംഭവിക്കുമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ച് തെറ്റുകളെ നിരന്തരമായി മായ്ച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത്തരം തെറ്റിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ മനസ്സിൽ ഇല്ലാതിരുന്നാൽ ഒരു വ്യക്തി ഏറ്റവും അധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് തെറ്റുകൾ നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ആലോചിച്ച് തെറ്റുകൾ ചെയ്യാതിരിക്കാനും ചെയ്തു പോയ തെറ്റുകളെ പരിഹരിക്കുവാനും ഇനിയുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബദറിലേക്ക് എത്തി അവിടെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുചരന്മാരും. അപ്പോൾ സ്വാഭാവികമായും അവരൊരു കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ, മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം അവരുടെ പിന്നെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
4: ഭക്ഷണം പാകം ചെയ്യുന്ന
3: ആളുകൾ അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
4: ഒരു ദിവസം
3: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
4: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളാണ്
3: പ്രവാചകങ്ങൾക്ക്. സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പോൾ നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ, ഒരു പിന്നെ എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിന് ഇത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
4: അപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
3: അതെ അതെ,
4: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
3: തീർച്ചയായും
4: അതുപോലെ.
3: അപ്പോൾ അതിൽ പിന്നെ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ, അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്തു ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചെങ്കിൽ, നമ്മൾ പിന്നെ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
4: ശരിക്കൊരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
3: അതെ,
4: ഒരു കാഴ്ചപ്പാട്
3: അതെ
4: ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ,
3: അതെ,
4: തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും, അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ ആ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവരിടപെടുന്നില്ലല്ലോ.
3: അവർക്ക്
4: ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെയുള്ളത്,
3: അവരുടെ ഡ്യൂട്ടി അതാണ്.
4: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ ആ യുദ്ധത്തിൻ്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
3: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷേ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
4: അൽഹംദുലില്ലാ, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം, അതല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
5: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. അള്ളാഹുവിന്റെ നിരീക്ഷണം ക്ലാസ്സെടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിരീക്ഷണത്തിലാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും മുഴുവൻ വസ്തുക്കളും. അല്ലാഹുവിൻ്റെ മുറാക്കബത്ത്, നിരീക്ഷണം, അതിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. സൂറത്തുൽ ഹദീദിൻ്റെ 4-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അഥവാ മനുഷ്യൻ്റെ ചെയ്തികളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അവൻ്റെ സംസാരം, അവൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം കണ്ടും കേട്ടും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അറിവും നമ്മോടൊപ്പമുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിൻ്റെ 19-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നത്, യഅലമു ഖായിനത്തൽ അഅയുൻ വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട് എന്നാണ്. പുറത്തു നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നല്ലേ മറ്റൊരാളുടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹൃദയം? എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് അല്ലാഹുവിന് അറിയാൻ സാധിക്കും. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 5-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ, തീർച്ചയായും ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ അവിടെയുള്ള യോതൊന്നും അല്ലാഹു അവൻ്റെ മേൽ അത് അവ്യക്തമാവുകയില്ല. അഥവാ അല്ലാഹുവിനെ തൊട്ട് ഒന്നും മറഞ്ഞു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന, നമ്മളെ നിരീക്ഷിക്കുന്ന അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഹൈസുമാ കുൻസ്, നീ എവിടെയായിരുന്നാലും ശരി, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും എവിടെയായിരുന്നാലും ശരി, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. കാരണം അല്ല നിന്നെ കാണുന്നുണ്ട്, അല്ല നിന്നെ കേൾക്കുന്നുണ്ട്, അല്ല നിന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുന്നത്, യാ ഗുലാം, ഓ പൊന്നുമോനെ, അദ്ദേഹം ചെറിയ കുട്ടിയാണപ്പോൾ, ഓ കുഞ്ഞേ, ഇന്നീ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫൽക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, അല്ലാ നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവിതത്തിൽ ഹറാമുകൾ കടന്നു വരാതെ, അല്ലാഹുവിന് വെറുപ്പുള്ള ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകൾ ഒന്നും കടന്നു വരാതെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, യഹ്ഫൽക, അല്ല നിന്നെ സംരക്ഷിക്കും. യഹ്ഫലില്ലാഹ്, വീണ്ടും പറയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, തജിദുഹു തുജാഹക, നിന്റെ നേരെ നിനക്കല്ലാഹുവിനെ കാണാം, നിന്റെ മുന്നിൽ നിനക്കല്ലാഹുവിനെ കാണാം. അഥവാ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ പ്രയാസങ്ങളിൽ നിനക്കല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. അതാണ് മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, തജിദുഹു അമാമക്, നിന്റെ മുന്നിൽ നിനക്ക് അള്ളാഹുവിനെ കാണാം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിശ്ശിദ്ദത്തി, നിനക്ക് പ്രയാസമൊന്നുമില്ലാത്ത, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത, നല്ല എളുപ്പമുള്ള, ആശ്വാസമുള്ള ജീവിത കാലഘട്ടത്തിൽ നീ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കോ. അവനെ മനസ്സിലാക്കി അവനിഷ്ടപ്പെട്ട രൂപത്തിൽ നിന്റെ ജീവിതത്തെ നീ ചിട്ടപ്പെടുത്തിക്കോ. എങ്കിൽ നിനക്ക് പ്രയാസമുള്ള സമയത്ത് അള്ളാഹു നിന്നെ അറിയും. നീ പ്രയാസപ്പെടുമ്പോൾ നിന്റെ മുന്നിൽ പോം വഴികളുമായി, പ്രയാസത്തിൽ നിന്നുള്ള ദൂരീകരണങ്ങളുമായി അള്ളാഹു സുബ്ഹാനഹു വതാല നിന്നെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ റഖീബാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടും കേട്ടും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുവാൻ ചില മലക്കുകളെ നിശ്ചയിച്ചവനാണ്. ആ രേഖപ്പെടുത്തിയ രേഖകൾ നാളെ പരലോകത്ത് അതിനെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ നീ സൂക്ഷിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥനാ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത്.
5: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ദുനിയാവിലും പരലോകത്തുമായി ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിറക്കാനുള്ള ധാരാളം വ്യത്യസ്ത പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സുദീർഘമായ ഒരു പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലാ അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക ونبيك واعوذ بك من شر ما عاد به عبدك ونبيك اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل واسالك ان تجعل كل قضاء قضيته لي خيرا.
6: ഒരു വലിയ പ്രാർത്ഥനയാണിത്. ഇത് നമുക്ക് ഓരോ ഭാഗങ്ങളായിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. ദുനിയാവിലെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്ന ആ ഒരു ഭാഗം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ, എനിക്കറിയുന്നതും അറിയാത്തതുമായ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ നന്മകളും ഞാൻ നിന്നോട് തേടുകയാണ് റബ്ബേ. അതുപോലെ തന്നെ വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവെ, എനിക്കറിയുന്നതും അറിയാത്തതുമായ ദുനിയാവിലെയും പരലോകത്തെയും ധാരാളം തിന്മകളുമുണ്ട്, അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, മിനൽ ഖൈരി കുല്ലിഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി, ആജിലിഹി വആജിലിഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി, ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം, മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗം. അതുകൊണ്ട് ഈ ഇത്രയും ഭാഗം കൃത്യമായി പഠിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു നമുക്ക് ദുനിയവിയായും ആഖിറത്തിലും ധാരാളം നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരിഞ്ഞെത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ എന്നിവർ ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എഴുതിക്കുട്ടിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി, അവർ 28 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, അവരുടെ 18-ാമത്തെ വയസ്സിൽ അവർ കല്യാണം കഴിഞ്ഞതാണ്. അന്ന് മുതലേ ഭർത്താവിന് ഒരു അറ്റാച്ച്മെൻറ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അന്ന് പക്വതയും പാകതയും ഒന്നും ഇല്ലാത്തത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അതൊന്നും മനസ്സിലായില്ല. എന്നിരുന്നാലും എവിടെ എന്തോ നഷ്ടപ്പെട്ട ഒരു പ്രതീതി അവർക്ക് ഉണ്ടായിരുന്നു. ഭർത്താവ് ഒരു എന്താ വെച്ചാൽ ഒരു ദാമ്പത്യത്തിൽ ഒരു തീരെ ഒരു താല്പര്യക്കുറവ് കാണിച്ചു. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു തലവേദനയാണ്, മൈഗ്രെയിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അങ്ങനെ എങ്ങനെയോ രണ്ട് കുട്ടികൾ അവർക്കുണ്ടായി എന്ന് അവർ തന്നെ പറയും. എങ്ങനെയോ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞ വോയിസിലുള്ളത്. ഇപ്പോൾ അവർ പറ്റേ അവരിൽ നിന്ന് അകന്നു. കാരണം അവർ ഒരു പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നൊരവസ്ഥ അവർ കണ്ടു, അവർ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് അവരെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വല്ലാത്തൊരു വെറുപ്പായി. അപ്പോൾ അദ്ദേഹവുമായി ചില സംസാരങ്ങൾ ഉണ്ടായപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത് അവർ പോരാ എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, ഞാൻ കാരണമാണോ അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ട് എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് ചോദ്യം.
8: ഓക്കെ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം റസൂലുള്ള. ഇത് നമ്മൾ ഈ വിവാഹശേഷം പുരുഷന്മാരിൽ കാണുന്ന ഇത്തരം ലൈംഗികമായ വൈകൃതങ്ങൾ, അത് ഒരിക്കലും വിവാഹശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. വളരെ ചെറിയ ശതമാനം ആളുകൾ ചിലപ്പോൾ ഉണ്ടാവുന്നല്ലാതെ, ഇവരേകദേശം ഒരു 25-ോ 26-ോ അല്ലെങ്കിൽ ഒരു 22-ോ 23-ോ വയസ്സിലൊക്കെ കല്യാണം കഴിക്കണേ. പൊതുവെ ഇവർക്ക് വൈകാരികമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു 14 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കൂട്ടുകാരും ആളുകളും കാണിക്കുന്നൊരു വഴിയിലൂടെ ഇവരെന്ത് ചെയ്തും എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെടും. അതും മാസ്റ്റർബേഷനാവാം, അല്ലെങ്കിൽ ഇതേപോലെ ഗേ ആണുങ്ങളോടുള്ള സമ്പർക്കമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ LGBTQ എന്നൊക്കെ പറയണ്ടല്ലോ, അതുകൊണ്ട് എന്തൊക്കെ വൈകൃതങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലൂടെയൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യും, സംതൃപ്തി കിട്ടും. അപ്പോൾ അതിനൊക്കെ ആളുകൾ അഡിക്റ്റ് ആവും. മൃഗങ്ങളെ ഭോഗിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്രിമമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്തിലാണോ അവർ താല്പര്യം കാണിക്കുന്നത് അതിൻ്റെ അഡിക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ, ഇങ്ങനെ സൗഹൃദത്തിലും ബന്ധത്തിലുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ എന്തായിരിക്കും, ഇങ്ങനെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആളായിരിക്കും. അപ്പം പിന്നെ വിവാഹം കഴിക്കണം എന്തിനാ വെച്ചാൽ, സമൂഹത്തിൽ എന്ത് ചെയ്യണം, ഒരു സമയമായാൽ കല്യാണം കഴിച്ചിട്ട് ചോദിക്കും, അപ്പോൾ കല്യാണം കഴിക്കും. ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാരായി വരുന്ന ആളുകൾ എന്ത് വെച്ചാൽ, അവർക്ക് ഈ ഭാര്യന് ആവശ്യം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷുവലായ കാര്യങ്ങൾക്ക് ഒരു ഭാര്യ വേണ്ട. മാത്രമല്ല ഭാര്യ അവർക്കൊരു തടസ്സമാണ്. കാരണം ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടൂ എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നൊക്കെ, വിവാഹം വരെ ആ പ്രശ്നമില്ലല്ലോ, വിവാഹം കഴിച്ചാൽ അവർക്കൊരു തടസ്സമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എന്തെങ്കിലും നിലക്ക് ഇവർക്ക് വൈഫിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊള്ളാം, ഇപ്പോൾ ഈ തലവേദനയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണത് അങ്ങനെയാണ്. അവരെന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിർവഹിക്കും. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാതൊരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വഴിതരമാക്കി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇയാളെ കിട്ടാതെ പോയിട്ട് ഒരു ജീവിതം മുഴുവനും ഇങ്ങനത്തെ ചില തെറ്റായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു എന്നുള്ള ദാരുണമായ ഒരു പരിപാടിയാണുള്ളത്. ഇതിപ്പോൾ അള്ളാഹു വിരോധിച്ചൊരു വഴി ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, സ്ത്രീകൾ ഇതൊക്കെ തിരിച്ചറിയണം. എന്താ വെച്ചാൽ, ഒരു പുരുഷനാണെങ്കിൽ എന്തായിരുന്നാലും നമ്മളോടൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യം കാണാതിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇയാളെന്തെങ്കിലും പോൺ സൈറ്റുകൾ കാണുകയാണോ, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും പിന്നെ സ്വവർഗരീതിൻ്റെ ആളാണോ? ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ആളാണെങ്കിൽ പിന്നെ അവരെ നമ്മൾ മാറ്റിയെടുക്കുക, അവരെ ശരിയാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ചെറിയൊരു ശ്രമമൊക്കെ നടത്തി നോക്കുക, നടക്കണില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം നമ്മൾ നമ്മുടെ വഴി നോക്കുക എന്നുള്ളതാണ് അതിൽ കാര്യം. ഇപ്പോൾ ഇവരിത്രയും വർഷങ്ങളായിട്ടും ഈ താല്പര്യക്കുറവ് കണ്ടിട്ടും അവരെന്ത് ചെയ്യില്ല, ഇത് മനസ്സിലാക്കിയില്ല. വൈകി കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇനിയും ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്, ശക്തമായ താക്കീത് കൊടുത്ത് അയാളൊരു ചികിത്സക്കും മാറ്റത്തിനും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വെറുതെ അയാൾക്കും വേണ്ടി ഇനിയും ബാക്കിയുള്ള ജീവിതം ഹോമിക്കണമെന്ന് ആരും എന്ത് ചെയ്യൂല, പറയൂല. അപ്പോൾ അവർ നല്ലൊരു വഴി കാണുമായിരിക്കും, നല്ലതായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം നന്നാക്കിയെടുക്കാൻ, കാരണം അയാളെ പരലോകം നന്നാണല്ലോ. ഇത് പറഞ്ഞാൽ സത്യം പറയണമെങ്കിൽ പരപുരുഷ പരസ്ത്രീ ബന്ധത്തിനേക്കാളും വലിയ അപകടമുള്ളതാണ് വ്യഭിചാരം. അത്രയും ഗുരുതരമായ കാര്യമാണ്. ഈ പിന്നെ ചെയ്ത ആളെയും ചെയ്യപ്പെട്ട ആളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ തെറ്റാണ്. അപ്പം അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ച് ഇന്ന് മടങ്ങുന്നില്ല എന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരവരെ വഴി സ്വീകരിക്കുക എന്നുള്ളതേ ഇതിൽ ഉചിതമായിട്ടുള്ള മാർഗമുള്ളൂ, വേറൊന്നുമില്ല. നേരാക്കി എടുക്കാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തി
7: നോക്കുക. കാത്തിരിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വർത്തമാനകാല സാഹചര്യം ലിബറൽ ചിന്താഗതികൾ കുട്ടികളിൽ വല്ലാതെ അഡിഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിബറലിസത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ ഒരു സൈക്കോളജി വശം അതുപോലെ തന്നെ ദീനീ വശം, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, അത് മുഴുവൻ നമുക്കിവിടെ വായിക്കാൻ സമയമല്ല. കുട്ടികളുടെ സംസാര രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള മിംഗ്ലിങ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ പിന്നെ അതിന് രക്ഷിച്ചെടുക്കാൻ പറ്റും, ഒരു ദിശ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും?
8: ആദ്യം നമ്മൾ ധാരണയിലാണ് ചില മാറ്റങ്ങൾ വരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇന്ന് പൊതുവേ ഇവിടുത്തെ ലിബറലുകൾ വരുത്തി തീർത്തിട്ടുള്ള ഒരു പിന്നെ ആശയം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ലോകം പുരോഗമിക്കുമ്പോൾ ഇസ്ലാമിനും കാലോചിതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും ഖുർആനിലുമൊക്കെ വേണം എന്നാണ് ഇവിടെ ലിബറലുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, മതനിഷേധികളൊക്കെ വാദിക്കുന്നത്. അപ്പോൾ സത്യം പറയുമ്പോൾ നമ്മൾക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ഇതൊരു കാലഹരണപ്പെട്ടതാണോ, പുതിയ തലമുറക്ക് സ്വീകാര്യമല്ലാത്തതാണോ, അതുകൊണ്ടാണോ അവരിതിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നത്, അപ്പോൾ ഈ മതം ഒരു പഴഞ്ചനായോ ആറാം നൂറ്റാണ്ടായോ എന്നൊക്കെ ചില തോന്നലുകൾ എന്തുണ്ട് പുതിയ തലമുറയിലും രക്ഷിതാക്കളിലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇത് ഭയങ്കര അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ഒരു വളരെ ആസൂത്രിതമായി ഇവിടുത്തെ മാധ്യമങ്ങളും മീഡിയകളും സൃഷ്ടിച്ചെടുക്കുന്നതാണെന്ത് ഒരു ലിബറൽ ചിന്താഗതികളെ അങ്ങനെ സൃഷ്ടിച്ചെടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണത്, ഇപ്പോൾ ഒരാൾ അയാളുടെ മാതാവിനെ അമ്മനെ അല്ലെങ്കിൽ പെങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, എന്തൊരു കാര്യമാണ് ഈ പറയണത്, ഇതെത്ര ആധാർമികമാണ് എന്നിവിടെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയില്ലേ. എന്നൊരു 10 കൊല്ലം ഇവിടുത്തെ മീഡിയകളൊക്കെ ഒന്ന് അങ്ങോട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എന്തപ്പോൾ നിങ്ങൾ പറയണത് ഈ അമ്മനെയും പെങ്ങളെയൊക്കെ പിന്നെ വിവാഹം കഴിക്കണം ഭോഗിക്കുക എന്നൊക്കെ പറയണത് എന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ 6-ാം നൂറ്റാണ്ട് തന്നെ പറയാം. കാരണം ജനങ്ങൾ മുഴുവനും ഇതിനെ പരിഷ്കരണമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും കാണുന്നൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ശരി പറയുന്നവരെ എന്തായിട്ട് കാണും, 6-ാം നൂറ്റാണ്ടായിട്ടാണ് കാണും. അപ്പോൾ സത്യത്തിൽ ഇതെന്താ വെച്ചാൽ, ക്രമേണ ഒരു മസ്തിഷ്കത്തെ നമ്മുടെ കുട്ടികളുടെ ചിന്താഗതികളെ ക്രമപ്രബുദ്ധമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ വെച്ചാൽ ഈ മതവും ധാർമ്മികതയ്ക്കും ഒരു കാലത്തും കാലഹരണപ്പെടൂല, മനസ്സിലെ. ഇപ്പോൾ വ്യഭിചാരം ഏത് സമൂഹത്തിലും എന്താണ് തെറ്റായിട്ടാണ് കണ്ടിരുന്നത്, അത് ഇന്നും തെറ്റായിട്ടല്ല കാണുന്നത്. പലിശ അതൊരു ദുരന്തമാണെന്ന് ഇന്നും അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ അധാർമികമായ അസത്യം പറയുക, ഒരാളെ വഞ്ചിക്കുക, ചതിക്കുക, അളത്തത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കുക, ഒരാളെ കൊല്ലുക, ഇതിനൊക്കെ എന്തെങ്കിലും ലോകം പരിഷ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ തിന്മകളൊക്കെ നന്മകളാകുമോ? ആളുകൾക്ക് ദാനം ചെയ്യുക, മതങ്ങൾ പറയുന്നൊരു തത്വമല്ലേ അത്, ഇസ്ലാം പറയുന്ന വലിയ തത്വം, ദാനം നൽകുക, സക്കാത്ത് കൊടുക്കുക, അതിപ്പോൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ഏതെങ്കിലും കാലം വരുമ്പോൾ ഈ സക്കാത്തൊക്കെ ഒരു 6-ാം നൂറ്റാണ്ട് പറയും. ഈ മൂല്യങ്ങളും ധാർമ്മികതകളൊന്നും മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യൂല, അതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൂല്യങ്ങൾ തന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിന് രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെന്താ വെച്ചാൽ ഈ മതത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം നൽകാതിരിക്കേണ്ടത്. വിശ്വാസം, ഇപ്പം എന്താണ് ദൈവവിശ്വാസം, എങ്ങനെയാണ് ഈ മതം നമ്മൾ അംഗീകരിക്കുന്നത്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നാന്നില്ലേ, എന്താ ഉറപ്പ്, അതിനെന്താ തെളിവ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓർക്കൊരെ ചിന്തിക്കാൻ അന്തം വരുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് അവരെന്ത് ചെയ്യും, വാദിക്കും. ഇപ്പം ദൈവമില്ല എന്ന് പറയാൻ ഇന്ന് ഒരു വിധം യുക്തിവാദികൾ പോലും എന്തു ചെയ്യുന്നുണ്ട്, മടിക്കുന്നുണ്ട്. ഒരു ദൈവമുണ്ട്, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമില്ലാതെ പറ്റൂല എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആ ദൈവം ഉണ്ടെന്ന മനുഷ്യൻ്റെ ബോധത്തിൽ ഏതാണ് ദൈവം, എന്താണ് ദൈവം, എന്താണ് അള്ളാഹു, ആ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുലേക്ക് നമ്മൾ ബന്ധപ്പെടുക, അള്ളാഹു നമ്മളേറ്റ് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, അള്ളാഹു നമ്മോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ബേസിക്കായ ഈമാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികളിൽ ഭാവിയിൽ വരാവുന്ന ചിന്താഗതികളെ പ്രതിരോധിക്കാനുള്ള ആശയപരമായ വിവരങ്ങൾ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ എന്തു ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ എന്തു ചെയ്യും, ഒരു കാലഘട്ടം വരുമ്പോൾ അവർ എന്ത് ചിന്താഗതികൾ വന്നാലും ആ ബേസിക്കായിട്ടുള്ള അറിവുകൾ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ പര്യാപ്തമാകും. എനിക്ക് തോന്നുന്നത് ഇന്ന് മിക്കവാറും കുട്ടികളൊക്കെ ഇതിൽ നിന്ന് പോകുന്നതും ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്നതും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ അവരെ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും നിസ്കരിപ്പിച്ചും കർമ്മങ്ങൾ ചെയ്തും കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ അവരെന്തു ചെയ്യും, അപ്പുറത്തേക്ക് പോകും, നമ്മൾ ധിക്കരിക്കാൻ പറ്റുന്ന സമയം വരും. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഇതിൻ്റെ പരിഹാരമുള്ളൂ. പിന്നെ ഇന്ന് നടക്കുന്ന എല്ലാ ലിബറൽ ചിന്താഗതികൾക്കെതിരെയും ശക്തമായി നമ്മുടെ കുട്ടികൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്തരം മറുപടികളും വീഡിയോസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക, അത്തരം ആളുകളുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പ്രോഫ്കോണൊക്കെ പോലുള്ള അത്തരം വേദികളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇന്നുണ്ടാകുന്ന പുതിയ ചിന്താഗതികളെ പ്രതിരോധിക്കുന്നത് ആശയങ്ങൾ അവരെ കേൾപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിഹാരം.
7: അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു സഹോദരി, അവർ ഒരു അത്യാവശ്യം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു ആ കുട്ടി ജനിച്ചതും വളർന്നതൊക്കെ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു, ആ അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ഗൾഫിൽ. അങ്ങനെ വളരെ ഇയാളുമായി ഇയാൾ എന്തു പറയുന്നോ അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് ആ സ്നേഹത്തിൻ്റെ ആ ഒരു മാത്രം ഭാഗമായിട്ട് അവൾ മാറി. അങ്ങനെ പല നിലക്കും ഇയാൾ പല ആളുകളിൽ നിന്നും സാമ്പത്തികമായി കടം വാങ്ങുന്നു, അതൊന്നും ഈ കുട്ടി അറിയുന്നില്ല. അങ്ങനെ ഇയാൾ വലിയ ലക്ഷക്കണക്കിന് രൂപക്ക് കടത്തിൽപ്പെട്ടു, പലരും അന്വേഷിച്ച് വരൽ തുടങ്ങി. അപ്പോഴും അയാൾ മറുപടി പറയുന്നത് ബിസിനസ്സിന് വേണ്ടി അത് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. പക്ഷേ കുറേ വൈകി ആയപ്പോഴേക്കും ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായി, പല ആളുകളിൽ നിന്നും ഭീമമായ സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവള് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥ വന്നപ്പം സ്വന്തമായിട്ടൊരു ചെറിയ കട തുടങ്ങി. ആ കട പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കടയുടെ പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പണം കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് കടയിൽ ജോലി ചെയ്യുക അല്ല കട നടത്തുന്ന മറ്റൊരാൾ ഇവരുടെ ഈ പ്രയാസങ്ങളെ കണ്ടപ്പം അവളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവക്കറിയാം പിന്നെ ഇതൊക്കെ ഒരു ചെറിയ തെറ്റാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി, പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, അവളെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ കുടുംബത്തിലും അയൽവക്കത്തുള്ളവരൊക്കെ ഇവളെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഉപയോഗിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പാവം കുട്ടിയായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ കാര്യം വിവാഹം കഴിഞ്ഞപ്പോൾ അത്രയും അറ്റാച്ചായ ഭർത്താവിനോട് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ എന്തായി, ഇയാൾ ഇതൊക്കെ എടുത്ത് പറയൽ തുടങ്ങി. അപ്പോൾ ഇയാളൊന്ന് കുറച്ച് കടം വാങ്ങി, കാരണം കടയിൽ പിന്നെ സാമഗ്രികൾ കൊണ്ടുവരാൻ വേണ്ടി കടം വാങ്ങി, അത് തിരിച്ചു കൊടുത്തു, വേറെ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു, നീ അവനുമായിട്ട് ഇന്ന ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഇവളെയും ഇയാളെയും പറ്റി ഭർത്താവ് തന്നെ പറഞ്ഞു. സത്യത്തിൽ 1% പോലും അതിൽ സത്യമില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ക്രമേണ എന്ത് ചെയ്തു, ഇവളുടെ പ്രയാസങ്ങളൊക്കെ ഇയാളോട് പറയൽ തുടങ്ങി, ഇയാളതിന് ആശ്വാസം കണ്ടെത്തി പറയൽ തുടങ്ങി. അങ്ങനെയൊക്കെ എന്നാലും അനാവശ്യമായൊരു വാക്കോ നോട്ടമോ അയാൾ നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തോ പ്രശ്നത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്, എൻ്റെ കുടുംബവും പ്രശ്നമാണ്, ഞാൻ ഇയാളായിട്ട് എന്തായാലും ജീവിക്കാൻ ഇനി ശ്രമിക്കുന്നില്ല, ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ബന്ധമുള്ള ഇയാളുമായി ഒരു വിവാഹബന്ധം ഏർപ്പെടുന്നത് തെറ്റാണോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്.
8: നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ എല്ലാ ആൺപെൺ ബന്ധങ്ങളും ഉണ്ടാവുന്നത് ഈ തരത്തിലാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ആ കണക്ഷന് പിന്നിൽ ഒരു പുരുഷൻ്റെ താല്പര്യം എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ത്രീയാണ് എന്ന നിലക്കാണ് അവരെ പ്രത്യേകം പരിഗണിച്ച് സഹായിക്കുക. ഞാൻ അല്ലാതെ സഹായിക്കില്ല എന്നല്ല പറഞ്ഞത്, പൊതുവേ എന്താ വെച്ചാൽ നമ്മളെത്രയോ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊന്നും ചെയ്യാത്തൊരു സഹായം ഒരു സ്ത്രീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ത്രീ എന്ന നിലക്ക് ആദ്യൊരു സിമ്പതിയും ഒരു സഹതാപമൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായി ആ ബന്ധങ്ങളുടെ പരിണിതി എന്താണ്, ഇപ്പോൾ ഈ സ്ത്രീ എന്നെ പാതികൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല, എന്നാലിപ്പോൾ അവരൊന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് മനസ്സെത്തിയില്ലേ. ഇപ്പം എന്തായാലും ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചാൽ സ്വാഭാവികമായും അവരെന്ത് ചെയ്യും, ഒരുമിക്കണം എന്നതിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇവരും അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം, അവർ തമ്മിൽ മോശമായ ഈ ഇത്തരം ബന്ധങ്ങൾ ഇനി നല്ല ബന്ധമാണെങ്കിലും ഇത് തുടരുന്നത് ശരിയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഇപ്പം തന്നെ എന്ത് ചെയ്യണം? സ്റ്റോപ്പാക്കണം. അയാളുടെ നമ്മളെ വിഷമങ്ങൾ പറയുക, അതൊരു അന്യയാളാണല്ലോ, അപ്പോൾ നമ്മുടെ മനസ്സടുക്കും, അത് അപകടങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനൊരു പരിചയമുണ്ടായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടായതാണെങ്കിൽ, ഒരു വിവാഹ ജീവിതം അവർ തമ്മിൽ നടക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അതിന് യോജിച്ച ഒരു വധൂവരന്മാരല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരാഗ്രഹം കൊണ്ട് മാത്രം ഒന്നിച്ചാൽ പ്രായോഗികമായി പിന്നീട് എന്ത് ചെയ്യും? ബുദ്ധിമുട്ട് വരും, വീണ്ടും ഒരു ഡൈവേഴ്സിലേക്കൊക്കെ എത്തേണ്ടി വരും, വീണ്ടും പ്രയാസങ്ങളിലേക്ക് വരും. അതായത് ഒരു വിവാഹേതര ബന്ധത്തെപ്പോലെയല്ല ഒരു വിവാഹത്തിന് ശേഷമുള്ള ബന്ധമെന്ന് പറഞ്ഞത്, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ശാശ്വതമായൊരു കുടുംബജീവിതത്തിന് പറ്റുന്നൊരു രൂപമുണ്ടോ എന്ന് ആലോചിക്കണം. അതിനെന്ത് ചെയ്യണം? ഒന്ന്, ഈ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് തലാക്ക് വാങ്ങി എന്ത് ചെയ്യണം? അയാൾ ഒരു 3 മാസത്തെ വൈദ്യൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിവാഹമോചിതയാണോ? ആയിട്ടില്ല. അപ്പോൾ എന്താ, വിവാഹത്തിലിരിക്കുന്ന സമയത്ത് വേറൊരാളെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് തന്നെ എന്താണ്? ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ കുറേ തെറ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, അവിഹിതമായൊരു ബന്ധം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇയാളെ തന്നെ സഹിച്ച് ജീവിതകാലം മുഴുവൻ പോകണം എന്ന് നീക്കാൻ അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ ബന്ധങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഭർത്താവ് ഒഴിവാക്കപ്പെടുന്ന സമയമുണ്ടായി, പിന്നീട് എന്ത് ചെയ്യാണ്? ഒരു വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഒരു വിവാഹത്തിന് പറ്റുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആ സമയത്ത് വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊരു അന്വേഷണമോ കാര്യങ്ങളോ ആഗ്രഹമോ വെച്ച് പുലർത്തുന്നത് പോലും അയാളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്, ഇസ്ലാമികമായി നിഷിദ്ധമായൊരു കാര്യമാണ്.
7: അതുപോലെ തന്നെ മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ അവരുടെ ഭർത്താവ് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പള്ളിയിലേക്ക് പോയി എല്ലാ ഭക്തും ജമാഅത്തിന് പോകും. അതുപോലെ തന്നെ ജമാഅത്ത് കഴിഞ്ഞ് ഒരുപാട് സമയം പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു, ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ അതുപോലെ തന്നെ ഈ സ്ത്രീ പറയുന്നത്, ഹറാമായ ഒരു വസ്തു ഞങ്ങൾ ഇതുവരെ ഒരു കാര്യവും ഞങ്ങളുടെ നോട്ടം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അത്രത്തോളം സൂക്ഷ്മതയിലാണ് അദ്ദേഹം ഞങ്ങളെ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് ഇപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി വരണം, അല്ലെങ്കിൽ ടൗണിൽ പോയി എന്തെങ്കിലും ചെരുപ്പോ കോടയൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള അദ്ദേഹമാണെങ്കിൽ നാട്ടുമ്പുറത്തേറാണ്, അപ്പോൾ അവിടുന്ന് വാങ്ങാം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എന്ത് ചെയ്താലും അവരിങ്ങനെ ഒരു ചീത്ത പറയുന്ന, അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ അവിടെ പോയി വാങ്ങണം, ഇവിടുന്ന് വാങ്ങിയാൽ പോരെ, അത്രയും ദൂരം സഞ്ചരിച്ച് വാങ്ങണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും രണ്ട് ദിശയിലാണുള്ളത്. അവർ കുറച്ച് ടൗണിലൊക്കെ പോയി ഒന്ന് വാങ്ങണം എന്നല്ല, എന്നാൽ ഇവർക്ക് തന്നെ അറിയാം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് നോക്കുന്നത്. അദ്ദേഹം നല്ല വെയിൽ കൊണ്ട് നല്ല പ്രയാസപ്പെട്ട് ജോലി കൂലിപ്പണി ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, ഇവർക്ക് അറിയാം. പക്ഷെ ഇവർ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല, സംസാരമില്ല. അദ്ദേഹം വരുന്നു, എന്തെങ്കിലും കാണുമ്പോൾ ചീത്ത അറിയുന്നു, എന്താ പോടെ ആ ഡെസ്ക് എന്താ പോടെ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ കത്തി എന്താ പോടെ, അങ്ങനെ ചൂടാവുന്നു. ഒരു ഇതില്ലാത്തൊരു സ്നേഹപ്രകടനം അദ്ദേഹത്തിനില്ല. അദ്ദേഹം കടന്നിറങ്ങും, ഭക്ഷണം കഴിക്കും, കടന്നിറങ്ങും, അല്ല കുട്ടികളുമായിട്ടൊന്ന് ഇരുത്തും, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഇരുത്തും, അങ്ങനത്തെ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയ അകൽച്ചയിലാണുള്ളത്. അപ്പോൾ ഈ ഭർത്താവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദ്യം.
8: അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് നമ്മൾ പറയലോ, അതായത് ഒരു വൈകാരിക ബന്ധം. ആ വൈകാരിക ബന്ധം ഇല്ലാത്ത കുറേ ദാമ്പത്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ വൈകാരിക ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ആണും പെണ്ണും എന്നുള്ള നിലക്ക് ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കരമായ ഒരു സ്നേഹമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഭർത്താവില്ല എന്ന് വിചാരിച്ചോളൂ, ലോകത്ത് ആരുണ്ടെങ്കിലും അവൾക്കൊരു വില ഉണ്ടാവില്ല. ഇപ്പം ഭർത്താവ് ഉള്ളതുകൊണ്ടാണ് അവളെ വീട്ടിലേക്ക് അവളെ വില ഉണ്ടാവുന്നത്, ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് അവളെ നാട്ടിലേക്ക് വില ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളത് അവളെ മാത്രം പരിഗണിക്കുന്ന, അവൾക്ക് മാത്രം ജീവിക്കുന്ന ഒരാളെ ഭർത്താവ്, തിരിച്ചു ഭാര്യ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ഭയങ്കരമായ വൈകാരിക സ്നേഹബന്ധമാണ്. ഈ ബന്ധം നല്ല നിലക്ക് പോയിട്ടില്ല, അതിനെ ജീവിതത്തിനൊരു അർത്ഥമല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോയി പണിയെടുക്കുക, അത് വീട്ടിൽ കൊടുത്ത് നോക്കുക, ചിലവ് ചെയ്യാന്നുള്ള കവിഞ്ഞിട്ട് എന്തില്ല, ഇവരുടെ പിന്നെ ഇഷ്ടത്തെക്കുറിച്ചോ അനിഷ്ടത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ കേൾക്കി ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ബന്ധമുണ്ടായി കിട്ടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ത് ചെയ്യണം, ഇങ്ങനൊരു പ്രയാസം ഇവരനുഭവിക്കും.

0: എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ച് പിന്നെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ, കുടുംബകാര്യങ്ങൾ, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ അയാളോട് ഇങ്ങനെ അടുത്ത് പോയിരുന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇയാളതൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നുണ്ടാവില്ല. ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കുക ചില കാര്യങ്ങൾ. നമുക്ക് വലിയ ആര് നമുക്ക് കുറ്റമൊന്നും കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അയാളോട് പറഞ്ഞു നോക്കുക. അതേമാതിരി തന്നെ അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യുക. അദ്ദേഹത്തിന് ചായ വേണമ്പോൾ ചോദിക്കുക, അതൊരു ചായ കൊടുക്കുക ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഉപ്പാനെയും കൂട്ടിയും കണ്ടൊരു സ്ഥലത്തേക്കാണ് പോകാറുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ പോകാൻ സമ്മതം ചോദിക്കല്ല, അപ്പോൾ കുട്ടികളുടെ ഒരു ആവശ്യമായിട്ട് വാപ്പാനെയും കൂട്ടുക അറിയുമ്പോൾ കുട്ടികളൊക്കെ പാടെ ആവശ്യപ്പെടുമ്പോൾ അയാൾ വരും. അങ്ങനെ കൂടെ വരുമ്പോൾ അയാൾക്കൊരു വരാനൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമേണ അയാളെ പ്രേരിപ്പിച്ചും നിർബന്ധിപ്പിച്ചും നമ്മൾ വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് അയാളെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോയെന്ന് എന്ത് ചെയ്യുക, ശ്രമിച്ചു നോക്കുക ക്രമേണ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുള്ളൂ. രണ്ട് പേരുടെയും കാര്യങ്ങൾ കേട്ടിട്ട് രണ്ടാളും സംസാരിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തത കിട്ടുക.
1: ഒരു സ്ത്രീ സഹോദരി ചോദിക്കുന്നു, അവരൊരു വിധവയാണ്, ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി, 2 ആൺകുട്ടികളുണ്ട്, ഒരാൾ 9-ലും ഒരാൾ 12-ലും പഠിക്കുന്നു. ഭർത്താവിൻ്റെ ഉപ്പയും ഇപ്പോൾ മരണപ്പെട്ടു, 4 വർഷമായി. മക്കൾക്കും എനിക്കും നല്ല ആശ്വാസമായിരുന്നു ഉപ്പ. 2 വർഷം മുമ്പ് എൻ്റെ ഉപ്പയും മരണപ്പെട്ടു. ഞാൻ ഒറ്റ മോളാണ്. എല്ലാവരും എന്നോട് ചോദിച്ച് എല്ലാം ചെയ്യുകയുള്ളൂ. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഉപ്പയെ പോയതിനു ശേഷം വല്ലാത്തൊരു ഒറ്റപ്പെടൽ, എല്ലാവരിൽ നിന്നും എനിക്കൊരു മാറ്റി നിർത്തൽ ഫീൽ ചെയ്യുന്നു. 1 മാസത്തോളം അസുഖമുണ്ടായി കിടന്നപ്പോൾ ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ആരും അന്വേഷിച്ചതായി വന്നതുമില്ല. അപ്പോൾ മനസ്സിലായി നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന്. ഇപ്പോൾ എല്ലാവരും ജീവിതത്തിരക്കിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ എനിക്കുണ്ട്. ഞാൻ എനിക്ക് 35 വയസ്സായി, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോൻ എനിക്കുണ്ട്. എനിക്ക് ഒരു നിലക്കും സന്തോഷം കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന്?
0: ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഒരു വിധവയോട് ചോദിച്ചാലേ നമുക്കൊരു ഏകാന്തതയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വിധവയായ ഒരു സ്ത്രീക്കാണ് ശരിക്കും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ശരിക്കും അവസ്ഥ അറിയുക. ഇതിലിപ്പോൾ എന്താണ് ഇതിൻ്റെ നല്ലൊരു അത്ഭുതം എന്ന് വിചാരിച്ചാൽ, ഒരു കാലത്ത് ഭർത്താവില്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളതൊരു ഭയങ്കര സംഗതിയാണ്. വാപ്പയുമായുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് അത്ര ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ആ വാപ്പയും മകളും എന്നുള്ള ഒരു ആത്മബന്ധമുണ്ടല്ലോ. ആ ആത്മബന്ധം ഭർത്താവ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അകന്നു നിന്നാലും വീണ്ടും ഭർത്താവിൻ്റെ മരണശേഷം ആ പിതാവിലേക്ക് തന്നെ അവർ മടങ്ങുകയാണ്. അപ്പോൾ അവർ ഭർത്താവിൻ്റെ അഭാവം എന്ത് ചെയ്യുന്നില്ല, അറിയണില്ല. പക്ഷേ ഇപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട്, പിതാവ് മരിച്ചപ്പോൾ പിതാവിൻ്റെ അഭാവവും ഭർത്താവിൻ്റെ അഭാവവും അവരിപ്പോൾ അനുഭവിക്കുന്നു. ആ ഏകാന്തതയുടെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും വിഷാദവുമൊക്കെയാണ് അവരുടെ ആ എഴുത്തിൽ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ എന്താ വിചാരിച്ചാൽ, ഭർത്താവും വാപ്പയും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു വിഷമാവസ്ഥ എന്ന് ആദ്യം അവർ റിയലൈസ് ചെയ്യണം, തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി എന്താ വെച്ചാൽ, നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും ഒരു സ്നേഹത്തോടു കൂടെ ജീവിക്കാൻ ഒരു ഭർത്താവ് കൂടെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും, ഈ ഒറ്റപ്പെടലൊക്കെ എന്തു ചെയ്യും, പരിഹരിക്കും. ഇനി അതിന് സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണല്ലോ നമ്മളെ ഭർത്താവിനെയും വാപ്പനെയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായും അതിലൊക്കെ ചില പരീക്ഷണങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പ്രതിഫലം തരാൻ വേണ്ടി അള്ളാഹു മജിർനി ഫി മുസീബത്തി, എൻ്റെ മുസീബത്തി എനിക്ക് പ്രതിഫലം തന്നെ അള്ളാഹുമാർ പ്രാർത്ഥിക്കാം. നമ്മളിപ്പം അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹു ഭയങ്കര പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നല്ലൊരു ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മകനെ നല്ല വിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ, അവനും കൂടിയും വിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ വിഷമിക്കാതിരിക്കുക, വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും ഈ ഇന്നമ അൽ ഉസ്രി യുസ്രൻ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. അപ്പോൾ ഈ പ്രയാസങ്ങൾക്ക് എന്തായാലും ഒരാശ്വാസം വരാനുണ്ട്. പ്രയാസത്തിൻ്റെ കൂടെയാണ് അത്ര ആശ്വാസം എപ്പോഴും സഞ്ചരിക്കുക. ആദ്യം വന്ന് കയറുന്നത് പ്രയാസമായിരിക്കും, പക്ഷെ തൊട്ട് ബാക്കിൽ ആര് കാത്തു നിൽക്കുന്നുണ്ട്, ഈ ആശ്വാസം കാത്തു നിൽക്കുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നല്ല ഹൈറായ ഒരു ഭാവിയും മനസ്സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
1: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവിന് നല്ല സ്വഭാവമാണ്, ദീനിയാണ് ഒക്കെയാണ്, പക്ഷേ വീട്ടുജോലിയിൽ ഒന്നും അയാൾ സഹായിക്കില്ല, കുട്ടികളെപ്പോലും നോക്കൂല. കുട്ടികൾ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പോലും പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കത് ചെയ്യില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചൂടാവും, എന്നിട്ട് പറയും ഞാൻ നിൻ്റെ ഉപ്പാനെപ്പോലെ നല്ല വെട്ടി നുറുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞവൾ ചീത്ത പറയും. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് അദ്ദേഹത്തിന് പോകാനൊക്കെ മടിയുണ്ട്. പിന്നെ ദേഷ്യമൊക്കെ പോയാൽ പിന്നെ എന്നോട് സോറി പറയും. ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളത്?
0: നമ്മൾ പൊതുവെ

0: നമ്മൾ ഈ സ്ത്രീകളൊക്കെ ചോദിച്ചു വെക്കുമ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കോമൺ കാര്യമാണ്, ഇവർ ഒരു പ്രാഥമികമായ മര്യാദ പോലും പാലിക്കാത്ത ഭർത്താക്കന്മാരെ പറ്റി പറയുമ്പോഴും അയാൾ നല്ല ആളാണ്, നല്ല ഉഷാറാണ്, നല്ല ബന്ധമാണ്, ഇന്നെ നല്ല നോക്കുന്നൊക്കെ. അവസാനം ഇത് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരാളെക്കുറിച്ചാണോ ഇതുവരെ ഇവർ പറഞ്ഞതെന്ന് നമ്മളെന്ത് ചെയ്യും അത്ഭുതം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെയല്ല, വെട്ടി നുറുക്കും എന്നൊക്കെ പറയുന്ന ആളെ പറ്റിയാണ് എന്ത് ചെയ്യണത് ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ത്രീകളുടെ ആ ഒരു ക്ഷമയും ഒരു പ്രതീക്ഷയും ഇയാളൊക്കെ നന്നായി വരും എന്നൊക്കെ ഉള്ള നല്ലൊരു പ്രതീക്ഷയുമൊക്കെയാണ് അവരെന്ത് ചെയ്യണത് പ്രകടിപ്പിക്കണത്. ഞാൻ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പിന്നെ സ്ത്രീകൾ ഭയങ്കര ഹാർഡ് വർക്കാണ്, ഭയങ്കരമായ വർക്കാണ്. കാരണം സ്ത്രീകളുടെ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. അപ്പോൾ ഈ പുരുഷന്മാരല്ലേ അധ്വാനിക്കണമെന്ന് ചിലപ്പോൾ ആൾക്കാർ പറയും. അത് നമ്മൾ പറയാൻ തരും, പുരുഷന്മാരുടെ അധ്വാനം ഒരു ടെൻഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നാളെ എന്താണ് ഞാൻ ജോലിക്ക് പോകണം, എനിക്ക് എൻ്റെ മേലധികാരിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നാളെ ഞാൻ ലീവ് പറഞ്ഞാൽ മതി, മനസ്സിലെ എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. നേരെ മറിച്ച് സ്ത്രീകളെ കാര്യം അങ്ങനെയല്ല, രാവിലെ സുബൈക്ക് തീച്ചിരുന്ന് ഞാൻ ലീവാന്ന് പറയാൻ പറ്റും, മനസ്സിലെ അവരെ ഉത്തരവാദിത്തങ്ങൾ അസുഖമാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഇഴഞ്ഞു വന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ത്രീകളെ വർക്ക് നമ്മൾ ഷെയർ ചെയ്യണ്ട, നമ്മളിപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകണ്ട. പക്ഷെ എന്നാൽ നമ്മളെന്താ വെച്ചാൽ ആ പാത്രം കഴുകുന്ന സമയത്ത് കുറച്ചു നേരം നമ്മളവിടെ നോക്കി നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു നാല് പാത്രം കൊണ്ടുപോയിട്ട് അവൾക്ക് കൊണ്ടേ കൊടുത്തു, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുന്ന ഒരു സഹായമല്ല അവർക്ക് ഫീൽ ചെയ്യുക, മറിച്ച് എൻ്റെ വിഷമങ്ങളും എൻ്റെ ജോലി ഭാരങ്ങളൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ ഈ പുരുഷന്മാർ പല ആളുകളും എന്താ വെച്ചാൽ ഈ ചത്തു പണിയെടുക്കുന്ന ആളുകളെ അടുക്കളയിലും കുട്ടികളെ നോക്കാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല, അപ്പോഴാണ് സങ്കടമാണ് ഈ കാണുന്നത്. ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ അവരധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യണം കാണണം. ഇപ്പോൾ രാവിലെ കുട്ടികൾ മൂന്നാലിനെ സ്കൂൾക്ക് പോകാണ്ടെങ്കിൽ എന്താ അവസ്ഥ, അപ്പോൾ അത് നീ ചൊരു കുട്ടീനെ അഴുക്കും, മറ്റേ കുട്ടിന് സമയമായി, മറ്റേ കുട്ടിൻ്റെ സമയമായി, ആ കുട്ടിക്ക് ചോറാക്കണി, ആ സമയത്തൊന്ന് വെറുതെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പത്രം ഫോണും നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ അന്തം മുട്ടിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ആ ഓനെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ അഞ്ച് കുട്ടികൾ ഒരു കുട്ടീൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാവണത്, അത് ചെയ്യണ്ടെന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ഈ വിഷമവും തിരക്കുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു, എന്നെ കണ്ടറിയുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എൻ്റെ വിഷമങ്ങളും അറിയുന്നു, ഇതെന്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പരമാവധി വൈഫുമാരോട് സഹകരിച്ച് മുന്നോട്ട് പോകണം, അതൊന്ന് സഹകരിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു പരിശ്രമവും എന്ത് വേണം, ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് എഴുതി അയച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അവരുടെ സംശയനിവാരണങ്ങളുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.

0: കഴിഞ്ഞ ദിവസം ബീച്ച് പോയപ്പോ രണ്ട് മനുഷ്യരെ കണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ടും അവർക്ക് മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ഒരു ശൈലി എന്താന്ന് വെച്ചാ, അവരിപ്പോ ഇതുപോലെ ഇടക്കിടെ ബീച്ചിൽ വരും, എന്നിട്ട് തിരമാലയിലൊക്കെ കളിക്കുന്ന കുഞ്ഞു മക്കളെ നോക്കിയിരിക്കും. അവരുടെ കരച്ചിലും കളിചിരികളൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും വന്ന് ഇതുപോലെ ബീച്ചിലിരിക്കും. അവരുടെ ജീവിതത്തിലും വീട്ടിലൊക്കെ അവരനുഭവിക്കുന്ന ഒരുതരം വരൾച്ചയുണ്ട്. ആ സ്ത്രീയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരിടക്കിടെ വിതുമ്പുന്നുണ്ട്, ഉമ്മ എന്നൊരു വിളി കേൾക്കാൻ അവരെത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവരുടെ കണ്ണീര് പറയുന്നുണ്ട്. ബാപ്പ എന്ന് വിളിച്ച് തന്നിലേക്ക് ഓടി വരുന്ന മക്കളെ ഓർത്ത് അയാൾ എത്ര സ്വപ്നം കാണുന്നുണ്ടെന്ന് ഇടക്കിടെ ഇടറുന്ന അയാളുടെ വാക്കുകൾ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനയുടെ ആഴം മനസ്സിലാകുമ്പോഴാണ് നമ്മള് നമ്മുടെ അനുഗ്രഹങ്ങളെ പറ്റി ബോധവാന്മാരാകുന്നത്.
1: മാഷാല്ലാ, ഇതൊരു ചെറിയ വോയിസ് ക്ലിപ്പ് അല്ലേ? അപ്പോ പിന്നെ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ കാണുന്നത് കുട്ടികൾ എന്നും മനുഷ്യനെ കുട്ടികളിലേക്ക് കണ്ണ് തുറന്നാൽ, കുട്ടികളിലേക്ക് കണ്ണ് തുറക്കണം കേട്ടോ, കുട്ടികളിലേക്ക് കണ്ണ് തുറക്കുന്ന ഏതൊരാൾക്കും അതിൽ നിന്നിട്ട് എഴുന്നേറ്റ് പോരാൻ കഴിയാത്ത അത്രയും മനോഹരമായ ഒരു ഒരു ഒരു ലോകമാണ് അവരുടേത്. അപ്പം അതിൽ പിന്നെ വൃദ്ധരായ ദമ്പതികൾ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ അവനവനില്ലാത്തൊരു സംഗതി എപ്പോഴും അതാഗ്രഹിക്കുന്ന ആളുകൾ മറ്റെവിടെയുണ്ടെങ്കിലും അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ആ കുട്ടികളെ നോക്കി അതിൽ ആനന്ദം, അവരുടെ കളിചിരികളിലും അവരുടെ കരച്ചിലുകളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ് ശരിക്കും അവരുടെ കുറുമ്പുകളിൽ. നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് മക്കൾ വലിയൊരു അനുഗ്രഹമല്ലോ. ഇപ്പോൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോലും പിന്നെ വിൽദാൻ മുഹല്ലദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ കുട്ടികളെ പറയുന്നുണ്ട്. അത് ആനന്ദത്തിൻ്റെ ഒരു വലിയൊരു മേഖലയാണ് കുട്ടികൾ. നമ്മുടെ വീട്ടിനകത്ത് ഒരു വയസ്സ്, രണ്ട് വയസ്സ്, കുഞ്ഞു വയസ്സും മുതൽ, അതായത് ഒരു ശൈശവം മുതൽ ബാല്യ കൗമാരങ്ങളിലേക്ക് എത്തുന്ന ആ ബാല്യം, ബാല്യമാണ് ശരിക്കും അവിടെ ഏറ്റവും മനോഹരം. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് രണ്ടും മൂന്നും മക്കളുണ്ടെങ്കിൽ ആ കുട്ടികൾ ആസ്വദിക്കാനാണോ നമുക്ക് കൂടുതൽ അവസരം കിട്ടിയത്, അതല്ല ആ കുട്ടികളോടൊത്തുള്ള കച്ചറക്കാണോ, അല്ലെങ്കിൽ കുട്ടികളോടൊത്തുള്ള നമ്മുടെ കുറേ നിഷ്ഠകളും ഈ ഇതും വെച്ചിട്ട് നമ്മളിങ്ങനെ അവരെ അനുസരിപ്പിക്കാനും അവരിങ്ങനെ അടക്കി നിർത്താനും ഒച്ചയിടാനാണോ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയത്? ആളിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഒരു പഠനം നടത്തിയെടുത്ത്, ഈ മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞെടുത്ത് അമേരിക്കയിൽ നടത്തിയൊരു പഠനമുണ്ട്. അതായത് ഉമ്മമാരാണോ ഉപ്പമാരാണോ മക്കളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് എന്നതാണ്. പക്ഷെ അതിൽ ഉപ്പമാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടത്. ഉമ്മമാർക്ക് സന്തോഷം ഉണ്ടെങ്കിലും അവരുടെ സദാ അവരുടെ കൂടെ ഉണ്ട്. ഉപ്പമാർ എപ്പോഴേ ഇടയ്ക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പകൽ പലപ്പോഴും ഇല്ലല്ലോ വീട്ടിൽ. എന്നിട്ട് പോലും ഉമ്മമാർക്ക് ഫുൾ ഉണ്ടായിട്ട് കിട്ടുന്നില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള ചില മുൻവിധികളും മുൻധാരണകളും ഇത് വെച്ചിട്ട് അവർ ഈ കുട്ടിയെ വളർത്താൻ നോക്കുകയാണ്. കുട്ടിയെ വളർത്താൻ നോക്കുമ്പോൾ അവർക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനോഹരമായ നിർമ്മലമായ ഭാവങ്ങളെ അവർക്ക് മനസ്സിലാക്കാനോ നിരീക്ഷിക്കാനോ അത് ആസ്വദിക്കാനോ പറ്റുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ആദികളെല്ലാം വെച്ചിട്ട് അവരിങ്ങനെ വളർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരും, പക്ഷെ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇസ്ലാം തന്നെ പഠിപ്പിച്ച് പറയണേ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ 7 വയസ്സുവരെ ഒരു കുട്ടീൻ്റെ മുമ്പിൽ നമ്മൾ കുട്ടീനെ വളർത്തേണ്ട, നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷേ 7 വയസ്സിൻ്റെ മുമ്പല്ലേ കുട്ടീനെ എന്തൊക്കെ ചെയ്ത് കുട്ടിയിൽ വീട്ടിനകത്ത്. അപ്പം അവിടെ ഉമ്മമാർ നന്നായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടിയെ ആസ്വദിക്കുക. ആ കുട്ടിയുടെ കളിചിരികളിലും അതൊരു ആനന്ദമാണ്. അതൊരിക്കലും മുതിർന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഇന്ന് കിട്ടില്ല. അത് പടച്ചോ നമുക്ക് തന്ന ഏറ്റവും അധികം ദീർഘിച്ച ബാല്യമുള്ളതായിരിക്കാം ഈ സൃഷ്ടിയിൽ, പ്രപഞ്ചത്തിൽ മനുഷ്യനേ ഉള്ളൂ. ഒരു തള്ളപ്പശു 6 വയസ്സായിരുന്നു കുട്ടികളെ, അതോടുകൂടി ആ കറവ പറ്റാനായിട്ടുണ്ടാവും. 6 വയസ്സാകുമ്പോൾ ഒരു കുട്ടിൻ്റെ അവസ്ഥ എന്താ? എത്ര മനോഹരമായ അത്രയും വലിയ ബാല്യം കൊടുത്തെന്തിനാണ് അല്ല തന്നെന്തിനാണ്? ഒന്ന്, നമുക്ക് അവർക്ക് ഇംപ്രിൻറ്റിങ് സ്റ്റേജാണ്, നമുക്ക് കാണിച്ചു കൊടുത്താൽ മതി. അവരെങ്ങനെ പകർത്തി കൊടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കല്ല, ചെയ്യിപ്പിക്കാൻ നോക്കണം. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടേ ഉള്ളൂ. 10 വയസ്സായിട്ടും അടി പോലും പത്തുനിന്ന് എന്തെങ്കിലും ഒരു അടി എന്ന് പറയണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കൊടുക്കേണ്ട അടി മുഴുവൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മാന്തിപ്പിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളൊരു ബാല്യത്തെയാണോ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് കുട്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കില്ലാതെയാവുമ്പോഴാണ് അതിൻ്റെ വിലയറിയാം അല്ലേ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതില്ല, കുട്ടികളില്ലാത്ത വൃദ്ധ ദമ്പതികൾ അതിനു വേണ്ടി കടലോരത്ത് പോയിരുന്ന് ആരുടെയോ മക്കളെ നോക്കി ആസ്വദിക്കുകയാണ്. നേരെ മറിച്ച് അവനവൻ്റെ മക്കളെ നോക്കി ആസ്വദിക്കാൻ അതിനേക്കാൾ വലിയ ഒരു ആനന്ദം വേറെന്തെങ്കിലും ഉണ്ടോ? ഗൾഫിലൊക്കെ പോകുന്ന ഒപ്പമാർ ഉമ്മമാർ അവർക്ക് പലരും ഉണ്ടാവും, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കുറേ നാട്ടിൽ നിൽക്കാൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് പൊതുവേ പറയും. നാട്ടിൽ നിൽക്കാനുള്ളതല്ല അവർക്ക്, നാടല്ല അവർക്ക് നഷ്ടപ്പെട്ടത്. അവർക്ക് അവരുടെ ജീവൻ്റെ ബാധിയാവും, അല്ലെങ്കിൽ അവരുടെ രക്തമാവുന്ന മക്കളുടെ ബാല്യമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതിനേക്കാൾ വലിയ മനോഹരമായൊരു പ്രപഞ്ചം അവർക്ക് ലോകത്ത് അവർക്ക് കിട്ടാനില്ല. അതവർക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തെ നികത്താൻ ഒരു പൈസ കൊണ്ട് നഷ്ടപ്പെട്ടതിന് പിന്നെ കൊടുത്താൽ കിട്ടില്ലല്ലോ. അപ്പം അത് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ചിന്തയിൽ നിന്ന് ഓർമ്മ വന്നത്.
2: ഈ അതിനാണല്ലോ ഈ ഒരു ചിന്ത അല്ലേ, ചിന്ത നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ടത്. എനിക്ക് തോന്നിയത് നമ്മൾ മക്കളെ ചുംബിക്കാൻ മടിയുള്ളൊരു സഹാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിക്കും നിന്റെ മനസ്സ് കല്ലായി പോയത് ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ ശരിക്ക് നമ്മളൊക്കെ തിരക്കുകൊണ്ടായിരിക്കും, മനസ്സ് കല്ലായതുകൊണ്ടാവില്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടും ആവില്ല, പക്ഷെ തിരക്കിലൊക്കെ മറന്നു പോകുന്ന ഒരു സംഭവമാണ് മക്കളെ ചേർത്ത്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ അല്ലേ, പലപ്പോഴും പല ആളുകൾക്ക് സംബന്ധിക്കും
2: ജോലിൻ്റെ തിരക്ക് ഒക്കെ ആയിട്ട്. എന്നാൽ അതിനൊക്കെ കൃത്യമായി സമയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാമൊക്കെ പറഞ്ഞ പോലെ ഒരു വയസ്സ് രണ്ട് വയസ്സ് ഉള്ള കുട്ടികൾ അവരിങ്ങനെ ഓടി വരുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോഴും നമ്മളെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ വണ്ടി എന്ന് എന്തെങ്കിലും സാധനം ബാഗ് എടുക്കാനുള്ള വെപ്രാളായിരിക്കും നമ്മൾ കാണിക്കുക. അപ്പോൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം, അതേപോലെ ഒരു എന്താ പറയുക ഏറ്റവും പ്രീഷ്യസ് ആയൊരു സാധനമാണ് പറിച്ച് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ മക്കളെ. അപ്പോൾ അവർക്കൊരു സമയം കണ്ടെത്തി അവരെ നല്ല അവർ സ്വീകരിക്കാൻ നമ്മളെ തയ്യാറായി കാത്തിരിക്കുമ്പോൾ അവരടുത്ത് ചെന്ന് പറ്റി പിടിച്ചൊരു ഉമ്മൊക്കെ കൊടുത്ത് അവർക്ക് പറയാനുള്ളത് അന്നത്തെ ചിലപ്പോൾ ഇക്കാക്ക വികൃതി കാട്ടിയതും ഇത്താത്ത വികൃതി കാട്ടിയതൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക. എന്നാലും അതൊന്ന് കേട്ട് അതിനൊക്കെ സമയം കണ്ടെത്തണമെന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തണം. പിന്നെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ സലാംക്ക മക്കളില്ലാത്ത ആളുകൾ ഒരുപാട് വിഷമത്തിൽ ഉള്ള ആളുകളൊക്കെ നമ്മളിപ്പോൾ ഈ റേഡിയോ ശ്രോതാക്കളൊക്കെ ഒക്കെ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എന്നാൽ ചില അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു തരാതിരിക്കാനും കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം മക്കളുണ്ടായിട്ടും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. സ്വന്തം മക്കള് രാവിലെ പോയി വൈകുന്നേരം അവൻ എത്തുന്നത് വരെ ആശ്വാസത്തോടെ ഇരിക്കുക, അവൻ വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന അംഗം ഒരു ഉമ്മയെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ പറയൂല, പ്രാർത്ഥിക്കൂല, അങ്ങനെ ശപിക്കൂല, എങ്കിലും അത് പറയിപ്പിക്കേണ്ട ഒരവസ്ഥ വരുത്താറുണ്ട്. അപ്പം ആ ഒരു പിന്നെ ചിന്ത കൂടി ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അനുഗ്രഹിക്കുക. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹു
1: അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ നുറുങ്ങുകൾ. ഈ മൗനം അപകടം. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് അബു തൻവീർ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: ഈ മൗനം അപകടം. എഴുത്ത് അബു തൻവീൽ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു തിന്മയും ചെയ്യാതെ നമസ്കാരവും നോമ്പും മറ്റു ആരാധനാകർമ്മങ്ങളും ചെയ്ത് സമൂഹത്തിലെ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാതെ ജീവിച്ചാൽ ജീവിതം ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സ്വയം തിന്മകളിൽ നിന്നകന്ന് ജീവിക്കുക എന്നത് മാത്രമാണോ വിശ്വാസിയുടെ കടമ? തിന്മ ചെയ്യാതിരിക്കുക മാത്രമല്ല, തിന്മ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതിനെതിരെ ഉത്തരവാദിത്തത്തോടെ നിലകൊള്ളുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നതും വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രബോധന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തത്തെ വളരെ ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, അവർ ചെയ്തിരുന്ന തിന്മയിൽ നിന്ന് പരസ്പരം വിലക്കിയിരുന്നില്ല, അവർ ചെയ്തുകൊണ്ടിരുന്നത് എത്ര മോശമായിരുന്നു. ഖുർആൻ അധ്യായം 5 വചനം 79. ബനു ഇസ്രായേലിലെ ചിലരുടെ അനുസരണക്കേടും അതിക്രമവും പരാമർശിച്ച ശേഷമാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. തിന്മ ചെയ്യുന്നവരാകരുത് എന്നതോടൊപ്പം തിന്മ നടക്കുമ്പോൾ മൗനം പാലിക്കുന്നവരാകരുത് എന്നുകൂടി ഈ സൂക്തം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ടായിക്കട്ടെ. അധ്യായം 3:104. ഒരു കുടുംബത്തിൽ തെറ്റുകൾ കണ്ടിട്ടും ആരും ഉപദേശിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ തകരും. ഇനി അതല്ല, സ്ഥാപനത്തിൽ തെറ്റുകൾ കണ്ടിട്ടും ആരും പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ തെറ്റ് ആ സംവിധാനത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരു സമൂഹത്തിൽ അധാർമികത കണ്ടിട്ടും എല്ലാവരും മൗനം പാലിച്ചാൽ തിന്മയ്ക്ക് സാമൂഹിക അംഗീകാരം ലഭിക്കുകയെന്ന വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചേരുക. പ്രബോധനത്തിൻ്റെ ലക്ഷ്യം ആളുകളെ വിമർശിക്കുക എന്നതല്ല, അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മയെ കണ്ടാൽ അതിനെ തൻ്റെ കൈകൊണ്ട് തടുക്കട്ടെ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവുകൊണ്ട്, അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട്. മുസ്ലിം കഴിവും സാഹചര്യവും അനുസരിച്ച് തിന്മയ്ക്കെതിരെ ഉത്തരവാദിത്തപരമായി നിലകൊള്ളണം എന്നതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രബോധനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയ ഒരു പ്രബോധകൻ ഒരാളിൽ തെറ്റ് കണ്ടാൽ പരിഹസിക്കില്ലേ? തെറ്റുകൾ ചെയ്യുന്നവനെ അപമാനിക്കില്ല, സ്വന്തം മേന്മ പ്രകടിപ്പിക്കില്ല, പകരം തിരുത്താനുള്ള വാതിൽ തുറക്കും. ഈ ഒരു ദൗത്യമേറ്റെടുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ജീവിതം മാതൃകാപരമാക്കുക എന്നതാണ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളെത്തന്നെ മറക്കുകയും ചെയ്യുകയാണ്. അധ്യായം 2:44.
4: قد كفاني علم ربي من سؤالي
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

അടുത്തതായി പീസ് റേഡിയോയിൽ വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം, ഇസ്ലാം സംശയ നിവാരണം അവതരിപ്പിക്കുന്നത് ഷമീർ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു സഹോദരന്റെ ചോദ്യം ഏറെ ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ്. ദൈവാസ്തിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, പ്രാപഞ്ചിക നിലനിൽപ്പ് ഒരു അനിഷേധ്യമായ സത്യം തന്നെ, എന്നാൽ അനാദിയിൽ നിന്നും അനന്തതയിലേക്ക് പ്രവഹിക്കുന്ന ഏതോ ഒരു ആകസ്മികത മാത്രമാണ് ഈ നിലനിൽപ്പെന്നും, ആകസ്മികതയുടെ താരതമ്യേന നിസ്സാരമായൊരു ഭാഗം മാത്രമാണ് മനുഷ്യനും അവൻ്റെ ജീവിതമെന്നും ഒരാൾ കരുതുന്നു. അതിൽ ഈ നിലനിൽപ്പിന് കാരണക്കാരനായി ഒരു സൃഷ്ടാവുണ്ടെന്നും, ആ സൃഷ്ടാവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ഒരംശം തന്നെയാണ് മനുഷ്യനെന്നും മറ്റൊരാൾ വിശ്വസിക്കുന്നു. ഈ രണ്ടിൽ ഒന്നു മാത്രമാണ് ശരി, മറ്റേത് തെറ്റ് എന്ന് എങ്ങനെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് തിട്ടപ്പെടുത്താനാകും? രണ്ടും ശരിയാകാനും രണ്ടും തെറ്റാകാനും തുല്യ സാധ്യതകളല്ലേ ചിന്തിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ആശങ്കയും സംശയവും. വാസ്തവത്തിൽ പ്രപഞ്ചം, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ആകസ്മികമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ആകസ്മികതയുടെ താരതമ്യേന നിസ്സാരമായ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യനെന്നും, എങ്ങനെയാണ് നീതിയുക്തവും നിഷ്പക്ഷവുമായി ബുദ്ധിക്കും ചിന്തക്കും തകരാറുകൾ ബാധിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പറയാൻ സാധിക്കുക? ആകസ്മികത എന്ന് പറഞ്ഞാൽ, യാദൃച്ഛികത എന്ന് പറഞ്ഞാൽ, ഒരു കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ അങ്ങനെ താനെ അങ്ങ് രൂപപ്പെട്ടു വന്നു. നമ്മൾ പറയാറുള്ളത് പോലെ, ചക്കയിടുമ്പോൾ മുയൽ ചാകുന്നു എന്ന് പറഞ്ഞതുപോലെ, തികച്ചും ആകസ്മികമായ യാദൃച്ഛികമായൊരു സംഭവം. ഇതേപോലെയാണോ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും ആകസ്മികമെന്ന് പറയാൻ, അത് സത്യമാണ്, ഒരിക്കലും തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ സത്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കുക? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആരെയും തോൽപ്പിക്കുവാനോ പറഞ്ഞു വിജയിക്കുവാനോ അല്ല, സത്യസന്ധമായി നമുക്കങ്ങനെ പറയാൻ കഴിയൂ, ഇത് തികച്ചും ആകസ്മികമാണ്, യാദൃച്ഛികമാണ് എന്ന്. ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഏറ്റവും ആധുനികമായ ഒരു ഐഫോൺ കിട്ടുന്നു. അയാൾ മനസ്സിലാക്കുന്നു, ഒരു യാദൃച്ഛികതയുടെ ഫലമായി ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ പല ലോഹങ്ങളുടെയും സമ്മിശ്രങ്ങൾ ചേർന്ന്, ഇവിടെയുള്ള ഭൗതികമായ പദാർത്ഥങ്ങൾ പലതും പരിശോധിക്കുമ്പോൾ എല്ലാം ഈ ഭൗതിക ലോകത്തുള്ളത് തന്നെയാണ്. അതെല്ലാം കൂടിച്ചേർന്ന് കൃത്യമായി ഒരു ഐഫോൺ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അത് സങ്കൽപ്പിക്കുവാൻ പോലും ഉൾക്കൊള്ളുവാൻ പോലും നമുക്കാർക്കും സാധിക്കുകയില്ല. ഒരു ചിമ്പാൻസിയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുരങ്ങിൻ്റെ കയ്യിൽ ഒരു പേനയും പേപ്പറും കൊടുത്ത് അതിൽ നിന്ന് സുന്ദരമായൊരു കവിതയോ ഒരു ലേഖനമോ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ, യാദൃച്ഛികതയിൽ നിന്ന് അങ്ങനെയും ഉണ്ടായിക്കൂടെ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ കൊച്ചു കുഞ്ഞുങ്ങളുടെയോ കയ്യിൽ ഒരു ബ്രഷും പെയിൻറ്റും നൽകിയതിന് ശേഷം ഏറ്റവും സുന്ദരമായൊരു സീനറി അവർ വരച്ചെടുത്തു എന്ന് പറഞ്ഞാൽ, യാദൃച്ഛികതയിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. തീർച്ചയായും അത് ശരിയല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, രക്ഷിതാവുണ്ട്, കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് എന്ന് പറയുന്നതിനെ നാം അനുകൂലിക്കുന്നു. ഇസ്ലാം ശരിയെന്ന് പറയുന്നു, മറ്റേത് തെറ്റാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, രണ്ടാമത് പറഞ്ഞതിനെ തെളിവുകൾ പിന്തുണക്കുന്നു, ബുദ്ധിയും യുക്തിയും സാക്ഷ്യപ്പെടുത്തുന്നു.
അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത സത്യസന്ധരായ പ്രവാചകന്മാരും മഹത്തുക്കളും ഉറപ്പിച്ചു പറഞ്ഞു തരുന്നു. ദൈവിക ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ടൊക്കെ യാദൃച്ഛികത എന്നതിനപ്പുറം സൃഷ്ടാവുണ്ട്, കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട്, വ്യവസ്ഥാപിതമാണ് എന്ന ആശയത്തെ നാം അനുകൂലിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അതുപോലെയല്ല, കേവലം ഊഹത്തിൻ്റെയും കെട്ടുകഥയുടെയും മാത്രം പിൻബലമുള്ള യാദൃച്ഛികതാവാദം. പരിശുദ്ധ ഖുർആൻ 52-ാം അധ്യായം സൂറത്ത് തൂറിലെ 35-36 വചനങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ നമുക്കൊരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. അള്ളാഹു ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവര് താനെ അങ്ങുണ്ടായതാണോ അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ, സ്വയം അവരെ സൃഷ്ടിച്ചതാണോ? അം ഖലഖു സമാവാതി വൽ അർള ബല്ലാ യൂഖിനൂൻ. അതല്ല, ആകാശങ്ങളെയും ഭൂമിയെയും അവർ പടച്ചുണ്ടാക്കിയതാണോ? എന്താണ് അവർക്ക് ദൃഢബോധ്യം വരാത്തത്? ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദൽ മഖാമു ഫീ ഇസ്ബാതിർ റുബൂബിയത്തി വ തൗഹീദിൽ ഉലൂഹിയ. ഇതിൻ്റെ സന്ദർഭം ഈ ആയത്ത് പറഞ്ഞു തരുന്നത് ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന രക്ഷിതാവും സംരക്ഷകനും സാക്ഷാൽ ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ് എന്ന റുബൂബിയത്ത്, സൃഷ്ടി കർത്തൃത്വത്തിൻ്റെ സ്ഥിരീകരണം ഈ വചനത്തിലുണ്ട്. വ തൗഹീദിൽ ഉലൂഹിയ, അങ്ങനെയുള്ള ഏകനായ അള്ളാഹു മാത്രമേ സകലവിധ ആരാധനകൾക്കും അർഹതയുള്ളവനുള്ളൂ എന്ന തികഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെയും ആശയം പഠിപ്പിക്കുകയാണ് ഈ വചനം. ഫഖാല തആല, അങ്ങനെ അള്ളാഹു പറയുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ ഒന്നിൽ നിന്നുമല്ലാതെ താനെ അങ്ങുണ്ടായതാണോ അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചുണ്ടാക്കിയത്? ഐ അവുജിദു മിൻ ഗൈരി മുജിദിൻ. ഒരു നിർമ്മാതാവ് ഒരു സൃഷ്ടാവ് ഇല്ലാതെ അവർ താനെ അങ്ങുണ്ടായതാണോ? അം ഹും ഔജദു അംഫുസഹും. അതല്ല, അവർ അവരെ അവർ തന്നെ പടച്ചതാണോ, ഉണ്ടാക്കിയതാണോ? ഐ ലാ ഹാദ വലാ ഹാദ, അതുമല്ല ഇതുമല്ല. അവർ സ്വയമുണ്ടായതോ അവർ സ്വയം അവരെ പടച്ചതോ അല്ല. ബലില്ലാഹു ഹുവല്ലദീ ഖലഖഹും വ അൻശഅഹും ബഅദ അൻ ലം യകൂനു ശൈഅൻ മദ്കൂറ. മറിച്ച് അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്, അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. ബഅദ അൻ ലം യകൂനു ശൈഅൻ മദ്കൂറ, അവർ പ്രസ്താവയോഗ്യമായ ഒന്നും അല്ലാതിരുന്നതിന് ശേഷം. പരിശുദ്ധ ഖുർആൻ 76-ാം അധ്യായം സൂറത്തു ദഹറിൽ പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിൻ അദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഇന്നതാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? നാം ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 1-ോ 2-ോ വർഷങ്ങൾക്കപ്പുറത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വസ്തുത, അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ മനുഷ്യൻ അവൻ താനെ ഉണ്ടായതല്ല, അവൻ അവനെ തന്നെ പടച്ചതുമല്ല, മറിച്ച് അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും ഒക്കെ വന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബദർ യുദ്ധത്തിലെ ബന്ദികളായി പിടിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ജുബൈർ ഇബ്നു മുത്തഈം വരികയാണ്. അന്ന് അദ്ദേഹം ബഹുദൈവാരാധകനും ഇസ്ലാമിൻ്റെ ശത്രുവുമായിരുന്നു. പക്ഷേ അന്ന് പ്രവാചക സന്നിധിയിൽ വരുന്ന അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുമ്പോൾ, അത്തൂർ വകിതാബിൻ മസ്തൂർ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂർ പാരായണം ചെയ്ത് അതിൽ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം ഈ വചനമെത്തിയപ്പോൾ, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർള ബല്ലാ യൂഖിനൂൻ. ഈ വചനം അദ്ദേഹത്തെ
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടിമുഴക്കം പോലെ വല്ലാത്ത പ്രതിധ്വനികൾ സൃഷ്ടിച്ചു എന്നാൽ അദ്ദേഹം പറയുന്നു, വഖാദ ഖൽബി യതീർ, എൻ്റെ ഹൃദയം എന്നിൽ നിന്ന് വേറിട്ട് പറന്നകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം കൃത്യമായി കിട്ടും. പ്രപഞ്ചം മൊത്തം നമുക്ക് യാദൃച്ഛികമായി സങ്കല്പിക്കേണ്ടതില്ല. അതിലെ കേവലം നിസ്സാരമായ വെറും ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ, ഈ ആകസ്മികതയും യാദൃച്ഛികതയും പറയുന്ന ആളുകൾക്ക് നീതിബോധമുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ പറയാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കുന്നു, ശാസ്ത്രലോകം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒരു തുള്ളി വെള്ളത്തിൻ്റെ രാസഘടന പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, H2O രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നിട്ടാണ് ജലം എന്ന അത്ഭുത പ്രതിഭാസം ഇവിടെ ഉണ്ടാകുന്നത്. ആ അത്ഭുതത്തിൽ നിന്ന് തന്നെ തീർച്ചയായും ഇതിൻ്റെ പിന്നിലുള്ള കൃത്യമായ സ്രഷ്ടാവിൻ്റെ സാന്നിധ്യവും അലങ്കനീയമായ കണിശമായ നിയമങ്ങളും വ്യവസ്ഥകളും ബുദ്ധിയും വിവേകവും ചിന്തയുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. സ്വയം കത്തുന്നൊരു മൂലകം, അതോടൊപ്പം കൂടിച്ചേരുന്നത് മറ്റൊരു വസ്തുവിനെ കത്താൻ സഹായിക്കുന്ന വേറൊരു മൂലകവും, ഓക്സിജനും ഹൈഡ്രജനും നമുക്കറിയാം. പക്ഷേ അത് രണ്ടും കൂടിച്ചേരുമ്പോൾ ഉഗ്രശേഷിയുള്ള ഒരു ഇന്ധനമോ ഒരു സ്ഫോടക വസ്തുവോ ആകേണ്ടതിന് പകരം, അല്ല, അങ്ങനെയല്ല, ആ തീയിനെ കെടുത്തിക്കളയുന്ന സ്ഫോടന വസ്തുവെ നിർവീര്യമാക്കുവാൻ സാധിക്കുന്ന ജലമാണ്, വെള്ളമാണ്, അതിൻ്റെ ഗുണങ്ങളാണ് രൂപപ്പെടുന്നതെങ്കിൽ അത് യാദൃച്ഛികതയാണ് അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ, ഈ സന്ദർഭത്തിലാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒരു യുക്തിവാദിയുമായി നടന്ന സംവാദത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു യുക്തിവാദിയോട്, മതനിഷേധിയോട്, നിരീശ്വരവാദിയോട് സംവദിക്കുവാൻ വേണ്ടി എഗ്രിമെൻ്റ് ചെയ്തു എന്നാണ്. എന്നിട്ട് സമയത്തിന് അല്പം വൈകിയാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എത്തുന്നത്, ഇസ്ലാമിക പണ്ഡിതൻ എത്തുന്നത്. അപ്പോൾ അതുവരെയും അത് കേൾക്കാനും അത് ശ്രദ്ധിക്കുവാനുമൊക്കെ തടിച്ചുകൂടിയ ആളുകൾക്കിടയിൽ വലിയ ഒരു വാചാലതയിലും വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രീതിയിലുമായിരുന്നു നിരീശ്വരവാദിയുടെ, മതനിഷേധിയുടെ നിൽപ്പ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലാത്തതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന രീതിയിലുള്ള കമൻറ്റുകളുമൊക്കെയായി നിൽക്കുമ്പോൾ ഓടിക്കിതച്ച് അല്പം വൈകിയതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് അബൂ ഹനീഫ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അത്രേ, ക്ഷമിക്കണം, ഞാൻ വരാൻ അല്പം താമസിച്ചത് എനിക്കിങ്ങോട്ട് വരേണ്ട വഴിയിൽ ഒരു പുഴ കടന്നിട്ട് വേണം വരാൻ. ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരം ആ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് ഞാൻ കണ്ടു. ആ മരം എൻ്റെ മുന്നിൽ ഞാൻ നോക്കി നിൽക്കെ തന്നെ പെട്ടെന്ന് അത് ഈർന്ന് തടികളായി, പലകകളായി മാറി. അതേപോലെ അതിവേഗത്തിൽ അതൊരു വഞ്ചിയായി രൂപപ്പെട്ടൊരു ബോട്ടായി മാറി എൻ്റെ അടുക്കലേക്ക് വന്നു. ഞാനങ്ങനെ കയറി ഇപ്പുറത്തേക്കെത്തി. അങ്ങനെ അല്പമൊന്ന് വൈകിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ദേഷ്യം പിടിച്ചു. താൻ മതനിഷേധിയായ, ദൈവനിഷേധിയായ ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ, പൊട്ടത്തരം, അസംബന്ധം പറയുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിക പണ്ഡിതൻ്റെ നേരെ ആക്രോശിച്ചു, എതിർത്തു വന്നു എന്നാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ട്രാപ്പായി അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നർത്ഥം. ആ പണ്ഡിതൻ ചോദിച്ചു, നിസ്സാരമായ ഒരു മരത്തിൻ്റെയും ഒരു വഞ്ചിയുടെയും കാര്യത്തിൽ യാദൃച്ഛികതയെ നിങ്ങൾക്ക് അംഗീകരിക്കാനും ഈ പറഞ്ഞത് ഉൾക്കൊള്ളുവാനും സാധിക്കുന്നില്ല എങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചവും അതിലെ സൃഷ്ടിജാലങ്ങളും ജീവജാലങ്ങളും ഗോളങ്ങളും സമുദ്രവും എല്ലാം യാദൃച്ഛികതയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക?
അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം ആളുകൾക്ക് ബോധ്യപ്പെട്ടു, സത്യം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് ചരിത്രം. അവ സ്വാഭാവികമായും ചുരുക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. മനസാക്ഷിയോട്, നമ്മുടെ നിഷ്കളങ്കമായ ബുദ്ധിയോടും ചിന്തയോടും നമ്മൾ ചോദിച്ചു നോക്കുക. തെളിവുകൾ പിന്തുണക്കുന്നത് ഏത് വീക്ഷണത്തെയാണ്? നമ്മുടെ ബുദ്ധിയും യുക്തിയും സാക്ഷ്യപ്പെടുത്തുന്നത് ഏത് വീക്ഷണത്തെയാണ്? ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നോ, അതല്ല ഇതൊക്കെ യാദർച്ഛികമായി താന് സംഭവിക്കുന്നതാണ് എന്നോ? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്ന്, ജീവിതത്തിൽ ഒരിക്കലും ഒരു തമാശയായിട്ട് പോലും കളവ് പറയാത്ത സത്യസന്ധരായ, മനുഷ്യലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല മാതൃകായോഗ്യരായ പ്രവാചകന്മാർ, മഹത്തുക്കൾ, അവരൊക്കെ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞ ഒരു വസ്തുതയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവൻ്റെ നിയമങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ദൈവീക സന്ദേശങ്ങൾ, ഈ ജീവിതത്തിന് ശേഷം ഇനിയൊരു ജീവിതം വരാനുണ്ട്, അവിടെ സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തുള്ള ജീവിതത്തെക്കുറിച്ച് ആ പടച്ച തമ്പുരാൻ നിങ്ങളോട് ചോദിക്കും എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ, തെളിവുകൾ പിന്തുണക്കുന്ന, ബുദ്ധിയും യുക്തിയും സാക്ഷ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും അതേപോലെ മതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്ന വീക്ഷണമാണ് ശരി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യാദർച്ഛികത എന്നത് കേവലം തടിതപ്പാൻ വേണ്ടി, വാദിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്ന കേവലം ഒരു മിത്ത്, ഒരു സങ്കല്പം മാത്രമാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല ആലം. അടുത്ത ഒരു ചോദ്യം, വിശാലമായ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മനുഷ്യൻ്റെ നീ വലിയവനാണ്, അള്ളാഹു അക്ബർ എന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ? അള്ളാഹു ഒരു തന്നെ പൊക്കി എന്നല്ലേ ഇതിനർത്ഥം? മനുഷ്യൻ പുകഴ്ത്തിയില്ലെങ്കിലും ദൈവം വലിയവൻ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പുകഴ്ത്തലിൻ്റെ ആവശ്യം? ഇതാണ് മറ്റൊരാളുടെ ചോദ്യം. മനുഷ്യൻ നിസ്സാരനാണ്, അവനെക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെന്താണ്? അത് വാസ്തവത്തിൽ അള്ളാഹു തന്നെ സ്വയം പൊക്കി പറയലല്ലേ എന്നൊക്കെയാണ് ചോദ്യത്തിലുള്ളത്. വാസ്തവത്തിൽ സുഹൃത്തുക്കള്, മനുഷ്യരിൽ ഭൂരിഭാഗവും ഇത് മറക്കുന്നു എന്നതല്ലേ നാം കാണുന്നത്? മനുഷ്യൻ നിസ്സാരമാണ്, മനുഷ്യർ നിസ്സാരരാണ്, സർവശക്തനാണ് ദൈവം എന്ന ഒരു ബോധവും തിരിച്ചറിവും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ലോകത്ത് എന്തെല്ലാം അക്രമങ്ങളും തോന്നിവാസങ്ങളും ഇല്ലാതെയാകുമായിരുന്നു. മനുഷ്യൻ്റെ ഞാൻ എന്ന ഭാവമല്ലേ സർവധിക്കാരങ്ങൾക്കും കാരണം? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യൻ നൽകുന്നൊരു സർട്ടിഫിക്കറ്റ് അല്ല അള്ളാഹു അക്ബർ എന്നത്, മറിച്ചൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലൂടെ മനുഷ്യന് തന്നെയാണ് ഗുണമുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാവരും ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ജീവിച്ച് എല്ലാ നിയമശാസനകളും പാലിച്ച് നല്ല ഭക്തനായി നല്ല വിശ്വാസിയായി ജീവിച്ചത് കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ഒരു നേട്ടമില്ല. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ അഥവാ ഖുദ്സിയായ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ അള്ളാഹു പറയുന്നു, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ദർരി ഫതളുറൂനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി. എൻ്റെ അടിയാറുകളെ, എൻ്റെ അടിമകളെ, നിങ്ങൾക്കൊരിക്കലും എന്നെ ഉപദ്രവിക്കുവാനും എനിക്ക് ഉപദ്രവം വരുത്തുവാനും പറ്റുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ ഉപദ്രവിക്കുകയും ആ ഉപദ്രവം എനിക്ക് കേൾക്കുകയും ചെയ്യുന്നൊരവസ്ഥ, വലൻ തബ്ലുഗു നഫ്ഇ ഫതം ഫഊനി, അതേപോലെ നിങ്ങൾക്ക് എനിക്ക് ഉപകാരം ചെയ്തു തരുവാനും എന്നെ സഹായിക്കുവാനും ചെയ്യുന്ന കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രാപിക്കാൻ എത്തിച്ചേരാൻ കഴിയുകയേ ഇല്ല.
യാ ഇബാദി, എന്നിട്ട് പറയുന്നു, എൻ്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലെ ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും, നിങ്ങളിലെ മനുഷ്യവർഗവും ജിന്നുവർഗവും, മനുഷ്യവർഗവും ഭൂതവർഗവും എല്ലാവരും ഒരുമിച്ച് ചേർന്നു, കാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദ്, എല്ലാവരും ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, മനുഷ്യവർഗവും ഭൂതവർഗവും എല്ലാവരും ഒത്തുചേർന്ന് ഏറ്റവും സൂക്ഷ്മതയുള്ള, ഏറ്റവും മുത്തഖിയായ, സത്യസന്ധനായ, ഭക്തനായ ഒരു മനുഷ്യൻ്റെ മനസ്സുപോലെ എല്ലാവരും ഒരേ രീതിയിൽ കീഴ്പ്പെട്ട് പടച്ചവനെ അംഗീകരിച്ച് ജീവിച്ചാൽ പോലും, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, എൻ്റെ ആധിപത്യത്തിലും അധികാരത്തിലും അത് ഒരു തരിമ്പും ഏറ്റുകയില്ല, വർദ്ധിപ്പിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല, യാ ഇബാദി, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലുള്ള എല്ലാവരും, മനുഷ്യവർഗവും ജിന്നുവർഗവും എല്ലാം, കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദ്, ഏറ്റവും തമ്മാടിയായ, ദുർമാർഗിയായ ഒരു മനുഷ്യൻ്റെ മനസ്സുപോലെയായി, എല്ലാവരും ദുർനടപ്പുമായി, ദുഷിച്ച ചിന്തകളും ദുർവിചാരങ്ങളും ദുഷ്പ്രവർത്തനങ്ങളുമായി നടന്നു എങ്കിൽ, അത് എൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് യാതൊരു കുറവും വരുത്തുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലാഹു അറിയിച്ചതായി. അപ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കൊണ്ട്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തരമായ, അതിനേക്കാൾ വലിയ ആരാധനകൾ അർപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹുവിനൊരു നേട്ടവും നേടാനില്ല. അല്ലാഹുവിന് കിട്ടാത്ത ഒന്ന് കിട്ടുവാനോ, ഉള്ള ഒന്ന് പോകാതെ നിലനിർത്തുവാനോ ഒന്നും അതുകൊണ്ട് സാധിക്കുന്നില്ല. മറിച്ച് അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നതിലൂടെ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ, അത് ബാങ്കിലൂടെയായിരുന്നാലും നമസ്കാരത്തിന് മുമ്പുള്ള ഇഖാമത്തിലൂടെയായിരുന്നാലും മറ്റ് ദിക്റുകൾ, പ്രാർത്ഥനകൾ എന്നിവയിലൂടെയായിരുന്നാലുമൊക്കെ, ആത്യന്തികമായി അതിൻ്റെ നേട്ടം അത് പ്രഖ്യാപിക്കുന്ന, അത് തിരിച്ചറിഞ്ഞ് ഒരുവിടുന്ന വിശ്വാസികൾക്ക്, മനുഷ്യന് തന്നെയായിരിക്കും. ഒന്നാമതായി വിനയവും താഴ്മയും അയാൾക്ക് ഉണ്ടാകും, സ്വഭാവമായി കടന്നു വരും. ഞാനല്ല വലിയവൻ, എനിക്ക് അഹങ്കരിക്കുവാൻ അവകാശമില്ല എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്ന് തീർച്ചയായും അനുസരണത്തിൻ്റെ, കീഴ്പ്പെടലിൻ്റെ താഴ്മയും വിനയവും അവനിൽ പ്രകടമായി കാണും. കാരണം തൻ്റെ കഴിവുകേടുകൾ മനസ്സിലാക്കി, ഞാൻ കഴിവുള്ളവനല്ല, സർവശക്തനായിട്ടുള്ളവൻ എൻ്റെ റബ്ബാണ്, പടച്ചവനാണ്, അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ അംഗീകരിക്കുവാനും അവന് കീഴ്പ്പെടുവാനും അവന് സാധിക്കും. അവൻ്റെ നിയമശാസനകൾ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും സാധിക്കും. ഏത് കാര്യത്തിലും ആ ലോകരക്ഷിതാവായ ഏക ദൈവത്തിൽ, ഏക സത്യദൈവത്തിൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആത്മനിർവൃതിയോടുകൂടി ഏത് കാര്യത്തിലേക്കും ഇറങ്ങിപ്പുറപ്പെടുവാനും അത് പ്രഖ്യാപിക്കുന്ന, അത് തിരിച്ചറിയുന്ന വിശ്വാസികൾക്ക് സാധിക്കും. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ മിടുക്കുകൊണ്ട് ഇന്നതൊക്കെ നേടാൻ കഴിഞ്ഞു, ഇന്നതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്ന, മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിലോ ധിക്കാരിയായിരിക്കും അയാൾ. അയാൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാനും ഒരു മടിയുണ്ടാവൂല. നേരെ മറിച്ച് എൻ്റെ അധ്വാനങ്ങൾക്കുപരി എന്നെ നിയന്ത്രിക്കുന്ന രക്ഷിതാവും സർവശക്തനും കാരുണ്യവാനുമായ പടച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിച്ചൊരു മനുഷ്യൻ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവന് കുറേയധികം ഗുണങ്ങളും സമാധാനവും അതേപോലെ ആത്മനിർവൃതിയും ഉണ്ടാകും. മനുഷ്യൻ മാത്രമല്ല, അല്ലാഹു പറഞ്ഞു തരുന്നു, ലോകത്തുള്ള സർവസ്വവും അല്ലാഹുവിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനം അഥവാ അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർള് വശംസു വൽ ഖമർ വന്നുജൂമു വൽ ജിബാലു വശജർ വദ്ദവാബു വകസീറു മിനന്നാസ് അലം തറ, നീ കാണുന്നില്ലേ, അന്ന അല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ
അള്ളാഹുവിന് കീഴ്പ്പെടുന്നു, സാഷ്ടാംഗം നമിക്കുന്നു. സൂര്യനും ചന്ദ്രനും അതേപോലെ നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും ജന്തുക്കളും എല്ലാം പടച്ചവന് കീഴ്പ്പെട്ട് അവനെ അംഗീകരിച്ച് അവന് മുന്നിൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്. വക്കഫീറും മിനന്നാസ്, മനുഷ്യരിൽ കൂടുതൽ ആളുകളും അങ്ങനെ ചെയ്യുന്നു. എന്നാൽ മനുഷ്യരിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല, ബാക്കി സൃഷ്ടിചരാചരങ്ങളിൽ എല്ലാവരും ഒരേ രീതിയിൽ സ്രഷ്ടാവിൻ്റെ മഹത്വം വാഴ്ത്തി അവനാണ് വലിയവൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, വക്കസീറുൻ ഹക്ക അലൈഹിൽ അദാബ്, ശിക്ഷ സ്ഥിരപ്പെടുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധികൾ ബാധകമാകുന്ന ചില ആളുകൾ. മനുഷ്യന്മാരിൽ അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. ആകാശഭൂമികൾ, ഭീമാകാരങ്ങളായ സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 24 അധ്യായം സൂറത്തുന്നൂറിലെ 41 വചനം, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാത്തി വൽ അർളി വത്തൈറു സ്വാഫാത്തിൻ, ആകാശങ്ങൾ, ഭൂമി, അതേപോലെ ആകാശഭൂമികളിലുള്ള സർവവും പക്ഷിമൃഗാദികൾ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹഹു, എല്ലാവർക്കും അള്ളാഹുവിനോടുള്ള പ്രകീർത്തനവും അള്ളാഹുവിനെ പ്രശംസിക്കലും പുകഴ്ത്തലുമെല്ലാം എങ്ങനെയാണ് എന്നറിയാം. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാത്തി വൽ അർള്, സൂറത്തുൽ ഹശറിലെ 24 വചനം, ആകാശഭൂമികളിലുള്ളത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, പ്രശംസിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ, നിസ്സാരനായൊരു മനുഷ്യനെ കൊണ്ട് അള്ളാഹുവാണ് വലിയവനെന്ന് കുറെ പറയിപ്പിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നൊരു അബദ്ധധാരണയിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അള്ളാഹു അവനെ ഈ മനുഷ്യനേക്കാൾ വലിയതും വിശാലവുമായ അനവധി സൃഷ്ടി ജാലങ്ങൾ വേറെയുണ്ട്. ആ സൃഷ്ടി ലോകത്തെല്ലാം അവയെല്ലാം പടച്ചവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരിലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മഹത്വമുണ്ട്. അതല്ലാതെ അതിൻ്റെ നേട്ടവും അതിൻ്റെ പ്രതിഫലവും അതിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഗുണഗണങ്ങളും ആത്യന്തികമായി ആ മനുഷ്യന് ആ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന വിശ്വാസികൾക്ക് തന്നെയാണ്. തിരിച്ചറിവില്ലാതെ കേവലം നാവുകൊണ്ടത് ഉരുവിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലമുണ്ട് എന്നും നേട്ടമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയില്ല. അള്ളാഹു ആളുകളെ കൊണ്ട് നേട്ടങ്ങൾ കൊയ്ത് അതല്ലെങ്കിൽ അതിലൊരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നു എന്നത് സ്വാഭാവികമായും മനുഷ്യലോകത്തെ ഭരണാധികാരിയും അല്ലെങ്കിൽ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരികൾ അവരെ പാടി പുകഴ്ത്തുന്ന പ്രജകളുടെയും സിൽബന്ധികളുടെയും ആ പ്രശംസക്ക് മുന്നിൽ ചിരിച്ച് സന്തോഷിച്ച് ഒരു പുളകം കൊള്ളുന്ന അവസ്ഥയാണ് ദൈവത്തിനുള്ളത് എന്ന് സങ്കല്പിക്കുന്ന ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത്തരം ചിന്താഗതികളും ചോദ്യങ്ങളും കടന്നു വരുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു ചോദ്യം, ഹ്രസ്വവും നശ്വരവുമായ ഇഹലോക ജീവിതത്തിന് ശേഷം അനശ്വരമായ പരലോക ജീവിതമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നശ്വരത സൃഷ്ടികളുടെ ഗുണവും അനശ്വരത സ്രഷ്ടാവിൻ്റെ ഗുണവുമായിരിക്കെ, സൃഷ്ടികൾ അനശ്വരത കൈവരിക്കുക എന്നത് സ്രഷ്ടാവിൻ്റെ ഗുണത്തിലേക്ക് മാറലല്ലേ, ഉള്ള പ്രവേശനമല്ലേ, അത് സംഭവിക്കുമോ എന്നാണ് ഒരു ചോദ്യം. പരലോകത്ത് അനശ്വരതയുണ്ട്. ആ അനശ്വരത കൈവരിക്കുന്നതോടെ സൃഷ്ടാവിൻ്റെ ഗുണം കൈവരിക്കലല്ലേ? തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയാണെങ്കിലും ഈ ചോദ്യം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ, അള്ളാഹു ആദിമനാണ് അന്തിമനാണ്. ഹുവൽ അവ്വലു വലൈസ ഖബ്ലഹു ശൈ,
അള്ളാഹു മുമ്പേ ഉള്ളവനാണ്, അവന് മുമ്പ് ഒന്നുമേ ഇല്ല. ഉണ്ടായിട്ട് ഉണ്ടായി വന്നതല്ല, മുമ്പേ ഉള്ളവൻ, തുടക്കം ഇല്ലാത്തവൻ. ഹുവൽ ആഖിർ വലൈസ ബഅദഹു ശൈ, അവനാണ് അന്തിമൻ, അവന് ശേഷം എന്നൊന്നില്ല. അവന് മുമ്പ് ഒന്നില്ലാത്തതുപോലെ അവന് ശേഷം എന്നൊന്നുമില്ല. എന്നും ഉള്ളവൻ, ഇങ്ങനെയുള്ള ആ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്, ആരെയും ആശ്രയിച്ച് നിൽക്കാത്ത, എല്ലാം ഏതൊരുത്തനെയാണോ ആശ്രയിച്ച് നിൽക്കുന്ന അങ്ങനെയുള്ള അള്ളാഹു, അതാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിശ്വാസി അവനവിടെ അള്ളാഹു നൽകുന്ന നിത്യത ഒരിക്കലും അള്ളാഹുവിൻ്റെ നിത്യതയും അനശ്വരതയുമായി ഒരു നിലക്കും ബന്ധപ്പെടുന്നതല്ല. രണ്ടും ഒരുപോലെയല്ല. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിശ്വാസിക്ക് നിത്യത ലഭിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു കൊടുക്കുന്നതാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മക്ക് ശേഷം നിത്യത എന്നല്ല, അദ്ദേഹം തന്നെ, അദ്ദേഹത്തിൻ്റെ അസ്തിത്വം പോലും, അദ്ദേഹത്തിൻ്റെ ഓരോ ഗുണങ്ങളും വിശേഷണങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായതാണ്. ജനനവും മരണവും എല്ലാം കഴിഞ്ഞ് ശേഷം അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഔദാര്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിത്യജീവൻ, അവിടെയും സ്രഷ്ടാവിൻ്റെ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പരിമിതികൾ ആ മനുഷ്യനിൽ കാണാം. ഭക്ഷണം കഴിക്കുന്നു, അതേപോലെ പലതിനെയും ആശ്രയിക്കുന്നു, എല്ലാം അവിടെയുണ്ട്. എന്നാൽ മരണമില്ലാത്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം അവിടെയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ സിഫത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗുണം മനുഷ്യൻ ആർജിച്ചു, മനുഷ്യൻ ആ ഗുണത്തിലേക്ക് മാറുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലും ഹദീസിലും ധാരാളമായി നമുക്ക് കാണാം. അപ്പോൾ ഒരാൾ പറയാണ്, മനുഷ്യനും കാണുന്നില്ലേ, മനുഷ്യനും കേൾക്കുന്നില്ലേ, മനുഷ്യൻ്റെ ഈ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ അല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കെങ്ങനെയാണ് പറയാൻ സാധിക്കുക, രണ്ടും ഒരുപോലെയല്ല. രണ്ടിനും ആ ഗുണത്തിൽ നമ്മൾ രണ്ടും ഒരേപോലെ പറയുന്നുവെങ്കിൽ, മനുഷ്യന് കേൾക്കുന്നു, മനുഷ്യൻ കാണുന്നു, മനുഷ്യൻ അറിയുന്നു, അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു അറിയുന്നു, പക്ഷേ രണ്ടും അജഗജാന്തരം എന്ന് പറയുന്നത് പോലെ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ കാഴ്ചക്കും കേൾവിക്കും അറിവിനും പരിമിതിയുണ്ട്, ന്യൂനതകളുണ്ട്, ഇല്ലായ്മയ്ക്ക് ശേഷം ഉണ്ടായി വന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളിൽ ഒന്നുപോലും ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതോ ന്യൂനതകൾ ഉൾക്കൊള്ളുന്നതോ പരിമിതികളും അതേപോലെ തന്നെ കുറവുകളും ഉള്ളതോ അല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ 42 അധ്യായം സൂറത്ത് ശൂറയിലെ 11 വചനത്തിൽ പറഞ്ഞതുപോലെ, ഒരിക്കലും മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ഗുണം ദൈവിക ഗുണത്തെ പോലെ എന്ന് സാദൃശ്യപ്പെടുത്തി പറയാൻ, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും ഒരുപോലെയാണ് ഈ ഗുണത്തിൽ എന്ന് പറയാൻ

0: കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده

خلقها يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد

പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ

0: പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിൻ്റെ തിരുദൂതർ, ഭാഗം ഒന്ന്. ഹുസൈൻ സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മുഅ്ജിസത്തിനെ കുറിച്ച് കേൾക്കാം. ഭക്ഷണം വർദ്ധിക്കുന്നു. നബിയുടെ കാലത്ത് നടന്ന അത്ഭുതകരമായൊരു സംഭവമായിരുന്നു ഇത്. ജാബിർ റളിയല്ലാഹു അൻഹു ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് കാണുക. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, കിടങ്ങ് അഥവാ ഖന്ദക് കുഴിക്കപ്പെട്ടപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ വിശപ്പിനാൽ വയറൊട്ടിയ നിലയിൽ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിഞ്ഞുപോയി. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ? കാരണം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വയറൊട്ടിയ രൂപത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ അവൾ എനിക്ക് വേണ്ടി ഒരു തോൽപാത്രം പുറത്തെടുത്തു. അതിൽ ഒരു സ്വാ ബാർലി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു മേഘനിറമുള്ള ഒരു ചെറിയ ആൺകുട്ടി മൃഗമുണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞാൻ അതിനെ അറുക്കുകയും അവൾ ബാർലി പൊടിക്കുകയും അത് തയ്യാറാക്കുകയും ചെയ്തു. എന്നിട്ടവൾ ബാക്കി കാര്യങ്ങൾക്കായി എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അതൊരു കൽച്ചട്ടിയിൽ കൊത്തിമുറിച്ചു പാചകം ചെയ്തു. പിന്നീട് ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതുമായി തിരിഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കൂടെയുള്ളവരെയും കൊണ്ട് എന്നെ നിങ്ങൾ വഷളാക്കരുതേ. അഥവാ കുറച്ചു ഭക്ഷണവും കുറേ പേരുമുണ്ടല്ലോ. അദ്ദേഹം പറയുന്നു, അങ്ങനെ ഞാൻ നബിയുടെ അടുത്ത് ചെന്നു. അങ്ങനെ ഞാൻ അവിടത്തോട് സ്വകാര്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ മൃഗത്തെ ഞങ്ങൾ അറുക്കുകയും ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഒരു സാഗ് ബാർലി പൊടിച്ച് മാവ് കൂട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അങ്ങും കൂടെയുള്ളവരിലെ കുറച്ചുപേരും വന്നാലും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓ ഖന്ദക് ആളുകളെ, ജാബിർ നിങ്ങൾക്കായി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു, അതിനാൽ വരുവീൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തു, ഞാൻ വരുന്നതുവരെ കലം അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുകയോ നിങ്ങളുടെ കുടച്ച മാവ് എടുക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അള്ളാഹുവിന്റെ റസൂൽ ജനങ്ങളെയുമായി മുന്നിട്ട് വന്നു. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു. അങ്ങനെ അവൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ആ മാവ് അവിടത്തേക്ക് വേണ്ടി എടുത്തു. അങ്ങനെ നബി അതിൽ അല്പം ഉമിനീർ പുരട്ടുകയും ബറക്കത്തിനു വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഇറച്ചിയുടെ കലത്തിന്റെ അടുത്തേക്ക് അവിടുന്ന് വന്നു. അങ്ങനെ അതിലും അവിടുന്ന് അല്പം ഉമിനീര് പുരട്ടുകയും ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ജാബിറിന്റെ ഭാര്യയോട് പറഞ്ഞു, റൊട്ടി ഉണ്ടാക്കുന്ന ഒരു പെണ്ണിനെ കൂടി വിളിക്കുക, അവളും നിങ്ങളുടെ കൂടെ റൊട്ടി ഉണ്ടാക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കൽച്ചട്ടിയിൽ നിന്ന് കറി വിളമ്പുകയും ചെയ്യുക. ആ കലം അടുപ്പത്തുനിന്ന് ഇറക്കാതിരിക്കുകയും ചെയ്യുക. അവർ 1000 പേരുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിൽ സത്യമിട്ട് പറയുകയാണ്, അവർ എല്ലാവരും ഭക്ഷിച്ചു. അങ്ങനെ അവർ അത് ബാക്കിയാക്കി. ശേഷം അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോഴും ഞങ്ങളുടെ കലം അതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാവ് അതുപോലെ റൊട്ടിയുണ്ടാക്കപ്പെട്ടു കൊണ്ടിരിക്കുകയുമാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു വെളിവാക്കിയ മുഅ്ജിസത്തായിരുന്നു. താൻ ഇച്ഛിക്കുമ്പോഴെല്ലാം ഭക്ഷണം വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് നബിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്നും കുടുംബവും മാസങ്ങളോളം പച്ചവെള്ളവും കാരക്കയും തിന്ന് ജീവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അവിടുത്തെ കാലശേഷവും അനുയായികൾക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അവരാരും വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതുമില്ല. അത് നബിയിലൂടെ പ്രകടമാക്കിയ അള്ളാഹുവിനോടാണ് അവർ തേടിയിരുന്നത്. ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പ്രവാചകനിലൂടെ പ്രകടമാകുന്ന അമാനുഷികമായ സംഭവങ്ങളാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹിബിന് അമ്രു ബിൻ ഹറാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കടബാധ്യതയുണ്ടായിരിക്കെ വഫാത്തായി. അദ്ദേഹത്തെ കടത്തിൽ നിന്ന് ഒഴിവാക്കാൻ കടബാധ്യതയുള്ളവരോട് അതിൽ നിന്ന് ഇളവ് നൽകാൻ വേണ്ടി ഞാൻ നബിയോട് സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ നബി അവരോട് അന്വേഷിച്ചു. അവർ അത് ചെയ്തില്ല. അങ്ങനെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോകുക. എന്നിട്ട് നിന്റെ ഈത്തപ്പഴമെല്ലാം തരംതിരിക്കുകയും അജുവ വേറെ അദ്ഖ സയ്ദ് വേറെ വെക്കുക. പിന്നീട് അത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ അപ്രകാരം ചെയ്തു. പിന്നീട് ഞാൻ അത് നബിയിലേക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് വന്നു. എന്നിട്ട് അവിടുന്ന് അതിന്റെ മുകളിൽ ഇരുന്നു, അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ. പിന്നീട് പറഞ്ഞു, എല്ലാവർക്കും അളന്നുകൊടുക്കുക. അങ്ങനെ ഞാൻ അവർക്ക് അളന്നു നൽകി. അവർക്കുള്ളതെല്ലാം പൂർണ്ണമായി നൽകുന്നതുവരെ ഞാൻ അത് നൽകി. അപ്പോഴും എന്റെ ഈത്തപ്പഴം ബാക്കിയായിരുന്നു. അതിൽ നിന്ന് യാതൊന്നും കുറവ് വരാത്തതുപോലെ. ഭൂമി പുറന്തള്ളിയ മയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ആക്ഷേപങ്ങളും കളവുകളും കെട്ടിയുണ്ടാക്കി അവിടുത്തെ അപഹസിക്കാൻ ശ്രമിച്ചവന് അല്ലാഹു നൽകിയ നിന്ദ്യത ചരിത്ര പ്രസിദ്ധമാണ്. അവൻ മരണപ്പെട്ടപ്പോൾ ഭൂമി പോലും അവനെ പുറത്തേക്ക് തുപ്പിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ ബഖറയും ആലു ഇമ്രാനും പാരായണം ചെയ്തിരുന്നു. അങ്ങനെ അയാൾ നബിയുടെ വഹയ് എഴുത്തുകാരനായി. അങ്ങനെ വീണ്ടും അയാൾ ക്രിസ്ത്യാനിയായി മടങ്ങി. അങ്ങനെ അയാൾ പറയുകയും ചെയ്തു, മുഹമ്മദിന് ഞാൻ അവന് എഴുതിയതല്ലാതെ അറിയുകയില്ല. അങ്ങനെ അല്ലാഹു അവനെ മരിപ്പിച്ചു. അവനെ അവർ മറമാടുകയും ചെയ്തു. എന്നാൽ ഭൂമി അവനെ പുറത്തേക്ക് തുപ്പി. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ അവരെ പരാജയപ്പെടുത്തിയതിനാൽ ഇത് മുഹമ്മദിന്റെയും അവന്റെ അനുചരന്മാരുടെയും ചെയ്തിയാണ്. അവർ നമ്മുടെ കൂട്ടുകാരനെ കുടിച്ചുമാന്തി പുറത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ അവനു വേണ്ടി ആഴത്തിലൊരു കുടിയുണ്ടാക്കി. പിന്നെയും ഭൂമി അവനെ പുറത്തേക്ക് തുപ്പി. അപ്പോഴും അവർ പറഞ്ഞു, ഇത് മുഹമ്മദിന്റെയും അവന്റെ അനുചരന്മാരുടെയും ചെയ്തിയാണ്. ഇവൻ അവരെ പരാജയപ്പെടുത്തിയതിനാൽ നമ്മുടെ സഹോദരനെ കുഴിച്ച് പുറത്തെടുത്തിട്ടിരിക്കുന്നു. അങ്ങനെ അവർ അവനു വേണ്ടി അവർക്ക് കഴിയും വിധം ഭൂമിയിൽ ആഴത്തിൽ ഒരു കുടിയെടുത്തു. എന്നിട്ടും ഭൂമി അവനെ പുറത്തേക്ക് തുപ്പി. അങ്ങനെ അവർ മനസ്സിലാക്കി, തീർച്ചയായും ഇത് ചെയ്തത് മനുഷ്യരല്ല. അങ്ങനെ അവർ അവനെ അവിടെ ഉപേക്ഷിച്ച് ഇട്ടുകളഞ്ഞു. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫിയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും ഭക്ഷണം വർദ്ധിക്കുന്നു എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, സുന്നത്ത്, പൂർവീകരുടെ കണിശ നിലപാടുകൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോയിൽ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫല ഉദ്വാന ഇല്ല അലൽ ളാലിമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വബഅദ്. ബഹുമാനരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്തിൻ്റെ ഈ തുടർ പങ്ക്തി ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മളുടെ സംസാര വിഷയം നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ സുന്നത്തിനെ മുഖവിലക്കെടുത്ത, ആദരിച്ച, അനുധാവനം ചെയ്ത, അറിയുവാൻ മനസ്സിലാക്കുവാൻ സാഹസം കാണിച്ച ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പരതുമ്പോൾ, അതിൽ ഉഖ്ബത്ത് ഇബ്നു അൽ ഹാരിസ് ഉമ്മു യഹ്യ ബിന്ത് അബി ഇഹാബിനെ വിവാഹം കഴിക്കുകയും ആ വിഷയത്തിൽ ഒരു സ്ത്രീ ഇടപെട്ട്, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഉഖ്ബ വിവാഹം കഴിച്ച ഉമ്മു ഇഹാബ് അദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണെന്ന് പറഞ്ഞപ്പോൾ, തിരുവിധി കേൾക്കുവാൻ, തിരുചര്യ കേൾക്കുവാൻ, തിരുമൊഴി കേൾക്കുവാൻ ഉഖ്ബ ഇബ്നു അൽ ഹാരിസ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയും നീണ്ട യാത്രക്കൊടുവിൽ വിശുദ്ധ മദീനയിലെത്തി, മദീനയിൽ വെച്ച് തിരുദൂതരെ കേട്ട്, തിരുമൊഴി കേട്ട്, തിരുചര്യയറിഞ്ഞ് മടങ്ങിയ ചരിത്രം, അതാണ് നമ്മളിവിടെ അനുസ്മരിക്കുകയുണ്ടായത്. അന്തരുണത്തിൽ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് തിരുദൂതരെ തൊട്ടൊരു ഹദീസ് പറയുന്നു എന്ന് കേട്ടപ്പോൾ യാത്ര തിരിച്ചത്. ഒരു മാസത്തെ വഴിദൂരം സഞ്ചരിച്ച് ജാബിർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ബിൻ ഉനൈസിൽ നിന്ന് ഹൗദിൻ്റെ വിഷയത്തിൽ, ഹൗദുൽ കൗസറിൻ്റെ വിഷയത്തിൽ തിരുദൂതർ പറഞ്ഞ ഹദീസ് കേട്ട് മടങ്ങിയ ചരിത്രം അനുസ്മരിച്ചു. അപ്രകാരം അബു അയ്യൂബ് അൽ അൻസാരി ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈജിപ്തിൽ ചെന്ന് കണ്ട ചരിത്രം, മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് അബു അയ്യൂബ് അൽ അൻസാരി യാത്ര ചെയ്തത്. എന്തിന്? മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാ, ഒരു മുസ്ലിമിനെ മറക്കുന്നവൻ അവനെ അള്ളാഹു മറക്കും എന്ന ആശയത്തിൽ തുടങ്ങിയ ഒരു ഹദീസ് ഉഖ്ബത്ത് ബിൻ ആമിർ അൽ ജുഹനി ഈജിപ്തിൽ പറയുന്നു എന്നറിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കുവാൻ അബു അയ്യൂബ് അൽ അൻസാരി ചെയ്ത നീണ്ട യാത്ര, ആ ചരിത്രവും നമ്മളിവിടെ ഓർക്കുകയുണ്ടായി, അനുസ്മരിക്കുകയുണ്ടായി. തിരുമൊഴികൾക്ക്, തിരുചര്യകൾക്ക് മഹത്തുക്കളായ സഹാബികളുടെ അടുക്കലുണ്ടായിരുന്ന സ്ഥാനവും വിലയും മനസ്സിലാക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അവിടെ നമ്മൾ അനുസ്മരിച്ചത്. ഈ ഒരു പംക്തിയിലും ചില ഉദാഹരണങ്ങൾ നാം മനസ്സിലാക്കുകയാണ്. താബിഈങ്ങളിൽ സയ്യിദായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, ഇന്നി കുന്തു ല അസീറു ഫീ തലബിൽ ഹദീസിൽ വാഹിദ് മസീറത്തൽ ലയാലി വൽ അയ്യാം, ഒരു ഹദീസ് അന്വേഷിക്കുന്ന മാർഗേണ ഞാൻ ദിനരാത്രങ്ങളുടെ വഴിദൂരം സഞ്ചരിക്കാറുണ്ടായിരുന്നു. ദിനരാത്രങ്ങൾ സഞ്ചരിച്ചാൽ എത്തിപ്പിടിക്കാവുന്ന, അറിയാവുന്ന ഒരു ഹദീസ് കേട്ടാൽ ആ യാത്രാദൂരം സഞ്ചരിച്ച് ഞാൻ ആ ഹദീസ് നേടാറുണ്ടായിരുന്നു എന്നാണ് താബിഈങ്ങളിൽ സയ്യിദായ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാ അനുസ്മരിക്കുന്നത്. താബിഈങ്ങൾ സഹാബികളെ തുടർന്ന തലമുറയാണ്. സഹാബികളുടെ മാതൃക അതുൾക്കൊണ്ടാണ്, അവരിൽ നിന്ന് ശിക്ഷണം സിദ്ധിച്ചാണ് ഇത്തരം മാതൃക അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ബുസർ ഇബിൻ അബ്ദുള്ള അൽ ഹദ്റമി പറയുകയാണ്, കുന്തുൽ അർകബു ഇലാ മിസ്രി മിനൽ അംസ്വാരി ഫിൽ ഹദീസിൽ വാഹിദ് ലി അസ്മാഹു, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ഹദീസ് പഠിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അത് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ സഞ്ചരിക്കാറുണ്ട് എന്നാണ്. പ്രസ്തുത നാട് വിദൂരതയിൽ ഏത് നാടായാലും എന്നുള്ളതാണ് അബ്ദുള്ള ഇബ്നു ബുസറിൻ്റെ സംസാരം. ആമിറു ഷാബി, ആമിർ ഇബ്നു ഷറാഹിൽ അഷാബി, അദ്ദേഹം പറയുകയാണ്, അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅവിനെ കുറിച്ച്, لم يكن احد من اصحاب عبد الله بن مسعود اطلب للعلم في افق من الافاق من مسروق. مسروق بن الاجدع نولم حديث تേടി കൊണ്ടുള്ള യാത്ര, പ്രസ്തുത ഹദീസ് വിദൂരമായ ഏതൊരു അതിർത്തി നാട്ടിലായാലും അത് കേൾക്കുവാൻ അറിയുവാൻ അബ്ദുള്ള ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യഗണങ്ങളിൽ മസ്റൂഖിനെ പോലെ ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. മസ്റൂഖ് ഇബ്നു അജ്ദ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരിട്ട ശിഷ്യനാണ്, താബിഈങ്ങളിൽ മഹാനാണ്. ആമിറു ഷാബി തന്നെ ഒരിക്കലൊരു വ്യക്തി ഹദീസ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ വ്യക്തിയോട് പറയുന്നുണ്ട്, അതൈനാകഹ ബിഗൈരി ഷൈഇൻ ഖദ് കാന യുർകബു ഫീ മദൂനഹ ഇലൽ മദീന. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹദീസ് നേരിട്ട് പറഞ്ഞു തരുന്നു. ഈ ഹദീസ് ലഭിക്കുന്നതിന് വേണ്ടി ഇറാഖിൽ നിന്ന് അമിർ ഷാബി ഇറാഖിൽ കൂഫയിലായിരുന്നു. കൂഫയിൽ നിന്ന് ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തായിരുന്നു ഈ ഹദീസ് നേടിയിരുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നിട്ടുള്ളത്. ഒരു പരിശ്രമവും കൂടാതെ എന്ന് പറയുകയുണ്ടായി എന്നാണ്. താബിഈങ്ങളിൽ മഹത്തുക്കളായ മറ്റു പലരുടെയും ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കുവാനുണ്ട്. അബുൽ ആലിയ റയാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തിൽ ഇസ്ലാം പുലകിയ മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, കുന്ന നസ്മഉ റിവായത ബിൽ ബസറ അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫലം നർദ ഹത്ത റകിബ്ന ഇലൽ മദീനത്തി ഫസമിഅനാഹ മിൻ അഫ്വാഹിഹിം. അദ്ദേഹം ബസറയിലാണ്, ഇറാഖിൽ. അദ്ദേഹം പറയുന്നത്, ബസറയിൽ വെച്ച് ഞങ്ങൾ ഹദീസുകൾ കേൾക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് പറഞ്ഞ ഹദീസുകളെ. എവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഈ ഹദീസ് പറഞ്ഞത്? വിശുദ്ധ മദീനയിലാണ്. സഹാബികൾ മദീനയിൽ വെച്ച് പറഞ്ഞതായ ഹദീസുകൾ ഞങ്ങൾ ആളുകളിൽ നിന്ന് ബസറയിൽ കേൾക്കും. ഫലം നർള ഹത്ത റകിബ്ന ഇലൽ മദീന, ഞങ്ങൾ ബസറയിൽ വെച്ച് കേട്ട ഹദീസ് അതിൽ തൃപ്തിപ്പെടുകയില്ല. മദീനയിൽ ഞങ്ങൾ സഞ്ചരിച്ച് കേൾക്കുന്നത് വരെ എങ്ങനെ? ഫസമിഅനാഹ മിൻ അഫ്വാഹിഹിം, അത് മൊഴിഞ്ഞ സഹാബികളുടെ വായയിൽ നിന്ന് ആ ഹദീസ് ഞങ്ങൾ നേരിട്ട് കേൾക്കുന്നത് വരെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുമായിരുന്നു എന്നാണ് അബുൽ ആലിയ റയാഹി റഹിമഹുല്ല അനുസ്മരിക്കുന്നത്. ഇതൊക്കെയും താബിഈങ്ങളുടെ ചരിത്രമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അനുസ്മരിച്ചത് സഹാബികളുടെ ചരിതമാണ്. ഒരു തിരുമൊഴി അറിയാൻ, മനസ്സിലാക്കുവാൻ അവരെടുത്ത താല്പര്യം, നിറഞ്ഞ ജിജ്ഞാസ, അതിനവർ ചെയ്തതായ യാത്ര, അപ്പോൾ എത്രമാത്രം വിലയായിരുന്നു അവർ തിരുമൊഴികൾക്ക് കൽപ്പിച്ചിരുന്നത് എന്നത് ഇതുപോലുള്ള ചരിത്രങ്ങൾ നമ്മളോട് ഓതുകയാണ്. ഇവിടെ ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ ഒരു തുടർക്കഥയാണ്. നമ്മൾ താബിഈങ്ങൾ മുതൽ ഇങ്ങോട്ട് മുഹദ്ദിസീങ്ങളെ, ഹദീസ് പണ്ഡിതന്മാരെ, റാവിമാരെ പഠനം നടത്തുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് അഭ്യസിച്ച, പഠിച്ച, പഠിപ്പിച്ച, രചിച്ച, ഹദീസിൻ്റെ വിഷയത്തിൽ രചന നടത്തിയ എല്ലാ പണ്ഡിതന്മാരും അവരുടെ ജീവിതചരിത്രം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ അവരുടെ റിഹ്ലാത്തുൽ ഇൽമിയ, വൈജ്ഞാനിക യാത്രകൾ എന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ സാധിക്കും. വൈജ്ഞാനിക യാത്രകൾ, അന്നത്തെ റിഹ്ലാത്തുൽ ഇൽമിയ ഹദീസ് നേടുവാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഇൽമ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഹദീസ് അന്വേഷിക്കുക എന്നതിൻ്റെ പര്യായമായൊരു പ്രയോഗമായിരുന്നു. മുഹദ്ദിസീങ്ങൾ ഹദീസുകൾ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്, പഠിപ്പിച്ചത്, രേഖപ്പെടുത്തിയത്, ഹദീസുകളുടെ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയതൊക്കെയും നീണ്ട യാത്രകൾ, സാഹസപ്പെട്ട യാത്രകൾ, അരപ്പട്ടിണിയുടെ, മുഴുപ്പട്ടിണിയുടെ യാത്രകൾ, മരുപ്പറമ്പിനെ കീറിമുറിച്ച് നഗ്നപാതരായിപ്പോലും സഞ്ചരിച്ച് ഹദീസുകൾ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ യാത്ര ചെയ്ത ചരിത്രങ്ങൾ, ബഖീ ഇബ്നു മഖ്ലദ് അൽ അന്തുലുസി സ്പെയിനിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര ചെയ്ത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും മറ്റും ഹദീസുകൾ പഠിച്ച് പാഠമാക്കിയ ചരിത്രം നമ്മൾ വായിക്കുന്നു. അതേപോലെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം ഷാഫിഈയും അതേപോലെ ഇമാം അബൂദാവൂദ്, അബൂ ഈസ തുർമുദി, ഇബ്നു മജൽ ഖസ്വീനി, ഇമാം അന്നസായി തുടങ്ങി ഹദീസ് പണ്ഡിതന്മാർ, മുസ്നദിൽ രചന നടത്തിയവർ, മുഅ്ജമുകളായി രചന നടത്തിയവർ, മുസ്തദ്റക്കായി രചന നടത്തിയവർ, മുസ്തഖ്റജാത്തായി രചന നടത്തിയവർ, മുസന്നഫാത്തുകളായി രചന നടത്തിയവർ, സഹീഹുകൾ രചന നടത്തിയവർ, സുനനുകൾ രചന നടത്തിയവർ ഒക്കെയും വൈജ്ഞാനികമായ യാത്രകൾ, ഹദീസിന് വേണ്ടിയുള്ള യാത്രകൾ, നീണ്ട യാത്രകൾ നടത്തിയ ചരിത്രങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള യാത്ര നടത്താത്ത ഹദീസ് പണ്ഡിതന്മാരെ നമ്മൾ കേൾക്കുന്നേ ഇല്ല, അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഹദീസുകൾക്കുള്ള, സുന്നത്തിനുള്ള വിലയായിരുന്നു ആ മഹത്തുക്കൾ ചരിത്രത്തിൽ കാഴ്ചവെച്ച ഈ യാത്രകൾ അറിയിക്കുന്നത്. ഇമാം ഇബ്നു അബി ഹാത്തിം, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഹംബലി അർറാസി എന്നാണ്. റാസി എന്നുള്ളത് റൈ എന്ന നാട്ടിലേക്ക് ചേർത്തുകൊണ്ടാണ്. ദൈലമിലെ ഒരു വലിയ പട്ടണമാണ് റൈ. റയ്യിലേക്ക് ചേർത്ത് നിസ്ബ ചെയ്താണ് റാസി എന്ന് പറയപ്പെടുന്നത്. അസ്ബഹാൻ ദേശത്തുകാരാണ് ഇബ്നു അബി ഹാത്തിമും അദ്ദേഹത്തിൻ്റെ പിതാവായ അബു ഹാത്തിമും ഒക്കെ. പക്ഷെ അവർ വളർന്നതും വൈജ്ഞാനികമായി ഉയർന്നതും റയ്യിലാണ്. അബ്ദുറഹ്മാൻ അദ്ദേഹം ഇബ്നു അബി ഹാത്തിമാണ്. ഉപ്പ മുഹമ്മദ് ബിൻ ഇദ്രീസ് അബു ഹാത്തിമാണ്. രണ്ടുപേരും ഹദീസിൻ്റെ പണ്ഡിതന്മാർ, നിപുണന്മാർ, വിജ്ഞാനസാഗരങ്ങൾ. അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബി ഹാത്തിം ഉപ്പ അബു ഹാത്തിമിനോടൊപ്പം ഹിജ്റാബ്ദം 255 ഞാൻ ദൈലം നാട്ടിലെ റയ്യിൽ നിന്ന് യാത്ര തിരിച്ചു. എവിടേക്ക്? വിശുദ്ധ മദീനയിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് മക്കയിലേക്ക്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. പക്ഷേ യാത്ര തുടർന്ന് മദീനയിലെത്തി ദുൽഹുലൈഫയിലായപ്പോൾ ഞാൻ പ്രായപൂർത്തിയെത്തിയ ഒരു മകനാണ്. ഉപ്പ ഹജ്ജ് ചെയ്യുകയാണ്. എനിക്ക് ഇസ്ലാമിലെ ഹജ്ജ് ലഭിക്കണമെന്നത് ഉപ്പാൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ പ്രായപൂർത്തിയായി. ഉപ്പയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിൽ ഉപ്പാക്ക് വലിയ സന്തോഷമായി എന്ന് ഇബ്നു അബി ഹാത്തിം ഉപ്പ അബു ഹാത്തിമിനെ അനുസ്മരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഹജ്ജ് ചെയ്തതിന് ശേഷം മക്കയിൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം ഹദീസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. അതിന് നാന്ദി കുറിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്ന ചരിത്രം. എന്നിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലേശകരമായ പ്രയാസനിർഭരമായ വൈജ്ഞാനിക യാത്ര ഹദീസ് തേടുന്ന വിഷയത്തിൽ നടത്തിയത് അദ്ദേഹം അനുസ്മരിക്കുന്നു. ബഹ്റൈനിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് നടന്ന്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലെ റംല പട്ടണത്തിലേക്ക് നടന്ന്, റംലയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, റംലയിൽ നിന്ന് അസ്കലാനിലേക്ക്, റംലയിൽ നിന്ന് തബരിയയിലേക്ക് അദ്ദേഹം നടന്നതൊക്കെയും അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുവാൻ, പിന്നെ തബരിയയിലെത്തിയ അദ്ദേഹം ഡമസ്കസിലേക്ക്, ഡമസ്കസിൽ നിന്ന് ഹിംസിലേക്ക്, ഹിംസിൽ നിന്ന് അന്താക്കിയയിലേക്ക്, അന്താക്കിയയിൽ നിന്ന് തർസൂസിലേക്ക്, തർസൂസിൽ നിന്ന് വീണ്ടും ഹിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ഹദീസ് പഠിക്കാൻ. അദ്ദേഹം പറയുകയാണ്, കാന ബഖിയ അലൈ ശൈഉ മിൻ ഹദീസി അബിൽ യമാൻ ഫസമിഅ്തു സുമ ഖറജ്തു മിൻ ഹിംസ് ഇലാ ബൈസാൻ. ഞാൻ തർസൂസിൽ നിന്ന് ഹിംസിലേക്ക് മടങ്ങാൻ കാരണം, വീണ്ടും ഹിംസിലേക്ക് പോകാൻ കാരണം, അദ്ദേഹം ഹിംസിൽ നിന്ന് അന്താക്കിയയിലേക്കും അന്താക്കിയയിൽ നിന്ന് തർസൂസിലേക്കും പോയതാണ്. വീണ്ടും ഹിംസിലേക്ക് മടങ്ങാൻ കാരണം അബുൽ യമാനിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുവാൻ ഹിംസിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കേൾക്കാനാണ്. ആ ഹദീസ് കേട്ടതിന് ശേഷം ഹിംസിൽ നിന്ന് ഞാൻ ബൈസാനിലേക്ക് യാത്ര ചെയ്തു. ബൈസാനിൽ നിന്ന് റഫയിലേക്കും റഖയിലേക്കും, റഖയിൽ നിന്ന് ഫുറാത്ത് യുഫ്രട്ടീസ് നദിയിലൂടെ ബഗ്ദാദിലേക്കും അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ്. ബഗ്ദാദിൽ നിന്ന് സിറിയയിലേക്ക്, സിറിയയിലെ വാസത്തിൽ നിന്ന് നൈൽ ഈജിപ്തിലേക്ക്, ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത ആ യാത്രയുടെ ഒടുവിൽ അദ്ദേഹം പറയുന്നത് കുല്ലു ദാലിക മാഷിയൻ, ഇതെല്ലാം നടന്നുകൊണ്ടായിരുന്നു. കുല്ലു ഹാദ ഫി സഫരിയൽ അവ്വൽ, ഇതെല്ലാം എൻ്റെ ആദ്യത്തെ യാത്രയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കുറേ യാത്രകൾ നടത്തിയതിൽ തുടക്ക നാളിലെ യാത്രകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് അന്ന് 20 വയസ്സായിരുന്നു. 7 വർഷം തുടർച്ചയായി അദ്ദേഹം യാത്ര നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവായ മുഹമ്മദ് ഇബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. തിരിച്ചു മടങ്ങിയപ്പോൾ, മടങ്ങാൻ കൂഫയിൽ നിന്ന് തുനിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി മരണപ്പെട്ട വാർത്ത അദ്ദേഹം കേൾക്കുകയുണ്ടായി തുടങ്ങി. ആ ചരിത്രങ്ങൾ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇബ്നു അബി ഹാത്തിം നടത്തിയ യാത്രയുടെ ഒരു ഉദാഹരണം കേൾപ്പിച്ചു എന്ന് മാത്രം. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യുത, ഹദീസ് പണ്ഡിതന്മാരായി ചരിത്രത്തിൻ്റെ സംഭാവനകൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള യാത്രകൾ, സാഹസപ്പെട്ട യാത്രകൾ, ഏറെ ക്ലേശപ്പെട്ട യാത്രകൾ, കാൽനടയായുള്ള നീണ്ട യാത്രകൾ ഹദീസ് നേടുന്നതിന് വേണ്ടി, കേൾക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഒക്കെ നടത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഹദീസിൻ്റെ ക്രോഡീകരണം നടന്ന നാളുകൾ, നൂറ്റാണ്ടുകൾ, അവിടങ്ങളിലൊക്കെ ഹദീസിനോടുള്ള ആദരവിൽ, ബഹുമാനത്തിൽ ഹദീസ് സംരക്ഷിക്കപ്പെടണം എന്ന നിശ്ചയദാർഢ്യത്തിൽ ക്ഷമിച്ചും സഹിച്ചും സഹിഷ്ണുത അവലംബിച്ചും നമ്മുടെ മുൻഗാമികൾ നടത്തിയ ഇത്തരം സാഹസങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെയും നമ്മൾ അനുസ്മരിക്കുമ്പോൾ തിരുചര്യകളോട്, തിരുസുന്നത്തുകളോട്, തിരുമൊഴികളോട് അവർക്കുണ്ടായിരുന്ന ആ മഹത്വം പിൽക്കാലത്ത് പല മുസ്ലിം നാമധാരികൾക്കും നഷ്ടപ്പെട്ട തിരുചര്യകളോടുള്ള ഈ സമീപനം അതൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. പൂർവികരും പിൻഗാമികളും തമ്മിൽ ഇത്തരം വിഷയങ്ങളിലുള്ള അകൽച്ചയും വൈരുദ്ധ്യവും ഇതൊക്കെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. പൂർവികർക്ക് തിരുചര്യകളോട്, തിരുമൊഴികളോടുണ്ടായിരുന്ന മതിപ്പിൻ്റെ, ആദരവിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ചിലതുകൂടി അനുസ്മരിക്കുവാനുണ്ട്. അതിനപ്പുറം ഇൻഷാ അല്ലാഹ് തിരുമൊഴികൾക്ക് നേരെ തന്നിഷ്ടക്കാർ, തിരുമൊഴികൾക്ക് നേരെ ദേഹേച്ഛയുടെ വക്താക്കൾ, തിരുമൊഴികൾക്ക് നേരെ, തിരുചര്യകൾക്ക് നേരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, തിരുചര്യകൾക്ക് നേരെ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട കപടന്മാർ ഒക്കെ വെച്ചു പുലർത്തുന്ന സമീപനങ്ങൾ, അവരുടെ ദുഷ്പ്രചരണങ്ങൾ, അവരുടെ സന്ദേഹങ്ങൾ, അതിനുള്ള മറുപടികൾ ഇൻഷാ അല്ലാഹ് ചുവരെഴുത്തിൽ നമ്മുടെ ഈ തുടർ പങ്ക്തിയിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമുക്ക് ഏവർക്കും എല്ലാവിധ നന്മകളിലേക്കും ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, സുന്നത്ത്, പൂർവികരുടെ കണിശ നിലപാടുകൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ ചർച്ച നടത്തിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി.

0: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നുപോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നൊരു ചോദിക്കുകയാണ്, അതുപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്നു പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പോൾ അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പോൾ മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ 1-10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1-10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാ നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് വാപ്പാ കൊടുത്തിട്ടോ പറയാണ്, വാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കുകയാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട്
1: കയ്യിലെപ്പോഴും
0: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ മക്കളും ഇങ്ങനെ തന്നെയായിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
1: Peace Radio. Tune to reality.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം പീസ് റേഡിയോ. ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം കേൾക്കാം. യഥാർത്ഥ ബുദ്ധിമാൻ. ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു മനുഷ്യനായി തീരുക എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം, ഇഷ്ടം, സ്നേഹം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂടിപ്പോകുകയും റബ്ബിനെ തൊട്ടും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ഭയപ്പാടില്ലാതെ, ഓർക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം മറന്നുപോകുകയാണ്. ഇവിടെയാണ് ഉത്തമനായൊരു മനുഷ്യന് എപ്പോഴും അവൻ അയ്യക്കൂനലിൽ മൗത്തി മുസ്തഇദ്ദൻ, മരണത്തിന് തയ്യാറായി നിൽക്കുന്നവനായിരിക്കണമെന്ന ഒരു കാര്യത്തെ നാം തിരിച്ചറിയേണ്ടത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധവും പരലോക വിചാരണയെക്കുറിച്ചുള്ള ഭയവും ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും മരണത്തെ നുകരും, ആസ്വദിക്കുമെന്നാണ്. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അറബിയിൽ. ആ ദാഇഖത്ത് എന്ന് പറയുമ്പോൾ രുചിക്കുക, രുചിക്കുന്നവൻ. അപ്പോൾ ആ നിലക്ക് മരണത്തെ രുചിക്കുന്നവനാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ആളുകളും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദ എന്നാണ്. അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനി എന്നാണ്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പല കാര്യത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് എന്ന് ശഠിക്കുമ്പോൾ തീർച്ചയായും അതിനു വേണ്ടി നമ്മൾ പല തെളിവുകളും ഹാജരാക്കുമ്പോൾ നമ്മൾ പഠിച്ച ഡിഗ്രികളും പി ജികളും മറ്റു പി എച്ച് ഡികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വെറും രേഖകളായി മാത്രം അവശേഷിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന ചില ഏടുകളും പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ആ പുസ്തകങ്ങളിൽ എന്ത് അച്ചടിച്ച് വരണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതാണ് നന്മ തിന്മകൾ ചെയ്യാനുള്ള ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഏത് സെക്കൻഡുകളിലും സംഭവിക്കാവുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. കാരണം അവൻ തൻ്റെ കൂടെയുള്ള, എപ്പോഴും അവൻ്റെ കൂടെയുള്ള ഒരേ ഒരു സാധനം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോൾ എന്നുള്ളതാണ്. ആ ജീവിത അവസാനത്തിൻ്റെ സെക്കൻഡുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലനാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ വലിയ സ്വപ്നങ്ങളുണ്ട്, എത്രയോ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് ദുനിയാവിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സമയവും ലക്ഷ്യവുമായി മാറിപ്പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരും എത്രയോ മയ്യത്തിൻ്റെ കഫം പുടവ തയ്യാറാക്കി കൊടുക്കുന്നതിലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലും സാക്ഷികളായ നമുക്ക് ഒരു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അകലുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും പരലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവരുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം ആലോചിക്കുക. ഈ ഒരു സെക്കൻഡിൽ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നമ്മുടെ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയവരായിട്ടാണ് ഈ സെക്കൻഡിൽ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. ഒരുപക്ഷെ അടുത്ത വർഷത്തേക്കുള്ള അടുത്ത വെക്കേഷനിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിവെച്ച നമ്മൾ ഒരുപക്ഷെ എത്ര ദിവസം, എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന യാതൊരു ഉറപ്പും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നാം തയ്യാറാക്കേണ്ടത്, നാം ലഗേജുകൾ ഒരുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ലഗേജുമില്ലാതെ ഒന്നും കൈകളിൽ തിരിച്ചു നൽകാതെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു അണ പോലും നമ്മുടെ കൈകളിൽ വെച്ച് നൽകാതെ നമ്മെ യാത്രയാക്കുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുമ്പോൾ നമ്മുടെ വെറുപാടിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ വേദിയിൽ ആ സങ്കടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാതെ ജീവനറ്റ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമായി നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ചില ശരീരം മാത്രമാണ് എൻ്റെതെന്ന് തിരിച്ചു

0: ആകാം. പക്ഷേ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നമുക്കൊരിക്കലും ഈ ദുനിയാവിൽ ആസ്വാദനത്തിൻ്റെ പരിമിതികളുള്ള ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ കുറവാണ്. ഒരുപക്ഷെ പ്രായം നമുക്ക് വെല്ലുവിളിയാകാം, ഒരുപക്ഷെ ആരോഗ്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രാപ്തിയില്ലാതെ വരാം. അങ്ങനെ പല നിലക്കും ദുനിയാവിൽ ചില പരിമിതികളും ചില കുറച്ചിലുകളും കുറവുകളും മാത്രമായി ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പ്രായമില്ലാതെ യാതൊരു മോശമായ സംസാരങ്ങൾക്കോ വാക്കുകൾക്കോ കാതോർക്കേണ്ടി വരേണ്ട അവസരം ഇല്ലാതെ വളരെ സുന്ദരമായി രോഗങ്ങളില്ലാത്ത മലമൂത്ര വിസർജനങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉത്തമ ബോധവാന്മാരായി ഉത്തമ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ഭയപ്പെടുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ. Tune to reality.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹീമിലെ 19 മുതൽ 21 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ആയദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറത്തു ഇബ്രാഹീം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 18-ാമത് ആയത്താണ് നാം പഠിച്ചത്. തുടർച്ചയുള്ള ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഞാനത് ഓതാം.

ألم تر أن الله خلق السماوات والأرض بالحق؟

ويأتي بخلق جديد، ويأتي

ألم تر أن الله خلق السماوات والأرض بالحق؟

0: അൽഹംദുലില്ലാ, നാം ഇന്ന് 19-20 ആയത്തുകൾ മനഃപ്പാഠമാക്കി. 21-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തൊരു ചെറിയൊരു ഭാഗമാണ് നാം പഠിച്ചത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നാം പഠിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ഖുർആൻ ഇതേ രീതിയിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതുമൂലം സ്വർഗം നേടിയെടുക്കുന്ന മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇബ്രാഹിമിൽ നിന്നും 19 മുതൽ 21 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ആയദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണല്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോടെങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിൻ്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനം എന്നാരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിൻ്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യുഎ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിൻ്റെ ആക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിൻ്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമ ഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിൻ്റെ ഒക്കെ പ്രശ്നമാണിത്.
1: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോ ഹൃദയവസന്തം ശുഹദാക്കളുടെ സ്ഥാനം സൂറത്തു ആലു ഇംറാനിലെ 140-ാം വചനം ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. ഇൻ യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു വതിൽക അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. إن يمسسكم قرهم فقد مس القوم قرهم مثله. നിങ്ങൾക്ക് പരിക്കുകൾ, പരിക്ക്, കേടുപാട്, മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർക്കും ശത്രുക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്. വതിൽക്കൽ അയ്യാമുന ദാബിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ, വിജയത്തിൻ്റെ നാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? വലിയ ആലം അള്ളാഹുല്ലദീന ആമനും, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയുവാൻ വേണ്ടി, അവരെ വേർതിരിക്കുവാൻ വേണ്ടി, ഈമാനുള്ള ആളുകൾ. അതാണ് അതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അൽ ഹിക്മത്തു സാലിസ, എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വയത്തഹിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഷുഹദാക്കളെ. ഷഹീദിൻ്റെ ജമാണ്, ബഹുവചനമാണ്, പ്ലൂറലാണ് ഷുഹദ, രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടി, രക്തസാക്ഷികളെ ഉണ്ടാക്കുവാൻ വേണ്ടി. ഉന്ദുർ ഇല ഹാദ തഅബീർ, ഈ ഒരു ഗുണപാഠത്തിലേക്ക് നിങ്ങൾ നോക്കൂ. വലിയൂജത് വയത്തഹിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ, രക്തസാക്ഷികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾ, ശുഹദാക്കൾ. വലിയ സ്ഥാനമാണ് അവർക്ക് ഇസ്ലാമിലുള്ളത്. അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി, അതോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ആളുകൾ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ വലാകിൻ ലാ തശ്ഊറൂൻ, അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് കൊല്ലപ്പെട്ടവരായ ആളുകൾ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു, അവിടെ റിസ്ക് നൽകപ്പെടുന്നു. ഇങ്ങനെ ഫഹാ ഉലാ ഇഷുഹദ ഇത്തഖദഹും അള്ളാഹു വസ്തഫാഹും ലിനഫ്സിഹി ജല്ല വാല, ഈ ഷുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സ്ഫുടം ചെയ്തെടുത്ത്, അള്ളാഹു ഉണ്ടാക്കിയെടുത്ത് റബ്ബിനു വേണ്ടി. വലൗല മിസ്ല ഹാദിഹി ഹസീമ ലം യകുൻ ഷുഹദ, ഇങ്ങനെയൊരു ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഷുഹദാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്? ഇങ്ങനെ പോരടിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷുഹദാക്കൾ ഉണ്ടാകണം. യത്തഖിദു മിൻകും ഉനാസൻ ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ ഉണ്ടാവണം. വക്കം ഷഹീദ് ഇത്തഖദഹും ഫീ ഗസ്വത്തി ഉഹദ് സബ്ഊന റജുലൻ, 70 സ്വഹാബികൾ അതിൽ രക്തസാക്ഷികളായി, 70 ഷുഹദാക്കളുണ്ടായി. ലൗലാ ഹാദാ ലം യകുൻ ഹുനാക ഷുഹദ, ഉഹുദുണ്ടായിരുന്നില്ല എങ്കിൽ അവിടെ ഷുഹദാക്കളുണ്ടാകുമായിരുന്നില്ല. അതുണ്ടാവണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കൾക്ക് വിജയം നൽകി, ആത്യന്തികമായ വിജയം വിശ്വാസികൾക്ക് തന്നെയാണ്. വലിയ ആലം അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ തിരിച്ചറിയുവാൻ വേണ്ടി. നമ്മളിപ്പോൾ കണ്ടതുപോലെ ആരാണ് ക്ഷമിക്കുന്നത്, സഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയത്തഖദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ ഉണ്ടാവാൻ. യുഖ്തലൂന ഫീ സബീലി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾ കൊല്ലപ്പെടാൻ. വയബ്ദലൂന മുഹജിഹിം ഫീ മർദാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നതാണ്. അവരുടെ പരിശ്രമവും അവരുടെ അധ്വാനവും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫഅദ്ഹറ അല്ലാഹു അസ്സ വജല്ല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അലൽ മുശ്രിക്കീന യൗമ ബദർ, ബദറിൻ്റെ ദിവസത്തിൽ മുശ്രിക്കീങ്ങൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അള്ളാഹു വിജയിപ്പിക്കുകയുണ്ടായി. വദഹറ അലൈഹിം അദുവഹും യൗമ ഉഹദ്, ഉഹുദിൻ്റെ ദിവസത്തിൽ തങ്ങൾക്കെതിരായിക്കൊണ്ട് ശത്രുക്കൾക്ക് അള്ളാഹു വിജയം നൽകി. വഖദ് യുദാലുൽ കാഫിറു മിനൽ മുഅ്മിൻ വയബ്തലിൽ മുഅ്മിൻ ബിൽ കാഫിർ, സത്യനിഷേധിയെക്കൊണ്ട് സത്യവിശ്വാസി പരീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്ക് വിജയം മാറുന്നു. എന്തിനു വേണ്ടി എന്നതിൽ അല്ലാഹു മയ്യുത്തീഉഹു മിമ്മൻ യഅസീഹി, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയഅലം അസ്വാദിഖ് മിനൽ കാദിബ്, കളവ് പറയുന്നവനാരാണ്, വിശ്വാസിയാരാണ്, സത്യസന്ധനാരാണ് എന്ന് അറിയുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് യൗമൻ ലക്കും വയൗമൻ അലൈക്കും, ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലം, മറ്റൊന്ന് നിങ്ങൾക്ക് പ്രതികൂലം. ആ രൂപത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലമുകളിൽ കയറി. അബൂ സുഫിയാൻ വന്നു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, അലാ തഖ്റുജ്, അലാ തഖ്റുജ് അൽ ഹർബ് സിജാൽ, പുറപ്പെടുന്നില്ലേ, പുറപ്പെടുന്നില്ലേ, ഞങ്ങൾക്ക് യൗമുല്ലനാ വയമുല്ലക്കും, ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക്, ബദറിൽ നിങ്ങൾ വിജയിച്ചല്ലോ, ഇനി ഇവിടെ കാണാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികളോട് അജീബു, അയാൾക്ക് മറുപടി കൊടുക്കും, ലാ സവാ അലാ സവാ, ഖത്തലാന ഫിൽ ജന്ന വഖത്തലാക്കും ഫിന്നാർ, സെയ്മല്ല, സമമല്ല ഒരിക്കലും, ഞങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ കൊന്നു, നിങ്ങളെ നരകത്തിലേക്കാണ് കൊല്ലുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവർ അബൂ സുഫിയാൻ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങൾക്കങ്ങനെ ഒരു മൗലയില്ല. അബൂ സുഫിയാൻ പറയുന്നു, ഉഅലു ഹുബൽ, ഹുബലിനെ അത്യുന്നതനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅല വഅജൽ, അല്ലാഹുവാണ് അത്യുന്നതനായിട്ടുള്ളവൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അബൂ സുഫിയാൻ പറഞ്ഞു, മൗഇദുക്കും മൗഇദുനാ ബദറു സുഗ്ര, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത്, ഞങ്ങളോട് വാഗ്ദാനം നൽകപ്പെട്ടത് ചെറിയ ബദറാണ്. ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ വേണ്ടി ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. വിശ്വാസികൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ലിയഅലമല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അല്ലാഹു തിരിച്ചറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ശുഹദാക്കളെ വയത്തഖദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷികളെ സ്വീകരിക്കാൻ. അപ്പം ഈമാനും പ്രധാനമാണ്. ഫലയാലമൻ അല്ലാഹുല്ലദീന സ്വദഖു വലയാലമൻ അൽ കാദിബീൻ, ആരാണ് സത്യസന്ധർ, ആരാണ് കളവ് പറയുന്നവർ. അഹസിബന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന്. ആരാണ് സത്യസന്ധന്മാർ, ആരാണ് കളവ് പറയുന്നവർ എന്നൊക്കെ അറിയുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷണങ്ങൾ നൽകും. യുദ്ധങ്ങളുണ്ടാകും. അതിൽ ഈമാൻ ഉറച്ചവരാരാണ്, കാപട്യമുള്ളവരാരാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളെ, മനില്ലദീന നാഫഖൂമിൻകും നുദാബില ബൈനന്നാസ്, നിങ്ങളിൽ നിന്നുള്ള കപടന്മാരാരാണ് എന്നറിയാൻ വിജയം അത് മാറ്റിമറിക്കും എന്നതാണ്. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ, സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്ത് ഈ രൂപത്തിൽ, ലിനഅലമ നമ്മൾ അറിയാൻ വേണ്ടി, അയ്യുൽ ഹിസ്ബൈനി അഹ്സാ, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ക്ലിപ്തപ്പെടുത്തപ്പെട്ടത് ഏതാണ് എന്നത്. ലിയുക്രിമ മിൻകും ബിശുഹദ ഇമൻ അറാദ യുക്രിമഹു ബിഹ, ശുഹദാക്കളെ കൊണ്ട് നിങ്ങളെ ആദരിക്കുവാൻ വേണ്ടി. ലിയുമയ്യിസ ബൈനൽ മുഅ്മിനീന വൽ മുനാഫിഖീൻ, സത്യവിശ്വാസികൾക്കും കപടന്മാർക്കുമിടയിൽ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി. ലിയുക്രിമ മൻ അക്രമ മൻ മിൻ അഹ്ലിൽ ഈമാനി ബിശുഹദ ഈമാനിൻ്റെ ആളുകളിൽ നിന്ന് ഷഹാദത്ത് കൊണ്ട് അള്ളാഹു ആദരിക്കുവാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലക്ക് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റയീസുൽ മുഫസ്സിരിൻ ഇബ്നു ജരീറു തബരി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഫഇന്നൽ മുസ്ലിമീന കാനു യസ്അലൂന റബ്ബഹും, നിശ്ചയമായ മുസ്ലിങ്ങൾ അവരുടെ റബ്ബിനോട് ചോദിക്കുകയായിരുന്നു, റബ്ബന അരിന യൗമൻ കയൗമി ബദർ നുഖാത്തിൽ ഫീഹിൽ മുശ്രിക്കീൻ, ഞങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരണേ, ബദറിനെപ്പോലെയുള്ള ദിവസം മുശ്രിക്കുകളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. വനുബലി കഫീഹി ഖൈറൻ വനൽ തമിസു ഫീഹി ഷഹാദ, ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ഫലഖൗ അൽ മുശ്രിക്കീനയും ഒഹദ്, ഒഹദിൻ്റെ രണാങ്കണത്തിൽ അവർ ശത്രുക്കളെ കണ്ടുമുട്ടി മുശ്രിക്കുകളെ, ഫത്തഖദ മിൻഹും ഷുഹദ, അവരിൽ നിന്നുള്ളാഹു ഷുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടി. ഫക്കറമല്ലാഹു ഔലിയാഅഹു ബിഷഹാദ ബി ഐദി അദുവ്വിഹിം, ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹാദത്തെന്ന ഔലിയാക്കളുടെ പദവിയിലേക്ക് അവരെത്തുന്നു, അവരല്ലാഹു ആദരിക്കുന്നു. സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു യസ്അലൂന ഷഹാദ, അവർ റബ്ബിനോട് ഷഹാദത്തിനെ ചോദിക്കുമായിരുന്നു. വിശ്വാസികൾ ഷഹാദത്ത് ലഭിക്കാൻ അവരുടെ റബ്ബിനോട്, അവർക്ക് ബദറിൻ്റെ പോലെയുള്ളൊരു ബദർ അവർക്കുണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ കൊല്ലപ്പെടുന്നവർക്ക് വൈറുസക്കൂന ഫീഹി ഷഹാദ, അവർ ഷഹാദത്ത് നൽകപ്പെടുന്നു. വൈറുസക്കൂനൽ ജന്ന വൽ ഹയാത്ത് വൽ റിസ്ഖ്, ജീവിതവും സ്വർഗവും അവിടെ റിസ്ഖുമെല്ലാം സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്നു എന്ന്. സഹോദരങ്ങൾ, അവർ വലിയ സ്ഥാനമാണ് ഷുഹദാ, ഷുഹദാക്കളെ സ്വീകരിക്കുക എന്നത്. വയത്തഖിദ മിൻകും ഷുഹദാ എന്നത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് വല്ലഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ, മറ്റൊരായത്തിൽ ബല്ലഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് ആ രക്തസാക്ഷികൾ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പച്ച പക്ഷികളുടെ പച്ച നിറത്തിലുള്ള പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിൽ ഈ ആത്മാക്കളെ പ്രവേശിപ്പിച്ചുകൊണ്ടവരെ ആ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കുന്നുണ്ട് രക്തസാക്ഷികൾ എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് നൂറോളം ദറജകൾ, അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത് കാര്യമാണത്. അതുകൊണ്ട് ഷഹീദ് ഷുഹദാ എന്നത് ഒരു ചെറിയ വിഷയമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതല്ല. ആ ഷുഹദാക്കളുടെ മനസ്സിലെത്തവരുടെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കാം യുദ്ധത്തിൻ്റെ സന്ദർഭം. ഷുഹദാക്കൾ മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ അത് ഷഹീദാണ്. അവർക്കല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വച്ചതായ അനുഭൂതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവർ, അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവൻ വാങ്ങിയതാണ്. ഇന്നല്ലാഹ ഹശ്ശറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് അള്ളാഹു അവരുടെ ജീവൻ ഏറ്റെടുത്തത്. വയുഖ്തലൂന, അവർ കൊല്ലപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. അത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ പറയപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഹാരിസയെക്കുറിച്ച് എന്നോട് പറഞ്ഞാലും, ബദറിൽ യുദ്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിനൊരു അമ്പേറ്റുകൊണ്ട്, ഏത് ഭാഗത്താണെന്നറിയില്ല, അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു, അതല്ല എങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് കാലം കഴിക്കും. അപ്പോഴാണ് ഉമ്മു ഹാരിസയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹ ജിനാൻ ഫിൽ ജന്ന, സ്വർഗം ഒരുപാട് സ്വർഗങ്ങളുണ്ട്, വൈന്ന ബിനക്കി അസാബൽ ഫിർദൗസ് അല, നിങ്ങളുടെ മകന് ജന്നത്തുൽ ഫിർദൗസാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, സത്യസന്ധമായി ഒരാൾ ഷഹാദത്തിന് ചോദിച്ചാൽ അവർക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. മൻ സഅലല്ലാഹ തആല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഅഹുല്ലാഹു മനാസില ഷുഹദാ വൈൻ മാ തആല ഫിറാഷി, അങ്ങനെയും ആ ഷഹീദ് എന്നുള്ള പദവി, അതിൻ്റെ മഹത്വം, സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരാൾ ആത്മാർത്ഥമായി ഷഹാദത്ത് ചോദിച്ചാൽ അള്ളാഹു അവർ അയാളെ ഷുഹദാക്കളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത് എങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത് ഖൂമു ഇലാ ജന്ന അർദു ഹസ്സമാവാത്തു വലർ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോഴാണ് ഉമൈർ ബിൻ ഹുമാം അൽ അൻസാരി ചോദിക്കുന്നത്, അള്ളാൻ റസൂലെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അതെ, ബഹ് ബഹ് എന്ന് പറഞ്ഞ് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പന കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴങ്ങൾ വിട്ടുകൊണ്ട് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയാകാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, അവരത് തിരിച്ചറിഞ്ഞിരുന്നു. സ്വഹാബത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിച്ചാൽ പിന്നെ യുഹൈബു അയർജിയല ദുനിയ, ദുനിയാവിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഇല്ല ഷഹീദ്, രക്തസാക്ഷിയല്ലാതെ. യച്ചമന്ന ഇർജിയ ഇല ദുന്യ, ആ രക്തസാക്ഷിയെ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ഫയുഖ്സൽ അഷറ മറാത്ത്, 10 പ്രാവശ്യമെങ്കിലും കൊല്ലപ്പെടാൻ ആ സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്ന കറാമത്ത്, അവർക്ക് ലഭിക്കുന്ന ആദരത്തിൻ്റെ മഹത്വം കൊണ്ട് ഇനിയും റബ്ബിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടണമെന്ന്. വിശുദ്ധ ഖുർആനിൽ അവരുടെ സ്ഥാനം പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വശ്രഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, ഭൂമി പ്രകാശിതമായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ നൂറുകൊണ്ട്. ഗ്രന്ഥം വെക്കും പ്രവാചകന്മാരുവരും കൊണ്ടുവരപ്പെടും. ശുഹദാക്കൾ, വഖുദ് യബൈനഹും ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ, അക്രമമില്ലാതെ വിധി നടപ്പാക്കും. ശുഹദാക്കൾ അവിടെ സാക്ഷികളായിക്കൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലിഷഹീദ് ഇൻദല്ലാഹി സിത്തു ഖിസാൽ, രക്തസാക്ഷിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആറ് കാര്യങ്ങളുണ്ട്. ഒറ്റ ആദ്യത്തെ തന്നെ യുഗ്ഫർ ലഹു ഫി അവ്വലി ദഫ്അ, ആദ്യ വെട്ടിൽ തന്നെ അവർക്ക് ആ പാവങ്ങൾ പൊറുക്കപ്പെടും. മരിച്ചു വീഴുമ്പോൾ, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട് വീഴുമ്പോൾ സ്വർഗത്തിലെ സ്ഥാനം കാണിക്കപ്പെടും. നരക ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. വലിയ ഭയാനകരമായ ഖബറിലെ അദാബിൽ നിന്നുള്ള നിർഭയത്വമുണ്ടാകും. താജുൽ വഖാർ അവരുടെ രക്തസാക്ഷിയുടെ തലയിൽ വെച്ചു കൊടുക്കപ്പെടും. ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ള യാക്കൂത്തുകൾ കൊണ്ട് 72 ഇണകളെ, ഹൂറുല്ലീങ്ങളെ അവർക്ക് നൽകപ്പെടും. തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് 70 ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള അനുപാതം നൽകപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ആ ഷഹദാക്കളെ കൊണ്ട് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മാർഗത്തിൽ ഷഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ശുഹദാക്കളുടെ സ്ഥാനം, സൂറത്തു ആൽ ഇംറാനിലെ 140 വചനം, ഭാഗം 3. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
5: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും ഇത്. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
6: ഇല്ല,
5: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ.
6: കോഴികളെ
5: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
6: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
5: യെസ്,
6: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടുകൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരവസ്ഥയാണ്. അത് മാത്രമല്ല, ആ കാല അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്. നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്? താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്നതില്ലാതിരിക്കാൻ അതാണ്.
5: ഒരു
6: നമ്മള് ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
5: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാം, ഹംദു ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
6: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
5: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
6: ശ്രോതാക്കളാണ്
5: കമന്റ് ചെയ്യേണ്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ.
4: യെസ്,
7: മാഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
8: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ഷമിൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതൊന്നും ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അൽ അഫാസി ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നു മനസ്സിലെ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. ഇന്നത്തെ നേർരേഖ പരിപാടിയിൽ നിരാശപ്പെടാതിരിക്കാൻ എന്ന വിഷയവുമായി സംസാരിക്കുന്നത് ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യുർ ബാറക്കൻ ഫീഹി. നിരാശയാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആശയുണ്ടാകുമ്പോഴാണ് നിരാശ ഉണ്ടാവുന്നത്. ആശകളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലതും നമ്മൾ ആശിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. അങ്ങനെ അത്രയധികം ആശിക്കാൻ വകയുള്ളതല്ല നമ്മുടെ ജീവിതം. കാരണം ഈ ജീവിതം അപൂർണമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഈ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമല്ലെന്നതാണ് ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവും വലായും. മനുഷ്യൻ്റെ ജീവിതത്തെ അശ്രദ്ധമാക്കുന്ന കളിയും വിനോദവുമാണ് ഈ ജീവിതം. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ഒന്നാണ് ഇവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ. എന്നാൽ വ ഇന്ന ദാരൽ ആഹിറത്ത ലഹിയൽ ഹയവാൻ, പരലോകമാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനു യാലമുൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ ഭക്ഷണമാവട്ടെ, വിശ്രമമാകട്ടെ, നിർഭയത്വമാകട്ടെ, ദാമ്പത്യമാവട്ടെ, എന്തെല്ലാമുണ്ടോ അതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് പരലോകത്തിലാണ്. അപ്പോൾ നമ്മൾ ഒന്നിലും പൂർണ്ണത ആശിക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാര്യം. ഒരു ദാമ്പത്യം പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ നിരാശപ്പെടുത്തും. ആരോഗ്യമെന്നും നമ്മൾ വിചാരിക്കുന്നൊരാരോഗ്യം ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. യഥാർത്ഥ ജീവിതമെന്ന സമ്പൂർണമായൊരു ജീവിതം വരാനുണ്ടെന്നും അവിടെയാണ് സമ്പൂർണമായ ആശകൾക്ക് വകയുള്ളതെന്നും തിരിച്ചറിയുമ്പോൾ ഈ ജീവിതത്തിൽ അനാവശ്യമായ ആശകൾ വെച്ച് നിരാശപ്പെട്ട് മനസ്സ് വേദനിക്കുന്നൊരവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതേപോലെ തന്നെ ജീവിതത്തോട് ഭയങ്കരമായ ആസക്തി, താല്പര്യം യഥാർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, എല്ലാമാണ്. എങ്കിലും അമിതമായൊരു സ്നേഹം നമ്മളെ വളരെ പ്രയാസമുണ്ടാക്കും. ഒരു വിരക്തി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വിരക്തി എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടാവാം. ആ കുറവുകളിൽ വല്ലാതെ മനസ്സ് വേദനിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ തൻ്റെ പടയങ്കി യുദ്ധോപകരണം ഒരു ജൂതന് പണയം വെച്ചു. ഏകദേശം ഒരു 30 സാ ബാർലിയുടെ ധാന്യം തൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണമായി അതിന് പകരം വാങ്ങിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ വലിയ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ അമിതമായ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ അമിതമായൊരു ജീവിത നിലവാരവും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദുഃഖങ്ങൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് അല്പം വിരക്തി, താല്പര്യക്കുറവ് ഭൗതിക ജീവിതത്തോട് കാണിക്കുന്നത് വലിയ ദുഃഖങ്ങളും വിഷമങ്ങളും നിരാശകളും ഇല്ലാതാകാൻ ഏറ്റവും സഹായകമാകും. ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഒരു അലങ്കാരം എന്നുള്ള പ്രയോഗം ഖുർആനിൽ കാണാൻ പറ്റും. സീനത്തുൽ ഹയാത്തി ദുനിയ, അലങ്കാരം. അലങ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അത് കുറച്ച് സമയത്തേക്കുള്ളതാണ്. കുറച്ച് സമയത്തേക്കല്ലേ അലങ്കാരമുണ്ടാകും, അത് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളിൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന അലങ്കാരങ്ങളെ ശാശ്വതമായി കണ്ട് ആശ വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ നിരാശപ്പെടും. നമ്മുടെ യുവത്വം ഒരലങ്കാരമാണ്, സമ്പത്ത് ഒരലങ്കാരമാണ്, മക്കളൊരലങ്കാരമാണ്. ഈ അലങ്കാരങ്ങളാണ് ജീവിതമെന്ന് വിശ്വസിച്ചാൽ മക്കൾ നമ്മളെ കൈവിടുമ്പോൾ, സമ്പത്ത് നമ്മളെ കൈവിടുമ്പോൾ വല്ലാത്ത നിരാശ നമുക്കുണ്ടാവുവാൻ കാരണമായി തീരും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിൽ നിരാശയുണ്ടാക്കുന്നത് എന്നും ദുഃഖവും നിരന്തരമായ മനോവേദനകൾക്കും കാരണമാകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഈ കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതം ഇതൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ അധ്വാനങ്ങളും അതിനുവേണ്ടി നൽകി അവസാനം അധ്വാനിച്ചതിൻ്റെ ഫലം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ വല്ലാത്ത ദുഃഖത്തിലായിത്തീരുന്നു ജീവിതകാലത്തിൻ്റെ അവസാനങ്ങളിൽ പലരും. അതുകൊണ്ട് ഈ ജീവിതം എന്നതിനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു കൃഷിയിടമാണെന്നും ഇതിൽ നന്മകൾ ചെയ്ത് യഥാർത്ഥ ഒരു ജീവിതത്തെ നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരവും ഒരു ഉപയോഗ വസ്തുവും ആണ്, ഒരു ചാൻസാണ് ഈ ലോകമെന്ന് വിശ്വസിക്കുമ്പോൾ കൂടുതൽ പരലോകത്തേക്ക് നന്മ ചെയ്യുവാനും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനും നിരാശപ്പെടാതിരിക്കുവാനും അത് കാരണമായി തീരും. അത്തരമൊരു ജീവിത കാഴ്ചപ്പാട്, ഖുർആൻ നൽകുന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാക്കി ജീവിതത്തെ സമീപിക്കുവാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർരേഖ. ഇന്നത്തെ നേർരേഖ പരിപാടിയിൽ നിരാശപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് വിശദീകരിച്ചത്, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
6: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി. പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഫെമിനിസം എന്ന പോരാട്ടം. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത നേതാക്കളായിട്ടുള്ള ആളുകൾ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചൂടുപിടിച്ച ചർച്ചകൾ പൊതുസമൂഹത്തിൽ, ചാനൽ ചർച്ചകളിൽ എല്ലായിടത്തും നടക്കുകയാണ്. ഇതിൻ്റെ പല രീതിയിലുള്ള ആംഗിളിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പം പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞത് ഫെമിനിസം വേണം, ഫെമിനിസം വേണം, ഫെമിനിസം ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവർ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളിത് കേട്ടോക്കും.
3: What is feminism according to SS Channa?
4: It's equality. It's equality. She's like, we are not asking ki we want to go punch up a man. When we talk about feminism, we are not saying ki hum bhi 60 kilo uthayenge, humme ye karenge, hum body banayenge, humko ye, hum wo nahi keh rahe. It's equality. Ki humko equal opportunity, equal respect.
2: സോ ഇത് സ്ഥിരം നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവിടെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു കാര്യമാണ് ഈ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വാലിറ്റിയാണ്, അതിനപ്പുറം പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതായത് ആണുങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് ഞങ്ങൾക്കും കിട്ടണം, അല്ലെങ്കിൽ അത് എന്താണോ കിട്ടുന്നത് അത് സ്ത്രീകൾക്കും കിട്ടണം അല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. ഇങ്ങനെയാണ് സാധാരണ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്താണ് ഫെമിനിസം എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് കുഴപ്പങ്ങളില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖിക്കുന്നുണ്ട്. ഈവൻ സെക്ഷൽ അസോൾട്ടുകൾ മുതൽ, അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നത് മുതൽ, അവർക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് മുതൽ, പല കാര്യങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നത് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫെമിനിസം വേണ്ടേ? കാരണം ഫെമിനിസം വന്നു കഴിഞ്ഞാൽ ഈക്വാലിറ്റിയാവും, ഡിസ്ക്രിമിനേഷൻസ്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും, ഫെമിനിസം വേണ്ടേ? അവിടെയാണ് എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഫെമിനിസം എന്താണെന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. പക്ഷേ ഞാൻ ഏറ്റവും നട്ട്ഷെല്ലായിട്ട് പറയുകയാണെങ്കിൽ, ഫെമിനിസം എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്.

0: ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ പൊളിറ്റിക്കൽ ഇക്കണോമിക് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് സക്സസ്. അതായത് ഈ ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏത് തലങ്ങളിൽ പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, വൈയക്തികം പേഴ്സണലായിട്ടുള്ള, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ സാമ്പത്തികം, ഇക്കണോമിക്കായിട്ടുള്ള, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈക്വാലിറ്റി വേണം. ഇതാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഡെഫിനിഷൻ. ഈവൺ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് പോലും 1895 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഫെമിനിസം ഇല്ലേ, ഇതിനു മുമ്പ് സ്ത്രീപക്ഷവാദങ്ങളില്ലേ, അവിടെയാണ് എന്താണ് ഇവർ ഈ പറയുന്ന ഫെമിനിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കറിയാം, പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മുടെ കൊളോണിയൽ, നമ്മുടെ രാജ്യമൊക്കെ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അവരിപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിനെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെയോ ഒക്കെ, അറബ് രാജ്യങ്ങളെയോ ഒക്കെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവിടേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചില കാരണങ്ങൾ ആവശ്യമായിരുന്നു. എന്തിന് നിങ്ങൾ അവിടേക്ക് ആക്രമിച്ചു, എന്തിന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില ഉത്തരങ്ങൾ ആവശ്യമായിരുന്നു. ആ ഉത്തരങ്ങളിലേക്ക് അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു, ഈ അറബ് കൺട്രീസിൽ, ഈ അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയുമില്ല, അവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ആ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ആക്രമിക്കുന്നത്, എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഞങ്ങൾ വിമോചിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്ന വൈറ്റ് മെൻ, അതായത് അന്ന് കാലത്തിൻ്റെ വള്ളക്കാരായിട്ടുള്ള, അന്ന് കൊളോണിയൽ ആധിപത്യം കൊണ്ടുവന്ന ആളുകൾ പലപ്പോഴും ഒരു ന്യായമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനായിരുന്നു ആദ്യം നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ കോളേജിലൊക്കെ പരിചയപ്പെടുന്ന ആളുകൾ, ഞാൻ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ അവരോട് നമ്മളൊന്ന് മാറി നിന്നിട്ട്, അപ്പോൾ അവിടെ അവർ അങ്ങനെ വലിയ പ്രസംഗം നടത്തുന്നിടത്ത് പോയിട്ട് അവരെ നമ്മൾ പരിഹസിക്കൊന്നും വേണ്ട, അവരാ പ്രസംഗമൊക്കെ പ്രസംഗിച്ച ശേഷം, ഞാൻ വലിയ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ ശേഷം മെല്ലെ അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, സൈഡിലേക്ക് കൊണ്ടുപോകുക, എന്നിട്ടും ചോദിക്കുക, നിങ്ങൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ഫെമിനിസത്തിൻ്റെ ഏത് ധാരയിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ പ്രോട്ടോ ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? സെക്കൻഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ തേർഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ ഫോർത്ത് വേവിലാണോ? ഏ, അങ്ങനെയൊക്കെ ഉണ്ടോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുറേ വേവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു 99% ആളുകളും പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷവാദം അത്രമാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് എതിരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ പറയുന്ന ഒരു വാദം എന്നുള്ളത് മാത്രമാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്താന്ന് പറഞ്ഞു, പ്രോട്ടോ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് മെൻസ് ഫെമിനിസം, അതായത് വള്ളക്കാരായിട്ടുള്ള ആളുകൾ അറബ് ആഫ്രിക്കൻ കൺട്രീസിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഇൻവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായി കൊണ്ടുവന്നായിരുന്നു ഫെമിനിസം. പക്ഷേ ഈ പ്രോട്ടോ ഫെമിനിസം പിന്നീട് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബൂമറാങ് ആയിട്ട് തിരിച്ചു കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ അന്ന് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞു, അല്ല നിങ്ങൾ വലിയ കാര്യമായിട്ട് അറബ് കൺട്രീസിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഈ വിമോചനമൊന്നും വേണ്ടേ, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് വിമൺ, അഥവാ വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾ രംഗത്ത് വന്നു. അവരന്ന് അന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, വിൻഡിക്കേഷൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ, സോഷ്യൽ ആൻഡ് മോറൽ ഇക്വാലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, 1800s ഈ പറയുന്നത്, 1800s 1900s ആ ഭാഗത്താണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പാശ്ചാത്യരായിട്ടുള്ള, നമ്മൾ വലിയ, അതായത് നമ്മളെയൊക്കെ വിമോചിപ്പിക്കാൻ വരുന്ന വള്ളക്കാരൻ്റെ നാടുണ്ടല്ലോ, ആ നാട്ടിലുണ്ടായിരുന്ന അവരുടെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇൻഫൻസ്, അതായത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ട് അവകാശം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയുള്ള ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്, അവിടെയുള്ള വള്ളക്കാരായിട്ടുള്ള ആണുങ്ങളാണ് ഇപ്പുറത്തുള്ള ആൾക്കാരെ വിമോചിപ്പിക്കാൻ വരുന്നത്, ഏത് നമ്മുടെ പിന്നെ ഏഷ്യൻ കൺട്രീസിലുള്ള അറബ് കൺട്രീസിലൊക്കെ ഉള്ള വുമൻസിനെ. അപ്പോൾ അവർ ഈ ചോദ്യം ഉന്നയിച്ചു, ഞങ്ങൾക്കിതൊന്നും വേണ്ടേ. അങ്ങനെ അവർ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും അങ്ങനെ കസ്റ്റഡി ഓഫ് ഇൻഫൻസ് ആക്ട് 1839 പാസ്സായി, അഥവാ ഒരു ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അന്ന് പുരുഷന് മാത്രമേ ആ കുട്ടികളെയൊക്കെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, സ്ത്രീക്കൊന്നും കിട്ടില്ല, കുട്ടികളടക്കം സ്ത്രീ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികളെ കസ്റ്റഡി വേണം എന്നവർ പറഞ്ഞ് ആ അങ്ങനെ ഒരു ആക്ട് പോലും നിലവിൽ വരുന്ന 1839 ആലോചിക്കണം, 1839 ഒരു 1200 മുമ്പ് മാത്രമാണ് അവർക്ക് ഈ പറയുന്ന, നമ്മളെയൊക്കെ വലിയ കാര്യം പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സ്വന്തം കുട്ടികളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം കിട്ടുന്നത്, അവർക്ക് വോട്ടവകാശം കിട്ടുന്നത് ആ സമയത്താണ്, അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് സ്വത്തവകാശം കിട്ടുന്നത് ആ സമയത്താണ്. അപ്പോൾ ഒരു 200 മുമ്പ് അങ്ങനെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അന്നുണ്ടായിരുന്ന ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഈ ഫസ്റ്റ് വേവ് ഫെമിനിസം നമ്മളിതിനെ പറയും, ഈ പറയുന്ന അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവർ പോരാടിയ പോരാട്ടം നമ്മൾ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയാം. ഈ ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണം അല്ലെങ്കിൽ ഞങ്ങളും പുരുഷന്മാരും ഈക്വലാണ്, ഈക്വാലിറ്റി വേണമെന്ന് അവർ വാദിച്ചിരുന്നില്ല, ഞങ്ങൾക്കിതൊക്കെ വേണം, ഇങ്ങനെയുള്ള കുറച്ച് അവകാശങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് അവർ വാദിച്ചു, അവരത് നേടിയെടുത്തു. പക്ഷേ അതേസമയം തന്നെ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മാത്രം മതി, ഇവിടെയുള്ള കറുത്ത വംശജരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും വേണ്ട. കറുത്ത വംശജരായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന വോട്ടവകാശം ഒന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ പോകും. അപ്പം അങ്ങനെ പാടില്ല. അപ്പോൾ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടായിരുന്ന നമുക്ക് കാണാൻ പറ്റും. ഈവൻ കറുത്ത വംശജരായിട്ടുള്ള ആണുങ്ങൾക്ക് പോലും, പുരുഷന്മാർക്ക് പോലും ഒന്നും വോട്ടവകാശം ഉണ്ടായിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം. അതിനുശേഷം സെക്കൻഡ് വേവ് ഫെമിനിസം വരാൻ, അത് 1960 മുതൽ 80 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്. അതിന് പ്രധാനികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, സിമോൺ ഡി ബൂവേ, ബ്രെറ്റി ഫ്രീഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നമ്മൾ ഇന്നും ആഘോഷിക്കപ്പെടുന്ന പല ഫെമിനിസ്റ്റുകളും. ഇപ്പോൾ ഫെമിനിസത്തിൻ്റെയൊക്കെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം, അതായത് അവരാ പേരിടാനൊരു കാരണം ഉണ്ടായിരുന്നു. സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് പ്രധാനമായിട്ടും വാദിച്ചതെന്ന് വെച്ചാൽ കുടുംബ വ്യവസ്ഥിതിക്കെതിരായിരുന്നു. അതായത് ഇവിടെ നമ്മുടെ സ്ത്രീകളൊക്കെ, നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ പുരുഷൻ സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കുന്നു, അവൻ്റെ അടിയിലായിക്കൊണ്ട് ദ സെക്കൻഡ് സെക്സ് ആയിക്കൊണ്ട്, രണ്ടാമത്തെ ഒരു ലിംഗമായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കണം, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ വരുന്നത്. അതിലവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ഇവിടെ പിന്നെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ജെൻഡറൊക്കെ സമൂഹ നിർമ്മിതിയാണ്. അങ്ങനെയാണ് LGBTQIA+ ആശയങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് പിന്നെ അവർ അതിൽ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ്, വൺ ഈസ് നോട്ട് ബോൺ റാദർ ബിക്കംസ് വൺ. ആ വുമൺ, ആരും സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ റോൾസ്, ഈ ജെൻഡർ റോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, പുരുഷൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള റോൾസും കാര്യങ്ങളൊന്നും പാടില്ല. അതൊക്കെ സ്ത്രീയെ പുരുഷൻ്റെ ഇൻഫീരിയറാക്കി, പുരുഷൻ്റെ താഴെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം പരിപാടിയാണ്, അത് അതിനെ പരിഹസിച്ചുകൊണ്ട് അവർ ഇരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിന്നെന്താണ് മെറ്റേണൽ ഇൻസ്റ്റിക്ട്, ഇപ്പോൾ സാധാരണ ഒരു ഒരാണും പെണ്ണും അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീ, ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്നുണ്ട്, സിംപ്ലി, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിച്ചവൻ അവർക്ക് മാതൃത്വത്തിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു ക്യൂട്ട് ആയിട്ടുള്ള കുട്ടിയാണ്, എന്തൊരു ക്യൂട്ട് ആയിട്ടുള്ള ബേബിയാണ് എന്നൊരു തോട്ട് അവർക്ക് ഉണ്ടാവും. അത് പുരുഷൻ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഇത് ജനറലൈസ്ഡ് ഇത് പറയല്ല. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയുള്ളൊരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട്, ഒരു മാതൃത്വത്തിൻ്റെ ഒരു സംഗതി പഠിച്ചവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഉണ്ടില്ല. അങ്ങനെ പറഞ്ഞതിന് എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, അതായത് മാതൃത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് കുട്ടികളെ നോക്കേണ്ടത്, അങ്ങനെയൊക്കെ ആ രീതിയിൽ വരുമല്ലോ, അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല. അതുപോലെ തന്നെ ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വിവാഹം കഴിച്ച് ഹൗസ് വൈഫ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ പാരസൈറ്റിസമാണ്, അട്ടകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അതേപോലെയാണ്. അതുപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക, ഒരു വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്, നിങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അങ്ങനെ കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുള്ള നിലക്കാണ് ഈ രണ്ടാം വേവിലെ, സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കുറേ സംസാരിച്ചത്. ഞാനിപ്പം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോടാണ് പറയുന്നത്, ഒരു ഒരു ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതേതെങ്കിലും അറിയോ? ഈ കുടുംബ വ്യവസ്ഥിതി തകർക്കാൻ നിന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വളരെ ബേസ് അടിസ്ഥാനപരമായിട്ട് റൈറ്റ്സ് പോലും ഉണ്ടാവാതിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ ഫെമിനിസം പഠിക്കുക. ഇത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, ഓർത്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് അവർ പിന്നീട് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ ബെറ്റി ഫ്രീഡൻ, സിമോൺ ഡി ബൂവേ, രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞു. ഇന്നും വലിയ ഫെമിനിസ്റ്റുകളുടെ അപ്പോസ്തലന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം അത് നമുക്ക് ഇവരുടെ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. നോ വുമൺ ഷുഡ് ബി ഓതറൈസ്ഡ് ടു സ്റ്റേ അറ്റ് ഹോം. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്, പറയുന്നത് ഫെമിനിസ്റ്റുകളാണ്. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്, ടു റേസ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്. സൊസൈറ്റി ഷുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്, ഇങ്ങനെ ഉണ്ടാവാനേ പാടില്ല, വേറെ രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. വുമൺ ഷുഡിൻ ഹാവ് ദ ചോയ്സ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കുട്ടികൾ നോക്കിക്കോളൂ, വേണമെങ്കിൽ ജോലിക്ക് പോയിക്കോളൂ, ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ആ ചോയ്സ് തന്നെ പാടില്ല. സ്ത്രീകൾക്ക് അങ്ങനെ വീട്ടിലിരുത്തി കുട്ടികൾ നോക്കുക എന്ന് പറഞ്ഞാൽ ചോയ്സ് പാടില്ല. എന്തുകൊണ്ടാണ്? എന്നിട്ട് അവർ അതിന് ശേഷം അവർ പറയുന്നുണ്ട്, പ്രിസൈസ്ലി ബിക്കോസ് ഇഫ് ദെർ ഇസ് സച്ച് എ ചോയ്സ്, അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ ആ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടു മെനി വുമൺ വിൽ മേക്ക് ദാറ്റ് വൺ, കുറേ ആൾക്കാർ അത് സ്വീകരിക്കും. കുറേ ആൾക്കാർ പണിയെടുക്കാൻ പോകില്ല, തൊഴിലിടങ്ങളിലേക്ക് പോകില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് തന്നെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം പിന്നീട് തേർഡ് വേവ് ഫെമിനിസം വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വേവ് പറഞ്ഞു, പ്രോട്ടോ ഫെമിനിസം, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ഒക്കെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു. തേർഡ് വേവും പിന്നീട് വരുന്നുണ്ട്, സെക്സ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ട് ബയോളജി, നമ്മുടെ ജീവശാസ്ത്രത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് പിന്നീട് അവർ വരുന്നുണ്ട്. പിന്നെ ഫോർത്ത് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വളരെ റീസെൻ്റായിട്ട് നമുക്കറിയാം, മീ ടു വിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഹോളിവുഡിലെ ഒരു ഡയറക്ടർ എന്നെ പീഡിപ്പിച്ചു, കാസ്റ്റിംഗ് കോച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയൊരു വിവാദങ്ങൾക്ക് ഓർമ്മുണ്ടാവും. മീ ടു വിവാദങ്ങളും അതുപോലെ തന്നെ ബോഡി ഷെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫോർത്ത് വേവ് ഫെമിനിസം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പല വേവുകളായിട്ടാണ് ഫെമിനിസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും ഇസ്ലാം ഈ വിഷയങ്ങളിലെടുത്ത നിലപാട് എന്തായിരുന്നുള്ളൂ. ഇപ്പം മദർഹുഡും മാതൃത്വം എന്നുള്ളതിനെ ഇസ്ലാം എങ്ങനെ പരിഗണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലിൻ്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, അതിനുശേഷം മാത്രമേ ഉപ്പയെക്കുറിച്ച് പറയുന്നുള്ളൂ, പിതാവിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ സ്ഥാനമാണ് ഇസ്ലാം മദർഹുഡിന് കൊടുത്തതെങ്കിൽ ഫെമിനിസം കൊടുക്കുന്നത് മദർഹുഡ് എന്ന് പറയുന്നൊരു സംഗതി തന്നെ ഇല്ല. അങ്ങനെയുള്ള ഇൻസ്റ്റിങ് അങ്ങനെയുള്ള തോന്നലുകൾ പോലും ഇല്ല. മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഇല്ല. മദർഹുഡ് എന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അതും വലിയ സംഗതിയൊന്നുമല്ല എന്നുള്ള നിലക്കാണ് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ റോളുകൾ, പുരുഷൻ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെയൊന്നും പാടില്ല. എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, അങ്ങനെ ജെൻഡർ റോൾസ് പാടില്ല. ഈ നിലക്കാണ് ഫെമിനിസം പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു തരത്തിലും അവകാശങ്ങളില്ലാതിരുന്ന വൈറ്റ് വുമൺസ് അവരായിരുന്നു ഈ ഫെമിനിസം ആദ്യമായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1400 വർഷങ്ങൾക്ക് മുമ്പേ മുസ്ലിങ്ങൾക്ക് സ്വത്തവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് കുട്ടികളുടെ അവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെ അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് 1400 വർഷം മുമ്പേ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന വെള്ള സ്ത്രീകൾക്ക്, വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് 200 വർഷം മുമ്പ്, നമ്മളിപ്പോൾ 2026 നിൽക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പിന്നോട്ട് 200 വർഷം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ പറ്റും. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ കഷ്ടപ്പെട്ട് നടത്തിയൊരു പോരാട്ടമാണ് ഫെമിനിസം. അപ്പോൾ നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ള ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഫെമിനിസം വേണോ, ഇസ്ലാമിക് ഫെമിനിസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തൊരു അബദ്ധമാണ്. കാരണം നമ്മൾക്കിതൊക്കെ പഠിച്ചോ നേരത്തെ തന്നു കഴിഞ്ഞു. ഇന്നും മുസ്ലിം സ്ത്രീകൾക്കായിട്ടുള്ള ആളുകൾക്ക്, അതായത് പഠിച്ചോൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള പല അവകാശങ്ങളും ഫെമിനിസത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്നെ വസ്തുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ചരക്കുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല എന്നൊരു സ്ത്രീക്ക് ഇന്നത്തെ സമൂഹത്തിൽ പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇസ്ലാം അതിനെങ്ങനെ കണ്ടത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫെമിനിസം നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെമിനിസം ഒരു പോരാട്ടമാണ്, അത് യഥാർത്ഥത്തിൽ ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ ആ അനീതികളൊന്നും ഇല്ലാത്ത ഒരു ഒരു ഒരു ഒരു ജീവൽ വ്യവസ്ഥ അത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം ഉള്ള ഒരാൾക്ക് പിന്നെ ഫെമിനിസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഫെമിനിസം പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നേരിട്ടൊരു ഈക്വാലിറ്റി, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പഠിക്കുന്നതിനപ്പുറം എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഏതേത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ പോലും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഫെമിനിസം എന്ന പോരാട്ടം. ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ് ഇതുവരെ നമ്മോടൊപ്പം ഇൻസൈറ്റിൽ ചേർന്നത്. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിനി പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
0: ലൈവ് വളരെ ഭംഗിയായിട്ട് സമാപിച്ചു. ഇനി നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ ഇൻസൈറ്റ്, വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പല മതവിഷയങ്ങളും ശ്രോതാക്കൾക്ക് പിന്നെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളൊരു ഐക്കൺ പരിപാടിയാണ് നമ്മളുടെ ഇൻസൈറ്റ്. ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ഇന്ന് എല്ലാ കാലത്തും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്, അല്ലാഹു എവിടെ.
0: പലപ്പോഴും പലരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്നാൽ നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് അല്ലാഹു എവിടെ എന്നുള്ളത്. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലാഹു എവിടെയാണ് എന്നുള്ള ചോദ്യം. നമുക്കെല്ലാവർക്കും അല്ലാഹുള്ള വിശ്വാസമുണ്ടായിരിക്കും. ആ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഉത്തരം അറിയാത്തതോ അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ വ്യത്യസ്തങ്ങളായുള്ള രൂപത്തിൽ പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലാഹു എവിടെയാണ് എന്നുള്ളത്. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾക്ക് ഹദീസുകളിൽ നിന്നും വിശുദ്ധരുടെ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ഇതിനെ വളരെയധികം തെറ്റിദ്ധാരണയോടുകൂടി കാണുന്നവരും മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ പറയുന്നത് അല്ലാഹു സർവവ്യാപിയാണ്, എല്ലായിടത്തും അല്ലാഹു ഉണ്ട്. മറ്റു ചില ആളുകൾ അല്ലാഹു ഭൂമിയിലാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് അല്ലാഹു തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു. ചില ആളുകൾ പറയുന്നത് അല്ലാഹു പള്ളികളിലാണ് എന്ന് പറയുന്നു, കണ്ണിൽ മസാജിലില്ല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് കൃത്യമായിക്കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റ് പല ആളുകളുടെയും ഏതെങ്കിലും തെറ്റായിട്ടുള്ള വിശ്വാസത്തിലേക്ക് അകപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്താണ് എന്നുള്ളതാണ്. ആകാശത്താണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൻ്റെ 16-17 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിക്കുന്ന ചില ആയത്തുകളുണ്ട്. ആമീൻ തുമ്മം ഫി സമാഇ യഖ്സിഫു ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം അള്ള ചോദിക്കുകയാണ് ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ആകാശത്തുള്ളവൻ നിങ്ങളെ ആ ആകാശത്ത് നിന്ന് നിങ്ങളെ ചരൽമഴ വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചരൽമഴ വർഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളതാണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട് ആകാശത്തുള്ളവൻ എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം അല്ലാഹു ആകാശത്താണ് എന്നുള്ളതാണ്. ഇനി ആകാശത്ത് എവിടെയാണ്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അടിമയായ സ്ത്രീ, അവൻ ഇസ്ലാം വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആ സ്ത്രീ കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാ എന്നുള്ളതാണ്, അല്ലാഹു എവിടെയാണ് എന്നുള്ളതാണ്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ മറുപടി ഫിസ്സമാ എന്നുള്ളതാണ്, ആകാശത്താണ് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം മൻ അന, ഞാൻ ആരാണ് എന്നുള്ളതാണ്. വീണ്ടും ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ മറുപടി അൻത മുഹമ്മദ് റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മർമ്മപ്രധാനമാണ് എന്നുള്ളതാണ്. അവിടെ അല്ല പറയുന്നത് അല്ല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ പറഞ്ഞ അല്ല ആകാശത്താണ് എന്നുള്ളത്. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് എവിടെയാണ്, ആ ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഉത്തരങ്ങളുണ്ട്. വീണ്ടും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് തോഹയുടെ അഞ്ചാമത്തെ വചനം. ആ തോഹയുടെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് അർറഹ്മാൻ അൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്, തീർന്നില്ല. വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ആറാഫിന്റെ 54-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന റബ്ബക്കുമുല്ലാഹി അല്ലദി ഖലഖസ് സമാവാത്തി വൽ അർദ് ഫീ സിത്തത്തി അയ്യാമിൻ തുമ്മ സ്തവ അൽ അർശ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ, ആ അവകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. തുമ്മ സ്തവ അൽ അർശ്, പിന്നെ അവൻ അവന്റെ അർശിൽ ഉപവിഷ്ടനായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ആകാശത്ത് അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അർശിന്റെ വിശാലത എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് വസ്അ കുർസിയുഹു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണ് അവന്റെ അർശി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വിശാലമായ അർശിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപവിഷ്ടനായിരിക്കുന്നത്. ആ ഉപവിഷ്ടത എന്ന് പറയുന്നത് മറ്റ് ആളുകൾ ജനിപ്പിക്കുന്ന പോലെ, മറ്റാളുകൾ പറയുന്ന പോലെ, മറ്റാളുകൾ വിശ്വസിക്കുന്ന പോലെ അത് ഭൂമിയിലല്ല, അതല്ലെങ്കിൽ മറ്റ് എല്ലായിടത്തുമല്ല, അതുമല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആശയമല്ല വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. അള്ളാഹു 7-ാം ആകാശത്ത് അവൻ്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം പല ആളുകളും പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പല ആളുകളും പറയുന്ന പോലെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നോ, അള്ളാഹു പള്ളികളിലാണ് എന്നോ, അള്ളാഹു വിശുദ്ധ ഖുർആനിലാണ് എന്നോ എന്നൊന്നും പറയുന്നൊരു അത്തരം അബദ്ധമായ വിശ്വാസങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിനൊരു ഭാഗം കൂടിയാണ് അയിനല്ലാ, അള്ളാഹു എവിടെയാണ് എന്ന് കൃത്യമായി കൊണ്ട് വിശ്വസിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, ഇൻസൈറ്റിൽ വളരെ നല്ല ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്. അള്ളാഹു എവിടെ, ഈ ഒരു ചോദ്യത്തിന്റെ വളരെ ലളിതമായ ഒരു ഉത്തരമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ നമ്മൾ കേട്ടത്.
1: വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് മുഹമ്മദ് നുസ്ഹാൻ രണ്ടത്താണി.
0: മാഷാല്ലാ, നമ്മൾ സ്വരത്തിലേക്കാണ് അടുത്തതായിട്ട് പ്രവേശിക്കുന്നത്. പലപ്പോഴും ഗാനങ്ങൾ നമ്മളുടെ മനസ്സിൽ വളരെയധികം നല്ല ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഗാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്.

0: അപാരം.
1: വളരെ മധുര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. മഷാല്ല.
2: ഇനി നമുക്ക് ആരോഗ്യ കാര്യങ്ങളിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട വാക്സിനേഷൻ സംബന്ധിച്ച ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്.
1: ആരോഗ്യ വിചാരത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കണ്ണിയൻ ബിനോബ്, കൂടെയുള്ളത് ഡോക്ടർ ഷഹബാസ്. അവരുടെ വാക്കുകളും നമുക്ക് ശ്രവിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം MR വാക്സിനേഷനാണ്. മുൻപ് ഒരുപാട് എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തിട്ടുള്ള വാക്സിനേഷൻ അഥവാ കുത്തിവയ്പ്പ് എന്ന വിഷയത്തിൻ്റെ ഇസ്ലാമിക മാനങ്ങളും ശാസ്ത്രീയ വശങ്ങളും മറ്റും ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം ഇൻഷാല്ല ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് MR പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ മീസിൽസ് റുബെല്ല എന്ന രണ്ട് രോഗങ്ങൾക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്ന മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി. ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇൻഷാല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD പൂർത്തീകരിച്ച് ഇപ്പോൾ MES മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട കണ്ണിയൻ ബിനൂബ് സാറാണ്. ജില്ലാ ആരോഗ്യ സംഘടന, ഡിസ്ട്രിക്ട് ഹെൽത്ത്, ലോകാരോഗ്യ സംഘടന, യൂണിസെഫ്, IMA, KGMOA, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ സംഘടനകളെയും സംരംഭങ്ങളെയുമെല്ലാം ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഈ അടുത്തുണ്ടായ ഡിഫ്തീരിയ ഔട്ട്ബ്രേക്കിൻ്റെ സമയത്ത് രൂപീകരിച്ച മിഷൻ മുക്തി എന്ന സംഘടനയുടെ നിലവിൽ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സർ, എന്താണ് ഈ MR? ഏതൊക്കെ രോഗങ്ങളാണവ? എന്തെല്ലാമാണ് ഈ രോഗങ്ങളുടെ പ്രകടമായ ലക്ഷണങ്ങൾ?
4: MR എന്ന് പറഞ്ഞാൽ, മീസിൽസ്, R എന്ന് പറഞ്ഞാൽ റുബെല്ല. മീസിൽസ് നമ്മുടെ നാട്ടിൽ അഞ്ചാം പനി, മണൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അസുഖമാണ്. അഞ്ചാം പനിയും റുബെല്ലയും വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇവ രോഗിയിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് ചുമക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയാണ് പകരുന്നത്. ഉയർന്ന തോതിലുള്ള പനി, ദേഹമാകെ തണർത്തു പൊങ്ങുക, ചുമ, മൂക്കൊലിപ്പ് തുടങ്ങിയവയാണ് അഞ്ചാം പനിയുടെ ലക്ഷണങ്ങൾ. അഞ്ചാം പനി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കും. അതോടുകൂടി അതിൻ്റെ അനന്തരഫലമായിട്ട് അന്ധത, തലച്ചോറിൻ്റെ വീക്കം, ശക്തമായ വയറിളക്കം, ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മരണത്തിൽ വരെ എത്താനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകമൊട്ടാകെ മീസിൽസ് കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 36% മരണം നമ്മുടെ ഇന്ത്യ രാജ്യം മഹാരാജ്യത്താണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു പ്രോഗ്രാമുണ്ട്, പ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള, പ്രോ ആക്റ്റീവ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഡയറക്റ്റായിട്ട് ചില വിഷയങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് കുത്തിവയ്പ്പ്. ആ കുത്തിവയ്പ്പ് തന്നെ 118 ഏറ്റവും പിറകോട്ട് നിൽക്കുന്ന ജില്ലകളിൽ സൗത്ത് ഇന്ത്യയിൽ 2 ജില്ല മാത്രമേ ഉള്ളൂ. ഒന്ന് മലപ്പുറവും ഒന്ന് ബെൽഗാമുമാണ്. റുബെല്ല എന്ന് പറയുന്ന അസുഖം കുട്ടികളിലും യുവാക്കളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ്. നേരത്തെ പറഞ്ഞ പോലെ റുബെല്ല ഒരു വൈറസാണ്. റുബെല്ലക്ക് തണർത്തു പൊങ്ങും, അതുപോലെ നേരിയ പനിയും സന്ധിവേദനയും കഴല പൊങ്ങും പൊങ്ങലൊക്കെ കാണപ്പെടും.

0: പെടുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭിണികൾക്ക് ആദ്യത്തെ ട്രൈമസ്റ്റർ അഥവാ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ കാണപ്പെടുമ്പോഴാണ് ഏറ്റവും അതിൻ്റെ ഈ പ്രസവാനന്തരം വരുന്ന നമ്മൾ ഔട്ട്കം അഥവാ കുട്ടിക്ക് ഒരുപാട് ജനിതക വൈകല്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ കുട്ടിക്ക് അന്ധത, ബധിരത, ഹൃദയ തകരാറുകൾ എന്നിവ ഉണ്ടാവാം.
1: അതെ, അപ്പോൾ മീസിൽസ് എന്ന രോഗം എല്ലാ പ്രായക്കാർക്കും റുബെല്ല ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഗർഭിണികളിലുമാണ്. ഈ രോഗങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ സർ? അഥവാ ഇനിയിപ്പോൾ ഇത് പിടിപെട്ടാൽ തന്നെ നാം കാലാകാലം അവയ്ക്ക് അടിമയാക്കപ്പെടുമോ? ഇവ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഇവ പ്രതിരോധിക്കാൻ കഴിയും?
0: മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശൈലി എന്ന് പറഞ്ഞാൽ അത് മൂന്ന് പ്രതിരോധത്തിലാണ്. ആദ്യത്തേത് പ്രാഥമിക പ്രതിരോധം അഥവാ പ്രൈമറി പ്രിവെൻഷൻ. അതിൽ നാം ഊന്നൽ കൊടുക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രൊമോഷനാണ്. അത് മെയിനായിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഇപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ അല്ല, ഇതിലാണ് നമ്മൾ പിന്നെ നല്ല എക്സസൈസ് അതുപോലെ പിന്നെ ഡയറ്റ് ന്യൂട്രീഷന് നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ സ്ട്രെസ് ഒഴിവാക്കുക. രണ്ടാമത്തെ ഘടകമാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ഇത് ചില രോഗങ്ങൾക്ക് സ്പെസിഫിക്കലി നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അതിന് പര്യാപ്തമായ കുത്തിവയ്പ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്, അപ്പോൾ അത് നൽകും. രണ്ടാമത് ദ്വിതീയ പ്രതിരോധമാണ് അഥവാ സെക്കൻഡറി പ്രിവെൻഷൻ. അതിൽ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് സ്ക്രീനിങ് ആണ്, ഏർലി ഡയഗ്നോസിസ് ആണ്, നമ്മൾ നേരത്തെ രോഗം കാണുന്ന ഒരവസ്ഥ. അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ അത് കേസ് നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവെൻഷൻ കാരണം ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ ഈ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആണ് ഇമ്പോർട്ടൻസ്, എന്നാൽ വന്ന അസുഖം മൂർജിക്കാതെ നോക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ വന്ന ഒരാൾക്ക് കിഡ്നി അതുപോലെ കണ്ണ് പിന്നെ നരമ്പൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്, ചിലപ്പോൾ കാല് മുറിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവാം. അപ്പം അതൊക്കെ ആ ഒരു ഘട്ടം എത്തുന്നത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന ഊന്നൽ. അതുപോലെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം. WHO ലോക ആരോഗ്യ സംഘടനയുടെ മെട്രിക്സ് അനുസരിച്ച് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലൈവ്ലിഹുഡ്, സോഷ്യൽ എംപവർമെൻറ്റ് എന്നീ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറ്. അപ്പോൾ ഈ ഘടകങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരൊരു സോഷ്യൽ ലൈഫ് വീണ്ടെടുക്കുക. ഇങ്ങനെ എല്ലാ ജീവിതത്തിലെ ആസ്പെക്റ്റും കൂടി കൂടിയിട്ടാണ് WHO അഥവാ ലോകാരോഗ്യ സംഘടനേൻ്റെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. നമുക്കറിയാം, പിന്നെ പൂർണ്ണമായിട്ട് മാനസികവും ശാരീരികവും ഒക്കെ ഉള്ള ആ ഒരു സുഖം, അതിൽ വെറും അസുഖം വരിക, അസുഖം വന്നത് മാറ്റുക, ചികിത്സിക്കുക എന്നില്ല, ആ ഒരു പൂർണ്ണതയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് മീസിൽസിൻ്റെ കാര്യത്തിലോ റുബെല്ലൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മെയിനായിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് കൂടുതൽ പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് അസൈക്ലോവിയർ പോലെയുള്ള മരുന്നുകളൊക്കെ നമുക്കുള്ളൂ, അതുപോലെ എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ആൻട്രി റിട്രോവൈറൽ തെറാപ്പി, അങ്ങനെ വൈറസ് അതേപോലെ വളരെ കുറച്ച് ഡയറക്റ്റ് ആ വൈറസിനെ കൊല്ലാനുള്ള മരുന്നുകൾ നമ്മളെ കയ്യിലുള്ളൂ. പക്ഷെ മീസിൽസിൻ്റെ കാര്യത്തിൽ നമ്മളത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ റുബെല്ല ഒരു സാധാ ജലദോഷമൊക്കെ ആയിട്ടാണ് വരിക, അപ്പം നമ്മൾ അത്ര കാര്യമാക്കാറില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ത്രയത്തിൽ വരികയാണെങ്കിൽ, പ്രഗ്നൻസിൻ്റെ ആദ്യത്തെ ത്രയത്തിൽ വരികയാണെങ്കിൽ അത് കുട്ടിയെ നമുക്കൊരു ജനിതക വൈകല്യമുള്ള ഒരു കുട്ടിയായിരിക്കും നമുക്ക്. കണ്ണിന് അസുഖമായിട്ടോ അല്ലെങ്കിൽ നേരത്തെ പോലെ ഹാർട്ടിൻ്റെ വാൾവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പം അത് പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക പ്രതിരോധത്തിൽ സ്പെസിഫിക് പ്രൊട്ടക്ഷനിൽ കുറച്ച് അസുഖങ്ങൾക്ക് മാത്രം നമ്മളെടുത്ത് കയ്യിലുള്ള ആ വാക്സിനിൽ നമുക്ക് ആ വാക്സിൻ കൊടുത്തു
1: കഴിഞ്ഞാൽ
0: എക്സാക്ട്ലി എക്സാക്ട്ലി.
1: ഇനി ചോദിക്കാനുള്ളത്, എന്ന് മുതലാണ് നമ്മൾ ഈ പറഞ്ഞല്ലോ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു ക്യാമ്പയിൻ, അതിൽ മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി, ഈ പദ്ധതി എന്ന് മുതലാണ് തുടങ്ങുന്നത്? ഇത് എന്ന് വരെ നീണ്ടു നിൽക്കും? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ കുത്തിവയ്പ്പ് ലഭിക്കുക? നമ്മൾ മനസ്സിലാക്കി ഈ കുത്തിവയ്പ്പ് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്, ഈ കുത്തിവയ്പ്പ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക?
0: നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ 3 to November 15 വരെ ഉള്ള ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമുള്ള കുട്ടികൾ മുതൽ 10-ാം ക്ലാസ് വരെ, അതിൻ്റെ ഉദ്ദേശം 15 to 16 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ലിംഗഭേദമന്യേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ നമ്മൾ ഈ കുത്തിവെപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ കുത്തിവെപ്പ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക?
0: എല്ലാ സ്കൂളുകളിലും, മലപ്പുറം ജില്ലയിൽ ഏകദേശം 3000 to 4000 സ്കൂളുകൾ ഉണ്ട്. അതിൽ പിന്നെ CBSE, ICSE, സഹോദയ, നവോദയ, അതുപോലെ എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും ഈ കുത്തിവെപ്പിൻ്റെ ഈ ക്യാമ്പയിൻ നടക്കുന്നതാണ്. അപ്പം 80% നേരത്തെ നമ്മൾ പറഞ്ഞ 10 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ, ഈ സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ 3 ആഴ്ച, ക്യാമ്പയിൻ്റെ ആദ്യത്തെ 3 ആഴ്ച നമ്മൾ കൊടുക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഔട്ട്റീച്ച് ആക്ടിവിറ്റി എന്നാണ് നമ്മൾ പറയുക. പിന്നെ സബ് സെൻ്ററിലും അംഗനവാടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ കുത്തിവെപ്പിനെല്ലാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം 10 മാസം മുതൽ സ്കൂളിൽ പഠിക്കുന്ന ചേരുന്നതിന് മുന്നേ വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അംഗനവാടി കേന്ദ്രീകരിച്ചും സബ് സെൻറ്റേഴ്സ് കേന്ദ്രീകരിച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ കുത്തിവെപ്പ് കൊടുക്കുക.
1: ഓക്കെ, അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാ സ്കൂളുകളും, പ്രൈവറ്റ് ഗവൺമെൻറ് എന്ന ഭേദമന്യേ എല്ലാ സ്കൂളുകളും നമുക്ക് അവർ,
0: അതെ അതെ,
1: അതിനുശേഷം അംഗനവാടികളിലും. ഇവിടെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, ഈ കുത്തിവെപ്പ്, നമ്മൾ കുത്തിവെപ്പ് കുത്തിവെപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് എത്രത്തോളം സുരക്ഷിതമാണ് ഈ കുത്തിവെപ്പ്? അതായത് ഗവൺമെൻറ് തലത്തിൽ ഇവയുടെ സേഫ്റ്റിക്ക് നമ്മൾ എന്ത് ഉറപ്പാണ് നമുക്ക് നൽകാൻ കഴിയുക?
0: നമുക്ക് വിദേശ രാജ്യങ്ങളായ അമേരിക്കയിലൊക്കെ VAERS എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഉള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അഡ്വേഴ്സ് എഫക്ട് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ, AFI എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമുക്കുണ്ട്. ആ സംവിധാനത്തിൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പം കുത്തിവെപ്പ് കൊണ്ടാവട്ടെ, ചിലപ്പം ഈ വാക്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ കാരണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം പിന്നെ ഇത് കണ്ടിട്ട് കുട്ടി പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥ കാരണമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, അങ്ങനെ പല കാരണങ്ങളോട്
1: മാനസികമായിട്ട് വരാം.
0: ഈവൻ നമ്മൾ ഇപ്പം ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ ചിലപ്പം കുത്തിവെപ്പിൽ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ആർട്ടിഫാക്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും നമ്മളെ പ്രകൃതിയിൽ നിന്ന് കലർന്നിട്ട് അത് ടോക്സിക് ആണ് രീതി.
1: പിന്നെ
0: വന്ന് ഇപ്പം കാരണം എന്തെങ്കിലും ഫോറിൻ ബോഡി പോലുള്ള സംഭവങ്ങൾ, വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും കലരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഒരു കുട്ടി കുത്തിവെപ്പ് എടുത്തിട്ട് പോണ സമയത്താണ് ആക്സിഡന്റ് നടക്കുന്നത്, ഒരു വണ്ടി വന്ന് ഇടിക്കുക എന്ന് വിചാരിച്ചുള്ളൂ, അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതുപോലും പരിഗണിക്കും. ഓക്കെ, അത് ഇത് ഒരു സുതാര്യതക്ക് വേണ്ടിയിട്ടാണ്. വാക്സിൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു കേസ് റിപ്പോർട്ടായിട്ട് അത് എത്തും. അത് ലോകാരോഗ്യ സംഘടന അത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വസ്തുതയാണ്.
1: അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കുത്തിവെപ്പ് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പാക്കി തന്നെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്.
0: തീർച്ചയായും, തീർച്ചയായും.
1: പക്ഷേ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് മുൻപെടുത്ത കുറെ കുത്തിവെപ്പുകളിലെല്ലാം അവരുടെ പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട്, പലർക്കും അത് നേരിട്ട് അനുഭവിക്കപ്പെടുകയുണ്ടായി എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു കാര്യം കേൾക്കാറുള്ളത്, ഗവൺമെന്റ് പലപ്പോഴും ഈ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്ന തരത്തിൽ നമ്മൾ പലതും കേൾക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ട്?
0: ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും നമ്മൾ പിന്നെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഇൻ്റർവെൻഷൻ, അതാണ് മരുന്നാവട്ടെ അല്ലെങ്കിൽ കുത്തിവെപ്പാവട്ടെ, ഒക്കെ നമ്മളെ ബോഡിക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അലർജി എന്തെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അധിക വാക്സിനും അധിക മരുന്നും അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസിലൂടെ ആ ടെസ്റ്റുകളൊക്കെ പാസ്സായിട്ടാണ് നമ്മളെ ഇടയിലെത്തുന്നത്. അതിൻ്റെ ഈ ഡ്രഗ് ട്രയൽസിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആക്ച്വലി ഒരു മരുന്നോ അല്ലെങ്കിൽ കുത്തിവെപ്പോ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ആദ്യം നമ്മൾ ലബോറട്ടറികളിൽ അതിൻ്റെ ഒരു പരീക്ഷണം നടത്തും. അടുത്ത ഘട്ടത്തിൽ അത് മൃഗങ്ങളിൽ നടത്തും. അതിനുശേഷം പിന്നെ 1, 2, 3 ഇതിൽ ഈ എത്ര ഡോസ് കൊടുക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ, ഏതെങ്കിലും അവയത്തെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും. അതിനുശേഷം ഫേസ് 3 കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വരാനുള്ള അനുമതി നൽകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആളുകളിൽ ഇത് കൊടുത്തു തുടങ്ങും. അതിനുശേഷം ഒരു ഫേസ് 4 എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ ഘടകത്തിൽ പിന്നെ ഇതിന് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് 50-60 വർഷത്തിൽ ഇനി എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നമുക്ക് കാണാത്തതുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. അതിനു പുറമെ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു ഫാർമക്കോ വിജിലൻസ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ഹെൽത്ത്, അത് സ്റ്റേറ്റ് ഹെൽത്ത് പോവും, സ്റ്റേറ്റ് ഹെൽത്തിൽ നിന്ന് അത് നാഷണൽ ലെവലിൽ പോവും, നാഷണൽ ലെവലിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിൽ വരെ പോയി ഇതെല്ലാം ഒരു ചർച്ചയായിരിക്കും. എന്തെങ്കിലും എക്സെപ്ഷണൽ കേസ് ഉണ്ടെങ്കിൽ കേസ് റിപ്പോർട്ടായിട്ട് വരും. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പല ടൈപ്പ് ഡിസൈൻസ്, കേസ് കൺട്രോൾ, കൊഹോർട്ട് എന്നുള്ള രീതിയിൽ പിന്നെ അത് പഠിക്കും. എന്നിട്ട് മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിവ്യൂ മെത്തേഡിലൂടെ അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ശാസ്ത്രം വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്.
1: മരുന്നിറങ്ങാൻ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലായി.
0: തീർച്ചയായും തീർച്ചയായും.
1: ഇനി കുറച്ച് സാധാരണക്കാർ ചോദിക്കുന്ന സംശയങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് നേരത്തെ മീസിൽസ് അല്ലെങ്കിൽ MMR വാക്സിൻ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന MMR വാക്സിൻ, അത് സാർവത്രിക പ്രതിരോധ ചികിത്സാ പട്ടിക, നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്ന ആ പ്രതിരോധ ചികിത്സാ പട്ടിക പ്രകാരം എടുത്തിട്ടുള്ള കുട്ടികൾക്കും ഈ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ MMR വാക്സിൻ എടുക്കണമെന്ന് എന്താണ് നിർബന്ധം? അതായത് രണ്ടും ഒന്ന് തന്നെ അല്ലേ എന്നുള്ള ചോദ്യമാണ്.
0: നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ക്യാമ്പയിൻ മോഡലിലെ പ്രവർത്തനങ്ങൾ. ഇപ്പം നമുക്ക് മുൻ പരിചയമുള്ളൊരു പ്രോഗ്രാമാണ് പൾസ് പോളിയോ. അധിക ഡോസ് പോളിയോ മരുന്ന് കൊടുക്കുക എന്നുള്ളൊരു യജ്ഞം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്കറിയാം നമ്മൾ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള ഒരു പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ലക്ഷ്യതാണ് വൈറസിനെ നമ്മൾ ആ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് ശരീരത്തിൽ കയറാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ കയറാനുള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഭൂരിഭാഗം ഏകദേശം നമ്മൾ 90% മേലെയാണ്. ഈ പ്രോഗ്രാമിൽ MMR പ്രോഗ്രാമിൽ നമ്മൾ വെക്കുന്ന ടാർഗറ്റ് 95%. 95% കുട്ടികൾക്കും ഈ കുത്തിവെപ്പ് കൊടുക്കുന്നതിലൂടെ അവർക്ക് ഈ മീസിൽസ് അഥവാ റുബെല്ല എന്ന് പറയുന്ന വൈറസിൻ്റെ എതിരെയുള്ള ഒരു ആൻറ്റിബോഡി ഫോം ചെയ്യും. ആ ഫോം ചെയ്യുമ്പം അത് പിന്നെ ഈ അസുഖം വരാനുള്ള അവസരം ഉണ്ടാക്കുകയില്ല. അപ്പം എല്ലാവർക്കും 95% ഈ ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് അത് വരുന്ന ആ പ്രതിരോധം വരുന്നു കഴിഞ്ഞാൽ വൈറസിന് ശരീരത്തിൽ കയറാനുള്ള ഒരവസരം കിട്ടുകയില്ല.
1: അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എല്ലാ കുട്ടികളും ഇത് എടുക്കണമെന്ന് പറയുന്നത്.
0: അതെ.
1: അതുപോലെ മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ അവസ്ഥ നേരെ തിരിച്ച്, അതായത് ക്യാമ്പയിൻ സമയത്ത് നമ്മൾ MMR പ്രതിരോധ കുത്തിവയ്പ് എടുത്ത ഒരു കുട്ടി, ആ കുട്ടി വീണ്ടും നമ്മൾ നേരത്തെയുള്ള അല്ലെങ്കിൽ വീണ്ടും രോഗപ്രതിരോധ പട്ടിക പ്രകാരം പതിവായി നൽകാറുള്ള ആ കുത്തിവയ്പ് എടുക്കേണ്ടതുണ്ടോ?
0: അതെന്തായാലും എടുക്കേണ്ടതാണ്. കാരണം ഇതൊരു ക്യാമ്പയിൻ മോഡിൽ നമ്മൾ ആ ഹേർഡ് ഇമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൂട്ടായിട്ടുള്ള എല്ലാവർക്കും എല്ലാ പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ ആ റുട്ടീൻ ഷെഡ്യൂൾ നമ്മളത് ഫോളോ ചെയ്യുകയും വേണം.
1: അതെ. അപ്പം രണ്ടും എടുത്താലേ പൂർണ്ണമായി നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയും
0: ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ.
1: പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ലിംഗഭേദമന്യേ കൊടുക്കുന്നതാണെന്ന്. സാർ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് റുബെല്ല എന്ന ആ രോഗം അത് ഗർഭിണികളിലാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഗർഭിണികൾക്കുണ്ടെങ്കിൽ അത് ജനിതക വൈകല്യങ്ങൾ അല്ലെങ്കിൽ ജന്മനാ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ, അതായത് കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേൾവിക്കുള്ള തകരാറുകൾ, പിന്നെ ഹൃദയത്തിൽ തുളകൾ പോലുള്ള അവസ്ഥകൾ, ഇതെല്ലാം ഗർഭിണികളിലാണല്ലോ കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഈ റുബെല്ല എന്ന വാക്സിൻ നമ്മൾ എന്തിനാണ് ഈ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്മിഷൻ, എന്നാൽ നമ്മളെ ഈ വൈറസ് ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലോട്ട് അത് ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ലിംഗഭേദമന്യേ ഈ വാക്സിൻ കൊടുക്കുന്നത്.
1: ഈ വാക്സിനേഷൻ അഥവാ ഈ കുത്തിവയ്പ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ജീവിതകാലം മുഴുവൻ സംരക്ഷണം നൽകും എന്നുള്ളത് ഉറപ്പാണോ? അഥവാ ഒരു കുറച്ച് കാലത്തിനുള്ളത് മാത്രമാണോ ഇത്, അതോ ഇനി വീണ്ടും ഡോസുകൾ കൂട്ടിയെടുക്കേണ്ടി വരുമോ?
0: വാക്സിൻ എഫിക്കസി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ കുത്തിവയ്പ്പിനും അതിൻ്റെ ശതമാനക്കണക്ക് പറയുന്നുണ്ട് നമ്മുടെ പഠനങ്ങളിൽ നിന്ന്. ആ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് മീസിൽസ് റുബെല്ല വാക്സിന് ഈ പറഞ്ഞ 2 ഡോസ്, ഇനിയിപ്പം ഇനി വരാൻ പോകുന്നത് പിന്നെ 9-ാം മാസത്തിൽ ഇല്ല MMR വാക്സിനും, 1.5 വയസ്സുണ്ടാകുമ്പോൾ ഇല്ല MMR വാക്സിനും, പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആളുകൾക്ക് ഇപ്പം ഈ എക്സ്ട്രാ
1: ഈ
0: ക്യാമ്പയിനിലൂടെ ലഭിക്കുന്ന ആ ഒരു വാക്സിനും കൂടി എടുത്തു കഴിഞ്ഞാൽ 90% മേലെ പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്.
1: മറ്റൊന്ന്, നമ്മൾ ചെറുപ്പത്തിൽ MMR വാക്സിൻ ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ MMRൽ മംസ്, മീസിൽസ്, റുബെല്ല ഈ മൂന്ന് രോഗങ്ങൾ. എന്നാൽ ഇതിൽ നമ്മൾ മംസ് മാത്രം ഒഴിവാക്കി, അതായത് മംസ് എന്നാൽ മുണ്ടിനീര്, ഈ മംസ് മാത്രം ഒഴിവാക്കി ഇപ്പോൾ ഈ മീസിൽസും റുബെല്ലയും മാത്രം എടുക്കാനുള്ള കാരണം എന്താണ്? അതായത് ഈ മംസ് എന്നുള്ളത് നമുക്കും നമുക്ക് എടുക്കേണ്ട, പ്രതിരോധം വേണ്ട ഈ ഒരു രോഗം തന്നെയല്ലേ മംസിനെ?
0: നമ്മൾ ഏത് വാക്സിൻ ആവട്ടെ, മരുന്നാവട്ടെ, ഏത് ഹെൽത്ത് ഇന്റർവെൻഷൻ ആവട്ടെ, എല്ലാം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ് അഥവാ ബെനിഫിറ്റ് റിസ്ക് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഒരു പബ്ലിക് ഹെൽത്ത് പോളിസി ഇറക്കുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പദ്ധതികൾക്കൊക്കെ നമ്മുടെ കരമടച്ചിട്ടുള്ള പൈസ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം, പൊതുജനാരോഗ്യ പ്രോഗ്രാംസ് എല്ലാം
1: ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് ജനങ്ങൾക്കുള്ള
0: സുരക്ഷിതം ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ആ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് അഥവാ പൊതുജനാരോഗ്യത്തിൽ ഒരു പ്രാധാന്യമുള്ള പിന്നെ അസുഖങ്ങൾക്കായിരിക്കണം. അപ്പം മംസ് നമുക്ക് ഈ എസ് എച്ച് ഒരു വലിയൊരു ഭീഷണിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാമ്പയിന് ശേഷം ഇനി നമ്മൾ ഇപ്പം ഈ അസുഖങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻസിൽ അടുത്ത പട്ടികയിൽ ചിലപ്പം മംസ് വരാം. പിന്നെ മംസ് എന്തുകൊണ്ട് ഏതായാലും MR വാക്സിൻ നമ്മൾ കൊടുക്കുകയാണ്, എന്തുകൊണ്ട് ഒരു കോമ്പണന്റ് കൊണ്ട് കൊടുത്തുവിടാന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നു വരുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഒരു കോമ്പണന്റും കൂടി വരുമ്പോഴത്തേന് ഒരുപാട് കാശാവുന്നുണ്ട്. അപ്പം ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൂടുതലില്ലാത്ത ഒരു അസുഖത്തിന് വേണ്ടി കോസ്റ്റ് ഫാക്ടർ ഒരുപാട് കൂട്ടുന്ന ഒരു അവസ്ഥ
1: കൂടി പരിഗണിച്ചാണ് നമ്മൾ.
0: കാരണം നമുക്കിത് വളരെ വ്യവസ്ഥാപിതമായിട്ട് NTAGI, നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ട്. ആ സംഘടനയിൽ നല്ല ഏറ്റവും പൊതുജനാരോഗ്യ ഡോക്ടർമാരും അതുപോലെ പീഡിയാട്രീഷ്യൻസും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളും അതിനു പുറമെ ഈ വിഷയങ്ങളിലൊക്കെ പിന്നെ എന്തെങ്കിലും എതിർപ്പ് ഉന്നയിക്കുന്ന ആൾക്കാരെ വരെ ഈ പിന്നെ NTAGI അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്മിറ്റി നമുക്കുണ്ട്. അപ്പം അവരാണ് ഇത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഓരോ വാക്സിൻസും ഏതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ.
1: അവരുടെ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമുള്ള ഒരു തീരുമാനമാണ് മംസ് ഇതിൽ നിന്ന് എല്ലാം പരിഗണിച്ച് ഒഴിവാക്കാമെന്നുള്ളത് അല്ലേ? അത് ഭാവിയിൽ നമുക്ക് മംസം ഉൾപൊളിക്കും എന്ന് തന്നെ വിചാരിക്കാം അല്ലേ?
0: അത് ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതും ഉൾപ്പെടുത്താതല്ല.
1: ഇൻഷാല്ലാ, ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡ് ഇതോടുകൂടി നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുനരാരംഭിക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. MR വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ, ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ആരോഗ്യ വിചാരത്തിലൂടെ നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
3: ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കണ്ണിയൻ ബിനൂബ് ആൻഡ് ഷഹബാസ്.
2: അടുത്തതായി നമുക്ക് പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും വളരെ അമൂല്യമായ ഒരു സമ്പാദ്യം എന്നുള്ള നിലയിലാണ് പ്രാർത്ഥനാ പഠനം എന്ന പീസ് റേഡിയോയുടെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ശ്രോതാക്കളും പല സന്ദർഭങ്ങളിലുള്ള അമൂല്യമായ പ്രാർത്ഥനകൾ പ്രാർത്ഥനാ പഠനത്തിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന
3: അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ അലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ വൈകുന്നേര സമയം നാം ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ നമ്മൾ നിത്യമായിക്കൊണ്ട് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അംസൈന വ അംസൽ മുൽക്കു ലില്ലാ والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, ഈ പ്രദോഷത്തിൽ മുഴുവൻ ആധിപത്യവും അള്ളാഹുവിനായിരിക്കെ ഞങ്ങൾ പ്രദോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. യഥാർത്ഥ ആരാധ്യനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാണ്. അവന് യാതൊരു പങ്കുകാരുമില്ല. രാജാധിപത്യം അവനു മാത്രമാണ്. എല്ലാ സ്തുതികളും അവൻക്ക് മാത്രമാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. എൻ്റെ രക്ഷിതാവേ, ഈ രാത്രിയിലെ നന്മയും ശേഷമുള്ള രാത്രികളിലെ നന്മയും ഞാൻ നിന്നോട് തേടുകയാണ് റബ്ബേ. ഈ രാത്രിയിലെ തിന്മയിൽ നിന്നും ശേഷമുള്ള രാത്രികളിലെ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബേ. എൻ്റെ രക്ഷിതാവേ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. എൻ്റെ രക്ഷിതാവേ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന നാം സാധാരണ രാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കുലില്ല എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമാണ് ഈ ഒരു പ്രാർത്ഥനയിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കണം. പ്രാർത്ഥന ആവർത്തിക്കാം. അംസൈന വ അംസൽ മുൽക്കുലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല وخير ما بعدها وخير ما بعدها ربي اسالك خير ما في هذه الليله وخير ما بعدها ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر هذه الليله وشر ما بعدها واعوذ بك من شر هذه الليله وشر ما بعدها واعوذ بك من شر هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഈ പ്രാർത്ഥനയില ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒന്നുകൂടി ആവർത്തിക്കാം. അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരേ പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു ഈ ഒരു പ്രാർത്ഥന പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ പ്രാർത്ഥന പഠനമാണ് നമ്മൾ കേട്ടത്. വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
3: ഇനി പൂമരത്തണലിലേക്ക് നീങ്ങാം നമുക്ക്.
2: ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു പരിപാടിയാണ് പൂമരത്തണലിൽ. ഓക്കെ, അമീർ ഒറ്റപ്പാലമാണ് ഇന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ചേരുന്നത്.
3: ഖുർആനിനോടുള്ള ആദരവ് എന്ന ഒരു വിഷയത്തിലാണ് ഇന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്.
2: ഓക്കെ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കൂട്ടുകാരുമായി കുറച്ച് ചർച്ച ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില സംഗതികളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഈ ഒരു പ്രോഗ്രാമിൽ പൂമരത്തണലിൽ ഒരുമിച്ചിരിക്കുന്നത്, നമുക്കവരെ പരിചയപ്പെടാം.
6: അസ്സലാം വലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഫൗസാൻ, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജി ഒ പി സ്കൂൾ, കടമ്പഴിപ്പുറം.
5: ഓക്കെ, മാഷാ അള്ളാ. ഫൗസാൻ അബ്ദുൽ വഹാബ്.
7: ഞാൻ ഷഹബാസ്. ഞാൻ മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
5: ഷഹബാസ് ആണ് മറ്റൊരു കൂട്ടുകാരൻ, മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂൾ അല്ലേ. ഓക്കെ.
8: ഞാൻ ഫായിസ്.
5: ഓക്കെ.
6: പട്ടാമ്പി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
5: അതെ, മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഫായിസ് ഇഹ്സാൻ പട്ടാമ്പിയിലാണ് ഫായിസ് പഠിക്കുന്നത്. അപ്പോൾ

0: സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ അല്ല മദ്രസയിൽ പോയിട്ടാണോ
1: പഠിക്കുന്നത്?
0: മദ്രസയിലാണ് പഠിപ്പ്. നിങ്ങളെ
1: ഓൺലൈൻ
0: ആയിട്ടുള്ള മാഷാല്ല. അപ്പോൾ എവിടെ എത്തിപ്പോ പഠനമൊക്കെ നന്നായി പോകുന്നുണ്ടോ? അപ്പോൾ എന്താണ്, ഏതൊക്കെ സുഹൃത്തുക്കളാണ് പഠിക്കുന്നത്, ഏതുവരെ എത്തി എന്നൊന്ന് ഇങ്ങനെ പറഞ്ഞാൽ നന്നാവും. ഫൗസാൻ എത്ര സുഹൃത്തുക്കൾ എത്തിപ്പോ?
1: എനിക്കിപ്പോ എന്താ
0: ഗാഷിയ, സൂറത്തുൽ ഗാഷിയാണ് ഇപ്പൊ പഠിക്കുന്നത്. മാഷാല്ല. ഷഹബാസോ? കൊറേ എത്തിയോ? എന്താണ്, എന്നാലും ഇപ്പൊ അമ്മ ജുസീന്റെ താഴെയാണ്, അതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? താഴെയാണ്. അപ്പൊ ഇൻഷാല്ല നമ്മളൊന്നുകൂടി ഉഷാറാക്കണം അല്ലേ. ഇപ്പൊ ഈ ഒരു സമയത്ത് കൊറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ മുഴുവൻ ഹിഫ്ലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് അറിയണ്ടോ? ഹിഫ്ല സുഹൃത്തുക്കള് ഖുർആൻ മുഴുവനോ? ഖുർആൻ മുഴുവനോ നോക്കി ഓതലല്ല പറഞ്ഞു, കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന്. മാഷാല്ല. മുഴുവൻ ഓതിയിട്ടുണ്ട് അല്ലേ? ഖത്തം ചെയ്തിട്ടുണ്ട്. മാഷാല്ല. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സ്കൂളിൽ നിന്ന് ഖത്തം ചെയ്യുക, അതിന് ഖത്തം ചെയ്യാന്ന് പറയാ, നോക്കി ഓതലാണ് അല്ലേ. ഓക്കെ, മോന് പറയൂ. മാഷാല്ല. കാണാതെ നോക്കി ഓതിയിട്ടുണ്ട്. അപ്പൊ കാണാതെ പഠിക്കും നമ്മളല്ലേ. ഓക്കെ, അപ്പോൾ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും ഓതുകയും വേണം. നിങ്ങൾ ദിവസം ഓതാറുണ്ടോ? അത് എന്താണ്, നമ്മൾ ഉമ്മയും ഇപ്പൊക്കെ പറയുമ്പോഴാണോ ഓതാറ്, അല്ല നമ്മൾ തന്നെ ഖുർആൻ എടുത്തിട്ട് ഓതലുണ്ടോ? അപ്പം നമ്മൾ ഖുർആനൊക്കെ എടുത്ത് ഇങ്ങനെ ഓതായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അനിയത്തിമാരും അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അവരും ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണാണ് അല്ലേ. നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടോ? ഇക്കാക്ക പഠിക്കുമ്പോ അടുത്ത് വന്നിരിക്കും അല്ലേ. മാഷാല്ല, നല്ല മോളാണപ്പോ അല്ലേ. ഫാത്തിയൊക്കെ പഠിപ്പിച്ചുതരാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫൗസാന്റെ ഷഹബാസിന്റെ
1: നല്ല കുട്ടിയാണ്. ചില സമയത്ത്
0: അത്രക്ക് ഉണ്ടാവും. ഇപ്പൊ ബഹുമാനത്ത് ചോദിച്ചാ പറയും, ചെലപ്പോ വികൃതിയൊക്കെ. നമ്മൾ സ്നേഹമുള്ളതുകൊണ്ടാണ് വികൃതി ആട്ടുന്നത് അല്ലേ. ഓക്കെ, ഷഹബാസോ?
2: അവള് ഇടക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ദൂരത്തിൻ.
0: അപ്പൊ നമ്മള്, അപ്പൊ അതിന് എന്ത് മനസ്സിലായി, നമ്മൾ നല്ല കുട്ടികളായിട്ട് ഖുർആനൊക്കെ പഠിച്ചാലാണ് അവരെന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. അപ്പൊ അതാണ് ഖുർആനോട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ. അതാണ് എന്താണ്, ഒരു അദബുണ്ട്. എന്താ വെച്ചാൽ, ഖുർആൻ നമ്മൾ പഠിക്കുന്നത്, ഖുർആനൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കണത്, അത് കീറാതെ അതിലൊന്നും വരയാതെ നല്ല എന്താണ് സൂക്ഷിക്കുന്നത് കാണണം കുട്ടികൾ. അപ്പൊ അവരും എന്ത് ചെയ്യൂല, അത് കാക്കാന്റെ ഖുർആനാണ്, ഇത് എടുക്കരുത്, കീറരുത്, ഇത് വല്യമ്മാന്റെ ഖുർആനാണെന്ന് പറയും. നമ്മളത് ഖുർആൻ ഇങ്ങനെ എടുത്ത് എവിടെയെങ്കിലും അങ്ങോട്ട് കൊണ്ടിട്ടാലോ, ഒരിക്കലും നമ്മൾ ഖുർആൻ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളോ ഒന്നും അങ്ങനെ ചെയ്യരുത് അല്ലേ. നമ്മളൊക്കെ പുസ്തകമൊക്കെ എടുത്തു വെക്കുന്നത് പോലെ ഖുർആനും നല്ല എന്താണ് കുട്ടികളൊന്നും പെട്ടെന്ന് വലിച്ചിടാൻ പറ്റാത്ത നല്ല നിലക്കൊക്കെ എടുത്തു വെക്കണം അല്ലേ. ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം നമ്മൾ. വേറെ ബുക്ക് വെക്കാൻ പാടില്ല. ഖുർആൻ നമ്മൾ ബഹുമാനിക്കണം അല്ലേ. അതുപോലെ വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യെസ് ഖുർആൻ ഓതേണ്ടത്. അപ്പോൾ ഖുർആനോടുള്ള അങ്ങനത്തെ മര്യാദകളുണ്ട്. പിന്നെ നമ്മൾ നല്ലതാണ് എന്ത് ഉദു ചെയ്തിട്ട് ഖുർആൻ ഓതാനിരിക്കുക അല്ലേ. നിങ്ങൾ ഉദു ചെയ്യലുണ്ടോ ഖുർആൻ ഓതുമ്പോൾ? ഉണ്ടോ? അപ്പോൾ പിന്നെ ഓൾറെഡി ഉദു ഉണ്ടാവുമല്ലോ. ഓക്കെ ഓക്കെ, മാഷാല്ല. അപ്പോൾ അല്ലെങ്കിലോ നമ്മൾ ചളിയും ഇതൊക്കെ ആവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായി കൈയും കാലൊക്കെ കഴുകി ഉദുവൊക്കെ ചെയ്തിട്ട് നമ്മൾ വൃത്തിയുള്ള സ്ഥലത്തിരുന്നിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ ഖുർആനോടുള്ള റെസ്പെക്റ്റാണ്. കാരണം ഖുർആൻ എന്താണ്, സാധാരണ പുസ്തകമാണോ? അല്ല. എന്താണ് പിന്നെ? മാഷാല്ല, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആൻ കൂടെ. വേദഗ്രന്ഥമാണ് നമുക്ക് അള്ളാഹു തന്ന കിതാബാണ്. എന്ത്, അൽ കിതാബ് അല്ലെ, വേദഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനത്തെ എത്ര വേദഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ ഖുർആൻ പോലെ മുഴുവനായിട്ട് പുസ്തക ഇതിൽ കൊടുത്തത്? ക്രോഡീകരിച്ച് തൗറാത്ത്, ഇഞ്ചീല്. മാഷാല്ല, നിങ്ങൾ നല്ല കുട്ടികളാട്ടോ. സബൂർ, തൗറാത്ത് മൂസാ നബി അലൈഹി സ്സലാമിന് കൊടുത്തു അല്ലേ. ഇഞ്ചീല് ഈസാ നബി അലൈഹി സ്സലാമിന് കൊടുത്തു. അതുപോലെ തന്നെ സബൂർ ദാവൂദ് നബി അലൈഹി സ്സലാമിന് കൊടുത്തു. നമ്മൾ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം കൊടുത്തു. അപ്പോൾ അത് നമുക്ക് അള്ളാഹു തന്ന ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ ഖുർആനെ പറ്റി

0: അപ്പൊ ഖുർആൻ നമ്മളെ വിളിക്കുന്നത് എവിടേക്കാണ്?
1: സ്വർഗത്തിലേക്കാണ്.
0: സ്വർഗത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഖുർആൻ അനുസരിച്ച്, ഖുർആൻ പഠിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്കാണ് പോകാൻ പറ്റുക. അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു അർഹത നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ഖുർആൻ ഓതാൻ പഠിക്കണ്ടേ? ചില ആളുകളൊക്കെ ഖുർആൻ ഓതുന്ന് കേട്ടാൽ നമുക്ക് ആകെ കൂടി എന്തായി പോവും, ഓരോ അക്ഷരങ്ങൾ തന്നെ മാറിപ്പോവും. അപ്പോൾ ഖുർആൻ പാരായണത്തിൽ കുറേ മര്യാദകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കുട്ടികൾ എന്നുള്ള നിലക്ക് എൻ്റെ കൂടെയുള്ള ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന പൂമരത്തണലിലെ കൂട്ടുകാരായ നിങ്ങളോട്, ഇത് കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, അക്ഷരങ്ങൾ ശരിക്ക് പഠിക്കണം. അക്ഷരങ്ങൾ ശരിക്ക് പഠിക്കണം. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ മഹ്രജുകളുണ്ട്. ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് മുതൽ നമ്മൾ അലിഫ് ബാ താ സ അങ്ങനെ പഠിച്ചിട്ട് പോകും അല്ലേ? അപ്പോൾ ഓരോന്നും ശരിക്കും എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിധമൊക്കെ ശരിയാവും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ആ അക്ഷരങ്ങൾ പഠിച്ചാൽ പിന്നെ ഫത്ഹ്, കസ്ർ, ദമ്മ്, സുക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ വരും. പിന്നെ നമ്മൾ അതിങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് പിന്നെ ഖുർആൻ കൂട്ടി ഓതൂലേ? അപ്പോൾ ആ നിയമങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കും. നീട്ടേണ്ടതും അല്ലേ, മണിച്ചോതേണ്ടതും നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ആ എന്താണ് എന്തൊക്കെ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് ചിലപ്പോൾ പഠിച്ച് വരണേ ഉണ്ടാവുള്ളൂ, മൂന്നാം ക്ലാസ്സിലല്ല ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരും ടീച്ചർമാർ. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തൂടെ? ആ എന്നാൽ കുട്ടികൾ അതും ചെയ്യൂല. ചില കുട്ടികൾ ഖുർആൻ ഓതും, അവരതങ്ങനെ ഓതും, പക്ഷെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കൂല. അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഓതുമ്പോഴാണ്, ശ്രദ്ധിച്ച് ഓതുമ്പോൾ നമ്മൾ തെറ്റുകളൊക്കെ കുറേ കുറയും ഇല്ലേ? അപ്പോൾ പാരായണത്തിൽ വരുന്ന ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾ എന്തു ചെയ്യണം, ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓതാൻ. അപ്പോൾ ചില അക്ഷരങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച പോലെ പറയേണ്ട അക്ഷരം ഉണ്ടാവും, ചിലത് ഇങ്ങനെ ഗൗരവത്തിൽ പറയേണ്ട അക്ഷരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകളാണ്. അതേപോലെ ഒരുപാട് ഖുർആൻ ഓതുന്ന പണ്ഡിതന്മാരായ ആളുകൾ, വലിയ വലിയ ആലിമീങ്ങൾ, കാരിയങ്ങൾ, ഖുർആൻ ഓതുന്നവരൊക്കെ ഖുർആൻ്റെ ഓത്ത് നിങ്ങൾ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നിങ്ങക്ക് എന്താ തോന്നാറ്? അതുപോലെ ഓതണം എന്നുള്ള അല്ലേ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്, ഇഷ്ടംപോലെ കഥകളുണ്ട്. ആ കഥകളിലൂടെ നമ്മൾ അള്ളാഹു കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇല്ലേ? ആ അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു ഒരു കഥ നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ഒരു കഥ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ആ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ ഖുർആനിലുള്ള വന്നിട്ടുള്ളൊരു കഥ പറഞ്ഞുതരട്ടെ. ഓക്കെ, കഥ ശ്രദ്ധിച്ച് കേൾക്കണം, അതിന് ശേഷം ഞാൻ ചോദിക്കും ഈ കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, അബ്രഹത്ത് എന്നൊരു രാജാവ് കഅബ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടെ കുറേ ആനകളുമായിട്ട് വന്നു, ആനകളുടെ സൈന്യവുമായിട്ട് വന്നു. അപ്പോൾ വരുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബ് എന്ന ആരാണ്? അബ്ദുൽ മുത്തലിബ് നമുക്കറിയാം അല്ലേ, ആരാണ്?
1: നബിൻ്റെ
0: ആ ഉപ്പാൻ്റെ ഉപ്പയാണ്. ഇദ്ദേഹത്തിൻ്റെ കുറേ ഒട്ടകങ്ങളെ അബ്രഹത്ത് പിടിച്ചു. അപ്പോൾ അബ്രഹത്ത് പിടിച്ച സമയത്ത് അബ്ദുൽ മുത്തലിബ് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പിടിച്ച ആ ഒട്ടകങ്ങളെ ഞങ്ങൾക്ക് എനിക്ക് വിട്ടുതരാം, അതെൻ്റെ ഒട്ടകങ്ങളാണ്. അപ്പോൾ അബ്രഹത്ത് കളിയാക്കി, ഈ കഅബ പൊളിക്കാൻ വന്നതാണ് ഞാൻ, ഈ ആനകളുമായി പൊളിക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി, നിങ്ങൾ പിടിച്ച ഒട്ടകങ്ങൾ എൻ്റെതാണ്, നിങ്ങൾ ഇപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞു പോകുന്ന ആ കഅബക്ക് ഒരു ഉടമസ്ഥനുണ്ട്, ആ ഉടമസ്ഥൻ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് ഈ അബ്രഹത്ത് രാജാവിൻ്റെ മുഴുവൻ ആനകളെയും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകമായി പറഞ്ഞയച്ച ഒരു കൂട്ടം പക്ഷികൾ, ചെറിയ പക്ഷികൾ അതിൻ്റെ കൊക്കിലും ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് വന്ന് ഈ ആനകളുടെ മേലെ ഇട്ടുകൊണ്ട് അതിനൊക്കെ നശിപ്പിച്ച് കളയാണ്. അള്ളാഹു സംരക്ഷിച്ചു, കഅബ അള്ളാഹു സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു കഥ നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുൻപാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്?
1: നമ്മൾ അഹങ്കാരപ്പെടരുത്,
0: അഹങ്കാരികളാവരുത് അല്ലെ. അഹങ്കാരികളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. മാത്രമല്ല ഖുർആനിൽ ഇത് നമുക്ക് പറഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഖുർആനിലുണ്ട്. അപ്പോൾ മുമ്പ് നടന്നതും ചരിത്രത്തിൽ കഴിഞ്ഞതൊക്കെയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഖുർആൻ പഠിച്ച് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് സ്വഭാവമുള്ള ആളുകളാകണം? പിന്നെ സൽസ്വഭാവികളായി മാറണം, സൽസ്വഭാവികളായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ എവിടെ പ്രവേശിക്കുള്ളൂ?
1: സ്വർഗത്തിൽ.
0: കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഏറ്റവും കൂടുതൽ സൽസ്വഭാവികളായ ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഹുസ്നുൽ ഖുൽഖ് അഥവാ സൽസ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ അതിനോടുള്ള ഏറ്റവും വലിയ മര്യാദ എന്ത് തന്നെയാണ്? എന്താണ്? വെറുതെ ഖുർആൻ ഓതൽ മാത്രമാണോ?
2: അല്ല.
0: മാഷാല്ലാ, ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. മാഷാല്ലാ, പകർത്തി കൊണ്ട് നമ്മൾ ജീവിക്കണം അല്ലേ. നല്ല കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഒന്നാമത് നമ്മൾ ഖുർആൻ പാരായണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തജ്വീദ് നന്നായിട്ട് പഠിക്കണം, അക്ഷരങ്ങൾ തെറ്റിപ്പോവാതെയും ആയത്തുകൾ ഫത്ഹും കസറും ഒക്കെ മാറാതെയും ഒക്കെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ശ്രദ്ധിച്ച് ഉഷാറായിട്ട് പഠിക്കുന്ന കുട്ടികളാവണം നിങ്ങൾ. ആവൂലേ? നിങ്ങൾ മാത്രമല്ല, പൂമരത്തണലിലുള്ള അത് കേൾക്കുന്ന ഇതിൻ്റെ ശ്രോതാക്കളായ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇവിടെ നമ്മൾ ഖുർആനെ പറ്റി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതും പഠിച്ചതും കേട്ടതുമൊക്കെ നിങ്ങൾ ഓർമ്മിക്കണം, ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്തൊരു അവസരത്തിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
3: മാഷാല്ലാ, വളരെ നല്ല ഒരു സംസാരം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പൂമരത്തണലിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരുമായി ഇതുവരെ സഹവസിച്ചത് അമീർ ഒറ്റപ്പാലം.
4: ഖുർആനിലോടുള്ള ആദരവ് എന്ന വിഷയത്തിൽ നമ്മുടെ കുട്ടികളുമായി അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്.
3: മനോഹരമായ ഒരു സംസാരമായിരുന്നു അത്.

0: നമുക്ക് നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കാം അല്ലേ അബ്ദുള്ള?
1: അതെ.
0: ഓക്കെ, നബീൽ സലാഹിയാണ് ഇന്ന് നുറുങ്ങുകളിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അറിയാവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ എന്നാണ് വിഷയം.
0: നോക്കാം നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് ശ്രമിക്കാം.
2: വ്യാപാരി സുഹൃത്തിന് കുടുംബവുമൊത്ത് ഹജ്ജിന് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഭാഗ്യം തുണച്ചില്ല. വെയ്റ്റിംഗ് ലിസ്റ്റിൽ സാധ്യതയില്ലാത്ത ഇടമായിരുന്നു നറുക്കെടുപ്പിൽ കിട്ടിയത്. പ്രത്യേക പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര മേധാവികൾക്ക് അപേക്ഷ നൽകിയെങ്കിലും ഫലം നിരാശയായിരുന്നു. എങ്ങനെയെങ്കിലും ഹജ്ജിനു പോകണമെന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. ഒരു നാൾ ജോലിക്കു പോകാൻ ഞാൻ റോഡരികിൽ നിൽക്കവേ അദ്ദേഹം അരികിൽ കാർ പാർക്ക് ചെയ്തു പടച്ചോനെ സ്തുതിച്ചു. ഹജ്ജിനു പോകാനുള്ള മാർഗം തെളിഞ്ഞു എന്ന് പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അത്തവണ ആദ്യമായി സ്വകാര്യ ഹജ്ജ് യാത്രാ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് നിരക്കിൽ ഏതാനും പേരെ ഹജ്ജിന് കൊണ്ടുപോകണം എന്ന് ഉത്തരവ് നൽകിയിരുന്നു. ഈ ഉത്തരവ് പ്രകാരമാണ് സുഹൃത്തിന് ഭാഗ്യം തെളിഞ്ഞത്. ഏതാണ്ട് സർക്കാർ നിരക്കിൽ തന്നെ അദ്ദേഹത്തിന് ഹജ്ജിനു പോകാൻ സാധിച്ചു. പടച്ചവൻ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ, എപ്പോൾ, ഏതെല്ലാം വഴിക്ക് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല എന്ന അത്ഭുതം ഞങ്ങൾ പങ്കുവച്ചു. ഭാര്യയ്ക്ക് അത്യാവശ്യമായി വലിയ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന് വേവലാതിപ്പെട്ട ഓഫീസറുടെ കാര്യം ഓർമ്മ വരുന്നു. രണ്ടു മൂന്ന് ആശുപത്രികൾ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയാത്ത വലിയ തുകയാണ് ചെലവ് ആവശ്യപ്പെട്ടത്. മറ്റൊരു സംസ്ഥാനത്തിൽ ഗവൺമെന്റ് അധീനതയിലുള്ള വളരെ ചെലവ് കുറഞ്ഞ ഒരു ആശുപത്രിയിൽ ഭാര്യയുടെ സർജറിക്കായി പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് അദ്ദേഹം ആഴ്ചകൾക്ക് ശേഷം സന്തോഷത്തോടെ പങ്കുവച്ചത്. നാട്ടിലുള്ള ഒരാളെ അവിചാരിതമായി കാണുകയും മേലാശുപത്രിയിൽ അയാളുടെ മകൻ ജോലിക്കാരനാണ് എന്ന് അറിയുകയും മകന്റെ ഫോണിൽ ബന്ധപ്പെടുകയും അങ്ങനെ ആ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാനും ദിവസം അവിടെ താമസിക്കേണ്ടി വന്നെങ്കിലും നാമമാത്രമായ ചെലവ് മാത്രമേ വന്നതുള്ളൂ. പടച്ചവൻ തുറന്നു തരുന്ന മാർഗങ്ങൾ എത്രമേൽ അതിശയകരം. ഏതാനും വർഷങ്ങൾക്കു മുമ്പ് മകന് വൈദ്യപഠന അവസരം ലഭിച്ചപ്പോൾ ആവശ്യമായ വലിയ തുകയെക്കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അന്നേരം ഓഫീസിലേക്ക് വന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്റെ ആവശ്യം ഫോൺ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു ലോൺ ആവശ്യമുണ്ടോ, ശ്രമിക്കണമോ എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമകൾ നടത്തുന്ന ട്രസ്റ്റിൽ നിന്ന് എനിക്ക് പലിശരഹിത വായ്പ അനുവദിച്ചു തന്നു. അപ്രതീക്ഷിതമായി ഒരു വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. എന്റെ ആവശ്യം പ്രത്യേകമായി പരിഗണിക്കുകയും അഞ്ചു വർഷത്തിനിടയിൽ അഞ്ചു തവണകളായി കൊടുക്കുന്ന തുക എനിക്ക് ഒന്നിച്ചു തരാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ചില അവസരങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു മാർഗം ഉണ്ടോ എന്നുപോലും അറിയില്ല. പക്ഷേ നമുക്ക് മുന്നിൽ അതങ്ങനെ അറിയാതെ തുറന്നുവരും. ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തൻ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അറിയാവാതിലുകൾ തുറന്നു തരും.
0: ജസാകല്ലാഹു ഖൈറ. നല്ലൊരു സന്ദേശമാണ് നുറുങ്ങുകളിലൂടെ കേട്ടത്. അറിയാവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ.
1: നബീൽ സലാഹിയാണ് അവതരിപ്പിച്ചത്.
0: അടുത്തതായി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയാണ് അസ്മാഉൽ ഹുസ്ന. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് തുടർച്ചയായി ഈ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ ഏറെ പ്രാമാണികമായി കൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
1: ദാനമേകുന്നവൻ, ഔദാര്യം കനിയുന്നവൻ എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രണ്ട് വിശേഷണങ്ങളുടെ വിശേഷങ്ങളാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ പങ്കുവെക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും ഏറെ പുണ്യമുള്ള, സ്വർഗത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽമുഅത്തി എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽമുഅത്തി എന്ന നാമം, അതിൻ്റെ അർത്ഥം അവനാണ് നൽകുന്നവൻ, ദാനമേകുന്നവൻ, ഔദാര്യം കനിയുന്നവൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകിയിട്ടുള്ളവനാണ്. അല്ലാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടികൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവൻ അൽ മുഅത്തി ആയ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. ഒരു മനുഷ്യന് ഓക്സിജൻ വേണം, അവന് വായുവും വെള്ളവും വേണം, അവന് ഭക്ഷണം വേണം, അവനീ ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ വെള്ളം ആകാശലോകത്ത് നിന്ന് ചൊരിഞ്ഞു നൽകുന്നവൻ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് നൽകുന്നത്, സംവിധാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അൽ മുഅത്തി എന്ന നാമം അവനുണ്ട്. ദാനം നൽകുന്നവൻ, അതുപോലെ തന്നെ ഔദാര്യം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദാനവും ഔദാര്യവും സൃഷ്ടികളും ചെയ്യും, പക്ഷേ സൃഷ്ടികളുടെ ദാനവും ഔദാര്യവും പോലെയല്ല അള്ളാഹുവിൻ്റെ ദാനവും ഔദാര്യവും. സൃഷ്ടികളൊരു പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ദാനം ചെയ്തേക്കാം, ചിലപ്പോൾ ആ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ മാത്രം ചെയ്തു, പക്ഷേ ലഭിച്ച വ്യക്തിക്ക് എപ്പോഴും ആവശ്യമുള്ളവനാണ്. പക്ഷെ ഒരു മനുഷ്യൻ, യാദർച്ഛികമായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി അവനെ എപ്പോഴും ആവശ്യമുണ്ട്, പക്ഷേ ഉള്ള സമയത്ത് കൊടുത്തു, പക്ഷെ പിന്നീട് കൊടുക്കാൻ തയ്യാറാവില്ല. മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യക്കാരനെ പരിഗണിച്ചുകൊണ്ട് അവന് ദാനങ്ങൾ നൽകും, പക്ഷെ അത് എപ്പോഴുമാകുമ്പോൾ കൊടുക്കുന്ന വ്യക്തിക്കും ഒരു പക്ഷേ പിന്നീട് മനസ്സിന് മടുപ്പ് വരുന്നൊരവസ്ഥ ഉണ്ടാകും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു കൊടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യനാണെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയോട് വാങ്ങുന്ന വ്യക്തി ധിക്കാരം പ്രവർത്തിച്ചാൽ പിന്നെ കൊടുക്കുന്നത് പോലും തടഞ്ഞു വെക്കും. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനോട് ഏറ്റവും വലിയ അക്രമം പ്രവർത്തിച്ച ഇവിടെയുള്ള ഇതരമത വിശ്വാസികളോടും, അതായത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ഏറ്റവും വലിയ സത്യത്തിനെതിര് നിന്നുകൊണ്ട് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചവർ, അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വാദിച്ചവർ, അള്ളാഹു ജനിച്ചതാണ് എന്ന് വാദിച്ചവർ, അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വാദിച്ചവർ, ഇവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ അൽ മുഅത്തി എന്ന നാമത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർക്കെല്ലാവർക്കും അള്ളാഹു അവൻ ദാനമേകുന്നു, കനിഞ്ഞു നൽകിക്കൊണ്ടേയിരിക്കുന്നു. മഴ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും കനിഞ്ഞു നൽകുന്നു. അതുപോലെ തന്നെ വെള്ളം, വായു, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു, ദാനമേകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും, കൃഷി, അതുപോലെ തന്നെ വെള്ളം, വായു, ഇങ്ങനെ പ്രാപഞ്ചികമായി എടുത്തു നോക്കിയാൽ തന്നെ ഒരു മനുഷ്യന് അവൻ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി കെട്ടവനും അള്ളാഹു ദാനമേകുന്നു. അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച വ്യക്തിയോടും അള്ളാഹു ദാനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദുനിയാവിൽ അള്ളാഹു അങ്ങനെയാണ്. അൽ മുഅത്തി എന്ന് പറയുമ്പോൾ തന്നോട് ധിക്കാരം പ്രവർത്തിച്ചവർക്ക് പോലും തിരിച്ച് ദാനം നൽകുന്നവൻ, അതാണ് അള്ളാഹു അൽ മുഅത്തി എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപാധികളില്ലാതെ ചോദിച്ചവനും ചോദിക്കാത്തവനും വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് അവൻ്റെ ദാനങ്ങൾ, അവൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നാമം തിരുവചനങ്ങളിലാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ വല്ലാഹു മുഅത്തി, അള്ളാഹുവാണ് നൽകുന്നവൻ. അവിടെയാണ് അൽ മുഅത്തി എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വാനൽ ഖാസിം, അള്ളാഹു നൽകുന്ന കാര്യങ്ങളെ വീതിച്ചു നൽകുന്ന അൽ ഖാസിം ഞാനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ തുടക്കഭാഗം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതാല ഖൈറുദ്ദേശിക്കുന്നുവെങ്കിൽ അവന് മതത്തിൽ പരിജ്ഞാനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വല്ലാഹു മുഅതി, അല്ലാഹു മുഅതിയാണ്, അല്ലാഹു ദാനം നൽകുന്നവനാണ്, അല്ലാഹു ധർമ്മം നൽകുന്നവനാണ്, യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള ഈ ഒരു നാമത്തെ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ തരുന്നത് വഅനൽ ഖാസിം, പ്രവാചകൻ പറയുന്നത് ഞാനാണത് വീതിച്ചു കൊടുക്കുന്നത്. കാരണം റിസാലത്ത് ഏൽപ്പിക്കപ്പെട്ടത് പ്രവാചകനാണ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം ലഭിച്ചത് പ്രവാചകനിലൂടെയാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ പ്രവാചകനിലേക്ക് എത്തിച്ചു. ആ പ്രവാചകനാണ് എല്ലാവർക്കും അത് പറഞ്ഞുകൊടുത്തത്, സഹാബത്തിന് പറഞ്ഞുകൊടുത്തത് പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെയാണ് പിന്നെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സഹാബത്താണ് പിന്നെയുള്ള ആളുകൾക്ക്, താബിഊകൾക്ക്, ആ താബിഊകൾ തബൂത് താബിഊകൾക്ക് അങ്ങനെ കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിയത്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എത്തിയത്, ഹിദായത്തിൻ്റെ വെളിച്ചമെത്തിയത് അത് ആ പ്രവാചകനിലൂടെ, അള്ളാഹു നൽകിയത് പ്രവാചകനിലൂടെയാണ് എന്നത് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. എന്നാൽ എല്ലാ വിഷയവും അങ്ങനെയല്ല. അള്ളാഹു പ്രാപഞ്ചികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ആ രൂപത്തിലല്ല, അത് മുസ്ലിമിനും അമുസ്ലിമിനും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വായു, വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ. എന്നാൽ ഹിദായത്ത് അത് പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല വീതിച്ചു നൽകി. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്നത് നമ്മളിവിടെ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, ഇന്നക തഹ്ദി മൻ അഹ്ബബ്ത വലാക്കിന്നല്ലാഹു യഹ്ദി മൻ യശാ. റസൂലെ, താങ്കൾക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ ഒരു കാരണമാണ്, തബ്ലീഗാണ്, എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതാണ് അൽ ഖാസിം, പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഹിദായത്ത്, സമ്പത്ത്, സൗന്ദര്യം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. ഓരോ ആളുകളെയും അതിൻ്റെ പ്രകൃതിയിൽ സൃഷ്ടിച്ചത്, കണ്ണെവിടെ വരണം, മൂക്കെവിടെ വരണം, വായെവിടെ വരണം, അവൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെയെല്ലാം നിശ്ചയിക്കുന്നതും അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത്, റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ സൃഷ്ടി വൈഭവങ്ങളെയും സൃഷ്ടിച്ച് അതിൻ്റെ പ്രകൃതി നൽകിയവൻ, അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സൃഷ്ടി രൂപം നൽകിയവൻ അത് അല്ലാഹുവാണ്, അൽ മുഅത്തിയായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എന്നിട്ട് അതിന് മാർഗദർശനം കാണിച്ചവനും അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ പൊതുവായി എല്ലാ മനുഷ്യർക്കും നൽകുന്നതുണ്ട്. എന്നാൽ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വതആല ധർമ്മമേകും, അല്ലാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും. അത് വിശ്വാസികൾക്ക് മാത്രമായി ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ബറക്കത്ത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് വിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, സമയത്തിൽ ബറക്കത്തുണ്ടാകും, പ്രവർത്തനങ്ങളിൽ ബറക്കത്തുണ്ടാകും, ജോലിയിൽ ബറക്കത്തുണ്ടാകും, കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, എന്നിങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, അത് വിശ്വാസികൾക്കുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹിദായത്ത്, അള്ളാഹുവിൻ്റെ തൗഫീക്ക്, ഇതെല്ലാം വിശ്വാസികൾക്ക് പ്രത്യേകമായി കൊണ്ട് ഉണ്ടാകും എന്നതാണ്, അള്ളാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും എന്നതാണ് അൽ മുഅത്തി എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുപോലെ തന്നെ ഈ ലോകം വെടിഞ്ഞ് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹു പ്രത്യേകമായി ചില ആളുകൾക്ക്, ഏഴു വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. അവിടെയും അല്ലാഹു അൽ മുഅത്തി എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു കനിഞ്ഞ് നൽകുന്നവനാണ്. അതുപോലെ തന്നെ വിചാരണ കഴിഞ്ഞ് സ്വർഗനരകങ്ങളുണ്ട്, വിശ്വാസികൾക്ക് മാത്രമായി സ്വർഗമൊരുക്കി വച്ചിട്ടുണ്ട്. അവിടെയാണ് അൽ മുഅത്തി എന്ന നാമം. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ആ സ്വർഗത്തിലുള്ളത്? ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് മറ്റൊരു പുതിയൊരു സാമ്രാജ്യമായി മാറുന്ന ആ സ്വർഗലോകം, അത് വിശ്വാസികൾക്ക് മാത്രമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന സ്വർഗം ലഭിക്കുന്നത് അത് അല്ലാഹു അൽ മുഅത്തിയായ അല്ലാഹ് വിശ്വാസികൾക്കു മാത്രമായി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വിശ്വാസികൾക്കു മാത്രമായി പ്രത്യേകമായി അല്ലാഹു കനിഞ്ഞ് നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളും പ്രത്യേകമായ ബറക്കത്തുകളും ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്കും അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് അൽ മുഅത്തി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയാണ്, വഅമ്മല്ലദീന സുഇദു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് സുഹൃദവാനായിക്കൊണ്ട് മാറിയ ആളുകൾ അവരെങ്ങനെയായിരിക്കും? ഫഫിൽ ജന്ന, അവർ സ്വർഗത്തിലായിരിക്കും. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ സ്വർഗത്തിലേക്കായിരിക്കും പ്രവേശിക്കുക. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിരിക്കും. എന്നൊന്നും മരണമില്ലാത്ത ഒരു ജീവിതം, എന്നും യുവാക്കളായിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ നന്മയല്ലാതെ മറ്റൊന്നുമില്ല, വിശിഷ്ടമായതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. അത് വിശ്വാസികൾക്ക് മാത്രമായിക്കൊണ്ട് ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ ബാക്കിയായിക്കൊണ്ട് പറയാണ്, മാ ദാമത്തിസ് സമാവാത്തു വൽ അർദ് ഇല്ലാ മാ ശാ റബ്ബുക അതാഉൻ ഗൈറ മജ്ദൂദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളോളം വിശാലമായ ആ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് വിശ്വാസികളെ കയറ്റും. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധ്യമുള്ളൂ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റൊരു പ്രവാചകനും മറ്റൊരു രാജാവിനുമില്ലാത്ത പ്രത്യേകമായ സ്ഥാനങ്ങളും മാനങ്ങളും അധികാരങ്ങളും നൽകി എന്നുള്ളതാണ്. അത് ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, മറ്റൊരു രാജാക്കന്മാർക്കുമില്ലാത്ത ഒരു പദവി നീ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, അതുപോലെ തന്നെ ജിന്നുവർഗത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ഇഴജന്തുക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായ ഒരു സ്ഥാനം നൽകി ആദരിച്ചു. ഇതൊക്കെ കൊടുത്തതിന് ശേഷം അല്ലാഹു പറയാണ്, ഹാദൽ മതാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഇത് അല്ലാഹു നിനക്ക് നൽകിയതാണ്, ഒന്നുകിൽ നീ ഇതുകൊണ്ട് ഉപകാരമെടുത്തുകൊള്ളുക, അല്ലെങ്കിൽ നീ ഇതിനെ പിടിച്ചു വച്ചുകൊള്ളുക. ബിഗൈരി ഹിസാബ്, ഇതിൽ യാതൊരു കണക്കും നോക്കാതെ തന്നെ യഥേഷ്ടം നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു സ്ഥാനവും മാനവും ഒരു സംഭവവും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകി, സുലൈമാൻ നബി അലൈഹി സ്ലാമിന് നൽകി. ഇതെങ്ങനെ ലഭിച്ചു? പ്രാർത്ഥനയിലൂടെയാണ് ലഭിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ അൽ മുഅത്തി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ എന്തും നൽകും, അവൻ്റെ ഖജനാവിൽ നിന്നൊന്നും കുറയാനില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. ധാരാളമായി നൽകുന്ന ആ റബ്ബ് അൽ മുഅത്തിയായ അല്ലാഹു, അവൻ്റെ ഖജനാവ് വിശാലമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. നമുക്കാവശ്യമുള്ളതെന്തും അല്ലാഹുവിനോട് ചോദിക്കാം. ആ ചോദിച്ചത് റബ്ബ് സുബ്ഹാനഹു തആല തരാൻ അവൻ കഴിവുള്ളവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ചോദിക്കുന്നവനും ചോദിക്കാത്തവനും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നൽകാൻ കഴിവുള്ളവനാണ് അൽ മുഅത്തിയായ അല്ലാഹു സുബ്ഹാനഹു തആല എന്നതും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹുവിൻ്റെ ഈ നാമം പഠിക്കുമ്പോൾ, അല്ലാഹു അൽ മുഅത്തി എന്ന് പറയുമ്പോൾ അല്ലാഹു ഉപാധികളില്ലാതെ തന്നെ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള ദാനങ്ങൾ ധർമ്മങ്ങൾ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മുടെ സൗന്ദര്യം, നമുക്ക് നൽകിയ സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചതാണ്, അല്ലാഹു നൽകിയതാണ്, അൽ മുഅത്തിയായ അല്ലാഹുവിൻ്റെതാണ് എന്നത് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്ന് 35-ാമത്തെ എപ്പിസോഡിൽ ദാനമേകുന്നവൻ ഔദാര്യം കനിയുന്നവൻ ഈ വിശേഷണങ്ങളെക്കുറിച്ചാണ് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി ശ്രോതാക്കളോട് സംസാരിച്ചത്.
1: ഇനിയൊരു കഥ പറയാം.
0: കഥ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പേര് അബ്ദുസലാം വീട്ടിയാണ് അല്ലേ. ഈ കഥ പറയാം എന്ന എപ്പിസോഡ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ സ്വരത്തിലൂടെ തന്നെയാണ് ഇന്നത്തെ കഥയും ശ്രോതാക്കൾ കേൾക്കാൻ ഇരിക്കുന്നത്.
1: സന്തോഷത്തിന്റെ കണ്ണീർ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന തുടർക്കഥയുടെ 18-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്.
0: അതുള്ള ഏതായാലും നമുക്ക് കഥ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 18, സന്തോഷത്തിൻ്റെ കണ്ണീർ. ജാഫു, നീ അറിഞ്ഞോ പുതിയ വർത്തമാനം? റുഷ്ദ അനിയനെ വിളിച്ച് സന്തോഷത്തോടെ വിഷയാവതരണത്തിന് തുടക്കമിട്ടു. അറിഞ്ഞു, ചെറിയപ്പ മറ്റന്നാൾ ഗൾഫിൽക്ക് പോണ വർത്താനല്ലേ? അതും ഒരു പുതിയ കാര്യ? പക്ഷേ അതിൽ പുതുമയൊന്നുമില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്നോലെ തിരിച്ചു പോകുന്നത് സാധാരണയാണ്. പുതിയ വിഷയം വേറെയാ. ചെറിയപ്പ ഉമ്മനോടൊരു പുതിയ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. അതായത്, നാളെ ഇവിടെ സൽക്കാരാ. അയൽപ്പക്കത്തെ എല്ലാവരും വിളിച്ച് ബിരിയാണി സൽക്കാരം. ഞമ്മളെ പുതിയ മുറിൻ്റെ ഉദ്ഘാടനവും നാളെയാ. തീൻമേശയും കസേരകളും കട്ടിലും ഒക്കെ നാളെ കൊണ്ടുവരും. സംസാരത്തിനിടയിൽ ചെറിയാപ്പയും ഉമ്മയും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. അതിൽ കുറേ സാധനങ്ങളുമുണ്ടെന്ന് കണ്ട് റുഷ്ദ മുറ്റത്തിറങ്ങി. വാ ജാഫു, അത് നാളത്തെ സൽക്കാരത്തിൻ്റെ സാധനങ്ങളായിരിക്കും. നമുക്ക് ഇറക്കാൻ സഹായിക്കാം. ഇരുവരും സാധനങ്ങൾ ഇറക്കി വെക്കാൻ സഹായിച്ചു. പിന്നെ ചെറിയ കേസുകൾ ഓരോന്നായി വരാന്തയിൽ കൊണ്ടുവെക്കാൻ തുടങ്ങി. വലിയതെല്ലാം സുമയ്യയാണ് കൊണ്ടുവച്ചത്. സാധനങ്ങൾ അടുക്കളയിലെത്തിയ ശേഷം സുമയ്യ നാരങ്ങ വെള്ളവുമായി ചെറിയാപ്പയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് ചെന്നു. മൂന്ന് പേർക്കും നൽകി അടുക്കളയിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ ചെറിയാപ്പ പറഞ്ഞു, സുമി, ഈ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ. അവൾ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഗൾഫുകാരൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്ന അപൂർവം സന്ദർഭങ്ങളാണിത്. നാടും വീടും ബന്ധുക്കളെയും വിട്ട് അവർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. തെറ്റിക്കാൻ പാടില്ലാത്തൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് ഗൾഫുകാരൻ്റെ ജീവിതം. അവിടെ കുടുംബജീവിതം ഒരു പെട്ടിക്കൂട്ടിലാണ്. നാട്ടിൽ വരുമ്പോൾ എന്തൊരാനന്ദമാണ്. അപ്പോഴാണ് അണ്ണാറക്കണ്ണനെയും തെങ്ങോലകളിലിരുന്ന് ദുനിയാവിനെ നിരീക്ഷിക്കുന്ന തത്തകളെയും പാടങ്ങളിലെ കൊക്കുകളെയും കാണാൻ കഴിയുക. നാട്ടിൻപുറത്തെ ഇളങ്കാറ്റുകൾക്ക് എന്തൊരു സുഗന്ധവും കുളിർമയുമാണ്. ഞാൻ മറ്റന്നാൾ പോവുകയാണ്. പോക്കിൻ്റെ കാര്യം കേട്ടപ്പോൾ റുഷ്ദയുടെയും ജാഫറിൻ്റെയും മുഖം ഇരുളുന്നത് കണ്ട് ഹസ്സൻ അലിക്ക ഉള്ളിൽ സന്തോഷിച്ചു. തൻ്റെ കൂട്ടുകെട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വിട പറയുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകുന്നത്. സുമയ്യയുടെ മുഖത്തുമുണ്ട് ഭാവപ്പകർച്ച. മോളെ, എൻ്റെ മനസ്സിൽ വല്ലാത്ത സമാധാനമുണ്ടിപ്പോൾ. നിൻ്റെയും കുട്ടികളെയും കൂടെ 6 മാസം ഒരു ബാപ്പയായി കഴിയാൻ പടച്ചോ അവസരം തന്നു. പണുണ്ടായിന്ന് വെച്ച് സമാധാനം ഉണ്ടാകൂല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയും സ്നേഹം കൊടുത്തും വാങ്ങിയും കഴിയുമ്പോഴേ സമാധാനം ഉണ്ടാവൂ. ഇനി മോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ഹസൻ അലി സുമയ്യയുടെ സംസാരം കേൾക്കാൻ മുഖത്തേക്ക് നോക്കി. ചെറിയാപ്പ, അവൾക്ക് മുഴുമിപ്പിക്കാനായില്ല. തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ സ്നേഹാധിക്യത്താൽ ചെറിയാപ്പയുടെ കൈ മുറുകെ പിടിച്ചു. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു, ചെറിയാപ്പ, ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയതാണ്. ചെറിയാപ്പാനെ പടച്ചോൻ ഇവിടെ എത്തിച്ചു തന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാപ്പയും ഭർത്താവും ഇല്ലാത്ത എനിക്ക് ചെറിയാപ്പൻ്റെ കൂടെ 6 മാസം ജീവിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു ബാപ്പയിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം എനിക്ക് ഈ 6 മാസം കൊണ്ട് ചെറിയാപ്പൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. പിന്നെ എനിക്ക് മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട്. അൻവർ ഖാൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഒരു സമ്പത്താണ്. എന്തൊരു സ്നേഹമാണ് അവർക്ക് എന്നോടും മക്കളോടും. അവർക്ക് പണത്തിൻ്റെ കുറവേ ഉള്ളൂ, അതവർ സ്നേഹം കൊണ്ട് നികത്തും. അതിലേക്കായപ്പം ചെറിയാപ്പയെ എത്തിപ്പെട്ടത്. അൽഹംദുലില്ലാ, മേലായ റബ്ബിന് ശുക്ർ. ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ റുഷ്ദയും ജാഫറും കരഞ്ഞിരുന്നു. പക്ഷേ ശേഷം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ കരച്ചിൽ നിലച്ചു. മാത്രമല്ല, സന്തോഷം കൂടുകയാണ് ചെയ്തത്. ഉമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്ന് അവർക്ക് മനസ്സിലായി. ചെറിയാപ്പ നാളെ പോയാൽ പിന്നെ എപ്പോഴാ വരിക? ജാഫറിനെ അറിയേണ്ട പ്രധാന കാര്യം അതായിരുന്നു. കൂടിയ 3 മാസം. റുഷ്ദയും ജാഫറും അത് കേട്ട് തുള്ളിച്ചാടി. എനിക്ക് ബാറ്ററി മേൽ ഓടുന്നൊരു വിമാനം കൊണ്ടുവരുമോ? റുഷ്ദ ചോദിച്ചു. തീർച്ചയായും കൊണ്ടുവരും. വിമാനം മാത്രമല്ല, ജീവനുള്ള 2 കളിപ്പാട്ടങ്ങളും ഞാൻ കൊണ്ടുവരും ഇൻഷാ അല്ലാ. ഒന്ന് റുഷ്ദക്കും ഒന്ന് ജാഫോനും. വീട്ടുവളപ്പിൻ്റെ മുമ്പിൽ ഒരു പിക്കപ്പ് വന്നു നിന്നു. ഹസനലി എഴുന്നേറ്റു. അതാ, നിങ്ങൾക്കുള്ള മേശയും കസേരയും എല്ലാം എത്തി. റുഷ്ദയും ജാഫറും പിക്കപ്പിൻ്റെ അടുത്തേക്കൂടി. ഡ്രൈവറും ക്ലീനറും ചെറിയാപ്പയും ചേർന്ന് സാധനങ്ങൾ ഇറക്കുന്നത് അവർ കൗതുകത്തോടെ നോക്കി. ആദ്യം കസേരകൾ, പിന്നെ ചെറിയ കട്ടിൽ, അതിനുശേഷം തീൻമേശ, ഒടുവിൽ ഒരു വലിയ കട്ടിൽ. ചെറിയ കട്ടിൽ വരാന്തയോട് ചേർന്ന മുറിയിലേക്കും ബാക്കിയുള്ളത് പുതിയ മുറിയിലേക്കുമാണെന്ന് അവരോട് ചെറിയാപ്പ പറഞ്ഞു കൊടുത്തു. കസേരകൾ ഞാൻ ഇത്താത്തെ എടുത്തോളാം, നിങ്ങളെല്ലാവരും കൂടി മേശയും കട്ടിലും കൊണ്ടിട്ടോളി. അവർ മേശയും കട്ടിലുകളും യഥാസ്ഥാനങ്ങളിലിട്ടപ്പോൾ റുഷ്ദയും ജാഫറും കസേരകൾ കൊണ്ടുപോകാൻ തുടങ്ങി.
0: മാഷാല്ലാ, ഏറ്റവും ഭംഗിയായി നല്ല ഒരു കഥ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഥ പറയാം എന്ന പീസ് റേഡിയോ പ്രോഗ്രാമിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് അബ്ദുസലാം വീട്ടി. സന്തോഷത്തിൻ്റെ കണ്ണീർ എന്ന കഥയാണ് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന ഒരു സീരീസിൻ്റെ 18-ാം ഭാഗമായി കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: ഇനിയുള്ള പ്രോഗ്രാം നമുക്ക് ദൃശ്യമാണ്. നമ്മൾ പീസ് റേഡിയോയിൽ കേൾക്കുന്നത് ശബ്ദങ്ങളാണെങ്കിലും ഒരു സ്ഥലത്ത് പോയി വന്ന ഒരു അനുഭവം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം.
0: ദൃശ്യം, അതായത് നമ്മളൊരു ഓഡിയോ സംവിധാനമായതുകൊണ്ട് നമുക്കത് കാണിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കാഴ്ച പോലെ തന്നെയുള്ള ഒരു കേൾവിയാണ് ദൃശ്യത്തിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇബ്നു അലി എടത്തനാട്ടുകര, അതുപോലെ തന്നെ സിബ്ഗത്തുള്ള മടത്തൊടി, ഇവര് അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്.
1: അവര് ഇന്ന് പോകുന്നത് മുന്തിരി മധുരമുള്ള കമ്പത്തേക്കാണ്.
0: അപ്പൊ കമ്പത്തേക്കുള്ള യാത്രാനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് കേൾക്കാം.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകളുടെ മനോഹരമായ വാഗ്മയ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ദൃശ്യം ശ്രോതാക്കളിലും പ്രേക്ഷകരിലും എത്തുന്നത്. പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ സഞ്ചാരം, ടൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് ചിലവാക്കേണ്ട സംഗതിയാണ്, അത് പണക്കാർക്ക് മാത്രം ഉള്ള ഒന്നാണെന്നൊക്കെ. എന്നാൽ അത് ശരിയല്ല. ബസ്സിലും ചിലവ് കുറഞ്ഞ് തീവണ്ടിയിലും നമുക്ക് യാത്ര ചെയ്യാം. വളരെ ചുരുങ്ങിയ ചിലവ് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരുപാട് പ്രദേശങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ അത്തരം ഒരു യാത്രാനുഭവമാണ് പങ്കുവെക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലൂടെ ഉള്ളൊരു യാത്രയാണ്. രസകരമായ യാത്രയിലേക്ക് നമ്മെ നയിക്കുന്നത് സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. 25 രാജ്യങ്ങളിൽ കൂടുതൽ അദ്ദേഹം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. കമ്പം തേനി എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ഒരു തണുപ്പുണ്ട് അല്ലേ? ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്?
6: പിന്നെ കമ്പം തേനി എന്ന് പറയുമ്പോൾ ആദ്യം എനിക്കൊന്നും ഒരു പ്രത്യേക പരമായിട്ടൊന്നും ഓർമ്മ വന്നില്ല. ഇപ്പോൾ കമ്പം എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം എന്ന് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. കമ്പം തേനി എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിപ്പെടാൻ കുറേ വൈകി എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ യാത്ര ചെയ്ത്. അപ്പോൾ അവസാനത്തെ ചില വീഡിയോകൾ അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സിൻ്റെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ കമ്പം തേനി അണുകുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഞാനും പോയതിന് ശേഷം ഞാനൊന്ന് എഴുതിയിരുന്നു. എഴുതിയതിന് ശേഷം ഇപ്പം ഇന്നലെയും കൂടി എടത്തനാടകരക്കാർ കമ്പം തേനി എന്ന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കമ്പം തേനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 200-300 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എത്താവുന്ന ഒരു സ്ഥലമാണ്. എടത്തനാടകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിലും പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിലും നമുക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് പൊള്ളാച്ചി, പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ പഴനി, പളനിയിൽ നിന്ന് പിന്നെ നമ്മൾ ഓട്ടം ചിത്രം എന്നൊരു സ്ഥലമുണ്ട്. വളരെ വെജിറ്റബിളിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റുള്ള സ്ഥലമാണ് ഓട്ടം ചിത്രം എന്നുണ്ട്. അത് നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം. പിന്നെ അവിടെ നിന്ന് പിന്നെ തേനി, ലാസ്റ്റ് കമ്പം എന്നാണ് നമ്മളെത്തന്നെ. അത് നമുക്കൊരു ട്രെയിനിൽ പോകാം, ബസ്സിന് പോകാം. എനിക്ക് തോന്നുന്ന ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാർ എടുത്ത് പോകുന്നതാവും ഏറ്റവും സുഖം. കാരണം നമുക്ക് യാത്രക്കും നമുക്ക് ഇഷ്ടംപോലെ യാത്ര ചെയ്യാലോ, നമ്മളെ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യും. അപ്പോൾ ഒരു കാർ എടുത്ത് പോകുകയാണെങ്കിൽ ഒരു 4-5 ആളുണ്ടെങ്കിൽ ഏറ്റവും സുഖകരം. അതാണെങ്കിലും രണ്ടാൾ ഡ്രൈവിങ്ങിനും ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമായിരിക്കും. ഈ ചിലവ് തന്നെ അതിനും വരുള്ളൂ.
5: നിങ്ങളെങ്ങനെയാണ് യാത്ര ചെയ്തത്?
6: ഞാനും എൻ്റെ നാലു പേരുണ്ടായിരുന്നു. ഞങ്ങൾ കാറിനാണ് യാത്ര ചെയ്തത്. നമ്മൾ രാവിലെ ഒരു 7 മണിക്കൂടുന്ന് പോയി. 7 മണിക്ക് പോയി ഞങ്ങൾ കമ്പം ഇവിടെ പൊള്ളാച്ചി, പാലക്കാട് പൊള്ളാച്ചി അങ്ങനെ പോകേണ്ടി. നമുക്ക് പോണ വഴിയിലൊക്കെ നമുക്ക് കാഴ്ചകളുണ്ട്. ഈ തമിഴ്നാട്ടിൽ കടന്നു കഴിഞ്ഞാലുള്ളൊരു സുഖം എന്താ വെച്ചാൽ, പണ്ട് കേരളത്തിൽ വന്നിരുന്ന പോലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് കാഴ്ചകൾ, അതായത് വെജിറ്റബിൾസിൻ്റെ കാഴ്ചകൾ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അന്നം നിന്ന് പോയതാണല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് ഫീൽഡ് പിന്നെ അരി അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ, തെങ്ങുകൾ, കവുങ്ങൾ
5: അടക്കം
6: നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലെ തെങ്ങും തോട്ടത്തിനൊക്കെ കവിച്ച് വെച്ച് പുതിയ പ്ലാന്റ്സ് ആണ്. എല്ലാ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കൃഷികളാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. നമ്മളവിടെ പണ്ട് അങ്ങനെ അന്നിങ്ങനത്തെ ഒരു സ്ട്രക്ചർ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ തെങ്ങ് വെക്കാന്നില്ല. എന്നതല്ല, തമിഴ്നാട്ടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഓരോന്നിനും ഓരോ സെക്ഷൻ. അത് അവർ അത്രയും മനോഹരമായിട്ട് അതിനെ ഫീൽഡിൽ വർക്ക് ചെയ്യണം. ആ വർക്കിനനുസരിച്ച് അവരുടെ വിളവുണ്ടാവണം. എല്ലായിടത്തും അവിടെ എത്തുന്നവരെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്.
5: കൃഷി പറയുമ്പോൾ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ?
6: എല്ലാ കൃഷി, കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് നെല്ലിന് തൊട്ട് പിന്നെ നെല്ലാണെങ്കിലും തക്കാളി, മുളക്, പിന്നെ വെജിറ്റബിൾ, വെജിറ്റബിൾ എല്ലാം എ ടു സെഡ് എന്ന് പറയാം.
5: എവിടെ കൂടുതൽ കണ്ടത്?
6: അത് ഈ കമ്പത്താണ് കണ്ടത്. കമ്പം മുതൽ, അതായത് നമുക്ക് ഓട്ടം ചിത്ര എന്ന് തന്നെ പറഞ്ഞില്ല, ഓട്ടം ചിത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഭാഗത്തെ, അതായത് ഈ നമ്മളെ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാണ്, നല്ല അടിപൊളി മാർക്കറ്റാണ്. അവിടെ എല്ലാ വെജിറ്റബിളും നല്ല പോലെ കേരളത്തിലൊക്കെ ഈ സാധനങ്ങൾ കയറ്റി വരുന്നത്. അവിടെ അത്രയും വലിയ മാർക്കറ്റാണ്, നല്ല ഉഷാറാണ്. അത്
5: എവിടെ നിങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചത്?
6: ഭക്ഷണം നമുക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ, ഈ ഒരു റൂട്ട് വലിയൊരു റൂട്ടാണ്. ഈ പളനികളിലെ പിന്നെ പിലിഗ്രിംസിൻ്റെ യാത്ര ഉള്ളതും അല്ലെങ്കിൽ പിന്നെ കൊടൈക്കനാലിലേക്ക് പോണത് ഒക്കെ ഈ റൂട്ടാണ്. ഇങ്ങനെ പോയിട്ട് പിന്നെ കമ്പത്ത് നമുക്ക് കുമളിക്ക് കയറാം, കേരളത്തിൻ്റെ കുമളിക്ക് കയറാം. ആ ഭാഗത്തുകൂടി കുമളിക്കൂടി വന്ന് തിരിച്ചിങ്ങോട്ട് കമ്പത്തേക്ക് ഇറങ്ങാം. അത് നമ്മളുടെ സൗകര്യം പോലെ റൂട്ടാണ്. ഈ രണ്ട് റൂട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒറ്റ ട്രിപ്പിൽ രണ്ടും നടക്കുന്നില്ല. ഇതിലെ പോയിട്ട് നമുക്ക് കമ്പത്ത് നമ്മൾ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കുന്ന ശേഷം വേണമെങ്കിൽ കുമളി പോയാൽ, കുമളി അടുത്താണ്, ഒരു 20-30 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ. അവിടുന്ന് ആ വാട്ടർഫാൾസ് ഇത് വരുന്ന ഇതുണ്ട്. പിന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ കുമളി പോയാൽ നമുക്ക് തേക്കടി കാണാം. നമ്മളെ തന്നെ തേക്കടി പോയാൽ ബോട്ട് യാത്ര ചെയ്യുക, അതൊക്കെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഒതുക്കാവുന്നുള്ളൂ.
5: ഒരു ഭാഗത്തുകൂടി കയറി മറ്റു ഭാഗത്തുകൂടി
6: ഇറങ്ങാം, ഏത് ഭാഗത്തുകൂടെ ഇറങ്ങാം. ഒരു ദിവസം സ്റ്റേ ചെയ്യാണ് എവിടെയൊന്നും സ്റ്റേ ചെയ്യാം.
5: പിന്നെ നിങ്ങൾ കമ്പത്തേക്ക് എത്ര സമയം എടുത്ത്, എത്ര ദൂരം ഉണ്ടാവും ഏതാണ്ട്?
6: നമുക്കൊരു ഡയറക്റ്റ് സമയം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കണ്ടു പോവാണ്.
5: കാഴ്ചകൾ
6: കണ്ടുകൊണ്ടും റെസ്റ്റ് ചെയ്തും കൊണ്ടും പോകുമ്പോൾ അത്രയല്ല. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫീൽഡായിട്ട് അവിടേക്ക് വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ എത്താം. നമ്മൾ എത്തുമ്പോൾ ഒരു 5 മണിയായിരിക്കണം. അപ്പോൾ പോണ വഴി തന്നെ ഞങ്ങൾ പിന്നെ കമ്പത്തേക്ക് എത്തുന്നതിന് മുമ്പ്, ഈ തേനിന്ന് കമ്പത്തേക്ക് എത്തിരേണ്ട മുമ്പ് തേനി ജില്ലയിലോ പറ്റിയാണ് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഈ ഒരു വൈഗ എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട്, ബോംബൻ ഡാം, അടിപൊളി ഡാമാണ്. ആ വലിയ ഒരു 6-7 പിന്നെ വാട്ടർഫാൾസ് ഉള്ള വാട്ടർ ഇതിലെ വെള്ളം ചാട്ടണ ഇതിലൊരു ഡാമാണ്, നല്ല മനോഹരമായ ഡാമാണ്.
5: ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ, ഈ തമിഴ്നാട്ടിലാണ് ശരിക്കും നല്ല പ്യുർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുക. ഈ മസാല ദോശ, ദോശ, ഇഡ്ഡലിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഈ തട്ടുകട പോലെയൊക്കെയുള്ള കുറച്ച് വൃത്തിയുള്ള നല്ല തട്ടുകടയിലൊക്കെ കയറി കഴിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഹൈ ഫുഡ് മാത്രം കഴിക്കുന്നത്? എന്താണ് നിങ്ങളുടെ സെലക്ഷൻ?
6: ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, കാരണം ഞാൻ ഒന്നാമത് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് വളരെ ലേറ്റായിട്ടേ കഴിക്കുള്ളൂ, പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണില്ല. ഫുഡിൻ്റെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ യാത്രക്കാരൊക്കെ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കാന്നില്ലാണ്. നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ വളരെ ലിമിറ്റായിട്ട്. അപ്പോൾ ഞാൻ വേറെ പോവുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് പിന്നെ പുറത്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയാൽ ബ്രെഡ് ആൻഡ് ഓംലെറ്റ് എന്നില്ലാണ് എൻ്റെ തിയറി. ആ 100 കണക്കിന് പിന്നെ ബൊഫേ സിസ്റ്റങ്ങൾ ഉണ്ടാവും. 1000 കണക്കിന് നാടുകൾ അല്ലെങ്കിൽ 100 കണക്കിന് രാജ്യങ്ങളുടെ ബൊഫേ വെച്ചാലും നമ്മൾ അവസാനം എത്തിച്ചേരുക ബ്രെഡ് ആൻഡ് ഓംലെറ്റിക്കാണ്. കാരണം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം ലോകത്ത് എവിടെയെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ഒന്നാണല്ലോ, മറ്റുള്ളത് നമുക്ക് എന്താണെന്നുള്ളതല്ല. ബീഫാണ് അല്ലെങ്കിൽ ഇറച്ചിയുടെ ഐറ്റംസ് ആണ് ഒരുപാട് ഉണ്ടാവും. ഫിഷ് വാറുണ്ടാവും. ഇപ്പോൾ ചൈനയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ പാമ്പ്, കൂറ, പാറ്റ, പട്ടി, ചായ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. ഇതായിരുന്നില്ല നേരെ പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ തിരഞ്ഞു തിരഞ്ഞ അവസാനം ബ്രെഡ് ഓംലെറ്റ് എന്തായാലും എവിടെ നിങ്ങൾ പോവാണെങ്കിലും ഏത് ഹോട്ടലിലാണെങ്കിലും സ്റ്റാറാണെങ്കിലും 5-സ്റ്റാറാണെങ്കിലും 7-സ്റ്റാറാണെങ്കിലും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാവും.
5: ഇന്റർനാഷണൽ ഫുഡാണ്,
6: ഇന്റർനാഷണൽ ഫുഡാണ് അത്. പിന്നെ എല്ലാവർക്കും പറ്റുന്നതുകൊണ്ട് ഇവിടെ പലതരം ബ്രെഡുകളുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഇതാക്കാം. അതുപോലെ തന്നെ അതുകൊണ്ട് തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ നിങ്ങൾ പറഞ്ഞ മാതിരി ദോശ, ഇഡ്ഡലി, അതിൽ പ്രശ്നങ്ങളില്ലല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ വെജിറ്റബിൾ അല്ലേ, പ്യുർ വെജിറ്റബിളായി, അതൊരു സംശയമില്ലാതെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിലെ ഭക്ഷണത്തിനെ കുറിച്ച് നമുക്ക് പ്രശ്നങ്ങളില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് പോയി, ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോഴാണ് നല്ലൊരു ചോറ് കഴിക്കുക. അതുവരെ പ്രശ്നങ്ങളാണ്. ഈ നോർത്ത് ഇന്ത്യയിലെ പോലെ അവിടെ ആന്ധ്രയ്ക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറും. നേരെ മറിച്ച് കോയമ്പത്തൂർക്ക് എത്തുന്നതോടുകൂടി
5: ഒരു സമാധാനം, ഒരു സമാധാനമാണ്.
6: പിന്നെ നമുക്ക് പാലക്കാട് എത്തി വീട്ടിലെത്തണമായ പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഈ വെജിറ്റബിൾ ഫുഡാവും അതിൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
5: ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ ഭാഗത്ത്.
6: വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ കമ്പത്ത് നമ്മൾ ഇപ്പോൾ രാത്രി ചെന്നിട്ട് എന്തായാലും നമ്മൾ ഒരു കമ്പത്തൂര് സ്റ്റേ ചെയ്യേണ്ടി വരും. കമ്പം തന്നെ സ്ഥലത്ത് സ്റ്റേ ചെയ്തിന് കാരണം നമ്മളവിടെ എത്തുന്ന സമയത്ത് ഏകദേശം 4 മണി കഴിയും. ഈ 4 മണിക്ക് 4 മണി 5 മണിയോടെ ഇങ്ങനെ ഇവർ ഈ പ്ലാന്റ് അടക്കും. ഈ ഫീൽഡ് അതായത് ഈ മുന്തിരി തോട്ടങ്ങൾ അവർ കൃഷി പണിക്കാർ പോകുമ്പോൾ അത് അടച്ചിടും. പിന്നെ രാവിലെ 9 മണിക്ക് തുറക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നമുക്ക് ചിലപ്പോൾ പിന്നെ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഈ സുർളി വാട്ടർഫാൾസ് എന്നാണ് വാട്ടർഫാൾസിൻ്റെ പേര്. ഈ സുർളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ കമ്പത്തിൽ നിന്നെങ്ങാണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ മുന്തിരി തോട്ടങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു സുർളി റൂട്ടിലാണ്. ഈ റോഡിന് തന്നെ സുർളി റോഡ് എന്നാണ്. അപ്പോൾ അവിടെ ഇറങ്ങേണ്ട റോഡിൽ തന്നെ വിശാലമായ പാടങ്ങൾ, കണ്ണ നോക്കത്താതെ വരത്ത് അത്രയും വെജിറ്റബിൾസ്, നെൽകൃഷി, തെങ്ങ്, കവുങ്ങൊക്കെ കഴിഞ്ഞാണ് വരുന്നതോടുകൂടി അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നോക്കുമ്പോൾ എല്ലാ അടുത്ത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ തോന്നും. ഉണങ്ങി നിൽക്കുകയാണ്
5: പന്തലിട്ടിട്ട്.
6: ആ ഒരു പന്ത, അതായത് ഈ വള്ളി തന്നെയാണ് പന്തൽ. ഈ മുന്തിരിയുടെ വള്ളി ഒരു ചെയ്ത് നല്ല വണ്ണുണ്ടാവും. ഈ വള്ളി ഇങ്ങനെ വന്നു കണ്ട് ഈ വള്ളിന് പടരുകയാണ്, അതിങ്ങോട്ട് പന്തലാകുകയാണ്. പിന്നെ അതിന് ചെറിയൊരു തൂണുകളും വലിയ ഒരു കയറുണ്ടാവും, അതിന് പടുത്തിട്ട് പിന്നെ അത് അങ്ങനെ നിൽക്കുകയാണ്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വളരും ഒരു മുന്തിരി തുടർന്ന്. ഈ ഒരു മുന്തിരി വള്ളി തന്നെ 20 വർഷം വരെ നിലനിൽക്കുന്നില്ല. അവരത് പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് കർണാടകക്കാരോ അല്ലെങ്കിൽ ആന്ധ്രക്കാരോ അല്ലെങ്കിൽ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ മലയാളീസാരോ ചെന്നിട്ട് ഇതൊന്നിച്ച് നമ്മൾ കവുങ്ങുന്തോട്ടൊക്കെ പാട്ടെടുത്തിനെടുക്കണ മാതിരി വർഷത്തിനെടുക്കുകയാണ്. അതുകൊണ്ട് അതന്നെ നമ്മൾ ചെല്ലുമ്പോൾ അല്ല എന്താണ്ട് അത് ഒരു വല്ലാത്തൊരു ഫീലിങ്ങാണ്. കാരണം നമുക്ക് ഇപ്പോൾ പിന്നെ കാശ്മീർ ചെല്ലുമ്പോൾ മഞ്ഞിലൂടെ നമ്മൾ വായില്ലേ ഓടും, അല്ലെങ്കിൽ വേറൊരു പൂന്തോട്ടത്തിൽ ചെല്ലുമ്പോൾ ഊട്ടി ചെല്ലുമ്പോൾ നമുക്ക് പൂന്തോട്ടത്തിൻ്റെ രസങ്ങളാണ്. ഇപ്പോൾ ഒരു കടൽ കാണുമ്പോഴുള്ളത്. പക്ഷേ ഇത് നമ്മൾ കഴിക്കണൊരു സാധനമാണല്ലോ, മറ്റൊന്നും നമ്മൾ ആസ്വദിക്കാന്നല്ലാതെ നമുക്കതിന് കഴിക്കാം. ഇത് നമ്മൾ മുന്നിൽ മുന്തിരിക്കുള്ള ഇങ്ങനെ പഴുത്ത് തൂങ്ങി നിൽക്കുകയാണ്. അത് നമുക്ക് അവരിങ്ങനെ ഒരു അതിൻ്റെ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ,
5: എങ്ങനെയാണ് അത് പറിക്കല്?
6: അതെ, അതൊരു അവരുടെ കയ്യിലൊരു സിസറാണ്. ആ സിസറോട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ കട്ടിങ്ങിനോട് കൂടി തന്നെ അവരതിൻ്റെ ആ വേസ്റ്റുകളുണ്ടാവും, കട്ട് ചെയ്ത് അവരാ കോട്ടയ്ക്ക് എത്ര. അതായത് അതൊരു ഭയങ്കര സ്പീഡ് വർക്കാണ്. അതിങ്ങനെ വലിയ തോട്ടത്തിലിങ്ങനെ അവർ 5-6 സ്ത്രീകളിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ അത് അടുത്ത് പോണതോടെ അവരുടെ അടുത്ത് കോട്ടയ്ക്ക് ഇടും. അതായത് ചേച്ചി ഒരു ഒന്നിനു തരും തന്നെ നമ്മളെ കയ്യിലേക്ക് തരും. അതിൽ നിന്നാണ് പിന്നെ നമ്മളിപ്പോൾ കഴിവൊക്കെ വേണം. പിന്നെ അവിടെ നമുക്ക് വാങ്ങാം, നമുക്ക് മേടിക്കാം, എത്ര വേണമെങ്കിലും മേടിക്കാം. വളരെ ചെറിയ വില ഉണ്ടാവുള്ളൂ തോട്ടത്തിൻ്റെ സീസൺ അനുസരിച്ചല്ലേ ചെറിയ വില. നമ്മളൊക്കെ 5-6 പെട്ടിയൊക്കെ ഓരോരുത്തർ എടുത്തിട്ട് പോന്നിരുന്നു. കാരണം അത്രയും കാരണം നമുക്ക് കമ്പത്തേനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതാണല്ലോ കൊടുക്കണം. ഇപ്പോൾ കാശ്മീരിൽ നിന്ന് വരുമ്പോൾ ആപ്പിൾ വാങ്ങാം എന്നപോലെ തന്നെ. അതാ ഇപ്പോൾ നമ്മൾ കാശ്മീർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മണാലി ചെല്ലുമ്പോൾ ഈ പിന്നെ ആപ്പിൾ തോട്ടം ഇങ്ങനെ നിൽക്കുന്ന സമയമുണ്ടല്ലോ, ഈ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് ആപ്പിൾ നിൽക്കുന്നത്. നേരെ മറിച്ച് ഏപ്രിൽ മെയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആപ്പിൾ കാണൂല, അപ്പോൾ നമുക്ക് പൂക്കളെ
5: കാണുള്ളൂ.
6: എന്നാൽ പറയുക ഈ സമയം ഇതൊരു ഇതിങ്ങനെ പഴുത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് നമ്മളെ പഴുത്ത് നമ്മളെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു രസം, ആ ഒരു സൗന്ദര്യം,
5: എന്തായാലും ഒരു കാഴ്ച, ഒരു സൗന്ദര്യം എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക?
6: വിശദീകരിക്കാതായാലും ഞാൻ അത് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ നെല്ല് വിളഞ്ഞ് നിൽക്കുമ്പോൾ, ഗോതമ്പ് വിളഞ്ഞ് നിൽക്കുമ്പോൾ, ചോളം വിളഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊന്നും തോന്നൂല, അത് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ആപ്പിൾ നമ്മളെ മുന്നിൽ പഴുത്തിങ്ങനെ നിൽക്കുമ്പോൾ, ഓറഞ്ച് പഴുത്തേക്കുമ്പോൾ, ഞാൻ ഏറ്റവും മനോഹരമായ ഓറഞ്ചും തോട്ടം കണ്ടിരിക്കുന്നത് സഹാറ മരുഭൂമിയിലാണ്. പിന്നെ ഈജിപ്തിൽ നിന്ന് പിന്നെ സെക്കൻഡറിയാക്ക് പോകുമ്പോൾ അവിടുത്തെ, അതായത് ഈ നൈൽ നദിയിലെ വെള്ളം കൊടുത്തിട്ടുണ്ടൊരു ഓറഞ്ച്. ഇപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലാണെങ്കിലും ഊട്ടിയിൽ ഒരുപാട് ഓറഞ്ച് തോട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത നിൽക്കുന്ന ഒരു ഓറഞ്ചും തോട്ടമാണ് ഈ സെക്കൻഡറിയിൽ അലക്സാണ്ടറിയിൽ കണ്ടത്.
5: അലക്സാണ്ടറി
6: അതിൻ്റെ അതേ ഫീലിങ്ങാണ് പിന്നെ ഭൂട്ടാനിൽ ഞാൻ കണ്ട ആപ്പിൾ തോട്ടങ്ങൾ. അപ്പോൾ കൂടി ചെല്ലുമ്പോൾ നമ്മളും നോക്കി ആപ്പിൾ ഇങ്ങനെ ചിരിക്കുക, അത്ര സുന്ദരമായ ആപ്പിൾ. ആ ഫീലിങ്ങാണ് എനിക്ക് ഈ കമ്പത്ത്. ഞാൻ കമ്പത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഒരുപാട് രാജ്യങ്ങളും ഇതൊക്കെ പോയെങ്കിലും ഇവിടെ എത്താൻ നമ്മൾ ഇത്രയും വൈകിപ്പോയല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി.
5: അതായത് പഴുത്തതും പഴുക്കാനായതും
6: പിന്നെ ഇത് തന്നെ പച്ചമുന്തിരി ഉണ്ട്, നമ്മളാളിലൊരു പച്ചമുന്തിരി ഉണ്ട്, അത് വേറെ തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് തോട്ടങ്ങളാണ്. നമ്മുടെ പഴുത്തോട്ടങ്ങളുടേതാണ് ഈ അടുത്ത വെല്ലപ്പുറത്ത് ഡിഫറെൻറ്റ് തോട്ടങ്ങൾ. നമ്മൾ റൂട്ടിൽ കംപ്ലീറ്റ് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഏരിയയിലൂടെ ചെറുതായിട്ടൊരു കൊട്ടയിൽ കുറച്ച് മുന്തിരി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ എൻട്രി
5: ചെയ്യുക,
6: ആ ഗേറ്റ് ഉണ്ടാവും, എൻട്രി ചെയ്യുക.
5: ഒരു സിഗ്നലാണ്,
6: സിഗ്നലാണ് അവിടെ ഉണ്ട്. അതിനപ്പുറം തന്നെ മുന്തിരി ഉണ്ടാക്കുന്ന വൈനുകളുണ്ട്, ഒരുപാട് ഐറ്റംസ്,
5: ജ്യൂസ് ഐറ്റംസ്, ബോട്ടിൽ ജ്യൂസ് ഒക്കെ,
6: ബോട്ടിൽ ജ്യൂസ് ഒക്കെ അവിടെ ഉണ്ട്. ആ എല്ലാം ഉണ്ട്, നമുക്ക് അവിടെ തന്നെ വേണ്ടി അവർക്ക് ഉണ്ടാക്കി തരുമെന്ന്. പിന്നെ അവിടെ നിന്ന് കഴിക്കാന്നില്ല, കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും വീട്ടിലേക്ക് അതിൻ്റെ അന്ന് വ്യത്യാസം. രാവിലെ നമ്മൾ വീട്ടിലെത്തുമല്ലോ, നമ്മളിപ്പോൾ എവിടുന്നോ അടുത്ത അവർ പിന്നെ സംസ്കരിച്ചിട്ടൊക്കെയാണല്ലോ വീട്ടിലെത്തും. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാറിൻ്റെ ഇടിക്കൽ 4 പെട്ടി ഇട്ടാൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്.
5: ഈ സിബത്ത് ഖാന്റെ മുന്തിരി വിശേഷങ്ങൾ കേൾക്കുമ്പോൾ, കമ്പം തേനി ഒഴിക്കാൻ ഒന്ന് രണ്ട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അതിർത്തി കുമിളിയിൽ ഡസൺ കണക്കിന് സമയം പോയിട്ട്, പക്ഷേ ഇതുവരെ മുന്തിരി തോട്ടം നേരിട്ട് കാണാൻ പറ്റിയില്ല. ഒരു സങ്കടം, അതിപ്പോൾ കൂടിയിരിക്കുന്നു, കൂടിയിട്ടുണ്ട്. അപ്പോൾ മുന്തിരി തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ
6: നമുക്ക് ആ റൂട്ട് നേരെ പോവുകയാണെങ്കിൽ 7 കിലോമീറ്റർ ഉള്ളു, സുർളി വാട്ടർഫാൾസ്, അവിടെ പോവാം. സുർളി വാട്ടർഫാൾസ് എന്നാൽ അതുപോലെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തുകൊണ്ടിത് നമ്മുടെ നാട്ടിലില്ലോന്നില്ല സങ്കടം വരും. അതിന് ഉദാഹരണം നമ്മൾ വെള്ളച്ചാട്ടപ്പാറ, നമ്മൾ അടുത്ത നാട്ടുകരക്കാർ പറയുകയാണെങ്കിൽ വെള്ളച്ചാട്ടപ്പാറ അതേ സിസ്റ്റം തന്നെ ഉള്ളു അവിടെ. ഈ സുർളി വാട്ടർഫാൾസ് അതേ സിസ്റ്റമുള്ളൂ, പക്ഷെ നമുക്കൊരു ഒരു 1.5 കിലോമീറ്റർ ട്രാക്കിങ്ങാണ് നടക്കണം, സ്ട്രിക്റ്റായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അത് നടന്നിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അതേ വാട്ടർഫാൾസ്, അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടപ്പാറിൻ്റെ സെയിം വാട്ടർഫാൾസിനെ അവരിങ്ങോട്ട് വൃത്തിയാക്കി, അവിടേക്കൊരു പ്രത്യേക ഗേറ്റ് വെച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റെപ്സ് വെച്ചിട്ട് അതിനെ അവിടെ വീണ്ടും ഒന്നുകൂടി ഒഴുക്കിനനുസരിച്ചുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതാക്കിയിട്ട് അതിനോട് വളരെ അതൊരു ഒരു കാഴ്ചയാക്കി
5: മാറ്റിയിട്ടുണ്ടാക്കിയിക്ക.
6: അതെ, ആ സ്റ്റെപ്പുകൾ അത് അവരെ നിർമ്മിക്കണയാണ്. അതുപോലെ പിന്നെ സുർളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു 11 മണിയോടെ പരിപാടിയൊക്കെ തീരും. നേരത്തെ ഇറങ്ങി 9 മണിക്ക് ഇറങ്ങി 10-11 മണി നമുക്ക് ഇത് കഴിഞ്ഞു സുർളി പോയി തിരിച്ചു വരാം. പിന്നെ സുർളി തിരിച്ചു വരുമ്പോൾ നമ്മൾ കമ്പക്കത്തേക്ക് എത്തുന്നതിന് മുമ്പ് പിന്നെ റോഡാണ് കുമളിക്ക്.
5: റോഡുകൾ നല്ല റോഡുകളാണ്,
6: നല്ല സൂപ്പർ റോഡുകളാണ്. അവിടെ നമുക്ക് നമ്മൾ സ്വന്തം വണ്ടി എടുത്ത് പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സൂപ്പർ റോഡുകൾ. ആ റോഡ് പിന്നെ നമ്മൾ അടുത്ത NH കയറിയിട്ട് നേരെ പിന്നെ കുമളിക്ക്, 27-26 കിലോമീറ്റർ ഉള്ളൂ, ഒരു 5-6 വളവ്, 10 വളവിൻ്റെ താഴെ ചുരം കഴിഞ്ഞാൽ നമ്മൾ കുമളിയിലെത്തി.
5: കുമളി പറയുമ്പോൾ സ്വന്തം സ്ഥലം കേരളത്തിലെത്തി,
6: കേരളത്തിലെത്തി. ആ അവിടെ വേണമെങ്കിൽ നമുക്കൊരു 1 മണിക്കെത്തുന്ന വെച്ചാൽ 1.5 മണിൻ്റെ ബോട്ടുണ്ട്, 3.5 മണിക്ക് ബോട്ടുണ്ട്. കുമളിയിൽ പിന്നെ ബോട്ട് തേക്കടിയാണ്. തേക്കടിനെ സംബന്ധിച്ച് പിന്നെ 5 ബോട്ട് ട്രിപ്പാണുള്ളത്, 1 7.5 മണി, 1.5 മണി, 1:30, 11:30, 1:30, 3:30. ഇതിനിടയിൽ നമ്മളെത്തണം. ഈ സമയത്താണ് നമുക്ക് ബോട്ട് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് എത്തണേ നമുക്ക് ഉച്ചക്ക് 1 മണിക്കുള്ള ബോട്ട് ട്രിപ്പ് ചെയ്യുക. ഒരു 4 മണി നമുക്ക് തിരിച്ച് വന്ന് 4 മണിക്ക് നമ്മൾ കുമളിയിൽ തിരിച്ചു വിട്ടാൽ മറ്റേ റൂട്ടുണ്ടല്ലോ കേരളത്തിലേക്കുള്ള, കട്ടപ്പന അങ്ങനെ എന്നൊരു തൊടുപുഴ, പെരുമ്പാവൂര്, അങ്കമാലി, തൃശ്ശൂർ, പെരിന്തൽമണ്ണ വഴി നമുക്ക് നാട്ടിലെത്താം. അങ്ങനെ അല്ല,
5: യാത്ര പൊതുവെ പറയുമ്പോൾ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേര് കേട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയാലേ ഒരു ടൂറാവുള്ളൂ, ഒരു ട്രിപ്പാവൂ എന്നൊരു സങ്കല്പം മൊത്തത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടത്തരക്കാരിലാണ് അത് കൂടുതലാണ് തോന്നുന്നത്. സത്യത്തിൽ അത് അങ്ങനെയാണോ?
6: അല്ല, യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഇടത്തനാട്ടുകാരനെ അല്ലെങ്കിൽ നമ്മളെ നാട്ടിനെ സംബന്ധിച്ച്, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് യാത്രയിൽ എല്ലാവർക്കും ഒരു ത്രില്ല് വന്ന സമയമാണ്. എങ്ങനെയാ അത് വന്ന് കയറി കൂടി എന്നുള്ളത് എനിക്കറിയില്ല.
5: കുറേ ഈ ബ്ലോഗർമാരുണ്ടാക്കിയത്
6: അതുപോലെ എന്നെ പോലെ നടന്മാരി എന്നിട്ട് ഞാനും പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനും മുന്നോടത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് ഇത്രേ എക്സ്പെൻസ് വരുള്ളൂ എന്ന്, അതിൽ നിന്ന് മനസ്സിലാക്കി പോകാം. അപ്പോൾ നമ്മൾ പിന്നെ യാത്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യാത്ര നമ്മളെ മനസ്സിനും നമ്മളെ ഫാമിലിക്കും അനുസരിച്ചാണ്. കൂട്ടുകാരോട് പോകുമ്പോൾ വേറെ ഇൻട്രസ്റ്റാണ്, വീട്ടിലെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ, കുറേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതൊരു വേറെ ഇൻട്രസ്റ്റാണ്. അത് പിന്നെ യാത്രയുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഊട്ടിക്ക് പോകുകയാണെങ്കിലും കോഴിക്കോട് കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് മാറിയിടും. അപ്പം നമുക്കൊന്നും ഒന്നും ശരിയാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഏതൊരു കവി പറഞ്ഞ പോലെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെ പൂക്കൾ കാണുമ്പോൾ കൂടി സൗന്ദര്യം ഉണ്ടാണെങ്കിലും മനസ്സിന് സന്തോഷം വേണം. മറ്റു വീട്ടിൽ നമ്മളൊരു പൂന്തോട്ട കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ടെൻഷൻ ആണെങ്കിൽ ഇതൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കടൽ കാണാൻ പോവുകയാണെങ്കിൽ കോഴിക്കോട് കാണാൻ ടൂർ പോവുകയാണെങ്കിൽ കുട്ടികളും കൂടെ അടിച്ചു പൊളിച്ച് രസിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന റൂട്ടുകൾക്ക് ആരുദാസം ഭാഷ അവിടെ നിന്ന് തന്നെ തുടങ്ങും നിങ്ങളെ കാഴ്ചകൾ. ഓ അല്ലേ, നേരെ മറിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ഭാഗമൊന്നും കാണില്ല, നിങ്ങളെ മനസ്സ് മുഴുവാതെ. അപ്പോൾ അതുകൊണ്ട് ദൂരം പോകണമെന്നില്ല, ആസ്വദിക്കാന്നില്ലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും രസകരമായ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഇഷ്ടംപോലെ ടൂറിസം സ്ഥലങ്ങൾ വന്നു. ഇപ്പോൾ ഗ്ലാസ്, പാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തിരക്കുണ്ട്.
5: മിനി ഊട്ടി
6: അതൊക്കെ ഓരോ പേര് കൊടുക്കുകയാണ്, പുതിയ പുതിയ സ്ഥലങ്ങൾക്ക് പേര് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെ ഇടത്തനാട്ടിലൊരു സ്ഥലം വന്നിട്ട് ഒരു പ്രത്യേക പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ വന്നോളൂ. ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിലെ ഒരു ഏരിയ അല്ലാന്നുള്ളൂ, പ്ലേസ് ആയി കൊടുത്താൽ എല്ലാവരും വന്നോളൂ.
5: എവിടെ ചെന്നാലും ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും മലപ്പുറം ജില്ലക്കാർ
6: ഞാന് പിന്നെ അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞേ, നമ്മൾ ഇപ്പോൾ വെനീസിൽ ചെല്ലുമ്പോൾ, വെനീസ് ആണ് ഇറ്റലിയിലെ വെനീസിൽ ചെല്ലുമ്പോഴും 3 ബസ് വന്നപ്പോൾ രണ്ട് ബസ് മലയാളീസ്
5: ഫുള്ള്.
6: പിന്നെ ഇവിടെ വിക്ടോറിയ ടെർമിനൽ മറ്റേ കൽക്കത്തയിൽ വിക്ടോറിയ ചെല്ലുമ്പോൾ ഞങ്ങളെ മുന്നിൽ നേരെ നടക്കുന്നത് കംപ്ലീറ്റ് പിന്നെ ഇവിടെ നമ്മളെ പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. അത് എവിടെ വേറെ ഒരു യുഗോ, എവിടെ ചെന്നാലും ഒരു ട്രിപ്പ് മുന്നിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഖത്തറിൽ സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ എല്ലാവരും മഞ്ഞിട്ട് വരുമ്പോൾ നമുക്കറിയില്ല അത് എവിടുത്തെ രാജ്യക്കാരാ, ചാടും ഓടി കളിക്കുമ്പോഴേ അറിയുള്ളൂ അതൊക്കെ മലയാളീസാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ക്രൈസായി മാറിയിട്ടുണ്ട്. മലയാളിനെ സംബന്ധിച്ച് കിട്ടുന്ന വരുമാനം പഴയ ഇംഗ്ലീഷുകാരുടെ സ്റ്റൈൽ, ഒരു വരുമാനത്തിന് ചെറിയ ഭാഗം നമ്മൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ

0: കാത്തുറക്കാം. താങ്ക് യു സർ.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഏറ്റവും നല്ല രീതിയിൽ ഒരു യാത്രാനുഭവം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് ഇബ്നു അലി അടത്തനാട്ടുകരയും അതുപോലെ തന്നെ സിബിഹത്തുള്ള മടത്തൊടിയും. വളരെ മധുര മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ദൃശ്യത്തിന്റെ എപ്പിസോഡിൽ.
2: കമ്പത്തേക്ക് പോകാനുള്ള കമ്പമുണ്ടാക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്.
1: മാഷാല്ലാ.
2: പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവരൊക്കെയായ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നിങ്ങൾക്ക് അടുത്തറിയാനും പുതിയ അറിവുകൾ നേടാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള ഒരു സവിശേഷമായ പരിപാടിയാണ്
1: സവിശേഷം എന്ന് പറയുന്നത്. ഞായറാഴ്ച രാത്രി 9:25 പിന്നെ സവിശേഷം പ്രക്ഷേപണം ചെയ്യും. 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്ക് പിന്നീട് അത് കേൾക്കാൻ സാധിക്കുന്നതാണ്.
2: ഞായറാഴ്ച രാത്രി 9:25 അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് പറഞ്ഞത്.
1: ഓക്കെ.
3: പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കും എന്നത് ആദ്യമേ ഉറപ്പു നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാൽ ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷെ,
4: അസ്സലാമു അലൈക്കും.
3: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
4: സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
3: ഇന്നിപ്പോ ഈ ഒരു പീസ് റേഡിയോ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലേ വീട്ടിൽ?
4: ഓക്കെ.
3: എന്നാലും മാഷെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ശ്രോതാക്കൾക്ക് മാഷെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
4: തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980, 1982, 1990 അങ്ങനത്തെയുള്ള ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളതെന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ച ഇല്ലാന്ന് ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 മാസമായ സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഉമ്മയൊക്കെ പറയണത് കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ പിന്നെ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പം ആദ്യമൊക്കെ ഇവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ.
3: ഓക്കെ.
4: അപ്പം അങ്ങനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സാധ്യതയില്ല കാഴ്ച തിരിച്ചു കിട്ടാനും, ഞരമ്പിൻ്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴും അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട, ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
3: അതൊക്കെ മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും.
4: ആ അതെ അതെ അതെ അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 വയസ്സ് 3 വയസ്സായ ഒരു സമയത്ത് അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ് ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്.
3: ചികിത്സ നടത്തിയില്ല അല്ലേ?
4: അല്ല, ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാനൊരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
3: പക്ഷേ വീട്ടിൽ വാപ്പ ഉമ്മ?
4: ആ വാപ്പ മരിച്ചു 3 വർഷമായി. ഉമ്മയുണ്ട്, വൈഫ്, 2 മക്കള്.
3: വൈഫിൻ്റെ പേര്
4: ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ, അവരുടെ കൂടെ SSCA ചെയ്യാണ് കോഴിക്കോട്.
3: വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി?
4: ഇപ്പം 18 വർഷമായി. ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8ാം ക്ലാസ്സിലാണ്.
3: കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ്.
4: എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ എൻ്റെ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അതും ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല, അപ്പൊ ഞാൻ വെറുതെ പോകും സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും ഇന്നൊന്നും പഠിപ്പിക്കില്ല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറേ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് വെച്ചാൽ. എന്നിട്ട് ടീച്ചർമാരൊന്നിനോട് ചോദിക്കില്ല എന്താ ഉച്ചയ്ക്ക് ശേഷം വരാത്തെ, സ്കൂളിൽ വരുന്ന അന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന്. അപ്പം അവിടെ യാദൃശ്ചികമായിട്ടൊരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പം അദ്ദേഹം എന്നെ കാണുന്നു. അപ്പം അദ്ദേഹം ഈ കോഴിക്കോട് കുളത്ര സ്വദേശിയായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയാണ്, കാഴ്ച ഇല്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനമുണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടുവരണം.
3: എവിടെയായിരുന്നു
4: അത്? കുളത്ര കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, CSH കുളത്ര എന്ന് പറയും, കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എൻ്റെ ഉമ്മയും

0: അവിടെ കൊണ്ടിട്ട് നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം. കാരണം ഹോസ്റ്റലാക്കി, അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിലൊന്നും വരാൻ വന്ന് പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് തന്നെ വീടിനടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും അവരൊക്കെ ആ സ്കൂളിൽ പഠിക്കും.
1: ഇത്രയും പരിമിതിയുള്ള ആൾക്ക് എല്ലാവർക്കും ഇതിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും.
0: ആ അതെ അതെ,
1: തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്.
0: തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട് അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇൻകും പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല കണ്ണാണാത്തതുകൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല എന്താണ്. നമ്മളങ്ങനെ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ
1: ചോദിക്കട്ടെ, നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് ഭാഷ പറഞ്ഞു. ഇന്നിപ്പോ ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
0: അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല.
1: മാറിയിട്ടില്ല,
0: വികലാംഗ വിദ്യാലയം.
1: പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണല്ലോ അല്ലേ?
0: ആ അതെ, അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗ എന്നുള്ള പദമൊക്കെ മാറി
1: മാറി,
0: ഇപ്പൊ ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര്
1: ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാള്,
0: ഭിന്നശേഷി,
1: ഭിന്നശേഷി,
0: വ്യത്യസ്ത ശേഷിയുള്ള ആളുകള്,
1: ഡിഫറൻഷ്യലി ചാലഞ്ചഡ്,
0: അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ, പക്ഷേ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല.
1: ആ
0: ഒറ്റൊരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കി എന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിലെ കൊണ്ടുപോയി വിടുമ്പം ഈ ഉമ്മ ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്ര അങ്ങാടിയിലൊക്കെ പോയിട്ട് ഈ ആളെ എങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല.
1: അതാണ് വഴിത്തിരിവായതല്ലേ?
0: ആ അതെ അതെ അതെ, അങ്ങനെ കഴിച്ച. അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയത് ലോകത്തെ ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും, ഇങ്ങനെ കുറേ കഴിച്ചില്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന് ആ ഒരു.
1: പക്ഷെ കുടുംബത്തിലെ ആർക്കും ഈ പരിമിതികളില്ല.
0: ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10-ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്. പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പോൾ പിന്നെ ഞാൻ PDC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ഫറോക്കുളയിൽ പോയി.
1: സബ്ജക്ട്
0: സോഷ്യോളജി പഠിച്ചു, BEd ചെയ്തു. ഞാൻ അത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ 2024-ാമത്തെ വയസ്സിൽ എന്നെ ജോലി കിട്ടി. 2007 February 1 സർവീസിൽ കയറി. 2007 February 1
1: സർവീസ്, 18 വർഷം.
0: അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. ആദ്യത്തെ 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡായി.
1: എന്നിട്ട് ഇപ്പോഴത്തെ പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
0: സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്,
1: എല്ലാം നല്ല സപ്പോർട്ടാണ്.
0: ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചുള്ള ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെൻറ് സ്കൂളിൽ ഇന്ന് കണ്ടുവരെ നമ്മൾ നാളെ കാണൂല. അപ്പം അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുപുതങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി
1: എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ?
0: ആ ഉണ്ടാവും,
1: പേഴ്സണൽ കാര്യങ്ങളടക്കം സപ്പോർട്ട് ചെയ്യാം.
0: ആ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട്. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരെ മനസ്സിലാക്കും.
1: ഒരു പരിമിതിയുള്ള കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അവർ പലപ്പോഴും ഭയങ്കരമായിട്ട് മാഷ് പറഞ്ഞാലും മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവരെങ്ങനെയാണ് കൂട്ടി ഇണക്കുക എന്നുള്ളൊരു കാര്യം?
0: ആ തീർച്ചയായിട്ടും, ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിലുള്ള പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതല്ല പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ട്. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവി പരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വളർന്ന് വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും, ആദ്യം തന്നെ കാഴ്ച പരിമിതി ഇങ്ങനെ കേൾവി പരിമിതിയുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വേറെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും, രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട്,
1: ഏറ്റവും അടുത്ത സ്പെഷ്യൽ സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു,
0: അത് പറഞ്ഞു കൊടുക്കും, അവിടെ കൊണ്ടേ വിടണം.
1: നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണല്ലോ.
0: ആ ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, നമ്മൾ രണ്ടാളും കണ്ടു. നമ്മൾ അറിയാലോ, നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷന്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ കാണുന്നത്. അതെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും
1: കണ്ടുപിടിച്ചു,
0: ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു വിടുത്തോ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഇതും കിട്ടി. നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങൾ PhD ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ നിങ്ങള്
1: മെഡിക്കൽ
0: ഡോക്ടർ എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മളത് നമ്മളങ്ങനെ കാഴ്ചയിലില്ല, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്തത് അതാ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച്
1: ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
1: അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ
0: അതെ
1: അറിയാം.
0: അപ്പം ഞാൻ അങ്ങനെ മനസ്സിലായി, നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറേ ചിന്തിച്ചു ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നുള്ള. സിമ്പിളായ സിമ്പിളായ ഡോക്ടർമാർ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ നമ്മൾ കുറേ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്.
1: പക്ഷേ പറഞ്ഞ ശരിക്ക് ഡോക്ടർമാർക്ക് ഒരു ശരിക്കൊരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത പൊതുവെ ആളുകൾക്ക് ഉണ്ട്, ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥാണെങ്കിലൊക്കെ അവരൊരു പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബുള്ള ആളുകൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവെ ഉണ്ട്. അതും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ.
0: തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷേ ആളുകൾക്ക് ആരും കണ്ടാൽ ഡോക്ടറാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഞാനും അങ്ങനെ തന്നെ കണക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മളതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മളെടുത്ത് വരുള്ളൂ. അതെങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നു ഞാൻ പറയാം, അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തു, എൻ്റെ ഞങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻ മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടാവാം അല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി ബോർഡിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നു.
1: ഓക്കെ.
0: പിന്നെ പേപ്പറിൽ നമ്മൾ എഴുതി കൊണ്ടുപോകും, സാധാ വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾക്ക് അറിയാലോ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ മികച്ച ഒന്നോ രണ്ടോ കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്തരം കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചോക്കൊണ്ട് ബോർഡിൽ എഴുതിക്കാം. ഇനി അതിനും ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടും. അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് കാഴ്ചപരിമിതരെ. കാഴ്ചപരിമിതരുടെ പല പ്രയാസങ്ങളും മറികടക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്.
1: അധ്യാപനത്തിലെ ഒരു ഉദാഹരണം പറയോ.
0: ഓ പറഞ്ഞുതരാം, ഇഷ്ടം പോലെ. അധ്യാപനത്തിൽ ഇപ്പം സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പം സാധാരണക്കാർ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജി ആരാണ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ, ഗാന്ധിജിയുടെ സമരരീതികൾ നമുക്ക് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ കാഴ്ചപരിമിതരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അക്ഷരം വലിയൊരു പ്രശ്നമാണ്. ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് തിരിയൂല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എഴുതാണെന്ന് ചിലപ്പോൾ ആളെ കിട്ടൂല. അപ്പോൾ ഈ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ, നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിമിതിയും മറികടക്കാൻ പറ്റും. ഞാൻ നോട്ട്സൊക്കെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും.
1: ഓക്കെ.
0: അവരോട് പറയും, ഒഴിവുള്ള ഒരു 10 മിനിറ്റൊക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, നമ്മൾ വായിച്ചു കൊടുക്കേണ്ട. അവരിങ്ങനെ കണ്ട് അവർ സംശയവും ചോദിക്കൂല നമ്മളോട്. കാരണം അവർക്ക് മറ്റേ നമുക്ക് ബോർഡിലൊക്കെ എഴുതി ചിലപ്പോൾ തിരിഞ്ഞിട്ട് എന്താ സാറേ വായിക്കാന്നൊക്കെ ചോദിക്കും. ഇത് പിന്നെ അതിന് അവസരം ഉണ്ടാവുന്നില്ല.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഞങ്ങൾ ചെയ്ത ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറികടക്കുക.
1: അതേ ചോദ്യം ഞാൻ വേറെ ആംഗിൾ ചോദിക്കട്ടെ. ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇരിക്കുന്നത് പീസ് റേഡിയോന്റെ സ്റ്റുഡിയോയിലാണ്. ഒരു പീസ് റേഡിയോ എന്നുള്ളൊരു ആപ്പ്, നമ്മളൊരു ഒരു റേഡിയോ ആപ്പ് ആണല്ലോ ഓൺലൈനിലുള്ള, നിലവിൽ മലയാളത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിക റേഡിയോ എന്നുള്ളത് പീസ് റേഡിയോയാണ് ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്. ഈ പീസ് റേഡിയോ നമുക്ക് മാഷ് ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തി പീസ് റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുക? മാഷെ ഫോണൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റും.
0: ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിക്കാം.
1: ഓക്കെ.
0: നമുക്ക് ഇപ്പോൾ ഫോണായിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ല.
1: തീർച്ചയായും.
0: അതായത് പിക്ചേഴ്സ് ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളല്ല, അതും ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കാൻ അതിന് വേറെ പല മാർഗങ്ങളുമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞതിന് ശേഷം അത് പറയും.
1: ഓക്കെ.
0: ഇപ്പം സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ എന്നൊരു സംവിധാനമുണ്ട്.
1: ആപ്പാണോ?
0: ആപ്പല്ല,
1: ഫോണിലുള്ളതാണ്.
0: എല്ലാ ഫോണിലും ഉണ്ട്. ഇപ്പം സാറിൻ്റെ ഫോണിലും ഈ ആപ്പ് ഉണ്ട്. പക്ഷേ സാറിന് ഇതിനെ കുറിച്ച് അറിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആവശ്യക്കാരല്ല. ആവശ്യക്കാരാണല്ലോ നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കുക. ഇപ്പം ഈ ഫോണിൽ പിന്നെ ടോക്ക് ബാക്ക്, ജീഷോ സ്ക്രീൻ റീഡർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ റീഡുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറാണ് NVDA, അതിലെ ജോസ്, പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഓർക്കാ സ്ക്രീൻ റീഡർ. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണല്ലോ, അവിടെ നമ്മൾ ഓർക്കാ സ്ക്രീൻ റീഡറാണ് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ പരിമിതിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പറയാ, സ്കൂളിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഫോണിലുകൊണ്ട് മാത്രം. ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളെ മുമ്പിൽ പോലും നമ്മൾ സീറോ ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേ, അതായത് അധ്യാപകരുടെ ഒരു പ്രത്യേകത എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അധ്യാപകർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം.
1: അപ്പം
0: നിങ്ങൾ അതെ നിങ്ങൾ നോക്കി വായിക്കുന്ന പേരെ നമ്മളിത് കേട്ട് മനസ്സിലാക്കുന്നു. ഇപ്പം ന്യൂസ്
1: ചാനലുകളെ
0: വായിക്കാൻ കഴിയും, അതാണ് ഞങ്ങൾ ഈ ടോക്ക് ബാക്കിന്റെ ഒരു പ്രത്യേകത. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്.
1: ഇപ്പൊ
0: നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഫോണിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ്, നമ്മള് രണ്ട് വിരല് ഒരു വിരല് ഒക്കെയാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളൊരു ഫോണിൽ ഇങ്ങനെ ഫോണിൽ തൊടുന്നു, വാട്സപ്പ് നിങ്ങൾ കേട്ടോ, അപ്പൊ ഇങ്ങനെ ടെലഗ്രാം, ഇപ്പൊ പേജ് 3 of 4, ഇനി അടുത്ത പേജിലേക്ക് മറിക്കാൻ അവിടെയാണ് പീസ് റേഡിയോ ഉള്ളത്. പീസ് റേഡിയോ,
1: അതെ കേട്ടു.
0: അപ്പൊ ഈ പീസ് റേഡിയോ ഞാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫോണിന് ഒരിക്കലും നിങ്ങളൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങായിട്ട് ഓപ്പൺ ആയി വരികയാണല്ലോ ചെയ്യാം.
1: പക്ഷെ
0: ഒരു കാഴ്ച മര്യാദ ഉപയോഗിക്കുന്ന സിംഗിൾ ടാപ്പിൽ ഓൺ ആയി വരാൻ പാടില്ല.
1: കാരണം
0: വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർ താവില്ല, നമ്മൾ തൊടുക. അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ പീസ് റേഡിയോ എവിടെയെന്നാ ചോദിച്ചു. അപ്പൊ ഞാൻ പീസ് റേഡിയോ കണ്ടുപിടിക്കണം ആദ്യം. സെർച്ച് ക്യാമറ ക്രോം പീസ് റേഡിയോ കിട്ടി. ഇവിടെ നമ്മള് ഡബിൾ ടാപ്പ് ചെയ്തു, അപ്പൊ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ അത് ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഞാനത് ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാൻ നമുക്ക് അതിന്റെ ധാരണ ഉണ്ടാവും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന ആപ്പ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും.
1: കാരണം
0: എപ്പോഴും കുറെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി
1: പീസ് റേഡിയോ തുറന്നു നോക്കി. ലൈവ് നടക്കുന്ന പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു
0: ഞാൻ പറഞ്ഞുതരാം. തൊട്ടോക്കട്ടെ. പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
1: കേൾക്കുന്നുണ്ട്.
0: അലി ജാബർ സംശയ നിരാണ്. ഇപ്പഴ നേരത്തെ വായിച്ചത് നമ്മൾ ആദ്യം തുറന്നു വെച്ചപ്പോ അതായിരുന്നല്ലോ,
1: അതുകൊണ്ട്
0: അതത് പറഞ്ഞോളൂ. ഇപ്പൊ ലൈവ് ഉള്ള പ്രോഗ്രാം ഇതാണ്.
1: മുഹമ്മദ് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി, ഹംസ മദീനി.
0: ഞങ്ങൾ മനസ്സിലായില്ലേ, ഞാൻ സ്പീഡ് കുറച്ച് വെച്ചോണ്ട്
1: ശ്രോതാക്കൾക്ക് അറിവിലേക്ക് പറയാണ്. ഇപ്പോൾ പീസ് റേഡിയോ ലൈവായി നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് അൽ ഇജാബ സംശയ നിവാരണമാണ്. അതായത് മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുള്ള ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ് അത്. അതും എല്ലാ ശനിയാഴ്ച ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും അതും നമുക്ക് മാഷ്ക്ക് പിന്നെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ.
0: അതെ അതെ, കേട്ടില്ലേ, അൽ ഇജാബ സംശയ നിവാരണം. മറുപടി നൽകുന്നത് മുഹമ്മദ് സാലിഖ് മദീനി, ഷബീബ് സലാഹി. ഇങ്ങനെ പറയാം.
1: ഓക്കേ ഓക്കേ.
0: ഇനി ദാ പ്ലേ ബട്ടൺ കിട്ടി.
2: അപ്പൊ
0: ഇങ്ങനെ ഓരോ സാധ്യതകളും.
1: ഇതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോ മാഷ് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ശരിക്കും നമുക്ക് പീസ് റേഡിയോ തുറന്ന് ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ പീസ് റേഡിയോ ആപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്.
0: അതിൽ
1: പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന പ്രോഗ്രാമൊക്കെ കേൾക്കാൻ പറ്റും.
0: അപ്പോ
1: ഒരിക്കലും ഒരു പരിമിതി എന്നുള്ളത് ഒന്നിനും
0: തടസ്സമല്ല. ഇന്നത്തെ സമൂഹത്തില് കാഴ്ച പരിമിതർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിക്കാം, ബാങ്കിൻ്റെ ആപ്പുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് ഈ ടെക്നോളജിയിൽ ഉള്ളതിൻ്റെ സുഖം എന്താ വെച്ചാൽ നോട്ട്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ വരുമ്പോണ്ടായ ഒരു അനുഭവം, ഞാൻ അറിയുന്ന ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. വന്നപ്പോൾ താമരശ്ശേരി വന്നപ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ള നല്ല സുഖമല്ലേന്ന് ആണ് അത് എന്നോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞ സാറേ ശരിയാണ്, നോട്ട് എത്ര നിങ്ങളോട് ചോദിക്കേണ്ട, ബാക്കി തരി നിങ്ങളോട് പറയേണ്ട, ചില്ലറുണ്ടോ നിങ്ങൾക്കും ചോദിക്കേണ്ട, എനിക്കും ചോദിക്കേണ്ട, ഇതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ ഗൂഗിൾ അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഇതോടൊക്കെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ നിങ്ങളെക്കാൾ ഉപയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം നമ്മുടെ കാഴ്ച എന്ന പരിമിതിയെ മറികടക്കാൻ
1: തീർച്ചയായിട്ടും
0: ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
3: നമ്മളെ വളരെ ദീർഘമായ ഒരു എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ സവിശേഷം. നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു പോകും. അതായത് നമുക്കറിയാത്ത ഒരുപാട് പിന്നെ അറിവുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാഷാ അല്ലാഹ്.

0: ഏറ്റവും പ്രധാനപ്പെട്ട മിശ്രയുടെ ഒരു പ്രോഗ്രാമാണല്ലോ സ്നേഹക്കൂട്. ശ്രോതാക്കൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾക്ക്, വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. അടുത്തായി നമ്മൾ സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ വിഷയം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: ഇന്ന് കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ്
0: അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ പി സാഴത്ത്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം ശ്രവിക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളുടെ വിഷയത്തിൽ ഏറെ താല്പര്യമുള്ളവരാണ് നമ്മൾ. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എത്ര സമയവും എത്ര അധ്വാനവും എത്ര പണവും ചിലവഴിക്കാൻ ഓരോ രക്ഷിതാവും തയ്യാറാണ്. ഇന്ന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ വിഷയത്തിൽ ഒരുപാട് പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ അവർക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്, എല്ലാം നൽകിയിട്ടും എൻ്റെ കുട്ടിയെ നല്ല ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായി, സൃഷ്ടിപരമായി, നല്ല ചിന്തകൾ ഉള്ള, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന് ഉടമകൾ ആവണമെങ്കിൽ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കുട്ടി ഒരുപാട് അറിവുകൾ സമ്പാദിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ്, ചോദ്യങ്ങളിൽ കൂടിയാണ്. സാധാരണഗതിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ നമ്മോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വേളയിൽ നാം അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും നൽകാറുണ്ടോ? യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ തുറന്ന് ചോദിക്കാനുള്ള ശരിയായ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നുള്ളത് അവരിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളരാനുള്ള അല്ലെങ്കിൽ വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പ്രത്യേകിച്ച് കുട്ടിയുടെ ചിന്ത അതിരുകളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ചിന്തയിൽ നിന്ന് രൂപം കൊള്ളുന്ന ചോദ്യങ്ങൾ അവർക്ക് ഏറ്റവും നന്നായി ചോദിക്കാൻ പറ്റുന്നത് അവരുടെ രക്ഷിതാക്കളോട് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അതിനെ ഒട്ടും പ്രാധാന്യമില്ലാതെ അല്ലെങ്കിൽ കൊച്ചാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ നമ്മോട് ഷെയർ ചെയ്യില്ല. ഈ അടുത്ത് നമുക്കറിയാം, കുട്ടികളുടെ മനസ്സുകളിലേക്ക് മത നിരാസ ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ കാരണക്കാരുമാണ്. കാരണം ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുട്ടികൾ പലതും കാണാനും പലതും കേൾക്കാനും പല രൂപത്തിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോവാനും തയ്യാറാവുന്നത് അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം തന്നെയാണ് അതിന് കാരണം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവർ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പരിചയപ്പെടുന്നതും അവർക്ക് കിട്ടുന്ന അറിവും നമ്മോട് പങ്കുവെക്കുമ്പോൾ അവിടെ അവരെ തിരുത്താൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടത് ഒരു നല്ല റാപ്പോ, ഒരു ഊഷ്മളമായ ബന്ധം കുട്ടികളുമായി നാം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു രക്ഷിതാവ് കുട്ടിയുടെ പരിധിവിട്ട ചിന്തകളെ കൊണ്ട് കുടുങ്ങി. കാരണം മതനിരാസത്തിലേക്ക് പോകുന്ന തലങ്ങളിൽ അവൻ്റെ പഠനങ്ങളും അവൻ്റെ രീതികളും മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ കുട്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് അവന് കിട്ടുന്ന അറിവുകളാണ് അവൻ്റെ പല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്രത്തോളം വിദ്യാഭ്യാസമില്ലാത്ത രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കാതെ വരുന്നു. സ്വാഭാവികമായി ഈ കുട്ടി റോൾ മോഡലായി കാണുന്നത് അവൻ്റെ അധ്യാപകരെയാണ്. ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള വിശ്വാസത്തിൽ അവർ പിന്നിലാണ്, അല്ലെങ്കിൽ യുക്തിചിന്തയിലേക്ക് പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ അധ്യാപകൻ കുട്ടിക്ക് നൽകുന്നത്. ഇസ്ലാമിൻ്റെ അന്തസ്സത്തയെയും ഇസ്ലാമിൻ്റെ യുക്തിയെയും ഇസ്ലാമിൻ്റെ വിശ്വാസ സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഈ അധ്യാപകൻ ഇസ്ലാമിനോട് തന്നെ ഒരു തരം സംശയം രൂപം കൊള്ളാൻ പ്രേരണ നൽകുന്നു. എന്നാൽ ഈ രക്ഷിതാവിനാണെങ്കിൽ കൃത്യമായി ഇതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്
3: വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിൽ എത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനറൽ നോളജ്, പൊതുവിജ്ഞാനം സമ്പാദിക്കാനുള്ള സ്രോതസ്സുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് അവിടെ കുട്ടികളുമായിട്ട് അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് വായിക്കുന്നത്, അവർ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അവൻ്റെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആരോടാണ്, ഇത് നമുക്ക് വിലയിരുത്താൻ സാധിച്ചാൽ അവരുമായി ഈ കുട്ടി നടത്തിയിട്ടുള്ള ചാറ്റ് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എന്ത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് അവിടെ ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും സാധാരണഗതിയിൽ കുട്ടികൾക്ക് അന്വേഷണ ത്വരയുണ്ട്, കണ്ടെത്താനുള്ള വ്യഗ്രതയുണ്ട്, താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം കാണരുത്, നീ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അത് കാണാനും അത് അനുഭവിക്കാനുമുള്ള താല്പര്യം കുട്ടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഇത്തരം സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് ബദൽ അതിനെ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാവ് ബുദ്ധിപരമായിട്ടുള്ള വികാസം കുട്ടികളിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത നമ്മുടെ മക്കളിൽ വളരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ടുപോവുക. ഇന്ന് സാധാരണ ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ പോകുന്നു, സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. അപ്പോൾ അവിടെ നമ്മൾ നേരിടുന്ന ക്രൈസിസ് എന്താണ്, ഒരു സാധനത്തിൻ്റെ വില എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ് കുട്ടിയൊക്കെ അറിയില്ല. ഇപ്പോൾ ഉള്ളിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കിലോ ഉള്ളിക്ക് 120 രൂപയാണെങ്കിൽ കുട്ടി എത്ര രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് അറിയുന്നില്ല. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ സാധനങ്ങളുടെ വാല്യൂ പ്രൈസ് കുട്ടിക്കറിയില്ല. നേരെ മറിച്ച് എവറിഡേ ലൈഫിൽ, നിത്യജീവിതത്തിൽ നാം കുട്ടികളെ കൂടി പങ്കാളികളാക്കുകയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും തിരക്കും അക്കൗണ്ടിങ് എന്ത് ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടും. സാധനത്തിൻ്റെ വില നൽകാൻ കുട്ടിയുടെ കയ്യിൽ നമ്മൾ പണം കൊടുക്കുന്നു, ആ പണത്തിൻ്റെ ബാലൻസ് തിരിച്ചു വാങ്ങാൻ അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം കുട്ടിക്ക് അവിടെ കിട്ടുകയാണ്. പണത്തിൻ്റെ വാല്യൂ എന്ത് കുട്ടി അറിയാണ്. ഈ രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാധനം വാങ്ങുന്ന ഘട്ടത്തിൽ ബാർഗെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ വിലപേശേണ്ട ആവശ്യകത കുട്ടിക്ക് ബോധ്യമാവും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു സാധനത്തിന് വലിയ വില പറയുന്ന ഒരു ടെൻഡൻസി ചില നാടുകളിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള സിറ്റീസിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ 3-4 ഇരട്ടിയാണ് സാധനത്തിന് വില പറയുക. അപ്പോൾ ആ ചോദിക്കുന്ന വില തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ലാഭം കിട്ടും, എന്നാൽ അത് നമുക്ക് നഷ്ടവും വരുത്തും. അപ്പോൾ ഇത്തരം ട്രെൻഡുകളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ കുട്ടികളെ കൂട്ടി ഷോപ്പിങ്ങിന് പോവേണ്ടതുണ്ട്. അവിടെ ലോസ് എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഒരു കാര്യം എങ്ങനെയാണ് കണക്ക് കൂട്ടുക, ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ലത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത എന്ത്, ഇതൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഒരു കിലോ ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള ആപ്പിളിൽ കേടുകളുണ്ടാവും, നല്ലതും ഉണ്ടാവും. നമ്മൾ 150 രൂപയ്ക്ക് ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ അതിൽ 2 എണ്ണം കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. നേരെ മറിച്ച് ആ ആപ്പിൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എന്ന് പ്രാക്ടിക്കലായി കുട്ടി മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി വാങ്ങിക്കൊണ്ടുവരുന്ന സാധനം അത് ശരിയായിട്ടില്ല, അതിൽ കേടുണ്ട് എന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, കുട്ടിയെ ഗുണദോഷിക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു അറിവ് കിട്ടുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ എന്നെയുമായി മാർക്കറ്റിലേക്ക് പല സാധനങ്ങൾ വാങ്ങാനും വിൽപ്പന നടത്താനും കൊണ്ടുപോയിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മളെയുമായിട്ട് ചെറുപ്പത്തിൽ 8-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിക്കുന്ന വേളയിലാണ് ഉപ്പ ഷോപ്പിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഉപ്പയാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് ആ പ്രോസസ്, പ്രക്രിയ നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എൻ്റെ ഉപ്പയാണ്. അതുകൊണ്ട് ഒരു ഉപ്പ കൂടുതൽ സംസാരിക്കുന്നതിന് ബദലായിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടി കുട്ടികളെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ, ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാവാൻ വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മുടെ പല കുട്ടികൾക്കും ഈ നാട്ടറിവ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പാഠ്യരീതിയിൽ സ്കൂളുകളിലൊക്കെ തന്നെ കുട്ടികളെ പുറത്തേക്ക് വിടുകയും ഇപ്പോൾ കല്ലുകൾ പെറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ പല രൂപത്തിലുള്ള കല്ലുകളുണ്ട്, പല രൂപത്തിലുള്ള മണ്ണുണ്ട്, അതുപോലെ പല രൂപത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾ ശേഖരിച്ചു വരുന്ന സമയത്ത് കുട്ടികളിൽ ഒരു ജിജ്ഞാസ രൂപം കൊള്ളുകയാണ്. അപ്പോൾ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ, ജിജ്ഞാസയെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പഠന ശൈലിയാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങളും നിർവഹിക്കുന്നത് അധ്യാപകനാണ്. കുട്ടിക്ക് മാനസികമായ താല്പര്യവും ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഒരു വാക്കിങ്ങിന് നിങ്ങൾ പോകുന്നു. അതുകൊണ്ട് ആ യാത്രയിൽ, ചെറിയ ഒരു യാത്രയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ കാണുന്ന പല വസ്തുക്കളും, പുതുമയുള്ള വസ്തുക്കളും നിങ്ങൾ ശേഖരിക്കണം എന്ന് അവരോട് പറയുക. അത് കല്ലുകളാവാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റു വല്ല വസ്തുക്കളും ആവാം. അതുകൊണ്ട് ഈ വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അതിനെ സംബന്ധിച്ച് ഒരു ചെറു വിവരണം നൽകാൻ, അത് അന്വേഷിച്ച് കണ്ടെത്താൻ ഇന്ന് നെറ്റ് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ആ വസ്തു എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ആ ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച് നൽകണം എന്ന് കുട്ടികളോട് പറയുമ്പോൾ അതൊരു ചാലഞ്ചായിട്ട് കുട്ടികൾ ഏറ്റെടുക്കും. ഇന്ന് ചാലഞ്ച് ഗെയിം എന്നൊക്കെ പേരിൽ പല ഗെയിമുകളും നടക്കുന്നുണ്ട്. അത് ക്രിയേറ്റീവായിട്ട് കുട്ടികളിൽ അവരുടെ ചിന്ത വളർത്തുന്ന അത്തരം പിന്നെ സാഹസികതയിലേക്ക് കുട്ടികൾക്ക് അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതവരുടെ ബുദ്ധിശക്തി വികസിപ്പിക്കാൻ ഹേതുവാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കുട്ടികൾ അവരുടെ എഫേർട്ടിനെ, അവരുടെ പ്രയത്നത്തെ പ്രശംസിക്കാനുള്ള ഒരു മനസ്സാണ് രക്ഷിതാക്കൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത്. ഐ ആം സോ പ്രൗഡ് ഓഫ് യു, അതായത് എൻ്റെ മകനെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ മകളെ അടുത്ത് വിളിച്ചിട്ട് മോളെ നിന്റെ വിഷയത്തിൽ ഉപ്പക്ക് വലിയ അഭിമാനമുണ്ട്, ഈ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വളരെ വലുതാണ്. നിന്നെ ഒന്നിനും പറ്റില്ല എന്ന് ഒരു തവണ അല്ലെങ്കിൽ അഞ്ച് തവണ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഡീഗ്രേഡേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു തകർച്ചയുണ്ട്. എന്നാൽ ഐ ആം സോ പ്രൗഡ് ഓഫ് യു, പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മകനെ, നിന്റെ വിഷയത്തിൽ ഉപ്പക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്, നിന്നെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായി നീ പൂർത്തീകരിക്കും. ഇത് ചിലപ്പോൾ നമ്മൾ സോപ്പിംഗ് വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഫ്ലാറ്റർ ചെയ്യുന്ന രൂപത്തിൽ അവരെ പ്രശംസിക്കുന്ന, അംഗീകരിക്കുന്ന സംസാരങ്ങൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല മൈലേജ് നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു വർക്ക് അവർക്ക് നമ്മൾ നൽകി എന്നിട്ട് അവർ അതിൽ വീഴ്ച വരുത്തി, ആ വീഴ്ച വരുത്തിയ കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നിരന്തരം അവരോട് അത് സംസാരിക്കുമ്പോൾ അത് അവരിലുള്ള പ്രതീക്ഷയെയും അവരിലുള്ള താല്പര്യത്തെയും അതിന് ഉള്ള ഒരു ഇഷ്ടത്തെയും നഷ്ടപ്പെടുത്തുക ചെയ്യുക. നേരെ മറിച്ച് ഒഫ്കോഴ്സ് അവിടെ പോരായ്മ വന്നിട്ടുണ്ട്, എന്നാൽ ആ പോരായ്മകളേക്കാൾ കൂടുതൽ ഒരുപാട് ഹൈറുകൾ, നന്മകൾ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ നന്മകളെ പ്രചോദിപ്പിക്കുന്ന സംസാരങ്ങളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അടുത്ത തവണ നേരത്തെ ചെയ്തതിനേക്കാൾ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കുട്ടിക്ക് സാധിക്കും. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കേരളത്തിൽ പോലീസുകാർക്കെല്ലാം ട്രെയിനിങ് നൽകുന്ന എഡിസൺ ഫ്രാൻസിസ് എന്ന ഒരു ട്രെയിനറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ചില വിഷയങ്ങളുടെ മാർക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിൽ ടീച്ചർ തന്നെ ഇൻസൾട്ട് ചെയ്യാവുന്ന മാർക്കാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താവുന്ന മാർക്കാണ് ഒരു വിഷയത്തിൽ എഡിസൺ ഫ്രാൻസിസിന് കിട്ടിയത്. പക്ഷേ ആ ടീച്ചർ എഡിസൺ ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്നിട്ട് 9 മാർക്കാണ് കുട്ടിക്ക് ബയോളജിയിൽ കിട്ടിയത്. ആ സമയത്ത് എഡിസൺ ഫ്രാൻസിസിനോട് അധ്യാപിക പറയുന്നത്, അടുത്ത തവണ പരീക്ഷയിൽ നമുക്കത് 10-ആക്കണം. 9 മാർക്കാണ് കിട്ടിയത്, പക്ഷേ അത് നമുക്ക് അടുത്ത പരീക്ഷയിൽ 10-ആക്കണം. ഈ ഒരു മോട്ടിവേഷൻ അദ്ദേഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് ഭാഷ ട്രെയിനറായിട്ട്, ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ട് എഡിസൺ ഫ്രാൻസിസ് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ അധ്യാപികയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മോട്ടിവേഷനാണ്. എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളായ നമ്മൾ ആ വിഷയത്തിൽ വളരെ പുറകിലാണ്. നമ്മൾ കുട്ടികളിൽ കാണുന്ന ന്യൂനതകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യുന്നു. അതോടുകൂടി പിന്നെ ആ വിഷയം പഠിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താ ഇതിനുള്ള പരിഹാരം? കുട്ടികളിൽ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റ് വികസിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രേസ് ദെയർ എഫേർട്ട് ആൻഡ് സേ ഐ ആം പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനിക്കുന്നു എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനും അവരുടെ കൈപിടിച്ച് അഭിനന്ദിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് മുന്നോട്ട് പോകും. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി നിരന്തരം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ് കുട്ടിയെ അപമാനിക്കാതിരിക്കുക. ഇപ്പം എല്ലാ വിഷയങ്ങളിലും കുട്ടി ഒരിക്കലും എന്താവില്ല, അഡ്വാൻസ്ഡ് ആവില്ല, എ പ്ലസ് കിട്ടണം എന്നില്ല. അപ്പം ആ പരാജയത്തെ സ്വാഗതം ചെയ്യുക, സെലിബ്രേറ്റ് ദി ഫെയിലിയേഴ്സ് എന്ന് സൈക്കോളജിയിൽ ഒരു ടേമുണ്ട്. ആ പരാജയത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ സാധിക്കും. റെസ്പെക്ട് യുവർ ചൈൽഡ്, എ ചൈൽഡ് ലേൺസ് എ ലോട്ട് ത്രൂ ഹിസ് ഫെയിലിയേഴ്സ്. ഈ ഒരു മെസ്സേജാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ആദരിക്കുകയും ആ പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നീ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സജഷൻസ് ഈ ഫെയിലിയേഴ്സിൻ്റെ ഘട്ടത്തിൽ അവർക്ക് കൊടുക്കുക. അവിടെ നമ്മൾ അവരോട് ചോദിക്കേണ്ടത് വൈ ഡു യു തിങ്ക് യു ഡിഡിൻറ്റ് ഗെറ്റ് എ ബെറ്റർ സ്കോർ ഓൺ ദി ടെസ്റ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിൽ നല്ല ഒരു സ്കോർ വാങ്ങാൻ നിനക്ക് സാധിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷയിൽ നീ ഉദ്ദേശിച്ച നല്ല ഒരു നിലവാരത്തിലേക്ക് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാതിരുന്നത്? എന്തായിരിക്കും അതിന് കാരണം? അതായത് കുട്ടിയെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇതവർക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള അവസരം നൽകും. സ്വാഭാവികമായും അടുത്ത പരീക്ഷ വരുമ്പോൾ ഒരു വാശിയോടുകൂടി ആ വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങാൻ കുട്ടി ശ്രദ്ധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്കൊക്കെ മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഒരു ഗാഡ്ജറ്റിനെ, ഈ ഒരു ഉപകരണത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ആളുകൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഇന്ന് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്, ചീത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി നല്ല കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുക. നല്ല കാര്യങ്ങൾ കുട്ടി ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം ആ ഒരു നന്മ മുഖേന ഒരുപാട് ആളുകൾക്ക് അത് ഷെയർ ചെയ്യപ്പെടും. എന്നാൽ ഈ രൂപത്തിലുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതിന് ബദൽ നമ്മൾ അവരെ സദാ ആക്ഷേപിക്കുകയാണെങ്കിൽ വേറെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. അതുപോലെ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുക. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലെറ്റ് ദം ഡു ഇറ്റ്, അവർ അത് ചെയ്യട്ടെ. ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ദ ഹാവ് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്, അവർ ഒത്തിരി ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ചോദ്യം ചോദിക്കുക എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നല്ല ബുദ്ധിപരമായ വികാസം കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കുട്ടികൾക്ക് നമ്മൾ നൽകുക. സ്വാഭാവികമായും ദേ വിൽ ഗെറ്റ് ഇറ്റ് പ്രിപ്പയർഡ്, അവരതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ കുട്ടികൾ നമ്മുടെ കുടുംബത്തെ അസസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. വലിയ വീക്ഷണങ്ങളും വലിയ പിന്നെ ചിന്തകളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. വലിയ ചിന്തകളും വലിയ വീക്ഷണങ്ങളും വലിയ ഭാവനകളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മുടെ കുടുംബ സംവിധാനത്തെ സംബന്ധിച്ച്, ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, മറ്റംഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾ പറയുമ്പോൾ അവരെ അടിച്ചിരുത്തുന്നതിന് ബദലായിട്ട് അവരിൽ പോസിറ്റീവായിട്ടുള്ള ട്രെയ്റ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു നല്ല ഒരു സ്റ്റോറി എഴുതാൻ വേണ്ടി പറയുമ്പോൾ അതവരിൽ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാക്കും, ലോജിക്കൽ റീസണിങ് ഉണ്ടാക്കും, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്ത്? അത് നല്ല രൂപത്തിൽ, അതായത് ഇല്ലാത്ത ഭാവനകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിയുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻറ്റിനെ മോണിറ്റർ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കുട്ടിയിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയെ സന്നിവേശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ എവിടെയൊക്കെയാണോ കുട്ടികൾ ഇന്നവേറ്റീവായിട്ട് നവീനമായ ചിന്തകളോട് സമരസപ്പെടുന്നത്, അല്ലെങ്കിൽ നവീനമായ ചിന്തകൾ നാമ്പെടുക്കുന്നത്, അവിടെ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. ഈ റിച്ച് ഡാഡ് ആൻഡ് ദി പുവർ ഡാഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 9 വയസ്സിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ നടത്തുന്ന പണം സമ്പാദിക്കാൻ വേണ്ടി, പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങൾ നമുക്ക് തീർച്ചയായും കൗതുകം ഉണർത്തുന്നതാണ്. പക്ഷേ ഒരു കുട്ടി 9 വയസ്സ് പൂർത്തിയാവുന്ന ഘട്ടത്തിൽ നടത്തുന്ന പര്യവേഷണങ്ങൾ, ഗവേഷണങ്ങൾ തീർച്ചയായും നമ്മൾ പ്രചോദിപ്പിക്കേണ്ടതാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു പുസ്തകം രചിക്കാനും ദി ബെസ്റ്റ് സെല്ലർ ആവാനും അദ്ദേഹത്തിന്, റോബർട്ട് കിയോസക്കി എന്ന വ്യക്തിക്ക് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ രൂപപ്പെട്ട ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ഗിവ് ഫ്രീഡം ആൻഡ് ഓട്ടോണോമി ടു എക്സ്പ്ലോർ ദർ ഐഡിയാസ്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, ആ ആശയങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ, ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുക്കുക. ഡു വാട്ട് ദേ വാണ്ട്, അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിനുള്ള ഒരവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് നാം പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അതവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും. അപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ റോൾ എന്ന് പറയുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവരുടെ വ്യതിരിക്തമായ ചിന്തകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് രക്ഷിതാക്കൾ കൊടുക്കേണ്ടത്. നാം ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കാത്തത് കൊണ്ട് നാം അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരുടേത് തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും. തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞാൽ വ്യതിരിക്തമായി ചിന്തിക്കുക. ഉപ്പ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉമ്മ ചിന്തിക്കുന്നത് പോലെ കുട്ടി ചിന്തിക്കണം എന്നുള്ള വാശി നാം ഒഴിവാക്കുക. ഖലീൽ ജിബ്രാൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം തൻ്റെ ചൈൽഡ്ഹുഡ് എന്ന കവിതയിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം, സാധാരണഗതിയിൽ ഓരോ രക്ഷിതാവും തൻ്റെ കുട്ടികൾക്ക് തങ്ങളുടെ ചിന്തകൾ സമ്മാനിക്കാനാണ് പരിശ്രമിക്കാറുള്ളത്. കുട്ടികൾ എപ്പോഴും ചിന്തിക്കുന്നത് മുന്നോട്ടാണ്, നാം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ അവർ മുന്നോട്ടാണ് ചിന്തിക്കുന്നത്. നാം നമ്മുടെ കുട്ടിക്കാലത്ത് ശീലിച്ച, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മോട് പുച്ഛമാണ് തോന്നുന്നത്. എന്നാൽ കുട്ടികൾ എപ്പോഴും ചിന്തിക്കുന്നത് മുന്നോട്ട് പോവാനാണ്. അതുകൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും അഡ്വൈസും അവരെ ഉൾക്കൊണ്ട് നൽകാൻ രക്ഷിതാവിന് സാധിക്കുക എന്നുള്ളത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെവർ റിവാർഡ് ചിൽഡ്രൻ ഫോർ എക്സിബിറ്റിംഗ് ദെയർ ക്രിയേറ്റിവിറ്റി. കുട്ടി അവരുടെ സൃഷ്ടിപരത പ്രകടിപ്പിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ നാം അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഗുണപ്രദമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ദീസ് ഇൻസെൻറ്റീവ്സ് ഇൻ്റർഫിയർ വിത്ത് ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ പുതുമയാർന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സമ്മാനം നൽകുമ്പോൾ സ്വാഭാവികമായി അത് സൃഷ്ടിപരതയെ, ആ ഒരു പ്രക്രിയയെ അത് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് റെഡ്യൂസ് ദി ക്വാളിറ്റി ഓഫ് ദെയർ റെസ്പോൺസ്, അവരുടെ പ്രതികരണത്തിൻ്റെ ക്വാളിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ബദൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വി ഹാവ് ടു എംഫസിസ് ഓൺ ദി പ്രോസസ് റാദർ ദാൻ ദി പ്രോഡക്റ്റ് എന്ന് പറയും. ആ പ്രക്രിയ എങ്ങനെ നടക്കുന്നു, ആ ഒരു ഇന്നവേറ്റീവ് മെത്തേഡിലേക്ക് പോവാൻ വേണ്ടി കുട്ടി എടുത്തിരിക്കുന്ന വഴി ഏതാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തെക്കാൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു കണ്ടുപിടുത്തത്തെക്കാൾ നമ്മൾ പ്രാധാന്യവും പരിഗണനയും നൽകേണ്ടത് പ്രോസസ്സിനാണ് എന്നർത്ഥം. അതായത് പുതുതായ രീതിയിൽ, നൂതനമായ രീതിയിൽ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി കുട്ടി തിരഞ്ഞെടുക്കുന്ന പ്രോസസ്, പ്രക്രിയ എന്താണ് എന്ന് കുട്ടിയോട് അന്വേഷിച്ചറിയുമ്പോൾ അത് ആ കുട്ടിയുടെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. നേരെ മറിച്ച് ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന്, സൃഷ്ടിപരതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിസൾട്ടിനെയാണ്, പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതുപോലെ എല്ലാ സന്ദർഭത്തിലും കുട്ടികൾക്ക് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ എന്തും സ്വതന്ത്രമായി സ്നേഹത്തോടുകൂടി നമ്മോട് പറയാനുള്ള ഒരു അവസരം ആ ഒരു മാഹൌൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ വിജയം വരിക്കാൻ വേണ്ടി മുന്നേറിയ ഘട്ടത്തിൽ അവർക്ക് നിരന്തരം ഉണ്ടായിട്ടുള്ളത് സെറ്റ് ബാക്സാണ്, അല്ലെങ്കിൽ പിന്നെ അവരെ ബിലിറ്റിൽ ചെയ്യുന്ന ഇൻസൾട്ടുകളാണ്. എന്നാൽ അവർ മനസ്സിലാക്കി ആര് തളർത്തിയാലും ശരി, ഈ ഒരു വർക്കുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതായത് പേഴ്സ്വിയറൻസ്, നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിൽ കൂടിയാണ് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുക. അതുകൊണ്ട് കുട്ടികൾ പുതിയ ആശയങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരെ നിരന്തരം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഈ കഴിവുകളെ അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ കൂടി രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു വർക്ക് അവർ ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യമാണ്. അതുപോലെ അവരുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും, അവരിൽ അന്തർലീനമായിട്ടുള്ള ഉൾപ്രേരണയെ, കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള ഉൾപ്രേരണയെ, ഇൻട്രിൻസിക് മോട്ടിവേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും രക്ഷിതാക്കൾ തയ്യാറാവുമ്പോൾ തീർച്ചയായും അത് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാരണം പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം, സാമ്പത്തികമായ ഒരുപാട് ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതവർക്ക് പുരോഗതി ഉണ്ടാക്കും. ഒരിക്കൽ ഒരു കമ്പനി തങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സാധ്യതകളെ അന്വേഷിക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് ഒരാളെ പറഞ്ഞയക്കുന്നു. അയാൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തത് ലെതർ ബിസിനസ്സിന്, അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഷൂസിൻ്റെ ബിസിനസ്സിന് ആഫ്രിക്കയിലൊരു ചാൻസും ഇല്ല, കാരണം അവിടെയുള്ള ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഷൂസ് ഉപയോഗിക്കുന്നില്ല എന്നാണ്. സ്വാഭാവികമായും കമ്പനി അയാൾക്ക് ചിലവായിട്ടുള്ള പണങ്ങൾ മുഴുവൻ കൊടുത്തു, എന്നിട്ട് മറ്റൊരാളെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച വ്യക്തി പോസിറ്റീവായിട്ടാണ് ആ വിഷയത്തെ അപഗ്രഥിച്ചത്. ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഷൂസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഷൂ ബിസിനസ്സിന് ഏറ്റവും നല്ല സാധ്യതകൾ ഇവിടെയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് അവർ നൽകിയത്. ഇവിടെ ആദ്യം കമ്പനി പറഞ്ഞയച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പണവും നൽകാൻ കമ്പനി തയ്യാറായി. അവിടെ കമ്പനി അതൊരു നഷ്ടമായി കരുതുന്നില്ല. നമ്മുടെ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പണ ചിലവുകൾ ഉണ്ടാവാറുണ്ട്. അവിടെ നമ്മൾ കഴിയുന്നതും ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റോടുകൂടി, അവരുടെ വ്യക്തിപരമായ പങ്കാളിത്തത്തോടുകൂടി പണം സമ്പാദിക്കാനും ചിലവഴിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ആ പണത്തിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. നേരെ മറിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പണം മുഴുവൻ സ്വരൂപിക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ മൂല്യം കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ 100,000 സ്വരൂപിക്കേണ്ട ഒരു കോഴ്സ് ആണെങ്കിൽ അതിൽ 25,000 രൂപ നീ സംഘടിപ്പിക്കേണ്ടതുണ്ട്, നിന്റെ ഷെയർ ആദ്യം നീ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ 25,000 സമ്പാദിക്കാൻ വേണ്ടി, സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവന് ചെയ്യേണ്ടി വരും. ഈ രൂപത്തിലുള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരിൽ അന്തർലീനമായിട്ടുള്ള സർഗാത്മകതയും അതുപോലെ തന്നെ സൃഷ്ടിപരതയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഓരോ രക്ഷിതാവും കുട്ടികളുടെ വിഷയത്തിൽ ജാഗ്രത ഉൾക്കൊള്ളുകയും അവർക്കാവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ കേട്ടത് സ്നേഹക്കൂട്.
1: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്.
0: അവതരിപ്പിച്ചത് പ്രൊഫസർ കെ പി സഅദ്.
1: നമ്മളെ പാരന്റിംഗ് കോഴ്സിലേക്ക് ഉള്ള ഒരു ക്ഷണം കൂടി നമ്മൾ ഈ അവസരത്തിൽ നടത്തുകയാണ്. നമ്മുടെ പീസ് റേഡിയോയിലെ കോഴ്സുകളിൽ പാരന്റിംഗ് കോഴ്സ് അത് കേൾക്കാനും ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുക.
0: ഈ ഒരു സ്നേഹക്കൂട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ഒരു തുടർച്ചയായ പഠന സംവിധാനത്തെക്കുറിച്ച് പലരും പുതിയ ശ്രോതാക്കൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കുള്ളൊരു പരിഹാരമാണ് പീസ് റേഡിയോയുടെ പാരന്റിങ് കോഴ്സ്. നമ്മളുടെ കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ക്ലാസ് കേൾക്കാൻ കഴിയും. കുറച്ച് ക്ലാസ്സുകളും നമ്മൾ പിന്നിട്ടിട്ടുണ്ട്, എന്നിരുന്നാലും അത് കോഴ്സ് ഓപ്ഷനിൽ നമുക്ക് ലഭ്യമാണ് എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നു. നമുക്ക് അൽ ഉസൂലിലേക്ക് പ്രവേശിക്കാം അല്ലേ?
1: അതെ.
0: ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഏറ്റവും സരളമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് പതിവായിക്കൊണ്ട് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇന്ന് അൽ മുൽത്തരിബ് എന്ന ഒരു സാങ്കേതിക പദത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്.
0: സാങ്കേതികമായ കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അൽ ഉസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
4: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ഇനമാണ് മുൽത്തരിബുകളായ ഹദീസുകൾ എന്നുള്ളത്. അത്തരം ഹദീസുകളെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുൽത്തരിബ് എന്നുള്ളത് ഭാഷാപരമായി ഇൽത്തൊറബ എന്നുള്ള ഫിഅലിൻ്റെ ഇൽത്തൊറാബ് എന്നാണതിൻ്റെ മസ്ദർ. അതിൻ്റെ ഇസ്മു ഫാഇലാണ് മുൽത്തരിബ്, അൽ മുൽത്തരിബു എന്നുള്ളത്. ഭാഷാപരമായി പണ്ഡിതന്മാർ അതിന് കൊടുത്ത വിശദീകരണം, വഹു ഇഖ്തിലാലുൽ അംരി വ ഫസാദു നിളാമിഹി, ഒരു കാര്യത്തിൻ്റെ നിളാം, അതിൻ്റെ രീതി, അത് ഫസാദാവുക, അതല്ലെങ്കിൽ ഒരു കാര്യം ഇഖ്തിലാൽ സംഭവിക്കുക, വിടവുകളും അതുപോലെ തന്നെ അതിൻ്റെ ക്രമത്തിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ സംഭവിച്ച് കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. ഇൽത്തൊറാബുൽ മൗജ്, തിരമാലയുടെ ഇളക്കം അല്ലെങ്കിൽ അതിൻ്റെ ഇളകിമറിയൽ എന്നുള്ളത് പദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം സമുദ്രത്തിലെ തിരമാലകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, അത് ഇളകിക്കൊണ്ടിരിക്കും. ആ പദത്തിൽ നിന്നാണ് ഭാഷാപരമായി അൽ മുൽത്തരിബ് എന്ന ഉസൂലുൽ ഹദീസിൻ്റെ ശാസ്ത്രശാഖയിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ഇനം ഉണ്ടായിട്ടുള്ളത്. മുസ്തലഹിൻ്റെ ഭാഷയിൽ അഥവാ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുൽത്തരിബായ ഹദീസ് എന്ന് പറഞ്ഞാൽ, മാ റുവിയ അല ഔജുഹി മുഖ്തലിഫ മുതസാവിയ ഫിൽ ഖുവ്വ, മുഖ്തലിഫത്തായ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഒരേ രൂപത്തിലുള്ള കൂവത്തോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ, ഇതിനാണ് മുൽത്തരിബ് എന്ന് പറയുക. ആ തഅരീഫ് വളരെ ശുഷ്കമായതുകൊണ്ട് തന്നെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഐ ഹുവൽ ഹദീസ് അല്ലദി യുർവ അല അഷ്കാലി മുതആരിള മുതദാഫിഅ بحيث لا يمكن التوفيق بينها ابدا اي هو الحديث الذي يروى അത് റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. എങ്ങനെ? അല അഷ്കാലി മുതആരിള, പരസ്പരം ഭിന്നമായി കിടക്കുന്ന, പരസ്പരം വ്യത്യസ്തമായ രീതികളിൽ കിടക്കുന്ന ഹദീസാണ്. ബിഹൈസു ലാ യുംകിനു തൗഫീഖു ബൈനഹ അബദൻ, ഈ വ്യത്യസ്തമായി കിടക്കുന്ന രൂപങ്ങൾക്കിടയിൽ ഒരു വിധേനയും പരസ്പരം യോജിപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ആ രീതിയിൽ ഒരിക്കലും പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യമായി കിടക്കുന്ന, വ്യത്യസ്തമായി കിടക്കുന്ന ഹദീസുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വതകൂനു ജമീഉ തിൽക റിവായത്ത്, അതേ സമയം തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട്, പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നതിനു പുറമെ ഇത്തരം റിവായാത്തുകൾ മുതസാവിയത്തൻ ഫിൽ ഖുവ്വ, ഹദീസിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഫലാഫലം നോക്കുമ്പോൾ ഒരുപോലെയായിരിക്കും. മിൻ ഹൈസുൽ വുജൂ, മിൻ ജമീഇൽ വുജൂഹി, എല്ലാ അർത്ഥത്തിലുമുള്ള, ബിഹൈസു ലാ യുംകിനു തർജീഹു ഇഹദാഹുമ അല അഖറ ബിവജ്ഹിൻ മിൻ വുജൂഹി തർജീഹ്, തർജീഹിൻ്റെ അഥവാ ഒന്നിന് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയുണ്ട് ഹദീസിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമാകുമ്പോൾ ഒരു നിലക്കും ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള വ്യത്യാസങ്ങൾ, ഒരു നിലക്കും അവയെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഒരു നിലക്കും നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ ചരിത്രം പരിശോധിച്ചോ, അതിൻ്റെ ഖുവത്ത് ശക്തി പരിശോധിച്ചോ, റാവിമാരുടെ സിഖത്ത് പരിശോധിച്ചോ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹാബിയുടെ അത് സാഹിബുൽ വാഖിയാണോ അല്ലയോ എന്നിങ്ങനെ തർജീഹിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോഴും ഒരേ നിലക്ക് തോന്നുന്ന, എന്നാൽ അതേ എന്നാൽ അവ തമ്മിൽ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫുകളും തആറുദുകളും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുൽത്തറുവായ ഹദീസുകൾ എന്ന് പറയുക. അപ്പോൾ ഈ പറഞ്ഞ തഅരീഫ് പ്രകാരം, നിർവചനപ്രകാരം രണ്ട് കാര്യങ്ങളാണ് ഒരു ഹദീസ് മുൽത്തറിബാണ് എന്ന് നമ്മൾ ഹുക്മ് പറയുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത്. ഈ രണ്ടിലേതെങ്കിലും ഒരു നിബന്ധന, ഒരു ഷർത്ത് വീണു പോയാൽ അത്തരത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ച് മുൽത്തറിബായ ഹദീസുകൾ എന്നൊരിക്കലും പറയാവതല്ല. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അത് കൃത്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നിബന്ധന വീണു പോയാൽ അതിന് വേറെ നാമം ഉസൂലുൽ ഹദീസിൽ ഉണ്ട്. ഈ രണ്ട് നിബന്ധനകൾ പൂർണ്ണമായും യോജിച്ചവ മാത്രമേ ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുൽത്തറിബായ ഹദീസുകൾ എന്ന് പറയാവതുള്ളൂ. അതിലൊന്ന്, ഇഖ്തിലാഫ് റിവായത്തിൽ ഹദീസ് ബിഹൈസു ലാ യുംകിനുൽ ജംഉ ബൈനഹ. തഅരീഫിൽ പറഞ്ഞ അതിൻ്റെ ഒരു വിശദീകരണമാണ്. അഥവാ ഒരു നിലക്ക് നോക്കിയാലും ഈ ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാവുന്ന മേഖലകൾ, അതിൻ്റെ യോജിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാതെ പരസ്പരം വൈരുദ്ധ്യമായിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്ന, ഒരു നിലക്കും യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫാത്തുകൾ ഈ ഹദീസിലുണ്ടാകണം. രണ്ടാമതായി, തസാവിർ റിവായത്ത് ഫിൽ ഖുവ, ഈ രണ്ട് പരസ്പര വൈരുദ്ധ്യത്തിലായിരിക്കുന്ന രണ്ട് ഹദീസുകളും ഖുവത്തിൻ്റെ ശക്തിയുടെ വിഷയത്തിൽ ഫലാഫലം നോക്കുമ്പോൾ ഒരുപോലെയാണ്. ബിഹൈസു ലാ യുംകിനു തർജീഹ് റിവായത്തി അൽ ഉഖ്ര, ഒരു റിവായത്ത് മറ്റേ റിവായത്തിൻ്റെ മേലെ ഒരു നിലക്കും നമുക്ക് പ്രാമുഖ്യം കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള ഇഖ്തിലാഫാത്തുകളും, അതേപോലെ തന്നെ ആ ഖുവത്തിൻ്റെ വിഷയത്തിലുള്ള സമവുമാകലാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ സംഗതി പ്രകാരം ജംഅ ചെയ്യാൻ കഴിയുന്നവയാണെങ്കിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു വൈരുദ്ധ്യങ്ങൾ പ്രത്യക്ഷമായി നമുക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അതിനെ ജംഅ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് മുൽത്തറിബായ ഹദീസായി പരിഗണിക്കില്ല. അതേസമയം മുൽത്തറിബായി പരിഗണിക്കണമെങ്കിൽ ഒരു നിലക്കും അതിനെ പണ്ഡിതന്മാർ ജംഅ ചെയ്തതായിക്കൊണ്ടോ ഒരിക്കലും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ അവയെ സംബന്ധിച്ചുള്ള വിവരമോ ഇല്ല. ഇവിടെ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, പ്രത്യക്ഷത്തിൽ നമുക്ക് വൈരുദ്ധ്യമായി തോന്നുന്ന ചില ഹദീസുകളുണ്ടാകും. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സിഹ്റിന്റെ ഹദീസ്, ആ സിഹ്റിന്റെ ഹദീസിൽ അത് മുൽത്തറിബാണ്, വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതിനെ നിഷേധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് മുൽത്തറിബല്ല. കിണറ്റിൽ നിന്ന് ആ വസ്തു പുറത്തെടുത്തു എന്നൊരു രിവായത്തിലും, പുറത്തെടുത്തിട്ടില്ല, അവിടെ വെച്ച് നശിപ്പിച്ചു എന്ന് വേറൊരു രിവായത്തിലും കാണുമ്പോൾ അത് വൈരുദ്ധ്യമായി ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രണ്ടും രണ്ട് രീതിയിൽ നടന്ന സംഭവങ്ങളാണ്. പ്രവാചകൻ പുറത്തെടുത്തു, പിന്നീട് അതിൽ തന്നെ നിക്ഷേപിക്കലാണ് വേറെ എവിടെയെങ്കിലും എടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പ്രവാചകൻ തോന്നി അതിലേക്ക് വീണ്ടും ഇട്ടു, അവിടെ നശിപ്പിച്ചു. ഈ രീതിയിൽ പരസ്പരം നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഹദീസുകൾ പണ്ഡിതന്മാർ അങ്ങനെ യോജിപ്പിച്ചിരുന്നു. മഹാന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ മറ്റു പണ്ഡിതന്മാരെക്കാൾ ഒരുപടി മുന്നിലാണ്. ഏതാണ്ട് എല്ലാ ഹദീസുകളും ഇത്തരത്തിലുള്ള പരസ്പര വൈരുദ്ധ്യമായി

ഒരിക്കലും ശരിയല്ല. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയെ പഠിക്കാത്തത് കൊണ്ടോ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ചില അല്പജ്ഞാനികൾ ആ വിഷയത്തിൽ ആളുകളെ വഴിപിയപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിരിക്കട്ടെ, ചുരുക്കത്തിൽ ഒരു ഹദീസിനെ രണ്ട് ഹദീസുകൾ തമ്മിൽ പരസ്പരം ഒരിക്കലും ജംഅ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകണം. രണ്ടാമതായി, ഖുവ്വത്തിൻ്റെ വിഷയത്തിൽ അഥവാ ശക്തിയുടെ വിഷയത്തിൽ തർജീഹുകൾ കൊടുക്കുക. തർജീഹ് കൊടുത്താൽ ഒരു ഹദീസ് റാജിഹ്, മറ്റേ ഹദീസ് മർജുഹായി തീരും. അപ്പോൾ റാജിഹായ ഹദീസാണ് നമ്മൾ എടുക്കുക, മർജുവായ ഹദീസിനെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരിക്കലും തർജീഹ് ചെയ്യാൻ കഴിയാത്തതോ അതല്ലെങ്കിൽ ജംഅ ചെയ്യാൻ കഴിയാത്തതോ ആയ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എല്ലാം വഹയാണ്. ആ വഹയിൽ ഒരിക്കലും വൈരുദ്ധ്യങ്ങളോ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത സംഗതികളോ നമുക്ക് കാണുക സാധ്യമല്ല. അതിനർത്ഥം മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകില്ല എന്നല്ല. മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകും, പക്ഷേ അതുകൊണ്ട് തന്നെ അത് ളഈഫായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഹദീസുകളിലെ അത്തരം ഹദീസുകൾ കാണുക സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിൽ ഒരിക്കലും മുൽത്തരിബുകളായ ഹദീസുകൾ ഉണ്ടാകില്ല. ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ തന്നെയുള്ള നിബന്ധനകൾ, അതിൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂനതകളും കടന്നു വരാതിരിക്കണമെന്നുള്ളതാണെന്ന് നമ്മൾ വിശദീകരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഇനി മുൽത്തരിബുകളായ ഹദീസുകളെ അതിൻ്റെ ഖിസ്മുകൾ രണ്ട് രീതിയിലാണ്, അഥവാ ഹദീസിൻ്റെ സനദിൽ ഇൽത്തിറാബുകൾ വരാം, ഹദീസിൻ്റെ മത്തിലും ഇൽത്തിറാബുകൾ സംഭവിക്കാം, അഥവാ പരസ്പരം യോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള കാര്യങ്ങൾ ആ ഹദീസിൻ്റെ സനദിലും ഉണ്ടാകാം, ഹദീസിൻ്റെ മത്തിലും ഉണ്ടാകാം. ഇൻഖസമുൽ മുൽത്തറബ് ബിഹസബി മൗഖിഇൽ ഇൽത്തിറാബ് ഫീഹി ഇലാ ഖിസ്മൈൻ. രണ്ട് ഖിസ്മായിക്കൊണ്ട് ഇൽത്തിറാബ് അത് സംഭവിച്ച സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് രീതിയാക്കിയിട്ടുണ്ട്. ഒന്ന് മുൽത്തരിബുൽ സനദ്, മുൽത്തരിബുൽ മത്തൻ, സനദിൽ വന്നിട്ടുള്ള ഇൽത്തിറാബ്. രണ്ടാമത്തത് മത്തനിൽ വന്നിട്ടുള്ള ഇൽത്തിറാബ്. സനദിൽ ഇൽത്തിറാബുകൾ സംഭവിക്കുക എന്നുള്ളത് ഒരുപാട് സംഭവിക്കാം, അത് സാധാരണയാണ്. സനദിൽ സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലുള്ളാഹ് അറാക ശബ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിയെ നിങ്ങൾ മുടി നരച്ചവനായി ഞാൻ കാണുന്നല്ലോ നിങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്തനി ഹൂദ് വഅഖവാതി, എന്നെ നരപ്പിച്ചിട്ടുള്ളത് ശയ്യബത്തനി ഹൂദുൻ വഅഖവാതുഹ, ഹൂദും അതുപോലെ തന്നെ അവളുടെ സഹോദരിയുമാണ് എന്നെ നരപ്പിച്ചിട്ടുള്ളത്. അഥവാ സൂറത്ത് ഹൂദും ആ സൂറത്ത് ഹൂദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂറത്തുൽ വാഖിഅ പോലെ, സൂറത്തു മുർസലാത്ത് പോലെയുള്ള ചില ഹദീസുകൾ. ഈ ഹദീസ് സംബന്ധിച്ചിടത്തോളം ഇമാം ദാറഖുത്തനി റഹ്മഹുള്ള വിശദീകരിക്കുകയും, ഹാദ മുൽത്തരിബ്, ഈ ഹദീസ് മുൽത്തരിബായ ഹദീസാണ്. ഫഇന്നഹു ലം യർവി ഇല്ലാ മിൻ തരീഖ് അബി ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ് എന്ന് പറയുന്ന റാവിയിലൂടെയല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. വഖദ് ഇഖ്തലഫ അലൈഹി ഫീഹി നഹ്വ അല നഹ്വി അശറത ഔജുഹ്, ഈ ഹദീസിൻ്റെ സനദിൽ പത്ത് രീതിയോളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പത്ത് രീതിയിൽ അധികമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ ഇത് മുർസലായി ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ ചില ആളുകൾ അത് മൗസൂലായിക്കൊണ്ട് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്, സനദ് മുത്തസലായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ ചില ആളുകൾ അത് മുസ്ലിം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുസ്ലിം ചേർത്തിട്ടുണ്ട്, ചില ആളുകൾ അത് സഅദ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ മുസ്നദിൽ ചേർത്തിട്ടുണ്ട്, വേറെ ചില ആളുകൾ അത് ആയിഷ റളിയല്ലാഹുവിൻ്റെ മുസ്നദിലാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യമായ ഒരിക്കലും സംയോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ഹദീസുകൾ,
തർജീഹുകൾ കൊടുക്കാൻ കഴിയാത്ത വിധമുള്ള

0: ഇങ്ങനെയുള്ള സനദുകളുണ്ടാകും. ആ സനദുകൾക്ക് മുൽത്തരിബുൽ ഇസ്നാദ്, സനദ് മുൽത്തരിബായിട്ടുള്ള ഹദീസുകളെന്നാണ് പറയുക. ഇനി മത്തനിലും ഇൽത്തറാബുകൾ സംഭവിക്കാം. ആ മത്തനിൽ ഇൽത്തറാബ് സംഭവിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് മാറവാഹു തിർമിദി അൻ ഷരീക് ബിൻ അബി ഹംസ അൻ ശഅബി അൻ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ഖാലത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സകാത്ത് فقال ان في المال لحقا سوى الزكاه ورواه ابن ماجه من هذا الوجه بلفظ ليس في المال حق سوى الزكاه فاطمه بنت قيس رضي الله عنها ഇന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് ചോദിക്കപ്പെട്ടു സകാത്തിനെ കുറിച്ച്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഫിൽ മാലി ലഹഖൻ സിവ സക, ഒരു മനുഷ്യന്റെ സമ്പത്തിൽ ചില ഹക്കുകളുണ്ട്, ചില അവകാശങ്ങളുണ്ട്, ചില ഓഹരികളുണ്ട്. സിവ സക അത് സകാത്തിന് പുറമെയുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അതിന്റെ വജീഹ് പ്രകാരമാണ് ലൈസ ഫിൽ മാലി ഹഖുൻ സിവ സക, സകാത്തിൽ അല്ലാതെ ഒരു ഓഹരിയും ഒരു ഹക്കും സമ്പത്തിൻ്റെ വിഷയത്തിലില്ല. ഇമാം ഇറാഖി റഹ്മഹുല്ലാ വിശദീകരിച്ച് ഈ ഹദീസ് രണ്ടും വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ് ഫഹാദ ഇൽത്തുറാബുൻ ലാ യഹ്തമിലു തഅ്വീൽ, ഒരു നിലക്കും വ്യാഖ്യാനങ്ങൾ പറയാൻ കഴിയാത്ത വിധമുള്ള ഇൽത്തിറാബാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ പരിശോധനയിൽ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കതിനെ വ്യാഖ്യാനിച്ച് പറയാവുന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ രണ്ട് രീതിയിൽ ഈ സംഭവം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഒന്ന്, സൂറത്തുൽ മഹാരിജിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ അറിയപ്പെട്ട നിർണിതമായ ചില അവകാശങ്ങളുണ്ട്, അതവർ നൽകുന്നവരാണ്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും അതേപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ട ആളുകളും അവർക്കവൻ നൽകുന്നവരാണ്. സൂറത്തുൽ മഅരിജിൽ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞു വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് ചോദിക്കുന്നവർക്കും മഹറൂമികൾക്കും. ഇവിടെ ഈ രണ്ട് ആയത്തിൽ ഒന്നിൽ ഹഖ്ഖും മഅലൂം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു, അത് സകാത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതേസമയം സകാത്ത് അല്ലാതെയും ചില അവകാശങ്ങൾ മഹറൂമിനും അതുപോലെ തന്നെ സായിലുമുണ്ട്, അതാണ് വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം എന്ന് ഈ രണ്ട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഹദീസിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇൽത്തുറാബിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ചില പണ്ഡിതന്മാർ അത് മുൽത്തരിബാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഇൽത്തുറാബിൻ്റെ ഉദാഹരണത്തിൽ ഈ ഹദീസ് ചൂണ്ടിക്കാണിക്കാൻ കാരണമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു വരുന്ന ഹദീസുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൽത്തറാബുകൾ ഒരിക്കലും നമുക്ക് കാണുക സാധ്യമല്ല. നമുക്ക് വിശദീകരിച്ചല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകന്റെ സംസാരത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടുക അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്തതും പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന, പണ്ഡിതന്മാർ അത് സ്വഹീഹാണ് എന്ന് ഹുക്കും പറഞ്ഞിട്ടുള്ള ഹദീസിനെ മുൽത്തരിബാക്കുവാൻ പാടുപെടുന്ന സഹോദരങ്ങൾ ഒരു വേള അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഉസൂൽ ഹദീസിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇൽത്തുറാബുകൾ ആരിൽ നിന്നാണ് സംഭവിക്കുന്നത്? ഖദ് യഖഉ ഇൽത്തുറാബ് മിൻ റാവിൻ വാഹിദിൻ, ഒരു റാവിയിൽ നിന്ന് ഇൽത്തുറാബ് സംഭവിക്കാം. ബിഅയർവിയൽ ഹദീസ് അല ഔജുഹി മുഖ്തലിഫ, ഒരു ഹദീസ് തന്നെ പല രീതിയിൽ വ്യത്യസ്തമായ വജുഹോടുകൂടി റിവായത്ത് ചെയ്തുകൊണ്ട് ഒരു റാവിയിൽ നിന്ന് തന്നെ പലപ്പോഴും ഇൽത്തിറാബുകൾ സംഭവിക്കാം, സംഭവ്യമാണ്. അതല്ലെങ്കിൽ വഖദ് യഖഉൽ ഇൽത്തിറാബ് മിൻ ജമാഅ, ഒരു സംഘത്തിൽ നിന്ന് ഇൽത്തിറാബുകൾ, ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ സംഭവിക്കാം. ബിഅയർവിയ കുല്ലു മിൻഹും അൽ ഹദീസ് അല വജ്ഹിൻ യുഖാലിഫ് റിവായത്തൽ ആഖരീൻ, ഓരോരുത്തരും ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മറ്റാൾ ഉദ്ധരിച്ച ഹദീസിന് വിപരീതമായിട്ടാണ്, അഥവാ പരസ്പരം അറിയുന്നില്ല. ആ രീതിയിൽ പരസ്പര വൈരുദ്ധ്യമായ രീതിയിൽ ഒരുപാട് ജമാഅത്തായ സംഘം ആളുകൾ ഉദ്ധരിക്കുമ്പോഴും അതിന് മുൽത്തരിബായി വരാം. അപ്പോൾ ഒരു ജമാഅത്തിൽ നിന്നും ഇൽത്തിറാബ് സംഭവിക്കാം, ഒരു റാവിയിൽ നിന്ന് മാത്രവും ഇൽത്തിറാബുകൾ സംഭവിക്കാം. ഇങ്ങനെ ഇൽത്തിറാബ് സംഭവിച്ച മുൽത്തരിബുകളായ ഹദീസുകൾ എന്തുകൊണ്ടാണ് അതിന് ളഈഫ് ആയ ഹദീസുകൾ നമ്മൾ പറയുന്നത്? വസബബു ളഈഫിൽ മുൽത്തരിബ് ലിഅന്നൽ ഇൽത്തിറാബ യുഷ്ഇറു ബിഅദമി ളബ്തി റുവാതിഹി, ആ റാവിമാർ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരുടെ ളബ്ത്, അവരുടെ ഹിഫ്ളും കിതാബത്തും അടങ്ങുന്ന ളബ്ത്തിൽ ചില പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടത്. യഥാർത്ഥത്തിൽ പ്രവാചകരൊരിക്കലും വൈരുദ്ധ്യങ്ങൾ പറയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ഒരിക്കലും പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള മുഴച്ചു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും സാധ്യമല്ല, അത് സംഭവിക്കുകയില്ല. അപ്പോൾ റാവിമാരിലൂടെയാണ് ഇത്തരത്തിൽ ഇൽത്തിറാബുകൾ സംഭവിക്കുക. ആ റാവിമാരിലൂടെ സംഭവിച്ച ഇൽത്തിറാബുകൾ അവരുടെ ളബ്ത്തിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ളബ്ത്ത് കുറഞ്ഞ റാവിയാണെങ്കിൽ അവൻ്റെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്വഹീഹിൻ്റെ ഷർത്തുകൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൽ മാത്രം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം ആ ഗ്രന്ഥത്തിന് നൽകിയ പേര് അൽ മുഖ്തരിബ് ഫി ബയാനിൽ മുൽത്തരിബ് എന്നാണ് ആ ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ പേര്. ഒരുപാട് മുൽത്തരിബുകളായ ഹദീസുകൾ അതിൽ വിശദീകരിക്കുകയും അതിനെ അദ്ദേഹം ജംഅ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു നിലക്കും ഈ രണ്ട് നിബന്ധനകൾ ഒത്തുവന്ന രീതിയിലല്ലാതെ ഹദീസുകൾ മുൽത്തരിബുകളാവുകയില്ല. ഒരു നിലക്കും യോജിപ്പിക്കാൻ കഴിയാത്തതാവണം. ഒരേ കൂവത്തിലുള്ള, ഒരേ ശക്തിയിലുള്ള ഹദീസുകളാവുകയും വേണം തർജീഹുകൾ കൊടുക്കാൻ കഴിയരുത്. അതുപോലെ തന്നെ പരസ്പരം ജംഅ് ചെയ്യാൻ കഴിയരുത്. ഈ രണ്ട് രീതിയിലുള്ളതാണെങ്കിൽ അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരു നിലക്കും അവകാശമില്ലാത്തത് കൊണ്ടുതന്നെ ആ ഹദീസുകൾ, അത്തരത്തിലുള്ള റിവായത്തുകളെ നമ്മൾ ളഈഫിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ മുൽത്തരിബുകളായ ഹദീസുകൾ സ്വഹീഹിൻ്റെ ഇനത്തിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടില്ല എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്ന എപ്പിസോഡുകളെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. ഏറ്റവും ഗഹനമായ ഒരു വിഷയം വളരെ സരളമായി അവതരിപ്പിച്ച് അൽ ഉസൂലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
2: അൽ മുൽത്തരിബ് എന്ന ഒരു സാങ്കേതിക പദത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ ഒരു സെഷൻ നമ്മൾക്ക് ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും.
1: ഓക്കെ, അബ്ദുൽ മാലിക് സലഫിയാണ് ശ്രോതാക്കളോട് സംസാരിച്ചത്. അൽ ഉസൂൽ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സലഫി ദുറൂസ്. അനുഗ്രഹത്തിന്റെ വേഷത്തിലുള്ള ശിക്ഷ, ഭാഗം 4. നമ്മോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതേത് രൂപത്തിലാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സത്യനിഷേധികൾക്ക് പ്രത്യക്ഷമായ ശിക്ഷയായിരിക്കാം, അതുപോലെ തിന്മ ചെയ്തവർക്ക് പ്രത്യക്ഷമായ ശിക്ഷയായിരിക്കാം, അതല്ലെങ്കിൽ ആന്തരികമായ ശിക്ഷയുമാവാം. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അത് അനുഗ്രഹമാവും, അതവർക്കുള്ള ശിക്ഷയല്ല. പ്രത്യക്ഷത്തിൽ കാണുന്നവർക്കത് ശിക്ഷയായി തോന്നാമെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വർഗത്തിൽ പദവി ഉയരാനും ജീവിതത്തിൽ വന്ന തിന്മകൾ മായ്ക്കാനും ഉള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കണം, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ സത്യവിശ്വാസിയാണോ, യഥാർത്ഥത്തിൽ സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്നവനാണോ, എങ്കിൽ അല്ല എനിക്ക് നൽകുന്ന ശിക്ഷയല്ല ഇത്. എന്നോടുള്ള സ്നേഹം കൊണ്ടും ഞാൻ തകർന്നു പോകരുത് എന്ന് വിചാരിച്ചിട്ട് എനിക്കവൻ നൽകുന്ന സമ്മാനമാണ് ഈ പരീക്ഷണങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, ഒരു കൂട്ടരെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരവൻ പരീക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവ ഇഷ്ടപ്പെട്ടവരൊക്കെ എപ്പോഴും നിരന്തരം പരീക്ഷിക്കുമെന്നല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്ന വിഷയം വേറുണ്ട്. പക്ഷെ ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകി അവരുടെ സ്വർഗപദവി അനേകം ഉയർത്തും. കാരണം എന്തുകൊണ്ട്? അള്ളാഹ് അവരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന ഇളമൽ ജസ, വലിയ പ്രതിഫലം, അത് മാ ഇളമിൽ ബല, വലിയ പ്രതിസന്ധിയോടൊപ്പമാണ്. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരു കൂട്ടരെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അപ്പം ഇതൊക്കെ വെച്ചിട്ട് പണ്ഡിതന്മാരും ഈ കാര്യം എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ രണ്ട് വാചകം മാത്രം പറയാം. ഷെയ്ഖുലിസ്ലാം ഇബിൻ തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അൽ മസാഇബു ലിൽ മോമിൻ, മുസീബത്തുകൾ പ്രതിസന്ധികൾ സത്യവിശ്വാസികൾക്ക് കഫാറാത്തുൻ വറഹമത്തുൻ, അവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, പിന്നെ അവർക്ക് കാരുണ്യവുമാണത്. എന്നാൽ വഹിയൽ ഓയരി, ഈ മുസീബത്തുകൾ സത്യവിശ്വാസികൾ അല്ലാത്തവർക്കോ ഒക്കോബാത്തുൻ, അത് ശിക്ഷകളുമാണ്. ഒരേ കാര്യമാണ് റബ്ബിൽ നിറങ്ങിയത്, ഒരു കൂട്ടർക്ക് അത് അനുഗ്രഹമായി മാറുന്നു, ഒരു കൂട്ടർക്ക് അത് ശിക്ഷയായി മാറുന്നു. ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നൊരു വാചകം, അൽ ബല ദവാഉൽ മുഅ്മിൻ, പരീക്ഷണങ്ങൾ മുസീബത്തുകൾ സത്യവിശ്വാസികൾക്ക് മരുന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേദന മരുന്ന് രോഗം മാറാനാണ്. എന്നാൽ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ വന്ന തിന്മകൾ എന്ന രോഗങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിന് ശിഫ നൽകാൻ അള്ളാഹു കൊടുക്കുന്ന മരുന്നാണെന്ത് ഈ മുസീബത്തുകൾ എന്നാണ് ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ കൂടുതൽ പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു തെളിവാണത്. കാരണം അദ്ദേഹത്തെ 18 വർഷമാണ് പരീക്ഷിച്ചത്, വലിയ ഒരു രോഗം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തവരൊക്കെ അകന്നുപോയി, സ്വന്തക്കാർ പോലും അകന്നുപോയി. അത് വലിയൊരു പരീക്ഷണമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ധനമൊക്കെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളും മരിച്ചുപോയി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അവരെന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നൽകുന്നത്, ഒരു പരാതിയും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വജദനാഹു സാബിറാം, അയ്യൂബ് നബിയെ നമ്മൾ കണ്ടു നല്ല ക്ഷമാശീലനായിട്ട്, നിയമൽ അബ്ദു, എത്ര നല്ല അടിമ. അപ്പം ഈ പ്രതിസന്ധി വന്നപ്പോഴൊക്കെ അദ്ദേഹം യാതൊരു പരാതിയും അദ്ദേഹത്തിനില്ല, മാത്രമല്ല അള്ളാഹ് അതിനോട് കാരുണ്യം കാണിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹം പറയുന്ന മറ്റൊരു വചനം ഇങ്ങനെയാണ്, അത് സൂറത്തു അംബിയായിൽ അള്ള പറയുന്നുണ്ട്, ഓ അയ്യൂബ ഇദ്നാദ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാമിനെ അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അദ്ദേഹം തൻ്റെ റബ്ബിനോട് വിളിച്ച് പറയണം, പ്രാർത്ഥിക്കണം, അന്നി മസ്സനി അള്ളുർ, എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട്. 18 കൊല്ലം സഹിച്ചു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ് അള്ളാഹുവോട്. ഈ കുടുംബങ്ങൾ പോയി, സ്വത്ത് നശിച്ചു, അടുത്തവരൊക്കെ അകന്നുപോയി, ഒക്കെ ഉണ്ടായല്ലോ. പിന്നെ അദ്ദേഹം 18 വർഷം അത് ഏറ്റുവാങ്ങി, പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി, അവസാനം അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണം. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. അത് എന്നോട് കരുണം ചെയ്തിട്ടുണ്ട്, കാരുണ്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് അമ്പിയാക്കളുടെയൊക്കെ ജീവിതം, മഹാന്മാരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് 6 മക്കളുണ്ട്. പക്ഷേ ഒരു മകൻ മരിച്ചു, അന്ന് തന്നെ അദ്ദേഹത്തിന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു കൂടെ കാല് മുറിച്ച് കളയണം. അപ്പോൾ 2 പരീക്ഷണമാണ് ഒരൊറ്റ ദിവസം വന്ന്. പക്ഷെ അതിനൊക്കെ അത് അൽഹംദുലില്ല. അപ്പം 4 അവയവം നിന്നിട്ട് 1 അല്ലേ എടുത്തിട്ടുള്ളൂ, 2 കൈയും 2 കാലുമുണ്ട്, 1 കാലല്ലേ മുറിച്ച്, അൽഹംദുലില്ല. ഒക്കെ സർവസ്തുതി അള്ളാഹ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ 6 കുട്ടികളുണ്ട്, 1 കുട്ടീനല്ലേ പിടിച്ചിട്ടുള്ളൂ, അൽഹംദുലില്ല. അപ്പം ഇത് മനസ്സിലാക്കിയ സത്യവിശ്വാസികളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇവിടെ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹങ്ങളാണ്, അതവർക്ക് ഗുണമാണ്, സ്വർഗത്തിലെ പദവി ഉയർത്താനുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ വന്ന തിന്മകളിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തി 100% ശുദ്ധീകരിക്കാൻ അവർ നൽകുന്നതാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇവിടെ ഇപ്പോൾ പരീക്ഷണങ്ങളെപ്പറ്റി ശിക്ഷകളെപ്പറ്റിയൊക്കെയുള്ള പറഞ്ഞു. എന്നാൽ പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, അവർ വിചാരിച്ചതൊക്കെ കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. അള്ളാഹു ചിലർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, അത് നല്ലവർക്കും കിട്ടും. നന്നായി ജീവിച്ചാൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ എന്ന് നൽകും, അതല്ല, പരീക്ഷണം 2 തരമാണ്, ഈ ശിക്ഷ എന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും, മറ്റൊന്ന് നന്നായി നൽകിക്കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാവും. ഏതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയത് ഒരുപാട് അനുഗ്രഹങ്ങളായിട്ടാണ്, അത് വേറൊരു പരീക്ഷണമാണ്. എന്താ അനുഗ്രഹങ്ങൾ? അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ പക്ഷികളുണ്ട്, അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ കഴിയും മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ പിശാചുക്കളുണ്ട്, ആ പിശാചുക്കളൊക്കെ അദ്ദേഹം പറയുന്നത് സേവനം ചെയ്യുന്നു, ഇതൊക്കെ വലിയ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ സഞ്ചരിക്കാനുള്ള വാഹനം കാറ്റാണെന്ന്, അതൊക്കെ എന്തൊരു അത്ഭുതമാണ്. അദ്ദേഹം ഒരിക്കൽ അങ്ങനെയുള്ള യമനിലുള്ള ഒരു രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എഴുന്നേറ്റ് നിങ്ങൾ സദസ്സ് വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഒരാൾ പറഞ്ഞത്, കണ്ണ് ഇമ പൊട്ടുന്ന സമയത്തിനിടയിൽ കൊണ്ടുവരാം. അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിലെത്തിയപ്പോൾ ഇതൊക്കെ എന്തൊരു അനുഗ്രഹമാണ്. പക്ഷെ അതൊക്കെ അപ്പോഴും അദ്ദേഹത്തിന് ബോധമുണ്ട്, ഇത് പരീക്ഷണങ്ങളാണ്, അനുഗ്രഹങ്ങൾ കൊണ്ടുള്ള പരീക്ഷണമാണിത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ആദാമി ഫദലി റബ്ബി, ഇതെൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള ഫദലാണ്, അവൻ്റെ അനുഗ്രഹമാണ്, ഇതൊന്നും എൻ്റെ കഴിവല്ല, അല്ലെ ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് നോയിക്കോളി എന്ന രൂപത്തിലൊന്നുമല്ല അദ്ദേഹം നിൽക്കണേ, മറിച്ച് അങ്ങേയറ്റം വിനയാന്യതനാവാണ്. ഈ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ റബ്ബ് നൽകുന്നത് ലിയബുലു അനി അഷ്കുർ അമക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ അള്ളാഹു ചിലർക്ക് നൽകും, അത് വേറൊരു തരത്തിലുള്ള പരീക്ഷണമാണ്. അപ്പോൾ അവർ നന്നായി ജീവിച്ചത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനാമിര സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, ആരാണെങ്കിലും ആണായാലും പെണ്ണായാലും അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ വഹു മോമിൻ, ഈമാനോടുകൂടി സത്യവിശ്വാസി ആയിക്കൊണ്ടിരിക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഫല നുഹി അന്നഹു ഹയാത്തും തൊയ്യബ, അവർക്ക് നമ്മൾ നല്ല ജീവിതം നൽകും, നല്ല തൊയ്യബത്തായ ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല മനസ്സമാധാനം കിട്ടും, വേറെയുള്ള സൗകര്യങ്ങളൊക്കെ അവ കൊടുക്കും, പുറമെ പല ലോകത്തും കൊടുക്കും, പരലോകത്ത് പല നജസി അന്നവും അജുറഹും, അവരുടെ പ്രതിഫലം അവർക്ക് നൽകി തന്നെ ചെയ്യും, പരലോകത്തിൽ അവർക്കത് കൊടുക്കും. അപ്പോൾ ഇവിടെ തന്നെ അല്ല കൊടുക്കുന്നത് തന്നെ വലിയ വലിയ കൊടുക്കലാണ്, വലിയ ഓഫറുകളാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ നബി പറഞ്ഞു, മുമ്പയാൾ എന്തൊക്കെ തിന്മ ചെയ്താൽ അതോടുകൂടി പരിഹരിക്കപ്പെട്ടു എന്നാണ്. അയാൾ ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ അസാധുവായി അയാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്. പിന്നെയോ വന്നിട്ട് പിന്നെ ഇതിലുള്ളവർ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ 10 ഇരട്ടി അത് 700 ഇരട്ടി വരെ പോകും. എന്നാൽ ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മ മാത്രമേ എഴുതുകയുള്ളൂ. അത് തന്നെ ഇല്ല ഞെത്തച്ചാബസല്ലാഹു എന്നെ അത വിട്ടുകൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തന്നെ വിട്ടുകൊടുക്കും ആ തിന്മക്കൊന്നും കൊടുക്കാതെ. എന്ന് പറഞ്ഞാൽ നന്മ 10 ഇരട്ടി അത് 700 ഇരട്ടിയൊക്കെ ആകും. തിന്മ ചെയ്താൽ തിന്മ മാത്രം അത് ഇരട്ടിയാക്കൂല. ഒരു തിന്മക്കൊരു തിന്മ എന്നെ എഴുതിയിക്കൊള്ളും. അത് തന്നെ ചിലപ്പോൾ അള്ള വിട്ടുകൊടുത്തു എന്ന് വരും. പിന്നെ അള്ള വിട്ടുകൊടുക്കാനുള്ള ഓരോ സംവിധാനം നമ്മൾ പറഞ്ഞല്ലോ. അവന് ബാധിക്കുന്ന ടെൻഷൻ, അവൻ്റെ ക്ഷീണം, അതുപോലെ അവന് നേരെ വരുന്ന പരീക്ഷണങ്ങൾ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ശരി, ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നന്നായി ജീവിക്കുന്നവർക്ക് കൊടുക്കും, അതിലൊരു സംശയമില്ല. ചിലർക്ക് പരീക്ഷണങ്ങളാണ് കൊടുക്കുന്നെങ്കിൽ ചിലർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. അള്ളാഹു അവർ നന്നായി ജീവിച്ചത് കൊണ്ട് ഈ ലോകത്ത് വേണ്ടത്ര അനുഗ്രഹങ്ങൾ കൊടുക്കും. എന്നാൽ ഈ അനുഗ്രഹങ്ങളും രണ്ടെണ്ണമുണ്ട്. എന്താ, നേരത്തെ ശിക്ഷ ചിലർക്ക് ശിക്ഷയാണെങ്കിൽ ചിലർക്ക് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞതുപോലെ, അനുഗ്രഹങ്ങൾ ചിലർക്ക് അനുഗ്രഹമല്ല, അത് ശിക്ഷയായിരിക്കും എന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം. ചിലർ അനുഗ്രഹമാണ്, അള്ളാഹു എന്നെ പരിഗണിച്ചിട്ടുണ്ട്, അള്ളാഹുക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, ചെയ്ത അയാൾക്ക് ഓർമ്മനുണ്ടാവില്ല, എന്നാൽ അയാൾ ഊഹിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും അത് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്തിരുന്നത് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരുണ്ടല്ലോ. അവർ കാര്യമായ റബ്ബിൻ്റെ നിയമാനുസരിച്ച് ജീവിക്കുന്നുണ്ടാവില്ല. വേണമെങ്കിൽ നോക്കുക, നിരീക്ഷിക്കുകയാണ്. മതമനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവർക്കൊക്കെ എന്നേക്കാൾ പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അള്ളാഹു എന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കൊരുപാട് ഫദലുകൾ, നിയമത്തുകൾ അവനിങ്ങനെ വർഷിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ അവൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ അനുഗ്രഹമല്ല, അതിൻ ഇസ്തിദ്റാജ് എന്നാണ് പറയുക. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ തന്ത്രപരമായ സാവകാശം കൊടുക്കലെന്ന. അള്ളാഹു അവനങ്ങനെ നീട്ടിയിടാണ്, എന്നിട്ട് അവസാനം ഒറ്റപ്പെടുത്തം പിടിക്കും. അതുപോലെ അവൻ തിന്മ ചെയ്യുന്നത് ആരും അറിയുന്നില്ലല്ലേ, ആ പല തിന്മയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ കുറവില്ല, ആൾക്കാർ അറിയുന്നില്ല. കല ചില തിന്മകളൊക്കെ ചിലർ ചെയ്താൽ അത് മറ്റുള്ളവരറിഞ്ഞാൽ പിന്നെ അവനെ തലപൊക്കി നടക്കാൻ പറ്റൂല. പക്ഷേ ചിലർ തിന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അത് അള്ളാഹു മറച്ചു വെക്കുന്നു അവൻ്റെ തിന്മ. പക്ഷെ അവൻ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ചിലപ്പോൾ അള്ളാഹു ഒന്ന് പിടികൂടും, അത് വഷളാക്കും, അത് പരസ്യമാക്കും. അതോടെ അവന് പിന്നെ വീട്ടിലൊതുങ്ങിക്കൂടേണ്ട അവസ്ഥയൊക്കെ വന്നു എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഇസ്തിദ്റാജ് എന്നതിനും പറയാം. ചിലർക്ക് അള്ളാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും, എന്ത്, അള്ളാഹുക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വാരിക്കോരി തരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇവിടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ റഅയ്ത അല്ലാഹ യുഅത്തിൽ അബ്ദ മിന ദുനിയ, നീ ഒരു അടിമക്ക് അള്ളാഹ ദുനിയാവ് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ, ഇങ്ങനെ അലാമാശി ഓൻ തിന്മ ചെയ്യുന്നുണ്ട് എന്നിട്ടും അള്ളാഹ ഇങ്ങനെ കൊടുക്കണം എങ്കിൽ ഇന്നമാവ ഇസ്തിദ്റാജ്, നീ മനസ്സിലാക്കണം അത് അനുഗ്രഹമല്ല, ഇസ്തിദ്റാജാണ്. എപ്പോഴോ അവനെ നന്നായിട്ടൊന്നുള്ള പിടിക്കും, ഇത് അവനിങ്ങനെ വിട്ടുകൊടുത്തതാണ്. എന്നിട്ട് നബി തിരുമേനി വിശുദ്ധ ഖുർആനിലെ ഈ വചനം പാരായണം ചെയ്തു. അതെന്താണ്, ഫലമ്മാ നസൂമാ ദുക്കിറൂബി, ഏതൊരു കാര്യം കൊണ്ടാണ് അവർ ഓർമ്മിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇതൊക്കെ വാജിബാണ്, ഫർളാണ്, ഇന്നന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇതൊക്കെ ഹറാമുകളാണ്, ഇതൊക്കെയാണ് അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. പക്ഷെ അതൊക്കെ ഒരു മറന്ന് ജീവിച്ചു, മോശമായി ജീവിച്ചപ്പോൾ അല്ല ചെയ്തതെന്നറിയോ. ഫത്തഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാ ഖൈറും അങ്ങോട്ട് തുറന്നു കൊടുത്തു. അപ്പോൾ അവർ കൂടുതൽ വഞ്ചിതരായി, തിന്മകൾ ചെയ്ത് അങ്ങനെ മുന്നേറി. അങ്ങനെ അവസാനം എത്താ ഇതാ ഫരിഹു ബിമ ഊത്തു, അവർക്ക് നൽകപ്പെട്ടത് കൊണ്ടൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തിൽ പുളകം കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ അഹദനാവും ഭഗത്തത്തൻ പെട്ടെന്ന് നമ്മൾ അവരെ പിടികൂടി. അപ്പോൾ ഇതാ മുമ്പിൽ പിന്നെ അവരാകെ നിരാശരായി. അപ്പോൾ ഇതൊക്കെ അള്ളാഹു നമ്മളെ പിടികൂടാനുള്ള ഒരു പരീക്ഷണമായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു. അതോടുകൂടി അവരാകെ തകർന്നുപോയി എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ തിന്മ ചെയ്തിട്ടും അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവിതം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അല്ലാ നിയമത്ത് നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തിന്മകളല്ല പുറത്ത് അറിയിക്കുന്നില്ലെങ്കിൽ, ചിലപ്പോൾ നമ്മളെ അള്ള പിടികൂടും, നമ്മളെ വഷളാക്കും, നമ്മൾ ഇസ്തിത്രാജിൻ്റെ ഘട്ടത്തിലാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇമാം ഇബ്നുൽ ജൗസി പറഞ്ഞു, ഇദാ റഅയ്ത നഫ്സക തുസീഉ, നീ നിന്നെ കാണും, നീ തിന്മ ചെയ്യുന്നു, വല്ലാഹു യുഹ്സിനു ഇലൈക, എന്നിട്ടും അല്ല നിനക്ക് അനുഗ്രഹം ചെയ്യുന്നുവെങ്കിൽ നീ ഭയപ്പെടുക, ഇന്നമവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ്, ലൈസ ബിക്കറാമ, അല്ല നിന്നെ ആദരിച്ചു തരുന്നതല്ല, ഇജ് വഷളാൻ പോകണ്ടെന്ന് മനസ്സിലായിക്കോ. കാറൂന്റെ ചരിത്രം മുമ്പ് നമ്മൾ പറഞ്ഞു, കാറൂനും ഇതുപോലെ കണ്ടമാനം കിട്ടിയതൊക്കെ എൻ്റെ കഴിവാണ്, അള്ളാഹുവിനോട് ഭയങ്കര ഇഷ്ടം തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അയാൾ അധർമ്മത്ത് പോയപ്പോൾ ഒന്നടങ്കം സമ്പാദിച്ചതൊക്കെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നുള്ള പറഞ്ഞ് അഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വചനം നമ്മൾ ഭയപ്പെടണം. അള്ളാഹുവിനസ്തതിരിച്ചും ഒരു നമ്മളെന്തെയും തന്ത്രപരമായ അവർക്ക് ഇങ്ങനെ സാവകാശം കൊടുക്കും, എന്നിട്ടും പിടിക്കും, മിൻ ഹൈസുലായാലും അവരറിയാതെ. അപ്പോൾ ഉംലീലഹും ഇന്ന കൈദി മത്തീൻ, അവർക്ക് നമ്മളെന്ത് ചെയ്യും, നീട്ടിങ്ങനെ കൊടുക്കും, കുറച്ചും കൂടി തിന്മ ചെയ്യട്ടെ, പിന്നെയും തിന്മ ചെയ്യാൻ അള്ളാഹാനുഗ്രഹം ചെയ്യുന്നതോറും അവൻ അഹങ്കാരിയായിട്ട് തിന്മ ചെയ്ത് മുന്നേറുകയാണ്. അപ്പം അള്ളെന്ത് ചെയ്യും, അവനതിങ്ങനെ നീട്ടിക്കൊടുക്കും, അവസാനം അവനെ പിടിക്കും. അപ്പം ഇത്തരം രംഗങ്ങളിലൊക്കെ ഇപ്പം പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് പരീക്ഷണങ്ങൾ വന്നാൽ, അനുഗ്രഹങ്ങൾ വന്നാൽ, രണ്ടിനെയും ഏത് രൂപത്തിലാണ് നോക്കിക്കാണേണ്ടത്? അത് റസൂൽ തിരുമേനി പറഞ്ഞൊരു ഹദീസ് കൂടി പറയാം. ജബല്ലി അമ്രിൽ മോമിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അമ്രോ കുല്ലോ ഹെയർ, അവനെന്തുണ്ടെങ്കിലും അവന് ഹെയറായിരിക്കും, കാരണം അവന് തിന്മ ബാധിച്ചാൽ, പ്രതിസന്ധി വന്നാൽ അക്ഷേപിക്കും, അപ്പോൾ അവന് കൂലി കിട്ടും, അവൻ്റെ തിന്മയൊക്കെ മായ്ക്കപ്പെടും, പരലോകത്ത് കൂലി കിട്ടും. ഇനി ആ ദുരിതങ്ങൾ, ഇനി ദുരിതങ്ങൾ ബാധിച്ചാലോ സഹിക്കും, മറ്റേത് സന്തോഷകരമായ കാര്യം കിട്ടിയാൽ, അനുഗ്രഹം കിട്ടിയാൽ നന്ദി കാണിക്കും, ദുരിതങ്ങൾ ബാധിച്ചാലോ അവൻ സഹിക്കും. അപ്പോൾ രണ്ടും അവന് ഗുണമായിരിക്കും. ഈ ഒരു നിലപാടിലാണ് സത്യവിശ്വാസികൾ നോക്കിക്കാണേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, അനുഗ്രഹത്തിൻ്റെ വേഷത്തിലുള്ള ശിക്ഷ, ഭാഗം 4. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: يرى ما في الضمير ويسمع انت المعد.
5: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: ما شاء الله. മധുരം ഖുർആനിൽ പാരായണം നടത്തിയത് മരണപ്പെട്ടു പോയ മുമ്പ് ഹറമിൽ ഇമാമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ളൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പക്കാലം മുതൽക്ക് തന്നെ ഖുർആൻ പാരായണത്തിൽ അത്ഭുതമായ ഒരു സ്കില്ല്, പ്രതിഭ കാണിച്ച, കഴിവ് കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവ ആഴത്തിലുള്ള പഠനം നടത്തി. വളരെ സാധാരണ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ പാരായണം കേൾക്കുമ്പം അമിതമായ ഒരു ശ്വാസം പിടിച്ച് നിൽക്കാനുള്ള കഴിവ്, നല്ല വലിയ ആയത്തുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഖഫ് ചെയ്യാതെ, എന്നാൽ വഖഫിൻ്റെ സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഓതിയാൽ നമുക്ക് രണ്ട് മൂന്ന് തവണ ചിലപ്പോൾ നിർത്തേണ്ടി വരും. ആ നിലക്കുള്ള ഒരു വല്ലാത്തൊരു പാരായണമാണ് അദ്ദേഹത്തിൻ്റെ പാരായണ ശൈലി. ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത്. നമുക്കേ ഈ ആയത്തിൻ്റെ ഒരു ഉത്സാരം പറഞ്ഞാലോ? സൂറത്തുൽ അഅ്റാഫിലെ 158-ാമത്തെ ആയത്താണ് നമ്മളിന്ന് കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാലോകരോടൊന്നായിട്ട് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്. എന്നെ അയച്ചിട്ടുള്ളത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരമുള്ളവനാരോ അവനാണ്. അതുകൊണ്ട് തന്നെ അവനല്ലാതെ ഒരു ആരാധനവുമില്ല. അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അതായത്, ശരിക്കും ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ഓരോ വ്യക്തിയും, അത് ആരാവട്ടെ, വിശ്വാസിയാവട്ടെ, വിശ്വാസമില്ലാത്തനാവട്ടെ, ഏത് ഒരു വ്യക്തിയായാലും, അവനെ സൃഷ്ടിച്ചു വിറ്റ സൃഷ്ടാവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ജീവിപ്പിക്കുന്ന, എല്ലാത്തിനെയും മരിപ്പിക്കുന്ന, എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത ഹയ്യും ഖയ്യുമുമായ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ റബ്ബിനെ മാത്രം ആരാധിക്കണം. ആ റബ്ബ് അയച്ച ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൂതൻ്റെ കൽപ്പനകളനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന, മനുഷ്യരെ എന്ന ഒരു വിളികൊണ്ട് തുടങ്ങിയ ഈ വചനം അതിൻ്റെ അവസാനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും നിരക്ഷരനായ അവൻ്റെ ദൂതനായ ആ പ്രവാചകനിലും, ആ അള്ളാഹുവിൻ്റെ വചനങ്ങളിലും, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അള്ളാഹുവിൻ്റെ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്ന ചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ നേർവഴി, സന്മാർഗത്തിൻ്റെ വഴി പിൻപറ്റാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തെ നിങ്ങൾക്ക് സംവിധാനിച്ചത് എന്ന് കൃത്യമായി തൗഹീദിൻ്റെ അഥവാ ഏകദ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു ആഹ്വാനവും ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഈ സൂറത്തുൽ അഅ്റാഫിലെ 158-ാമത്തെ ആയത്ത് നമുക്ക് നൽകുന്നത്. എന്ന് മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ ഉള്ള ജീവിതകാലം ഇവിടെ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് ശരിക്കും അവനെ പടച്ചവൻ സൃഷ്ടാവ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിലുള്ള മാനദണ്ഡമാണ് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശ്വസിക്കുകയും ആ ദൂതൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു, ആ ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പിൻപറ്റുകയും ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ വിജയം നിങ്ങൾക്ക് ലഭിക്കുക എന്നും ഉൾക്കൊള്ളുന്ന ഒരു സത്യയാണ് ശരിക്കും ഈ ആയത്തിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത്. ആ നിലക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിങ്കിൽ ഉത്തമനായ മനുഷ്യനായി മാറുന്ന യഥാർത്ഥ അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ചില വിശദാംശങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അജബല്ലി അമ്രിൽ മുഅ്മിനി ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാക്ക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി ഇൻ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഈ ഹദീസിൻ്റെ പാഠം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കേൾക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് എന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ സന്തോഷത്തിൻ്റെ സമയത്തിൽ പലപ്പോഴും നമ്മൾ ലഭിച്ച സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സന്തോഷങ്ങൾ നൽകിയ അള്ളാഹുവിനോട് കടപ്പാടുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ എത്ര പേരിൽ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ വേളയിൽ അള്ളാഹുവിനെ ഓർത്ത് നന്ദി ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത പലരും, ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവുമെല്ലാം ജീവിതത്തിൽ മാറി മാറി വരുന്ന അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വേളയിലായിരുന്നാലും ഒരു വിശ്വാസി എങ്ങനെയാകണമെന്നതിൻ്റെ വലിയ ഒരു പാഠമാണ് പ്രവാചകൻ്റെ ഞാൻ കേൾപ്പിച്ച ഹദീസിലൂടെ നമ്മളെ ഉണർത്തുന്നത്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്. അജബൻലി അമ്രിൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ, എല്ലാ കാര്യങ്ങളും അവൻക്ക് നന്മയാണ്, ഖൈറാണ്. വലൈസ ദാക്കലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, ഒരു വിശ്വാസിക്കല്ലാതെ, വിശ്വാസിയായ ഒരാൾക്കല്ലാതെ ഇങ്ങനെ അവൻ സാധ്യമല്ല, എല്ലാതും നന്മയായി കാണാൻ ഒരു വിശ്വാസിക്കല്ലാതെ സാധ്യമല്ല. എന്നിട്ട് പറയുന്നത് ഇൻ അസോബത്തുഹു സറാ ഉ ശക്കറ, അവൻക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ ശക്കറ, അവൻ നന്ദിയുള്ളവനായി, ഫക്കാന ഖൈറല്ലഹു, അതവൻക്ക് നന്മയാണ്. വ ഇൻ അസോബത്തുഹു ദറാ ഉ സബറ, വല്ല പ്രയാസങ്ങളും ദുരിതങ്ങളും അവനെ ബാധിച്ചു കഴിഞ്ഞാൽ സൊബറ, അവൻ ക്ഷമ കാണിച്ചു എന്നാണ്, ഫക്കാന ഖൈറല്ലഹു, അതും അവന് നന്മയാണ്. സ്വഹീ മുസ്ലിമിൻ്റെ 2999 ഹദീസായിക്കൊണ്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വിശാലമായ മനസ്സോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്കൊരുപാട് തളർച്ചകളും ഇടർച്ചകളും സംഭവിക്കാറുണ്ട്. അതേപോലെ സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടാകും. എന്നാൽ എല്ലാ സമയവും നമ്മൾ അനുഭവിച്ചു പോയ പ്രയാസത്തിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ലഭിച്ച സന്തോഷത്തിൽ ആഹ്ലാദിച്ച് എന്നും ആ ആഹ്ലാദവുമായി കഴിയുക എന്നതുമല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്പം ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടെടുക്കാൻ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ സാധ്യമാകും. ആരോഗ്യപരമായി നമ്മൾ വീക്കായിരിക്കുന്നൊരു സമയത്ത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ ശരീരം അനുവദിക്കാത്തൊരു സമയത്ത്, ഒരുപക്ഷെ ശാരീരികമായി നമ്മൾ തളർന്നൊരു സമയത്ത്, അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പരീക്ഷിച്ചാലും, ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം, അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ എനിക്ക് വിജയിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടി സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖവേളയിലും അള്ളാഹുവിനെ ഓർക്കുവാനും നന്ദി ചെയ്യുവാനും ക്ഷമ കൈക്കൊള്ളേണ്ടടുത്ത് ക്ഷമ കൈക്കൊള്ളുവാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലുത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സമ്പത്തുണ്ടാക്കാൻ മനുഷ്യന് പല വഴികളുമുണ്ട്. പക്ഷേ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ആ സമ്പാദ്യത്തിലൂടെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ഒരു സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ സർവോപരി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം, അത് സുഖദുഃഖ സന്ദർഭങ്ങളിലെല്ലാം ആ ഒരു ബോധ്യം നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുഷാകുഹ ഇല്ലാ കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു. യഥാർത്ഥത്തിൽ ഒരു ഹദീസ് ഒരുപാട് വിശദീകരണം അർഹിക്കുന്നൊരു ഹദീസാണ്. സഹീൽ ബുഖാരി മുസ്ലിമും ഇമാം ബുഖാരി തൻ്റെ 5641-42 നമ്പർ ഹദീസുകളായിട്ടും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ 2573 ഹദീസായിട്ടും റിപ്പോർട്ട് ചെയ്യ ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്. ഒരു മുസ്ലിമിന് ക്ഷീണമോ രോഗമോ വിഷമമോ ദുഃഖമോ ഉപദ്രവമോ മനോവേദനയോ അവനെ കുത്തുന്നൊരു മുള്ളു പോലും ബാധിച്ചാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ പാപങ്ങളിൽ ചിലത് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വലിയൊരു ആശ്വാസം നൽകുന്ന വചനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ സമയങ്ങളിലും അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹിനോർത്ത് പറയാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹുവിനെ ഏറ്റവും നല്ല അടിമകളായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ദാസന്മാരായി വിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: എന്തായാലും ഇനി ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നുവെന്നും അതിൻ്റെ പ്രധാന കാരണം ഈ മൈഗ്രേഷൻ, മറ്റേ ഇവിടെ നിന്നുള്ള ഇൻഫിൽട്രേഷനാണ് എന്ന് പറയുന്നതാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിലൊരു ചരിത്രത്തിൽ നോക്കുക, 1951 അവിടുത്തെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ്റെ 14.4% ബംഗാളികൾ. അത് 2011 14.3 അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അങ്ങനെ മാസീവായിട്ട് എന്താണ് അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. മുസ്ലിം പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് എടുത്ത് എന്ത് ചെയ്യുന്നില്ല, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് എടുത്താൽ, അതായത് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് റീപ്ലേസ്മെൻറ്റ് ഇത് നടക്കുമ്പോൾ അല്ലേ എന്നുള്ള, രണ്ട് ആളുകൾ മരിക്കുമ്പോൾ 2.1 ആളുകൾ ജനിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഇൻക്രീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഇത് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അവിടെ NFHS സ്റ്റഡി അനുസരിച്ച് 1991-1992 ഈ മുസ്ലിങ്ങളുടെ ഇത് 4.4 അതെന്ത് ചെയ്യുന്നു, 2011 ആകുമ്പോഴേക്ക് 2.36 കുറയുകയാണ്. ചെൽ വളരെ കൃത്യമായിട്ടൊരു ഫാള് സംഭവിച്ചു. ഇത് ഹിന്ദുക്കളുടെ എത്രയായിരുന്നു, 3.3 ഉണ്ടായിരുന്നുള്ളൂ അന്ന്, അതെന്ത് ചെയ്തു 1.94 ആയിരിക്കുകയാണ്. അപ്പോൾ കമ്പാരിറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈ TFR ആണ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഇപ്പോഴുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.4 അത് ഇതേ ഒരു റേറ്റിലാണ് ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അത് തുല്യമാകുന്നു. മാത്രമല്ല ഇതൊരു ഇത് ഡെമോഗ്രാഫിക് സ്റ്റഡി നടത്തുന്നവരെല്ലാം പറയുന്നത് ഇതെന്തല്ല, ഇത് വൈഡൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് മെല്ലെ മെല്ലെ ആ മാർജിൻ നഷ്ടപ്പെട്ട് പിന്നെ ഒരേ ലെവലിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കണക്ക് നമ്മളതിലുള്ള കണക്കൊന്നുമല്ല. ഇനി അതുപോലത്തെ മുസ്ലിം പോപ്പുലേഷൻ എടുത്ത് നോക്കും, നമ്മൾ സംഖ്യ അതിൻ്റെ ന്യൂമറിക്ക് എടുത്താൽ തന്നെ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ 2011 ജനസംഖ്യയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് 80 കോടിയുടെയാണ്. ഈ 80 കോടിയെ മറികടന്ന് മുസ്ലിങ്ങൾ നാളെ എന്ത് ചെയ്യും, ഒരു മെജോറിറ്റി ആകും എന്ന് പറയുന്നതിന് കാരണം, അത് 1.9% ഇയർലി ആനുവൽ വളർച്ച ഹിന്ദുക്കൾക്കുള്ളത്, ഇത് 2.7% മുസ്ലിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ 2.7% കൊണ്ട് എത്ര വർഷം പിടിക്കും, പേഴ്സൻ്റേജാണ്. അപ്പോൾ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇല്ലാത്ത കണക്കുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ അജണ്ടയിലേക്ക് കൊണ്ടുവച്ച്, അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡെമോഗ്രാഫിക് ആങ്സൈറ്റി എന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. എന്തായാലും ശരി, ഇത് രാഷ്ട്രീയമാണ്, ഇത് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം 2002 ഗുജറാത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, അവിടുത്തെ പാർട്ട് ടൈം മറ്റേ ഷാഡോ മറ്റേ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം 2002 അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഹം പാഞ്ച് ഹമാരെ പച്ചാസ് എന്നാണ്. നമ്മളഞ്ച് പേര്, നമുക്ക് എത്ര വേണം, 25 വേണം. ഇത് ഇപ്പോൾ 2015 എന്താണ്, ഹിന്ദു സ്ത്രീകളോട് കൂടുതൽ പ്രസവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, BJP ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. ചാനൽ ചർച്ചകളൊന്നും ഉണ്ടായില്ല, സ്ത്രീകളെ മറ്റേ ഹിന്ദു സ്ത്രീകളെ പ്രസവയന്ത്രങ്ങളാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഇല്ല, അല്ലെങ്കിൽ അവരെ മറ്റേ വീട്ടിൽ തളച്ചിടാൻ വേണ്ടി ശ്രമിച്ചു എന്നില്ല.

മറ്റേ ജെൻഡർ ഇക്വാലിറ്റിക്കെതിരെ ഒന്നുമുള്ള വാദമായിട്ട് ആരും എടുത്തില്ല. ഇനി ഒന്ന് ആലോചിച്ചു, 2018 ഹരിഓം പാണ്ഡെ എന്ന് പറയുന്ന യു പിയിലൊരു എം പി, അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇവിടുത്തെ റേപ്പ്, മർഡർ, ഈവൺ ഈ ലിഞ്ചിങ് കേസുകൾ, അത് ആളെ മറ്റേ അടിച്ചുകൊള്ളുന്ന ഒരുപാട് ഉണ്ടല്ലോ, ഇതുപോലും വർദ്ധിക്കാൻ കാരണം മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതെന്നാണ്. അതെങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, അദ്ദേഹം തന്നെ വിശദീകരിക്കണം. ഇതുപോലെ തന്നെ സുരേന്ദ്രസിംഗ് എന്ന് പറയുന്ന ഒരു UP MLA, അദ്ദേഹം പറഞ്ഞു ഒരു ഹിന്ദു സ്ത്രീ ഏറ്റവും ചുരുങ്ങിയത് 5 കുട്ടികളെ പ്രസവിക്കണം. അപ്പോൾ ഒരു ഒരു ഭാഗത്ത് മുസ്ലിം ജനസംഖ്യയെ അപായമണിയായി ചൂണ്ടിക്കാണിക്കുകയും വേറൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഹിന്ദുക്കളോട് ഇതിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ അശ്വിൻ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു ഹിന്ദു മറ്റേ വക്താവ്, അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി, ഒരു പെറ്റീഷൻ കൊടുത്തു. പെറ്റീഷൻ്റെ എന്താ വെച്ചാൽ ഇന്ത്യൻ ലോ കമ്മീഷൻ എന്ത് ചെയ്യണം, മുസ്ലിം ജനസംഖ്യ നിയന്ത്രണത്തിന് പിന്നെ ഒരു പുതിയ നിയമം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. എന്തായാലും കോടതിയെ തള്ളി. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു വാദം എന്താ വെച്ചാൽ, ഈ ഇത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ബംഗാളിലെന്നും മറ്റൊക്കെയുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ ഇവിടുത്തെ ഈ കോൺഗ്രസ് സഹായിച്ചു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണന നയമാണ് ഈ വർധനവിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡാറ്റയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക, 47% ആളുകൾക്ക് എന്ത് വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ പോലെയുള്ള ഒരു മുസ്ലിം പ്രീണനം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വളരെ ഈ ഗൗരവതരമായി കാണേണ്ടൊരു വിഷയമാണ്, അല്ലെങ്കിൽ ആളുകൾ പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണക്കുകളൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ മെല്ലെ മെല്ലെ ഈ ഒരു ഫാൾസായ ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട സത്യമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ഈ ഇന്നലെ മിനിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മധ്യപ്രദേശിലെ ബാലഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് 30 ആദിവാസി കുട്ടികൾ പിന്നെ പോഷക ആഹാരം കിട്ടാതെ മരിച്ചതിൻ്റെ പേരിൽ പ്രക്ഷോഭം ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ്റെ, അതിനിപ്പോൾ അവരാരും മുസ്ലിങ്ങളല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഈ പറഞ്ഞതുപോലെയുള്ള ഇതുകളാണ്, ഈ പ്രചരണം മാത്രമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ സംബന്ധിച്ചോളം ഇതിലൊരു യാഥാർത്ഥ്യ ബോധമുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. 2046 ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, കുട്ടികളെ എന്തു ചെയ്യും, മറ്റേ വൃദ്ധരായിട്ടുള്ള ആളുകൾ മറികടക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല 2050 വരുമ്പോഴേക്ക് 80+ ആയിട്ടുള്ള ആളുകൾ ഇരട്ടിയാവുന്നതാണ്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നതോടെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ, അതായത് ചില പെൻഷൻ സ്കീമുകളോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി കവറേജുകളോ അല്ലെങ്കിൽ ജീറിയാട്രിക്ക മറ്റേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്കീമുകളോ ഫാമിലി കെയർ ഗിവേഴ്സിൻ്റെ സപ്പോർട്ടോ അങ്ങനെയൊക്കെയുള്ള പലതും, ഇതൊന്നും നൽകാനുള്ള അല്ലെങ്കിൽ നാഷണൽ വെൽത്ത് പ്ലാനിങ് നടക്കാതെ ഇത്തരത്തിൽ നാളെ എന്തായിരിക്കും പറയുക, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മുസ്ലിങ്ങളാണ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇനി വീണ്ടും ഇതെന്ത് ചെയ്യും, വലിയ അപകടമായി മാറുമെന്ന് പറയുന്നത്. ചില ഞാൻ ഈ ഗുന്തർ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഴുത്തുകാരനുണ്ട്, നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ടിൻഡ്രം എന്ന് പറയുന്നൊരു ഒരു നോവലുണ്ട്, തകരച്ചണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഒരു വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കാണ് ഞാനൊരു കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകം ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്, പിന്നീട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്താ ഈ തകരച്ചണ്ട എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനകത്തൊരു 3 വളർച്ച നിലച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും റോട്ടിൽ കൂടെ എന്ത് ചെയ്യും, ഒരു വലിയൊരു തകർച്ച, ഉള്ളു പൊള്ളയായ ഒരു ചെണ്ടുണ്ട്, അതിങ്ങനെ അടിച്ചിങ്ങനെ നടക്കും, ഭയങ്കര ശബ്ദമാണ് അതിന്. ഓന് പൊട്ടനാണ് എന്ന് വെച്ചാൽ, ഓന് വളർച്ച മുരടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൻ്റെ ശബ്ദം എല്ലാവരും കേട്ടേ മതിയാവുള്ളൂ. അപ്പോൾ ഫാഷിസം എങ്ങനെയാണ് ഈ ജനങ്ങളെ വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാര്യങ്ങൾ കേൾപ്പിച്ച്, ആദ്യം ശല്യമായിരുന്നു അത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മറ്റേ ഒരു യൂസ്ഡായി, പിന്നെ അത് കേൾക്കാതെ ഉറക്കം വരാതെ ആയി, അങ്ങനെ ഒരു ജനതയെ മുഴുവനും തെറ്റായിട്ടുള്ളൊരു പ്രൊപ്പഗണ്ടയിലേക്ക് കൊണ്ടുപോയത്.

0: ഇങ്ങനെയാണെന്ന് പറയുന്നൊരു നോവലാണത്. പെമൻസല് ഇവിടെ നമ്മൾക്ക് തോന്നുന്ന ദുഃഖം എന്താണ്, ഇതൊക്കെ ഒരു തമാശ, ഇപ്പോൾ നുണ പറയാണ്, അവിടെ നിന്നിപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നായിരിക്കും ദിയ. പക്ഷെ നമ്മളൊരു നാൾ വഴി പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഒരു രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. ഒന്നെന്താ വെച്ചാൽ, ഈ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന എല്ലാവരും പറയുന്ന ശാസ്ത്രീയമായൊരു കാര്യമുണ്ട്, എപ്പോഴാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത്, പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് പോപ്പുലേഷൻ കുറയുമ്പോഴാണ്. വളരെ സിമ്പിളാണ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴാണ്. സ്ത്രീ വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടൊരു തൊഴിൽ എന്ത് ചെയ്യും, തേടും. പിന്നെ അങ്ങനെ സെക്യൂരിറ്റി, അവർക്ക് ലൈഫ് സെക്യൂരിറ്റി എന്ത് ചെയ്യും വരും. വീടുകളിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. ചിലവർ ആ രീതിയിൽ പലപ്പോഴും അവർക്ക് എപ്പോഴും പ്രഗ്നൻ്റ് ആവാനൊന്നുമില്ല, പറ്റൂല എന്നർത്ഥം. പ്രത്യേകിച്ച് വെച്ചാൽ സെക്കൻഡറി എഡ്യൂക്കേഷന് മുകളിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ലോകാടിസ്ഥാനത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രാജ്യത്ത് അങ്ങനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കാർ ചെയ്യേണ്ടത്? മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം, പ്രോത്സാഹനം നൽകണം അല്ലേ. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ഇത് കുറയും. ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോഴാണ് പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നൊരു അധ്യാപിക, അവരോട് ഞാൻ ഇങ്ങനെ യു പിയിലെ സ്ഥിതികൾ എന്തൊക്കെയാണ്, എന്താ അപ്പോൾ അവരിങ്ങനെ ഈ കെട്ടിയിടത്തും കെട്ട് വന്നിരിക്കണമെന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെ അവർ ഈ സഹറൻപൂരിലാണ് തീയുന്നത്, ഇപ്പോൾ പള്ളി പൊളിച്ചല് അവിടെയാണ് അവർ തീയുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഗ്രാമം വിട്ട് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല എന്നാണ്. കാരണം അതിന് മാതാപിതാക്കൾക്ക് ധൈര്യമില്ല, എന്ത് സംഭവിക്കാം, കാരണം കുറച്ച് ഇരുട്ടിയാൽ. കാരണം പലപ്പോഴും ഈ വാഹനങ്ങളില്ല, കൃത്യമായിട്ടുള്ള പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയൊക്കെ കുട്ടികൾക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നാൽ, ഇനി പുറത്തു പോയിട്ട് താമസിക്കേണ്ടി വന്നാലൊക്കെയുള്ള അപകടങ്ങൾ കാരണം യു പിയിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഏതാണ്ട് സ്കൂൾ തലത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നാളെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇന്ത്യയെ മുസ്ലിങ്ങൾ കീഴടക്കുകയും ചെയ്യും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാൻ മറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം. ഡോക്ടർ തൗഫീഖ് അലി, കൂടെ മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിന് ഈ ഫൈബ്രോയിഡ് അല്ലേ,
2: ഫൈബ്രോയിഡ്.
1: അപ്പോൾ ഈ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നും അല്ലേ. സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ?
2: സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ് യൂട്രൈൻ. നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവുക.
1: പിന്നെ സാധാരണയായിട്ട് ഇവർക്കത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
2: അതെ.
1: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
2: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവായിട്ടുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയ മുഴകൾ കാരണം ഉണ്ടാവാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണെന്ന്
2: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. അതല്ലാതെ പിന്നെയുള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ, അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
1: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
2: അതെ,
1: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
2: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ്, അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്ടൻ ഫൈബ്രോ എംബ്ലൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്
1: അവർക്ക് ഈ ചികിത്സ.
2: അതെ.
1: ഓക്കെ. സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
2: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ, അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ, ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസും ഒന്നും കിട്ടാതെ ഈ ഗർഭാശയ മുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാർ പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
1: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
2: അതെ അതെ,
1: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദന എൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
2: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ
1: പറ്റുന്നതാണ്. ഓക്കെ. ഇനി സംശയം, മറ്റൊരു സംശയം വരിക, സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
2: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യന് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
1: ഓക്കെ. അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും, പിന്നെ ഇതിന് ശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്ത നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ തിരിച്ചെത്താൻ കഴിയും.
2: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ 10% ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്.
1: ചെറിയ രീതിയിലുള്ള,
2: അത് കുറഞ്ഞ 10% പേഷ്യൻസിൽ. അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാം.
2: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവായിട്ടുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്.
1: കുറഞ്ഞ ശതമാനം കാണിക്കുന്നത്. അതെ, ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
2: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
1: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
2: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
2: നമുക്ക് ഒന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
1: കുറച്ച്
2: കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
1: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ,
2: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു ഒരു മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു, അതെ,
1: അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നതന്നെയാണ് ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
2: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
1: ആഗ്രഹമുള്ള
2: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
1: നിലനിർത്തണം
2: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
1: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
2: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയാതെ വീണ്ടും എംബളൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത് വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
1: ഇതേപോലെ
2: റിക്കറൻസ് റേറ്റ് വരിക. അത് രണ്ടാമത് ഫൈബ്രോയിഡിൻ്റെ വലിപ്പം വയ്ക്കുക അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്.
1: ആ സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
2: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
1: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതൊരു ചെയ്തെടുക്കുന്നതിന് പേഷ്യന്റ്
2: പറയാതെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്കതും കൂടെ
1: ചെയ്യാവുന്നത്. അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ?
2: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു
1: ഘടകം.
2: അപ്പോൾ ഈ എം ആർ ഐ സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്തസപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ എം ആർ ഐയിൽ നിന്ന് നോക്കിയെടുക്കും. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങിൽ തന്നെ നമുക്കത് എം ആർ ഐയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രിൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം ഒ പി പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിന് ഒരു 1 or 2 hoursനുള്ളിൽ തന്നെ പേഷ്യൻറ്റ് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ? ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 hours കഴിയുമ്പോൾ പേഷ്യൻ്റ് നടക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക്.
2: അതെ, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം.
1: അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാരീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൊഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യവിചാരം, ഗർഭാശയം സംരക്ഷിക്കാം ജീവൻ രക്ഷിക്കാം. ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
3: Peace Radio. Tune to reality.
4: قبل منامي مر ببالي وحي سؤال
5: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമയുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യവും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു. റിയാദുസ് സ്വാലിഹീൻ. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
1: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 210-ാമത്തെ അധ്യായം ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്നതായ ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഉണർത്തുന്ന അധ്യായത്തിൽ നിന്നുള്ള 1147-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖില അൽജന്ന വഫീഹി ഉഖ്രിജ മിൻഹ റവാഹു മുസ്ലിം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തൊലഅത്ത് അലൈഹി ശംസ്, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറായിട്ടുള്ള ദിവസം യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസത്തിലാണ് ആദൻ നബി സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദൻ നബിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും ആ ദിവസത്തിലാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ആ ദിവസത്തിലാണ്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ഹദീസ്. സൂര്യനുദിക്കുന്ന നാളുകളിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. മറ്റു ഹദീസുകളുമായി ചേർത്ത് വായിക്കുമ്പോൾ വലാ തഖൂമു സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമാ, ജുമാ ദിവസമല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. വഫീഹി ജീബ അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ച ദിവസമാണെന്നും, വഫീഹി മാത്ത, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടത് ജുമാ ദിവസത്തിലാണ് എന്നതും, വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമൽ ജുമാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഏതൊരു ജീവിയും ഭയപ്പെടാതിരിക്കുകയില്ല. മിൻ ഹീൻ യുസ്ബിഹു ഹത്താ തത്ലു അശംസ്, സുബഹിയുടെ ആ ഒരു സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ. ഷഫഖ മിനസ്സഅ, അന്ത്യദിനത്തെക്കുറിച്ചുള്ള ഭയപ്പാട് കാരണത്താൽ. ഇല്ലൽ ജിന്നു വല്ലിൻസ്, മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും അങ്ങനെയൊരു ഭയമില്ല. ഇമാം നബവി റഹിമഹുല്ലാ ജുമായുടെ ഫദല് വിശദീകരിക്കുന്നതായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നതിലാണ് ഈ ഒരു ഹദീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ആഴ്ചയുടെ ദിവസങ്ങളിൽ ഖൈറായിട്ടുള്ള ദിവസം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമായുടെ മഹത്വം പറഞ്ഞതാ. അപ്പോൾ ഖൈറു യോമു എന്നുള്ളത് വേറെ ഹദീസുകളിൽ കാണാം. ഖൈറു യോമിൻ സ്വലാത്തു അലൈഹി ശംസു യോമു അറഫ, അറഫ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന്. എന്നാൽ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിവസമാണ്. എന്നാൽ ആഴ്ച കൊണ്ട് പരിഗണിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാണ്. അബുൽ ബഷർ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ കൈകൾ കൊണ്ട് മണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഫയക്കൂനു, അപ്പോൾ ഉണ്ടായി. ഖലഖഹു യൗമൽ ജുമാ, ജുമാഅയെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ ദിവസത്തിലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്, ജന്നത്തുൽ മഅ്വയിലേക്ക് മനുഷ്യർ അഭയം തേടുന്നത്. അള്ളാഹു ആദൻ നബിയെയും അവിടുത്തെ ഇണയെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. വയാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, ആദമേ നിങ്ങളും നിങ്ങളുടെ ഇണയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഫഖുല, അവിടെ താമസിക്കുക. ഫഖുല മിൻ ഹൈസു ശിഅ്തുമ, അതിൽ നിന്ന് യഥേഷ്ടം നിങ്ങൾ ഭക്ഷിക്കാം നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത്. വല ചക്രബ ഹാദിഹി ഷജറ, എന്നാൽ ഈയൊരു മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഫതഖൂന മിന ദ്വാലിമീൻ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അക്രമികളായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ഇഷ്ടമുള്ളത് ഭക്ഷിക്കുവാനുള്ള അനുവാദം നൽകി. പക്ഷേ വനഹാഹുമാ അൻ ഷജറത്തിൻ മുഅയ്യന ഇഖ്തിബാറൻ വബ്തില അൻ, പരീക്ഷണമെന്നോണം ഒരു പ്രത്യേക മരം, ആ മരത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അവിടെയാണ് ഫവസ്വസ ലഹുമശ്ശൈത്താൻ, ഷെയ്ത്താൻ അവർക്ക് വസ്വാസുണ്ടാക്കി. ഫദല്ലാഹുമാ ബിഗുറൂർ, വഞ്ചനയിൽ അകപ്പെടുത്തുകയാണ് ചെയ്തത്.
2: ഷൈത്താൻ പിശാച്ചിൻ്റെ വഞ്ചന, പിശാച്ചിൻ്റെ ചതി, പിശാച്ചിൻ്റെ വസ്വാസ് കുതന്ത്രം എന്താണ് സഹോദരങ്ങളെ? പിശാച്ച് പറഞ്ഞത് വാക്കസമരഹുമാ, ആദൻ നബിയോടും ഹവ്വാ ബിവിയോടും ആണയിട്ടു പറഞ്ഞു, അയ്യ കുലാമിൻ ഹാദിഹി ശജറ, ഈ മരത്തിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ പറയാ. വന്നഹു ബിദാലിക യഹ്സുലു ലഹുമൽ ഖുൽദു വൽ മുൽക്കു ലദീ ലാ യബ്ല, ഒരിക്കലും നശിക്കാത്ത ശാശ്വതത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്നതാൽ, എന്നത് കാരണത്താൽ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ആ മരത്തിൽ നിന്നുള്ള പഴം ഭക്ഷിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ ഔറത്തുകൾ അവർക്ക് കാണിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ മനുഷ്യരും അവരുടെ ഔറത്തിലേക്ക് നോക്കുന്നത്, ആദം ഹവ്വയുടെ ഔറത്തിലേക്ക് നോക്കി, ഹവ്വ ആദമിൻ്റെ ഔറത്തിലേക്ക് നോക്കി, ഔറത്തുകൾ മറക്കപ്പെട്ടു വെക്കേണ്ടതായ, മറച്ചു വെക്കപ്പെടേണ്ടതായ ആ ഒരു സ്ഥലങ്ങൾ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഹുർമത്ത് ചെയ്തതിനെ ലംഘിച്ച സന്ദർഭത്തിലാണതുണ്ടായിട്ടുള്ളത്. വഅസ ആദമു റബ്ബഹു ഫഹവ, ആദം അലൈഹിസ്സലാം റബ്ബിനോട് എതിരു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ, ധിക്കാരം കാണിച്ചു എന്ന് പറഞ്ഞത് ആ ഒരു സംഭവമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് അവരെ നിയോഗിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു, ഭൂമിയിലേക്ക് വരുന്നു. ഇതൊക്കെ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മനുഷ്യകുലം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. വഹാദിഹിൽ ഖലീഫ അവർക്ക് ഈ ഒരു പരീക്ഷണമെന്നോണം നൽകിയതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹു ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും. സഹോദരങ്ങളെ, ഒരൊറ്റ മഅസിയത്ത് കൊണ്ടാണ് സ്വർഗീയ ലോകത്തുനിന്ന് പുറത്താക്കപ്പെടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അവസ്ഥ എന്താണ്? മഅസിൻ കസീറ, അല്ലൈലു വന്നഹാർ, രാപ്പകലില്ലാതെ ഏറെയേറെ തെറ്റുകുറ്റങ്ങളാണ്. എന്നിട്ട് നസ്അലുല്ലാഹ അൻ യുആമിലനാ വഇയാക്കും ബിഅഫ്വിഹി, അള്ളാഹു നമുക്ക് പുറത്തു തരികയും മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തിലേക്കെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു ഒരുപാട് തിന്മകളുമായി. അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണം ഒരൊറ്റ പിഴവാണ്, ഒറ്റ തെറ്റ. നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എന്താണ്? നമ്മുടെ ചിന്തയിൽ മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. നമ്മൾ ഉന്നതമായ ദറജകളിലായിരിക്കും. എങ്ങനെയാണ് സഹോദരങ്ങളെ, പാപങ്ങളും തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന ജീവിതം, നിർബന്ധ കാര്യങ്ങളെ അവഗണിക്കുന്നതായ ഒരു ജീവിതം, ഹൃദയങ്ങളിൽ പകയും വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കും? റബ്ബിനോട് തൗബ ചെയ്യുക, നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ആ സ്വർഗത്തിൽ നിന്നാണ് ആദം പുറത്താക്കപ്പെട്ടത്. അത് ജന്നത്തുൽ മഅ്വയായിരുന്നോ അല്ലയോ എന്നത് ഇഖ്തിലാഫുള്ളൊരു വിഷയമാണ്. വലിയ തോട്ടമാണ്, ധാരാളം വെള്ളമുള്ളതായ ഒരു തോട്ടം. അത് ജന്നത്തുൽ ഖുൽദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഫഹയ്യ അലാ ജന്നാതി അദ്നിൻ ഫഇന്നഹ മനാസിലുകൽ ഊലാ വഫീഹൽ മുഖയ്യമു. അതെ, നിത്യതയുടെ തോട്ടങ്ങളിലാണവർ വന്നെത്തിയത്. നിന്റെ സ്ഥാനം അതിൽ ഉന്നതമായ സ്ഥാനമുണ്ടാകും, അതിൽ ഖൈമകൾ ടെൻറ്റുകൾ ഉണ്ടാകുമെന്നൊക്കെ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, ഇത് ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ആദ നബി സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും പുറത്താക്കപ്പെട്ടതൊക്കെ അതിലൊക്കെ ഹിക്മത്തുണ്ട്. ആദമിൻ്റെ സൃഷ്ടിപ്പിച്ച് തന്നെ ഹിക്മത്താണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ ഹിക്മത്താണ്. അതിൽ നിന്ന് പുറത്താക്കൽ, ഒരു കാരണമുണ്ടാക്കി പുറത്താക്കൽ, അത് ഹിക്മത്താണ്. അതുകൊണ്ട് നിങ്ങളറിയണം, അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുകയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും അവിടുത്തെ ഇണയായ ഹവ്വാ ബീവിയും. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ് ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല സുമ്മജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദ. അല്ലാഹ് തെരഞ്ഞെടുത്തു, അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചു, സന്മാർഗം നൽകി. ഫകാന ബഅദ തൗബതി ഖൈറൻ മിൻഹു ഖബ്ല തൗബ, തൗബയുടെ മുമ്പുള്ളതിനേക്കാളും തൗബയ്ക്ക് ശേഷം ഉള്ളതാണ് ഖൈർ എന്നത്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിൽപ്പെട്ടതാണിത്. ചില സൃഷ്ടികൾക്ക് ശ്രേഷ്ഠത നൽകുക ചിലതിനേക്കാളും എന്ന്. ദിവസങ്ങളിൽ അങ്ങനെയാണ്, അതുപോലെ തന്നെ വ്യക്തികളിലും സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും അങ്ങനെ ശ്രേഷ്ഠത നൽകപ്പെടാറുണ്ട്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണം അതൊരു കാരണമാണ്. സന്താനങ്ങളുണ്ടായി, കുടുംബമുണ്ടായി, ഇവിടെ മനുഷ്യവംശമുണ്ടാവണം. പ്രവാചകന്മാർ വന്നു, അമ്പിയാക്കൾ വന്നു, ഔലിയാക്കളുണ്ടായി. അത് ഇനി ലോകാവസാനം സംഭവിക്കും. അതെന്താണ്? ഈമാനുള്ള ആളുകളോട് വാഗ്ദാനം ചെയ്തതാണ് അന്ത്യദിനം സംഭവിക്കുമെന്ന്. അഹലുൽ കുഫർ സത്യനിഷേധികൾക്ക് താക്കിയതുണ്ട്. പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ഔലിയാക്കൾ, അവർക്കൊക്കെ പ്രതിഫലം പ്രകടമാണ്. അവരുടെ ആദരവുണ്ടാകും ഖിയാമത്ത് നാളിൽ. അത് അമലാക്കുന്ന ആളുകൾക്ക് പ്രത്യേകം സ്ഥാനമുണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറാവുക. റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ജുമാഅയുടെ എല്ലാ നന്മയും നേടിയെടുക്കുവാനും ആ നന്മകളിൽ ചേർന്നു നിൽക്കുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹർസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സ്വരം ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. നമ്മോടൊപ്പം ജസീൽ കൊടിയത്തൂർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ഓരോ ദിവസവും സഹവസിക്കുന്നവരാണ്. കൂടെയുള്ളവരോട്, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വിഷയങ്ങൾ വരെ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിശദമായി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. ഏറ്റവും നിസ്സാരമായി പലരും കാണുന്ന, പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത്. ഒരാളുടെ ചിരി കാണുമ്പോൾ, ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് കാണുന്ന ആളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കും, അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ചത്, ലാ തഹ്ഖീറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നിനെയും കൊച്ചാക്കി കാണരുത്, നിസാരമാക്കി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, തൻ്റെ സഹോദരനെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും എന്ത് ചെയ്തത്, അങ്ങനെയുള്ള സംഗതികൾ പോലും ഈ ഒരു വിഷയത്തിൽ നന്മ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളെയും നിങ്ങൾ നിസാരമാക്കി കാണരുത് എന്ന് നബിസ്വലാസം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ കഴിയുമ്പോൾ ഒരു പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖത്തുണ്ടാവുക. അത് മറ്റുള്ള ആളുകൾക്ക് ആനന്ദം പകരും, സമാധാനം പകരും, അത് അവരുടെ ജീവിതത്തിലും ഒരു സന്തോഷത്തിന് ഹേതുവാകും. അപ്പോൾ നബിസ്വലാസം പഠിപ്പിച്ച ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിനപ്പുറം, നമ്മുടെ മുസ്ലിങ്ങളെന്നുള്ള നിലക്ക് നമ്മളെ അളക്കാനും, നമ്മുടെ ഒരു വിഷയത്തിൽ പലപ്പോഴും ശത്രുക്കളെടുത്ത് കാണിക്കുന്ന ഓരോ ഏരിയകൾക്കും മറുപടി എന്നുള്ള നിലക്ക് ഇനി പറയാൻ പോകുന്ന ഇത്തരം ഉപദേശങ്ങൾ നമ്മൾക്ക് ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത്തെ ഒരു വിഷയം, സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഔസിനി, നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. ഈ ഹദീസ് നമുക്ക് കാണാം, ഫറദ്ദത മിറാറൻ, ആ വന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുന്നുണ്ട്, ഔസിനി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, ലാ തഖ്ദബ്, നീ കോപിക്കരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ക്വാളിറ്റി, കോപിക്കാതിരിക്കുക എന്നുള്ളത്, അത് നമ്മുടെ അടുത്തുള്ള ആളുകളോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും, ഇനി അതല്ല നമ്മൾ തീരെ പരിചയമില്ലാത്ത ആളുകളോടാണെങ്കിൽ പോലും ഈയൊരു കോപിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം, നല്ല ശീലം നമുക്കുണ്ടാവണം. എത്ര വിഷയം, എത്ര കോപം വന്നാലും അതിനെ അടക്കി നിർത്താനും അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റുള്ളവരുടെ കൂടെ കോപം വന്നാലും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്രമേൽ വലിയ ഒരു ക്വാളിറ്റിയായി തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സിലും മറ്റു അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ കാണുന്നതാണ് മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കാരണം വേറൊരാളും ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടും അതുപോലെ മറ്റു വിഷയങ്ങൾ കൊണ്ടും, നമ്മുടെ ബൗദ്ധികപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിൽ നബിസ്ലാസ്ലമ പഠിപ്പിച്ച ഒരു സംഭവം, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനും തൻ്റെ സഹോദരനെ ഭയപ്പെടുത്താൻ, പേടിപ്പിക്കാൻ അവന് അനുവാദമില്ല എന്ന് തന്നെയാണ് നബിസ്ലാസ്ലം പഠിപ്പിക്കുന്നത്. ഇതിന് ആസ്പദമായ ഒരു സംഭവമൊക്കെ നമുക്ക് അതിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഹാബിയുടെ ആയുധമെടുത്ത് മറ്റുള്ള ആളുകൾ മാറി നിന്ന് ഒളിപ്പിച്ചു വെച്ച സന്ദർഭമാണ് ഈ ഒരു വിഷയം നബിസ്ലാസ്ലം പഠിപ്പിക്കുന്നത്. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ആരും ആരെയും എന്ത് ചെയ്യരുത്, ഭയപ്പെടുത്തരുത്, പേടിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിഷയം നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ ഓരോ തലങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആരാവട്ടെ, നമ്മുടെ കൂടെ കഴിയുന്ന, നമ്മൾ വീടിൻ്റെ അടുത്ത് കഴിയുന്ന അയൽവാസികളാവട്ടെ, കുടുംബത്തിലുള്ള ആളുകളാവട്ടെ, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരാവട്ടെ, പഠിക്കുന്ന സഹപാഠികളാവട്ടെ, അവർക്കൊന്നും നമ്മൾ കാരണം ഇതുപോലൊരു പേടി ഉണ്ടാവാൻ പാടില്ല. അത് ആ പേടിപ്പിക്കരുത് എന്നുള്ള വാചകം പല രൂപത്തിൽ നമുക്കതിനെ വായിക്കാമെങ്കിലും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ കമൻ്റ് ഇടുന്നത് വഴി നമ്മൾ ഷെയർ ചെയ്യുന്ന ന്യൂസ് കണ്ടിട്ട് ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്ന തരത്തിലുള്ള അത്തരം ഒരു പെരുമാറ്റമോ അത്തരം കാര്യങ്ങളോ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ മറ്റുള്ളവരെ വേദന

0: വെക്കാൻ, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആവരുത് നമ്മുടെ ഒന്നും, പ്രത്യേകിച്ച് അയൽവാസിയുടെ വിഷയത്തിൽ. പിന്നെ വാക്കുകളുടെ വിഷയത്തിൽ നമ്മൾ പല ആളുകളോടും പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മുടെ സംസാരം തന്നെയാണ് നമ്മുടെ മാധ്യമം പലപ്പോഴും. അത് നേരിട്ടുള്ള സംഭാഷണം ഉണ്ടാകും, ഫോണിലൂടെ ഉണ്ടാകും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ മീഡിയകളിലുള്ള കമൻറ്റ് രൂപത്തിലൊക്കെ ഉണ്ടാകും. ഏത് രൂപത്തിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുന്ന, മനസ്സുകൾക്ക് മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലൗ മുസിജത് ബിമാ ഇൽ ബഹരി ലമസജത്ഹു. ആയിഷ ഇപ്പൊ പറഞ്ഞ വാക്ക് കടലിലാണ് മുക്കുന്നതെങ്കിൽ പോലും ആ കടൽ വെള്ളം മലിനമാകാൻ അത് മതിയെന്ന് പറയുമ്പോൾ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൽ അവിടെ അതിൻ്റെ ആകാരം നോക്കിയിട്ടോ വലിപ്പ ചെറുപ്പം ഒക്കെ എടുത്തിട്ടോ കൂടുതലോ കുറവോ ഒക്കെ പരിഗണിച്ചിട്ട് ആളുകൾക്ക് പേരിടാറുണ്ട്. ഇരട്ടപ്പേരോ അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ വിളിക്കും. അത്തരം പേരുകൾ ഇടുന്നവരും ശ്രദ്ധിക്കുക, അങ്ങനെ വിളിക്കുന്നവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു പ്രയോഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വാചകം, കടലിൽ വെള്ളത്തിലാണത് മുക്കുന്നതെങ്കിൽ പോലും അത് അതിനെ മലിനമാക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിൻ്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ആളുകളെ വഞ്ചിക്കാതിരിക്കുക, വാക്ക് കൊടുത്താൽ പാലിക്കുക. അതുപോലെ തന്നെ കള്ള സത്യം പറഞ്ഞോ അല്ലെങ്കിൽ പൊള്ള വാഗ്ദാനങ്ങൾ കൊടുത്തോ, ഇപ്പോൾ കച്ചവടത്തിൻ്റെ രംഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അല്ലെങ്കിൽ കച്ചവട ചരക്കിൽ കൈയിട്ട് നോക്കിയ സമയത്ത് ഉള്ളിൽ നനവ് കണ്ട, പുറത്ത് നല്ല ഉണങ്ങിയ രൂപത്തിൽ, അവിടെ നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആളെ കൂടെയുള്ള ആളുകളെ നമ്മൾ പറ്റിക്കരുത്, അത് ഏത് വിഷയത്തിലാവട്ടെ. ഇപ്പോൾ സമീപ കാലത്തൊക്കെ നമ്മൾ കാണുന്ന സാമ്പത്തികമായ തട്ടിപ്പുകളൊക്കെ ഈ ഒരു പറ്റിക്കലിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ കഥകളാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖശ്ശ ഫലൈസ മിന്നി, ആരാണോ വഞ്ചിക്കുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല. അപ്പം ഇത്തരം ഉപദേശങ്ങളുടെയൊക്കെ ഗൗരവം അറിയിക്കുന്ന വാചകങ്ങൾ, നേരത്തെ അയൽവാസിയുടെ വിഷയത്തിൽ അയൽവാസിയെ ഉപദ്രവിക്കുന്നവൻ ലായദുഖുലുൽ ജന്ന എന്നുള്ള രൂപമാണ് കണ്ടത്, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നതാണ് കാണുന്നത്. പിന്നെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ, വസ്തുക്കൾ എടുക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ, അത് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മളതിന് അവരുടെ വസ്തുക്കൾ, മറ്റുള്ളവൻ അന്യൻ്റെ കാര്യങ്ങളാണ്, അന്യൻ്റെ വസ്തുക്കളാണ് എന്നുള്ളൊരു ഒരു വില നമ്മൾ കൊടുക്കണം. നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ആരും മറ്റൊരാളുടെ വസ്തു എടുക്കരുത്, അത് എത്ര ചെറിയ സാധനങ്ങളെങ്കിലും. വൈങ്കാന ഷൈ അൻ യസീറൻ യാ റസൂലല്ലാ, സ്വഹാബത്ത് ചോദിക്കാണ്, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണോ റസൂലൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കണ മറുപടി എന്തറിയോ? സാധാരണ ഈ അറാക്കിൻ്റെ കൊള്ളി, അത്രയും പിന്നെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന, പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന അറാക്കിൻ്റെ കൊള്ളിയാണെങ്കിൽ പോലും മറ്റുള്ളവൻ്റെ ഉടമസ്ഥയുള്ള വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ അല്ല അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് എന്നുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കൂടെ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇത്തരണത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക, നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ സമാധാനത്തിനും ഒക്കെ അത് വലിയ ഭാഗതയം നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തിനുമൊക്കെ അത് കൂടെയുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്കും വളരെ സമാധാനത്തിൽ കഴിയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശ്രദ്ധകളുണ്ടാവണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകണമെങ്കിൽ കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിങ്ങളാവുക പെരുമാറ്റത്തിലും. വിശദീകരിച്ചത് ജസീൽ കുടിയത്തൂർ.
2: ഞാനേ എൻ്റെ ഒരു വായനയിൽ വായിച്ച വളരെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ അബൂ ഖിലാബ എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇബ്നു അബ്ബാസിനടക്കമുള്ള സഹാബികളെ കണ്ട് അവരിൽ നിന്ന് ഇൽമ് നേരിട്ട് പഠിച്ച് അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളും രണ്ട് കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ആയിരിക്കാം അത് ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് കണ്ണ് കാണൂല.
3: രണ്ട് കൈകളും
2: ഇല്ല, രണ്ട് കാലുകളും ഇല്ല,
3: കണ്ണും കാണൂല.
2: മാത്രവുമല്ല ചെവി വളരെ കുറച്ചേ കേൾക്കുള്ളൂ.
3: ഓ,
2: പരിപൂർണമായും കേൾക്കും. ഒരാൾ സംസാരിക്കുന്ന ആള് ശബ്ദത്തിൽ അയാളോട് പറയണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞാൽ നാവ് മാത്രം.
3: യെസ്,
2: നാവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു ടെൻറ്റ് അദ്ദേഹം ഒരു ടെൻറ്റിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിനെ

0: എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹത്തെ വുളു ചെയ്യിപ്പിക്കുന്നത്, നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുന്നത്, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണ്. മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ അനുഭവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്. ചരിത്ര കിതാബുകളിലൊക്കെ പലരും ഇതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെൻ്റ് കണ്ടു. അങ്ങനെ ടെൻ്റ് കണ്ടു, ടെൻ്റിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. അറബിയിൽ പ്രാർത്ഥന, അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ഉബിഹി ശുക്ര നിഅമതകല്ലതി അൻഅംത ബിഹ അലിയ വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ്ത തഫ്ലീല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. പഠിച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
1: ഇദ്ദേഹം പറയാണ്
0: പ്രാർത്ഥനയാണ്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ആ ശുക്രൻ്റെ ഭാഗമായി നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥന. നമ്മുടെ രാവിലെ അദ്കാറ സുബ്ഹാനിൻ്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. പടച്ചോനെ, നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് തൗഫീഖ്, നിനക്ക് ശുക്രായിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം വിശുദ്ധ ഖുർആനിൽ സമാനമായൊരു പ്രാർത്ഥന, നീ എനിക്ക് നൽകിയ അനുഗ്രഹം ഫള്ളൽ അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
1: എന്ന് ഇദ്ദേഹം പറയാണ്.
0: അല്ല, ആ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്.
1: അതെ അതെ.
0: അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയ, അധികാരം കിട്ടിയ ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാം. അപ്പോൾ അതിനോട് ഏകദേശം സമാനമായൊരു പ്രാർത്ഥന കേട്ടപ്പോൾ ഇദ്ദേഹം ആ ടെൻറ്റിലേക്ക് പോവുകയും ടെൻറ്റിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. രണ്ട് കൈയില്ലാത്ത, രണ്ട് കാലില്ലാത്ത, കണ്ണിന് കാഴ്ച ഇല്ലാത്ത, ഉച്ചത്തിൽ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഈ മനുഷ്യനാണ് എന്തിനത് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്ത് നിയമത്താണ് കിട്ടിയിട്ടുള്ളത്, എന്ത് നിയമത്താണ് കിട്ടിയിട്ടുള്ളത് ചോദിക്കുന്നത്. കാരണം കണ്ണില്ല, നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല, എനിക്ക് നമസ്കരിക്കാൻ, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സൗകര്യം എങ്ങനെ നമസ്കരിക്കണം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടോ, ഭൂമി പിളർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കച്ചിലൂടെയോ ഒക്കെ എന്നെ കൊന്നു കളയാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്നെ നശിപ്പിച്ചില്ലല്ലോ, എന്നെ ഇപ്പോഴും പടച്ചു ദിക്ര ചൊല്ലാനും ഈ ആളുകളുമായി ഇടപെടാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാലേ, നമ്മൾക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഓടിച്ചാടാനും പറ്റും. പക്ഷെ നമ്മുടെ ശുക്രൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമ്മൾ എന്തൊക്കെ ചിലവഴിക്കുന്നു? നമസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? ഫർദ് നമസ്കാരത്തിനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, സുബീക്ക് ഉറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് പല ആളുകളും. സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ദിക്റുകൾ ചൊല്ലുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹമുള്ളത്, അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, നിബിദിനാഘോഷത്തിൻ്റെ പേരിലാണ് ആടിത്തി മുറുക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ ചിന്ത പോലും ആളുകൾക്കില്ല. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ച് കുളിക്കൊരു സംഭവമാണ്. ഇപ്പോൾ പറയാനൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എനിക്കെല്ലാം തന്നു റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാൻ, ഹംദ് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് പറയണത്.
1: ശുക്രിൻ്റെ ഹംദിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു മനസ്സാണല്ലേ, അത് കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ഹംദ് ചൊല്ലുക എന്നുള്ളത്.
0: നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പോഴേ നമുക്ക് അനുഗ്രഹം മനസ്സിലാവുള്ളൂ. നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെക്കാളും മുന്നിലുള്ള ആളുകളിലേക്ക്, മുകളിലേക്ക്, അവനത് കിട്ടിയല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞ പായാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നന്ദി കാണിക്കാൻ കഴിയില്ല.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: ഈ ഒരു സമയത്ത് നമുക്ക് തിരുമൊഴികളിലേക്ക് ഒന്ന് പോയാലോ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
6: പലിശയിൽ ഏറ്റവും മോശപ്പെട്ടത് എന്നതാണ് ഇന്നത്തെ തിരുമൊഴികളിൽ. പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. عن سعيد بن زيد رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن من أرب الربا الاستطالة في أرض المسلم بغير حق رشوتك لي سعيد بن زيد رضي الله عنه يدن شيئا حديث صحيح ترغيب لهم أدبول إمام أبو داود റഹിമഹുള്ളയുടെ സുനലിലും നമുക്ക് വായിക്കാനാകുന്നതാണ്. സഈദ് ബിനു സയ്ദ് അൽ ഖുറശി അൽ അദവി ഹിജറക്കു മുമ്പ് 22 ജനിച്ച് ഹിജറ 51 മരണപ്പെട്ട അദ്ദേഹം നമുക്കറിയാം പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സഹോദരനും കൂടിയാണ് സഈദ് ബിനു സയ്ദ് റളിയല്ലാഹു. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത, ഉമർ റളിയല്ലാഹുവിൻ്റെ സഹോദരി ഫാത്തിമയെ വിവാഹം കഴിച്ചതും ഇദ്ദേഹമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച 10 പേരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹമെന്ന് നമുക്കറിയാം. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സഈദ് ബിൻ സയ്ദ് റളിയല്ലാഹുവിൻ്റെ പിതാവ് സയ്ദ് റളിയല്ലാഹു അൻഹു ഏകദൈവ ആരാധനയിൽ കൃത്യത പാലിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പ്രതിഷ്ഠകൾക്ക് മുമ്പ് സുജൂദ് ചെയ്യുകയോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാനാകും. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ടാണ് സഈദ് ബിൻ സയ്ദ് പങ്ങളുടെ ഭർത്താവായ സഈദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നതാണ് ചരിത്രം. ഇവിടെ സഈദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്ന മിൻ അർബ റിബ, ഇന്ന മിൻ അർബ റിബ, നിശ്ചയമായും പലിശകളിൽ ഏറ്റവും മോശപ്പെട്ടത്, പലിശയിൽ ഏറ്റവും നിന്ദ്യമായത്, കൂടുതൽ അന്യായമായ പലിശ, കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പലിശ തന്നെ ഏറ്റവും മോശമാണ്. പലിശയിൽ ഏറ്റവും നിസ്സാരമായതുപോലും വൻപാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പോൾ പലിശയിൽ ഏറ്റവും മോശമായത്, ഏറ്റവും നിന്ദ്യമായത്, അന്യായമായത് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദത്തിൽ തന്നെ, റസൂലുള്ള ഉപയോഗിച്ച പദത്തിൽ തന്നെ വ്യക്തമാകും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന മിൻ അർബ റിബ അൽ ഇസ്തിത്വാലത്തു ഫി ഇർദിൽ മുസ്ലിമി ബിഗൈരി ഹഖിൻ, അന്യായമായൊരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൽ ചെന്ന് ചാടലാണത്. അൽ ഇസ്തിത്വാല അൽ വുഖൂഉ ഫി ഇർദിൽ മുസ്ലിം ബിൽ ഖൗലി അവിൽ ഫഇലി എന്നാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൽ ചെന്ന് പിടിക്കലാണ്, അഭിമാനത്തിൽ ചെന്ന് വീഴലാണ്. അതുമാത്രമല്ല, അത് ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് കാണാം, പരദൂഷണം കൊണ്ടോ ഏഷണി കൊണ്ടോ അല്ലെങ്കിൽ അനാവശ്യം സംസാരിച്ചുകൊണ്ടോ ഒക്കെ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായ പലിശ എന്ന രൂപത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. മഹാപാപങ്ങളിൽ ഒന്നാണ് പലിശ എന്നും അത് നിഷിദ്ധമാണെന്നും നമുക്കറിയാം. അപ്പോൾ ഒരാളുടെ അഭിമാനത്തിൽ കടന്നു ചെല്ലുന്നത്, അഭിമാനത്തെ പിച്ചു ചീന്തുന്നത് പലിശയിൽ തന്നെ ഏറ്റവും മോശമായ പലിശക്ക് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ നാം വായിക്കുന്നത്, പലിശ എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്, ഇവിടെ മാനവുമായി അഭിമാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സമ്പത്തിനേക്കാൾ പ്രധാനമാണ് ഒരാൾക്ക് അഭിമാനം എന്ന സൂചന കൂടി ഹദീസ് നൽകുന്നു എന്നതാണ് പണ്ഡിത വീക്ഷണം. ഒരു നിലക്കും ഒരാളുടെ അഭിമാനത്തെ ഹനിക്കാൻ പാടില്ല, ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. നേരിട്ടും അല്ലാതെയും രഹസ്യമായും പരസ്യമായും ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒറ്റയ്ക്കും കൂട്ടത്തിലും ശാരീരികമായും മാനസികമായും ഒന്നും ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഏറ്റവും മോശമാണ്, നിന്ദ്യമാണ് എന്നതാണ് ഈ നബിവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാം അതെത്രമാത്രം ഉത്കൃഷ്ടമാണ്! ഒരു മുസ്ലിമിന് പ്രവാചക വചനങ്ങളെ കണ്ടിൽ നിന്ന് നടിക്കാനാകില്ലല്ലോ. കാരണം പലിശ പോലും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പലിശയിൽ ചെറുതുപോലും വളരെ നിന്ദ്യമാണ്. അപ്പോൾ പിന്നെ ഏറ്റവും മോശമായ പലിശ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവതരമാണ്! മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇന്ന മിനൽ ഖബായിർ, നിശ്ചയമായും മഹാപാതകങ്ങളിൽ, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് അൽ ഇസ്തിത്വാലത്തു റജുലി ഫി ഇർദിൽ റജുലി മുസ്ലിം ബിഗൈരി ഹഖിൻ, അന്യായമായി ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൽ മറ്റൊരാൾ കടന്നു കയറുക എന്നത്. അപ്പോൾ അത് ഖബായിറുകളിൽപ്പെട്ടതാണ്, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ വാക്കിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂചനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റൊരാളുടെ മാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്, അഭിമാനത്തിന് വിള്ളലുണ്ടാക്കരുത്, പരിക്കേൽക്കരുത്. നമ്മുടെ തീരുമാനമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ തിരുമൊഴിയുടെ ആ ഒരു സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൻ നിസ 78-79 വചനങ്ങൾ. ഹൃദയവസന്തത്തിൽ ഈ വചനങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല 77-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയാൽ ആ കാര്യത്തിൽ ഭയം കാണിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപത്തോടുകൂടി എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്, ഞങ്ങളെ ഈ ദുനിയാവിൽ തന്നെ കുറച്ചുകൂടി ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ പ്രതികരിച്ച ചില ദുർബല വിശ്വാസികളെക്കുറിച്ചായിരുന്നു അള്ളാഹു പരാമർശിച്ചത്. അതിനുശേഷം 78-ാമത്തെ ആയത്തിൽ പറയുന്നു, ഐനമാത്തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുദിരിക്കും, നിങ്ങളെ പിടിപെടും അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടും, അൽ മൗത്ത്, മരണം, വലൗ കുന്തും, നിങ്ങൾ ആയിരുന്നാലും ശരി, ഫീ ബുറൂജിം മുഷയ്യദ, ശക്തമായ കോട്ടകളിൽ, ഫീ ബുറൂജിൻ, കൊത്തളങ്ങളിൽ അല്ലെങ്കിൽ കോട്ടകളിൽ, മുഷയ്യത, കെട്ടിപ്പൊക്കപ്പെട്ട, തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിൽ, ഹസനത്തുൻ, വല്ല നന്മയും, അപ്പോൾ വല്ല നന്മയും അവർക്ക് ബാധിച്ചാൽ, യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഇനി വഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുന്നുവെങ്കിലോ, സയ്യിഅത്തുൻ, വല്ല തിന്മയും, യഖൂലു, അവർ പറയും, ഹാദിഹി, ഇത് മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഖുൽ, നബിയെ, നിങ്ങൾ പറയുക, കുല്ലുൻ, എല്ലാം തന്നെ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കൽ നിന്നാകുന്നു, കുല്ലും മിൻ ഇൻദില്ലാ, ഫമാലിഹാ ഉലായി, എന്നാൽ ഇക്കൂട്ടർക്ക് എന്തു പറ്റി, എന്താണവർക്ക്, അൽ ഖൗം, ഈ ജനതയെ, ലാ യക്കാദൂന, അവർ ആകുമാറാകുന്നില്ല, ലാ യക്കാദൂന, അവർ ആകുമാറാകുന്നില്ല, യഫ്ഖഹൂന, ഗ്രഹിക്കുന്നവർ, ഹദീസ, ഒരു വിഷയവും ഒരു വർത്തമാനവും. ഇതാണ് 78-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് പിടിപെടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കൊത്തളങ്ങളിലായിരുന്നാലും അല്ലെങ്കിൽ കോട്ടകളിലായിരുന്നാലും ശരി, നബിയെ, അവർക്ക് വല്ല നന്മയും ബാധിക്കുന്നുവെങ്കിൽ അവർ പറയും, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ, അവർ പറയും, ഇത് നിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്നാൽ പറയുക, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നാൽ ഈ ജനങ്ങൾക്ക് എന്താണ്, അവർ ഒരു വിഷയവും ഗ്രഹിക്കുമാറാകുന്നില്ല. ഇതാണ് 78-ാമത്തെ വചനം. നമ്മളത് ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത്, അവിടെ രണ്ട് കാഫുണ്ട്, അതൊന്നിച്ച് യുദരിക്കും എന്ന് പറയണ്ട, യുദരിക്കുമുൽ മൗത്തു വലൗ കൂതും ഫീ ബുറൂജിം മുഷയ്യദ وَإِن تُصِبْهُمْ حَسَنَةٌ يَقُولُوا هَذِهِ مِنْ عِندِ اللَّهِ مِنْ അവിടെ ഇൽഹാർ ചെയ്യണം, ക്ലിയറായി പറയണം. പിന്നെ ഐന്ദില്ല വ തുസിബുഹും അവിടെയും മണിച്ചുകൊണ്ട് പറയണം. വ തുസിബുഹും സയ്യഅതു യഖൂലു ഹാദി യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. അവിടെ മിൻ എന്നിടത്തും ഇൽഹാർ ചെയ്യുക. പിന്നെ ഇൻദിക് ഖുൽ, അത് ഖാഫ് ഉച്ചരിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുൽ അല്ല ഖുൽ, കുല്ലും മിൻ ഇൻദില്ലാ ഫമാലി ഹാഉലാഇൽ ഖൗം فَمَالِ هَؤُلَاءِ الْقَوْمِ لَا يَكَادُونَ يَفْقَهُونَ حَدِيثًا. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, മരണഭയം കൊണ്ടാണ് എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് എന്നൊക്കെ ദുർബല വിശ്വാസികളായ, അതല്ലെങ്കിൽ കപടവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് എവിടെയാണോ മരണം വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് മരണം വിധിച്ചിരിക്കുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. ഇനി വലവ് കുന്തും ഫീ ബുറൂജി മുഷയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ കോട്ടകളിൽ, കൊത്തളങ്ങളിൽ ആയിരുന്നാൽ പോലും. അപ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടം തേടിപ്പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എവിടെയാണെങ്കിലും ആ മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് മരണം കടന്നു വരും. ഇപ്പോൾ സൂറത്തുൽ ജുമാഇൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ ആ രക്ഷിതാവിങ്കൽ അവൻ്റെ അടുക്കയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ജുമാഇൽ അല്ലാഹു പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലേ, മരണം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അപകടം പിണയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അനിവാര്യമായും തൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അല്ലാഹു ഓരോരുത്തർക്കും എന്താണോ, എവിടെ വെച്ചാണോ കണക്കാക്കിയത്, അത് സംഭവിക്കാതിരിക്കുകയില്ല. അത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, അതാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. അള്ളാഹുവിൻ്റെ തീരുമാനം അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതനാകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം സംഭവിക്കുകയില്ല എന്ന് പറയാൻ ഒരാൾക്കും പാടില്ല, നിർവാഹമില്ല എന്നർത്ഥം. പിന്നെ തുടർന്ന് പറയുന്നു, ഇൻ തുസിബുഹും ഹസനത്തു യഖൂലു ഹാദിഹി മിൻ ഇൻദില്ല. അല്ലേ, അവർക്ക് വല്ല ഹസനത്തും വല്ല നല്ല കാര്യം സംഭവിച്ചാൽ അത് പറയും, ഇത് അള്ളാഹുവിങ്കെന്നുള്ളതാകുന്നു എന്ന്. എന്നാൽ വ ഇൻ തുസിബുഹും സയ്യഅത്തുൻ, അവർക്ക് വല്ല തിന്മയും വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും, യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, ഇത് നിന്റെ ദുഷ്ടഗുണം കൊണ്ടാണ്, നിന്നെക്കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. ഇത് യഹൂദികളും നസ്വാറാക്കളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണെന്ന് ഖുർആനിലെ മറ്റു പല ആയത്തുകളിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുക. അതാണ് ഖുൽ, നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. ഫമാലി ഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസ. ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു, അവർ കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായും നന്മ തിന്മകൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് ചാർത്തി പറയേണ്ടതല്ല, മറിച്ച് അല്ലാഹുവാണ് വൽ ഖദ്റി ഖൈരിഹി വശരിഹി മിൻ അല്ലാഹി തആല. വിശ്വാസ കാര്യങ്ങളിൽ സത്യവിശ്വാസികൾ വിശ്വസിച്ചു പോരേണ്ട കാര്യമാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹുവിന് തീരുമാനപ്രകാരമാകുന്നു എന്ന വിശ്വാസം. ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം. ഐനമാ തകൂനു യുൽഹിഖുകുമുൽ മൗതു ഫീ അയ്യി മകാനിൻ കുൻതും ഫീഹി ഇൻദ ഹുലൂലി ആജാലിക്കും. നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ അവധി എത്തിയാൽ മരണം അവിടേക്ക് വരും. വലവ് കുന്തും ഫി ഹുസൂനിൻ മനീഅത്തിൻ ബഈദത്തിൻ അൻ സാഹത്തിൽ മആരികി വൽ ഖിതാൽ. നിങ്ങൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ സംഘട്ടനമോ അതൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ മരണം അവിടെ കടന്നു വരും. വയ്യഹ്സുല്ലഹും മാ യസുർഹും മിൻ മതാഇ ഹാദിഹിൽ ഹയാത്ത് യൻസിബു ഹുസൂലഹു ഇലല്ലാഹി തആല. അവരുടെ ഒരു സ്വഭാവമാണ് അല്ലാഹു പറയുന്നത്. വല്ല സന്തോഷകരമായ കാര്യം അവർക്ക് സംഭവിച്ചാൽ അത് അല്ലാഹുവിലേക്ക് ചാർത്തി പറയും, ഇത് അല്ലാഹു ഞങ്ങൾക്ക് തന്നതാണ് എന്ന നിലക്ക്. വയ്യഖ അലൈഹിം മാ യക്റഹൂനഹു യൻസിബൂഹു ഇലർ റസൂലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഹാലതൻ വതശാഉമൻ. വല്ല ദോഷവും അവരെ ബാധിച്ചാൽ അത് പ്രവാചകന്റെ വരവോടുകൂടി സംഭവിച്ചതാണ്, പ്രവാചകനെക്കൊണ്ടുണ്ടായതാണ് എന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുഷ്ഗുണം നോക്കൽ കൊണ്ടും അവർ പറയും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും, പ്രവാചകൻ തിരുമേനി മദീനയിലേക്ക് വന്നപ്പോൾ അതിനുശേഷം അവിടെ ഒരു വരൾച്ചയുണ്ടായി, ഒരു ക്ഷാമമുണ്ടായി. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് പ്രവാചകനെക്കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. വമാ അലിമു അന്ന ദാലിക കുല്ലുഹു മിൻ ഇൻദില്ലാഹി വഹ്ദ. യഥാർത്ഥത്തിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്, എല്ലാ കാര്യങ്ങളും അത് അല്ലാഹുവിങ്കുന്നാകുന്നു, നന്മയാകട്ടെ തിന്മയാകട്ടെ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാകട്ടെ ദുഃഖകരമായ കാര്യമാകട്ടെ. ബിഖദാഇഹി വഖദരിഹി, അല്ലാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, അവൻ്റെ തീരുമാനപ്രകാരമാണ്. ഫമാ ബാലുഹും ലാ യുഖാരിബൂന ഫഹ്മ ഐ ഹദീസിൻ തുഹദ്ദിസുഹും ബിഹി. അവരോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ അവരെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് 78-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഇനി തുടർന്ന് 79-ാമത്തെ ആയത്തിനും ഈ കാര്യവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും അല്ലാഹു പരാമർശിക്കുന്നത്. മാ അസാബക മിൻ ഹസനതിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യഅതിൻ ഫമിൻ നഫ്സിക് വഅർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദ. ഇതാണ് 79-ാമത്തെ ആയത്ത്. മാ അസാബക, നിനക്കു ബാധിച്ചതെന്തും അല്ലെങ്കിൽ നിനക്ക് ബാധിച്ചത്, മിൻ ഹസനത്തിൻ നന്മയായിട്ട്, ഫമിനല്ലാ അത് അല്ലാഹുവിങ്കിൽ നിന്നാകുന്നു. വമാ അസാബക, നിനക്ക് ബാധിച്ചതെന്തോ അത്, മിൻ സയ്യഅത്തിൻ തിന്മയായിട്ട്, ഫമിൻ നഫ്സിക് നിന്റെ സ്വന്തത്തിൽ നിന്നാണ്, നിന്നിൽ നിന്നു തന്നെ. വ അർസൽനാക്ക, നിന്നെ നാം അയക്കുകയും ചെയ്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങളിലേക്ക്, റസൂല ദൂതനായി ജനങ്ങൾക്ക് ദൂതനായി. വകഫാ ബില്ലാഹി, അല്ലാഹു മതി, ഷഹീദ സാക്ഷിയായിട്ട്. ഇതാണ് 79-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. നന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് അല്ലാഹുവിങ്കിൽ നിന്നത്രേ, തിന്മയായിട്ട് നിനക്ക് എന്തു തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്നും അത്രേ, നിന്നെ നാം മനുഷ്യർക്ക് റസൂലായി അല്ലെങ്കിൽ ദൂതനായി അയക്കുകയും ചെയ്തിരിക്കുന്നു, സാക്ഷിയായി അല്ലാഹു തന്നെ മതി. ഇവിടെ രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, നന്മ അത് അല്ലാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ്. എന്നാൽ തിന്മ അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെങ്കിൽ പോലും അതിൻ്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് എന്ന് ഈ ആയത്തിലുള്ള അല്ലാഹു വ്യക്തമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യർക്ക് ബാധിക്കുന്നുവെങ്കിൽ അത് അനീതിയോടുകൂടി അന്യായമായി അല്ലാഹു അടിച്ചേൽപ്പിക്കുന്നതല്ല, അതിൻ്റെ കാരണക്കാരൻ, ആ തിന്മക്കുള്ള കാരണക്കാരൻ അത് മനുഷ്യൻ തന്നെയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഇവിടെ വമാ അസ്വാബക്ക മിൻ സയ്യഅത്തിൻ എന്നിടത്ത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്ക് നേരെ പറയുന്നതെങ്കിലും അഭിസംബോധനയെങ്കിലും ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്ന് ആ ആയത്തുമായി ബന്ധപ്പെട്ടിടത്ത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഖുർആനിൽ തന്നെ സൂറത്ത് ഷൂറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വമാ അസ്വാബകും മിം മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വമാ അസ്വാബക്കും മി മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും ഫബിമാ കസബത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകൾ ചെയ്തു വച്ചത് നിമിത്തമാകുന്നു. വയഅഫു അൻ കസീർ, പലതിനെക്കുറിച്ചും അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് അതിനനുസരിച്ച് അത്ര തന്നെ അള്ളാഹു മനുഷ്യരെ പിടികൂടുന്നില്ല, ശിക്ഷിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ അഥവാ സൂറത്ത് ശൂറയിലെ 30-ാമത്തായത്തിൽ വ്യക്തമാക്കിയതുപോലെ മനുഷ്യനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പല തിന്മകളും അല്ലെങ്കിൽ പല ദോഷകരമായ കാര്യങ്ങളും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായിട്ടാണെന്ന് ആ ആയത്ത് വ്യക്തമാക്കുന്നു. അതാണ് ഇവിടെയും പറഞ്ഞത്, വമാ അസ്വാബക മിൻ സയ്യിഅതി ഫമിൻ നഫ്സിക്. തുടർന്ന് പറയുന്നു പ്രവാചകൻ തിരുമേനിയോട് പറയാണ്, വ അർസൽനാക ലിന്നാസി റസൂല, താങ്കളെ നാം ജനങ്ങൾക്ക് ദൂതനായി അയച്ചിരിക്കുന്നു. അവർ പറയുന്നത് പോലെ, അവൽ ജൽപ്പിക്കുന്നത് പോലെ താങ്കളുടെ ആഗമനം എന്നത് അതൊരു ദുഷ്സഗുണമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ദോഷകരമായ കാര്യമായിട്ടല്ല, മറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, ദൈവീക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതിനു വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു ദൂതനാകുന്നു താങ്കൾ. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു അയച്ച ദൂതനാണ് താങ്കൾ എന്നതിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. അതാണ് വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അള്ളാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. മ അസ്വാബക അയ്യുഹൽ ഇൻസാൻ മിൻ ഖൈരിൻ വ നിഅമത്തിൻ, ഹേ മനുഷ്യ, നിനക്ക് നന്മയും അനുഗ്രഹവുമായി എന്തൊന്ന് ബാധിച്ചാലും ഫഹുവ മിൻ അല്ലാഹി തആല വഹ്ദ ഫദ്ലൻ വ ഇഹ്സാന, അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടുമാണ് നിനക്കത് ലഭിച്ചത്. വമാ അസ്വാബക മിൻ ജുഹ്ദിൻ വ ശിദ്ദത്തിൻ വ ബിസബബി അമലിക സയ്യിഇ, നിനക്കെന്തെങ്കിലും ദോഷകരമായ കാര്യം ബാധിക്കുന്നുവെങ്കിൽ നിന്റെ ദോഷകരമായ പ്രവർത്തനഫലമായിട്ടാകുന്നു അത്. വമാ ഇഖ്തറഫ്തഹു യദാക മിനൽ ഖതായ വസ്സയ്യിആത്ത്, നിന്റെ കൈകൾ ചെയ്ത നീ ചെയ്ത ദോഷകരമായ പ്രവർത്തനങ്ങൾ, കുറ്റകരമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു അത്. വബഅസ്നാക താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, അതായത് അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, താങ്കളെ നാം അയച്ചിരിക്കുന്നു. ലി ഉമൂമിൻ നാസി റസൂലൻ തുബല്ലിഗുഹും റിസാലത്ത റബ്ബിക്, ജനങ്ങളിലേക്ക് ആകമാനം ദൂതനായിട്ട് അയച്ചിരിക്കുകയാകുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. വകഫാ ബില്ലാഹി ഷഹീദൻ അലാ സിദ്ഖി റിസാലതിക്, താങ്കൾ അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനാണ് എന്നതിന് സാക്ഷിയായി അള്ളാഹു മതി. ഇതാണ് ഈ 79-ാമത്തായത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ പാഠങ്ങൾ ആ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ അചഞ്ചലമായി വിശ്വസിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. പലപ്പോഴും ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിധിവിശ്വാസത്തെ പഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപഹസിക്കുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വിധിവിശ്വാസം എന്നത് അള്ളാഹുവിൻ്റെ ഇൽമുമായി, അള്ളാഹുവിൻ്റെ മുൻ തീരുമാനവുമായി, അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മറ്റു വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യം, അതനുസരിച്ചാണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വിലമതിക്കുന്നതാണ്. ഖുർആനിലെ ഓരോ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുണ്യമുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഹൃദയ വസന്തം പ്രോഗ്രാമാണ്. സൂറത്തുന്നിസയിലെ 78 79 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. പ്രവാചകനെ കാണാൻ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ വന്നു. പ്രവാചകരെ കണ്ടു, പ്രവാചകരോട് സംസാരിച്ചു. തിരിച്ചു പോകുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ കൂടെ പള്ളിയുടെ കവാടം വരെ ചെന്നു. ആ സമയത്ത് അവർക്കരികിലൂടെ അൻസാരികളിൽപ്പെട്ട രണ്ടുപേർ നടന്നു നീങ്ങി. റസൂലിനോട് അവർ സലാം പറഞ്ഞു. അവർ വേഗത്തിൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ റിസ്ലികുമാ ഇന്നഹ സഫിയ ബിൻതു ഹൈ, ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, സഫിയ ബിൻതു ഹൈയാണ്. അവർ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാ യാ റസൂലല്ലാ, അവരങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന ശൈത്വാന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗദ്ദം, തീർച്ചയായും പിശാജ് മനുഷ്യൻ്റെ രക്തത്തിലൂടെ സഞ്ചരിക്കും, അവൻ നിന്റെ ഹൃദയത്തിൽ വല്ലതും ഇട്ടുതരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്നാൽ. മുഴുവൻ പ്രവാചകരും ഇബ്ലീസിൻ്റെ ഷെറിനെപ്പറ്റി പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷാതേട്ടമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ, നമ്മൾ വിശ്രമിക്കുമ്പോൾ വിശ്രമമില്ലാതെ അവൻ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവനങ്ങനെ ഉറങ്ങാതെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. ലിയഖൂനൂ മിൻ അസ്ഹാബിസ് സഅീർ, വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും അവൻ നന്മയിൽ നിന്ന് തടയും. ഖാല ഫബിമാ അഗ്വൈതനി, അവൻ പറഞ്ഞു, അള്ളാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ, ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ പാതയിൽ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതു ഭാഗത്തിലൂടെ, അവരുടെ ഇടതു ഭാഗത്തിലൂടെ ഒക്കെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. വലാ തജിദു അക്സറഹും ശാക്കിരിൻ, അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല എന്ന് പിശാജ് പറയുന്നതായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഓരോന്നും ഓരോന്നും ചെറിയ ചെറിയ തിന്മകളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, ഘട്ടം ഘട്ടമായി അവൻ നമ്മളെ വഴിപിഴപ്പിക്കും. അവൻ മനുഷ്യൻ്റെ ബുദ്ധിയെ കീഴടക്കും. ഹിദായത്തിനെ ദൊലാലത്താക്കി കാണിക്കും, ദൊലാലത്തിനെ ഹിദായത്താക്കി തോന്നിപ്പിക്കും. എന്തു പറഞ്ഞാലും എത്ര വ്യക്തമാക്കിയാലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ ബുദ്ധിയെ അവൻ കീഴടക്കും. ഇസ്തഹ്വദ അലൈഹി മുശ്ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാ, പിശാജ് അവരെ കീഴടക്കി വെക്കുകയും അങ്ങനെ അള്ളാഹുവെ പറ്റിയുള്ള ഉത്ബോധനം അവർക്ക് വിസ്മരിപ്പിച്ച് കളയുകയും ചെയ്തിരിക്കുന്നു. ഉലാഇക ഹിസ്ബുശ്ശൈത്വാൻ, അക്കൂട്ടരാകുന്നു പിശാജിൻ്റെ കക്ഷി. അലാ ഇന്ന ഹിസ്ബുശ്ശൈത്വാൻ ഹുമുൽ ഖാസിറുൻ, അറിയുക തീർച്ചയായും പിശാജിൻ്റെ കക്ഷി തന്നെയാകുന്നു നഷ്ടക്കാർ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നതും കാണാൻ കഴിയും. നമ്മൾ മരിക്കുന്ന സമയം വരെ പിശാജ് തോറ്റുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ പിശാജിൻ്റെ അടുത്തു നിന്നുള്ള രക്ഷാതേട്ടമായി, ഒരു മാർഗമായി വിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ, നീ പറയുക, എൻ്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവർ എൻ്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹും മുശ്ശൈത്വാനു ഇല്ലാ ഗുറൂറ, അവൻ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകും, അവരെ വ്യാമോഹിപ്പിക്കും. പിശാജ് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല എന്നും സൂറത്തു നിസായിലെ 120-ാമത്തെ വചനത്തിൽ പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പിശാജിൽ നിന്നുമുള്ള എല്ലാ രക്ഷാമാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുക, നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ രക്ഷാതേട്ടങ്ങളും സ്വീകരിക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
4: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സവിശേഷം. പക്ഷികളെ പഠിക്കാൻ ഫോറസ്റ്റ് സർവേകളും തിരിച്ചറിയാൻ ആപ്പും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിച്ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ആങ്കറിംഗ് അബ്ദുസലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സവിശേഷത്തിൽ മുമ്പ് നമ്മൾ കേട്ട എപ്പിസോഡിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറാണ്. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ എപ്പിസോഡ് കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജോബ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന്